ആകാശവാണി ഇന്ന് ശകവർഷം 1948 ഭാദ്രപദം 10, കൊല്ലവർഷം 1202 ചിങ്ങം 16, 2026 സെപ്റ്റംബർ 1 ചൊവ്വാഴ്ച. സമയം 5 മണി കഴിഞ്ഞ് 53 മിനിറ്റും 25 സെക്കൻഡും. മീഡിയം വേവിൽ 258.39, 520.83 മീറ്ററുകളിൽ 1161, 576 കിലോ ഹെർട്സിലും ആലപ്പുഴ FM 103.5, പത്തനംതിട്ട FM 101, കായംകുളം FM 100.1 എന്നീ മെഗാ ഹെർട്സിലും പ്രസാർഭാരതി DTH സർവീസിലും ആകാശവാണി ഇന്റർനെറ്റ് സർവീസിലും ഇന്നത്തെ പ്രക്ഷേപണം ആരംഭിക്കുന്നു.

0: സുഭാഷിതം ഡോക്ടർ വെള്ളിമൺ നെൽസൺ അവതരിപ്പിക്കുന്നു.
1: ഇന്ന് സമൂഹത്തിൽ കാണപ്പെടുന്ന ഏറ്റവും വലിയ ജീർണത ബന്ധുക്കൾ തമ്മിലുള്ള അകൽച്ചയും സ്വന്തം മക്കളെപ്പോലും സ്നേഹിക്കാതിരിക്കലുമാണ്. ആർക്കും ആരോടും സ്നേഹമോ ബന്ധമോ കടപ്പാടോ ഇല്ലെന്നുള്ള അവസ്ഥയാണുള്ളത്. കുടുംബബന്ധങ്ങളുടെ ശിഥിലതയ്ക്കും സാമൂഹിക അധപ്പതനത്തിനും ഇത് കാരണമാകുന്നുണ്ട്. മക്കൾക്ക് വേണ്ടി ധാരാളം സമ്പാദിച്ചു കൂട്ടാൻ വ്യഗ്രത കാട്ടുന്ന മാതാപിതാക്കൾ ഒരു ഭാഗത്ത്, സ്നേഹവും കരുതലും ഇല്ലെങ്കിലും സമ്പാദിച്ചു വച്ചാൽ എല്ലാമായെന്നാണ് അവർ കരുതുന്നത്. മറുഭാഗത്ത് മക്കളെക്കുറിച്ച് യാതൊരു ചിന്തയുമില്ലാത്ത മാതാപിതാക്കളാണുള്ളത്. മക്കൾക്ക് വേണമെങ്കിൽ പഠിക്കട്ടെ, അവർക്ക് വേണ്ടത് അവർ തന്നെ കണ്ടെത്തട്ടെ എന്ന നിസ്സംഗതയിൽ കഴിയുന്നവരാണ് ഈ കൂട്ടർ. മൂന്നാമതൊരു കൂട്ടരുണ്ട്, മക്കളെ ഉപേക്ഷിച്ച് സ്വന്തം സുഖസൗകര്യങ്ങൾ തേടിപ്പോകുന്നവർ. മാതാപിതാക്കളാൽ ഉപേക്ഷിക്കപ്പെടുന്ന മക്കളുടെ എണ്ണം ഇന്ന് വളരെ കൂടുതലാണ്. തങ്ങളെ ആർക്കും വേണ്ട, തങ്ങളെ ആരും സ്നേഹിക്കുന്നില്ല തുടങ്ങിയ ചിന്തകൾ സൃഷ്ടിക്കുന്ന വേദനയിൽ നിന്ന് മുക്തരാകാൻ മദ്യത്തിനും മയക്കുമരുന്നിനും അടിമകളായിത്തീരുന്നു. അവർ അച്ഛനമ്മമാരെയും ബന്ധുക്കളെയും മാത്രമല്ല സമൂഹത്തെപ്പോലും വെറുക്കുകയും എല്ലാവരെയും ശത്രുക്കളായി കാണുകയും ചെയ്യുന്നു. ഇത്തരക്കാരിൽ ശാരീരിക വളർച്ചയ്ക്കൊപ്പം പകയും വിദ്വേഷവും വളർന്നുകൊണ്ടിരിക്കും. ശരിയായ പോഷകാഹാരം ലഭിക്കാതെയും ഇഷ്ടപ്പെട്ട വസ്ത്രങ്ങൾ കിട്ടാതെ

0: ാതെയും വിദ്യാഭ്യാസം ലഭിക്കാതെയും മുറിവേറ്റ മനസ്സുമായി ജീവിക്കുന്ന അവർ സമൂഹത്തെ മുഴുവൻ ശത്രുക്കളായി കാണുന്നു. തങ്ങളെ വേണ്ടാത്ത ഈ ലോകം മുഴുവൻ നശിച്ചു കാണാനാണ് അവർ ആഗ്രഹിക്കുന്നത്. ഫലമോ, അവർ വീടിനും നാടിനും സമൂഹത്തിനും ഭീഷണി സൃഷ്ടിക്കുന്നു. അവർ എന്തും ചെയ്യാൻ മടിക്കാത്തവരും വിധ്വംസ പ്രവർത്തകരുമായി തീരുന്നു. ആർക്ക് എന്ത് സംഭവിച്ചാലും അവർക്ക് യാതൊരു അലവും തോന്നുകയില്ല. മനുഷ്യവർഗം മുഴുവൻ നശിച്ച് കാണാനാണ് അവർ ആഗ്രഹിക്കുന്നത്. ഈ അവസ്ഥയ്ക്ക് ആരാണ് ഉത്തരവാദി? മക്കളെ സ്നേഹിക്കാനും ചേർത്ത് പിടിക്കാനും കഴിയാത്ത മാതാപിതാക്കളുടെ സ്വാർത്ഥതയിലും സുഖലോലുപതയിലും അധിഷ്ഠിതമായ ജീവിതവും യാന്ത്രികമായി നടക്കുന്ന സാമൂഹിക മാറ്റവും വരുത്തിവെക്കുന്ന കൊടിയ വിപത്താണിത്. ഇത് തിരിച്ചറിഞ്ഞില്ലെങ്കിൽ സമൂഹത്തിന് സർവനാശമായിരിക്കും ഫലം. മുറിവേറ്റ മനസ്സുമായി ജീവിക്കുന്ന കുട്ടികൾ സമൂഹത്തിനാകെ ഭീഷണിയും ഭീകരാന്തരീക്ഷവും സൃഷ്ടിച്ചുകൊണ്ടിരിക്കും. കുട്ടികളെ ഉപേക്ഷിക്കുന്ന മാതാപിതാക്കൾക്കെതിരെ കർശന നടപടി ഉണ്ടാകണം. കുഞ്ഞുങ്ങളെ ഇഷ്ടമല്ലാത്തവരും കുഞ്ഞുങ്ങളെ സ്നേഹിക്കാൻ കഴിയാത്തവരും കുഞ്ഞുങ്ങൾക്ക് ജന്മം കൊടുക്കാതിരിക്കുക. ജന്മം കൊടുത്താൽ അവരെ സ്നേഹിക്കാനും ഹൃദയത്തോട് ചേർത്ത് വയ്ക്കാനുമുള്ള ഉത്തരവാദിത്വവും കരുണയും കരുതലും കാണിക്കണം. മക്കൾക്ക് ഊഷ്മളമായ പരിചരണത്തിൻ്റെ തൂവൽ സ്പർശം ആദ്യം ലഭിക്കേണ്ടത് മാതാപിതാക്കളിൽ നിന്ന് തന്നെയാണ്. നല്ല അച്ഛനമ്മമാരും ആദർശ അധ്യാപകരും ഉണ്ടെങ്കിലേ കുട്ടികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടുകയുള്ളൂ.
1: സുഭാഷിതം അവതരിപ്പിച്ചത് ഡോക്ടർ വെള്ളിമൺ നെൽസൺ.

0: ആകാശവാണി.
1: ഉഷമലരി.
2: ഉഷമലരിയിൽ ഇന്ന് തുളസി വൈക്കൽ പാരായണം ചെയ്ത വള്ളത്തോളിന്റെ കവിത എന്റെ ഭാഷ

0: ശ്രേയർ അപ്രശസ്തർ.
1: ഉഷമലരിയിൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് വള്ളത്തോളിന്റെ കവിത എന്റെ ഭാഷ, പാരായണം ചെയ്തത് തുളസി വൈക്കൽ.

0: സമയം 6 മണി കഴിഞ്ഞ് 4 മിനിറ്റും 55 സെക്കൻഡും. ഇനി ഇംഗ്ലീഷിൽ വാർത്തകൾ ഡെലിറിലെ.
1: This is Akashvani, the news read by Shagun Chopra. Prime Minister Narendra Modi will address 26th Shanghai Cooperation Organization SCO Summit in Bishkek, Kyrgyzstan today. The 26th SCO Summit is being held under the central motto, Together for Sustainable Peace, Development and Prosperity. Mr. Modi is on a 2-day visit to Kyrgyzstan to attend the summit. On the first day of his visit, PM Modi engaged in cultural events, paid tribute to Mahatma Gandhi, attended the opening ceremony of the 6th World Nomad Games alongside other world leaders. Mr. Modi held bilateral meeting with Russian President Vladimir Putin yesterday. During his talk with Mr. Putin, PM Modi pushed for a diplomatic resolution to global conflicts, emphasizing the need to move from endless war to the end of war.
2: यूक्रेन के विषय पर हम हमेशा चर्चा करते रहे हैं. भारत शांति के सभी प्रयासों का समर्थन करता है और शांति के हर प्रयास के लिए आगे भी समर्थन करता रहेगा. युद्ध में बिताया एक एक दिन मानवता को पीछे धकेलता है और शांति की तरफ बढ़ाया एक एक कदम पूरी मानवता को नई आशा से भर देता है. हमें एंडलेस वॉर से एंड ऑफ वॉर उसी दिशा में जाना ही होगा जो मानवता की भलाई के लिए भी बहुत आवश्यक है.
1: The discussions focused on key areas of India-Russia bilateral cooperation, including trade and investment, energy and defense. Prime Minister Modi said it is a matter of deep satisfaction that cooperation between India and Russia continued to scale new heights.
2: दोनों देशों के लोगों की भलाई के लिए हम मिलकर के काम कर रहे हैं. राष्ट्रहित को सर्वोपरि रखते हुए आगे बढ़ना, यही हम दोनों की सोच रही है और आगे भी यही हमारा मूल मंत्र होगा.
1: Prime Minister Modi also held bilateral meetings with leaders of Iran, Kyrgyz Republic and Armenia yesterday. India's real GDP has recorded a growth rate of 7.8% during the first quarter of current financial year compared to 6.9% during the same period previous year. Ministry of Statistics and Program Implementation released the quarterly estimates of GDP for the first quarter from April to June of the current financial year. It said Indian economy has sustained growth momentum despite global headwinds. The nominal GDP has also registered 10.3% growth during the first quarter of the current financial year. Secretary in the Ministry, Dr. Saurabh Garg, said growth across all sectors has been highly positive, which demonstrates that government interventions are having an impact despite geopolitical situation. Prime Minister Narendra Modi has termed India's exemplary GDP growth of 7.8% a Herculean feat. In a social media post, the Prime Minister said that the achievement reflects the collective strength and resilience of the people of the country despite oil price shocks, supply chain disruptions and global uncertainties. Union Finance Minister Nirmala Sitharaman and Union Home Minister Amit Shah said the credit for this strong performance goes to the people of the country and their hard work. Bihar and Jharkhand have signed an MOU on sharing of Son river water in the presence of Union Home Minister Amit Shah in New Delhi. Jharkhand Chief Minister Hemant Soren, Bihar Chief Minister Samrat Chaudhary, Jal Shakti Minister C.R. Patil were also present on the occasion. Speaking at the event, Union Home Minister Amit Shah said the agreement between Bihar and Jharkhand has resolved a long-awaited water dispute in eastern India. He said the agreement will provide irrigation water to lakhs of farmers in large rural areas of Bihar and Jharkhand, along with drinking water for the people. The 4th Indo-German Environmental Forum will be held in New Delhi today to strengthen bilateral cooperation and facilitate multi-stakeholder exchange of environment and climate change. Union Minister for Environment, Forest and Climate Change, Bhupendra Yadav, along with German Minister for Environment, Climate Protection, Nature Conservation and Nuclear Safety, Carsten Schneider, will co-chair the forum. Lionel Messi has announced his retirement from international football, bringing an end to a 20-year Argentinian career that included a World Cup triumph, two Copa America titles, and a record 207 appearances for his country. Messi said the decision had been on his mind since the World Cup final defeat to Spain, before the death of his father further convinced him it was time to step away. And that is the end of this news bulletin.
0: ആകാശവാണി അറിയിപ്പുകൾ. ഈ നിലയത്തിൽ നിന്ന് ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടി: 6:15 ഉദയഗീതം, മുഖത്തല ജി ഗോപകുമാർ ആലപിച്ച മഹാലക്ഷ്മി സ്തവം; 6:30 പ്രഭാതഭേരി, 6:45 പ്രാദേശിക വാർത്തകൾ; 7 മുതൽ 8 വരെ പുലർവേട്ടം, ഇതിൽ കാർഷിക മേഖലാ വാർത്തകൾ; റീഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന് ആയുരാരോഗ്യം, തൊഴിൽ ദർശനം, കാലം സാക്ഷി, ഗാന്ധി സ്മൃതി, ചുമട് താങ്ങി, നമുക്ക് ചുറ്റും, ഒപ്പം ചലച്ചിത്ര ഗാനങ്ങളും. 7:25 വാർത്തകൾ. 8:30 നോവൽ സഞ്ചാരം, ഉറൂബ് എഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും, 127 ഭാഗം. 8:35 സ്മൃതിമധുരം, 8:45 യോഗസൗഖ്യം. 9:00 ഹലോ പ്രിയഗീതം, അതിഥി ചലച്ചിത്ര നടൻ കൃഷ്ണൻ ബാലകൃഷ്ണൻ. 10:00 റേഡിയോ ഹെൽത്ത് സ്പോൺസേഡ് പരിപാടി. 10:15 രാഗാമൃതത്തിൽ എം എ കല്യാണ കൃഷ്ണ ഭാഗവതർ പാടിയ കൃതികൾ. 11:00 ഹരിതവാണി, ജൈവ വൈവിധ്യ സംരക്ഷണത്തിൽ ജൈവ സാങ്കേതിക വിദ്യയുടെ പങ്ക്. കേരള സ്റ്റേറ്റ് ബയോഡൈവേഴ്സിറ്റി ബോർഡ് പ്രിൻസിപ്പൽ സയന്റിഫിക് ഓഫീസർ ഡോക്ടർ ജിഷ എസ് സംസാരിക്കുന്നു. 11:15 ചലച്ചിത്ര ഗാനങ്ങൾ. 11:30 കൂട്ടുകാരി, അഴകളവുകൾക്കപ്പുറമുള്ള മനുഷ്യൻ, ചിത്രീകരണം രചന ആതിര വിജയ്. തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ. 12:00 ഒരിക്കൽ കൂടി, ഇതിൽ നേർവഴി, വിദ്യാർത്ഥിനിയായ അമൃത എസുമായി അഭിമുഖം. 12:20 ലളിതഗാനങ്ങൾ. 12:30 പ്രാദേശിക വാർത്തകൾ. 12:40 പ്രകാശധാര. സമീകൃത ആഹാരം ഉറപ്പാക്കാൻ വില കൂടിയ ആഹാര സാധനങ്ങൾ വാങ്ങി ഭക്ഷണക്രമത്തിൽ ഉൾപ്പെടുത്തേണ്ടതുണ്ടോ? അസീഫ അലി സംസാരിക്കുന്നു. 12:50 വാർത്തകൾ. 1:00 മഞ്ഞണിപ്പൂ നിലാവ്. 2:15 തുടർ നാടകം മിന്നാമിന്നികൾ വെളിച്ചം കാട്ടിയ വഴി, 6 രചന അരുൺ നായർ, സംവിധാനം റൂബി ബാബു. 2:30 ഉമംഗ് CIET സ്പോൺസേഡ് പരിപാടി. 3:00 ഗാനോപഹാരം. 4:00 ചലച്ചിത്ര ഗാനങ്ങൾ. 4:30 മഴവില്ല്. 5:00 ഹിന്ദി പരിപാടി. 5:15 തുടിതാളം. തായമ്പക അവതരിപ്പിക്കുന്നത് ചെറിയ അഴീക്കൽ ശൈലേശ്വരനും സംഘവും. 5:30 സ്പൈസ് സ്പോൺസേഡ് പരിപാടി. 5:40 ഗാന്ധി സ്മൃതി. 5:45 ബഷീറ ബേബി പാടിയ ഭക്തിഗാനങ്ങൾ. 6:00 പദ്ധതികൾ ജനനന്മയ്ക്ക്, ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ. 6:10 കാസർഗോഡ് ജില്ലാ വൃത്താന്തം. 6:30 പ്രാദേശിക വാർത്തകൾ. 6:40 സന്ധ്യാഗീതം. 6:50 കിസാൻ വാണി, സംയോജിത കൃഷി, സുസ്ഥിരമായ ഒരു കൃഷിരീതി, ഡോക്ടർ ജേക്കബ് ജോണുമായി അഭിമുഖം. 7:20 കാർഷിക ഗ്രാമക്ഷേമ വാർത്തകൾ. തുടർന്ന് കമ്പോള വില നിലവാരം. 7:25 വാർത്തകൾ. 7:35 യുവവാണി, യുവത്വം വളരുമ്പോഴും വളർത്തുമ്പോഴും, ഡോക്ടർ ടി സി മറിയം തോമസുമായി സന്ദീപ് സുരേഷ് നടത്തിയ അഭിമുഖം. 8:00 സർഗകേരളം. 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക്, ആയുഷ്മാൻ ഭാരത് യോജന. 8:35 വാർത്താ ബുള്ളറ്റിൻ. 8:40 ചലച്ചിത്ര ഗാനം. 9:15 വിദ്യാഭ്യാസ രംഗം. മഹാത്മാ അയ്യങ്കാളി, ഒരു മഹാത്മാവിന്റെ ജീവിതയാത്ര, രചന ജെസ്ലോ ഇമാനുവൽ ജോയ്. 9:30 കഥാപ്രസംഗം, ഐലം ഉണ്ണികൃഷ്ണൻ അവതരിപ്പിച്ചത് കഥ ശ്രീ മഹാദേവൻ. 10:00 കഥകളി പദങ്ങൾ, കലാമണ്ഡലം യശ്വന്തും സംഘവും അവതരിപ്പിക്കുന്നു കഥ നളചരിതം 1-ാം ദിവസം. 10:30 ചലച്ചിത്ര ഗാനങ്ങൾ. 11:00 സ്പോട്ട് ലൈറ്റ് പരിപാടി. 11:15 മുതൽ നാളെ രാവിലെ 5:48 വരെ FM ഗോൾഡ് പരിപാടികൾ. ഡൽഹി റിലേ. അറിയിപ്പുകളിൽ ഇനി കാലാവസ്ഥ: തിരുവനന്തപുരത്തും പരിസര പ്രദേശങ്ങളിലും ആകാശം ഭാഗികമായി മേഘാവൃതമായിരിക്കും. തിരുവനന്തപുരം നഗരത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 31.6°C, കുറഞ്ഞ താപനില 24.7°C. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 29°C, കുറഞ്ഞ താപനില 25.8°C. അറിയിപ്പുകൾ കഴിഞ്ഞു.

0: റീഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്
1: എന്നും രാവിലെ 7:13
0: പ്രായോജകർ ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
1: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി, തിരുവനന്തപുരം.

0: ആകാശവാണി ഇപ്പോൾ ഉദയഗീതം.
1: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഇന്ന് ഉദയഗീതത്തിൽ മുഖത്തല ജി ഗോപകുമാർ പാടിയ മഹാലക്ഷ്മി സ്തവം കേൾക്കാം. രചന ആർ പി പൂജപ്പുര.

0: ആകാശവാണി. പ്രഭാതഭേരി. നമസ്കാരം ശ്രോതാക്കളെ. ആദ്യം പത്രവൃത്താന്തം. അന്താരാഷ്ട്ര ഫുട്ബോളിൽ നിന്ന് വിരമിക്കുന്നതായി പ്രഖ്യാപിച്ച ഫുട്ബോൾ ഇതിഹാസം ലയണൽ മെസ്സി. അർജന്റീന ദേശീയ ടീമിലെ 20 വർഷത്തെ കരിയറിനാണ് 39-ാം വയസ്സിൽ വിരാമമിടുന്നത്. നേപ്പാൾ മിന്നൽ പ്രളയത്തിൽ മരിച്ചവരുടെ എണ്ണം 939. ഹിമാലയത്തിലെ കൂറ്റൻ ഹിമപാളി ഇടിഞ്ഞു വീണതാണ് നേപ്പാളിൽ മിന്നൽ പ്രളയത്തിന് കാരണമെന്ന് നേപ്പാൾ ദുരന്ത നിവാരണ വിഭാഗം മേധാവി ബിശാൽ നാഥ് ഉപ്രീതി. വന്യജീവികളുടെ ആക്രമണത്തിന് ഇരയാകുന്നവർക്ക് നഷ്ടപരിഹാരം നൽകാൻ സർക്കാരിന് പൂർണ്ണ ബാധ്യതയുണ്ടെന്ന് ഹൈക്കോടതി. വിദേശത്ത് മെഡിക്കൽ പഠനം പൂർത്തിയാക്കി നാട്ടിൽ ഇന്റേൺഷിപ്പ് ചെയ്യുന്ന ഡോക്ടർമാരിൽ നിന്ന് ഫീസ് ഈടാക്കരുതെന്ന് ഹൈക്കോടതി. മണിപ്പൂരിലെ കാങ്പോക്കി ജില്ലയിൽ നാഗ കുക്കി സായുധ ഗ്രൂപ്പുകൾ തമ്മിലുള്ള വെടിവയ്പിൽ 3 പേർ കൊല്ലപ്പെട്ടു. 1 മാസത്തെ ഇടവേളയ്ക്ക് ശേഷം അമേരിക്ക വീണ്ടും ഇറാനെ ആക്രമിച്ചു. ഹോർമുസ് കടലിടുക്കിലെ ലാറക് ദ്വീപിലെ 2 റോക്കറ്റ് ലോഞ്ചറുകളാണ് US ഇന്നലെ പുലർച്ചെ ആക്രമിച്ച് തകർത്തത്. പുരുഷ ലോകകപ്പ് ഹോക്കി കിരീടം ജർമ്മനിക്ക്. ബെൽജിയത്തിൽ വെച്ച് നടന്ന ഫൈനലിൽ സ്പെയിനിനെ 1 ഗോളിനാണ് ജർമ്മനി തോൽപ്പിച്ചത്.
1: വീടുകളിലേക്ക് തലച്ചുമുടായി മീൻ വിൽക്കുന്ന സ്ത്രീകൾ കേരളത്തിൽ സാധാരണ കാഴ്ചയാണ്. തുച്ഛമായ വിലയ്ക്ക് വീടുകളിൽ മീനും മറ്റ് കടൽ വിഭവങ്ങളും എത്തിക്കുന്നതിനായി കടപ്പുറത്തുനിന്ന് വീട് വരെയുള്ള നടുവൊടിക്കുന്ന യാത്ര സാമ്പത്തിക ദുരിതങ്ങളിലും ശാരീരിക അസ്വാസ്ഥ്യങ്ങളിലുമാണ് കലാശിക്കുന്നത്. ഓരോ മീൻകുട്ടയ്ക്ക് പിന്നിലും കടം വാങ്ങിയ പണവും ശാരീരിക അധ്വാനവും ഗതാഗത ചെലവുകളും ഈ സ്ത്രീകൾക്ക് മുന്നിൽ ചോദ്യചിഹ്നമായി നിൽക്കുന്നു.
2: 2-3 മണി സമയത്താണ് ഹാർബറിൽ പോയി പച്ച മീനൊക്കെ വാങ്ങുന്നത്.
1: കൊല്ലം നീണ്ടകര സ്വദേശി മേബിൾ.
2: അതുകൊണ്ട് വന്ന് ഐസ ചെയ്ത് തലച്ചുമടിനാണ് ഞങ്ങൾ ഓരോ സ്ഥലങ്ങളിലും പോയി വിറ്റ് ഉപജീവന മാർഗം കണ്ടിരുന്നത്. ചില ദിവസങ്ങളിൽ വൻ പരാജയമാണ് ഞങ്ങൾക്ക് ഉണ്ടാകുന്നത്. ഒരു രീതിയിൽ നമ്മുടെ കഷ്ടപ്പാടിനെ കുറിച്ച് പറഞ്ഞാൽ തീരത്തില്ല. മക്കളെ 10-15 വീടുകൾ കയറുമ്പോഴേക്കും 1-2 വീടുകളിൽ കച്ചവടം നടക്കുന്നത്. വീണ്ടും അത് ചുമന്ന് അടുത്ത സ്ഥലങ്ങളിലോട്ട് നടന്ന് നടക്കാൻ വയ്യ. കാൽമുട്ടും കൈമുട്ടുകളും ഒക്കെ അങ്ങ് വേദനയാണ്. നടക്കുന്ന വഴിയിൽ കരഞ്ഞു കരഞ്ഞാണ് ഞങ്ങൾ മുന്നോട്ട് പോകും. ഞങ്ങളുടെ ജീവിതം പോയി കിടന്നേച്ച് എഴുന്നേക്കാൻ തന്നെ നോക്കുമ്പോഴത്തേനും എഴുന്നേക്കാൻ വയ്യ. എന്നാലും ഉപജീവന മാർഗത്തിൽ പിന്നെ എന്ത് ചെയ്യും? നാളത്തെ കഞ്ഞിക്ക് എന്ത് മാർഗമെന്നും പറഞ്ഞ ഈ തൊഴിലിന് വേണ്ടി ഞങ്ങൾ ഇറങ്ങി നടക്കുന്നു. കാര്യം ആദ്യം മുൻപിൽ കിഴിയാൻ നമുക്ക് ജീവിക്കണം. ലേലം എന്ന് വെച്ചാൽ ഒരാൾ മാത്രമല്ലല്ലോ, പലരും നിന്നും ലേലം ചെയ്ത് മേടിക്കുന്നുണ്ടല്ലോ. അപ്പം മുൻപ് നിൽക്കുന്നവർ നമുക്ക് പറയാനൊക്കത്തില്ല. അവർക്ക് അവർക്ക് ഇഷ്ടമുള്ളത് അടുത്ത ആളിനെ പിടിക്കും, അടുത്ത ആളുടെ കയ്യിൽ നിന്ന് മേടിക്കും. അന്നേരം നമുക്കവിടെ വലിയ പരാജയമാണ്. കാര്യം ഞങ്ങളുടെ ഈ തീരദേശത്തൊന്ന് പട്ടിണിയില്ലാതെ കഴിഞ്ഞു പോകുന്ന പെണ്ണുങ്ങൾ തലച്ചുമടി ജോലി ചെയ്യുന്നതിന്റെ പേര് കുഞ്ഞുങ്ങൾക്ക് അന്നുള്ള ആഹാരം കൊടുക്കാനുള്ള മാർഗമുണ്ട്. ഇത് വിറ്റ് തീരുന്നിടം വരെ പിന്നെ വിശപ്പ് അറിയുന്നില്ല. നമ്മുടെ വിശപ്പും ദാഹവും പ്രയാസങ്ങളെല്ലാം ഈ മീൻ ശരീരത്തിനെ തിരിക്കുക. കാല് വഴുതി മറിഞ്ഞൊക്കെ വീണ് വേദനകളുണ്ട്. മരുന്ന് വാങ്ങാൻ പോകുമ്പോൾ ഇഞ്ചക്ഷൻ എടുത്ത് ഡോക്ടറിനോട് പറയും. ഡോക്ടറെ നടന്ന വഴി തെന്നി വീണത്, നടക്കാൻ പോയപ്പോ കാര്യം തലയിലെ ചുമടിന്റെ കാര്യം നമ്മൾ ആരോട് പറയാനൊക്കെ. അപ്പൊ ഡോക്ടർ പറയും വയ്യാത്തവരും വീട്ടിൽ ഇരിക്കണം, വീട്ടിൽ ഇരുന്ന് നമുക്ക് ആരെങ്കിലും കൊണ്ട് തരുമോ കഴിക്കാനിട്ട്.
1: തിരുവനന്തപുരം കണ്ണാന്തുറ സ്വദേശി സിന്ധു.
3: ഈ ഒരാഴ്ചയിൽ തന്നെ 2-3 ദിവസമാണ് നമ്മൾ വീട്ടിൽ വേവിക്കുന്നത് തന്നെ. പിള്ളേരെ പഠിപ്പിക്കാനായാലും ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമ്മൾ തിരിച്ചു കൊണ്ടുവരുമ്പോഴേക്കും നമ്മൾ കട വാങ്ങിച്ചിട്ടല്ലേ പോണം. അവർ പൈസ വയ്ക്കുമ്പോൾ കൊടുക്കാൻ പറ്റും. നമ്മൾ ആ മീൻ തിരിച്ചു കൊണ്ടുവന്ന് നമ്മളത് വിറ്റിട്ട് എങ്ങനെയെങ്കിലും തരാന്ന് പറയുമ്പോൾ അവർ സമ്മതിക്കത്തില്ല. നമ്മൾ അവരെ വായിന്ന് 2 ചീത്തവിളി കേട്ടാൽ പോലും ഈ മീൻ തിരിച്ചു കൊണ്ടുവന്ന് ഐസിട്ട് വെച്ച് പിറ്റന്ന് വിറ്റാ തന്നെ ആയുള്ളൂ.
1: മത്സ്യം, വായ്പ, ഐസ്, ഗതാഗതം, സംഭരണം, വിൽക്കാൻ അനുയോജ്യമായ ഇടങ്ങൾ തുടങ്ങിയവയിൽ അസമത്വവും ചൂഷണവും നേരിടുന്നുവെന്ന് കേരളത്തിലെ മത്സ്യവില്പനക്കാരികളെ കുറിച്ചുള്ള ഗവേഷണങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നു. അവരുടെ വരുമാനം, അവർക്ക് എത്രമാത്രം മത്സ്യം വാങ്ങാൻ കഴിയും, ബിസിനസിൽ അവർക്ക് എത്ര പണം നിക്ഷേപിക്കാൻ കഴിയും എന്നതിനെ ആശ്രയിച്ചിരിക്കുന്നു. ഇത് ദുർബലമായ സാമ്പത്തിക സാമൂഹിക സാഹചര്യങ്ങളിലുള്ള ഈ സ്ത്രീകളെ കൂടുതൽ കഷ്ടത്തിലാക്കുന്നു.
4: മത്സ്യത്തൊഴിലാളികൾ സ്ത്രീകൾ അനുഭവിക്കുന്ന ഒരുപാട് യാതനകളുണ്ട്.
1: കാസർഗോഡ് മത്സ്യത്തൊഴിലാളി കോൺഗ്രസ് ജനറൽ സെക്രട്ടറി ജി നാരായണൻ.
4: മത്സ്യ മാർക്കറ്റിൽ മത്സ്യവും വണ്ടിയും വന്നു കഴിഞ്ഞാൽ ലേലത്തിന് വെക്കുമല്ലോ. ആ ലേലം നടക്കുന്ന സമയത്ത് ഉദ്ദേശിക്കുന്ന മീന് ഈ ബോക്സുകളിൽ ഉണ്ടാവുന്നില്ല. ഉദാഹരണത്തിന് 35 കിലോ ആണ് പിന്നെ ഒരു ബോക്സിൽ മത്സ്യം വേണ്ടതെങ്കിൽ, ബാക്കി ഐസ് ആയിക്കോട്ടെ. പക്ഷെ ഇവര് സ്ത്രീകൾ എടുത്തു കഴിഞ്ഞാൽ അതിൽ 25 കിലോ 28 കിലോ മത്സ്യങ്ങളൊക്കെ വിറ്റ് കഴിഞ്ഞാലും ഇവർക്ക് ഈ ദല്ലാൾമാർക്കുള്ള കടങ്ങൾ വീട്ടാൻ ഈ സ്ത്രീകൾക്ക് പറ്റുന്നില്ല.
1: തിരുവനന്തപുരം വെട്ടുകാട് സ്വദേശിനി പുഷ്പം ഈറോണി.
5: തുച്ഛമായിട്ടുള്ള മീനിനെ കിട്ടുന്നുള്ളൂ, വലിയ വില കൊടുത്താണ് നമ്മൾ വാങ്ങിക്കുന്നത്.
6: നമ്മുടെ കച്ചവടത്തിനനുസരിച്ച് ഒരു 25,000 രൂപയൊക്കെ ലോൺ അടക്കും. നമ്മള് ചിലപ്പോ അടയ്ക്കാതെ വരുമ്പോ മറ്റുള്ള ഈ ബ്ലേഡുകാരടുത്തു നിന്ന് ഞങ്ങൾ കടങ്ങൾ വാങ്ങിച്ചാണ് നമ്മുടെ ആവശ്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്.
1: ഒരു ദിവസത്തെ മീൻപിടുത്തം മോശമാകുമ്പോഴോ ലേലത്തിൽ വില ഉയരുമ്പോഴോ ചെറുകിട കച്ചവടക്കാർക്ക് ഇടനിലക്കാരെയോ പലിശക്കാരെയോ ആശ്രയിക്കേണ്ടി വന്നേക്കാം. ഇത് അവരുടെ കച്ചവടം മാർക്കറ്റിൽ നിന്ന് പുറപ്പെടും മുന്നേ തന്നെ നഷ്ടത്തിലാക്കുന്നു.
2: കുറഞ്ഞത് ഞങ്ങൾക്ക് 10 രൂപ കിട്ടിയാലും അത് കൊണ്ട് നടന്ന് വിറ്റ്.
1: എറണാകുളം ജില്ലയിലെ വരാപ്പുഴ നിന്നും ശോഭാമണി.
2: തിരുവല്ലം ചെയ്തിരുന്നെങ്കിൽ ഇവിടെ വന്നിറങ്ങി തരാൻ മാർക്ക് കൊടുത്തില്ലെങ്കിൽ വലിയ ഒറ്റപ്പാടും ചീത്തയും തെറികൾക്ക് അവർ പറയും. ഞങ്ങൾ അതൊക്കെ കേട്ടണം അങ്ങേറ്റം വരെ അങ്ങോട്ട് പോയിക്കൊണ്ട്. ഇപ്പൊ ഉള്ള വീടുകൾക്ക് ഈ ഓൾനേമ്പഴികളുടെ ആൾക്കാർ പിടിച്ചെടുത്തേക്കാണ്. ഞരമ്പ് വേദന മുട്ടു വേദന ഒക്കെ ഈ പുറമ്പഴിയൊക്കെ ഇരുന്ന് വേദന ചില നേരത്തൊക്കെ നമുക്ക് കണ്ണിനൊക്കെ നമുക്കൊരു ഇരുട്ട് കയറണമാരിയാണ്.
1: തിരുവനന്തപുരത്തെ മത്സ്യക്കച്ചവടക്കാരികളിൽ നടത്തിയ ഒരു പഠനത്തിൽ നീണ്ട ജോലി സമയവും അപര്യാപ്തമായ തൊഴിൽ സാഹചര്യവും മൂലമുണ്ടാകുന്ന മസ്കുലോസ്കെലിറ്റൽ പ്രശ്നങ്ങൾ, ക്ഷീണം, പ്രത്യുൽപാദന ആരോഗ്യം എന്നിവയുമായി ബന്ധപ്പെട്ട് കാര്യമായ ആശങ്കകൾ കണ്ടെത്തിയിട്ടുണ്ട്. കൊല്ലം ജില്ലയിലെ നീണ്ടകര നിന്ന് എലിസബത്ത്.
7: എന്നാലും നമ്മളത് സഹിച്ച നമ്മുടെ വയറ്റിന്റെ വലിപ്പം കൊണ്ട് ജീവിച്ചു പോന്നു. ചിലപ്പോ 100 രൂപയ്ക്ക് വലിക്കുന്നവര് കാണും, ചിലപ്പോ 50 രൂപയ്ക്ക് വലിക്കുന്നവര് കാണും. ഇനി വില കുറഞ്ഞാൽ ചിലപ്പോ പള്ളു പറയും.
1: നീണ്ടകര നിന്നും ലൂർദ്.
8: ജീവിക്കുന്നു, 2-3 മക്കൾ. എന്റെ ഭർത്താവ് എന്റെ ചെറുപ്രായത്തിലെ പോയി. റോഡിലൊന്നും ഇരുന്നാ വലിയ കച്ചവടമൊന്നുമില്ല. പിന്നെ എല്ലാം 50 രൂപയ്ക്കൊക്കെ ഓരോ വീട്ടുകളിലൊക്കെ കൊണ്ടുപോയി നമ്മൾ കൊടുക്കും. നമ്മളങ്ങനെ ഒരുപാട് തലയെ ചുമട എടുത്തുകൊണ്ട് നമുക്ക് നടക്കാവുന്നില്ല. ഇപ്പൊ തന്നെ സംസാരിക്കുമ്പോ തന്നെ ശ്വാസം മുട്ടിക്കണ്ട ആസ്പത്രിയില്. മഴ ഉണ്ടെങ്കിലും കൊണ്ടുപോകും ഞങ്ങൾ.
1: സാങ്കേതിക വിദ്യ ഈ മേഖലയിൽ അവസരങ്ങളും അസമത്വങ്ങളും സൃഷ്ടിച്ചിട്ടുണ്ട്. വാട്സ്ആപ്പ്, ഓൺലൈൻ പ്ലാറ്റ്ഫോമുകൾ, സോഷ്യൽ മീഡിയ, ഹോം ഡെലിവറി സേവനങ്ങൾ എന്നിവയിലൂടെ മത്സ്യവിതരണം ചെറുകിട കച്ചവടക്കാരുടെ വിപണി വിപുലീകരിച്ചത് ഈ സ്ത്രീകളുടെ കച്ചവടത്തെ കാര്യമായി ബാധിച്ചതായി അവർ പറയുന്നു.
9: അവിടെ ഓരോ വീടുകളിലും മീൻ വെട്ടിക്കൊടുക്കണം. വെട്ടിക്കൊടുത്താലേ അത് വാങ്ങുള്ളൂ. ഇപ്പൊ ഓൺലൈൻ കച്ചവടം തുടങ്ങി, പിന്നെ അങ്ങനത്തെ ഒരു പരിപാടിയും തുടങ്ങി. അതിപ്പോ മാർക്കറ്റിൽ ചെന്ന് കഴിഞ്ഞാല് നമ്മള് ഈ തറയിൽ വരുന്ന മീൻ വാങ്ങാൻ നിന്നാല് അത് അവിടെ ഞങ്ങളിലും വേറെ കച്ചവടക്കാർ വന്ന് ഞങ്ങളിലും കൂടുതൽ വില പറഞ്ഞ് അവരത് വാങ്ങും. അപ്പൊ ഞങ്ങൾക്ക് ചിലപ്പോ അത് കിട്ടിയെന്ന് വരില്ല. തട്ടുമ്പല ഇട്ട് കുറച്ച് പേര് അവിടെ മാർക്കറ്റിൽ തന്നെ വിൽക്കുന്നവരുണ്ട്. അവരോട് ഞങ്ങൾ പിന്നീട് 50 രൂപ 100 രൂപയൊക്കെ കൂടുതൽ കൊടുത്തിട്ട് വേണം ഞങ്ങൾ അത് വാങ്ങണമെങ്കിൽ. കൊറോണ വന്നതിന് ശേഷമാണ് എല്ലാ ജനങ്ങളും ഓൺലൈൻ വഴി കച്ചവടം തുടങ്ങിയതും. അപ്പൊ ഓൺലൈൻ തുടങ്ങുമ്പോ അവര് മീൻ വെട്ടിക്കൊടുത്ത് വീട്ടിൽ കൊണ്ടുപോയി കൊടുക്കലല്ല. അപ്പൊ അത് അവരങ്ങനെ കൊണ്ടുപോകുമ്പോ ഞങ്ങൾക്ക് അവരെ വീട്ടിലെ ആളുകൾക്ക് ഒരു ബുദ്ധിമുട്ടില്ല. മീൻ ഞങ്ങൾ ചൂണ്ടുവെച്ചെന്നാൽ ഞങ്ങളത് അവിടെ ഒരിടത്ത് ഇരുന്ന് വെട്ടുമ്പോഴോ അവരുടെ ആ വേസ്റ്റ് കളയാനോ അങ്ങനെ ഒന്നും അവർക്കും ഒരു ബുദ്ധിമുട്ട് വേണ്ടല്ല എന്നോർത്ത് അവരും ഓൺലൈൻ വഴിയൊക്കെ വാങ്ങുള്ളൂ.
1: തൃശൂർ ജില്ലയിലെ ഏങ്ങണ്ടിയൂർ നിന്ന് ബീന തുളസീദാസ്.
10: ഉണക്കച്ചെമ്മീന്റെ ലഭ്യത വളരെ കുറവാണ്. വലകെട്ട് ഇല്ലാതായി. അതേപോലെ തന്നെ ചെറുമീനുകൾ കിട്ടുന്നതിനും ലഭ്യത കുറവ് വന്നതുകൊണ്ട് ഞങ്ങൾക്ക് വളരെയധികം ബുദ്ധിമുട്ടുകളുണ്ട്. പിന്നെ ഇപ്പൊ ബസ്സിൽ കൊണ്ടുപോകാനുള്ള ബുദ്ധിമുട്ട്, പിന്നെ മണം. 1000 രൂപയുടെ മീന് വിറ്റു കഴിഞ്ഞാൽ അതിൽ നിന്ന് 200 രൂപ 250 രൂപയാണ് നമ്മൾക്ക് ലാഭം കിട്ടുന്നുള്ളൂ. പലിശരഹിത വായ്പ ഞങ്ങളെ പോലെയുള്ളവർക്ക് കിട്ടുകയാണെങ്കിൽ ഞങ്ങൾക്ക് ഞങ്ങൾ ചെയ്യുന്ന തൊഴിലിൽ നിന്ന് വരുമാനം ഉണ്ടാക്കാനും ജീവിതം ഒന്നിനെയും മെച്ചപ്പെടുത്താനും സാധിക്കും. 10-60 വീടൊരു ദിവസം കയറിയിട്ടാണ് കഷ്ടപ്പെട്ടിട്ടാണ് നമ്മൾ നമ്മുടെ ഉപജീവനം നമ്മൾ നടത്തി വരുന്നത്. ഏതായാലും ഒരു 5 കൊല്ലം ഇങ്ങനെയൊക്കെ പിടിച്ചു നിൽക്കണമെന്ന് വെച്ചാൽ മോനൊക്കെ ഒരു സ്ഥിര ജോലി ആവണ വരയ്ക്ക് നമ്മുടെ കയ്യിൽ 100-200 രൂപ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ആരോട് അത് കണക്ക് പറയണ്ടല്ലോ.
1: പ്രശ്നങ്ങൾ സർക്കാർ ധനസഹായം ഒന്നുകൊണ്ട് മാത്രം പരിഹരിക്കപ്പെടുന്ന ഒന്നല്ല. മത്സ്യം, ഐസ്, ഗതാഗതം, സംഭരണം, വിപണികൾ എന്നിവയുടെ ലഭ്യതയ്ക്കൊപ്പം ധനസഹായം ലഭിച്ചാലേ അത് ഫലപ്രദമാകൂ.
11: തലച്ചുമടായി വീട് വീടാന്തരം മത്സ്യം വിപണനം നടത്തി ഉപജീവനം നടത്തുന്ന കുറേയേറെ തൊഴിലാളികൾ നമ്മുടെ മേഖലയിലുണ്ട്.
1: സൊസൈറ്റി ഫോർ അസിസ്റ്റൻസ് ഫിഷർമെൻ എക്സിക്യൂട്ടീവ് ഡയറക്ടർ സലീം എച്ച്.
11: സ്കൂട്ടർ എന്ന പദ്ധതി, ഒരു സ്കൂട്ടർ വാങ്ങുന്നതിന് 100,000 രൂപയുടെ ഗ്രാന്റ് സർക്കാരിൽ നിന്ന് ലഭിക്കും, അല്ലെങ്കിൽ ആ വാഹനത്തിന്റെ വിലയുടെ 75% നമ്മൾ ഗ്രാന്റായി നൽകും. നമ്മൾ പൈലറ്റായിട്ടാണ് ഈ വർഷം നടപ്പാക്കുന്നത്. ഷി സ്കൂട്ടർ അല്ലെങ്കിൽ ഷി ഓട്ടോ, ഇതാണ് നമ്മുടെ സ്റ്റാഫിന്റെ സങ്കല്പം. ഫീൽഡ് തരത്തിലുള്ള ഫീഡ്ബാക്ക് നോക്കിയിട്ട് അടുത്ത വർഷം പദ്ധതി വിപുലീകരിക്കുന്നതിനും കൂടുതൽ ആൾക്കാർക്ക് ആനുകൂല്യം നൽകുന്നതിനും പദ്ധതി തയ്യാറാക്കും. രണ്ടാമത് ഒരു കുടുംബം ഒരു സംരംഭം എന്ന പദ്ധതി, പലിശയ്ക്ക് പണം എടുത്ത് വഞ്ചിതരാകുന്ന അല്ലെങ്കിൽ വലിയ ഭീമമായ തുക പലിശ ഇനത്തിൽ കൊടുക്കേണ്ടി വരുന്ന ഒരു സാഹചര്യമുണ്ട്. അത് ഒഴിവാക്കുന്നതിനായി മത്സ്യ തൊഴിലാളി കുടുംബത്തിന് 1,00,000 രൂപയുടെ ധനസഹായം നമ്മൾ കൊടുക്കും. മറ്റൊന്ന് മത്സ്യ തൊഴിലാളികളെ സംഘടിപ്പിച്ചുകൊണ്ട് 2 മുതൽ 5 വരെയുള്ള തൊഴിലാളികളെ സംഘടിപ്പിച്ചുകൊണ്ട് ചെറുകിട സംരംഭങ്ങൾ നടത്തുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ 500,000 രൂപ വരെ ആനുകൂല്യമായി കൊടുക്കും. പിന്നീട് ഇവരുടെ തന്നെ ഒരേ മാതൃകയിലുള്ള തൊഴിൽ നടത്തുന്ന 5 സംരംഭകരെ കണ്ടെത്തി ജോയിന്റ് ലയബിലിറ്റി ഗ്രൂപ്പുകൾ രൂപീകരിച്ച് അതിനും ധനസഹായം കൊടുക്കുന്നു. ഒരു ഗ്രൂപ്പ് അംഗത്തിന് 10,000 രൂപയുള്ള റിവോൾവിംഗ് ഫണ്ട് ഓരോ വർഷവും ഇരട്ടിയാക്കി കൊടുത്തുകൊണ്ടേയിരിക്കും. അതുപോലെ തന്നെ സാന്ത്വന തീരം എന്ന പദ്ധതിയിൽ ഉൾപ്പെടുത്തി പരമാവധി 50,000 രൂപയുടെ വരെ ധനസഹായം അവർക്ക് ലഭിക്കും. അതുപോലെ തന്നെ എല്ലാ ഗ്രാമങ്ങളിലും മെഡിക്കൽ ക്യാമ്പുകൾ നമ്മൾ സംഘടിപ്പിച്ചു വരുന്നുണ്ട്. ആ മാരക രോഗം ചികിത്സിച്ച് ഭേദമാക്കുന്നതിനും സാന്ത്വന തീരം പദ്ധതിയിൽ നമ്മൾ ഉൾപ്പെടുത്തി ധനസഹായം അവർക്ക് നൽകി വരുന്നു. ഹാർബറിൽ നിന്ന് മത്സ്യമെടുത്ത് വിപണന കേന്ദ്രത്തിലേക്ക് അല്ലെങ്കിൽ മാർക്കറ്റിലേക്ക് പോകേണ്ട ആ സന്ദർഭങ്ങളിൽ ഉണ്ടാക്കുന്ന ക്ലേശം ഒഴിവാക്കുന്നതിന് വാഹനം നമ്മൾ ക്രമീകരിച്ചിട്ടുണ്ട്. തിരുവനന്തപുരം ജില്ലയിലാണ് ഇപ്പോൾ നിലവിൽ നടപ്പാക്കി വരുന്നത്. ബാക്കിയുള്ള ജില്ലകളിൽ വ്യാപിക്കുന്നതിന് വേണ്ടിയുള്ള നടപടികളും തുടർന്നു വരികയാണ്. അതായത് ഇത്തരത്തിലുള്ള അനുബന്ധ തൊഴിലാളികൾക്ക് 10,000,000 രൂപയുടെ സൗജന്യ ഇൻഷുറൻസ് പദ്ധതി സർക്കാർ നേരിട്ട് നടപ്പാക്കി വരുന്നു. അതിന് അവർക്ക് ആകെ വേണ്ട ക്രൈറ്റീരിയ ഇവർ അനുബന്ധ തൊഴിലാളി വിഭാഗത്തിൽപ്പെട്ട് ക്ഷേമനിധി ബോർഡിലെ അംഗത്വം എടുക്കണം.
1: മത്സ്യഫെഡ് മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ പി സഹദേവൻ:
12: 2008 മുതൽ മത്സ്യ കച്ചവടം നടത്തുന്നതിനായി മത്സ്യഫെഡ് വനിതകൾക്ക് പലിശരഹിത വായ്പ നൽകി വരുന്നു. ആദ്യ തവണ 10,000 രൂപ വരെയും വായ്പ കൃത്യമായി തിരിച്ചടച്ചാൽ പിന്നീട് 20,000 രൂപ വരെയുമാണ് വായ്പ അനുവദിക്കുന്നത്. വായ്പാ തിരിച്ചടവിനുള്ള കാലാവധി 1 വർഷമാണ്. വായ്പ പൂർണ്ണമായും പലിശരഹിതമാണ്. എന്നാൽ മത്സ്യവകുപ്പ് നടപ്പാക്കി വരുന്ന ഇത്തരം പദ്ധതികളെ കുറിച്ച് പലപ്പോഴും മത്സ്യത്തൊഴിലാളി വനിതകൾ അവരുടെ ഇടയിൽ വേണ്ടത്ര പ്രചാരം ലഭിക്കുന്നില്ല, അവരറിയുന്നില്ല എന്നുള്ള കാര്യം പലപ്പോഴും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ മത്സ്യത്തൊഴിലാളി വനിതകളിലേക്ക് ഇത്തരം പദ്ധതികളെ കുറിച്ച് എത്തിക്കുന്നതിനുള്ള നടപടികൾ മത്സ്യഫെഡ് വരും ദിനങ്ങളിൽ സ്വീകരിക്കുന്നതായിരിക്കും എന്നുകൂടി പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു.
1: പദ്ധതികൾ ഉണ്ടായിരിക്കുന്നതും പദ്ധതിയിൽ നിന്ന് പ്രയോജനം നേടുന്നതും രണ്ടും രണ്ടാണെന്ന് ഈ സ്ത്രീകൾ നേരിടുന്ന ബുദ്ധിമുട്ടുകൾ കാണിക്കുന്നു. തനിക്ക് ലഭ്യമായ പദ്ധതികൾ മനസ്സിലാക്കുകയും ക്രെഡിറ്റ് എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് അറിയുകയും ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകൾ ഉപയോഗിക്കുകയും വിപണി വില മനസ്സിലാക്കുകയും സംസ്കരണം വിപണനം എന്നിവയുടെ മികച്ച രീതികൾ പഠിക്കുകയും ചെയ്യുന്ന ഒരു സ്ത്രീക്ക് ക്രമേണ അതിജീവനത്തിന്റെ കര താണ്ടാനാകും. മത്സ്യവില്പനക്കാരികളെ ധനസഹായം നൽകി നിർത്തുക എന്നതിനേക്കാൾ അവർക്ക് സ്വന്തം കാലിൽ നിൽക്കാനാവശ്യമായ അറിവും അവസരങ്ങളും പിന്തുണയും നൽകുകയല്ലേ വേണ്ടത്.
0: പ്രഭാതഭേരി സമാപിക്കുന്നു. വീണ്ടും നാളെ രാവിലെ 6:30.

0: റേഡിയോ ഹെൽത്ത് ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർ പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
1: സമീകൃത ആഹാരം ഉറപ്പാക്കാൻ വില കൂടിയ ആഹാര സാധനങ്ങൾ വാങ്ങി ഭക്ഷണക്രമത്തിൽ ഉൾപ്പെടുത്തേണ്ടതുണ്ടോ? ഇന്നുച്ചയ്ക്ക് 12:40 പ്രകാശധാരയിൽ അസീഫ അലി സംസാരിക്കുന്നു.

0: സമയം 6 മണി കഴിഞ്ഞ് 43 മിനിറ്റും 42 സെക്കൻഡും. 6:45 പ്രാദേശിക വാർത്തകൾ കോഴിക്കോട് റിലേ, തുടർന്ന് സംസ്കൃതത്തിൽ വാർത്തകൾ ഡൽഹി റിലേ.
1: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്. ആകാശവാണിയുടെ വിവിധ നിലയങ്ങളിൽ പരസ്യം ചെയ്യാൻ ബന്ധപ്പെടുക. വാണിജ്യ പ്രക്ഷേപണ കേന്ദ്രം, ആകാശവാണി, വഴുതക്കാട്, തിരുവനന്തപുരം. ഫോൺ 2322105 2325142.
2: വളരാൻ തയ്യാറാണോ, ഉയരാൻ തയ്യാറാണോ? നിങ്ങളുടെ ബിസിനസ് പുതിയ ഉയരങ്ങളിലെത്തിക്കൂ. 85% വരെ LTVയോടെ മണപ്പുറം IGL ഗോൾഡ് ലോണിലൂടെ ഫണ്ടുകൾ നേടുന്നത് ഇപ്പോൾ വളരെ എളുപ്പമാണ്.
3: നിങ്ങൾക്കായി മാത്രം 5 കോടി രൂപ വരെയുള്ള ലോണുകൾ നിങ്ങളുടെ ബിസിനസിനെ മുന്നോട്ട് നയിക്കാൻ സഹായിക്കുന്നു. ആത്മവിശ്വാസത്തോടെ വളരൂ, നിങ്ങളുടെ ലക്ഷ്യത്തിൽ എത്തിച്ചേരൂ. നിങ്ങളുടെ ബിസിനസ് വളർത്താൻ മണപ്പുറം നിങ്ങളെ സഹായിക്കുന്നു.
2: മണപ്പുറം ഫൈനാൻസ് ലിമിറ്റഡ്, മേക്ക് ലൈഫ് ഈസി. ടോൾ ഫ്രീ നമ്പർ 1800-420-2233.
4: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അബ്ദുൽ കബീർ. പ്രധാന വാർത്തകൾ. കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാൻ കേരളം ഹൈടെക് വ്യവസായങ്ങൾക്ക് മുൻഗണന നൽകണമെന്ന് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ. നേപ്പാളിലെ മിന്നൽ പ്രളയത്തിൽ മരിച്ചവരുടെ എണ്ണം 939. സംസ്ഥാനത്തെ ആഗോള ടൂറിസം വിജ്ഞാന ആരോഗ്യ ഹബ്ബായി ഉയർത്താൻ ലക്ഷ്യമിട്ട് വൻ വികസന പദ്ധതികൾ നടപ്പാക്കുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ സമഗ്ര സുരക്ഷാ പരിശോധന ഇന്ന്. അന്താരാഷ്ട്ര ഫുട്ബോളിൽ നിന്ന് അർജന്റീന താരം ലയണൽ മെസ്സി വിരമിക്കൽ പ്രഖ്യാപിച്ചു. വാർത്തകൾ വിശദമായി. കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാൻ കേരളം ഹൈടെക് വ്യവസായങ്ങൾക്ക് മുൻഗണന നൽകണമെന്ന് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ പറഞ്ഞു. കൊച്ചി രാജഗിരി സ്കൂൾ ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജിയുടെ രജത ജൂബിലി ആഘോഷങ്ങൾ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു ഉപരാഷ്ട്രപതി.
5: വെരി പ്ലീസ് ടു സേ രാജഗിരി ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഹാവ് നോട്ട് ഓൺലി ക്രിയേറ്റഡ് ടെക്നോക്രാറ്റ്സ്, ഇറ്റ് ഹാസ് ക്രിയേറ്റഡ് ദി ചീഫ് മിനിസ്റ്റർ, ഇറ്റ് ഹാസ് ക്രിയേറ്റഡ് ദി മിനിസ്റ്റേഴ്സ് ആൻഡ് ഐ ആം ഷുവർ ഇറ്റ് വിൽ ക്രിയേറ്റ് ദി ന്യൂ ചീഫ് മിനിസ്റ്റർ, ഫ്യൂച്ചർ ചീഫ് മിനിസ്റ്റർ ഓൾസോ. ഐ സീ ആൻ അക്കാഡമിക് community deeply rooted in values yet fearlessly marching forward technological excellence.
4: രണ്ടു ദിവസത്തെ സന്ദർശനത്തിന് കിർഗിസ്ഥാനിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് 26-ാമത് ഷാങ്ഹായ് സഹകരണ സംഘടനാ ഉച്ചകോടിയെ അഭിസംബോധന ചെയ്യും. ഉച്ചകോടിയോടനുബന്ധിച്ച് ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാനുമായി പ്രധാനമന്ത്രി ബിഷ്കെക്കിൽ ഉഭയകക്ഷി ചർച്ച നടത്തി. പശ്ചിമേഷ്യയിലെ സഹകരണ സംഘർഷവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഇരുവരും ചർച്ച ചെയ്തു. നടപ്പു സാമ്പത്തിക വർഷത്തിന്റെ ആദ്യപാദത്തിൽ ഇന്ത്യ കൈവരിച്ച 7.8% GDP വളർച്ച വലിയ നേട്ടമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. എണ്ണവിലയിലെ കുതിച്ചുചാട്ടം, വിതരണ ശൃംഖലയിലെ തടസ്സങ്ങൾ, ആഗോളതലത്തിലെ അനിശ്ചിതത്വങ്ങൾ എന്നിവയ്ക്കിടയിലും രാജ്യം കൈവരിച്ച നേട്ടം ജനങ്ങളുടെ കൂട്ടായ കരുത്തിനെയും അതിജീവന ശേഷിയെയുമാണ് പ്രതിഫലിപ്പിക്കുന്നതെന്ന് പ്രധാനമന്ത്രി സമൂഹമാധ്യമ കുറിപ്പിൽ പറഞ്ഞു. ഈ മികച്ച പ്രകടനത്തിന്റെ ക്രെഡിറ്റ് രാജ്യത്തെ ജനങ്ങൾക്കും അവരുടെ കഠിനാധ്വാനത്തിനുമാണെന്ന് കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമനും പറഞ്ഞു. നടപ്പു സാമ്പത്തിക വർഷത്തിന്റെ ആദ്യപാദത്തിൽ ഇന്ത്യ 7.8% GDP വളർച്ചാ നിരക്ക് കൈവരിച്ചതിൽ കേന്ദ്രമന്ത്രി അമിത്ഷാ അഭിനന്ദിച്ചു. കടുത്ത ആഗോള അനിശ്ചിതത്വങ്ങൾക്കിടയിലും വിജയകരമായി മുന്നേറാൻ രാജ്യത്തിന് കരുത്തു നൽകിയത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ദീർഘവീക്ഷണ നേതൃത്വത്തിന്റെ തെളിവാണെന്ന് അദ്ദേഹം സമൂഹമാധ്യമ കുറിപ്പിൽ പറഞ്ഞു. നേപ്പാളിലെ മിന്നൽ പ്രളയത്തിൽ മരിച്ചവരുടെ എണ്ണം 939. 4,247 ആളുകളെ ഇനിയും കണ്ടെത്താനുണ്ട്. രക്ഷാപ്രവർത്തനങ്ങൾ ഊർജിതമായി തുടരുകയാണ്. നേപ്പാൾ സൈന്യം, നേപ്പാൾ പോലീസ്, സായുധ പോലീസ് സേന തുടങ്ങിയവയെ ദുരന്തബാധിത പ്രദേശങ്ങളിൽ വിന്യസിച്ചിട്ടുണ്ട്. നേപ്പാളിലെ ദുരന്തബാധിത പ്രദേശങ്ങളിൽ സഹായമെത്തിക്കാൻ വിദേശകാര്യ മന്ത്രാലയവുമായി സഹകരിച്ച് സാധ്യമായതെല്ലാം ചെയ്യുന്നുണ്ടെന്ന് കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വനി വൈഷ്ണവ് പറഞ്ഞു. നേപ്പാൾ ഗഞ്ച് റോഡ് നൻപാറ ബഹ്റൈച്ച് റെയിൽപാതയുടെ ഉദ്ഘാടനം ഓൺലൈനായി നിർവഹിക്കവെയാണ് അദ്ദേഹം ഇക്കാര്യം പറഞ്ഞത്. നേപ്പാൾ ഗഞ്ച് റോഡ് വാരണാസി സിറ്റി സ്പെഷ്യൽ ട്രെയിനിന്റെ ഫ്ളാഗ് ഓഫ് കർമ്മവും അശ്വനി വൈഷ്ണവ് നിർവഹിച്ചു. ഉത്തർപ്രദേശിലെ കൌശാംബി ജില്ലയിൽ വെടിമരുന്ന് നിർമ്മാണശാലയിലുണ്ടായ സ്ഫോടനത്തിൽ നിരവധി പേർക്ക് ജീവൻ നഷ്ടമായ സംഭവത്തിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമുവും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ദുഃഖം രേഖപ്പെടുത്തി. അപകടത്തിൽ പരിക്കേറ്റവർ വേഗം സുഖം പ്രാപിക്കട്ടെയെന്ന് രാഷ്ട്രപതി സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. മരിച്ചവരുടെ ബന്ധുക്കൾക്ക് പ്രധാനമന്ത്രിയുടെ ദേശീയ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് 2,00,000 രൂപ വീതവും പരിക്കേറ്റവർക്ക് 50,000 രൂപ വീതവും ധനസഹായം പ്രഖ്യാപിച്ചു. രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് ഇന്ന് ന്യൂഡൽഹിയിൽ 16 പ്രതിരോധ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ വാർഷിക പ്രവർത്തനങ്ങൾ അവലോകനം ചെയ്യും. പുതിയ തദ്ദേശീയ സാങ്കേതിക വിദ്യകൾ വികസിപ്പിക്കേണ്ടതിന്റെയും കയറ്റുമതി വർദ്ധിപ്പിക്കേണ്ടതിന്റെയും പ്രാധാന്യം ചർച്ചയാകും. 4th ഇൻഡോ ജർമ്മൻ പരിസ്ഥിതി ഫോറം ഇന്ന് ന്യൂഡൽഹിയിൽ ചേരും. കേന്ദ്ര പരിസ്ഥിതി മന്ത്രി ഭൂപേന്ദർ യാദവും ജർമ്മനിയുടെ പരിസ്ഥിതി മന്ത്രിയും സംയുക്ത അധ്യക്ഷത വഹിക്കും. പരിസ്ഥിതി, കാലാവസ്ഥാ വ്യതിയാനം എന്നീ വിഷയങ്ങളിൽ ഉഭയകക്ഷി സഹകരണം ശക്തിപ്പെടുത്തുന്നത് ലക്ഷ്യമിട്ടാണ് പരിസ്ഥിതി ഫോറം സംഘടിപ്പിക്കുന്നത്. ദേശീയ പോഷക വാരാചരണത്തിന് ഇന്ന് തുടക്കം. എല്ലാ വർഷവും സെപ്റ്റംബർ 1 മുതൽ 7 വരെയാണ് പോഷക വാരമായി ആചരിക്കുന്നത്. പോഷകങ്ങളുടെ പ്രാധാന്യത്തെക്കുറിച്ച് ആളുകളെ ബോധവാന്മാരാക്കുക, ജനങ്ങളിലെ പോഷകാഹാരക്കുറവ് പരിഹരിക്കുക, കുട്ടികൾ, കൗമാരക്കാർ, ഗർഭിണികൾ, മുലയൂട്ടുന്ന അമ്മമാർ എന്നിവരിൽ പോഷകത്തിന്റെ പ്രാധാന്യം എത്തിക്കുക തുടങ്ങിയ ലക്ഷ്യങ്ങളോടെയാണ് പോഷകാഹാര വാരാചരണം സംഘടിപ്പിക്കുന്നത്. കേരളവും അറബ് രാജ്യങ്ങളും തമ്മിലെ ബന്ധം കൂടുതൽ ദൃഢമാക്കാനും സംസ്ഥാനത്തെ ആഗോള ടൂറിസം, വിജ്ഞാന, ആരോഗ്യ ഹബ്ബായി ഉയർത്താനും ലക്ഷ്യമിട്ട് വൻ വികസന പദ്ധതികൾ നടപ്പാക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ പറഞ്ഞു. കൊച്ചിയിൽ ഇൻഡോ അറബ് കണക്ട് 2026 ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. അറബ് ലോകത്തുനിന്നും കൂടുതൽ സഞ്ചാരികളെയും നിക്ഷേപകരെയും കേരളത്തിലേക്ക് ആകർഷിക്കുകയും സംസ്ഥാനത്തെ സമ്പൂർണ്ണ പോർട്ട് സിറ്റിയാക്കി മാറ്റുകയുമാണ് ഗവൺമെന്റിന്റെ ലക്ഷ്യമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. സുപ്രീംകോടതിയുടെ നിർദ്ദേശപ്രകാരം ഇന്ന് മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ സമഗ്ര സുരക്ഷാ പരിശോധന നടത്തും. ബൽരാജ് ജോഷി ചെയർമാനായ 5-അംഗ വിദഗ്ധ സമിതിയാണ് അണക്കെട്ടിൽ നേരിട്ടെത്തി പരിശോധന നടത്തുന്നത്. 3 ദിവസം കുമളിയിൽ തങ്ങുന്ന സംഘം പരിശോധനയ്ക്ക് ശേഷം നാളെയും മറ്റന്നാളും കേരളത്തിന്റെയും തമിഴ്നാടിന്റെയും പ്രതിനിധികളെ ഉൾപ്പെടുത്തി യോഗം ചേരും. തുടർന്ന് ഈ മാസാവസാനം ദില്ലിയിൽ ഉന്നതതല യോഗവും നടത്തും. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. അന്താരാഷ്ട്ര ഫുട്ബോളിൽ നിന്ന് അർജന്റീന താരം ലയണൽ മെസ്സി വിരമിക്കൽ പ്രഖ്യാപിച്ചു. സമൂഹ മാധ്യമത്തിൽ പങ്കുവച്ച കുറിപ്പിലാണ് ഇനി അർജന്റീന ടീമിനു വേണ്ടി കളിക്കില്ലെന്ന് മെസ്സി അറിയിച്ചത്. ലോകകപ്പ് വിജയം, 2 കോപ്പ അമേരിക്കൻ കിരീടങ്ങൾ, രാജ്യത്തിനായി 207 മത്സരങ്ങൾ എന്നിവ അടങ്ങിയ നീണ്ട 20 വർഷത്തെ ഫുട്ബോൾ യാത്രയ്ക്കാണ് മെസ്സി ഇതോടെ വിരാമമിടുന്നത്. കൂടുതൽ വിവരങ്ങളുമായി സുരേഷ് എടപ്പാൾ.
6: അർജന്റീനയെ 3 തവണ ലോകകപ്പ് ഫൈനലിൽ എത്തിച്ച മെസ്സി റെക്കോർഡുകളുടെ കൂടി രാജാവായിരുന്നു. 21 വർഷം നീണ്ട കരിയറിനാണ് അങ്ങനെ ഇന്നലെ അവസാനമായിരിക്കുന്നത്. 207 മത്സരങ്ങളിൽ 125 ഗോൾ നേടിയ മെസ്സി 2008 ഒളിമ്പിക് സ്വർണം, 2021-24 കോപ്പ അമേരിക്ക കിരീടം നേടുന്നതിന് മുന്നിൽ നിന്നു. പിന്നെ 2022 ഖത്തർ ലോക കിരീടം, ഏറ്റവും ഒടുവിൽ അമേരിക്കൻ ലോകകപ്പിൽ റണ്ണേഴ്സ് അപ്പ്. കഴിഞ്ഞ 20 വർഷമായി നിങ്ങൾ എനിക്ക് നൽകിയ സ്നേഹത്തിനും പിന്തുണയ്ക്കും നന്ദി. കളിക്കളത്തിനകത്ത് നിന്ന് നിങ്ങളുടെ ആർപ്പുവിളികൾ കേൾക്കുന്നത് ഞാൻ ഒരുപാട് മിസ് ചെയ്യും. ഇനി മുതൽ ഞാൻ നിങ്ങളിൽ ഒരാളായിരിക്കും. ലോക ഫുട്ബോളിലെ സമാനതകളില്ലാത്ത വിസ്മയ താരം ഇത്രയും പറഞ്ഞ് അവസാനിപ്പിക്കുമ്പോൾ ലോകം ഒരേ സ്വരത്തിൽ ഹൃദയത്തിൽ കുറിച്ചു. ഞങ്ങൾക്ക് ആ ബൂട്ടുകളുടെ വൈഭവം കണ്ണറയെ കണ്ട് കൊതി തീർന്നില്ലല്ലോ എന്ന്.
4: ഹോക്കി ഇതിഹാസം മേജർ ധ്യാൻചന്ദിന്റെ ജന്മവാർഷികത്തോടനുബന്ധിച്ച് കേരള സർവകലാശാല സംഘടിപ്പിക്കുന്ന പരിപാടി ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ ഉദ്ഘാടനം ചെയ്യും. രാവിലെ സെനറ്റ് ഹൌസ് ക്യാമ്പസിൽ നടക്കുന്ന പരിപാടിയിൽ മന്ത്രിമാരായ റോജി എം ജോൺ, ഒ ജെ ജനീഷ്, ഇന്ത്യൻ ഹോക്കി ടീം പരിശീലകൻ ഒളിമ്പ്യൻ പി ആർ ശ്രീജേഷ് എന്നിവർ പങ്കെടുക്കും. ദുബായിൽ 2020 വനിതാ ഏഷ്യാകപ്പ് ക്രിക്കറ്റ് ഗ്രൂപ്പ് ബി മത്സരത്തിൽ ബംഗ്ലാദേശിന് ജയം. ഇന്തോനേഷ്യയെ 71 റൺസിനാണ് ബംഗ്ലാദേശ് പരാജയപ്പെടുത്തിയത്. സംസ്ഥാന ഗവൺമെന്റിന്റെ 100 ദിവസങ്ങൾ പൂർത്തിയാകുമ്പോൾ ലഹരി മാഫിയക്കെതിരെ ആരംഭിച്ച ഓപ്പറേഷൻ തൂഫാൻ വലിയ വിജയവും ജനകീയ മുന്നേറ്റവുമായി മാറിയെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല പറഞ്ഞു. ലഹരി മാഫിയക്കെതിരെ കേരള ആഭ്യന്തര വകുപ്പ് നടപ്പാക്കുന്ന ഓപ്പറേഷൻ തൂഫാൻ ദി നാർക്കോ ഹണ്ട് പദ്ധതിയുടെ ഭാഗമായി കോഴിക്കോട് റൂറൽ ജില്ലാ പോലീസ് സംഘടിപ്പിച്ച സീനിയർ സിറ്റിസൺസ് മീറ്റിംഗും തൂഫാൻ കെയർ ഡിക്ലറേഷൻ പരിപാടിയും വടകര മുനിസിപ്പൽ ടൗൺഹാളിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. കണ്ണൂർ പരിയാരം മെഡിക്കൽ കോളേജ് സംസ്ഥാന ഗവൺമെന്റ് ഏറ്റെടുത്തതിനോടനുബന്ധിച്ച് ജീവനക്കാരുടെ ശമ്പളം ഉൾപ്പെടെ കാര്യങ്ങളിലുണ്ടായ അപാകത പരിശോധിക്കാൻ വിദഗ്ധർ അടങ്ങുന്ന ഉന്നതതല സമിതിക്ക് രൂപം നൽകുമെന്ന് മന്ത്രി കെ മുരളീധരൻ അറിയിച്ചു. പരിയാരം മെഡിക്കൽ കോളേജ് സന്ദർശിച്ച ശേഷം ജീവനക്കാരുടെ പ്രതിനിധികൾ ഉന്നയിച്ച ആശങ്കകൾക്ക് മറുപടി പറയുകയായിരുന്നു മന്ത്രി. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി കാലിക്കറ്റിന്റെ 66-ാമത് സ്ഥാപക ദിനാഘോഷം രാവിലെ നടത്തും. ചടങ്ങിൽ മുഖ്യമന്ത്രി വി ഡി സതീശൻ മുഖ്യാതിഥിയായി പങ്കെടുക്കും. സംഗീത സംവിധായകനും തബലിസ്റ്റുമായ കോഴിക്കോട് അബൂബക്കർ അന്തരിച്ചു. അരീക്കാട്ടെ ഉള്ളിശ്ശേരി കുന്നിലെ വീട്ടിലായിരുന്നു 80-കാരനായ അദ്ദേഹത്തിന്റെ അന്ത്യം. സ്വതസിദ്ധമായ ഈണങ്ങളിലൂടെ സംഗീത ലോകത്തിന് 3000-ത്തിലധികം അനശ്വര ഗാനങ്ങൾ സമ്മാനിച്ച കലാകാരനാണ് കോഴിക്കോട് അബൂബക്കർ. ഹിന്ദി സാഹിത്യകാരനും വിവർത്തകനുമായ കരിക്കകം തോട്ടുപുറത്ത് വീട്ടിൽ പ്രൊഫസർ ഡോക്ടർ ജെ രാമചന്ദ്രൻ നായർ കൊച്ചിയിൽ അന്തരിച്ചു. അദ്ദേഹത്തിന് 79 വയസ്സായിരുന്നു. സംസ്കാരം രാവിലെ 11:30 എറണാകുളം രവിപുരം ശ്മശാനത്തിൽ നടത്തും. മനുഷ്യ വന്യജീവി സംഘർഷ ലഘൂകരണ ശ്രമങ്ങളിൽ മനുഷ്യജീവന്റെ സംരക്ഷണത്തിന് ആദ്യ പരിഗണന നൽകണമെന്ന് മനുഷ്യാവകാശ കമ്മീഷൻ പറഞ്ഞു. മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കാനും മനുഷ്യജീവൻ നഷ്ടമാകുന്ന സംഭവങ്ങൾ തടയുന്നതിനും ഊന്നൽ നൽകി ഫലപ്രദവും സമഗ്രവുമായ സംവിധാനത്തിന് രൂപം നൽകണമെന്നും കമ്മീഷൻ ജുഡീഷ്യൽ അംഗം കെ ബൈജുനാഥ് വനം വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറിക്ക് നിർദ്ദേശം നൽകി. കുടുംബശ്രീ കോഴിക്കോട് ജില്ലാ മിഷന്റെ നേതൃത്വത്തിൽ കോഴിക്കോട് ജില്ലയിൽ സംഘടിപ്പിച്ച വിവിധ ഓണം വിപണന മേളകൾ മികച്ച വിറ്റുവരവ് കൈവരിച്ചു. 148 മേളകളിലൂടെ ആകെ 3,15,07,517 രൂപയുടെ വിറ്റുവരവാണ് നേടിയത്. പ്രധാന വാർത്തകൾ വീണ്ടും. കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാൻ കേരളം ഹൈടെക് വ്യവസായങ്ങൾക്ക് മുൻഗണന നൽകണമെന്ന് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ. നേപ്പാളിലെ മിന്നൽ പ്രളയത്തിൽ മരിച്ചവരുടെ എണ്ണം 939. സംസ്ഥാനത്തെ ആഗോള ടൂറിസം വിജ്ഞാന ആരോഗ്യ ഹബ്ബായി ഉയർത്താൻ ലക്ഷ്യമിട്ട് വൻ വികസന പദ്ധതികൾ നടപ്പാക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ സമഗ്ര സുരക്ഷാ പരിശോധന ഇന്ന്. അന്താരാഷ്ട്ര ഫുട്ബോളിൽ നിന്ന് അർജന്റീന താരം ലയണൽ മെസ്സി വിരമിക്കൽ പ്രഖ്യാപിച്ചു. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.
7: അഥ വാർത്താഹ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അന്യൈഃ ഷാങ്ഹായ് സഹയോഗ സംഘടനസ്യ നേതൃഭിഃ സഹ ഹ്യഃ സായം കിർഗിസ്ഥാനസ്യ രാജധാന്യാം ബിഷ്കേക് ഇത്യത്ര ആയോജിതേ ഷഷ്ഠേ വേൾഡ് നോമേഡ് ഗെയിംസ് ഇത്യസ്യ ആധികാരികോദ്ഘാടനേ ഭാഗം ഗൃഹീതവാൻ. അയം കാര്യക്രമഃ യായാവരസഭ്യതാനാം സമൃദ്ധക്രീഡാപരമ്പരാണാം സംസ്കൃതേഃ സംസ്കൃതിക് വൈഭവസ്യ ച ഉത്സവരൂപേണ ആയോജ്യതേ. ഇതഃ പ്രാക് പ്രധാനമന്ത്രി മോദി ഷാങ്ഹായ് സഹയോഗ സംഘടന ശിഖര സമ്മേളനസ്യാവധൌ റൂസ്, ഇറാൻ, കിർഗിസ് ഗണരാജ്യ, അർമേനിയ ദേശാനാം നേതൃഭിഃ സഹ ദ്വൈപാക്ഷികോപവേശനം കൃതവാൻ. പ്രധാനമന്ത്രി അദ്യ ഷാങ്ഹായ് സഹയോഗ സംഘടനസ്യ ഷഡ്വിംശതിതമം ശിഖര സമ്മേളനം ച സംബോധയിഷ്യതി. നവീകരണീയ ഊർജാ മന്ത്രി പ്രഹ്ലാദ് ജോഷി മന്ത്രാലയസ്യ ഉച്ച അധികാരിഭിഃ സഹ സമീക്ഷോപവേശനം കൃതവാൻ. ഗോഷ്ഠ്യാമസ്യാം ഹരിത ഊർജാ ക്ഷേത്രേ ഭാരതസ്യ പ്രഗതിം അഗ്രേനേതും തഥാ പൂർവോത്തര രാജ്യേഷു നവീകരണീയ ഊർജാ പരിയോജനാനാം വിസ്താരം കർത്തും ഗഭീര ചർച്ച സമജായത. മന്ത്രിണ സൻസൂചിതം യത് പ്രശാസനം സ്വച്ഛ ഊർജാ ലക്ഷ്യാനി പ്രാപ്തും പൂർണ പ്രതിബദ്ധതയാ കാര്യം വിദധാതി. കേന്ദ്ര രാജ്യയോഃ പരസ്പര സഹയോഗേന ജലപ്രബന്ധനസ്യ ലക്ഷ്യാനി പ്രാപ്തുമദ്യ ജലശക്തി മന്ത്രാലയേന വിഭാഗീയ ശിഖര സമ്മേളനം ആഹൂതം. ദിനദ്വയം യാവത് പ്രചലന്ത്യാം അസ്യാം ഗോഷ്ഠ്യാം വിവിധ രാജ്യാനാം അധികാരിണഃ സഹഭാഗിതാം കരിഷ്യന്തി. പ്രധാനമന്ത്രിണഃ നരേന്ദ്രമോദിനഃ സങ്കല്പാനുസാരം ഏഷഃ മഞ്ചഃ രാഷ്ട്രീയ ജലനീതേഃ ത്വരിതാന്വയനായ മാർഗം പ്രശസ്തം വിദധാതി. പര്യാവരണ സംരക്ഷണായ സ്വച്ഛതാ സംസ്കൃതേഃ പ്രസാരായ ച അദ്യ ജഗത് പ്രകാശ നഡ്ഡ മന്ത്രിണ സ്വച്ഛതാ പഖവാഡ ഇത്യസ്യ ശുഭാരംഭം

0: പ്രിയ ശ്രോതാക്കളെ, ഏവർക്കും ഇന്നത്തെ പുലർവേട്ടത്തിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. പരിപാടിയിൽ ആദ്യം
1: കാർഷിക മേഖലാ വാർത്തകൾ. കേരള കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പിന്റെ കീഴിലുള്ള കഴക്കൂട്ടം ബയോടെക്നോളജി ആന്റ് മോഡൽ ഫ്ലോറികൾച്ചർ സെന്റർ നടത്തുന്ന 6 മാസ ദൈർഘ്യമുള്ള പ്ലാന്റ് ടിഷ്യൂ കൾച്ചർ ടെക്നീഷ്യൻ സർട്ടിഫിക്കറ്റ് കോഴ്സിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. അഗ്രികൾച്ചർ, ബയോളജി, ബോട്ടണി വിഷയങ്ങളിൽ ഏതെങ്കിലും പഠിച്ച് +2 അല്ലെങ്കിൽ VHSC ജയിച്ച 2026 April 1 35 വയസ്സിൽ താഴെയുള്ളവർക്ക് അപേക്ഷിക്കാം. നിലവിലുള്ള സർക്കാർ സംവരണ വ്യവസ്ഥകൾ കോഴ്സിനും ബാധകമാണ്. 3 മാസം പരിശീലനവും തുടർന്ന് 3 മാസം അപ്രന്റീസ്ഷിപ്പും ഉൾപ്പെടുന്നതാണ് കോഴ്സ്. ഒരു ബാച്ചിൽ പരമാവധി 20 പേർക്കാണ് പ്രവേശനം. കോഴ്സ് ഫീസ് 4,500 രൂപയാണ്. പരിശീലനം വിജയകരമായി പൂർത്തിയാക്കുന്നവർക്ക് 3 മാസത്തെ അപ്രന്റീസ്ഷിപ്പ് പരിശീലനവും ലഭിക്കും. അപ്രന്റീസ്ഷിപ്പ് കാലയളവിൽ പ്രതിമാസം 1,500 രൂപ സ്റ്റൈപ്പൻഡ് നൽകുന്നതാണ്. അപേക്ഷാ ഫോമും പ്രോസ്പെക്ടസും കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പിന്റെ ഔദ്യോഗിക വെബ്സൈറ്റായ www.keralaagriculture.gov.in ൽ നിന്ന് ഡൌൺലോഡ് ചെയ്യാം. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി 9 വൈകിട്ട് 4. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കേണ്ട ഫോൺ നമ്പർ 9383-4702 9383-4702-96. കെ ആക്ടെക് ലോഞ്ച് പാഡ് സംഘടിപ്പിക്കുന്ന 2 ദിവസത്തെ കൂൺകൃഷി പരിശീലനം വെള്ളാണി കാർഷിക കോളേജിൽ 9-10 നടത്തുന്നു. ശാസ്ത്രീയ കൂൺകൃഷി രീതികൾ, സബ്സ്ട്രേറ്റ് തയ്യാറാക്കൽ, രോഗനിയന്ത്രണം, സ്പോൺ മാനേജ്മെന്റ്, വിളവെടുപ്പ്, വിപണനം എന്നിവ ഈ പരിശീലന പരിപാടിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. രജിസ്ട്രേഷൻ ഫീസ് 1,000 രൂപ. രജിസ്ട്രേഷനുള്ള അവസാന തീയതി 6. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കേണ്ട ഫോൺ നമ്പർ 9995-62-4888. കാർഷിക സർവകലാശാലയിലെ PG PhD പ്രോഗ്രാമുകളിലെ പ്രവേശനത്തിന് 30 വരെ ഓൺലൈനായി അപേക്ഷിക്കാം. ICAR എൻട്രൻസ് ഫലം വന്ന് 7 ദിവസം വരെ സാവകാശം ലഭിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് 0487-2-4381-39 എന്ന നമ്പറിലേക്ക് വിളിക്കുക. ഓച്ചിറ ക്ഷീരപരിശീലന കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ സുരക്ഷിതമായ പാലുൽപാദനം എന്ന വിഷയത്തിൽ നാളെയും മറ്റന്നാളുമായി പരിശീലന പരിപാടി സംഘടിപ്പിക്കുന്നു. പരിശീലനത്തിൽ പങ്കെടുക്കാൻ താൽപര്യമുള്ള ക്ഷീരകർഷകർ ഓച്ചിറ ക്ഷീരപരിശീലന കേന്ദ്രം, ഡയറി എക്സ്റ്റൻഷൻ ഓഫീസർമാർ, ബന്ധപ്പെട്ട ബ്ലോക്ക് ക്ഷീരവികസന ഓഫീസർമാർ എന്നിവർ മുഖേന 5 മണിക്ക് മുമ്പായി രജിസ്റ്റർ ചെയ്യണം. കൂടുതൽ വിവരങ്ങൾക്ക് 8098913109 0479-7629-8550 എന്നീ ഫോൺ നമ്പറുകളിൽ വിളിക്കുക. കൃഷിവകുപ്പ്, ഫാം ഇൻഫർമേഷൻ ബ്യൂറോ 2026-27 വർഷത്തിൽ കാർഷിക കേരളം പുതുയുഗ പിറവിയിലേക്ക് എന്ന വിഷയത്തെ ആസ്പദമാക്കി നടത്തുന്ന ഫാം ഫോട്ടോഗ്രഫി മത്സരത്തിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. കൃഷി, മൃഗസംരക്ഷണം, ക്ഷീരവികസന മേഖലകളിലെ ഹൈടെക് കൃഷിരീതികൾ, നൂതന സാങ്കേതിക വിദ്യകൾ, പുതുസംരംഭങ്ങൾ, സംഘകൃഷി തുടങ്ങിയ കാർഷിക മേഖലയുടെ വിവിധ തലങ്ങൾ എന്നിവ ആസ്പദമാക്കിയുള്ള ഡിജിറ്റൽ ചിത്രങ്ങളാണ് അയക്കേണ്ടത്. കുറഞ്ഞത് 300 DPI ഫയൽ സൈസ് കുറഞ്ഞത് 3 MB വേണം. പ്രായഭേദമന്യേ എല്ലാവർക്കും മത്സരത്തിൽ പങ്കെടുക്കാം. ഒരാൾക്ക് പരമാവധി 3 ഫോട്ടോകൾ അയക്കാം. എഡിറ്റ് ചെയ്ത ഫോട്ടോകൾ പരിഗണിക്കുന്നതല്ല. മുൻവർഷം സമർപ്പിച്ച എൻട്രികൾ വീണ്ടും സമർപ്പിക്കേണ്ടതില്ല. എൻട്രികൾ എഡിറ്റർ, കേരള കർഷകൻ, ഫാം ഇൻഫർമേഷൻ ബ്യൂറോ, കവടിയാർ, തിരുവനന്തപുരം 695-0003 എന്ന വിലാസത്തിൽ പെൻഡ്രൈവ് മുഖേനയോ ഫാം ഫോട്ടോഗ്രഫി 2026@gmail.com എന്ന ഇമെയിൽ വിലാസത്തിലോ 30 മുമ്പ് ലഭിക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് 8078-0958-60 എന്ന നമ്പറിൽ വിളിക്കുക. കാർഷിക മേഖലാ വാർത്തകൾ കഴിഞ്ഞു.
0: ഇനി ആയുരാരോഗ്യം.
2: ആയുരാരോഗ്യത്തിലെന്ന് കൌമാരക്കാരായ പെൺകുട്ടികളുടെ ആരോഗ്യ സംരക്ഷണത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് ഡോക്ടർ ഇന്ദു ജി കുമാർ സംസാരിക്കുന്നു.
3: ഒരു സ്ത്രീയുടെ സ്ത്രീത്വത്തിലേക്കുള്ള ആദ്യ ചവിട്ടുപടിയാണ് കൗമാരപ്രായത്തിലെ അവളുടെ ആരോഗ്യം. കൗമാരകാലം മനുഷ്യവികാസത്തിന്റെ ഏറ്റവും വേഗതയേറിയ ഘട്ടങ്ങളിലൊന്നാണ്. ഈ കാലഘട്ടത്തിലെ നല്ല മാറ്റങ്ങൾ കൗമാരത്തിൽ മാത്രമല്ല തുടർന്നുള്ള അവളുടെ ജീവിതത്തിലും ആരോഗ്യപരമായ അനന്തരഫലങ്ങൾ ഉണ്ടാക്കുന്നു. ആദ്യമായി ഋതുമതിയാകുന്ന പെൺകുട്ടിയുടെ ആരോഗ്യ സംരക്ഷണത്തിനായി നിരവധി ആഹാരവിധികൾ നമ്മുടെ നാട്ടിൽ ശീലിച്ചിരുന്നു. അതിലേറ്റവും പ്രധാനമായി ഉപയോഗിച്ചിരുന്ന ഒരു ദ്രവ്യം എള്ളാണ്. എള്ളെണ്ണ മുട്ടയിൽ ചേർത്ത് നൽകുക, വറുത്ത പച്ചരിമാവും എള്ളെണ്ണയും കരിപ്പെട്ടിയും ചേർത്ത് ഉരുളയാക്കി നൽകുക, എള്ള് വേവിച്ച് ശർക്കരയും തേങ്ങയും ചേർത്ത് നൽകുക എന്നീ ആഹാര രീതികൾ ഋതുമതിയാകുന്ന പെൺകുട്ടിയിൽ ആർത്തവത്തിന്റെ ആദ്യ നാളുകളിൽ നൽകിവരുന്ന ആഹാര ക്രമങ്ങളാണ്. ശാസ്ത്രീയമായ പഠനങ്ങളിലൂടെ തെളിയുന്നത് എള്ള് ഫൈറ്റോ ഈസ്ട്രജന്റെ ഒരു കലവറയാണെന്നാണ്. ശരീരത്തിനാവശ്യമായ പൊട്ടാസ്യം, അയൺ, വൈറ്റമിൻ B6 എന്നിവ എള്ളിൽ വളരെ നല്ല തോതിൽ അടങ്ങിയിരിക്കുന്നു. ശരീരത്തിന് ആവശ്യമായ ആന്റി ഓക്സിഡന്റ്സ് ധാരാളമായി കാണുന്ന കരിപ്പെട്ടി ശരീരത്തിന് ഊർജം പ്രദാനം ചെയ്യുന്നതും കാൽഷ്യം, മെഗ്നീഷ്യം, പൊട്ടാസ്യം എന്നീ ധാതുലവണങ്ങൾ അടങ്ങിയിട്ടുള്ളതുമാകുന്നു. ഈ കാരണങ്ങൾ കൊണ്ട് തന്നെ സ്ത്രീത്വത്തിലേക്ക് കടക്കുന്ന പെൺകുട്ടിയുടെ സമഗ്രമായ ആരോഗ്യ പരിപാലനത്തിന് എള്ളും കരിപ്പെട്ടിയും ചേർന്ന വിഭവങ്ങൾ സഹായകമാകും എന്നതിൽ യാതൊരു സംശയവുമില്ല. ആർത്തവക്രമം തെറ്റിവരുന്ന കൗമാരപ്രായക്കാരിൽ ഒരു ഡോക്ടറുടെ നിർദ്ദേശാനുസരണം ചികിത്സ നിശ്ചയിക്കുന്നതിനോടൊപ്പം തന്നെ എള്ളുണ്ട കഴിക്കുന്നത് ഗുണകരമാണ്. അതുപോലെ ചുവന്നുള്ളി അരിഞ്ഞ് വെള്ളത്തിൽ തിളപ്പിച്ച് കൽക്കണ്ടം ചേർത്ത് ചൂടോടുകൂടി ഉപയോഗിക്കുന്നത് ആർത്തവ ക്രമീകരണത്തിന് വളരെ നല്ലതാണ്. പെൺകുട്ടികളിൽ സാധാരണയായി

0: കണ്ടുവരുന്ന ഒരു പ്രധാന പ്രശ്നമാണ് വെള്ളപ്പോക്ക് അഥവാ ശ്വേതപ്രതരം. ചികിത്സയ്ക്കൊപ്പം ചെയ്യാവുന്ന ചില ആഹാരശീലങ്ങൾ അഥവാ കുറുക്കുകൾ രോഗശമനത്തിന് പ്രയോജനകരമായി കാണാറുണ്ട്. മുക്കുറ്റിച്ചെടി സമൂലം അരച്ചെടുത്ത് കൽക്കണ്ടവും അരിപ്പൊടിയും പാലും ചേർത്ത് കുറുക്കി ഒരു ആഹാരമായി കഴിക്കുന്നത് വെള്ളപ്പോക്കിന് നല്ലതാണ്. അതുപോലെ ചുക്ക്, ഏലത്തരി, ഞെരിഞ്ഞിൽ, കൂവനൂറ്, കൽക്കണ്ടം ഇവ സമമെടുത്ത് നന്നായി പൊടിച്ച് കാച്ചി തണുപ്പിച്ച പാലിൽ കഴിക്കുന്നത് ഈ രോഗാവസ്ഥയിൽ ഗുണം നൽകുന്നു. ദിവസേന ഉണക്കമുന്തിരിങ്ങ കഴിക്കുന്നത് മൂത്രനാളിയിലെ pHനെ ക്രമീകരിച്ച് ബാക്ടീരിയയുടെ വളർച്ചയ്ക്ക് അനുകൂലമല്ലാത്ത ഒരു സാഹചര്യം മൂത്രനാളിയിൽ സൃഷ്ടിക്കാൻ സഹായിക്കുന്നു. ചൊറിച്ചിലും സ്രവങ്ങളും പലതരം ഫംഗസ് ബാധയുടെയോ പ്രമേഹത്തിന്റെയോ തന്നെ ലക്ഷണമാകാം. ശതാവരി കിഴങ്ങ് വേവിച്ച് തോലും നാരും കളഞ്ഞ് പാലിൽ അരച്ചു ചേർത്ത് കഴിക്കുന്നതും ഉഴുന്നുപൊടി, പാൽമുതക്കൻ കിഴങ്ങ് പൊടിച്ചതും പാലും കൽക്കണ്ടും ചേർത്ത് കുറുക്കായി കഴിക്കുന്നതും രോഗശമനത്തിന് സഹായകമാകുന്നു. ഏലത്തരി ചേർത്ത കരിക്കിൻ വെള്ളം മൂത്രച്ചുടിച്ചിലിനും ഏലത്തരി വെണ്ണയിൽ ചേർത്ത് കഴിക്കുന്നത് യോനി സ്രവങ്ങളിലും പ്രയോജനകരമാണ്. അമിതമായ രക്തസ്രാവത്തിൽ അശോകപ്പൂ ഉണക്കിപ്പൊടിച്ചു ചേർത്ത് അവലോസുപൊടി കഴിക്കുന്നതും അശോകപ്പട്ട പാലിൽ അരച്ചു കഴിക്കുന്നതും ആയുർവേദ ചികിത്സാ ഗ്രന്ഥങ്ങളിൽ തന്നെ പരാമർശമുള്ള പ്രയോഗങ്ങളാണ്. ആയുർവേദ ചികിത്സാ തത്വപ്രകാരം ഔഷധങ്ങളെക്കാൾ പ്രാധാന്യം ആഹാരത്തിനാണ്. ആഹാരത്തെ ശ്രദ്ധിച്ച് കൊണ്ടുള്ള ചിട്ടയായ ജീവിതരീതി പല രോഗങ്ങളെയും അകറ്റുകയും അതുപോലെ രോഗചികിത്സയിൽ അനുബന്ധമായി ശീലിക്കുന്ന ആഹാരം രോഗശമനത്തിന് ആക്കം കൂട്ടുകയും ചെയ്യുന്നു. അതിനാൽ നാം പരമ്പരാഗതമായി ശീലിച്ചു വരുന്ന പല ആഹാര രീതികൾക്കും വളരെയധികം പ്രാധാന്യമുണ്ട്. മഞ്ഞൾ, ഇഞ്ചി, ചുക്ക്, ചുവന്നുള്ളി, വെളുത്തുള്ളി, കറിവേപ്പില, കായം, കുരുമുളക്, ചെറുനാരങ്ങ, ചെറുപയർ, നെല്ലിക്ക, മാതളം, മുന്തിരിങ്ങ, ഈന്തപ്പഴം തുടങ്ങിയവ രോഗപ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കുന്നതായും അതിനാൽ തന്നെ നിത്യ ഉപയോഗ ദ്രവ്യങ്ങളായും ആയുർവേദം പറയുന്നു.
1: ആയുരാരോഗ്യത്തിൽ നിന്ന് കൗമാരക്കാരായ പെൺകുട്ടികളുടെ ആരോഗ്യ സംരക്ഷണത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് ഡോക്ടർ ഇന്ദു ജി കുമാർ.
2: മഴയും തിരക്കുകളും കാരണം ഓണം ഓഫുകൾ മിസ്സായിരുന്നു, വിഷമിക്കേണ്ട.
3: പിട്ടപ്പിള്ളിയിൽ വമ്പൻ ഓണം കൊമ്പൻ ഓഫറുകൾ തുടരുന്നു. കൂടുതൽ പേർക്ക് വിൻ ചെയ്യാൻ അവസരവും 5000-ലധികം സമ്മാനങ്ങളുമായി പിട്ടപ്പിള്ളിയിൽ ഏജൻസീസ്.
4: റീഗൽ ജ്വല്ലേഴ്സ് പുളിമൂട് തിരുവനന്തപുരം. ചരിത്രത്തിൽ ഇന്ന്
5: പ്രായോജകർ
4: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്
5: തൃശൂർ, എടപ്പാൾ, കുറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ ആൻഡ് പാലക്കാട്.
6: നമസ്കാരം, ഞാൻ മഞ്ജു വാര്യർ. ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്, ഒരു മാറ്റം, അത് നല്ലതല്ലേ? റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്.
7: 1947 സെപ്റ്റംബർ 1 ഇന്ത്യ ഔദ്യോഗികമായി ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം രാജ്യവ്യാപകമായി അംഗീകരിച്ചത്. സ്വാതന്ത്ര്യം ലഭിച്ചതിനു ശേഷം രാജ്യത്താകെ ഒരൊറ്റ സമയക്രമം കൊണ്ടുവരുന്നതിന്റെ ഭാഗമായാണ് കേന്ദ്ര സർക്കാർ ഈ തീരുമാനമെടുത്തത്. രാജ്യത്തെ ഇൻഷുറൻസ് മേഖലയിൽ ചരിത്രപരമായ മാറ്റം കുറിച്ച് ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ സെപ്റ്റംബർ 1 നിലവിൽ വന്നു. അന്നത്തെ കേന്ദ്ര സർക്കാരിന്റെ പ്രത്യേക ഓർഡിനൻസിലൂടെ രാജ്യത്ത് പ്രവർത്തിച്ചിരുന്ന 245 സ്വകാര്യ ഇൻഷുറൻസ് കമ്പനികളെയും സൊസൈറ്റികളെയും കൂട്ടിച്ചേർത്താണ് LIC രൂപീകരിച്ചത്. സാധാരണക്കാരായ ജനങ്ങളിലേക്ക് ഇൻഷുറൻസ് പരിരക്ഷ എത്തിക്കുക, ജനങ്ങളുടെ സമ്പാദ്യം രാജ്യത്തിന്റെ വികസന പ്രവർത്തനങ്ങൾക്കായി വിനിയോഗിക്കുക എന്നിവയായിരുന്നു പ്രധാന ലക്ഷ്യങ്ങൾ. ഇന്ത്യയിലെ ഏറ്റവും വലിയ പൊതുമേഖലാ എണ്ണക്കമ്പനിയായ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ രൂപീകൃതമായത് 1964 സെപ്റ്റംബർ 1. 1959 ജൂൺ 30 സ്ഥാപിതമായ ഇന്ത്യൻ ഓയിൽ കമ്പനി ലിമിറ്റഡ്, 1958 ഓഗസ്റ്റിൽ രൂപീകരിച്ച ഇന്ത്യൻ റിഫൈനറീസ് ലിമിറ്റഡ് എന്നിവ തമ്മിൽ 1964 സെപ്റ്റംബർ 1 ലയിപ്പിച്ചാണ് ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ ലിമിറ്റഡ് രൂപീകരിച്ചത്. 1939 സെപ്റ്റംബർ 1 അഡോൾഫ് ഹിറ്റ്ലറുടെ നേതൃത്വത്തിലുള്ള നാസി ജർമ്മനി പോളണ്ടിനെ ആക്രമിച്ചതോടെയാണ് മനുഷ്യചരിത്രത്തിലെ ഏറ്റവും വലിയ യുദ്ധമായ 2nd ലോകമഹായുദ്ധത്തിന് തുടക്കമായത്. ഈ ആക്രമണത്തെ തുടർന്നാണ് 1939 സെപ്റ്റംബർ 3 ബ്രിട്ടനും ഫ്രാൻസും ജർമ്മനിക്കെതിരെ യുദ്ധം പ്രഖ്യാപിച്ചത്. ലോകപ്രശസ്തമായ ടൈറ്റാനിക് കപ്പലിന്റെ അവശിഷ്ടങ്ങൾ അറ്റ്ലാന്റിക് സമുദ്രത്തിന്റെ അടിത്തട്ടിൽ നിന്നും അമേരിക്കൻ ഫ്രഞ്ച് പര്യവേഷണ സംഘം കണ്ടെത്തിയത് 1985 സെപ്റ്റംബർ 1. അമേരിക്കൻ സമുദ്ര ഗവേഷകനായ ഡോക്ടർ റോബർട്ട് ബല്ലാർഡ്, ഫ്രഞ്ച് പര്യവേഷകനായ ജീൻ ലൂയിസ് മിച്ചൽ എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഈ ദൌത്യം വിജയകരമാക്കിയത്. ഫ്രാൻസിന്റെ ചരിത്രത്തിൽ ദീർഘകാലം ഭരണ മാതൃക തീർത്ത സൺ കിങ് എന്നറിയപ്പെടുന്ന ലൂയി 14-ാം രാജാവ് അന്തരിച്ചത് 1715 സെപ്റ്റംബർ 1-നാണ്. ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും കൂടുതൽ കാലം രാജ്യം ഭരിച്ച പരമാധികാരിയായ രാജാവാണ് ലൂയി 14-ാം. പ്രമുഖ വിദ്യാഭ്യാസ പ്രവർത്തകയും സ്ത്രീ അവകാശ പോരാളിയുമായ മേരി റോയ് അന്തരിച്ചത് 2022 സെപ്റ്റംബർ 1-നാണ്. കേരളത്തിലെ സ്ത്രീ ശാക്തീകരണ ചരിത്രത്തിൽ പ്രത്യേകിച്ച് സിറിയൻ ക്രിസ്ത്യൻ സമുദായത്തിലെ സ്ത്രീകൾക്കിടയിൽ വിപ്ലവകരമായ മാറ്റം കുറിച്ച വ്യക്തിത്വമായിരുന്നു അവരുടേത്. 1969 സെപ്റ്റംബർ 1-നാണ് കേണൽ മുഅമ്മർ അൽ ഗദ്ദാഫിയുടെ നേതൃത്വത്തിൽ ലിബിയയിൽ സൈനിക അട്ടിമറി നടന്നത്. ഇദ്രീസ് 1-ാമൻ രാജാവിനെ പുറത്താക്കി ലിബിയയെ ഒരു റിപ്പബ്ലിക്കായി ഗദ്ദാഫി പ്രഖ്യാപിച്ചു. 4 പതിറ്റാണ്ടിലധികം നീണ്ടുനിന്ന ഗദ്ദാഫിയുടെ ഭരണത്തിന് ഈ സംഭവത്തോടെ തുടക്കമായി. 2019 സെപ്റ്റംബർ 1-നാണ് ഭാരത സർക്കാർ 10 പൊതുമേഖലാ ബാങ്കുകളെ 4 വലിയ ബാങ്കുകളാക്കി സംയോജിപ്പിക്കുന്ന ചരിത്രപരമായ തീരുമാനം പ്രഖ്യാപിച്ചത്. കാനറ ബാങ്കിൽ സിൻഡിക്കേറ്റ് ബാങ്കും യൂണിയൻ ബാങ്കിൽ ആന്ധ്രാ ബാങ്കും കോർപ്പറേഷൻ ബാങ്കും ലയിപ്പിച്ചു. ബാങ്കിംഗ് മേഖലയുടെ ശേഷി വർദ്ധിപ്പിക്കാനും ആഗോളതലത്തിൽ മത്സരശേഷിയുള്ള വലിയ ബാങ്കുകൾ സൃഷ്ടിക്കാനും ഇത് ലക്ഷ്യമിട്ടു.
4: റീഗൽ ജ്വല്ലേഴ്സ് പുളിമൂട് തിരുവനന്തപുരം. ചരിത്രത്തിൽ ഇന്ന്
5: പ്രായോജകർ
1: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്
5: തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ ആൻഡ് പാലക്കാട്.
8: എനിക്ക് കാർപ്പറ്റുകളും വിക്സും വളരെ ഇഷ്ടമായി. ഈ മാറ്റ് എത്ര മനോഹരമാണ്.
9: നമ്മുടെ ടെറസ് ഗാർഡന് ഈ ഗാർഡൻ ആർട്ടിക്കിൾസ് വളരെ അനുയോജ്യമാണ്. മാത്രമല്ല, ഈ കയർബിത്ത് നമ്മുടെ വിളകൾക്ക് വേഗ വളർച്ചയേകും.
8: ഇവിടെ സ്കൈ ഗാർഡനും വെർട്ടിക്കൽ ഗാർഡനും യോജ്യമായ കയർ ഉൽപ്പന്നങ്ങളുമുണ്ട്.
9: ഭാരത് സർക്കാരിന്റെ കയർ ബോർഡ് ഷോറൂമുകളിലെ കയർ ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ച് നമ്മുടെ വീടിനെ ഒരു എക്കോ ഫ്രണ്ട്ലി ലോകമാക്കാം.
8: കൂടുതൽ വിവരങ്ങൾക്കായി ലോഗിൻ ചെയ്യൂ kyrboard.gov.in.
9: കയർ, പ്രകൃതിയുടെ ഉപഹാരം.
8: കയർ ബോർഡ്, MSME മന്ത്രാലയം, ഭാരത് സർക്കാർ.
2: QR കോഡിലെ സമ്മാനങ്ങളിലൊന്നും എനിക്ക് വലിയ വിശ്വാസമൊന്നും ഇല്ല. പക്ഷേ പിട്ടാപ്പള്ളിയിൽ നിന്നാണ് പർച്ചേസ് ചെയ്യുന്നതെങ്കിൽ കാര്യമാണ്.
10: കാരണം ഈ ഓണക്കാലത്ത് തന്നെ 3.75-ഇഞ്ച് നാനോ LED TV, ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീനുകൾ, ജർമ്മൻ കാർ തുടങ്ങി നിരവധി സമ്മാനങ്ങളാണ് പിട്ടാപ്പള്ളിയിലെ കസ്റ്റമേഴ്സിന് കിട്ടിയത്. ഭാഗ്യവും സമ്മാനങ്ങളും ഒന്നുമല്ല, പിട്ടാപ്പള്ളിയിലെ പർച്ചേസ് തന്നെ ഒരു ഐശ്വര്യമാണ്.
2: പിട്ടാപ്പള്ളി ഏജൻസീസ്.
11: തൊഴിൽ ദർശനം.
12: ഹിന്ദുസ്ഥാൻ എയ്റോനോട്ടിക്സ് ലിമിറ്റഡിൽ അപ്രന്റീസ്ഷിപ്പിന് അവസരം. നാസിക്കിലെ എയർക്രാഫ്റ്റ് ഡിവിഷനിലാണ് അവസരം. 627 ഒഴിവുണ്ട്. ഇതിൽ 355 ഒഴിവും ITA-ക്കാർക്കുള്ളതാണ്. ബിരുദധാരികൾക്കും ഡിപ്ലോമ ITA-ക്കാർക്കും അപേക്ഷിക്കാം. ITA ട്രേഡുകളും ഒഴിവും. ഫിറ്റർ 110, ടൂൾ ആൻഡ് ഡൈ മേക്കർ 8, ടർണർ 25, മെഷീനിസ്റ്റ് 22, മെഷീനിസ്റ്റ് ഗ്രൈൻഡർ 10, ഇലക്ട്രീഷ്യൻ 35, ഇലക്ട്രോണിക് മെക്കാനിക് 8, ഡ്രാഫ്റ്റ്സ്മാൻ മെക്കാനിക്കൽ 5, മെക്കാനിക് മോട്ടോർ വെഹിക്കിൾ 6, റെഫ്രിജറേഷൻ ആൻഡ് എയർ കണ്ടീഷനിംഗ് മെക്കാനിക് 6, പെയിന്റർ ജനറൽ 10, എയ്റോസ്പേസ് സ്ട്രക്ചറൽ ഫിറ്റർ 10, കാർപ്പന്റർ 10, ഷീറ്റ് മെറ്റൽ വർക്കർ 10, കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ ആൻഡ് പ്രോഗ്രാമിംഗ് അസിസ്റ്റന്റ് 70, വെൽഡർ, ഗ്യാസ് ആൻഡ് ഇലക്ട്രിക് 10. യോഗ്യത: ബന്ധപ്പെട്ട ട്രേഡിലുള്ള ITI, ഗ്രാജുവേറ്റ് എഞ്ചിനീയറിംഗ്. വിഷയങ്ങളും ഒഴിവും: എയ്റോനോട്ടിക്കൽ എഞ്ചിനീയറിംഗ്, എയ്റോസ്പേസ് എഞ്ചിനീയറിംഗ് 8, കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് ഇൻഫർമേഷൻ ടെക്നോളജി 8, സിവിൽ എഞ്ചിനീയറിംഗ് 12, ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് 18, ഇലക്ട്രോണിക്സ് ആൻഡ് ടെലി കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ്, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ്, ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ്, ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് 18, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് 55, കെമിക്കൽ എഞ്ചിനീയറിംഗ് 2, AI ആൻഡ് DS, AI ആൻഡ് ML എഞ്ചിനീയറിംഗ് 8, ഫാർമസിസ്റ്റ് 4. യോഗ്യത: ബന്ധപ്പെട്ട വിഷയങ്ങളിൽ 4 വർഷത്തെ BE, BTech, BFarm ബിരുദം. ഡിപ്ലോമ: വിഷയങ്ങളും ഒഴിവും എയ്റോനോട്ടിക്കൽ എഞ്ചിനീയറിംഗ്, എയ്റോസ്പേസ് എഞ്ചിനീയറിംഗ് 2, സിവിൽ 5, കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് ഇൻഫർമേഷൻ ടെക്നോളജി 4, ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് 10, ഇലക്ട്രോണിക് ആൻഡ് ടെലി കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ്, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ്, ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ്, ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് 10, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് 25, മെഡിക്കൽ ലാബ് ടെക്നീഷ്യൻ 5. യോഗ്യത: ബന്ധപ്പെട്ട വിഷയത്തിലുള്ള ത്രിവത്സര ഡിപ്ലോമ, മെഡിക്കൽ ലാബ് ടെക്നീഷ്യന് 1 വർഷത്തെ ഡിപ്ലോമ മതിയാകും. നോൺ ടെക്നിക്കൽ ഗ്രാജുവേറ്റ് അപ്രന്റീസ്, വിഷയങ്ങളും ഒഴിവും ആർട്സ് 40, കൊമേഴ്സ് 20, സയൻസ്, സ്റ്റാറ്റിസ്റ്റിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ്, ഫിസിക്സ് 15, ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ 3. യോഗ്യത: ബന്ധപ്പെട്ട വിഷയങ്ങളിൽ 3 അല്ലെങ്കിൽ 4 വർഷ ബിരുദം. www.apprenticeshipindia.gov.in അല്ലെങ്കിൽ https://nats.education.gov.in എന്നീ അപ്രന്റീസ്ഷിപ്പ് പോർട്ടലുകളിലൂടെ രജിസ്ട്രേഷൻ പൂർത്തിയാക്കിയതിനു ശേഷം ഹിന്ദുസ്ഥാൻ എയ്റോനോട്ടിക്സിന്റെ ഓൺലൈൻ ഫോമിലൂടെ അപേക്ഷിക്കണം. വിശദ വിവരങ്ങൾക്കും അപേക്ഷിക്കുന്നതിനും സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് വിലാസം www.hal-india.co.in. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി www.hal-india.co.in. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി സെപ്റ്റംബർ 4. മുംബൈയിലെ ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫണ്ടമെന്റൽ റിസർച്ചിൽ പ്രോജക്ട് സ്റ്റാഫിന്റെ 5 ഒഴിവിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. പ്രോജക്ട് ലബോറട്ടറി അസിസ്റ്റന്റ് ഒഴിവ് 1, പ്രായം 28 വയസ്സ് കവിയരുത്. പ്രോജക്ട് സയന്റിഫിക് ഓഫീസർ ഒഴിവ് 1, പ്രായം 28 വയസ്സ് കവിയരുത്. പ്രോജക്ട് ക്ലാർക്ക് ഒഴിവ് 2, പ്രോജക്ട് വർക്ക് അസിസ്റ്റന്റ് ഒഴിവ് 1, പ്രായം 45 വയസ്സ് കവിയരുത്. ഓൺലൈനായി അപേക്ഷിക്കണം. യോഗ്യത, അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി എന്നിവ ഉൾപ്പെടെയുള്ള വിശദ വിവരങ്ങൾക്ക് സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് വിലാസം www.tifr.res.in. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി www.tifr.res.in.
11: തൊഴിൽ ദർശനം.

0: ഇപ്പോൾ സമയം 7 മണി കഴിഞ്ഞ് 24 മിനിറ്റും 52 സെക്കൻഡും. അല്പസമയത്തിനകം വാർത്തകൾ.
1: ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് അശ്വതി. പ്രധാന വാർത്തകൾ. ബിഷ്കെക്കിൽ നടക്കുന്ന ഷാങ്ഹായ് സഹകരണ സംഘടനയുടെ 26-ാമത് ഉച്ചകോടി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് അഭിസംബോധന ചെയ്യും. ഉച്ചകോടിയുടെ പശ്ചാത്തലത്തിൽ റഷ്യൻ പ്രസിഡന്റുമായി പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തി. 4-ാമത് ഇൻഡോ ജർമ്മൻ പരിസ്ഥിതി ഫോറം ഇന്ന് ന്യൂഡൽഹിയിൽ ചേരും. പരിസ്ഥിതി, കാലാവസ്ഥാ വ്യതിയാനം എന്നിവ പ്രധാന ചർച്ചാ വിഷയം. 2 ആഴ്ചത്തെ സ്വച്ഛതാ പ്രചാരണ യജ്ഞത്തിന് ഇന്ന് രാജ്യത്തുടനീളം തുടക്കമാകും. നടപ്പു സാമ്പത്തിക വർഷത്തെ ആദ്യപാദത്തിൽ മൊത്ത ആഭ്യന്തര ഉൽപ്പാദനം 7.8% വളർച്ച കൈവരിച്ചതായി കേന്ദ്ര സർക്കാർ. മുല്ലപ്പെരിയാർ അണക്കെട്ടിൽ സുപ്രീംകോടതി നിർദ്ദേശപ്രകാരമുള്ള സമഗ്ര സുരക്ഷാ പരിശോധന ഇന്ന്. ഫുട്ബോൾ ഇതിഹാസം ലയണൽ മെസ്സി രാജ്യാന്തര മത്സരങ്ങളിൽ നിന്ന് വിരമിച്ചു. വാർത്തകൾ വിശദമായി. ഷാങ്ഹായ് സഹകരണ സംഘടനയുടെ 26-ാമത് ഉച്ചകോടിയെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് അഭിസംബോധന ചെയ്യും. സംഘടനയുടെ 25-ാം വാർഷികത്തോടനുബന്ധിച്ച് കിർഗിസ്ഥാൻ തലസ്ഥാനമായ ബിഷ്കെക്കിൽ നടക്കുന്ന ഉച്ചകോടിയിൽ സുരക്ഷ, കണക്ടിവിറ്റി, പുതിയ അവസരങ്ങൾ എന്നിവ അടിസ്ഥാനമാക്കിയുള്ള ഇന്ത്യയുടെ മുൻഗണനകൾ പ്രധാനമന്ത്രി വ്യക്തമാക്കും. സന്ദർശനത്തിന്റെ ആദ്യ ദിനമായ ഇന്നലെ പ്രധാനമന്ത്രി റഷ്യ, ഇറാൻ, കിർഗിസ് റിപ്പബ്ലിക്, അർമേനിയ എന്നീ രാജ്യങ്ങളിലെ നേതാക്കളുമായി ഉഭയകക്ഷി ചർച്ചകൾ നടത്തി. ബിഷ്കെക്കിൽ നടന്ന 6-ാമത് ലോക നോവാർഡ് ഗെയിംസിന്റെ ഔദ്യോഗിക ഉദ്ഘാടന ചടങ്ങിലും അദ്ദേഹം പങ്കെടുത്തു. ബിഷ്കെക്കിൽ നടക്കുന്ന SCO ഉച്ചകോടിയുടെ പശ്ചാത്തലത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി കൂടിക്കാഴ്ച നടത്തി. വ്യാപാരം, ഊർജ്ജം, പ്രതിരോധം എന്നീ മേഖലകളിലെ സഹകരണം ചർച്ചയായി. യുക്രൈൻ സംഘർഷം സമാധാനപരമായി പരിഹരിക്കണമെന്നും അനന്തമായ യുദ്ധങ്ങളിൽ നിന്ന് സമാധാനത്തിലേക്ക് നാം നീങ്ങണമെന്നും ശ്രീ നരേന്ദ്രമോദി വ്യക്തമാക്കി.
2: യുക്രൈൻ കെ വിഷയ പർ ഹം ഹമേഷ ചർച്ച കർത്തേ രഹേ ഹൈ. ഭാരത് ശാന്തി കെ സഭി പ്രയാസോ കാ സമർത്ഥൻ കർത്താ ഹൈ ഓർ ശാന്തി കെ ഹർ പ്രയാസ് കെ ലിയേ ആഗേ ഭി സമർത്ഥൻ കർത്താ രഹേഗാ. ഹമേ എൻഡ്ലെസ് വാർ സേ എൻഡ് ഓഫ് വാർ ഉസി ദിശ മേ ജാനാ ഹി ഹോഗാ ജോ മാനവതാ കി ഭലായി കെ ലിയേ ഭി ബഹുത് ആവശ്യക് ഹൈ.
1: ഇന്ത്യയിൽ നടക്കാനിരിക്കുന്ന ബ്രിക്സ് ഉച്ചകോടിയിലേക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി റഷ്യൻ പ്രസിഡന്റിനെ ക്ഷണിച്ചു. അമേരിക്കയിലെ ആഷ്വില്ലിൽ നടക്കുന്ന G20 ധനമന്ത്രിമാരുടെയും സെൻട്രൽ ബാങ്ക് ഗവർണർമാരുടെയും യോഗത്തിൽ കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ ഇന്ന് പങ്കെടുക്കും. അമേരിക്കയുടെ G20 അധ്യക്ഷതയിൽ നടക്കുന്ന ഈ യോഗം ആഗോള സാമ്പത്തിക വളർച്ച, സാമ്പത്തിക സ്ഥിരത, വർദ്ധിച്ചുവരുന്ന കടബാധ്യത, വ്യാപാരം, നിക്ഷേപം, അന്താരാഷ്ട്ര സാമ്പത്തിക വ്യവസ്ഥയിലെ പരിഷ്കാരങ്ങൾ എന്നിവയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കും. വ്യാപാര നിക്ഷേപ സഹകരണത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതിനായി ശ്രീമതി നിർമ്മലാ സീതാരാമൻ UK ചാൻസലർ ജോൺ ഹീലിയുമായി കൂടിക്കാഴ്ച നടത്തി. 2026-27 സാമ്പത്തിക വർഷത്തിലെ ആദ്യപാദത്തിൽ ഇന്ത്യയുടെ മൊത്ത ആഭ്യന്തര ഉൽപ്പാദനം 7.8% വളർച്ച കൈവരിച്ചതായി കേന്ദ്ര സർക്കാർ. കഴിഞ്ഞ സാമ്പത്തിക വർഷം ഇതേ കാലയളവിൽ 6.9% വളർച്ചയായിരുന്നു രേഖപ്പെടുത്തിയത്. ആഗോള സാമ്പത്തിക വെല്ലുവിളികളുടെ പശ്ചാത്തലത്തിലും ഇന്ത്യൻ സമ്പദ്വ്യവസ്ഥ ശക്തമായ വളർച്ചാവേഗം നിലനിർത്തിയതായി GDP കണക്കുകൾ പുറത്തുവിട്ടുകൊണ്ട് സ്റ്റാറ്റ്സ്

0: സിക്സ് മന്ത്രാലയം അറിയിച്ചു. നാലാമത് ഇന്തോ ജർമ്മൻ പരിസ്ഥിതി ഫോറം ഇന്ന് ന്യൂഡൽഹിയിൽ ചേരും. കേന്ദ്ര പരിസ്ഥിതി മന്ത്രി ഭൂപേന്ദ്ര യാദവും ജർമ്മൻ പരിസ്ഥിതി മന്ത്രിയും സംയുക്ത അധ്യക്ഷത വഹിക്കും. പരിസ്ഥിതി, കാലാവസ്ഥാ വ്യതിയാനം എന്നീ വിഷയങ്ങളിൽ ഉഭയകക്ഷി സഹകരണം ശക്തിപ്പെടുത്തുന്നത് ലക്ഷ്യമിട്ടാണ് പരിസ്ഥിതി ഫോറം സംഘടിപ്പിക്കുന്നത്. ആസിഡിന്റെ ചില്ലറ വിൽപ്പനയിലെ നിയന്ത്രണങ്ങൾ സംബന്ധിച്ച് കേന്ദ്ര സർക്കാരിന്റെ മറുപടി തേടിയ സുപ്രീംകോടതി. ആസിഡിന്റെ ചില്ലറ വിൽപ്പന നിയന്ത്രിക്കുന്നതിന് 2013 മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചിട്ടും അവ എളുപ്പത്തിൽ ലഭ്യമാകുന്നതിനെ ചൊല്ലിയുള്ള ആശങ്കകൾക്കിടയിലാണ് കോടതിയുടെ ഈ നിർദ്ദേശം. ആസിഡ് ആക്രമണത്തിന് ഇരയായവർക്ക് ഉചിതമായ പുനരധിവാസ നടപടികൾ 6 ആഴ്ചയ്ക്കുള്ളിൽ രൂപീകരിക്കാൻ കേന്ദ്ര സർക്കാരിനോടും എല്ലാ സംസ്ഥാനങ്ങളോടും കേന്ദ്രഭരണ പ്രദേശങ്ങളോടും സുപ്രീംകോടതി നിർദ്ദേശിച്ചു. മണിപ്പൂരിലെ സെൻസസ് നടപടികൾ മാറ്റിവെയ്ക്കാൻ സർക്കാർ തീരുമാനിച്ചു. മണിപ്പൂരിലെ നിലവിലെ സാഹചര്യം വിലയിരുത്തുന്നതിന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ അധ്യക്ഷതയിൽ ന്യൂഡൽഹിയിൽ ചേർന്ന ഉന്നതതല അവലോകന യോഗത്തിന് ശേഷമാണ് തീരുമാനം. മണിപ്പൂർ ഗവർണർ അജയ് കുമാർ ഭല്ല, മുഖ്യമന്ത്രി യുപ്നം ഖേംചന്ദ് സിംഗ്, കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറി ഗോവിന്ദ് മോഹൻ എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു. ഇനിയൊരു ഉത്തരവ് ഉണ്ടാകുന്നതുവരെ സെൻസസ് നടപടികൾ നിർത്തിവെയ്ക്കണമെന്ന് മണിപ്പൂർ ഹൈക്കോടതിയും നിർദ്ദേശം നൽകിയിരുന്നു. സോൺ നദിയിലെ ജലം പങ്കുവയ്ക്കുന്നത് സംബന്ധിച്ച് ബീഹാറും ഝാർഖണ്ഡും ന്യൂഡൽഹിയിൽ ധാരണാപത്രത്തിൽ ഒപ്പുവച്ചു. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ, ഝാർഖണ്ഡ് മുഖ്യമന്ത്രി ഹേമന്ത് സോറൻ, ബീഹാർ ഉപമുഖ്യമന്ത്രി സാമ്രാട് ചൌധരി, ജൽശക്തി മന്ത്രി സി ആർ പാട്ടീൽ എന്നിവർ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. കിഴക്കൻ ഇന്ത്യയിൽ ദീർഘകാലമായി നിലനിന്നിരുന്ന ജലതർക്കത്തിന് ബീഹാറും ഝാർഖണ്ഡും തമ്മിലുള്ള ഈ കരാറിലൂടെ പരിഹാരമായതായി ശ്രീ അമിത്ഷാ പറഞ്ഞു. ദേശീയ പോഷകാഹാര വാരത്തിന് തുടക്കമായി. സമീകൃത ആഹാരത്തിന്റെയും ആരോഗ്യകരമായ ഭക്ഷണശീലങ്ങളുടെയും പ്രാധാന്യത്തെക്കുറിച്ച് പൊതുജനങ്ങളിൽ അവബോധം വളർത്തുന്നതിനാണ് സെപ്റ്റംബർ 1 മുതൽ 7 വരെ ദേശീയ പോഷകാഹാര വാരം ആചരിക്കുന്നത്. വാരാചരണത്തിന്റെ ഭാഗമായി രാജ്യമെമ്പാടും വിവിധ ബോധവൽക്കരണ പരിപാടികൾ സംഘടിപ്പിക്കും. നേപ്പാളിലുണ്ടായ മിന്നൽ പ്രളയത്തിൽ മരിച്ചവരുടെ എണ്ണം 939 ആയി. 4200 പേരെയാണ് ഇനിയും കണ്ടെത്താനുള്ളത്. 6 ജലവൈദ്യുത പദ്ധതികളിലായി 1000 ത്തോളം തൊഴിലാളികൾ കുടുങ്ങിക്കിടക്കുന്നതായി റിപ്പോർട്ടുണ്ട്. ഇവരെ രക്ഷപ്പെടുത്താനുള്ള ശ്രമങ്ങൾ ഊർജിതമായി തുടരുകയാണ്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: മുല്ലപ്പെരിയാർ അണക്കെട്ടിൽ സുപ്രീംകോടതി നിർദ്ദേശപ്രകാരമുള്ള സമഗ്ര സുരക്ഷാ പരിശോധന ഇന്ന് നടക്കും. ബൽരാജ് ജോഷി ചെയർമാനായ 5-അംഗ സമിതിയാണ് നേരിട്ടെത്തി പരിശോധന നടത്തുന്നത്. 3 ദിവസം കുമളിയിൽ തങ്ങുന്ന സംഘം പരിശോധനയ്ക്ക് ശേഷം കേരളം, തമിഴ്നാട് പ്രതിനിധികളെ ഉൾപ്പെടുത്തി യോഗം ചേരും. തുടർന്ന് ഈ മാസം അവസാനം ദില്ലിയിൽ ഉന്നതതല യോഗവും നടക്കും. ദേശീയ കായിക ദിനവുമായി ബന്ധപ്പെട്ട് ഇന്ന് കേരള സർവകലാശാല സംഘടിപ്പിക്കുന്ന ഏക് ഖണ്ഡ കേൽ കെ മൈതാൻ മേൻ പരിപാടിയുടെ ഉദ്ഘാടനം ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ നിർവഹിക്കും. മന്ത്രിമാരായ റോജി എം ജോൺ, ഒ ജെ ജനീഷ്, ഒളിമ്പ്യൻ പി ആർ ശ്രീജേഷ് എന്നിവർ മുഖ്യാതിഥികളാകും. കേരളത്തിന്റെ അഭിമാനമായ കായിക താരങ്ങളെ പരിപാടിയിൽ ആദരിക്കും. കാലിക്കറ്റ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയുടെ 66-ാമത് സ്ഥാപക ദിനാഘോഷം ഇന്ന് നടക്കും. മുഖ്യമന്ത്രി വി ഡി സതീശൻ ചടങ്ങിൽ മുഖ്യാതിഥിയാകും. NIT കാലിക്കറ്റ് ഡയറക്ടർ പ്രസാദ് കൃഷ്ണ അധ്യക്ഷത വഹിക്കും. ഫുട്ബോൾ ഇതിഹാസം ലയണൽ മെസ്സി രാജ്യാന്തര മത്സരങ്ങളിൽ നിന്ന് വിരമിച്ചു. ലോകകപ്പിൽ സ്പെയിനെതിരായ തോൽവിയും പിതാവിന്റെ വിയോഗവുമാണ് കളിക്കളം വിടാനുള്ള തീരുമാനത്തിലേക്ക് നയിച്ചതെന്ന് മെസ്സി വ്യക്തമാക്കി. 2022 അർജന്റീനയ്ക്ക് ലോകകപ്പ് കിരീടം സമ്മാനിച്ച മെസ്സി 2 കോപ്പ അമേരിക്ക കിരീടങ്ങളിലേക്കും ടീമിനെ നയിച്ചു. ആകാശവാണി പ്രതിനിധി സുരേഷ് ബാബു തയ്യാറാക്കിയ റിപ്പോർട്ട്.
2: റൊസാരിയോയിലെ തെരുവിൽ നിന്നും ലോക ഫുട്ബോളിന്റെ നെറുകയിലേക്ക് വളർന്ന ഇതിഹാസ താരം ലയണൽ മെസ്സി ഇനി അർജന്റീനയുടെ ടീമിൽ ഉണ്ടാവില്ല. 21 വർഷം നീണ്ട കരിയറിന്റെ ബൂട്ട് അഴിക്കുന്നതായി വൈകാരികമായ കുറിപ്പിലൂടെ മെസ്സി ലോകത്തെ അറിയിച്ചു. ദേശീയ ജേഴ്സിയിൽ നിന്ന് വിട പറയാൻ ഇതാണ് ഏറ്റവും ശരിയായ സമയമെന്ന് താൻ വിശ്വസിക്കുന്നതായി അദ്ദേഹം പറഞ്ഞു. ലോകകപ്പ് ഉൾപ്പെടെയുള്ള കിരീട നേട്ടങ്ങളിൽ നിർണായക പങ്കുവച്ച മെസ്സി അർജന്റീനിയൻ ഫുട്ബോളിന്റെ സുവർണകാലത്തിന് നേതൃത്വം നൽകിയ താരമാണ്. രാജ്യത്തിനായി 207 മത്സരങ്ങളിൽ നിന്ന് 125 ഗോളുകൾ നേടിയിട്ടുള്ള അദ്ദേഹം 2022 അർജന്റീനയെ ലോകകപ്പ് കിരീടത്തിലേക്ക് നയിച്ചു. അമേരിക്കൻ ലോകകപ്പിൽ സ്വന്തം ടീമിനെ ഫൈനലിലേക്ക് കൈപിടിച്ചു. കാൽപന്ത് മിസിഹയുടെ പടിയിറക്കത്തിന്റെ ഹൃദയവേദനയിലാണ് ആരാധക ലോകം.
0: 2 ആഴ്ച നീളുന്ന സ്വച്ഛതാ പക്വടയ്ക്ക് ഇന്ന് രാജ്യമെമ്പാടും തുടക്കമാകും. കേന്ദ്രമന്ത്രി ജെ പി നദ്ദ ഉദ്ഘാടനം ചെയ്യും. തൊഴിലിടങ്ങളിലെ ശുചിത്വം ഉറപ്പാക്കുക, പരിസ്ഥിതി സംരക്ഷണം പ്രോത്സാഹിപ്പിക്കുക, തൊഴിൽ സംസ്കാരത്തിൽ ഗുണകരമായ മാറ്റങ്ങൾ കൊണ്ടുവരിക എന്നിവയാണ് പ്രചാരണത്തിന്റെ ലക്ഷ്യം. ഭരണപരമായ കാര്യക്ഷമതയും സുതാര്യതയും വർദ്ധിപ്പിക്കുന്നതിനും ഇ ഫയലിംഗ് സംവിധാനം കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനും ഭൌതിക ഡിജിറ്റൽ ശുചിത്വത്തിനൊപ്പം രേഖകളുടെ പരിപാലനത്തിനും ഇത്തവണ പ്രത്യേക മുൻഗണന നൽകുന്നുണ്ട്. തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിൽ സംഘടിപ്പിക്കുന്ന മെഗാ ശുചീകരണ യജ്ഞം മേയർ വി വി രാജേഷ് ഇന്ന് ഉദ്ഘാടനം ചെയ്യും. റെസിഡൻസ് അസോസിയേഷനുകൾ, പൊതുജനങ്ങൾ, നഗരസഭയുടെ 100 ജീവനക്കാർ തുടങ്ങിയവരെ കോർത്തിണക്കിയാണ് ശുചീകരണ യജ്ഞം. സംഗീത സംവിധായകനും തബലിസ്റ്റുമായ കോഴിക്കോട് അബൂബക്കർ അന്തരിച്ചു. 80 വയസ്സായിരുന്നു. അരിക്കാട്ടെ ഉള്ളിശ്ശേരി കുന്നിലെ വീട്ടിലായിരുന്നു അന്ത്യം. തന്റെ സ്വതസിദ്ധമായ ഈണങ്ങളിലൂടെ സംഗീത ലോകത്തിന് 3000-ത്തിലധികം മനശ്വര ഗാനങ്ങൾ സമ്മാനിച്ച കലാകാരനാണ് കോഴിക്കോട് അബൂബക്കർ. ഹിന്ദി സാഹിത്യകാരനും വിവർത്തകനുമായ ഡോക്ടർ ജെ രാമചന്ദ്രൻ നായർ അന്തരിച്ചു. 79 വയസ്സായിരുന്നു. സംസ്കാരം ഇന്ന് രാവിലെ 11:30 എറണാകുളം രവിപുരം ശ്മശാനത്തിൽ നടക്കും. കേന്ദ്ര സർക്കാരിന്റെ വിവിധ വകുപ്പുകളിൽ ഉപദേശക സമിതി അംഗം, ദക്ഷിണ ഭാരത ഹിന്ദി പ്രചാരണ സഭയുടെ ഭരണസമിതി അംഗം തുടങ്ങിയ നിലകളിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. ജൽശക്തി മന്ത്രാലയത്തിന്റെ 2 ദിവസത്തെ വകുപ്പുതല ഉച്ചകോടി ഇന്ന് ന്യൂഡൽഹിയിൽ ആരംഭിക്കും. ജല അടിസ്ഥാന സൌകര്യ വികസന പദ്ധതികളുടെ സമയബന്ധിതമായ നടപ്പാക്കൽ, ജനപങ്കാളിത്തത്തോടെയുള്ള ജലസംഭരണം, കുടിവെള്ള സ്രോതസ്സുകളുടെ സുസ്ഥിരത, ജൽജീവൻ മിഷൻ 2.0 കീഴിലുള്ള ഗ്രാമീണ കുടിവെള്ള വിതരണ പദ്ധതികളുടെ നടത്തിപ്പും പരിപാലനവും എന്നിങ്ങനെ പ്രധാന വിഷയങ്ങൾ ഉച്ചകോടിയിൽ ചർച്ച ചെയ്യും. ബിഷ്കെക്കിൽ നടക്കുന്ന ഷാങ്ഹായ് സഹകരണ സംഘടനയുടെ 26th ഉച്ചകോടി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് അഭിസംബോധന ചെയ്യും. ഉച്ചകോടിയുടെ പശ്ചാത്തലത്തിൽ റഷ്യൻ പ്രസിഡന്റുമായി പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തി. 4th ഇന്തോ ജർമ്മൻ പരിസ്ഥിതി ഫോറം ഇന്ന് ന്യൂഡൽഹിയിൽ ചേരും. പരിസ്ഥിതി, കാലാവസ്ഥാ വ്യതിയാനം എന്നിവ പ്രധാന ചർച്ചാ വിഷയം. 2 ആഴ്ചത്തെ സ്വച്ഛതാ പ്രചാരണ യജ്ഞത്തിന് ഇന്ന് രാജ്യത്തുടനീളം തുടക്കമാകും. നടപ്പ് സാമ്പത്തിക വർഷത്തെ ആദ്യപാദത്തിൽ മൊത്ത ആഭ്യന്തര ഉൽപ്പാദനം 7.8% വളർച്ച കൈവരിച്ചതായി കേന്ദ്ര സർക്കാർ. മുല്ലപ്പെരിയാർ അണക്കെട്ടിൽ സുപ്രീംകോടതി നിർദ്ദേശപ്രകാരമുള്ള സമഗ്ര സുരക്ഷാ പരിശോധന ഇന്ന്. ഫുട്ബോൾ ഇതിഹാസം ലയണൽ മെസ്സി രാജ്യാന്തര മത്സരങ്ങളിൽ നിന്ന് വിരമിച്ചു. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.
3: ആകാശവാണി പ്രിയ ശ്രോതാക്കളെ, പുലർവെട്ടം തുടരുന്നു. ഇപ്പോൾ കാലം സാക്ഷി.
4: കർണാടക സംഗീതജ്ഞൻ ചെമ്പൈ വൈദ്യനാഥ അയ്യർ 1896 September 1 പാലക്കാട് ജില്ലയിലെ കോട്ടായി ഗ്രാമത്തിൽ ചെമ്പൈ എന്ന അഗ്രഹാരത്തിൽ ജനിച്ചു. ശക്തവും ശ്രുതിബദ്ധവുമായ ശബ്ദത്തിനുടമയായ അയ്യർക്ക് ശാസ്ത്രീയ സംഗീതത്തിലും അഗാധ പാണ്ഡിത്യമുണ്ടായിരുന്നു. സംഗീത പാരമ്പര്യമുള്ള കുടുംബത്തിൽ ജനിച്ച അദ്ദേഹം ആത്മീയതയിലൂന്നിയ ജീവിതമാണ് നയിച്ചിരുന്നത്. KJ യേശുദാസ്, ജെ വിജയന്മാർ, പി ലീല എന്നിവരൊക്കെ അദ്ദേഹത്തിന്റെ ശിഷ്യഗണത്തിൽപ്പെടുന്നു. സംഗീത കലാനിധി പദവി, കേന്ദ്ര സംഗീത നാടക അക്കാദമി അവാർഡ്, പത്മഭൂഷൺ, ഗാനഗന്ധർവ പദവി എന്നിവ കൂടാതെ കൊച്ചി, മൈസൂർ, ബറോഡ, വിജയനഗരം എന്നിവിടങ്ങളിലെ രാജാക്കന്മാരും പല അംഗീകാരങ്ങളും നൽകി അദ്ദേഹത്തെ ആദരിച്ചിട്ടുണ്ട്. 1974 October 16 ചെമ്പൈ വൈദ്യനാഥ ഭാഗവതർ അന്തരിച്ചു.
5: അങ്ങയുടെ സംഗീതാഭ്യാസം എങ്ങനെയുണ്ടായത്? ആരുടെ അടുത്ത് വെച്ചാ പഠിച്ചത്?
6: അച്ഛന്റെ അടുത്തും മുത്തച്ഛന്റെ അടുത്തും പഠിച്ചിട്ടുണ്ട്. അല്ലാതെ വേറെ ആരുടെ അടുത്തും പഠിച്ചിട്ടില്ല.
5: അപ്പോ പാരമ്പര്യമായിട്ട് തന്നെ സംഗീത വിദ്വാൻമാരുടെ ഒരു കുടുംബമായിരുന്നു അങ്ങയുടേത്?
6: ഓ, എന്റെ അച്ഛന്റെ പേര് അനന്ത ഭാഗവതർ എന്നാണ്. അദ്ദേഹത്തിന്റെ അച്ഛന്റെ പേര് വൈത്തി ഭാഗവതർ എന്നാണ്. അച്ഛന്റെ മുത്തച്ഛന്റെ പേര് അനന്ത ഭാഗവതർ എന്നാണ്. അച്ഛന്റെ മുത്തച്ഛന്റെ അച്ഛന്റെ പേര് ഘനചക്രദാന സുബ്ബയ്യർ എന്നാണ്.
5: എന്താ ഈ ഘനചക്രദാന സുബ്ബയ്യർ എന്നുള്ളത്? വല്ല ബഹുമതിയോ ടൈറ്റിലോ അങ്ങനെ എന്തെങ്കിലും ആണോ?
6: ഇത് 1200 മുമ്പേ നടന്ന വർത്തമാനങ്ങളാണ്. അച്ഛൻ ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്.
5: എന്താ
6: ദേഹം പാടിക്കൊണ്ടിരുന്നത്? തിരുവനന്തപുരത്തേക്കൊക്കെ പോയി, അവിടെ അന്നുള്ള മഹാരാജാവിന്റെ അടുത്ത് വീണ വായിച്ചുകൊണ്ട് ഈ താനം അങ്ങോട്ട് പാടുമ്പോ ഈ ചക്രം തിരിയുമ്പോൾ ഒരു ശബ്ദം ഈ നാഭിയിൽ നിന്ന് ഒരു നാദം ഇങ്ങനെ പുറപ്പെട്ടു നിന്നും അത് കേട്ട് അദ്ദേഹം സന്തോഷിച്ച് 1000 rupees 2 kg വീരശങ്കലിയും സാലുവികളും പിന്നെ ഘനചക്രദാന സുബ്ബയ്യർ എന്നൊരു പേരും എന്നിട്ട് അരിക്കാരന്മാരോട് കൂടി ചെമ്പയിൽ എത്തിക്കണം എന്ന് പറഞ്ഞിട്ടൊക്കെ അയച്ചു എന്ന് കേട്ടിട്ടുണ്ട്.
5: ഐതിഹ്യണ്ട്. അങ്ങനെയാണ് ആ പേരുണ്ടായത്.
6: അതെ.
5: അപ്പോ വളരെ കാലമായിട്ട് ഒരു പാരമ്പര്യമുള്ള സംഗീതത്തിന് പാരമ്പര്യമുള്ള ഒരു കുടുംബത്തിലാണ്.
6: ഒരു 5-6 പാരമ്പര്യമായിട്ട് പാരമ്പര്യമുള്ളതാണ്.
5: അപ്പോ അങ്ങ് പഠിക്കായിട്ട് എത്ര വർഷം ഉണ്ടായി പഠിക്കു തന്നെയായിട്ട്?
6: ഇപ്പൊ നമ്മ കുട്ടിക്കാലത്ത് തന്നെ ഈ പഠിപ്പല്ലാതെ വേറെ യാതൊരു സ്കൂളിലോ എഴുത്ത് പഠിക്കുകയോ അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല. ഈ പാട്ട് പഠിപ്പ് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ
5: നന്ന ചെറുപ്പത്തിൽ തന്നെ.
6: അതെ.
5: ഈ പഠിക്കുന്ന കാലത്ത് തന്നെ പാടാൻ തുടങ്ങിയിരുന്നു?
6: പഠിക്കുന്ന കാലത്ത് തന്നെ ആരെങ്കിലും വരും, മഠത്തിൽ ആരെങ്കിലും അച്ഛന്റെ അടുക്ക കാണാൻ വരും, ആ കുട്ടി അവിടെ ഇരിക്കണ പാടാ എന്നൊക്കെ പറയും. അപ്പൊ ഇരുന്ന് പാടും എന്നല്ലാതെ വേറെ.
5: അത് ശരി. അപ്പൊ ആദ്യം ഒരു സ്റ്റേജിൽ, അതായത് ഒരു അരങ്ങത്ത് പാടിയത് എവിടെ വെച്ചിട്ടാ?
6: ആദ്യം പാടിയത് ഉളപ്പുമണ്ണ കാന്തളൂർ ഉത്സവത്തില് 1078 കൊല്ലം ഉച്ചയ്ക്ക് മാസത്തില് അവിടെയുള്ള ഉത്സവത്തിനാണ് പാടിയത്.
4: കാലം സാക്ഷിയിൽ നമ്മൾ കേട്ടത് ചെമ്പൈ വൈദ്യനാഥ ഭാഗവതരുടെ ശബ്ദം.

0: മഴയും തിരക്കുകളും കാരണം ഓണം ഓഫറുകൾ മിസ്സായിരുന്നു. വിഷമിക്കേണ്ട,
1: വിട്ടപ്പിള്ളിയിൽ വമ്പൻ ഓണം കൊമ്പൻ ഓഫറുകൾ തുടരുന്നു. കൂടുതൽ പേർക്ക് വിൻ ചെയ്യാൻ അവസരവും 5000+ സമ്മാനങ്ങളുമായി വിട്ടപ്പിള്ളി ഏജൻസീസ്. ഗാന്ധി സ്മൃതി, ഗാന്ധിജിയുടെ ജീവിതത്തിലെ അനർഘ നിമിഷങ്ങളിലൂടെ.
2: വിവേകാനന്ദ സ്വാമിയുടെ രാജയോഗം, പതഞ്ജലിയുടെ യോഗസൂത്രങ്ങൾ, ഭഗവത്ഗീത എന്നീ ഗ്രന്ഥങ്ങളാണ് ഗാന്ധിയെ ആകർഷിച്ചത്. മതഗ്രന്ഥങ്ങൾ പഠിക്കുന്നതിനായി അതിൽ താൽപര്യമുള്ളവരുടെ ഒരു സംഘം ഗാന്ധി ഏർപ്പെടുത്തി. ഗീതയുടെ മൂലഗ്രന്ഥവും ഇംഗ്ലീഷ് പരിഭാഷയും ചില സുഹൃത്തുക്കളൊന്നിച്ച് ദിവസേന വായിക്കുക പതിവായി തീർന്നു. നിത്യവും ഒന്നോ രണ്ടോ ശ്ലോകങ്ങൾ മനഃപാഠമാക്കുവാനും ശ്രമിക്കും. അന്നന്ന് പഠിക്കേണ്ട ശ്ലോകം ഒരു കടലാസിലെഴുതി ചുമരിന്മേൽ പതിക്കും. ഇന്നിന്ന കാര്യങ്ങൾ ഇന്നിന്ന സമയത്ത് ചെയ്തു തീർക്കണമെന്ന നിഷ്കർഷ ഗാന്ധിക്കുണ്ടായിരുന്നു. ഗീതാപാരായണം തന്റെ ജീവിതത്തിൽ വലിയ സ്വാധീനശക്തി ചെലുത്തുന്നുണ്ടെന്ന് ഗാന്ധിക്ക് തോന്നിത്തുടങ്ങി. എന്താണ് ചെയ്യേണ്ടത് എന്നറിയാതെ കുഴങ്ങുന്ന സന്ദർഭങ്ങളിൽ മാർഗദർശനത്തിനായി ഗാന്ധി ഗീതയെ ആശ്രയിക്കുകയായിരുന്നു പതിവ്. അപരിഗ്രഹം, സമഭാവം തുടങ്ങിയ പദങ്ങൾ ഗാന്ധിയെ പ്രത്യേകം ആകർഷിച്ചു. മഹത്തായ ആദർശങ്ങളാണ് അവ ഉൾക്കൊള്ളുന്നത്. എങ്കിലും നിത്യജീവിതത്തിൽ അവയെ പ്രായോഗികമാക്കുന്നതെങ്ങനെ? അപരിഗ്രഹം തന്റേതായി യാതൊന്നുമില്ലാത്ത ഭാവം ആദർശമായി സ്വീകരിക്കുന്ന ഒരാൾ സ്വന്തം ചെലവും കുടുംബചെലവും കഴിക്കുന്നതെങ്ങനെ? ഈ വക ആലോചനകൾ ഗാന്ധിയെ ശല്യപ്പെടുത്തിയിരുന്ന അവസരത്തിലാണ് അപരിഗ്രഹം എന്ന പദത്തിന്റെ ആന്തരാർത്ഥം ഒരു പുതിയ വെളിച്ചത്തിൽ കാണുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞത്. നിയമപുസ്തകത്തിൽ ഉപയോഗിച്ച് കണ്ട ട്രസ്റ്റി എന്ന പദം ഗാന്ധിയുടെ ഓർമ്മയിൽ വന്നു. ആരാണ് ട്രസ്റ്റി? തന്റെ അധികാരത്തിലും നിയന്ത്രണത്തിലും ഇരിക്കുന്ന സ്വത്ത് തന്റെ ആവശ്യത്തിന് ഉപയോഗിക്കാതെ മറ്റുള്ളവരുടെ ആവശ്യത്തിനും ഗുണത്തിനും വേണ്ടി വിനിയോഗിക്കുന്നവനാണ് ട്രസ്റ്റി. താൻ ആ സമ്പത്തിന്റെ രക്ഷാകർത്താവ് മാത്രമാണ്. അതുപോലെ തന്റെ സമ്പാദ്യത്തെ സംബന്ധിച്ചും ഒരു രക്ഷാകർത്താവിന്റെ നിലപാട് സ്വീകരിച്ച് ആ സ്വത്ത് മറ്റുള്ളവരുടെ ആവശ്യത്തിനായി മാത്രം വിനിയോഗിക്കണമെന്ന് അദ്ദേഹത്തിന് ബോധ്യമായി. സ്വത്തിനെ സംബന്ധിച്ചിടത്തോളം തന്റെ വീക്ഷണഗതിയിലുണ്ടായ ഈ മാറ്റം ഗാന്ധി സഹോദരനെ അറിയിച്ചു. അതുവരെ താൻ സമ്പാദിച്ചിട്ടുള്ള സ്വത്ത് ജ്യേഷ്ഠന് നൽകിയിരിക്കുന്നുവെന്നും മേലിൽ താൻ സമ്പാദിക്കാൻ പോകുന്നത് സമുദായത്തിനുള്ളതായിരിക്കുമെന്നും ഗാന്ധി അദ്ദേഹത്തെ അറിയിച്ചു. തന്റെ സ്വത്ത് തന്റെ കുടുംബത്തിലുള്ളവരെ പോലെ തന്നെ മറ്റുള്ളവർക്കും അനുഭവിക്കാൻ കഴിയണം. ഭാര്യയും മക്കളും അടുത്ത ബന്ധുക്കളും മാത്രമല്ല, തന്റെ സഹായം അർഹിക്കുന്ന ഏവരും ആ കുടുംബത്തിലെ അംഗങ്ങളാണ്. ഈ ചിന്താഗതി ലക്ഷ്മിദാസിൽ ഉളവാക്കിയ പ്രതികരണം ഗാന്ധിയെ വേദനപ്പെടുത്തി. താൻ ഇത്രയെല്ലാം പണം ചെലവാക്കി പഠിപ്പിച്ച സഹോദരൻ ഇപ്പോൾ തന്നെയും കുടുംബത്തെയും അവഗണിക്കുകയല്ലേ എന്ന് ലക്ഷ്മിദാസ് കുണ്ഠിതപ്പെട്ടു. ജ്യേഷ്ഠനെ കാര്യങ്ങൾ വിശദമായി പറഞ്ഞു ബോധ്യപ്പെടുത്താൻ ഒന്നിലധികം പ്രാവശ്യം ഗാന്ധി ശ്രമിച്ചുവെങ്കിലും ഫലമുണ്ടായില്ല. ഗാന്ധിയുടെ ചിന്താഗതി ശരിയായി ലക്ഷ്മിദാസ് മനസ്സിലാക്കിയത് പിന്നീടാണ്. സഹോദരനെ കാണുവാനായി തെക്കേ ആഫ്രിക്കയിലേക്ക് പോകണമെന്ന് നിശ്ചയിച്ചിരുന്നുവെങ്കിലും അത് സാധിക്കുന്നതിനു മുമ്പ് അദ്ദേഹം കാലഗതി അടഞ്ഞു. തന്റെ ആദർശങ്ങളും ഉദ്ദേശങ്ങളും ശരിയായി മനസ്സിലാക്കുന്നതിന് ജ്യേഷ്ഠന് മരിക്കുന്നതിനു മുമ്പ് കഴിഞ്ഞുവല്ലോ എന്ന ആശ്വാസം ഗാന്ധിക്കുണ്ടായി.
1: ഗാന്ധി സ്മൃതി ആഖ്യാനം എൻ ജെ ജോഷിലാൽ.

0: അനിച്ചേച്ചി, നമ്മുടെ ഈ വർഷത്തെ ഓണം അങ്ങ് സൂപ്പർ ഹിറ്റായി കേട്ടോ. നാട് മുഴുവൻ ഇപ്പോഴും ഇതിനെക്കുറിച്ചാണ് സംസാരം.
1: ആ, പ്രതിബന്ധങ്ങളും തടസ്സങ്ങളും ഒരുപാട് വന്നതാണ്. പക്ഷേ അനാമികയുടെ അഭിരാമിയുടെ നേതൃത്വത്തിൽ നമ്മൾ ഒന്നിച്ചു നിന്നപ്പോൾ അതൊക്കെ വന്ന പോലെ പോയി. സ്ത്രീകൾക്ക് സംഘടനാശേഷി പോരെന്ന് പറഞ്ഞവരുടെ വായടപ്പിച്ച ആഘോഷം.
2: അത് മാത്രമല്ല ബേബി, പള്ളിമേടയിലെ അരിയെടുത്ത് ഓണസദ്യ ഒരുക്കാൻ പറഞ്ഞ ഫാദറിന്റെ മനസ്സുണ്ടല്ലോ. ജാതിയും മതവും ലിംഗഭേദവും ഇല്ലാതെ നാടൊന്നാകെ ഒന്നിച്ചിരുന്നുണ്ടെന്നത് കണ്ടപ്പോഴാ ശരിക്കും ഓണത്തിന്റെ നിറവ് അനുഭവപ്പെട്ടത്.
3: ഞാനൊരു വലിയ കാര്യവും ചെയ്തില്ല ഗംഗാധര. പൂക്കളത്തിലെ പൂക്കൾ വാടിപ്പോയാലും ഈ ആഘോഷത്തിലൂടെ നമ്മൾ ആളുകളുടെ മനസ്സിൽ നട്ട സ്നേഹത്തിൻ്റെയും സൗഹാർദ്ദത്തിൻ്റെയും വിത്തുകൾ എന്നും ഇവിടെ പൂത്തു നിൽക്കും. നിൽക്കണം, അതുമാത്രമാണ് ഈ ഫാദർ ആഗ്രഹിച്ചത്.
4: വിത്തുകളൊക്കെ മുളച്ചാൽ സന്തോഷം തന്നെ ഫാദർ. പക്ഷേ ചില വിത്തുകൾ പുറമേക്ക് എത്ര ഭംഗിയുള്ളതാണെങ്കിലും ഉള്ളിൽ വിഷം പേർന്നുണ്ടാകും.
5: നീ ആരെ ഉദ്ദേശിച്ച അനാമിക അങ്ങനെ പറയുന്നേ? ആഘോഷമൊക്കെ ഭംഗിയായി കഴിഞ്ഞില്ലേ, ഇനിയെങ്കിലും നിന്റെ മനസ്സിലെ ആ ദേഷ്യം ഒന്ന് മാറ്റിക്കൂടെ?
4: ദേഷ്യോ? എനിക്കാരോടും ദേഷ്യമൊന്നുമില്ല അഭിരാമി. പക്ഷേ ഫാദറും ബേബി ചേച്ചിയും പറയും പോലെ എല്ലാം അത്ര പെർഫെക്റ്റ് ആയിരുന്നു എന്ന് വിശ്വസിക്കാൻ എനിക്ക് കഴിയില്ല. സംഘടന നന്നായി എന്ന് എല്ലാവരും പുകഴ്ത്തുമ്പോഴും ചിലരെടുത്ത ഏകപക്ഷീയമായ തീരുമാനങ്ങൾ കാരണം മാറ്റി നിർത്തപ്പെട്ടവരുടെ വിഷമം ആരും കാണുന്നില്ലല്ലോ.
5: മാറ്റി നിർത്തപ്പെട്ടു എന്നോ? ദൈവത്തെ ഓർത്തെന്നെ തെറ്റിദ്ധരിക്കരുത് അനാമിക. ഗ്രൗണ്ടിന്റെ പെർമിഷൻ വൈകിയപ്പോ അവസാന നിമിഷം ആകെ പാനിക്കായതുകൊണ്ടാ ഞാൻ തനിയെ ഇറങ്ങി നടന്ന് കാര്യങ്ങളൊക്കെ ചെയ്തത്. നിന്നോട് പറയാൻ ശ്രമിച്ചതാ, പക്ഷെ നീ ആ കലവറയിലെ തിരക്കിലായിരുന്നു. കൂടുതൽ ടെൻഷൻ തരണ്ടെന്ന് വിചാരിച്ചിട്ടാ ഞാൻ.
1: കാര്യങ്ങൾ നടക്കുക എന്നതല്ലേ അനാമികേ പ്രധാനം. നീ തന്നെ അത് നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലോ. പിന്നെ ആ സമയം അഭിരാമി ചെയ്തത് തന്നെയാണ് ശരി.
4: കണ്ടോ, ഇത് തന്നെ അവൾക്കും വേണ്ടിയിരുന്നത്. എന്ത് കാര്യമുണ്ടെങ്കിലും അവൾക്ക് കിട്ടണം മുൻഗണന. നേരിട്ട് വന്ന് പറയാനുള്ള സമയം നിനക്കുണ്ടായിരുന്നു അഭിരാമി. അതിനു മുതിരാതെ ഒറ്റയ്ക്ക് കാര്യങ്ങൾ ചെയ്തു തീർത്തത് ഇതിന് തന്നെയല്ലേ?
0: അയ്യോ അനിച്ചേച്ചി, ഇതെന്താ ഇപ്പോൾ ഇങ്ങനെയൊക്കെ? നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് നിന്നതുകൊണ്ടല്ലേ നമ്മൾ ഓണം അടിപൊളിയാക്കിയത്.
1: കുട്ടപ്പായി പറഞ്ഞതാണ് ശരി. അനാമിക, നിനക്കെന്തോ വലിയ തെറ്റിദ്ധാരണ ഉണ്ടായിട്ടുണ്ട്. നേരെ ചൊവ്വേ സംസാരിക്കാതെ മനസ്സിൽ ഓരോന്ന് വച്ചുകൊണ്ടിരുന്ന ഏറ്റവും അടുത്ത സൗഹൃദങ്ങളിൽ പോലും ഭിന്നത വരും. അഭിരാമി ചെയ്തതിൽ തെറ്റുണ്ടെങ്കിൽ ചോദിച്ച് മനസ്സിലാക്കാൻ നീ തയ്യാറാകണ്ടേ?
2: അതെ, നമ്മൾ തുറന്ന് സംസാരിക്കാത്തതാണ് എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം. അനാമികയുടെ മനസ്സിൽ കയറിയ സംശയം മാറ്റിക്കൊടുക്കാൻ നമ്മൾ എത്ര ശ്രമിച്ചിട്ടും നടക്കുന്നില്ലല്ലോ ഈശ്വര.
6: ആഹാ, എല്ലാരും ഉണ്ടല്ലോ. അല്ല, എന്നിട്ടെന്താ കുട്ടപ്പായി ഇവിടെ ഒരു ശോകമൂകത? ഓണം ഗംഭീരമായിരുന്നു എന്നാണല്ലോ കേട്ടത്.
0: അതൊക്കെ ആയിരുന്നേ, പക്ഷെ ദാ ആഘോഷം കഴിഞ്ഞപ്പോ അനുചേച്ചി അഭിരാമി ചേച്ചിയും തമ്മിൽ പ്രശ്നമായി. ഇവർ തമ്മിൽ എല്ലാം ശരിയായല്ലോ എന്ന് ആശ്വസിക്കുകയായിരുന്നു ഞങ്ങള്. അപ്പോഴെങ്ങനെയൊക്കെ.
6: അല്ല, എന്താ ഈ സംഘാടകരുടെ പിണക്കത്തിന് കാരണം?
4: മാർഗരറ്റ് ഇതിൽ തലയിടണ്ട. ഇത് വെറും ഒരു ഓണാഘോഷത്തിന് മാത്രം കാര്യമല്ല. വർഷങ്ങളായി എന്നെ കൊച്ചാക്കി കാണിക്കുന്നത് അഭിരാമിയുടെ ഒരു സ്വഭാവമാണ്.
6: അനാമിക, ഞാൻ ടൗണിൽ നിന്ന് വരുന്ന വഴിക്ക് കവലയിലെ ചായക്കടയിൽ ആളുകൾ സംസാരിക്കുന്നത് കേട്ടിരുന്നു. അവരെന്താ പറയുന്നതെന്ന് നിനക്കറിയാമോ?
4: എന്തു പറയാൻ?
6: പെർമിഷൻ കിട്ടാതെ പരിപാടി മുടങ്ങുമെന്ന് വന്നപ്പോൾ അഭിരാമി വില്ലേജ് ഓഫീസറുടെ വീട്ടിൽ വരെ ഓടിച്ചെന്ന് കാര്യം ശരിയാക്കിയതിനെ കുറിച്ചാ ആളുകളൊക്കെ വാതോരാതെ പറയുന്നത്. പക്ഷെ അത് കേട്ടപ്പോൾ നിനക്കെന്താ തോന്നിയത് അനാമിക? അവൾ നിന്നെ തഴഞ്ഞ് പേരെടുത്തു എന്ന് അല്ലേ?
4: അത് സത്യമല്ലേ മാർഗരറ്റ്? പഞ്ചായത്തിലും വില്ലേജിലും കയറി ഇറങ്ങാൻ അവൾക്ക് മാത്രമാണ് അറിയാവുന്നത്. എന്നോട് ഒരു വാക്ക് പറയാമായിരുന്നു. ഞാനായിരുന്നില്ലേ കൺവീനർ? എന്നെ മാറ്റി നിർത്തി അവൾ തനിയെ തീരുമാനമെടുത്തത് എന്തിനാ? എന്നെ ബുദ്ധിമുട്ടിക്കണ്ടെന്നൊക്കെ പറഞ്ഞതേ വെറും കണ്ണി പൊടിയിടാനാ.
6: അഭിരാമി, അനാമിക പറയുന്നത് സത്യമാണോ? നീ എന്തിനാ

0: അവളോട് ചോദിക്കാതെ ഒറ്റയ്ക്ക് പോയത്?
1: മാർഗരറ്റ്, നിങ്ങൾ എല്ലാവരും എന്നെ ഒന്ന് വിശ്വസിക്കണം. അവസാന നിമിഷം വില്ലേജ് ഓഫീസർ ഒപ്പിട്ട് തരില്ല എന്ന് പറഞ്ഞപ്പോ ഞാൻ ആകെ പേടിച്ചുപോയി. സദ്യയുടെ കാര്യത്തിൽ ആദ്യമേ നമ്മൾ ടെൻഷനിലായിരുന്നല്ലോ. കലവറയൊരുക്കാൻ അവള് കുട്ടപ്പായും ഫാദറിനുമൊപ്പം ഓടി നടക്കുന്നത് കണ്ടപ്പോ പിന്നെ ഇതും കൂടെ പറഞ്ഞ് വിഷമിപ്പിക്കണ്ടെന്ന് കരുതി.
2: അഭിരാമയുടെ ഉദ്ദേശം ശരിയായിരുന്നെങ്കിലും അനാമികയുടെ ഒരു വാക്ക് പറഞ്ഞിരുന്നെങ്കിൽ ഈ പ്രശ്നം ഉണ്ടാകുമായിരുന്നോ?
1: ഞാൻ കരുതിയത് പക്ഷേ.
3: ഓ, ഞങ്ങളോടെങ്കിലും പറഞ്ഞാ മതിയായിരുന്നു അഭിരാമി. തെറ്റിദ്ധാരണ വരാൻ എളുപ്പമാണ് ഒരു കൂട്ടായ്മയിൽ പ്രത്യേകിച്ചും.
4: അതെ, പത്ത് ആളുണ്ടെങ്കിൽ പത്ത് തരക്കാരാകും. അത് കണ്ടറിഞ്ഞങ്ങ് നിന്നാ മതി.
1: ഞാൻ ചെയ്തത് തെറ്റായി പോയെന്നാണോ? പക്ഷെ ആ സമയം
5: സദുദ്ദേശത്തോടെ ചെയ്യുന്നത് തെറ്റാവുന്നത് എങ്ങനെ അഭിരാമി? പക്ഷേ ഏതൊരു കാര്യത്തിലും തുറന്ന സംസാരങ്ങൾക്ക് വളരെയേറെ പ്രാധാന്യമാണ് ഉള്ളതെന്നേ മാർഗരറ്റ് പറഞ്ഞുള്ളൂ.
2: അതെ, ഇനി അനാമികയുടെ കാര്യം. നിനക്ക് നിന്റെ ഉള്ളിലെ വലുപ്പം കേടുവരും എന്ന് പേടിയുണ്ട്. അതുകൊണ്ടാണ് ഒരാളുടെ പ്രവൃത്തികൾ നിനക്കെതിരെയാണ് എന്ന് തോന്നൽ എപ്പോഴും ഉണ്ടാകുന്നത്. തന്നേക്കാൾ മുകളിലേക്ക് മറ്റൊരാൾ പോകരുത് എന്ന ചിന്ത വരുമ്പോഴാ മനുഷ്യൻ അന്ധനാകുന്നത് എന്ന് നീയും മറക്കരുത്.
6: എന്റെ അനുചേച്ചി, താൻ മാത്രമാണ് ശരി എന്നാ നിൽപ്പില്ലേ, അതൊന്ന് മാറ്റിവെച്ച് കാര്യങ്ങൾ വിശദമായി ഒന്ന് ആദ്യമേ ചോദിച്ചിരുന്നെങ്കിൽ ഈ ബഹളമൊക്കെ ഒഴിവാകുമായിരുന്നില്ലേ?
5: അനാമിക, മനസ്സിൽ ചെറിയ സംശയങ്ങളും വമ്പത്തരത്തിന്റെ മതിലുകളും വെച്ചുകൊണ്ട് നമുക്കൊരു സൗഹൃദവും കൊണ്ടുപോകാൻ കഴിയില്ല. എന്നെങ്കിലും ഒരിക്കൽ നാം അതുകാരണം സമൂഹത്തിൽ ഒറ്റപ്പെടുക തന്നെ ചെയ്യും. ഇന്ന് നമ്മളെല്ലാം അനാമിക എന്തൊക്കെ ചെയ്താലും പറഞ്ഞാലും കൂടെ നിൽക്കുന്നത് എന്തിനാണെന്നറിയാമോ?
1: അത്
5: ഒരാളെ തള്ളിക്കളയാൻ എളുപ്പമാണ്, പക്ഷെ അവരെ തിരുത്തി ഒപ്പം കൂട്ടാനാണ് പാട്. ശ്രമങ്ങൾക്കും ഒരതിരുണ്ട്. അത് കഴിഞ്ഞാൽ അനാമിക വിചാരിച്ചാൽ പോലും ഈ സൗഹൃദ കൂട്ടായ്മയിലേക്ക് വരാൻ കഴിഞ്ഞു എന്ന് വരില്ല.
3: ശരി, എന്റെ തെറ്റ് ഞാൻ സമ്മതിച്ചിരിക്കുന്നു.
1: വേണ്ട അനാമിക, ബുദ്ധിമുട്ടി നീ ഒന്നും ചെയ്യേണ്ട. അല്ലെങ്കിലും മറ്റുള്ളവരുടെ പ്രേരണയാൽ തോന്നുന്നതിന് വലിയ ആയുസൊന്നും ഉണ്ടാവില്ല. എന്താണ് ശരിയും തെറ്റുമെന്ന് നീ സ്വയം മനസ്സിലാക്കണം. അതിന് നിനക്ക് കഴിയുമെന്ന് നോക്കട്ടെ.
3: ഓഹോ, ഞാൻ തെറ്റ് സമ്മതിച്ചാലും പോരാ എന്നാണല്ലേ? ആയിക്കോട്ടെ, ഇതിൽ കൂടുതൽ ഞാൻ എന്താ ചെയ്യുക? ഞാൻ പോകുന്നു, എനിക്ക് വേറെ പണിയുണ്ട്.
1: ഞാനും.
6: ഇവരുടെ വഴക്കിനി ഒരിക്കലും തീരില്ലേ? നമ്മൾ അത്രയും ആഗ്രഹിച്ചുണ്ടാക്കിയ എണ്ണപ്പലഹാരം കാക്ക കൊത്തിക്കൊണ്ടുപോയ അവസ്ഥയായല്ലോ.
2: താനടിച്ച ആണിയല്ലേ, താൻ തന്നെ ഊരണം കുട്ടപ്പായി. എന്തായാലും നമ്മളൊക്കെ ഇവിടെ തന്നെ ഉണ്ടല്ലോ, നോക്കാം.
7: ഇപ്പോൾ കേട്ടത് ചുമട് താങ്ങി, ജീവിതത്തിന്റെ തെളിമ.
8: രചന റൂബി ബാബു. ശബ്ദം നൽകിയവർ പി എ ബിജു, സന്തോഷ് തിരുമല, റൂബി ബാബു, സെവിൽ ജിഹാൻ, ഐശ്വര്യ, സുഷമ അനിൽ, ബിജു കല്ലുവാതുക്കൽ.

പുലർവെട്ടത്തിൽ ഇനി നമുക്ക് ചുറ്റും. സ്റ്റോക്കെടുപ്പ് പ്രമാണിച്ച് ഇന്ന് റേഷൻ കടകൾക്ക് അവധി. പരുത്തിപ്പാറ നാലാഞ്ചിറ സംസ്ഥാന പാതയിൽ ജല അതോറിറ്റിയുടെ പൈപ്പ് പൊട്ടി. 26 വാർഡുകളിൽ ഇന്നും നാളെയും പൂർണ്ണമായും ജലവിതരണം മുടങ്ങും. കഴക്കൂട്ടം, ചന്തവിള, കാട്ടായിക്കോണം, ശ്രീകാര്യം, ചെറുവൈക്കൽ, ചെല്ലമംഗലം, ചെമ്പഴന്തി, പൌടിക്കോണം, ഞാണ്ടൂർക്കോണം, സൈനിക് സ്കൂൾ, ചെങ്കോട്ടുകോണം, കാര്യവട്ടം, പാങ്ങപ്പാറ, പള്ളിത്തുറ, ആറ്റിപ്ര, പൗണ്ടുകടവ്, ആക്കുളം, അലത്തറ, കുഴിവിള, കേശവദാസപുരം, ഇടവക്കൂട്, പട്ടം, ഉള്ളൂർ, മുട്ടട, കിണവൂർ, നാലാഞ്ചിറ വാർഡുകളിലാണ് മുടക്കം. ഇതിനു പുറമെ ഈ മാസം 8 വരെ ഈ വാർഡുകളിൽ ഭാഗികമായും ജലവിതരണത്തിൽ തടസ്സം നേരിടും. സെക്രട്ടേറിയറ്റിൽ മുഖ്യമന്ത്രി സന്ദർശകരെ കാണുന്നതിന് നാളെ മുതൽ സമയക്രമം നിശ്ചയിച്ചു. പൊതു അവധിയില്ലാത്ത തിങ്കൾ, ബുധൻ, വെള്ളി ദിവസങ്ങളിൽ ഉച്ചകഴിഞ്ഞ് 3 മുതൽ 5:30 വരെ സന്ദർശകരെ കാണും. PG ഡെന്റൽ കോഴ്സുകളിലേക്ക് ഒന്നാംഘട്ട ഓപ്ഷൻ രജിസ്ട്രേഷൻ വ്യാഴാഴ്ച രാവിലെ 11 മണി വരെ നൽകാം. വെബ്സൈറ്റ് www.cee.kerala.gov.in. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 0471233210.

ഫോൺ നമ്പർ ഒരിക്കൽ കൂടി 04-71-2-3-3-2-1-2-0. കഴക്കൂട്ടം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഹൈസ്കൂൾ വിഭാഗത്തിൽ സോഷ്യൽ സയൻസ് അധ്യാപകന്റെ താൽക്കാലിക ഒഴിവുണ്ട്. അഭിമുഖം നാളെ രാവിലെ 10 മണിക്ക് സ്കൂൾ ഓഫീസിൽ നടക്കും. കേരള സർവകലാശാലയോട് അഫിലിയേറ്റ് ചെയ്തിട്ടുള്ള സർക്കാർ എയ്ഡഡ് കോളേജുകളിലെ ഒഴിവുള്ള ബിരുദ സീറ്റിലേക്ക് മേഖലാ തലത്തിൽ സ്പോട്ട് അലോട്ട്മെന്റ് നടത്തും. ആലപ്പുഴ മേഖലയിലെ കോളേജുകൾക്ക് 7-ാം തീയതിയും കൊല്ലം മേഖലയിലെ കോളേജുകളിലേക്ക് 8-9 തീയതികളിലും പത്തനംതിട്ട മേഖലയിലെ കോളേജുകളിലേക്ക് 10-നും തിരുവനന്തപുരം മേഖലയിലെ കോളേജുകളിലേക്ക് 11-14 തീയതികളിലുമാണ് അലോട്ട്മെന്റ്. കൂടുതൽ വിവരങ്ങൾക്ക് admissions.keralayuniversity.ac.in/FYUGP2026 എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. ഇതുവരെ കേട്ടത് നമുക്ക് ചുറ്റും. ഇനി ഒരു ചലച്ചിത്ര ഗാനം കേൾക്കാം. ഗിരീഷ് പുത്തഞ്ചേരി വരികളെഴുതി ഇളയരാജ ഈണം നൽകി മധു ബാലകൃഷ്ണനും മഞ്ജരിയും പാടിയത് ചിത്രം രസതന്ത്രം.

പ്രിയ ശ്രോതാക്കളെ, ഈ ഗാനത്തോടെ ഇന്നത്തെ പുലർവെട്ടം പൂർണ്ണമാകുന്നു. പുലർവെട്ടം വീണ്ടും നാളെ രാവിലെ 7 മണിക്ക്. എല്ലാ ശ്രോതാക്കൾക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു.

0: and death of his father George, writes the Indian Express. And with that, it's back to you, Abhishek.
1: Thank you, Shagun. And now, before we end the bulletin, the headlines once again. Prime Minister Narendra Modi to address SCO summit in Kyrgyzstan's capital Bishkek today. Country's GDP grows 7.8% in the first quarter of the current financial year, beating RBI's projection of 7%. US describes India as dynamic, strong and resilient economy. New Delhi rejects Court of Arbitration award on Indus Water Treaty. Nepal rescuers blast hillside in search of hydropower workers as families wait anxiously. And Lionel Messi announces retirement from international football, ending legendary 21-year career with Argentina national team. And with that, we end the morning news. Have a nice day.
2: Agashavani. നോവൽ സഞ്ചാരം.
3: ഉറൂബ് എഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും, അവതരിപ്പിക്കുന്നത് കുരിപ്പുഴ സജീവ്.
4: കൊല്ലമൊന്നു കഴിഞ്ഞു. കൂടെ കൂടെ മരക്കാര് ചോദിക്കും, ഖദീജേ, സുലൈമാനിക്കന്റെ കായൊക്കെ റെഡിക്ക് കിട്ടുന്നില്ലേ? മൂപ്പരുടെ കായ്ക്ക് കളിയില്ല. ആളെങ്ങനെ പഷ്ട് മനസ്സനാ, മൂപ്പരായി മൂപ്പരുടെ പാടായി. താറപാടിയാ, ഓർത്തോ ഖദീജേ, മുന്തിയേ കുടിയില. നമ്പൂരിയാക്കന്മാരായിരുന്നോ? ഖദീജ താഴ്ന്ന സ്വരത്തിൽ ചോദിച്ചു. വേണ്ടാത്തതൊന്നും ചോദിച്ചണ്ട. മരക്കാർ എഴുന്നേറ്റ് നടന്നു. വെള്ളത്തിൽ നിൽക്കലും മരത്തടി ഉന്തലും ഖദീജയുടെ ഊണും മരച്ചാപ്പയുടെ മുൻപുറത്തെ കിടപ്പുമായി കാലം നീങ്ങി. സുലൈമാന് ഒരു വ്യത്യാസവുമില്ല. എല്ലാവരും അയാളോട് ഒരു മാന്യനോടെന്ന പോലെ പെരുമാറി. മരച്ചാപ്പയുടെ മുമ്പിലൂടെ കടന്നു പോകുന്ന നാട്ടുകാരും അയാളെ കണ്ടാൽ പറയും, സലാമുണ്ട് സുലൈമാനിക്ക.
5: സലാം.
4: വിസയിച്ചൊന്നും ഇല്ലല്ലോ?
5: ഇല്ല.
4: ഇതിനിടയ്ക്ക് ഖദീജയുടെ രണ്ടാമത്തെ കുട്ടിക്ക് ഒരു ഞെട്ടിത്തെറിക്കലും പേടിച്ച നിലവിളിയും. കൈകാലുകൾ ബലം പിടിക്കുക, പല്ലിറുമുക, നിർത്താതെ നിലവിളിക്കുക. സുലൈമാൻ ഉണ്ണാൻ ചെന്നപ്പോൾ ഈ ബഹളമാണിവിടെ.
5: എന്താ?
4: അയാൾ അടുത്തേക്ക് ചെന്നു.
6: സുലൈമാനിക്ക, എന്റെ മോനെ നോക്കി,
4: ഖദീജ കരഞ്ഞു പറഞ്ഞു. സുലൈമാൻ കുട്ടിയെ ഒന്ന് പരിശോധിച്ചു. എന്നിട്ട് തിരിഞ്ഞു നിന്ന് ചോദിച്ചു,
6: ഇവിടെ അരുതത്തലപ്പ് കിട്ടുമോ?
4: കിട്ടും. അപ്പറഞ്ഞത് അയൽക്കാരി പാത്തയാണ്. ആ 16-കാരി ലോകം ചവിട്ടിക്കുലുക്കിക്കൊണ്ട് പിൻപുറത്തെ വാതിൽക്കലൂടെ ഒരു പാച്ചിൽ.
6: ഇത്തിരി നൂലിങ്ങോട്ടെടുക്ക്.
4: സുലൈമാൻ ഖദീജയോട് ആവശ്യപ്പെട്ടു. നൂല് കൊണ്ടുവന്നു. അയാൾ ഒരു മുക്കിൽ പോയിരുന്ന് ചിലത് ജപിക്കുകയും നൂലിൽ കെട്ടി കുടുക്കുണ്ടാക്കുകയും ചെയ്തു. എന്നിട്ട് അതുകൊണ്ടുവന്ന് കുട്ടിയുടെ ഇടത്തെ കയ്യിൽ കെട്ടി പുറത്തുപോയി എന്തോ ഒരു പച്ചമരുന്നും പറിച്ച് തിരുമ്മിക്കൊണ്ടുവന്നു. അപ്പോഴേക്കും ഭൂമി കുലുക്കുന്ന ആ 16-കാരി അരുതയുടെ ഇലയും എത്തിച്ചു. രണ്ടും കൂടി പിഴിഞ്ഞ ചാറ് ഒരു പ്ലാവിലെ കുമ്പിളിലാക്കി കുട്ടിയുടെ മൂക്കിലേക്ക് ഒരു ഊതിക്കയറ്റൽ. കട്ടകട്ടയായി കഫവും നുരയും പുറത്തേക്ക് ചാടി. കുട്ടി തളർന്നുറങ്ങുകയും ചെയ്തു. പിറ്റേന്ന് കാലത്തേക്ക് കുട്ടിക്ക് അല്പം ആശ്വാസം കിട്ടി. 3-ാം ദിവസത്തിന് അവൻ ഓടി നടക്കാനും തുടങ്ങി. ഈ സംഭവം സുലൈമാന്റെ പേര് നാട്ടിലൊക്കെ പ്രസിദ്ധമാക്കി. പെണ്ണുങ്ങളുടെ സദസ്സിൽ ചർച്ചയായി, വാദപ്രതിവാദമായി.
6: ചുട്ട കോയിനെ പറപ്പിക്കോലും, കണ്ടാൽ തോന്നൂല കേട്ടോ.
4: ദ്വീപുകാരൻ തങ്ങളുടെ ഒരു ഉപദേശാണോലും.
6: ബെർക്കനെ ഇരിക്കി, തെക്കുള്ള ഒരു നമ്പൂരിച്ചന്റെ പഠിപ്പാ.
4: പക്കെങ്കിൽ നല്ല പഠിപ്പുകാരനാ. പിറ്റേന്ന് മുതൽക്ക് കുട്ടികളെ എടുത്ത അമ്മമാരുടെ ഒരു ക്യൂ ഖദീജയുടെ പീടികയിൽ കാത്തുനിൽപ്പായി.
6: ചിലർക്ക് ഊത്താണ് വേണ്ടത്, ചിലർക്ക് തകിട്.
4: സുലൈമാൻ എല്ലാറ്റിനും മൂളി, എല്ലാം ചെയ്തു കൊടുത്തു. കിട്ടുന്ന പ്രതിഫലം വാങ്ങി. കാശില്ലാത്ത പാവങ്ങൾ ഖദീജയുടെ ശുപാർശയോടെ അവതരിപ്പിക്കപ്പെട്ടു. അവർക്കും ഊത്തും ചരടുമെല്ലാം തരമായി.
3: ഉറൂബ് എഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും തുടർന്നു കേൾക്കാം നാളെ രാവിലെ ഇതേ സമയം.

0: തിരക്കുകളും കാരണം ഓണം ഓഫറുകൾ മിസ്സായിരുന്നു. വിഷമിക്കേണ്ട,
1: പിട്ടപ്പിള്ളിയിൽ വമ്പൻ ഓണം കൊമ്പൻ ഓഫറുകൾ തുടരുന്നു. കൂടുതൽ പേർക്ക് വിൻ ചെയ്യാൻ അവസരവും 5000-ലധികം സമ്മാനങ്ങളുമായി പിട്ടപ്പിള്ളിയിൽ ഏജൻസീസ്. എനിക്ക് കാർപ്പറ്റുകളും റിക്സും വളരെ ഇഷ്ടമായി. ഈ മാറ്റ് എത്ര മനോഹരമാണ്.
2: നമ്മുടെ ടെറസ് ഗാർഡന് ഈ ഗാർഡൻ ആർട്ടിക്കിൾസ് വളരെ അനുയോജ്യമാണ്. മാത്രമല്ല, ഈ കയർബിത്ത് നമ്മുടെ വിളകൾക്ക് വേഗ വളർച്ചയേകും.
1: ഇവിടെ സ്കൈ ഗാർഡനും വെർട്ടിക്കൽ ഗാർഡനും യോജ്യമായ കയർ ഉൽപ്പന്നങ്ങളുമുണ്ട്.
2: ഭാരത് സർക്കാരിന്റെ കയർ ബോർഡ് ഷോറൂമുകളിലെ കയർ ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ച് നമ്മുടെ വീടിനെ ഒരു എക്കോ ഫ്രണ്ട്ലി ലോകമാക്കാം.
1: കൂടുതൽ വിവരങ്ങൾക്കായി ലോഗിൻ ചെയ്യൂ kayrbord.gov.in.
2: കയർ, പ്രകൃതിയുടെ ഉപഹാരം.
1: കയർ ബോർഡ്, MSME മന്ത്രാലയം, ഭാരത് സർക്കാർ.

ആകാശവാണി പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ സ്മൃതി മധുരം. സ്ത്രീയുടെ സന്തോഷം, ദുഃഖം, പ്രണയം, വിരഹം, ഏകാന്തത തുടങ്ങിയ എല്ലാ വികാരങ്ങൾക്കും പ്രകൃതിയുമായി താതാത്മ്യമുണ്ട്. അതുകൊണ്ടാവാം സ്ത്രീയുടെ സമസ്ത ഭാവങ്ങളെയും പ്രകൃതിയുമായി ബന്ധപ്പെടുത്തി കവിതകളും ഗാനങ്ങളും ഉണ്ടായിട്ടുള്ളത്. പ്രകൃതിയും സ്ത്രീയും ഒരുപോലെയാണ്. ചലച്ചിത്ര ഗാനങ്ങളിലും ഈ രീതിയിലുള്ള വർണ്ണനകൾ ധാരാളം കാണാം. ഇന്ന് സ്മൃതിമധുരത്തിൽ ഇത്തരത്തിലുള്ള രണ്ട് ഗാനങ്ങൾ കേൾക്കാം. ആദ്യം ഒരു മെയ്മാസ പുലരിയിൽ. ഈ ചിത്രത്തിനു വേണ്ടി പി ഭാസ്കരൻ വരികളെഴുതി രവീന്ദ്രൻ ഈണം നൽകി ചിത്രപാടിയത്.

0: വളരാൻ തയ്യാറാണോ? ഉയരാൻ തയ്യാറാണോ? നിങ്ങളുടെ ബിസിനസ് പുതിയ ഉയരങ്ങളിലെത്തിക്കൂ. 85% വരെ LTVയോടെ മണപ്പുറം IGL ഗോൾഡ് ലോണിലൂടെ ഫണ്ടുകൾ നേടുന്നത് ഇപ്പോൾ വളരെ എളുപ്പമാണ്.
1: നിങ്ങൾക്കായി മാത്രം 5 കോടി രൂപ വരെയുള്ള ലോണുകൾ നിങ്ങളുടെ ബിസിനസിനെ മുന്നോട്ട് നയിക്കാൻ സഹായിക്കുന്നു. ആത്മവിശ്വാസത്തോടെ വളരൂ, നിങ്ങളുടെ ലക്ഷ്യത്തിൽ എത്തിച്ചേരൂ. നിങ്ങളുടെ ബിസിനസ് വളർത്താൻ മണപ്പുറം നിങ്ങളെ സഹായിക്കുന്നു.
0: മണപ്പുറം ഫൈനാൻസ് ലിമിറ്റഡ്, മേക്ക് ലൈഫ് ഈസി. ടോൾ ഫ്രീ നമ്പർ 1800-420-2233.
2: പ്രിയപ്പെട്ട നാട്ടുകാരെ, കേൾക്കുന്നതെല്ലാം വിശ്വസിക്കരുത്. പണം സ്വീകരിക്കാൻ QR കോഡ് സ്കാൻ ചെയ്യേണ്ട, പിൻ നൽകുകയും വേണ്ട.
3: RBI പറയുന്നു, QR കോഡ് സ്കാൻ ചെയ്യുമ്പോഴും പിൻ നൽകുമ്പോഴും അല്പം ശ്രദ്ധിക്കൂ.
0: വളരാൻ തയ്യാറാണോ? ഉയരാൻ തയ്യാറാണോ? നിങ്ങളുടെ ബിസിനസ് പുതിയ ഉയരങ്ങളിലെത്തിക്കൂ. 85% വരെ LTVയോടെ മണപ്പുറം IGL ഗോൾഡ് ലോണിലൂടെ ഫണ്ടുകൾ നേടുന്നത് ഇപ്പോൾ വളരെ എളുപ്പമാണ്.
1: നിങ്ങൾക്കായി മാത്രം 5 കോടി രൂപ വരെയുള്ള ലോണുകൾ നിങ്ങളുടെ ബിസിനസിനെ മുന്നോട്ട് നയിക്കാൻ സഹായിക്കുന്നു. ആത്മവിശ്വാസത്തോടെ വളരൂ, നിങ്ങളുടെ ലക്ഷ്യത്തിൽ എത്തിച്ചേരൂ. നിങ്ങളുടെ ബിസിനസ് വളർത്താൻ മണപ്പുറം നിങ്ങളെ സഹായിക്കുന്നു.
0: മണപ്പുറം ഫൈനാൻസ് ലിമിറ്റഡ്, മേക്ക് ലൈഫ് ഈസി. ടോൾ ഫ്രീ നമ്പർ 1800-420-2233.
4: സ്മൃതിമധുരത്തിൽ ഇനി കേൾക്കാം. വിനോദമങ്കര വരികളെഴുതി M. ജയചന്ദ്രൻ ഈണം നൽകി സുജാത പാടിയ ഗാനം ചിത്രം കരയിലേക്കൊരു കടൽ ദൂരം.

0: ഇന്നത്തെ സ്മൃതിമധുരം ഇത്രമാത്രം. മറ്റൊരു വിഷയവുമായി വീണ്ടും സ്മൃതിമധുരം നാളെ രാവിലെ ഇതേ സമയം. ആകാശവാണി.
1: യോഗസൗഖ്യം.
2: ഇന്നീ പരിപാടിയിൽ യോഗയുടെ ഉത്ഭവവും ചരിത്രവും, ഇതേക്കുറിച്ച് ഡോക്ടർ ബിജു ജി സംസാരിക്കുന്നു.
3: യോഗയുടെ ചരിത്രം മാനവരാശിയോളം പഴക്കമുള്ളതാണ്. ആധുനിക കാലഘട്ടത്തിൽ യോഗയുടെ ചരിത്രപഠനം വളരെ പ്രാധാന്യമർഹിക്കുന്നു. ഊർജ്ജകേന്ദ്രത്തിലുണ്ടായ പൊട്ടിത്തെറിയിലൂടെയാണ് ഈ പ്രപഞ്ചമുണ്ടായതെന്ന് ബിഗ് ബാങ് തിയറി തെളിയിക്കുന്നു. പദാർത്ഥങ്ങളിൽ നിന്നും സംയോജന വിയോജന ഫലമായി പദാർത്ഥ പരിണാമത്തിലൂടെ പ്രപഞ്ചത്തിൽ ജീവനുണ്ടായെന്ന് ആധുനിക ശാസ്ത്രം പഠിപ്പിക്കുന്നു. ജീവന്റെ തുടിപ്പും ഏകോശ ബഹുകോശ ജീവികളിലൂടെ ലക്ഷക്കണക്കിന് വർഷങ്ങളോടെയുള്ള സങ്കീർണമായ പരിണാമ പ്രക്രിയയിലൂടെ ബോധം അല്ലെങ്കിൽ സെൽഫ് അവയർനെസ് ഉള്ള ജീവജാലങ്ങൾ ഉത്ഭവിച്ചതായി ചാൾസ് ഡാർവിന്റെ പരിണാമ സിദ്ധാന്തം തെളിയിക്കുന്നു. ചുരുക്കത്തിൽ, പ്രപഞ്ചത്തിന്റെ വികാസവും ചുരുങ്ങലിനുമിടയിൽ നമ്മുടെ ശരീരത്തിലെന്ന പോലെ പ്രപഞ്ച ശരീരത്തിലും അസ്തിത്വത്തിന്റെ വിവിധ ഘടകങ്ങൾ തനതായ താളലയങ്ങളോടെ പ്രവർത്തിക്കുന്നു. യോഗയുടെ പരിണാമ വികാസം ബോധത്തിന്റെ വികാസം കൂടിയാണ്. മനുഷ്യചരിത്രത്തോളം പഴക്കവും പാരമ്പര്യവും യോഗയ്ക്കുണ്ട്. സകല ജീവജാലങ്ങളും യോഗയുടെ വികാസ പരിണാമത്തിന് സഹായകരമായി വർത്തിക്കുന്നുണ്ട്. യാവന്തോ ജീവജന്തവ ബീജാനാദി മഹേശ്വര ഷോഡശോനം ശതംകൃതം. ഏതെല്ലാം ജീവജാലങ്ങളുണ്ടോ അവയെല്ലാം തന്നെ യോഗയുടെ പഠനത്തിന് സഹായകരമായിട്ടുണ്ട്. യോഗയുടെ ഉൽപ്പത്തി വികാസങ്ങളെ നമുക്ക് പലതായി തരംതിരിക്കാം. വേദങ്ങൾക്ക് മുൻപുള്ള കാലം, വേദകാലം, ക്ലാസിക് കാലം, ഹഠയോഗ കാലഘട്ടം, ആധുനിക കാലഘട്ടം. ഇനി നമുക്ക് ഓരോ കാലഘട്ടത്തെയും വിശദമായി പരിശോധിക്കാം. വേദങ്ങൾക്ക് മുൻപുള്ള കാലഘട്ടം, പ്രീ വേദിക് പീരീഡ്. വേദകാലത്തിനു മുമ്പും യോഗ സംസ്കാരം നിലനിന്നിട്ടുണ്ട്. നരവംശാസ്ത്രജ്ഞരുടെ മറ്റു ഗവേഷകരുടെയും പഠനത്തിൽ ഇത് വ്യക്തമാണ്. ധാരാളം യോഗ നിലയിലുള്ള കരിങ്കൽ ശില്പങ്ങളും മറ്റും ഉത്ഖനനത്തിലൂടെ ലഭിച്ചിട്ടുണ്ട്. സിന്ധു നദിയുടെ സംസ്കാരത്തിലും മോഹൻജൊദാരോ കാലഘട്ടത്തിലും ഇതിന് ധാരാളം തെളിവുകളുണ്ട്. യോഗാസനത്തിന് സമാനമായ യോഗരീതികൾ ആദിമ ഭാരതീയ ദ്രാവിഡ സംസ്കാരത്തിന്റെ ഭാഗമാണ്. വേദങ്ങളുടെ കാലം. വേദങ്ങളിൽ ധാരാളം യോഗയെപ്പറ്റിയുള്ള പരാമർശങ്ങളുണ്ട്. സാമവേദം, യജുർവേദം, അഥർവവേദം ഇവയിലെല്ലാം തന്നെ യോഗയുടെ സാന്നിധ്യം കാണാൻ കഴിയും. ഉപനിഷത്തുകളായ ഖഡോപനിഷത്തിൽ യോഗയെപ്പറ്റി വ്യക്തമായ പരാമർശമുണ്ട്. പ്രാണസേദ്യം വശേ സർവം, ത്രിദേവയെ പ്രതിഷ്ഠിതം, മാതാവേ പുത്രാൻ, യശസ്സു ശ്രീയച്ച പ്രജ്ഞ വിദേഹിന ഇതി. ഹഠയോഗ കാലഘട്ടത്തിൽ ഹഠയോഗ പ്രദീപിക, സ്വാമി സ്വാത്മരമൻ, ഖേരണ്ട സംഹിത ഖേരണ്ടനാഥൻ, ഗോരക്ഷ സംഹിത ഖോരക്നാഥൻ, ഹരരത്നാവലി ശ്രീനിവാസ ഭട്ടമഹായോഗി. ഇത്തരം കാലഘട്ടത്തിൽ ആസനം, പ്രാണായാമം, മുദ്ര, ബന്ധ, ഷഡ്ക്രിയ എന്നിവയെ പ്രതിപാദിച്ചിട്ടുണ്ട്. നമ്മളിപ്പോൾ ഇതിഹാസ കാലഘട്ടത്തെ പരിശോധിച്ചാൽ മഹാഭാരത രാമായണ കാലഘട്ടങ്ങളിലും കൃത്യമായും യോഗയെപ്പറ്റി കൃത്യമായി പ്രതിപാദിച്ചിട്ടുണ്ട്. യോഗ, കർമ്മസു കൗശലം, സമത്വം, യോഗ ഉച്ചതെ തുടങ്ങിയവ വ്യക്തമായ ഉദാഹരണങ്ങളാണ്. ആധുനിക യോഗയുടെ അടിസ്ഥാന പ്രമാണമായ പതഞ്ജലി യോഗസൂത്രം ക്ലാസിക് കാലഘട്ടത്തെ സൂചിപ്പിക്കുന്നു. ഇത്തരം എല്ലാ കാലഘട്ടങ്ങളെയും പരിശോധിച്ചാൽ യോഗ നിത്യനൂതനമായ സംസ്കാരമാണ്. ഇപ്പോഴും അത് കാലിക പ്രസക്തമാണ്.
2: യോഗയുടെ ഉത്ഭവവും ചരിത്രവും, ഇതേക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് ഡോക്ടർ ബിജു ജി.

ആകാശവാണി ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യം സർഗം എന്ന ചിത്രത്തിനു വേണ്ടി യൂസഫ് അലി കേച്ചേരി വരികളെഴുതി, രവി ബോംബെ ഈണം നൽകി, യേശുദാസ് പാടിയത്.

0: രുചികരമായ ഓണസദ്യ ഇനി പൂർണ്ണമായും സുരക്ഷിതം. അസംസ്കൃത വസ്തുക്കൾ FSSI അംഗീകൃത വിതരണക്കാരിൽ നിന്ന് മാത്രം വാങ്ങുക. വെജിറ്റേറിയൻ നോൺ വെജിറ്റേറിയൻ ഭക്ഷണങ്ങളും കട്ടിംഗ് ബോർഡുകളും വേർതിരിച്ച് ഉപയോഗിച്ച് ക്രോസ് കണ്ടാമിനേഷൻ ഒഴിവാക്കുക. പച്ചക്കറികൾ 50 PPM ക്ലോറിൻ വെള്ളത്തിൽ കഴുകി അണുവിമുക്തമാക്കാം.
1: ഈറ്റ് റൈറ്റ് കേരളം, ഭക്ഷ്യസുരക്ഷാ വകുപ്പ്, കേരള സർക്കാർ പൊതുജന താൽപര്യാർത്ഥം പുറപ്പെടുവിക്കുന്നത്. ടോൾ ഫ്രീ നമ്പർ 1800-425-1125.
2: വളരാൻ തയ്യാറാണോ? ഉയരാൻ തയ്യാറാണോ? നിങ്ങളുടെ ബിസിനസ് പുതിയ ഉയരങ്ങളിലെത്തിക്കൂ. 85% വരെ LTVയോടെ മണപ്പുറം IGL ഗോൾഡ് ലോണിലൂടെ ഫണ്ടുകൾ നേടുന്നത് ഇപ്പോൾ വളരെ എളുപ്പമാണ്.
3: നിങ്ങൾക്കായി മാത്രം 5 കോടി രൂപ വരെയുള്ള ലോണുകൾ നിങ്ങളുടെ ബിസിനസിനെ മുന്നോട്ട് നയിക്കാൻ സഹായിക്കുന്നു. ആത്മവിശ്വാസത്തോടെ വളരൂ, നിങ്ങളുടെ ലക്ഷ്യത്തിൽ എത്തിച്ചേരൂ. നിങ്ങളുടെ ബിസിനസ് വളർത്താൻ മണപ്പുറം നിങ്ങളെ സഹായിക്കുന്നു.
2: മണപ്പുറം ഫൈനാൻസ് ലിമിറ്റഡ്, മേക്ക് ലൈഫ് ഈസി. ടോൾ ഫ്രീ നമ്പർ 1800-420-4233.
4: കൈതപ്രത്തിന്റെ വരികൾക്ക് ഔസേപ്പച്ചൻ ഈണം നൽകി യേശുദാസും ചിത്രയും പാടിയ ഗാനം ചിത്രം സർഗവസന്തം.

0: നമസ്കാരം. ഹലോ പ്രിയ ഗീതത്തിലേക്ക് സ്വാഗതം. ഞാൻ കൃഷ്ണൻ ബാലകൃഷ്ണൻ. ഇന്നത്തെ ആദ്യത്തെ കോൾ ആരുടെയെന്ന് നോക്കാം. ഹലോ.
1: ഹലോ സർ.
0: ഹലോ പ്രിയ ഗീതത്തിലേക്ക് സ്വാഗതം. ആരായിരുന്നു?
1: നമസ്കാരം, ഞാൻ അഭിഷ.
0: അഭിഷ, അഭിഷ എവിടുന്നാ വിളിക്കുന്നത്?
1: ഞാൻ മലപ്പുറം ജില്ലയാണ്, പക്ഷേ ഇപ്പൊ നിലവിൽ തിരുവനന്തപുരത്ത് ഉണ്ട്.
0: തിരുവനന്തപുരത്ത് എവിടാ?
1: അല്ല, ഞാൻ ബേക്കറി ജംഗ്ഷനിൽ അവിടെ ഒരു ഹോസ്റ്റലിൽ ഒരു കാര്യത്തിന് വേണ്ടി വന്നായിരുന്നു.
0: ഓക്കെ, ശരി ശരി ശരി ശരി.
1: ഫ്രണ്ട് ഉണ്ട് അവിടെ. അങ്ങനെ
0: അവിടെ ഒരുപാട് ഹോസ്റ്റൽസ് ഉള്ള സ്ഥലമല്ലേ? എന്റെ മേളിൽ മറ്റേ ഇതുണ്ടല്ലോ, ഇന്ത്യൻ കോഫി ഹൗസ്.
1: ഞാന് അവിടെ ട്രെയിനിങ്ങിന്റെ ഭാഗമായിട്ട് നിന്നിട്ടുണ്ടായിരുന്നു അവിടെ ഹോസ്റ്റലില്. മറ്റേ സെക്രട്ടേറിയറ്റില് ടി ആർ ഡിപ്പാർട്ട്മെന്റിൽ ട്രെയിനിങ് ഉണ്ടായിരുന്നു, അപ്പൊ അതിന്റെ ഭാഗമായിട്ട് അങ്ങനെ നിന്ന് പരിചയത്തിൽ അങ്ങനെ
0: വന്നായിരുന്നു.
1: മലപ്പുറത്ത് നിലമ്പൂർ ആകും.
0: നിലമ്പൂർ എനിക്കറിയാം, നമ്മുടെ തേക്കിന്റെ നാട്. ഇപ്പൊ ഷൗക്കത്തേക്ക് നിങ്ങൾ ജയിപ്പിച്ച നാട് അല്ലേ? ഷൗക്കത്തേക്ക് എനിക്ക് നന്നായിട്ട് അറിയാവുന്ന ആളാണ്. കാരണം അദ്ദേഹം രാഷ്ട്രീയക്കാരെന്ന നിലയിലല്ലാതെ സിനിമ, അദ്ദേഹം സിനിമയൊക്കെ നിർമ്മിച്ചിട്ടുണ്ടല്ലോ, എഴുതി സിനിമ എഴുതിയിട്ടുണ്ട്. അപ്പൊ അങ്ങനെ എനിക്ക് നല്ല അടുപ്പമുള്ള ആളാ.
1: പിന്നെ
0: മീര ജാസ്മിൻ മീൻ റോൾ അഭിനയിച്ചിട്ടൊരു സിനിമയുണ്ട്, ടി വി ചന്ദ്രൻ സാർ ഡയറക്ട് ചെയ്ത ഒരു സിനിമയുണ്ട്. പിന്നെ വിലാപങ്ങൾക്കപ്പുറം തന്നെ. പിന്നെ എന്റെ ഒരു വേറൊരു സിനിമയിൽ അസോസിയേറ്റ് ഡയറക്ടറായ ഒരു കൂട്ടുകാരനുണ്ട്, രഞ്ജിത്ത് നിലമ്പൂര്. നാമ എപ്പോഴും എന്നെ വിളിക്കും അങ്ങോട്ട് വരാൻ. നിങ്ങളുടെ ആ സ്ഥലത്തേക്ക് ട്രെയിനി വരുന്നത് ഭയങ്കര ഭംഗിയാണ്, പക്ഷെ പലപ്പോഴും എനിക്ക് വരാൻ പറ്റിയിട്ടില്ല. ഇപ്പടുത്ത കാലത്ത് പോലും ഞങ്ങൾ
1: പറഞ്ഞ
0: എന്നെ എപ്പോഴും രഞ്ജിത്ത് വിളിക്കും, കാരണം രഞ്ജിത്തിന് വീട്ടിൽ നിൽക്കാം. ഒരു ആ അതിലുള്ള ഒരു യാത്ര, അവിടുന്ന് ഊട്ടി പോയി എളുപ്പമാണല്ലേ? അതെ, പുള്ളി എന്നോട് പറഞ്ഞായിരുന്നു നിങ്ങൾ അവിടെ വന്നിട്ട് ഊട്ടിയിലേക്ക് പോവാന്നൊക്കെ പറഞ്ഞു. നിങ്ങളുടെ സ്ഥലത്തേക്ക് പോകുന്ന വഴിയെ കുറിച്ച് എപ്പോഴും രഞ്ജിത്ത് പറഞ്ഞു പറഞ്ഞു എന്നെ മോഹിപ്പിച്ചിരിക്കുന്ന സ്ഥലമാണ്, പക്ഷെ എന്തുകൊണ്ടോ വരാൻ പറ്റിയില്ല. അതെ അതെ, അല്ല എനിക്ക് ഞാൻ വരാതിരുന്നതല്ല, പല പല കാരണങ്ങൾ കൊണ്ട് പറ്റാതിരുന്നതാണ്. ഇവിടെ എന്തെങ്കിലുമൊക്കെ പരിപാടി കാണും, പിന്നെ അവിടെ ഒരു പരിപാടി ഒന്നുമില്ല. വന്നിരുന്നെങ്കിൽ ഉറപ്പായും വന്നേനെ. എന്തായാലും ഉറപ്പായും അവിടെ വരണം. നിങ്ങളെല്ലാരും ഇത്രയും ഭംഗിയുള്ള സ്ഥലത്തെ കുറിച്ച് പറയുമ്പോ വരണമല്ലോ, കാണണമല്ലോ. എന്റെ ഇപ്പൊ ഹരിവരാസനം എന്ന് പറഞ്ഞ സിനിമയാണ് ഇപ്പൊ ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിന് തൊട്ടു മുമ്പ് റിലീസായത് ഐ നോബഡി എന്ന് പറഞ്ഞ
1: സിനിമയാണ്.
0: പൃഥ്വിരാജ് ഹീറോ ആയിട്ടുള്ള സിനിമ, പാർവതി തിരുവത്ത്. അപ്പൊ അതാണ് റിലീസായ സിനിമ. ഇപ്പൊ ഷൂട്ട്
1: നടക്കുന്നത്
0: പുള്ളിയുടെ പേരെന്താ? എന്തായാലും ഞാൻ ഇനി അത് നോക്കാം. ചിലപ്പോ ഞാൻ കണ്ടിട്ടുണ്ടാവും, പക്ഷെ നമ്മൾ ഒത്തിരി കാണുന്നതിന്റെ കൂടുതൽ ഇത് പേര് വിട്ടുപോയതായിരിക്കും. ഇപ്പൊ നിങ്ങളത് സംസാരിച്ചത് കൊണ്ട് എന്തായാലും ഞാൻ അത് ഓർക്കും. ഏത് പാട്ടാ വേണ്ടേ?
1: എനിക്ക് ഇപ്പൊ ഈ അടുത്ത് ഇറങ്ങിയില്ലേ ന്യൂജൻ ഒരു പടം ഇറങ്ങിയിട്ടുണ്ടായിരുന്നില്ലേ, അതില് ഓണമായി ബന്ധപ്പെട്ടൊരു കഴിഞ്ഞ പ്രാവശ്യം
0: ഓണത്തിനെ ഒരു വരി പാടാൻ പറ്റുമോ? മനസ്സിലായി, ഇത്രയും കിട്ടിയാ മതി. അപ്പൊ ഓക്കെ, വിളിച്ചാൽ സന്തോഷം.
1: താങ്ക് യു.

0: ഹലോ,
1: ആ
0: നമസ്കാരം സാർ.
1: നമസ്കാരം, പേരെന്താ?
0: പേര് രാധിക എന്നാണ്.
1: വീടെവിടാ?
0: വീട് പേയാട്.
1: പേയാട്. ആ
0: രണ്ട് മക്കളാണ്,
1: ആ
0: ഒരു മോനും ഒരു മകളും.
1: ആ
0: മോക്കൊരു മോളുണ്ട്,
1: ആ
0: പ്രണവ തല്ലൻ എന്നാണ് കുഞ്ഞിന്റെ പേര്.
1: ആ
0: ഇത് ഇന്ദ്രദ്രിമാണ് മോന്റെ കുഞ്ഞിന്റെ പേര്.
1: ആ
0: മോന്റെ പേര് ഇന്ദ്രജിത്ത്, മരുമകളുടെ പേര് അശ്വതി,
1: ആ
0: മരുമകളുടെ പേര് അഖിൽ,
1: ആ
0: മോളെ പേര് ഇന്ദ്രദേവ.
1: എന്റെ
0: ഹസ്ബൻഡിന്റെ പേര് രാജേന്ദ്ര.
1: ഓക്കെ,
0: രണ്ട് കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഒരു പാട്ട്. സാറിന്റെ ഏതെങ്കിലും നല്ലൊരു പാട്ട് വെച്ചേർന്ന.
1: ഞാൻ അഭിനയിച്ച സിനിമയുടെ പാട്ട് മതിയോ?
0: ആ
1: അത് ഞങ്ങള് മാലിക് എന്ന് പറഞ്ഞ സിനിമയുടെ ഒരു നല്ലൊരു പാട്ട് പ്ലേ ചെയ്യുന്നതായിരിക്കും. സുഖമായിരുന്നോളൂ. അപ്പൊ താങ്ക് യു ചേച്ചി.
0: ആ ശരി,
1: ഓക്കെ.

0: ചലച്ചിത്ര നടൻ കൃഷ്ണൻ ബാലകൃഷ്ണൻ അവതരിപ്പിക്കുന്ന ഹലോ പ്രിയഗീതം തുടരുന്നു.
1: അങ്ങനെ സിനിമയിലേക്ക് വന്നു, നിരവധി വലിയ കമാസൽ സിനിമകൾ വന്നു, ആർട്ട് ഹൗസ് സിനിമകൾ, ഡോക്ടർ ബീച്ചറിന്റെ 8 സിനിമകളിൽ അഭിനയിച്ചു. ഞാൻ കൂടെ അഭിനയിച്ച സിനിമകളിലാണ് ആ കാലത്ത് മലയാള സിനിമയിലെ 2 പ്രമുഖ ആക്ടേഴ്സിന് ദേശീയ അവാർഡ് കിട്ടുന്നത്. സുരാജ് വെഞ്ഞാറമൂടിന് ദേശീയ അവാർഡ് കിട്ടുന്ന സിനിമയിൽ ഞാൻ കൂടെ അഭിനയിച്ചിട്ടുണ്ട്. സുരഭി ലക്ഷ്മിക്ക് ദേശീയ അവാർഡ് കിട്ടുന്ന സിനിമയിലും ഞാൻ കൂടെ അഭിനയിച്ചിട്ടുണ്ട്. ആ സിനിമയിൽ തിരുവനന്തപുരം സ്ലാങ്, അതായത് സുരഭിക്ക് തിരുവനന്തപുരം സ്ലാങ്, സുരഭിയോടൊപ്പം ഞാനിവിടെ ഇരുന്നാണ് എൻ്റെ സംഭാഷണങ്ങൾ സെറ്റാക്കിയത്. ഇതേപോലെ ഞാനൊരു

0: മലയാള സിനിമയ്ക്ക് വേണ്ടിയും തിരുവനന്തപുരം സ്ലാങ് സെറ്റാക്കിയിട്ടുണ്ട്. ലവ് 24x7 നിഖില വിമലിന്, ശ്രീ ബാലാക്ക മേനോനാണത് സംവിധാനം ചെയ്തത്. ഹലോ
1: ഹലോ
0: ഹലോ
1: കൃഷ്ണേട്ടാ.
0: ഓ ആരാ?
1: ജയദേവാണ് കനലിലെ ജയദേവ്.
0: പറയടാ നീങ്ങോട്ട്.
1: ചേട്ടാ വരുന്നുണ്ടെന്ന് അറിഞ്ഞതുകൊണ്ട് വിളിച്ചു നോക്കാന്ന് വിചാരിച്ചത്.
0: എടാ നാടകമൊക്കെ ഇങ്ങനെ പോകുന്നതിന്റെ
1: കനലിന്റെ പുതിയ നാടകം വരുന്നുണ്ട്. ഹസിമണൻ അതിന്റെ അവസാന മിനിക്കോണിയൊക്കെ ചെയ്യുവാന്ന് പറഞ്ഞു.
0: അല്ല ഇപ്പം ഇപ്പം ഇപ്പം തൊട്ടടുത്ത് എന്നാ കളിച്ചേ?
1: ഞങ്ങള് ലാസ്റ്റ് ഒരു മാസം മുമ്പ് കളിച്ച.
0: ഞാനെല്ലാം ഇത് കാണുന്നുണ്ട്, സോഷ്യൽ മീഡിയ കാണുന്നുണ്ടല്ലോ.
1: അതെ അതെ.
0: എന്താണ് നിന്റെ പുതിയ പരിപാടി? എന്താ പറ
1: പുതിയ? ഇല്ല, കണ്ണഞ്ചേരന്റെ പിന്നെ ഹസിമണിന്റെ നാടകം വരണം, അതിന് വെയിറ്റ് ആണ്. അതിന്റെ കാര്യങ്ങൾ നോക്കുന്നു.
0: അവന്റെ നാടകം വന്നാൽ അടിപൊളിയായിരിക്കും, കാരണം എല്ലാ നാടകങ്ങളും ആളുകൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട നാടകങ്ങളല്ലേ. ഞാൻ എനിക്ക് എന്റെ പേഴ്സണലി എനിക്ക് ഇഷ്ടപ്പെട്ട നാടകങ്ങളാണ് അവന്റെ നാടകങ്ങൾ എന്ന് പറയുന്നത്. നിങ്ങൾ എല്ലാരും പെർഫോമൻസും ഒക്കെ ഗംഭീരമാണ്.
1: അല്ല, ഞങ്ങക്ക് ഇപ്പം ഞാൻ എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിലും ചേട്ടനും ഒക്കെ വന്ന് കണ്ടിട്ടേ ഒരു എടാ ഇങ്ങനെയാണ് കൊള്ളാം അല്ലെങ്കിൽ അന്ന രീതിയിൽ ചെയ്യുന്നതാണ്. അങ്ങനെ പറയുമ്പോൾ നമുക്ക് ഭയങ്കര കാര്യമാണ്.
0: പിന്നെ നമ്മളത് അല്ല, ഇഷ്ടപ്പെട്ടാലും അത് ചെയ്യണം. കാര്യം എന്നറിയോ, നല്ലതാണെങ്കിൽ നല്ലത് വേണം, തിരുത്തേണ്ടതുണ്ടെങ്കിൽ തിരുത്തണം. കാരണം ഇത് നമുക്ക് നടന്നു പോവേണ്ട കാര്യല്ലേ, മുന്നോട്ട് പോണ്ടേ. അപ്പൊ ചിലപ്പോ നമ്മള് അത് നിനക്ക് അങ്ങനെ ചെയ്താൽ നന്നാവും എന്ന് പോലും നമ്മൾ പറയും. കാരണം അതെന്തിനാണെന്നറിയോ, അതാ നിങ്ങളോടും നാടകത്തോടുള്ള ഇഷ്ടം കൊണ്ടാണ്. അത് നടന്നു പോകണമെന്നുള്ള ആഗ്രഹമുണ്ട്.
1: അതെ അതെ.
0: ഏത് പാട്ടാ വേണ്ടേ
1: ചേട്ടാ? എനിക്ക് മമ്മൂക്കെ ഭയങ്കര ഇഷ്ടമാണ്. എഴുപിന്റെ തരകനിലെ മേലെ വിണ്ണിൻ മുറ്റത്താര് സിംഗിൾ. ശ്രീനിവാസ് പാടിയ വേഷനാണ് എനിക്ക് ഇഷ്ടം. അതുണ്ടെങ്കിൽ അതിടുക, അല്ലെങ്കിൽ ഫീമെയിൽ ആണെങ്കിലും കുഴപ്പമില്ല.
0: ഓക്കെ
1: ചേട്ടാ,
0: ഓക്കെ. ശരി ശരി.

0: ഹലോ സാർ,
1: ഹലോ പ്രിയ,
0: ഞാൻ നിർമ്മല
1: ഗീതത്തിലേക്ക്
0: വിനോദ്.
1: സ്വാഗതം.
0: ഞാൻ നിർമ്മല വിനോദാണ് സാർ.
1: നിർമ്മല വിനോദ്, എവിടാ വീട്? എവിടാ?
0: മാന്നാർ.
1: മാന്നാർ.
0: എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഞാൻ വിളിക്കുമായിരുന്നു. എനിക്ക് അന്നേരം കിട്ടി
1: ആദ്യമായി വിളിച്ചു,
0: സാറിനോട്
1: ആദ്യമായി കിട്ടി.
0: സംസാരിക്കാൻ പറ്റി. ആ
1: ഏത് പാട്ടാണ് കൂടുതൽ ഇഷ്ടമുള്ളൊരു
0: സാറേ,
1: പാട്ട്?
0: എനിക്ക് തന്മദത്തിലെ
1: ആ കന്മദത്തിലെ,
0: മൂവന്തി താഴ്വരയും.
1: ആ മൂവന്തി താഴ്വരയിൽ, യേശുദാസ് രവീന്ദ്രൻ
0: അതെ സാർ.
1: മാഷിന്റെ
0: ആ
1: അല്ലേ? ആ ഉഗ്ര പാട്ടാണത്. എന്തോ പാടിയേ, ഒന്ന് കേൾക്കാലോ.
0: മൂവന്തി താഴ്വരയിൽ
1: സൂര്യൻ
0: സാറിന് കിട്ടിയപ്പോ എനിക്കൊരു വിറയില്ല.
1: പാടണം പാടണം, അങ്ങനെ വിറയ്ക്കേണ്ട കാര്യമില്ല, നമ്മൾ നല്ല സ്ട്രോങ് ആയിട്ട് പാടണം. എന്തായാലും കൊള്ളാം, ഈ പാട്ട് നന്നായിട്ടുണ്ട്. അപ്പം എനിക്ക് നിങ്ങളോട് സംസാരിക്കാൻ പറ്റിയ സന്തോഷമുണ്ട്. കാരണം ഇങ്ങനെ നല്ല ഈ ആകാശവാണിയെ സ്നേഹിക്കുന്ന ഒരുപാട് മനുഷ്യരുണ്ടല്ലോ, അവരിങ്ങനെ ഫുൾ ടൈം പാട്ട് കേൾക്കുന്നു, ആകാശവാണിയുടെ കാര്യങ്ങൾ കേൾക്കുന്നു കാണുമ്പോഴേ അത് ഭയങ്കര സന്തോഷമുള്ള കാര്യമില്ലേ. കാരണം ഒരു മനുഷ്യന് ഓരോ തരത്തിൽ,
0: എന്റെ ജീവിതത്തിൽ എനിക്ക് ഇത് ഭയങ്കര സന്തോഷം.
1: അത് ശരി, നമ്മൾ നിമിത്തം ഒരു ആൾക്കൊരു സന്തോഷം ഉണ്ടാവുന്നെങ്കിൽ അതിൽപരം ഒരു നല്ല കാര്യമില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പൊ അതുകൊണ്ട് നിങ്ങളുടെയൊക്കെ സന്തോഷം കാണുമ്പോൾ എനിക്ക് കൂടുതൽ കൂടുതൽ സന്തോഷമാണ്. അപ്പോ ഹലോ പ്രിയ ഗീതത്തിലേക്ക് വിളിച്ചതിന് നന്ദിയുണ്ട്. അപ്പൊ ശരി, ഓക്കെ, ശരി.

0: ചലച്ചിത്ര നടൻ കൃഷ്ണൻ ബാലകൃഷ്ണൻ അവതരിപ്പിക്കുന്ന ഹലോ പ്രിയഗീതം തുടരുന്നു.
1: പിന്നെ ഞാൻ പറയാൻ വിട്ടുപോയത്, ഞാൻ സഹസംവിധായകനായി പ്രവർത്തിച്ചിട്ടുണ്ട്. സഹസംവിധായകനായി പ്രവർത്തിച്ചത് ഒന്ന് ലിൻ സാറിനോടൊപ്പമായിരുന്നു, മറ്റൊന്ന് സന്തോഷ് ഏട്ടൻ സന്തോഷ് ശിവൻ പുള്ളിയുടെ ഊർമി എന്ന് പറഞ്ഞ സിനിമയിൽ ഞാൻ സഹസംവിധായകനായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ പല സിനിമകളിലും ഞാൻ അങ്ങനെ എൻ്റെ വളരെ സീനിയേഴ്സ് ആയിട്ടുള്ള ആൾക്കാരുടെ സിനിമയിൽ ഞാൻ സഹസംവിധായകനായി ചെയ്തിട്ടുണ്ട്. ആ സിനിമയിൽ ചിമ്മി ചിമ്മി എന്നൊരു പാട്ടുണ്ട്. ആ പാട്ട് ഞങ്ങളുടെ അസിസ്റ്റന്റ് ഡയറക്ടേഴ്സ് എല്ലാവരും കൂടി ആണ് അതിൻ്റെ ഒരു കോറിയോഗ്രാഫി, അതിൻ്റെ ലീഡർഷിപ്പ് എടുത്തത് ഒരു നാടകക്കാരൻ എന്ന നിലയിൽ ഞാനായിരുന്നു. അത് എന്നെക്കൊണ്ട് ആ ലീഡർഷിപ്പ് എടുപ്പിച്ചത് സന്തോഷ് ശിവൻ എന്ന് പറഞ്ഞ ഒരു പ്രതിഭയായിരുന്നു. ഹലോ പ്രിയഗീതത്തിലേക്ക് സ്വാഗതം. ആരാ?
2: ഞാൻ
1: ജസ്റ്റിൻ രാജ്. അറിയാം, എനിക്ക് ആ ഏരിയ ഒക്കെ അറിയാം. കുറേ സുഹൃത്തുക്കൾ നെയ്യാറ്റിങ്കര ആ ഏരിയയിൽ ഉണ്ടായിരുന്നു. ഒരു ഷിജിനാഥ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, പുള്ളി മരിച്ചുപോയായിരുന്നു. അറിയാം, വിഷ്ണുപുരം അവിടെ മമ്മറ്റ അമ്പലം ഒക്കെ ഉണ്ടല്ലോ. അതെ അതെ അതെ അതെ, എനിക്കറിയാം. ജസ്റ്റിൻ എന്താ ചെയ്യുന്നേ?
2: ഞാൻ ഡയറക്ടർ സിത്തിൻ സാറിന്റെ വീട്ടിൽ ഒരു വർഷം ബോഡി കാലായിട്ട്.
1: ആരവിടെ?
2: ഡയറക്ടർ സിദ്ദിഖ് സാർ ഉണ്ടല്ലോ,
1: നമ്മുടെ സിദ്ദിഖ് സാർ. ആ മരിച്ചു. ആ സിദ്ദിഖ് സാർ, ഓക്കെ ഓക്കെ.
2: സാറിന്റെ ബോഡി കാർഡായിട്ട് പോയിരുന്നു. മറ്റേ ദാസ് എന്ന് പറയും.
1: ആ എനിക്കറിയാം, ബൗൺസർ എനിക്കറിയാം. ദാസ് മരിച്ചുപോയി, അദ്ദേഹം എനിക്കറിയാം. എനിക്ക് ഒത്തിരി ഞങ്ങളോട് ഒത്തിരി പടത്തിൽ വർക്ക് ചെയ്ത ആളാ ദാസ്, എനിക്കറിയാം.
2: ആ ചേട്ടനാണ് എന്നെ കൊണ്ടുവന്നത്. അപ്പോൾ അവ ഇഷ്ടപ്പെട്ട വീട്ടിൽ ഒരു വർഷം എന്നെ അവിടെ നിർത്തിയിരുന്നു.
1: അത് ശരി.
2: ടി ആർ എഫിൽ കുറച്ചൊക്കെ നിന്ന്.
1: ഓക്കെ, അപ്പൊ സുഖമായിരിക്കുന്നല്ലോ.
2: ഓ സുഖമായിരിക്കും.
1: ഏത് പാട്ടാ വേണ്ടേ? കാലിത്തൊഴുത്തിൽ ഒരു ഭക്തിഗാനം പോലുള്ള അല്ലേ? അപ്പോ
2: പുതിയ സിനിമ
1: ഹരിവരാസൻ എന്നൊരു പടം ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുക. അപ്പോ നമ്മള് ജസ്റ്റിന് ഇഷ്ടപ്പെട്ട പാട്ട് വെച്ചിരുന്നതായിരിക്കും. വിളിച്ചതിന് സ്നേഹവും നന്ദിയുണ്ട് കേട്ടോ.

പിന്നെ ഒരു സിനിമയിൽ ഞാൻ പാട്ടെഴുതി, ആ പാട്ട് പാടി, ആ സീനിൽ അഭിനയിച്ചത് ഞാനാണ്. കഥ ഇന്ന് വരെ എന്ന ആ സിനിമയുടെ പേര്. ബിജു മേനോൻ ഹീറോ ആവുന്ന, മേദിൽ ദേവിക ഹീറോയിനായിട്ടുള്ള ആ പോർഷനിലായിരുന്നു ഞാൻ അഭിനയിച്ചിരുന്നത്. അതിലെ ഒരു പാട്ട്, അതായത് ഒരു പാട്ട് വേണ്ടി വന്നത് എന്നെ കാസ്റ്റ് ചെയ്യാനായിട്ട് ഡയറക്ടർ വിളിക്കുമ്പം പോവാൻ നേരത്തെ പുള്ളി പറയുന്നു, ഈ സിനിമയിൽ നമ്മളൊരു ചെറിയൊരു പാട്ട് പാടണം, അപ്പോൾ എന്തെങ്കിലും ഒരു നിങ്ങൾ സാധാരണ പാടുന്ന എന്തെങ്കിലും പാട്ടുണ്ടെങ്കിൽ നോക്കി വെക്കണമെന്നൊക്കെ എന്നോട് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ സാധാരണ ഞങ്ങൾ പാടുന്നൊരു പാട്ട് പുള്ളിയോട് അടുത്ത ദിവസം പാടി കേൾപ്പിച്ചു. പുള്ളി അത് ഓൾമോസ്റ്റ് ഓക്കെ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഇറങ്ങാൻ നേരത്തെ എന്നോട് പറഞ്ഞു, ഇതല്ലാതെ നമ്മൾ ഈ സ്ത്രീകളുമായി കണക്ട് ചെയ്തിട്ടുള്ള പോസിറ്റീവായിട്ടുള്ള ഒരു പാട്ട് വല്ലതും ഉണ്ടെങ്കിലൊന്ന് നോക്കി വയ്ക്കാവോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ ഇങ്ങനെ ഒത്തിരി നാടൻ പാട്ടുകളിൽ നിന്നൊക്കെ നോക്കാൻ നോക്കി, എനിക്ക് പാട്ടുകൾ ഒരുപാടുണ്ടെങ്കിലും എനിക്ക് സെറ്റായില്ല. അപ്പോൾ ഞാനൊരു കാവാലം നാരായണ പണിക്കർ സാറിൻ്റെ അവനവൻ കടമ്പാന്നൊരു നാടകമുണ്ട്, ആ നാടകത്തിലെ ഒരു പാട്ടിനെ ഇൻഫ്ലുവൻസ് ചെയ്തുകൊണ്ട് ഒരു പാട്ട് ഞാൻ ഉണ്ടാക്കി. ആ പാട്ടാണ് ആ സിനിമയിൽ ഞാൻ തന്നെയാണ് പാടി അഭിനയിച്ചിരിക്കുന്നത്. ആടിക്കുഴഞ്ഞാടിത്തെളിഞ്ഞൊരു പെണ്ണു വരുന്നേ, ആടിക്കുഴഞ്ഞാടി കളിച്ചൊരു പെണ്ണു വരുന്നേ, ആടിക്കുഴഞ്ഞാടിത്തെളിഞ്ഞൊരു പെണ്ണു വരുന്നേ, ആടിക്കുഴഞ്ഞാടി കളിച്ചൊരു പെണ്ണു വരുന്നേ, ആടാങ്കിലാടടി പെണ്ണേ ആടും കളത്തിൽ, ഞാൻ പാടും പാട്ടിന് ഒത്തൊരു ആട്ടമൊന്നാട്.

0: ഞാൻ പാടും പാട്ടിന് ഒത്തവളാടി തിമിർത്തേ, ഞാൻ കൊട്ടും താളത്തിനൊത്തവൾ തത്തിക്കളിച്ചേ. എവിടെ ചെന്നെവിടെ ചെന്നു നീ ആട്ടം പഠിച്ചു.
1: അങ്ങനെ പോകുന്നൊരു പാട്ട്. ഹലോ
2: ഹലോ,
1: പ്രിയ ഗീതത്തിലേക്ക് സ്വാഗതം. ആരാണ്?
2: ഞാൻ കാർത്തികയാണ്.
1: ആ കാർത്തിക,
2: ഞാൻ കണ്ണൂരിൽ നിന്നാണ് വിളിക്കുന്നത്.
1: കണ്ണൂർ എവിടെയാ?
2: കണ്ണൂർ മട്ടന്നൂർ.
1: മട്ടന്നൂര്, എനിക്ക് അവിടെ ഒരു സുഹൃത്തുണ്ട് മട്ടന്നൂർ, സുജിത് മട്ടന്നൂർ. പുള്ളി കോസ്റ്റ്യൂം ഡിസൈനറാണ്.
2: അതെ അതെ. എനിക്ക് നടക്കാൻ കഴിയില്ല കേട്ടോ.
1: ആ നടക്കാൻ പറ്റില്ല അല്ലേ?
2: പോളിയോ ബാധിച്ചത് കൊണ്ട് അങ്ങനെ നടക്കാൻ കഴിയില്ല. ഇങ്ങനെ തൂന്ന് വടിയില് നടക്കും.
1: ഓ അത് ശരി.
2: ഓ ജീവിതം സുഖമായി പോകുന്നു. സിനിമ കാണാറുണ്ട്, പാട്ട് കേൾക്കാറുണ്ട്.
1: അത് ശരി. സിനിമയ്ക്ക് എങ്ങനെ, ടിവിയിലൂടെ ആണോ കാണുന്നേ?
2: ഇപ്പം ടിവിയിലൂടെ കാണലുണ്ട്. കുറെ വർഷം മുന്നേ
1: ടാക്കീസ് ഇപ്പൊ ടിവി ഉണ്ടല്ലോ, എല്ലാം ഉണ്ടല്ലോ ഇപ്പൊ ടിവിയിൽ വരുന്നുണ്ടല്ലോ.
2: ടാക്കീസ് കാണുന്നത് പോലെ ടിവിന് കാണാനൊരു ഇതില്ല, ഭംഗി ഉണ്ടാവില്ല.
1: ടാക്കീസ് നമ്മുടെ സിനിമ മാത്രം കാണുന്നല്ലേ, സിനിമയല്ലേ കാണുന്നുള്ളൂ.
2: അതെ, നല്ല ഉണ്ടാവും കാണാൻ.
1: അതെ അതെ,
2: 10 മിനിറ്റ് കണ്ടു, പിന്നെ 10 മിനിറ്റ് വരച്ചായി, പിന്നെ മതിയായി പോകും.
1: പാട്ട് കേൾക്കാറുണ്ടല്ലോ?
2: ആ പാട്ട് കേൾക്കാറുണ്ട്.
1: എനിക്ക്
2: സാറ് അഭിനയിച്ച സിനിമയിൽ ഒരു പാട്ട് മതി.
1: ആണോ? അപ്പൊ ഞാൻ വാശി എന്ന് പറഞ്ഞ സിനിമയിൽ ഞാൻ അഭിനയിച്ചൊരു സിനിമയാണ് വാശി. ആ സിനിമയിൽ ഒരു പാട്ട് കേൾപ്പിച്ചുതരാം.
2: എല്ലാവർക്കും സുഖല്ലേ?
1: അയ്യോ നല്ല സുഖം, എല്ലാരും നല്ല സുഖമായിരിക്കുന്നു. അവിടെ എല്ലാരും സുഖമായിട്ടിരിക്കട്ടെ. അപ്പോ ഹലോ പ്രിയ ഗീതത്തിലേക്ക് വിളിച്ചതിന് വളരെ സന്തോഷവും നന്ദിയുണ്ട്. നമുക്ക് വീണ്ടും എപ്പോഴെങ്കിലും കാണാം.
2: ഓക്കെ
1: ശരി.

0: ചലച്ചിത്ര നടൻ കൃഷ്ണൻ ബാലകൃഷ്ണൻ അവതരിപ്പിക്കുന്ന ഹലോ പ്രിയഗീതം തുടരുന്നു.
1: ഇപ്പോ മലയാളത്തിലെ ഏറ്റവും വലിയൊരു സിനിമ നരിവേട്ടയിലെ ക്യാരക്ടർ, അത് കഴിഞ്ഞ് ഫ്ലാസ്ക് എന്ന് പറഞ്ഞൊരു സിനിമ, ഇപ്പോൾ ഐ നോബഡി, ഇപ്പോൾ ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഹരിവരാസനം, ഇങ്ങനെയാണ് എൻ്റെ ഒരു സിനിമ കരിയർ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിനോടൊപ്പം ഞാനൊരു നാടകം ചെയ്യുവാണ്. ഞാനും നമ്മുടെ ഒരു ഗുരു സ്ഥാനത്തുള്ളൊരു ജ്യേഷ്ഠനുണ്ട്, ഗിരീഷേട്ടനും ചേർന്നിട്ട് കലിവേഷം എന്നൊരു നാടകം, നമ്മൾ രണ്ടുപേരും കലിയുടെയും നടൻ്റെയും കഥാപാത്രങ്ങളെ മാത്രം വെച്ചുകൊണ്ട് ഒരു നാടകം ചെയ്താലോ എന്ന് ആലോചിക്കുന്നുണ്ട്. അതിൻ്റെ പ്രാരംഭ പരിപാടികളൊക്കെ നമ്മൾ ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ്, ഉടൻ തന്നെ സ്റ്റേജിലെത്തും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഹലോ
2: ഹലോ
1: ഹലോ, പ്രിയ ഗീതത്തിലേക്ക് സ്വാഗതം.
2: എന്റെ പേര് സുകുമാരി രാജൻ എന്നാണ്. പാർക്കുളങ്ങരയിൽ നിന്നാണ് വിളിക്കുന്നത്.
1: സുകുമാരി രാജൻ അല്ലേ?
2: ഞാൻ ഒത്തിരി കാലം കൊണ്ട് വിളിച്ചാൽ കിട്ടും. ഞാൻ ഇപ്പം ചോദിക്കുന്ന ഒരു പഴയ പടത്തിലാണേ, ഓടയിൽ നിന്നുള്ള സിനിമ.
1: ഓടയിൽ നിന്നുള്ള സിനിമ.
2: കാറ്റിൽ കാറ്റിൽ എന്നുള്ള പാട്ടുണ്ടല്ലോ, കാറ്റിൽ ഇങ്ങനൊരു പാട്ടുണ്ടല്ലോ.
1: ഇത് പാടിയിരിക്കുന്നത് സുശീല അമ്മയാണ്, പിന്നെ മ്യൂസിക് ഡയറക്ട് ചെയ്തിരിക്കുന്നത് ദേവരാജൻ മാഷാണ്.
2: ദേവരാജൻ മാഷിന്റെ ഇഷ്ടമാണ്.
1: അതെ, ഈ അടുത്ത കാലത്ത് സിനിമ എല്ലാം കണ്ടായിരുന്നോ?
2: ഞാൻ സിനിമയ്ക്ക് പോകുന്ന പരിപാടിയില്ല. ഞാൻ കണ്ടു പോകുമായിരുന്നു എന്റെ ഹസ്ബൻഡ് മരിച്ചതിനു ശേഷം. ഞാൻ അങ്ങനെ ഫിലിം കാണാറില്ല.
1: ടിവിയിലൊന്നും കാണാറില്ല?
2: ടിവി ഇല്ല.
1: ഫുൾ ടൈം റേഡിയോയിലാണ് അല്ലേ?
2: ഫുൾ ടൈം.
1: കൊള്ളാം. പാൽക്കുളങ്ങരയിൽ നിന്ന് ഹലോ പ്രിയഗീതത്തിലേക്ക് വിളിച്ചതിന് വളരെ നന്ദിയുണ്ട്.
2: എനിക്ക് ഒത്തിരി സന്തോഷം എന്താണെന്നറിയോ, ഞാൻ അങ്ങനെ വിളിച്ചാൽ കിട്ടുകയില്ല. ഇപ്പം കിട്ടിയത് ഒരുപോലെ സന്തോഷം. അതിൽ ഞാൻ ഹാപ്പിയാണ്.
1: സന്തോഷം, കാരണം ഇത് ഒത്തിരി ആൾക്കാർ വിളിക്കുമല്ലോ, അതാണ് ചില സമയങ്ങളിൽ കിട്ടാതായി പോകുന്നത്. അപ്പോ ഹലോ പ്രിയഗീതത്തിലേക്ക് വിളിച്ചതിന് നന്ദി.
2: ഞാൻ
1: ശരി ശരി, ഓക്കെ.

ആകാശവാണിയെ സ്നേഹിക്കുന്ന ഒരുപാട് മനുഷ്യര് അവരുടെ ഓർമ്മകൾ വർഷങ്ങളായിട്ട്, അതായത് അരനൂറ്റാണ്ടിൽ മുകളിലൊക്കെ ആകാശവാണി കേട്ടുകൊണ്ടേയിരിക്കുന്ന മനുഷ്യരെ കൂടെ ഒക്കെ സംസാരിക്കാൻ കഴിഞ്ഞത് സത്യം പറഞ്ഞാൽ എനിക്കത് ഭയങ്കര ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ടാക്കിയായിരുന്നു. കാരണം ഇത്രയധികം ആൾക്കാര് ആകാശവാണിയെ കുറിച്ച് പറയുന്ന, അവരതിലൂടെ വിശേഷങ്ങൾ അറിയുന്നു, പാട്ടുകൾ കേൾക്കുന്നു, ലോകത്തെ കാണുന്നു, ലോകത്തെ അറിയുന്നു എന്ന് പറയുന്ന ഈ ആകാശവാണിയുടെ ഈ പ്രവർത്തനങ്ങളെ എനിക്ക് ഭയങ്കര ഇഷ്ടം തോന്നുകയും, കാരണം അവർക്കൊരു കോള് കിട്ടുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷമാണ് ഈ ആകാശവാണി അവർക്ക് കൊടുക്കുന്നത്. ആ സന്തോഷത്തിൽ എനിക്കും പങ്കെടുക്കാൻ പറ്റി എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യമായി ഞാൻ കണക്കാക്കുന്നത്.

0: ഒരു കണ്മണി.
1: ചലച്ചിത്ര നടൻ കൃഷ്ണൻ ബാലകൃഷ്ണൻ അവതരിപ്പിച്ച ഹലോ പ്രിയഗീതം സമാപിച്ചു. നിർവഹണം ഫഹദ് റാസ. നിർവഹണ സഹായം ഷിബിന.

0: ഉമംഗ് സി ഐ ടി സ്പോൺസർഡ് പരിപാടി തിങ്കൾ മുതൽ വെള്ളി വരെ ഉച്ചയ്ക്ക് 2:30.
1: ക്യു ആർ കോഡിലെ സമ്മാനങ്ങളിലൊന്നും എനിക്ക് വലിയ വിശ്വാസമൊന്നും ഇല്ല. പക്ഷേ പിട്ടാപ്പള്ളിയിൽ നിന്നാണ് പർച്ചേസ് ചെയ്യുന്നെങ്കിൽ കാര്യം മാറും.
2: കാരണം ഈ ഓണക്കാലത്ത് തന്നെ 3 75-inch നാനോ LED ടിവികൾ, ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീനുകൾ, ജർമ്മൻ കാർ തുടങ്ങി നിരവധി സമ്മാനങ്ങളാണ് പിട്ടാപ്പള്ളിയിലെ കസ്റ്റമേഴ്സിന് കിട്ടിയത്. ഭാഗ്യവും സമ്മാനങ്ങളൊന്നുമല്ല, പിട്ടാപ്പള്ളിയിലെ പർച്ചേസ് തന്നെ ഒരു ഐശ്വര്യമാണ്.
1: പിട്ടാപ്പള്ളിയിൽ ഏജൻസീസ്.
3: നൈപുണ്യം നേടാൻ ഇനി എളുപ്പവഴിയുണ്ട്. ഭാരത് സ്കിൽ കണക്ട് പോർട്ടൽ ITI വിദ്യാർത്ഥികൾക്കും പരിശീലകർക്കുമുള്ള ഇന്ത്യയുടെ കേന്ദ്രീകൃത ഡിജിറ്റൽ കലവറ. ഇ ബുക്കുകൾ, ചോദ്യ ബാങ്കുകൾ, വീഡിയോ ട്യൂട്ടോറിയലുകൾ എല്ലാം ഒരു ക്ലിക്കിൽ സൗജന്യമായി നേടാം. നിങ്ങളുടെ തൊഴിൽ നൈപുണ്യം ലോകോത്തര നിലവാരത്തിലേക്ക് ഉയർത്താനായി ഭാരത് സ്കിൽ പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യുക.
4: വളരാൻ തയ്യാറാണോ? ഉയരാൻ തയ്യാറാണോ? നിങ്ങളുടെ ബിസിനസ് പുതിയ ഉയരങ്ങളിലെത്തിക്കൂ. 85% വരെ LTVയോടെ മണപ്പുറം IGL ഗോൾഡ് ലോണിലൂടെ ഫണ്ടുകൾ നേടുന്നത് ഇപ്പോൾ വളരെ എളുപ്പമാണ്.
5: നിങ്ങൾക്കായി മാത്രം 5 crore വരെയുള്ള ലോണുകൾ നിങ്ങളുടെ ബിസിനസിനെ മുന്നോട്ട് നയിക്കാൻ സഹായിക്കുന്നു. ആത്മവിശ്വാസത്തോടെ വളരൂ, നിങ്ങളുടെ ലക്ഷ്യത്തിൽ എത്തിച്ചേരൂ. നിങ്ങളുടെ ബിസിനസ് വളർത്താൻ മണപ്പുറം നിങ്ങളെ സഹായിക്കുന്നു.
4: മണപ്പുറം ഫൈനാൻസ് ലിമിറ്റഡ്, മേക്ക് ലൈഫ് ഈസി. ടോൾ ഫ്രീ നമ്പർ 1800-420-2233.
6: സമീകൃത ആഹാരം ഉറപ്പാക്കാൻ വില കൂടിയ ആഹാര സാധനങ്ങൾ വാങ്ങി ഭക്ഷണക്രമത്തിൽ ഉൾപ്പെടുത്തേണ്ടതുണ്ടോ? ഇന്നുച്ചയ്ക്ക് 12:40 പ്രകാശധാരയിൽ അസീഫ അലി സംസാരിക്കുന്നു.
0: സ്പൈസ് സ്പോൺസേർഡ് പരിപാടി ചൊവ്വ മുതൽ ശനി വരെ വൈകുന്നേരം 5:30, ഞായർ ഉച്ചയ്ക്ക് 2:30.
7: പ്രിയപ്പെട്ട നാട്ടുകാരെ, കേൾക്കുന്നതെല്ലാം വിശ്വസിക്കരുത്. പണം സ്വീകരിക്കാൻ QR കോഡ് സ്കാൻ ചെയ്യേണ്ട, പിൻ നൽകുകയും വേണ്ട.
8: RBI പറയുന്നു, QR കോഡ് സ്കാൻ ചെയ്യുമ്പോഴും പിൻ നൽകുമ്പോഴും അല്പം ശ്രദ്ധിക്കൂ.
4: വളരാൻ തയ്യാറാണോ? ഉയരാൻ തയ്യാറാണോ? നിങ്ങളുടെ ബിസിനസ് പുതിയ ഉയരങ്ങളിലെത്തിക്കൂ. 85% വരെ LTVയോടെ മണപ്പുറം IGL ഗോൾഡ് ലോണിലൂടെ ഫണ്ടുകൾ നേടുന്നത് ഇപ്പോൾ വളരെ എളുപ്പമാണ്.
5: നിങ്ങൾക്കായി മാത്രം

0: 5 കോടി രൂപ വരെയുള്ള ലോണുകൾ നിങ്ങളുടെ ബിസിനസിനെ മുന്നോട്ട് നയിക്കാൻ സഹായിക്കുന്നു. ആത്മവിശ്വാസത്തോടെ വളരൂ, നിങ്ങളുടെ ലക്ഷ്യത്തിൽ എത്തിച്ചേരൂ. നിങ്ങളുടെ ബിസിനസ് വളർത്താൻ മണപ്പുറം നിങ്ങളെ സഹായിക്കുന്നു.
1: മണപ്പുറം ഫൈനാൻസ് ലിമിറ്റഡ്, മേക്ക് ലൈഫ് ഈസി. ടോൾ ഫ്രീ നമ്പർ 1-800-420-2233.
2: ഇപ്പോൾ ഒരു ചലച്ചിത്ര ഗാനം കേൾക്കാം. മിഥുനം എന്ന ചിത്രത്തിനു വേണ്ടി ഒ എൻ വി കുറുപ്പ് വരികൾ എഴുതി, എം ജി രാധാകൃഷ്ണൻ ഈണം നൽകി, എം ജി ശ്രീകുമാറും സുജാതയും പാടിയത്.

മിഥുനം എന്ന ചിത്രത്തിനു വേണ്ടി എം ജി ശ്രീകുമാറും സുജാതയും പാടിയ ഗാനമാണ് കേട്ടത്. ഈ അറിയിപ്പ് ശ്രദ്ധിക്കൂ, നാളെ രാവിലെ 11:00 മുതൽ 12:00 വരെ പ്രക്ഷേപണം ചെയ്യുന്ന ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടിയിൽ പോഷകാഹാരവും ആരോഗ്യ സംരക്ഷണവും.

ഈ വിഷയവുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് പോഷകാഹാര വിദഗ്ധ ഉമാ കല്യാണി മറുപടി നൽകുന്നു. പരിപാടിയിൽ പങ്കെടുക്കാൻ വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ 9495964321, 9495565321. ഒരു നമ്പർ കൂടിയുണ്ട്, 9496596321. ഡോക്ടറോട് ചോദിക്കാം. തത്സമയ ഫോണിൻ പരിപാടിയുടെ സമയം നാളെ രാവിലെ 11:00 മുതൽ 12:00 വരെ. ആകാശവാണി ഇപ്പോൾ സ്പോൺസേർഡ് പരിപാടി റേഡിയോ ഹെൽത്ത്.

0: ദീന സാന്ത്വനത്തിന്റെ ദിശാസൂചി റേഡിയോ ഹെൽത്ത്.
1: നമസ്കാരം, എല്ലാ ശ്രോതാക്കൾക്കും റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം. സ്ത്രീകളിലെ വന്ധ്യത, കാരണങ്ങളും പരിഹാരങ്ങളും എന്ന വിഷയമാണ് ഇന്ന് റേഡിയോ ഹെൽത്ത് ചർച്ച ചെയ്യുന്നത്. ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നത് തിരുവനന്തപുരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് SAT ആശുപത്രിയിലെ റീപ്രൊഡക്റ്റീവ് മെഡിസിൻ വിഭാഗം അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ റജി മോഹൻ. നമസ്കാരം ഡോക്ടർ, റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം.
2: നമസ്കാരം
1: സർ. സ്ത്രീകളിലെ വന്ധ്യതയുടെ കാരണങ്ങളെക്കുറിച്ച് ഒന്ന് പറയാമോ?
2: കുഞ്ഞുങ്ങളില്ലാത്ത ഒരു അവസ്ഥയാണ് നമ്മൾ വന്ധ്യത എന്ന് പറയുന്നത്. എപ്പോഴായാലും നമ്മൾ ഒരു വന്ധ്യതാ ക്ലിനിക്കിൽ പോവുകയാണെങ്കിൽ സ്ത്രീയും പുരുഷനും ആ കപ്പിൾ അല്ലെങ്കിൽ ഒരു പങ്കാളിയുമായിട്ട് വേണം തീർച്ചയായിട്ടും ഒരു ക്ലിനിക്കിൽ പോകേണ്ടത്. അതിൽ കാരണങ്ങൾ നോക്കുകയാണെങ്കിൽ ഏകദേശം 50% സ്ത്രീകളുടെ മാത്രമായിട്ടുള്ള പ്രശ്നങ്ങൾ ആകാം വന്ധ്യതയ്ക്കുള്ള കാരണം. മറ്റുള്ള 50% അതിൽ പുരുഷന്മാർക്കുള്ള പ്രശ്നങ്ങളാവാം കാരണം. അപ്പോൾ സ്ത്രീകൾക്കുള്ള വന്ധ്യതയ്ക്കുള്ള അല്ലെങ്കിൽ കുഞ്ഞുങ്ങളില്ലാത്ത ഒരവസ്ഥയ്ക്കുള്ള കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒട്ടനവധിയുണ്ട്. അതിൽ പ്രധാനമായിട്ടും നമുക്ക് പറയേണ്ടത് അണ്ടോൽപാദനത്തിലുള്ള ഒരു ബുദ്ധിമുട്ടുകൾ, ആ ഒരു കൃത്യമായിട്ടുള്ള മാസമുറ വരാതിരിക്കുകയും അണ്ടോൽപാദനം നടക്കാതിരിക്കുകയും ചെയ്യുന്ന ഒരു കണ്ടീഷനുണ്ട്. അതിനെ നമ്മൾ പണ്ടൊക്കെ പറഞ്ഞിരുന്നത് പോളിസിസ്റ്റിക് ഓവറിയൻ സിൻഡ്രോം എന്നായിരുന്നു. ഇപ്പോൾ ഈ അടുത്ത കാലത്ത് 2026 ജൂലൈയിൽ ലോകമെമ്പാടുമുള്ള ശാസ്ത്രജ്ഞന്മാർ കൂടിയിരുന്ന് അതിൻ്റെ പേര് ചെറുതായിട്ടൊന്ന് മാറ്റിയിട്ടുണ്ട്. മെറ്റബോളിക് ഒവേരിയൻ സിൻഡ്രോം, പോളി എൻഡോക്രൈൻ മെറ്റബോളിക് സിൻഡ്രോം എന്നാക്കിയിട്ടുണ്ട്. അപ്പം ഈ ഒരു PCOS ആയ പഴയ PMOS ആണ് ഇപ്പോൾ കാണുന്ന സ്ത്രീകളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണമായിട്ട് വരും. രണ്ടാമതായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ അണ്ഡവാഹിനിക്കുഴലിലുള്ള പ്രശ്നങ്ങൾ, അതായത് ഫാലോപ്യൻ ട്യൂബിലുള്ള പ്രശ്നങ്ങൾ കാരണം വന്ധ്യതയ്ക്ക് കാരണമാകാം. മൂന്നാമതായിട്ട് പറയുകയാണെങ്കിൽ യൂട്രൈൻ ഫാക്ടേഴ്സ് എന്ന് പറയും, അതായത് ഗർഭാശയ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻഡോമെട്രിയോസിസ് എന്ന് പറഞ്ഞൊരു അസുഖമുണ്ട്, അഡിനോമയോസിസ് എന്ന് പറഞ്ഞ അസുഖമുണ്ട്, ജന്മനാ ഗർഭോത്തത്തിലുള്ള വൈകല്യങ്ങളുണ്ട്. ഇതൊക്കെ ഒരു പരിധിവരെ വന്ധ്യതയ്ക്ക് കാരണമാകാം. അത് കഴിഞ്ഞാൽ എടുക്കുകയാണെങ്കിൽ നമുക്ക് ഓവറിയിലുള്ള പ്രശ്നങ്ങൾ പറഞ്ഞാൽ ചിലപ്പോൾ സിസ്റ്റുകൾ, അതായത് ചെറിയ ചെറിയ മുഴകൾ വരാം. അതിൽ ഏറ്റവും കോമൺ ആയിട്ട് കാണുന്നത് എൻഡോമെട്രിയോസിസ് എന്ന് പറഞ്ഞൊരു അസുഖമാണ്. അത് എൻഡോമെട്രിയോസിസ് എന്ന് പറഞ്ഞ അസുഖം ആദ്യമായി നമ്മൾ ഓവറിയിലാണ് തുടങ്ങുന്നതെങ്കിലും അത് അടുത്തുള്ള ഈ അവയവങ്ങളായ ഫാലോപ്യൻ ട്യൂബിനെയും ഈ പെരിട്ടോണിയൽ ക്യാവിറ്റി, അതായത് വയറിനകത്തുള്ള പെരിട്ടോണിയത്തിലെയൊക്കെ ബാധിച്ച് ശരിയായ രീതിയിലുള്ള അണ്ടോൽപാദനം നടക്കാതിരിക്കുകയും അതും ഈ ഒരു അടുത്ത കാലത്ത് PMOS ശേഷം എൻഡോമെട്രിയോസിസ് എന്ന് പറഞ്ഞ അസുഖവും വളരെയധികം കൂടുതലായിട്ട് കാണാറുണ്ട്. പിന്നെ സെർവൈക്കൽ ഫാക്ടർ എന്ന് പറയും, അതായത് ഗർഭാശയഗിളം അവിടെയുള്ള ചെറിയ ചെറിയ പ്രശ്നങ്ങളും, എന്ന് വെച്ചാൽ അവിടെ എന്തെങ്കിലും ഇൻഫെക്ഷനോ അങ്ങനത്തെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ബീജത്തിനെ അകത്തോട്ട് കടത്തി വിടാതെ വരികയും അതിനെ സെർവൈക്കൽ ഫാക്ടറായിട്ടുള്ളൊരു പ്രശ്നങ്ങളുണ്ടാവും. പിന്നെ ഏകദേശം ഒരു 10-15% നമ്മൾ എല്ലാ കാരണങ്ങളും റൂൾ ഔട്ട് ചെയ്തിട്ടും ഒരു കാരണം പോലും കണ്ടുപിടിക്കാത്ത അൺഎക്സ്പ്ലെയിൻ ഇൻഫെർട്ടിലിറ്റി എന്ന് പറഞ്ഞൊരു സംഭവം കൂടെ ഉണ്ട്. അപ്പം പ്രധാനപ്പെട്ട നമ്മൾ 2-3 കാര്യങ്ങൾ, ഒന്ന് ഈ പോളി എൻഡോക്രൈൻ മെറ്റബോളിക് സിൻഡ്രോം, അത് PMOS, രണ്ട് എൻഡോമെട്രിയോസിസ്, പിന്നെ ഗർഭാശയത്തിലുള്ള മുഴകൾ. ഇതിലെല്ലാം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സ്ത്രീകളുടെ വയസ്സാണ്. വയസ്സെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സ്ത്രീകൾ സാധാരണ രീതിയിൽ ആദ്യമായി ഒരു 13-14 വയസ്സിൽ മെൻസസ് ആകുമ്പം ഏകദേശം 30-40 ലക്ഷം കുഞ്ഞ് അണ്ടങ്ങളുമായിട്ടാണ് അവർ ജനിക്കുന്നത്. അതായത് ഏകദേശം 13-ാമത്തെ വയസ്സിലൊക്കെ ഇത്ര തന്നെ ഉണ്ടാവും. അത് ഓരോ വർഷം കൂടുന്തോറും നമ്മുടെ അണ്ഡാശയത്തിലുള്ള അണ്ടങ്ങളുടെ എണ്ണം ആ ഒരു വർഷത്തിൽ ഓരോ വർഷവും ഇങ്ങനെ കുറഞ്ഞു വരികയാണ്. അത് ഭയങ്കരമായിട്ട് കുറയുന്നത് ഏകദേശം 34-35 വയസ്സാകുമ്പോഴാണ്. അപ്പം 34-35 വയസ്സാകുമ്പോഴത്തേക്ക് ഈ 30 ലക്ഷം അണ്ടം എന്നുള്ളത് ഏകദേശം ഒരു 3 ലക്ഷത്തിനടുപ്പിച്ച് താഴോട്ട് വരികയാണ്. അപ്പോൾ അത് കഴിഞ്ഞൊരു 40-ാമത്തെ വയസ്സൊക്കെ ആകുമ്പോഴത്തേക്ക് 10,000 മുതൽ 1,000 അണ്ടങ്ങളുടെ റിസർവേ വരുന്നുള്ളൂ. അപ്പോൾ അണ്ടങ്ങളുടെ റിസർവ് ഇങ്ങനെ ക്രമമായിട്ട് കുറഞ്ഞു വരുമ്പോഴത്തേക്ക് നമുക്ക് വന്ധ്യതയുടെ ചാൻസസ് വളരെ കൂടുതലാണ്. അവർക്ക് ചികിത്സ ചെയ്താലുള്ള സക്സസ് റേറ്റും വളരെ കുറവായിട്ട് വരുന്നു. ഈ അണ്ടോൽപാദന ശേഷി കുറഞ്ഞു വരുമ്പോഴാണ് സാധാരണ രീതിയിൽ മെനോപോസ് എന്ന് പറഞ്ഞ, അതായത് ആർത്തവവിരാമം സംഭവിക്കുന്നത്. സോ സ്ത്രീകളുടെ വയസ്സ് ഏറ്റവും പ്രാധാന്യം അറിയിക്കുന്ന ഒരു കാര്യമാണ്. ഈ മേൽപ്പറഞ്ഞ കാരണങ്ങൾ കൂടാതെ സ്ത്രീകളുടെ വയസ്സ് ഏറ്റവും പ്രാധാന്യം അർഹിക്കപ്പെട്ട ഒരു കാര്യം.
1: സർ, അതുപോലെ തന്നെ കുട്ടികളില്ലാത്ത ദമ്പതികൾ എപ്പോഴാണ് ഒരു വന്ധ്യതാ ക്ലിനിക്കിനെ സമീപിക്കേണ്ടത്? ഒപ്പം തന്നെ ചോദിച്ചോട്ടെ, അവിടെ എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്യുന്നത്?
2: വളരെ നല്ല ചോദ്യമാണ്. സാധാരണ രീതിയിൽ ഒരു വർഷം കല്യാണം കഴിഞ്ഞ് ഒരു വർഷം കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ശ്രമിച്ച്, ചിലർ ശ്രമിക്കത്തില്ല, നല്ലോണം ശ്രമിച്ച് എല്ലാ മാസവും പ്രോപ്പറായിട്ടുള്ള ശാരീരിക ബന്ധത്തിലേർപ്പെട്ട് ആ ഓവുലേഷൻ ടൈമൊക്കെ നോക്കി ഒരു വർഷം നോക്കി അവർ പരാജയപ്പെട്ടാൽ മാത്രമാണ് ഒരു വന്ധ്യതാ ക്ലിനിക്കിലെ ഒരു സ്പെഷ്യലിസ്റ്റിനെ കാണേണ്ടി വരുന്നത്. കൂടാതെ സ്ത്രീകളുടെ വയസ്സ് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ 35 വയസ്സിന് മേലെയാണെങ്കിൽ ഈ ഒരു വർഷം എന്നുള്ളത് 6 മാസമാകും. ഒരു വർഷം വരെ വെയിറ്റ് ചെയ്യാൻ പാടില്ല. 6 മാസം കഴിയുമ്പോൾ തന്നെ ഈ ദമ്പതികൾ അവർ ശ്രമിച്ച് പരാജയപ്പെട്ടാൽ ഒരു ക്ലിനിക്കിനെ സമീപിക്കേണ്ടതാണ്. അതുകൂടാതെ ഇപ്പം കല്യാണം കഴിക്കുന്നതിന് മുമ്പ് ചിലപ്പം ചെറിയ അസുഖങ്ങളുണ്ടാവും, അതായത് ഓവുലേഷൻ കറക്റ്റായിട്ട് മാസം മുറ കറക്റ്റായിട്ട് വരുന്നുണ്ടാവില്ല, അല്ലെങ്കിൽ ഒരു ഫൈബ്രോയിഡ് ഉണ്ടാവും, അല്ലെങ്കിൽ ഗർഭാശയത്തിൽ ഒരു മുഴയ്ക്ക് വേണ്ടി എന്തെങ്കിലും ഓപ്പറേഷനോ അല്ലെങ്കിൽ മരുന്നോ കഴിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഗർഭാശയത്തിൽ അല്ല അണ്ടാശയത്തിലുള്ള മുഴകൾ, എൻഡോമെട്രിയോസിസ് എന്ന് പറഞ്ഞ അസുഖം, ഇതിനൊക്കെ മരുന്ന് കഴിച്ചിട്ടുള്ളവരൊക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു വർഷം വരെ നോക്കിയിരിക്കേണ്ട കാര്യമില്ല, അതിനു മുമ്പ് തന്നെ ഒരു ക്ലിനിക്കിനെ സമീപിക്കാവുന്നതാണ്. അപ്പോൾ ഈ ദമ്പതികൾ നമ്മളെപ്പോഴും പറയേണ്ട ഒരു പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരിക്കലും ഒറ്റയ്ക്ക് അല്ലെങ്കിൽ ഒരു ഭാര്യയായിട്ടോ അല്ലെങ്കിൽ ഒരു ഭർത്താവായിട്ടോ മാത്രമല്ല പോകേണ്ടത്, എപ്പോഴും ഒരു കപ്പിളായിട്ടാണ്, നിങ്ങളൊരു യൂണിറ്റാണ്, ഒരു ദമ്പതിമാരായിട്ട്, അതായത് ഭാര്യയും ഭർത്താവും ഒരുമിച്ച് വേണം ഒരു വന്ധ്യതാ ക്ലിനിക്കിൽ പോകേണ്ടത്. എന്നാൽ മാത്രമേ നമുക്ക് അവിടെ നിന്ന് ആദ്യമായിട്ടുള്ള ഒരു നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അവരുടെ ഹിസ്റ്ററി, അതായത് മുൻമുന്നേയുള്ള എന്തെല്ലാമാണ് അവർക്ക് നടന്നിട്ടുള്ളതെന്നുള്ള കാര്യങ്ങൾ വിശദമായിട്ട് ചോദിച്ചറിയും. അതിലിപ്പോൾ സ്ത്രീകളുടെ കാര്യം എടുക്കുകയാണെങ്കിൽ അവർക്ക് എന്താണ് മെനാർക്കി, അതായത് ആദ്യമായിട്ട് ആർത്തവം വന്ന വർഷം, പിന്നെ അതെല്ലാം ക്രമമായിട്ട് വരുന്നുണ്ടോ, അത് വരുമ്പോൾ അമിതമായിട്ടുള്ള വേദനയുണ്ടോ, അത് വെച്ചിട്ടുള്ള എക്സ്ട്രാ ആയിട്ട് വെളുത്ത ദ്രാവകമോ അല്ലെങ്കിൽ ഡിസ്ചാർജ് വല്ലതും ഉണ്ടോ, ശാരീരിക ബന്ധത്തിൽ അവർ ഏർപ്പെടുന്നുണ്ടോ പ്രോപ്പറായിട്ട്, ആ ഓവുലേഷൻ ടൈമൊക്കെ അവർക്ക് അറിയാമോ, അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ ഹിസ്റ്ററിയിൽ അവരുടെ മുൻപുള്ള എല്ലാ കാര്യങ്ങളും വിശദമായിട്ട് ചോദിച്ചറിയുന്നു. അതിനുശേഷം നമ്മൾ അവരുടെ ആന്തരികമായുള്ള പരിശോധനകൾ ചെയ്യുന്നു, പർവജനൽ എക്സാമിനേഷൻ ചെയ്യുന്നു, വയർ എക്സാമിൻ ചെയ്താൽ നമുക്ക് ഏകദേശം നമുക്ക് ഒരു കാര്യം കണ്ടെത്താം. ഫോർ എക്സാമ്പിൾ ഇപ്പം യൂട്രസിലൊരു മുഴയാണെങ്കിൽ നമുക്ക് ഒരു പർവജനൽ എക്സാമിനേഷനിലൂടെ നമുക്ക് കണ്ടെത്താവുന്നതേ ഉള്ളൂ. അപ്പം നമ്മൾ അങ്ങനെ ഒരു പ്രൊവിഷണൽ ഡയഗ്നോസിസിലെത്തുകയാണ്. അപ്പം സ്ത്രീയുടെ പ്രശ്നമാണോ പുരുഷൻ്റെ പ്രശ്നമാണോ എന്ന് ഏകദേശം ഒരു 70 മുതൽ 80% വരെ നമുക്ക് ഈ പ്രോപ്പറായിട്ടുള്ള ഹിസ്റ്ററിയിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതിനുശേഷമാണ് ഇവർക്ക് വേണ്ടിയിട്ടുള്ള ഇൻവെസ്റ്റിഗേഷൻസ് അല്ലെങ്കിൽ എന്തെങ്കിലും പരിശോധനകൾ വേണമോ വേണ്ടോ എന്നുള്ള കാര്യങ്ങൾ നമ്മൾ നിശ്ചയിക്കുന്നത്.
1: സർ, അതുപോലെ തന്നെ ഇത്തരം ക്ലിനിക്കുകളിൽ ദമ്പതിമാർക്ക് അവിടെ എന്തെല്ലാം പരിശോധനകളാണ് ലഭ്യമാകുന്നത്?
2: ആദ്യമായിട്ടുള്ള ഈ ഹിസ്റ്ററി ടേക്കിംഗ് കഴിഞ്ഞ ശേഷം പുരുഷനാണെങ്കിൽ നമുക്ക് എന്താണ് പ്രത്യേകിച്ച് പുറമെ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു ബീജപരിശോധന, ഒരു പ്രോപ്പറായിട്ട് ഒരു നല്ല രീതിയിലുള്ള ബീജപരിശോധനയോടെ പുരുഷൻ്റെ ഒരു 90% പ്രശ്നങ്ങൾ നമുക്ക് പരിഹരിക്കാനോ നമുക്ക് കണ്ടുപിടിക്കാനോ ആവും. സ്ത്രീകളുടെ കാര്യത്തിൽ അങ്ങനെയല്ല. നമ്മൾ സാധാരണ രീതിയിലുള്ള എല്ലാ ടെസ്റ്റുകളും കഴിഞ്ഞ് അവരുടെ ഹോർമോൺസ് സാധാരണ ചെയ്യാറുണ്ട്. ഫോർ എക്സാമ്പിൾ നമുക്കിപ്പം മെൻസസിലോ അല്ലോ ചിരി പീരിയഡ്സിലോ ഒക്കെ ചെറിയ ഒരു ആർത്തവത്തിൽ ക്രമം തെറ്റിയൊക്കെ വരുന്നവരൊക്കെ ആണെങ്കിൽ തൈറോയിഡ് അതിൻ്റെ അസുഖം ഒരുപാട് കാണാറുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മളൊരു തൈറോയിഡ് എന്ന് പറഞ്ഞ ഹോർമോൺസ് ചെയ്യാറുണ്ട്, പ്രൊലാക്റ്റിൻ എന്ന് പറഞ്ഞ ഹോർമോൺ ചെയ്യാറുണ്ട്, പിന്നെ സാധാരണ രീതിയിലുള്ള ഷുഗർ, നമ്മുടെ HP, അത് ശരീരത്തിലെ ഹീമോഗ്ലോബിൻ്റെ അളവ്, അതൊക്കെ ചെയ്യും. അതുകൂടാതെ വന്ധ്യതയ്ക്ക് എന്തെങ്കിലും കാരണമുണ്ടോ എന്നുള്ള ബേസിക് ആയിട്ടുള്ള ഫസ്റ്റ് ടെസ്റ്റ് നമ്മൾ ചെയ്യുന്നതൊരു അൾട്രാസൗണ്ടാണ്, അതായത് സ്കാനിങ് ആദ്യമായിട്ട് നമ്മളെപ്പോഴും നമ്മളുടെ

0: താല്പര്യമുള്ള ഓർഗൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂട്രസും ഓവറിയുമാണ്. അവയെ ക്ലിയർ ആയിട്ട് കാണണമെങ്കിൽ നമ്മൾ ട്രാൻസ് വജൈനൽ അല്ലെങ്കിൽ യോനി വഴി തന്നെ നമ്മൾ സ്കാൻ ചെയ്ത് നോക്കണം. അങ്ങനെ ഒരു ട്രാൻസ് വജൈനൽ സോണോഗ്രാമാണ് നമ്മൾ ആദ്യമായിട്ട് സ്ത്രീകളിൽ ചെയ്യുന്നത്. അത് ചെയ്യേണ്ട സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം മെൻസസ് ആയിട്ട് ആദ്യത്തെ 5 ദിവസത്തിനുള്ളിൽ തന്നെ ചെയ്യണം. എന്താണ് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5 ദിവസത്തിന് ശേഷമാണെങ്കിൽ സാധാരണ രീതിയിൽ ഒരു സ്ത്രീ കൃത്യമായിട്ട് ഓവുലേഷൻ നടക്കുന്ന ഒരു സ്ത്രീ ആണെങ്കിൽ അവർക്ക് ചിലപ്പോൾ ഒരു ഫോളിക്കിൾ ഡെവലപ്പ് ചെയ്തിരിക്കുക. അപ്പോൾ നമുക്ക് കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ അറിയത്തില്ല. അപ്പോൾ ആദ്യത്തെ മെൻസസ് ആയിട്ട് ആദ്യത്തെ 5-ാമത്തെ ദിവസത്തിനുള്ളിൽ തന്നെ നമ്മൾ ആദ്യമായിട്ടൊരു ബേസ് ലൈൻ സ്കാൻ ചെയ്യുകയാണ്. ആ സ്കാനിൽ നമുക്ക് ഗർഭപാത്രത്തിൻ്റെ സ്ഥിതി അറിയാൻ പറ്റും, അണ്ടാശയത്തിൻ്റെ സ്ഥിതി അറിയാൻ പറ്റും, ഗർഭാശയ ഗളത്തിൻ്റെ കാര്യം അറിയാൻ പറ്റും. അപ്പോൾ അങ്ങനത്തെ ബേസിക് ആയിട്ടുള്ള എന്തെങ്കിലും പ്രശ്നം, നേരത്തെ സൂചിപ്പിച്ചിരിക്കുന്ന പോലെ തന്നെ ഗർഭാശയത്തിലുള്ള മുഴകൾ, അണ്ടാശയത്തിലുള്ള മുഴകൾ, ട്യൂബിലുള്ള മുഴകൾ, ഈ കാര്യങ്ങളൊക്കെ നമുക്ക് ഒരു സ്കാനിങ്ങിലൂടെ നമുക്ക് അറിയാൻ പറ്റും. അതുകൂടാതെ ഗർഭാശയത്തിൻ്റെ ആവരണമുണ്ട്, എൻഡോമെട്രി എന്ന് പറയും. എൻഡോമെട്രിയത്തിലുള്ള പ്രശ്നങ്ങളും ഈ വന്ധ്യതയ്ക്ക് കാരണമാകാം. ആ എൻഡോമെട്രിയത്തിൻ്റെ പ്രശ്നങ്ങളും നമുക്ക് ഈ സ്കാനിങ്ങിലൂടെ കണ്ടുപിടിക്കാൻ പറ്റും. ആദ്യമായിട്ട് നമ്മൾ ജനറൽ ആയിട്ടുള്ള പരിശോധന, അതിനുശേഷം ഹോർമോൺ പരിശോധന, അതിനുശേഷമാണ് നമ്മൾ ഈ ട്രാൻസ് വജൈനൽ സ്കാൻ അല്ലെങ്കിൽ ഒരു അൾട്രാസൗണ്ട്, അബ്ഡമൻ അല്ലെങ്കിൽ പെൽവിസിൻ്റെ സ്കാനും കൂടെ ചെയ്തു കഴിഞ്ഞാൽ ഏകദേശം നമുക്ക് അറിയാൻ പറ്റും എന്തൊക്കെയാണെന്ന്. അതിനുശേഷമുള്ള പരിശോധന എന്ന് പറഞ്ഞാൽ നമ്മൾ ഓരോ കാരണത്തിനനുസരിച്ചിരിക്കും. ഫോർ എക്സാമ്പിൾ, ഇപ്പം പോളിസിസ്റ്റിക് ഓവറിയൻ സിൻഡ്രോം ഒക്കെ നമുക്ക് സ്കാനിലൂടെ കണ്ടുപിടിക്കാൻ പറ്റും. ഗർഭാശയത്തിലെ മുഴകളാണെങ്കിൽ നമുക്ക് സ്കാനിങ്ങിലൂടെ കണ്ടുപിടിക്കാൻ പറ്റും. പക്ഷേ ചില കാര്യങ്ങൾ, അതായത് ട്യൂബിൻ്റെ ബ്ലോക്ക് ഒക്കെ കണ്ടുപിടിക്കണമെങ്കിൽ അതിന് പ്രത്യേകതരമായിട്ടുള്ള പരിശോധനകളുണ്ട്. അത് 2-ാമത്തെ ഘട്ടമായിട്ടേ നമ്മൾ ചെയ്യത്തുള്ളൂ. ആദ്യത്തെ ഘട്ടത്തിൽ ഈ ജനറൽ പരിശോധന, ഹോർമോൺ പരിശോധന, പിന്നെ ഒരു ബേസ് ലൈൻ അൾട്രാസൗണ്ട്, ഇതോടെ നമ്മൾ സ്ത്രീകളുടെ പരിശോധന ഏകദേശം നമുക്ക് തീർക്കാം.
1: സർ, അവസാനമായി ഈ വന്ധ്യതാ പ്രശ്നം നേരിടുന്ന ദമ്പതികളോട് എന്ത് സന്ദേശമാണ് അങ്ങേക്ക് നൽകാനുള്ളത്?
0: സമയമാണ് ഏറ്റവും വലിയ കാര്യം. നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു 34-35 വയസ്സ് സ്ത്രീകളുടെ പ്രായമാണെങ്കിൽ നിങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ ഒരു വന്ധ്യതാ ചികിത്സാ സ്പെഷ്യലിസ്റ്റിനെ കണ്ട് അതിനുള്ള കാരണങ്ങൾ കണ്ടെത്തണം. തീർച്ചയായിട്ടും വയസ്സാണ് ഏറ്റവും വലിയ പ്രധാനം. പിന്നെ ടൈംലി ട്രീറ്റ്മെൻറ്റ്, ചില ട്രീറ്റ്മെൻറ്റൊക്കെ ആ ഒരു സ്റ്റെപ്പ് വൈസായിട്ടുള്ള മാനേജ്മെൻറ്റ് തീർച്ചയായിട്ടും വേണം. നമുക്ക് ലൈഫ് സ്റ്റൈൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഒരു കാലഘട്ടത്തിൽ. ലൈഫ് സ്റ്റൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോപ്പറായിട്ടുള്ള ഡയറ്റ് എടുക്കുക, നമ്മളൊരു പ്രോപ്പറായിട്ടുള്ള ഐഡിയൽ ബോഡി വെയ്റ്റ് മെയിൻറ്റെയിൻ ചെയ്യുക, അതിനായിട്ട് പ്രോപ്പറായിട്ട് എക്സസൈസും ഡയറ്റും വെച്ചിട്ട് കറക്റ്റായിട്ടുള്ളൊരു ലൈഫ് സ്റ്റൈൽ മെയിൻറ്റെയിൻ ചെയ്തു പോവുക. അണ്ടാശയത്തിലെ റിസർവ് ഒരുപാട് വൈകിക്കാതിരിക്കുക, കുഞ്ഞുങ്ങളുണ്ടാവാൻ വേണ്ടിയിട്ട് ഒരുപാട് വൈകിക്കാതിരിക്കുക എന്ന് വെച്ച് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ 35 വയസ്സ് തന്നെയാണ്. അതിൽ ഒരു കാരണം അണ്ടാശയത്തിലെ അണ്ടങ്ങളുടെ എണ്ണം കുറഞ്ഞു വരുന്നു. 2-ാമത്തെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ അണ്ടങ്ങളുടെ റിസർവ് കുറഞ്ഞ അണ്ടങ്ങളിലുള്ള ക്വാളിറ്റി വളരെ കുറഞ്ഞു വരികയാണ്. ക്വാളിറ്റി കുറഞ്ഞ അണ്ടങ്ങൾ വെച്ചിട്ട് നമ്മൾ IVF ഒക്കെ ചെയ്യുമ്പോൾ അതിലുള്ള അന്യൂപ്ലോയിഡി പോലുള്ള, അതായത് ഡൗൺ സിൻഡ്രോം പോലുള്ള ബേബീസ് ജനിക്കാനുള്ള സാധ്യതയും സ്ത്രീകളുടെ വയസ്സിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. നമ്മളൊരുപാട് ലേറ്റായിട്ട് പോവുകയാണെങ്കിൽ അത് തീർച്ചയായിട്ടും ഇപ്പം നോർമലായിട്ട് കുഞ്ഞുങ്ങൾ ജനിക്കാനുള്ള സാധ്യതയുണ്ടെങ്കിലും ഡൗൺ സിൻഡ്രോം പോലുള്ള അന്യൂപ്ലോയിഡീസ് വരാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. അത് അണ്ടാശയത്തിൻ്റെ അണ്ടത്തിൻ്റെ ക്വാളിറ്റിയിൽ ഉള്ള ഒരു വ്യതിയാനം കാരണമാണ് ഇങ്ങനെ ഉണ്ടാവുന്നത്.
1: സ്ത്രീകളിലെ വന്ധ്യത, കാരണങ്ങളും പരിഹാരങ്ങളും എന്ന വിഷയത്തെക്കുറിച്ച് ഇതുവരെ സംസാരിച്ച ഡോക്ടർ റജി മോഹന്, റേഡിയോ ഹെൽത്തിൻ്റെ നന്ദി.
0: താങ്ക് യു വെരി മച്ച്.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്.
1: കൊതുക് പരത്തുന്ന ഒരു വൈറസ് രോഗമാണ് ഡെങ്കിപ്പനി. കൃത്യസമയത്ത് ചികിത്സ തേടിയില്ല എങ്കിൽ രോഗം മാരകമായേക്കാം. കൊതുക് നശീകരണം തന്നെയാണ് ഡെങ്കിപ്പനി പ്രതിരോധിക്കുവാനുള്ള ഏറ്റവും അനുയോജ്യമായ മാർഗം. ഡെങ്കിപ്പനിയെ പ്രതിരോധിക്കുവാനായി ഇനി പറയുന്ന നിർദ്ദേശങ്ങൾ ശ്രദ്ധിക്കൂ. നമ്മുടെ വീടിന് പരിസരത്തുള്ള ചിരട്ടകൾ, ടയറുകൾ, ഒഴിഞ്ഞ പാത്രങ്ങൾ, ചെടിച്ചട്ടികൾ, പാഴ്വസ്തുക്കൾ എന്നിവയിൽ വെള്ളം കെട്ടിനിൽക്കാൻ അനുവദിക്കരുത്. ഫ്രിഡ്ജിന്റെ ട്രേ, കൂളറുകൾ എന്നിവ ആഴ്ചയിലൊരിക്കൽ വൃത്തിയാക്കുക. കൊതുകുകടി ഏൽക്കാതിരിക്കുവാൻ ശരീരം മുഴുവൻ മൂടുന്ന വസ്ത്രങ്ങൾ ധരിക്കുക. ജനാലകളും മറ്റും കൊതുക് കടക്കാത്ത വിധം വലയിട്ട് സുരക്ഷിതമാക്കുക. ഉറങ്ങുമ്പോൾ കൊതുക് വലകൾ ഉപയോഗിക്കേണ്ടതാണ്. കൊതുക് നിവാരണ ലേപനങ്ങൾ പുരട്ടുന്നതും കൊതുകിൽ നിന്ന് സംരക്ഷണം നൽകും. പരിസര ശുചീകരണത്തിലൂടെയും കൊതുകിന്റെ ഉറവിട നശീകരണത്തിലൂടെയും ഡെങ്കിപ്പനിയെ നമുക്ക് പ്രതിരോധിക്കാം. ആരോഗ്യവകുപ്പ് നൽകുന്ന നിർദ്ദേശങ്ങൾ കൃത്യമായും പാലിക്കൂ.
2: റേഡിയോ ഹെൽത്തിന്റെ ഇന്നത്തെ പരിപാടി സമാപിക്കുന്നു. നിർവഹണം ഡോക്ടർ ദീപു ശിവദാസൻ, ഏകോപനം അഞ്ജു ജി പ്രസാദ്, ശബ്ദസന്നിവേശം ഡേവിസ് ആന്റണി. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും

ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്, NHM ഡയറക്ടറേറ്റ്, ജനറൽ ആശുപത്രി ജംഗ്ഷൻ, തിരുവനന്തപുരം 35 എന്ന വിലാസത്തിലോ NHM റേഡിയോ ഹെൽത്ത് @gmail.com എന്ന മെയിൽ ഐഡിയിലോ അയയ്ക്കുക.

രാഗാമൃതത്തിൽ ഇന്ന് എം എ കല്യാണകൃഷ്ണ ഭാഗവതർ പാടിയ കൃതികൾ കേൾക്കാം. വയലിൻ ടി എൻ കൃഷ്ണൻ, മൃദംഗം പാലക്കാട് ആർ രഘു. മഹാരാജ സ്വാതി തിരുനാൾ കൃതികൾ കേൾക്കാം. ആദ്യം ദേവദേവ എന്നാരംഭിക്കുന്നു രാഗം പൂർവി കല്യാണി ആദിതാളം.

ഗരി മായ ഗ

ഇതുവരെ കേട്ടത് എം എ കല്യാണകൃഷ്ണ ഭാഗവതർ പാടിയ കൃതികൾ. വയലിൻ ടി എൻ കൃഷ്ണൻ. മൃദംഗം പാലക്കാട് ആർ രഘു.

0: രുചികരമായ ഓണസദ്യ ഇനി പൂർണ്ണമായും സുരക്ഷിതം. അസംസ്കൃത വസ്തുക്കൾ FSSI അംഗീകൃത വിതരണക്കാരിൽ നിന്ന് മാത്രം വാങ്ങുക. വെജിറ്റേറിയൻ നോൺ വെജിറ്റേറിയൻ ഭക്ഷണങ്ങളും കട്ടിംഗ് ബോർഡുകളും വേർതിരിച്ച് ഉപയോഗിച്ച് ക്രോസ് കണ്ടാമിനേഷൻ ഒഴിവാക്കുക. പച്ചക്കറികൾ 50 PPM ക്ലോറിൻ വെള്ളത്തിൽ കഴുകി അണുവിമുക്തമാക്കാം.
1: ഈറ്റ് റൈറ്റ് കേരളം, ഭക്ഷ്യസുരക്ഷാ വകുപ്പ്, കേരള സർക്കാർ പൊതുജന താൽപര്യാർത്ഥം പുറപ്പെടുവിക്കുന്നത്. ടോൾ ഫ്രീ നമ്പർ 1800 400 1125.

0: മഴയും തിരക്കുകളും കാരണം ഓണം ഓഫറുകൾ മിസ്സായിരുന്നു. വിഷമിക്കേണ്ട,
1: പിട്ടപ്പിള്ളിയിൽ വമ്പനോണം കൊമ്പൻ ഓഫറുകൾ തുടരുന്നു. കൂടുതൽ പേർക്ക് വിൻ ചെയ്യാൻ അവസരവും 5000-ലധികം സമ്മാനങ്ങളുമായി പിട്ടപ്പിള്ളി ഏജൻസീസ്.
2: വളരാൻ തയ്യാറാണോ? ഉയരാൻ തയ്യാറാണോ? നിങ്ങളുടെ ബിസിനസ് പുതിയ ഉയരങ്ങളിലെത്തിക്കൂ. 85% വരെ LTVയോടെ മണപ്പുറം IGL ഗോൾഡ് ലോണിലൂടെ ഫണ്ടുകൾ നേടുന്നത് ഇപ്പോൾ വളരെ എളുപ്പമാണ്.
3: നിങ്ങൾക്കായി മാത്രം 5 കോടി രൂപ വരെയുള്ള ലോണുകൾ നിങ്ങളുടെ ബിസിനസിനെ മുന്നോട്ട് നയിക്കാൻ സഹായിക്കുന്നു. ആത്മവിശ്വാസത്തോടെ വളരൂ, നിങ്ങളുടെ ലക്ഷ്യത്തിൽ എത്തിച്ചേരൂ. നിങ്ങളുടെ ബിസിനസ് വളർത്താൻ മണപ്പുറം നിങ്ങളെ സഹായിക്കുന്നു.
2: മണപ്പുറം ഫൈനാൻസ് ലിമിറ്റഡ്, മേക്ക് ലൈഫ് ഈസി. ടോൾ ഫ്രീ നമ്പർ 1800-420-2233.

0: ഹരിതവാണിയിൽ ഇന്ന് ജൈവ വൈവിധ്യ സംരക്ഷണത്തിൽ ജൈവ സാങ്കേതിക വിദ്യയുടെ പങ്ക്. കേരള സ്റ്റേറ്റ് ബയോഡൈവേഴ്സിറ്റി ബോർഡിൽ പ്രിൻസിപ്പൽ സയന്റിഫിക് ഓഫീസറായ ഡോക്ടർ ജിഷ എസ് സംസാരിക്കുന്നു.
1: ഇന്ത്യ ലോകത്തിലെ ഏറ്റവും സമ്പന്നമായ ജൈവവൈവിധ്യമുള്ള രാജ്യങ്ങളിൽ ഒന്നാണ്. ലോകത്ത് രേഖപ്പെടുത്തിയിട്ടുള്ള ജീവിവർഗ്ഗങ്ങളിൽ ഏകദേശം 7 മുതൽ 8% വരെ ഇന്ത്യയിലാണ് ഉള്ളത് എന്നത് നമ്മുടെ ജൈവസമ്പത്തിൻ്റെ പ്രാധാന്യം വ്യക്തമാക്കുന്നു. കേരളത്തിൻ്റെ ജൈവവൈവിധ്യവും ഇതിൽ വളരെ പ്രധാനമാണ്. ലോകത്തിലെ 8 പ്രധാന ജൈവവൈവിധ്യ ഹോട്ട്സ്പോട്ടുകളിൽ ഒന്നായ പശ്ചിമഘട്ടം കടന്നുപോകുന്ന 5 സംസ്ഥാനങ്ങളിൽ ഒന്നായതിനാൽ കേരളം അസാധാരണമായ ജൈവസമ്പത്താൽ സമ്പന്നമാണ്. അതുപോലെ തന്നെ നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ഭൂവിസ്തൃതിയുടെ 89% വനഭൂമിയാണ്. 500-ലധികം പക്ഷിവർഗ്ഗങ്ങൾ, അനേകം ഔഷധ സസ്യങ്ങൾ, 130-ലധികം സസ്തനികൾ, 100-ലധികം സർപ്പവർഗ്ഗങ്ങൾ, ഉഭയജീവികൾ, ചിത്രശലഭങ്ങൾ, വൃക്ഷവർഗ്ഗങ്ങൾ എന്നിവ ഇവിടെ വനപ്രദേശങ്ങളിലും വനേതര മേഖലകളിലും സമൃദ്ധമായി കാണപ്പെടുന്നു. അതിനൊപ്പം കേരളത്തിലെ നാട്ടുവൈദ്യന്മാർ തലമുറകളായി കൈമാറി വരുന്ന തദ്ദേശീയ അറിവിന്റെ അടിസ്ഥാനത്തിൽ ഔഷധ സസ്യങ്ങൾ ഉപയോഗിച്ച് പ്രാദേശിക ആരോഗ്യ പരിപാലനത്തിൽ വഹിക്കുന്ന പങ്കും അതുല്യമാണ്. കേരളത്തിന്റെ ജൈവസമ്പത്ത് കടലിലേക്കും വ്യാപിച്ചിരിക്കുന്നു. അറബിക്കടലിന്റെ തീരത്തായി വ്യാപിച്ചു കിടക്കുന്ന സംസ്ഥാനത്തിന്റെ സമുദ്ര ജീവസമ്പത്തും അതുല്യമാണ്. മഴക്കാടുകൾ, കായൽ പ്രദേശങ്ങൾ, കണ്ടൽക്കാടുകൾ, തണ്ണീർത്തടങ്ങൾ തുടങ്ങിയ വ്യത്യസ്ത ആവാസ വ്യവസ്ഥകൾ കേരളത്തിന്റെ ജൈവവൈവിധ്യത്തെ കൂടുതൽ സമ്പുഷ്ടമാക്കുന്നു. ഈ സമ്പത്ത് സംരക്ഷിക്കുന്നതിനും ജൈവ വിഭവങ്ങളുടെ അമിത ചൂഷണം നിയന്ത്രിക്കുന്നതിനും അവയുടെ സുസ്ഥിര ഉപയോഗം ഉറപ്പാക്കുന്നതിനും അവയിൽ നിന്നുള്ള നേട്ടങ്ങൾ നീതിപൂർവവും തുല്യവുമായി പങ്കുവയ്ക്കുന്നതിനുമാണ് ഇന്ത്യ ജൈവവൈവിധ്യ നിയമങ്ങളും ചട്ടങ്ങളും രൂപപ്പെടുത്തിയത്. നേട്ടങ്ങൾ നീതിപൂർവവും തുല്യവുമായി പങ്കുവയ്ക്കുന്നതിനായാണ് 2025 ABS അഥവാ ആക്സസ് ആൻഡ് ബെനഫിറ്റ് ഷെയറിംഗ് റെഗുലേഷൻ നിലവിൽ വന്നത്. ജൈവ വൈവിധ്യത്തിന്റെ സുസ്ഥിര പരിപാലനത്തിനായി ബന്ധപ്പെട്ട നിയമങ്ങളും ചട്ടങ്ങളും മനസ്സിലാക്കേണ്ടത് അത്യാവശ്യമാണ്. ഈ ആവശ്യത്തിനായാണ് 2002 ജൈവ വൈവിധ്യ നിയമവും പിന്നീട് 2023 ഭേദഗതിയും 2024 ജൈവ വൈവിധ്യ ഭേദഗതി ചട്ടങ്ങളും 2025 ABS റെഗുലേഷനും നിലവിൽ വന്നത്. 2023 ഭേദഗതി നിയമം ജൈവ വൈവിധ്യവുമായി ബന്ധപ്പെട്ട ആധുനിക വെല്ലുവിളികളും ഉൾപ്പെടുത്തി ജൈവ വിഭവങ്ങളുടെ സുസ്ഥിര ഉപയോഗം ഉറപ്പാക്കാനുള്ള വ്യവസ്ഥകൾ കൊണ്ടുവന്നിട്ടുണ്ട്. അതിലൂടെയാണ് ജൈവ വിഭവങ്ങളുടെ നിർവചനത്തിൽ ഡെറിവേറ്റീവ് എന്ന പദവും ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതായത് ജൈവ സ്രോതസ്സുകളിൽ നിന്ന് ഉരുത്തിരിഞ്ഞ ജൈവരാസ സംയുക്തങ്ങളും ഉപാപചയ ഉൽപ്പന്നങ്ങളും ഇതിന്റെ പരിധിയിൽ വരുന്നു. ഇവയുടെ ഉപയോഗത്തിൽ നിന്നുള്ള നേട്ടങ്ങളും ABS വ്യവസ്ഥകൾ പ്രകാരം പങ്കുവെക്കേണ്ടതാണ്. നഗോയ പ്രോട്ടോകോൾ പോലുള്ള അന്താരാഷ്ട്ര കരാറുകൾക്കനുസൃതമായി ആനുകൂല്യം പങ്കിടൽ കൂടുതൽ വ്യക്തതയോടെ നടപ്പിലാക്കുവാൻ ഇത് സഹായിക്കുന്നു. ഡിജിറ്റൽ കാലഘട്ടത്തിൽ ജൈവ വിവരങ്ങളുടെ അഥവാ ഡിജിറ്റൽ സീക്വൻസ് ഇൻഫർമേഷന്റെ ഉപയോഗം സങ്കീർണമായിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ജൈവ വൈവിധ്യ നിയമം 2002, ജൈവ വൈവിധ്യ ഭേദഗതി നിയമം 2023, ജൈവ വൈവിധ്യ ചട്ടം 2024, ABS റെഗുലേഷൻ 2025 എന്നിവയിലൂടെ ഡിജിറ്റൽ സീക്വൻസ് ഇൻഫർമേഷൻ ഉൾപ്പെടെയുള്ള ജൈവ വിഭവങ്ങളുടെയും ജൈവ സാങ്കേതിക വിദ്യയുടെയും ഉപയോഗവുമായി ബന്ധപ്പെട്ട നിയമവ്യവസ്ഥകൾ കൂടുതൽ വ്യക്തമായി നിർവചിക്കപ്പെട്ടിട്ടുണ്ട്. ജീനുകൾ, പ്രോട്ടീൻ ഘടകങ്ങൾ, മറ്റു ജൈവസംബന്ധമായ വിവരങ്ങൾ എന്നിവയടങ്ങുന്ന ഡിജിറ്റൽ സീക്വൻസ് ഇൻഫർമേഷൻ ഇന്ന് ഗവേഷണം, ജീൻ എഡിറ്റിംഗ്, സിന്തറ്റിക് ബയോളജി, ബയോടെക് വ്യവസായം തുടങ്ങിയ മേഖലകളിൽ ഉപയോഗിച്ചു വരുന്നു. ഡിജിറ്റൽ സീക്വൻസ് ഇൻഫർമേഷൻ സംബന്ധിച്ച ആഗോള ചർച്ചകളിൽ അടുത്തിടെ ഏറെ പ്രാധാന്യം നേടിയ ഒരു സംഭവമാണ് ജൈവ വൈവിധ്യ കൺവെൻഷൻ അഥവാ CBDയുടെ COP15 സമ്മേളനം. സമ്മേളനത്തിൽ ഡിജിറ്റൽ സീക്വൻസ് ഇൻഫർമേഷൻ ഉപയോഗത്തിൽ നിന്നുള്ള ആനുകൂല്യങ്ങൾ നീതിപൂർവവും തുല്യവുമായി പങ്കിടേണ്ടതിന്റെ ആവശ്യകത ഉന്നയിച്ചിരുന്നു. ഇതിന്റെ ഭാഗമായാണ് 2024 കൊളംബിയയിലെ കാലി നഗരത്തിൽ നടന്ന കൺവെൻഷൻ ഓൺ ബയോളജിക്കൽ ഡൈവേഴ്സിറ്റി COP16 സമ്മേളനത്തിൽ കാലി ഫണ്ട് എന്ന പൊതുഫണ്ട് രൂപീകരിക്കപ്പെട്ടത്. ജൈവ വിഭവങ്ങളിൽ നിന്ന് ലഭിക്കുന്ന ഡിജിറ്റൽ സീക്വൻസ് ഇൻഫർമേഷൻ ഉപയോഗിച്ച് ഗവേഷണവും വാണിജ്യ ഉൽപ്പന്നങ്ങളും വികസിപ്പിക്കുന്ന സ്ഥാപനങ്ങളിൽ നിന്ന് ലഭിക്കുന്ന സാമ്പത്തിക സംഭാവനകൾ ശേഖരിച്ച് ജൈവ വൈവിധ്യ സംരക്ഷണത്തിനും തദ്ദേശ

ദേശീയ സമൂഹങ്ങളുടെ ക്ഷേമത്തിനുമായി വിനിയോഗിക്കുകയാണ് ഇതിന്റെ പ്രധാന ലക്ഷ്യം. ഇന്ത്യയും ഈ ആശയം ഉൾക്കൊണ്ട് 2025 ABS റെഗുലേഷനിൽ ഡിജിറ്റൽ സീക്വൻസ് ഇൻഫർമേഷനുമായി ബന്ധപ്പെട്ട ആനുകൂല്യം പങ്കിടൽ വ്യവസ്ഥകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇതിലൂടെ ജനിതക വിവരങ്ങൾ ഉപയോഗിച്ച് വികസിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങളിൽ നിന്നുള്ള നേട്ടങ്ങൾ ആ വിവരങ്ങളുടെ ഉറവിടമായ സമൂഹങ്ങൾക്കും വ്യക്തികൾക്കും ലഭിക്കാനുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്നു. ഈ പശ്ചാത്തലത്തിൽ ജൈവ വിഭവങ്ങളും അവയുമായി ബന്ധപ്പെട്ട പരമ്പരാഗത അറിവുകളും വാണിജ്യപരമായി ഉപയോഗിക്കുന്ന ബയോ പ്രോസ്പെക്ടിംഗ് എന്ന ആശയം പ്രധാനപ്പെട്ടതായി മാറുന്നു. ജൈവ വിഭവങ്ങളെ അടിസ്ഥാനമാക്കി വ്യാവസായികമോ വാണിജ്യപരമോ ആയ ഉൽപ്പന്നങ്ങൾ വികസിപ്പിക്കുന്ന പ്രക്രിയയാണ് ബയോ പ്രോസ്പെക്ടിംഗ് എന്ന് പറയുന്നത്. ബയോ പ്രോസ്പെക്ടിങ്ങിന്റെ വ്യാപ്തി ഔഷധ നിർമ്മാണത്തിലുൾപ്പെടെ വർദ്ധിച്ചു വരുന്നതായി കാണാൻ കഴിയും. അതോടൊപ്പം തന്നെ പരമ്പരാഗത അറിവിന്റെ ഉടമകളായ പ്രാദേശിക സമൂഹങ്ങൾക്ക് കൂടുതൽ ആനുകൂല്യം ലഭിക്കണം എന്നതാണ് ജൈവ വൈവിധ്യ നിയമത്തിന്റെ ലക്ഷ്യം. അതിനായി പ്രയർ ഇൻഫോംഡ് കൺസെന്റ്, അതായത് പൂർവ്വാനുമതി പത്രം, മ്യൂച്വലി എഗ്രീഡ് ടേംസ്, പരസ്പര ധാരണാ പ്രകാരമുള്ള വ്യവസ്ഥകൾ, സർട്ടിഫിക്കറ്റ് ഓഫ് ഒറിജിൻ, ഉറവിട സർട്ടിഫിക്കറ്റ് എന്നിവ പോലുള്ള സംവിധാനങ്ങൾ നിർബന്ധമാക്കിയിട്ടുണ്ട്. പ്രാദേശിക തലത്തിൽ പ്രവർത്തിക്കുന്ന ബയോഡൈവേഴ്സിറ്റി മാനേജ്മെന്റ് കമ്മിറ്റീസ് അഥവാ ജൈവ വൈവിധ്യ പരിപാലന സമിതികൾക്കാണ് ഈ ചുമതലകൾ പ്രധാനമായും നൽകപ്പെട്ടിരിക്കുന്നത്. തദ്ദേശീയ അറിവുകളുടെ സംരക്ഷണം ജൈവ വൈവിധ്യ നിയമത്തിന്റെ മറ്റൊരു പ്രധാന ലക്ഷ്യമാണ്. നൂറ്റാണ്ടുകളായി സമൂഹങ്ങൾ വികസിപ്പിച്ചെടുത്ത പരമ്പരാഗത അറിവുകൾ സംരക്ഷിക്കുക, അതിന്റെ ദുരുപയോഗം തടയുക, സമൂഹങ്ങളുടെ അവകാശങ്ങൾ ഉറപ്പാക്കുക എന്നിവ ഈ നിയമഘടനയുടെ ഭാഗമാണ്. ഇതിലൂടെ ബയോപൈറസി പോലുള്ള കുറ്റകൃത്യങ്ങൾ നിയന്ത്രിക്കാനാകും. ഒരു സമൂഹത്തിന്റെ അനുവാദമോ അറിവോ ഇല്ലാതെ അവരുടെ പരമ്പരാഗത അറിവുകളോ ജൈവ വിഭവങ്ങളോ ഉപയോഗിച്ച് വാണിജ്യ ലാഭം നേടുന്നതാണ് ബയോപൈറസി. ജൈവ വൈവിധ്യ ഭേദഗതി നിയമം 2023 ഇത്തരം പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്നതിനും തദ്ദേശീയ സമൂഹങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനും ശക്തമായ വ്യവസ്ഥകൾ ഉൾക്കൊള്ളുന്നു. ജൈവ സാങ്കേതിക വിദ്യയുടെ പ്രായോഗികതയും ഇവിടെ ശ്രദ്ധിക്കേണ്ടതാണ്. പുതിയ ജൈവ ഉൽപ്പന്നങ്ങൾ വികസിപ്പിക്കുന്നതിനായി ജൈവ സാങ്കേതിക വിദ്യാ മേഖല പ്രധാനമായും സസ്യങ്ങൾ, മൃഗങ്ങൾ, സൂക്ഷ്മജീവികൾ തുടങ്ങിയ സ്വാഭാവിക ജനിതക സ്രോതസ്സുകളെ ആശ്രയിക്കുന്നു. എന്നാൽ ഈ വിഭവങ്ങൾ നൽകിയ രാജ്യങ്ങളുടെയോ സമൂഹങ്ങളുടെയോ സംഭാവനകൾ പലപ്പോഴും അംഗീകരിക്കപ്പെടാതെ പോകാറുണ്ട്. ഇത് ഒഴിവാക്കുന്നതിനായി ജൈവ വിഭവങ്ങളുടെ ഉപയോഗം നിയന്ത്രിക്കുകയും അവയിൽ നിന്നുള്ള ആനുകൂല്യങ്ങൾ തുല്യമായി പങ്കുവയ്ക്കുകയും ചെയ്യേണ്ടത് അനിവാര്യമാണ്. ഇതാണ് ജൈവ വൈവിധ്യ നിയമത്തിന്റെയും ABS ആക്സസ് ആൻഡ് ബെനഫിറ്റ് ഷെയറിംഗ് സംവിധാനത്തിന്റെയും അടിസ്ഥാനം. ഡിജിറ്റൽ സീക്വൻസ് ഇൻഫർമേഷൻ അഥവാ ജൈവ വിവരങ്ങൾ ഇന്ന് ഗവേഷണ ലോകത്ത് വലിയ മാറ്റങ്ങൾ സൃഷ്ടിച്ചിരിക്കുന്നു. DNA ശ്രേണികൾ, പ്രോട്ടീൻ ഘടകങ്ങൾ, ജീനോം വിവരങ്ങൾ എന്നിവ ഡിജിറ്റൽ രൂപത്തിൽ ലഭ്യമാകുമ്പോൾ ഗവേഷണവും അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളും വേഗത്തിലാകുന്നു. ജീൻ എഡിറ്റിംഗ്, സിന്തറ്റിക് ബയോളജി, ബയോ പ്രോസ്പെക്ടിംഗ്, കാർഷിക ഗവേഷണം തുടങ്ങിയ മേഖലകളിൽ ഡിജിറ്റൽ സീക്വൻസ് ഇൻഫർമേഷൻ നിർണായക പങ്കുവഹിക്കുന്നു. അതിനാൽ ഈ വിവരങ്ങളുടെ ഉപയോഗത്തിൽ നിന്നുള്ള സാമ്പത്തികവും ശാസ്ത്രീയവുമായ നേട്ടങ്ങൾ ആ വിവരങ്ങളുടെ ഉറവിടമായ രാജ്യങ്ങൾക്കും സമൂഹങ്ങൾക്കും ലഭിക്കണമെന്നത് ആഗോളതലത്തിൽ അംഗീകരിക്കപ്പെട്ട തത്വമാണ്. പുതിയ ആക്സസ് ആൻഡ് ബെനഫിറ്റ് ഷെയറിംഗ് സംവിധാനങ്ങൾ ഈ ആവശ്യകത പരിഗണിച്ചാണ് രൂപപ്പെടുത്തിയിരിക്കുന്നത്. ജൈവ വൈവിധ്യ സംരക്ഷണത്തിൽ പ്രാദേശിക സമൂഹങ്ങളുടെ പങ്കും പ്രത്യേകമായി എടുത്തു പറയേണ്ടതാണ്. ഔഷധ സസ്യങ്ങളുടെ ഉപയോഗം, വിത്തുകളുടെ സംരക്ഷണം, പരമ്പരാഗത കാർഷിക രീതികൾ എന്നിവയിലൂടെ തദ്ദേശീയ സമൂഹങ്ങൾ സമ്പത്തിനെ സംരക്ഷിച്ചു വന്നു. ആധുനിക ശാസ്ത്രവും പരമ്പരാഗത അറിവും കൈകോർക്കുമ്പോഴാണ് യഥാർത്ഥ സുസ്ഥിര വികസനം സാധ്യമാകുന്നത്. കേരളത്തിൽ ഈ രംഗത്ത് ശ്രദ്ധേയമായ ഗവേഷണ സംഭാവനകൾ നൽകുന്ന സ്ഥാപനങ്ങളും നിരവധിയുണ്ട്. തിരുവനന്തപുരം ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ജവഹർലാൽ നെഹ്റു ട്രോപ്പിക്കൽ ബൊട്ടാണിക്കൽ ഗാർഡൻ ആൻഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് അഥവാ JNTPGRI അപൂർവവും വംശനാശ ഭീഷണി നേരിടുന്നതുമായ സസ്യങ്ങളുടെ സംരക്ഷണത്തിലും ഗവേഷണത്തിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. അതുപോലെ തന്നെ തൃശൂർ കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് KFRI വന ആവാസ വ്യവസ്ഥകളുടെയും വനവിഭവങ്ങളുടെയും സംരക്ഷണത്തിൽ നേതൃത്വം നൽകുന്നു. ഡിപ്പാർട്ട്മെന്റ് ഓഫ് ബയോടെക്നോളജിയുടെ കീഴിൽ പ്രവർത്തിച്ചു വരുന്ന രാജീവ് ഗാന്ധി സെന്റർ ഫോർ ബയോടെക്നോളജി ജനിതകശാസ്ത്രത്തിലും ബയോടെക്നോളജിയിലും ശ്രദ്ധേയമായ ഗവേഷണങ്ങൾക്കാണ് മുൻതൂക്കം നൽകി വരുന്നത്.
ICARന്റെ കീഴിലുള്ള കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം സെൻട്രൽ ട്യൂബർ ക്രോപ്സ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്,

0: കേന്ദ്ര തോട്ടവിള ഗവേഷണ സ്ഥാപനം സെൻട്രൽ പ്ലാന്റേഷൻ ക്രോപ്സ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നിവ കിഴങ്ങുവർഗ വിളകളുടെയും തോട്ടവിളകളുടെയും ജനിതക വൈവിധ്യ സംരക്ഷണത്തിലും മെച്ചപ്പെട്ട ഇനങ്ങളുടെ വികസനത്തിലും മികച്ച സംഭാവനകൾ നൽകിവരുന്നു. ഈ ഗവേഷണ പ്രവർത്തനങ്ങൾ കേരളത്തിലെ ജൈവസമ്പത്തിന്റെ ദീർഘകാല സംരക്ഷണത്തിനും ജൈവ സാങ്കേതിക വിദ്യയുടെ ഉത്തരവാദിത്തപരമായ ഉപയോഗത്തിനും കുമിങ് മോൺട്രിയൽ ആഗോള ജൈവവൈവിധ്യ ചട്ടക്കൂടിലെ ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിനും ആക്സസ് ആൻഡ് ബെനിഫിറ്റ് ഷെയറിംഗിന്റെ നീതിപൂർവമായ നടപ്പാക്കലിനും ശക്തമായ ശാസ്ത്രീയ അടിത്തറ ഒരുക്കുന്നു. അതിനാൽ ഡിജിറ്റൽ സീക്വൻസ് ഇൻഫർമേഷൻ, ആക്സസ് ആൻഡ് ബെനിഫിറ്റ് ഷെയറിംഗ്, ജൈവസുരക്ഷ, ജൈവ സാങ്കേതിക വിദ്യ എന്നീ മേഖലകൾ പരസ്പരം ബന്ധിപ്പിച്ച സമഗ്ര സമീപനമാണ് ഇന്നത്തെ ജൈവവൈവിധ്യ സംരക്ഷണത്തിന്റെ ആഗോള ചട്ടക്കൂട് മുന്നോട്ട് വയ്ക്കുന്നത്. കുമിങ് മോൺട്രിയൽ ആഗോള ജൈവവൈവിധ്യ ചട്ടക്കൂടിലെ ടാർഗറ്റ് 17 ജൈവ സാങ്കേതിക വിദ്യയുടെ പ്രയോജനങ്ങൾ സമൂഹത്തിന് ലഭ്യമാക്കുന്നതിനോടൊപ്പം അതിന്റെ ഉപയോഗത്തിൽ നിന്നുണ്ടാകുന്ന ജൈവസുരക്ഷ അപകട സാധ്യതകൾ കൂടി ശാസ്ത്രീയമായും സുതാര്യമായും വിലയിരുത്തി നിയന്ത്രിക്കേണ്ടതിന്റെ ആവശ്യകതയും എടുത്തു പറയുന്നു. ജൈവ വൈവിധ്യ കൺവെൻഷൻ, അതായത് കൺവെൻഷൻ ഓൺ ബയോളജിക്കൽ ഡൈവേഴ്സിറ്റി, ആർട്ടിക്കിൾ 8G പ്രകാരം BT കോട്ടൺ, BT ബ്രിഞ്ചോൾ പോലെയുള്ള ജനിതക മാറ്റം വരുത്തിയ സസ്യങ്ങൾ ഉൾപ്പെടെയുള്ള ജൈവ സാങ്കേതിക ഉൽപ്പന്നങ്ങളുടെ പരിസ്ഥിതി ആഘാതങ്ങൾ വിലയിരുത്തുന്നതിനും നിരീക്ഷിക്കുന്നതിനും അതാത് രാജ്യങ്ങളെ ചുമതലപ്പെടുത്തിയിരിക്കുന്നു. അതേസമയം ആർട്ടിക്കിൾ 19 ജൈവ സാങ്കേതിക വിദ്യയുടെ ഉപയോഗത്തിൽ നിന്നുള്ള നേട്ടങ്ങൾ ജൈവ വിഭവങ്ങളുടെ ഉറവിടമായ രാജ്യങ്ങൾക്കും തദ്ദേശീയ സമൂഹങ്ങൾക്കും നീതിപൂർവവും തുല്യവുമായി പങ്കുവെക്കേണ്ടതിന്റെ പ്രാധാന്യം വ്യക്തമാക്കുന്നു. ഡിജിറ്റൽ സീക്വൻസ് ഇൻഫർമേഷൻ, ജീൻ എഡിറ്റിംഗ്, സിന്തറ്റിക് ബയോളജി തുടങ്ങിയ അതിവേഗം വികസിക്കുന്ന മേഖലകളുടെ പശ്ചാത്തലത്തിൽ ജൈവസുരക്ഷ, അനുകൂല്യവിഹിതം, പരമ്പരാഗത അറിവുകളുടെ സംരക്ഷണം, പ്രാദേശിക സമൂഹങ്ങളുടെ പങ്കാളിത്തം എന്നിവ സംയോജിപ്പിച്ചുള്ള സമഗ്ര സമീപനമാണ് ടാർഗറ്റ് 17 മുന്നോട്ട് വയ്ക്കുന്നത്. കേരളം പോലുള്ള ജൈവവൈവിധ്യ സമ്പന്നമായ സംസ്ഥാനങ്ങളിൽ പശ്ചിമഘട്ടം, തീരദേശ ആവാസ വ്യവസ്ഥകൾ, കാർഷിക ജൈവവൈവിധ്യം തുടങ്ങിയ അതീവ സൂക്ഷ്മ മേഖലകളുടെ സംരക്ഷണത്തിനായി ശാസ്ത്രീയ നിരീക്ഷണ സംവിധാനങ്ങൾ, ജനിതക വൈവിധ്യം രേഖപ്പെടുത്തൽ, ബയോസേഫ്റ്റി സംബന്ധമായ അവബോധം, ബയോടെക്നോളജി അധിഷ്ഠിത ഗവേഷണങ്ങളിൽ പ്രാദേശിക സമൂഹങ്ങളുടെ പങ്കാളിത്തം എന്നിവ ശക്തിപ്പെടുത്തുന്നത് ടാർഗറ്റ് 17 ഫലപ്രദമായ നടപ്പാക്കലിന് അനിവാര്യമാണ്. ഇതിൽ നിന്നെല്ലാം തന്നെ ജൈവ വൈവിധ്യവും ജൈവ സാങ്കേതിക വിദ്യയും പരസ്പരം ആശ്രയിച്ച് നിലകൊള്ളുന്ന രണ്ട് സുപ്രധാന മേഖലകളാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ജൈവ വൈവിധ്യമാണ് ജൈവ സാങ്കേതിക വിദ്യയ്ക്ക് ആവശ്യമായ ജനിതക വിഭവങ്ങളും പരമ്പരാഗത അറിവുകളും നൽകുന്നത്. അതേസമയം ജൈവ സാങ്കേതിക വിദ്യ ജൈവ വൈവിധ്യത്തിന്റെ സംരക്ഷണം, പുനരുദ്ധാരണം, സുസ്ഥിര ഉപയോഗം എന്നിവയ്ക്ക് ശാസ്ത്രീയ ഉപാധികളും നവീന സാങ്കേതിക വിദ്യകളും പ്രദാനം ചെയ്യുന്നു. ടിഷ്യൂ കൾച്ചർ, ജേംപ്ലാസം അഥവാ ജനിതക ശേഖരങ്ങളുടെ സംരക്ഷണം, മോളിക്യുലാർ മാർക്കറുകൾ, ജീനോമിക്സ്, ബയോ ഇൻഫർമാറ്റിക്സ് എന്നിവ അപൂർവവും വംശനാശ ഭീഷണി നേരിടുന്നതുമായ ജീവജാലങ്ങളെ സംരക്ഷിക്കുവാൻ സഹായിക്കുന്നു. ജൈവ വൈവിധ്യ സംരക്ഷണവും ജൈവ സുരക്ഷയും പരസ്പരം പൂരകങ്ങളാണ്. ശാസ്ത്രവും സാങ്കേതിക വിദ്യയും മനുഷ്യരുടെയും പ്രകൃതിയുടെയും ക്ഷേമത്തിനായി ഉപയോഗിക്കപ്പെടണം. സംരക്ഷണത്തിലൂടെ വികസനം, വികസനത്തിലൂടെ സംരക്ഷണം എന്ന സമീപനത്തിലൂടെയാണ് സുസ്ഥിര ഭാവി സാധ്യമാകുക. അപ്രകാരം ലക്ഷ്യത്തിലേക്ക് എത്താൻ നമുക്ക് ഒരുമിച്ച് പ്രയത്നിക്കാം.
1: ജൈവ വൈവിധ്യ സംരക്ഷണത്തിൽ ജൈവ സാങ്കേതിക വിദ്യയുടെ പങ്ക്. കേരള സ്റ്റേറ്റ് ബയോഡൈവേഴ്സിറ്റി ബോർഡിൽ പ്രിൻസിപ്പൽ സയന്റിഫിക് ഓഫീസറായ ഡോക്ടർ ജിഷ എസ് സംസാരിക്കുകയായിരുന്നു ഇതുവരെ.
2: ഹരിതവാണി സമാപിക്കുന്നു.

ആകാശവാണി ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യം ബി കെ ഹരിനാരായണൻ വരികളെഴുതി ജേക്സ് ബിജോയ് ഈണം നൽകി. എം ജി ശ്രീകുമാർ പാടിയ ഗാനം ചിത്രം തുടരും.

കൂട്ടുകാരി. അഴകളവുകൾക്കപ്പുറമുള്ള മനുഷ്യൻ. ചിത്രീകരണം രചന ആതിര വിജയ്.

നമ്മൾ ഒരാളെ ആദ്യമായി കാണുമ്പോൾ നമ്മുടെ കണ്ണുകൾ എവിടെയാണ് ആദ്യം തങ്ങി നിൽക്കുന്നത്? അവരുടെ മുഖത്തോ ധരിച്ചിരിക്കുന്ന വസ്ത്രത്തിൻ്റെ വിലയിലോ ചർമ്മത്തിൻ്റെ നിറത്തിലോ അതോ ശരീരത്തിൻ്റെ ആകൃതിയിലോ? അതിനെല്ലാം അപ്പുറത്ത് ഉള്ളിൽ ശ്വാസമെടുക്കുന്ന വികാരങ്ങളുള്ള ഒരു മനുഷ്യനുണ്ടെന്ന് നമ്മൾ എപ്പോഴെങ്കിലും ഓർക്കാറുണ്ടോ?

0: അമ്മേ, ഒന്ന് വേഗം വന്നേ, എനിക്ക് നേരം വൈകുന്നേ. ബസ് ഇപ്പോ എത്തും. ഇന്ന് സ്കൂളിൽ കളർ ഡ്രസ് ഇടേണ്ട ദിവസമാണ്. ആ മഞ്ഞ കളർ ഫ്രോക്ക് അമ്മ എവിടെയാ വെച്ചിരിക്കുന്നേ? ഞാൻ അലമാര മുഴുവൻ നോക്കി, കാണുന്നില്ലല്ലോ അത്.
1: ആമി, രാവിലെ തന്നെ ഇതെന്തൊരു ബഹളവാ. ആ കൊള്ളാം, നീ ഇന്നും ആ മഞ്ഞ ഫ്രോക്ക് എന്നെയാണോ ഇടാൻ പോകുന്നത്? കഴിഞ്ഞ ബുധനാഴ്ചയും നീ ആ ഇളം മഞ്ഞ നിറത്തിലെ ആ ഉടുപ്പ് തന്നെയല്ലേ ഇട്ടത്?
0: അതിനെന്താ അമ്മേ, എനിക്ക് ആ മഞ്ഞ ഉടുപ്പാണ് ഏറ്റവും ഇഷ്ടം. അതെവിടെയുണ്ടെന്ന് പറ.
1: എന്റെ കുട്ടി, സ്കൂളിൽ ബാക്കിയുള്ള പിള്ളേരൊക്കെ ഓരോ ആഴ്ചയും പുതിയ പുതിയ സ്റ്റൈലില് ഡ്രസ് ഇട്ടോണ്ട് വരുമ്പോ നീ എപ്പോഴും എന്തിനാ ഈ മഞ്ഞയെ തന്നെ പിടിച്ചോണ്ട് നിക്കുന്നേ? ആമിക്കുട്ടി, ആളുകൾ വിചാരിക്കും നിനക്ക് വേറെ ഡ്രസ് ഇല്ലാന്ന്. ഈ ആഴ്ച ഒന്ന് മാറ്റിപ്പിടിക്ക്. കഴിഞ്ഞ മാസം നമ്മൾ വാങ്ങിയ ആ നീല അനാർക്കലിയോ, അല്ലെങ്കിൽ വേണ്ട ആ ചുവപ്പ് കുർത്തയോ ഒക്കെ ഇട്ടൂടെ?
0: എനിക്ക് ആ നീലയും ചുവപ്പ് ഒന്നും ഇടാൻ വയ്യ അമ്മേ. എനിക്ക് ഈ മഞ്ഞ ഡ്രസ്സാണ് ഏറ്റവും ചേരുന്നത്. ബാക്കി ഏത് ഡ്രസ് ഇട്ടാലും ഞാൻ കൂടുതൽ കറുത്ത് തടിച്ച പോലെ തോന്നും.
1: അതെന്താ നീ അങ്ങനെ പറയുന്നത്? കഴിഞ്ഞ ആഴ്ച ഡോക്ടർ ആന്റിയുടെ മോളുടെ കല്യാണത്തിന് നീ ആ നീല അനാർക്കലി ഇട്ട് വന്നപ്പോ നല്ല ലുക്കായിരുന്നു മോളെ. നല്ല വില കൊടുത്ത് വാങ്ങിയതല്ലേ. നമ്മുടെ പൊന്നു മോളല്ലേ. ഇന്നത്തേക്കാതട്ട
0: ലുക്കോ? അമ്മക്കെങ്ങനെ തോന്നിയതാകും. പക്ഷേ അന്നവിടെ നടന്നത് അമ്മ മറന്നുപോയോ?
1: അന്നോ? അന്ന് എന്താ ഉണ്ടായത് മോളെ? അമ്മ മറന്നുപോയല്ലോ.
0: അന്ന് ഡോക്ടർ ആന്റിയുടെ മോളുടെ കല്യാണത്തിന് ആ നീല അനാർക്കലി ഇട്ട് വന്നപ്പോ എന്നെ ദീപ ആന്റി കളിയാക്കിയത് അമ്മ കേട്ടില്ലേ? കറുത്തൊരു ബോളിന് നീല കുപ്പായം ഇട്ട പോലെ ഉണ്ടല്ലോ എന്ന് അന്ന് ആ ആന്റി എല്ലാവരുടെയും മുന്നിൽ വെച്ച് പറഞ്ഞത് അമ്മ മറന്നോ? അപ്പോ അവിടെ ഉണ്ടായിരുന്ന ബന്ധുക്കളൊക്കെ അത് കേട്ട് ഉറക്കി ചിരിച്ചില്ലേ? അമ്മയും ഒപ്പം നിന്ന് ചിരിച്ചത് ഞാൻ കണ്ടതാ. ബാക്കിയുള്ളവർ ചിരിക്കുമ്പോ സ്വന്തം അമ്മയെങ്കിലും എന്നെ ചേർത്ത് പിടിക്കുമെന്ന് ഞാൻ കരുതി. ആ സമയം എനിക്ക് കരച്ചിലടക്കാൻ കഴിയാതെ ഞാൻ ബാത്റൂമിൽ കയറി ഒറ്റക്കിരുന്ന് ഒളിച്ച് കരഞ്ഞത് അമ്മ അറിഞ്ഞോ?
1: അയ്യോ മോളെ, അമ്മ അന്ന് അങ്ങനെ ഒരർത്ഥത്തിൽ ഉദ്ദേശിച്ചതല്ല. ദീപ എപ്പോഴും തമാശ രൂപത്തിൽ ഓരോന്ന് പറയാറില്ലേ, അത് കേട്ട് എല്ലാവരും ചിരിച്ചപ്പോ ഞാനും വെറുതെ ഒന്ന് പുഞ്ചിരിച്ചു, അത്രേ ഉള്ളൂ. അത് മോക്ക് ഇത്രയും വലിയ വിഷമം ഉണ്ടാക്കിയെന്ന് അമ്മ അറിഞ്ഞില്ല. അമ്മയോട് ക്ഷമിക്കും മോളെ.
0: അമ്മയോട് എനിക്ക് ക്ഷമിക്കാൻ പറ്റുമായിരിക്കും. പക്ഷേ ആ വാക്കുകൾ എന്റെ മനസ്സിലുണ്ടാക്കിയ മുറിവ് എത്ര വലുതാണെന്ന് അമ്മയ്ക്കറിയാമോ? ഇതാ ഒരൊറ്റ ദിവസം മാത്രം ഉണ്ടായ അനുഭവം അല്ല അമ്മേ.
1: മോളെ, ഇത്രയും സങ്കടങ്ങൾ നീ ഒളിപ്പിച്ചു വെച്ചിരുന്നോ? എന്നിട്ട് എന്താ ഇത്രയും കാലം അമ്മയോട് ഇതൊക്കെ പറയാത്തെ?
0: നിറം കുറഞ്ഞതിന്റെ പേരിൽ, ശരീരം അല്പമൊന്ന് തടിച്ചതിന്റെ പേരിൽ, പല്ലൽപ്പമൊന്ന് ഉയർന്നു പോയതിന്റെ പേരിൽ ഈ 17 വയസ്സിനിടയിൽ എത്രയോ തവണ ഞാൻ പരിഹാസങ്ങൾ കേട്ടിട്ടുണ്ട്. കൂട്ടുകാർ മുതൽ വഴിയിൽ കാണുന്നവർ വരെ എന്നെ എന്തെങ്കിലും പറഞ്ഞ് കളിയാക്കും.
1: മോളെ, അവര് കുട്ടികളല്ലേ, അവരോരോന്ന് പറയും. അത് നീ അത്ര കാര്യമാക്കണ്ടടാ.
0: കാര്യമാക്കാതിരിക്കാൻ എനിക്ക് എങ്ങനെ പറ്റും അമ്മേ? അമ്മ തന്നെ ഒന്ന് നോക്കിക്കേ, എന്റെ നിറത്തിന് എന്താ കുഴപ്പം? ഞാൻ കറുത്തിട്ടാണെങ്കിൽ അതിന് ഞാനാണോ കാരണക്കാരി? ഞാൻ ജന്മനാ ഇങ്ങനെ തന്നെയല്ലേ?
1: ആരെന്തൊക്കെ പറഞ്ഞാലും നീ ജനിച്ചു വീണ ആ നിമിഷം മുതൽ എന്റെ കണ്ണിലെ ഏറ്റവും മനോഹരമായ കാഴ്ച നീയാണ്.
0: പിന്നെ എനിക്ക് ഭാരം കൂടുന്നത് ഞാൻ ആർത്തിയുടെ ഫുഡ് കഴിച്ചിട്ടാണോ? PCOD ഉള്ളവർക്ക് ഹോർമോൺ വ്യതിയാനങ്ങൾ കാരണം ശരീരം തടിച്ചു വരുമെന്ന് ഡോക്ടർ ആന്റി തന്നെയല്ലേ പണ്ട് പറഞ്ഞത്? ഞാൻ ഡയറ്റ് നോക്കിയിട്ടും വ്യായാമം ചെയ്തിട്ടും എന്റെ ശരീരം തടിക്കുന്നത് എന്റെ കുറ്റം കൊണ്ടാണോ? എന്നെ പരിഹസിക്കുന്നവർക്കോ വഴിയെ പോകുന്നവർക്കോ ഇതൊക്കെ അറിയാമോ? അവർക്ക് വേണ്ടത് ചിരിക്കാൻ ഒരു ഇരയെ മാത്രം.

0: എന്റെ ആമീ, നീ ഇത്രയും വലിയ സങ്കടങ്ങളിലൂടെയാണ് ദിവസവും കടന്നു പോകുന്നതെന്ന് അമ്മ ഒട്ടും കരുതിയില്ല.
1: ഞാൻ മാത്രമല്ല, എന്നെക്കാൾ സങ്കടത്തിലാണ് എന്റെ കൂട്ടുകാരി അനന്യ. അമ്മയ്ക്കറിയാമോ, അവൾക്കിപ്പോ സ്കൂളിൽ പോലും വരാൻ മടിയാണ്.
0: ആര്? അനന്യയോ? അവള് നല്ല മിടുക്കി പെൺകുട്ടിയല്ലേ, അവക്കെന്ത് പറ്റി?
1: തടിച്ചയാണെന്ന് പറഞ്ഞ് കൂടെയുള്ളവരും ബന്ധുക്കളും കളിയാക്കി കളിയാക്കി ഇപ്പൊ അവൾ ആരും കാണാതെ റൂമിലിരുന്ന് കരച്ചിലാണ്. ആരോടും അധികം മിണ്ടില്ല, ചിരിക്കില്ല, പഴയ പോലെ തമാശ പറയില്ല. എന്തിന്? ഭക്ഷണം പോലും കഴിക്കുന്നില്ല അമ്മേ. അവളിപ്പോ ഗ്രീൻ ടീ മാത്രമേ കുടിക്കൂ, അങ്ങനെയെങ്കിലും മെലിയുമല്ലോ എന്നൊക്കെ അവള് പറയുന്നേ.
0: എന്റെ ദൈവമേ, ഭക്ഷണം കഴിക്കാതിരുന്ന ആ കുട്ടിക്ക് വല്ല അസുഖവും വരുമല്ലോ.
1: എന്താ സംശയം? ഉറപ്പായും അവള് വൈകാതൊരു രോഗിയാവും. കണ്ണാടിക്ക് മുന്നിൽ നിൽക്കാൻ പോലും അവൾക്കിപ്പോ പേടിയാ. സ്കൂളിൽ അസംബ്ലിയിൽ ക്യൂ നിൽക്കുമ്പോ, തടിച്ചി എന്ന് കൂടെയുള്ളവർ വിളിച്ചു കൂകിച്ചിരിക്കുമ്പോൾ, എന്തിന് ക്ലാസ് മുറിയിൽ ടീച്ചർമാർ പോലും ഭംഗിയുള്ള പെൺകുട്ടികളെ മാത്രം മുൻനിരയിൽ നിർത്തുമ്പോൾ മനസ്സിൽ തോന്നുന്ന ആ അപകർഷതാ ബോധമുണ്ടല്ലോ അമ്മേ, അത് ഞങ്ങളുടെ പഠിത്തത്തെയും സ്വപ്നങ്ങളെയും എല്ലാം ഇല്ലാതാക്കുകയാണ്.

തടിച്ചി മെലിഞ്ഞവൻ കറുത്തിരിക്കുന്നു, കുട്ടിയും കോലം പോലെ ഉണ്ടല്ലോ. നമ്മൾ ദൈനംദിന ജീവിതത്തിൽ വളരെ നിസ്സാരമായി എറിഞ്ഞുകൊടുക്കുന്ന ചില വാക്കുകൾ മറ്റൊരാളുടെ മനസ്സിൽ മായാത്ത വലിയ മുറിവുകളാകാം സൃഷ്ടിക്കുന്നത്.

ഒരാളുടെ ശരീരത്തിൻ്റെ ആകൃതി, വലിപ്പം, നിറം, ഭാരം, ചർമ്മം എന്നിവയെ പരിഹസിക്കുകയോ കുറച്ചു കാണുകയോ ചെയ്യുന്നതാണ് ബോഡി ഷെയ്മിംഗ്. ശാസ്ത്രീയ പഠനങ്ങൾ വ്യക്തമാക്കുന്ന കണക്കുകൾ ഞെട്ടിക്കുന്നതാണ്. ഇന്ത്യയിലെ 13 മുതൽ 17 വയസ്സ് വരെയുള്ള കൗമാരക്കാരിൽ നടത്തിയ പഠനത്തിൽ 66.4% പേർക്കും സ്വന്തം ശരീരരൂപത്തെക്കുറിച്ച് സംതൃപ്തിയില്ലായ്മ ഉണ്ടെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. പെൺകുട്ടികളിൽ നടത്തിയ പഠനത്തിൽ 77.6% പേരും സ്വന്തം ശരീരത്തെക്കുറിച്ചും രൂപത്തെക്കുറിച്ചും നിരാശയുള്ളവരാണെന്ന് വ്യക്തമാക്കുന്നുണ്ട്. സിനിമ സാംസ്കാരിക രംഗത്തെ പ്രശസ്തരായ വ്യക്തികൾ പോലും വണ്ണം വെച്ചാലോ പ്രായത്തിൻ്റെ മാറ്റങ്ങളുണ്ടായാലോ സോഷ്യൽ മീഡിയയിൽ ക്രൂരമായ വിചാരണയ്ക്ക് ഇരയാകുന്നു.

0: ഹലോ,
1: ഞാനാ.
0: ആ ദീപ, എന്താ ഈ സമയത്ത്?
1: ഇന്നലെ സ്കൂളിൽ എന്തോ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നല്ലേ. ആമിയുടെ ഫോട്ടോ ചേച്ചി സ്റ്റോറി ഇട്ടിരിക്കുന്നത് ഞാൻ കണ്ടു. ചേച്ചി ഇതെന്തൊരമ്മയാ! അവളുടെ നിറത്തിനും വണ്ണത്തിനും ആ യൂണിഫോം പോലും ചേരുന്നില്ലെന്നേ. കുറച്ചുകൂടി സൈസ് കൂട്ടി ഒരു പുതിയ യൂണിഫോം ഒന്ന് തയ്ച്ച് കൊടുക്ക അവക്ക്. അവളുടെ നിറമാണെങ്കിൽ വീണ്ടും കുറഞ്ഞു. ഇതൊക്കെ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ അമ്മമാരല്ലേ.
0: നിർത്തു ദീപേ, എന്റെ മകളെ കുറിച്ച് ഇനി നീ ഒരു അക്ഷരം പരിഹാസത്തോടെ സംസാരിക്കരുത്. അവളുടെ നിറവും ഭാരവും അല്ല അവളുടെ കഴിവ്. ഇനി മേലാൽ ഇത്തരം അനാവശ്യ തമാശകളുമായി എന്നെ ഫോൺ വിളിക്കരുത്.
2: അമ്മേ, അമ്മ ഇത്രയും ഉറക്കെ ദീപാന്റിയോട് സംസാരിക്കുമെന്ന് ഞാൻ മനസ്സിൽ പോലും വിചാരിച്ചില്ല.
0: അമ്മയ്ക്ക് തെറ്റുപറ്റി മോളെ. മറ്റുള്ളവർ പറയുന്നത് കേട്ട് അതാണ് ശരിയെന്ന് കരുതിയത് അമ്മയുടെ അജ്ഞത കൊണ്ടാണ്. എനിക്ക് മനസ്സിലായി അമ്മി, നമ്മൾ മാറ്റേണ്ടത് കുട്ടികളുടെ ശരീരത്തിന്റെ ആകൃതിയല്ല, നമ്മൾ മാറ്റേണ്ടത് ഈ സമൂഹത്തിന്റെ കാഴ്ചപ്പാടാണെന്ന്.
2: അമ്മയ്ക്കത് മനസ്സിലായല്ലോ. അത് മതി എനിക്ക്. ഒരാളുടെ സന്തോഷവും ആത്മവിശ്വാസവും തകർത്തുകൊണ്ടുണ്ടാക്കുന്ന ഈ തമാശകളുണ്ടല്ലോ, അതൊരിക്കലും തമാശയല്ലമ്മേ. അതൊരു മാനസിക കുറ്റകൃത്യമാണ്.

0: അമ്മേ, ഞാൻ ഇന്ന് ആ മഞ്ഞ ഫ്രോക്ക് അല്ല ഇടുന്നത്.
1: ആഹാ, പിന്നെ ഏതാ അമ്മേ?
0: മറ്റുള്ളവർ എന്ത് പറയും, എന്റെ ശരീരത്തിന് ചേരില്ല എന്നൊക്കെ പേടിച്ച് ഞാൻ മാറ്റിവെച്ചിരുന്ന ആ വെള്ള കുർത്തയും ബ്ലൂ ജീൻസും ഉണ്ടല്ലോ, അതാണ് ഞാൻ ഇന്ന് ഇടാൻ പോകുന്നത്.
1: അത് സൂപ്പറാ മോളെ. ആ വെള്ള കുർത്തയിലും ജീൻസിലും എന്റെ മോളിന്ന് ലോകത്തിലെ ഏറ്റവും സുന്ദരിയായ പെൺകുട്ടിയായിരിക്കും.
0: അല്ലേലും ഞാൻ എപ്പോഴും സുന്ദരിയാ.

അതെ, ബോഡി ഷെയ്മിംഗ് എന്നാൽ ഒരു വ്യക്തിയുടെ മാനസിക ആരോഗ്യത്തിന് മേൽ നാം ഏൽപ്പിക്കുന്ന ആഴത്തിലുള്ള ക്ഷതമാണ്. നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? വീടുകളിൽ നിന്നും മാറ്റം വരട്ടെ. കുഞ്ഞുങ്ങളെ അവരുടെ നിറത്തിൻ്റെയോ രൂപത്തിൻ്റെയോ പേരിൽ മറ്റുള്ളവരുമായി ഉപമിക്കാതിരിക്കുക. ബോഡി പോസിറ്റിവിറ്റി വളർത്തുക. വിദ്യാലയങ്ങളിലും വീടുകളിലും ഓരോ ശരീരത്തെയും ബഹുമാനിക്കാനുള്ള അവബോധം സൃഷ്ടിക്കുക. വാക്കുകളിൽ ജാഗ്രത പുലർത്തുക. തമാശയായി പോലും ഒരാളുടെ രൂപത്തെ കളിയാക്കാതിരിക്കുക. ഒരാളുടെ മൂല്യം നിശ്ചയിക്കുന്നത് അവരുടെ ശരീരത്തിൻ്റെ അളവുകളോ ചർമ്മത്തിൻ്റെ നിറമോ അല്ല, മറിച്ച് അവരുടെ ചിന്തകളും പ്രവൃത്തികളുമാണ്. വാക്കുകൾ കൊണ്ട് മുറിവേൽപ്പിക്കാതിരിക്കാം. മനുഷ്യരെ മനുഷ്യരായി സ്നേഹിക്കാം. ശരീരത്തിനല്ല, ചിന്തകൾക്കാണ് ഭംഗി വേണ്ടത്.

അഴകളവുകൾക്കപ്പുറമുള്ള മനുഷ്യൻ. ചിത്രീകരണം സമാപിക്കുന്നു. രചന ആതിര വിജയ്, ശബ്ദസാന്നിധ്യം ജോഷിലാൽ, ആദ്യ എ നായർ, സൗമ്യ ജെ വി, ധന്യരാജ് യു. നിർവഹണം സെവിൽ ജിഹാൻ. നിർവഹണ സഹായം സൗമ്യ ജെ വി.

ആകാശവാണി ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. തുടർകഥ. ഈ ചിത്രത്തിനു വേണ്ടി എം ജി ശ്രീകുമാറും ചിത്രയും പാടിയ ഗാനമാണ് ആദ്യം. ഒ എൻ വി കുറുപ്പിന്റെ വരികൾ, എസ് പി വെങ്കടേഷിന്റെ സംഗീതം.

0: ചലച്ചിത്ര ഗാനങ്ങളാണ് കേട്ടത്. ആകാശവാണി, സമയം 12 മണി. ഇപ്പോൾ
1: നേർവഴി.

പ്രിയ ശ്രോതാക്കൾക്ക് നേർവഴിയിലേക്ക് സ്വാഗതം. ഇന്ന് നേർവഴിയിൽ വിദ്യാർത്ഥിനിയായ അമൃത എസ് ആണ് അതിഥിയായി എത്തിയിരിക്കുന്നത്. അമൃതയെ നമുക്ക് പരിചയപ്പെടാം.

0: ശാരീരിക പരിമിതികളെ ലക്ഷ്യബോധത്താലും കഠിന പരിശ്രമത്താലും അതിജീവിക്കാൻ സാധിക്കുമെന്ന് തെളിയിച്ച നിരവധി വ്യക്തിത്വങ്ങളെ നേർവഴിയിലൂടെ നാം പരിചയപ്പെട്ടിട്ടുണ്ട്. ഇന്ന് നേർവഴിയിൽ സംഗീതം, ചിത്രകല എന്നീ മേഖലകളിൽ കഴിവ് തെളിയിച്ച വിദ്യാർത്ഥിനി അമൃത എസ് ആണ് നമ്മളുടെ അതിഥി. പരിപാടിയിലേക്ക് സ്വാഗതം.
1: താങ്ക് യു.
0: അപ്പോൾ നമുക്ക് അമൃതയുടെ കുട്ടിക്കാലം മുതൽ തുടങ്ങാം. പഠിച്ചത് എവിടെയാണ്?
1: ഞാൻ പല സ്കൂളിലായിട്ടാണ് പഠിച്ചത്. നെടുമങ്ങാട് എൽ പി സ്കൂള്, ബോർഡിംഗ് സ്കൂളിൽ പഠിച്ചു, ജവഹർ നവോദയ വിദ്യാലയ. പിന്നെ നെടുമങ്ങാട് ഹയർ സെക്കൻഡറി സ്കൂളിൽ പ്ലസ് വൺ പ്ലസ് ടു പഠിച്ചു. കുട്ടിക്കാലം ഇത്രയും അങ്ങനെയാണ് പോകുന്നത്.
0: പഠിക്കാൻ വീട്ടിൽ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് തരുന്നത് ആരാണ്?
1: ഏറ്റവും കൂടുതൽ സപ്പോർട്ട് തരുന്ന എൻ്റെ രണ്ട് ചേച്ചിമാരാണ്.
0: അവരൊക്കെ എന്താ ചെയ്യുന്നത്?
1: മൂത്ത ചേച്ചി മേക്കപ്പ് ആർട്ടിസ്റ്റാണ്. ഇളയ ചേച്ചി ഇപ്പോൾ ഒരു ഫാർമയിലെ അക്കൗണ്ട് സെക്ഷനിൽ വർക്ക് ചെയ്യണം.
0: സ്കൂളിംഗ് കഴിഞ്ഞിട്ട് പിന്നെ ഡിഗ്രി എവിടെയാണ് ചെയ്തത്?
1: ഞാൻ ഡിഗ്രി ചെയ്തത് വൈദക്കാട് വിമൻസ് കോളേജിലാണ്.
0: ഏത് സബ്ജക്റ്റാ എടുത്തിരുന്നത്?
1: ഞാൻ മെയിൻ എടുത്തത് ബി എസ് സി സുവോളജി.
0: ബി എസ് സി സുവോളജി എടുക്കാൻ എന്തെങ്കിലും പ്രത്യേകിച്ച് കാരണമുണ്ടോ?
1: ഉണ്ട്. മൃഗങ്ങളെ കുറിച്ചും കുഞ്ഞു ജീവികളെ കുറിച്ചൊക്കെ പഠിക്കാൻ, അതിനെ കുറിച്ചൊക്കെ അറിയാൻ വലിയ ആഗ്രഹമായിരുന്നു.
0: പഠന രീതി എങ്ങനെയായിരുന്നു ഡിഗ്രി തലത്തില്?
1: പഠന രീതി ഞാൻ പ്രതീക്ഷിച്ചതിനേക്കാളും വളരെ പ്രയാസമായിരുന്നു. പക്ഷേ അധ്യാപകർ നല്ല സപ്പോർട്ടായിരുന്നു. പ്രാക്ടിക്കൽ സെഷനൊക്കെ വരുമ്പോൾ പ്രത്യേകം ഒന്ന് പറഞ്ഞു തരികയും മൈക്രോസ്കോപ്പിയൊക്കെ കൂടെ കാണുന്ന കാര്യങ്ങളൊക്കെ അതിൻ്റെ പടങ്ങളൊക്കെ വെച്ച് ഇന്ന ഇന്നതാണെന്നൊക്കെ പറഞ്ഞ് പറഞ്ഞു തരികയൊക്കെ ചെയ്യുമായിരുന്നു. കുറച്ചും കൂടെ കംഫർട്ടായിരുന്നു പഠിക്കാൻ.
0: സുവോളജിയെ സംബന്ധിച്ച് എനിക്ക് തോന്നുന്നു റെക്കോർഡ് വരയ്ക്കാനും അതുപോലെ അല്ലേ?
1: ഞാൻ സ്വന്തമായിട്ടാണ് റെക്കോർഡ് വരച്ചത്.
0: അതെയോ? എല്ലാം
1: സ്വന്തമായിട്ടാണ്.
0: അപ്പൊ വരയ്ക്കോ നന്നായിട്ട്? വരയ്ക്കാനുള്ള ടാലന്റ് എപ്പോഴാണ് തിരിച്ചറിഞ്ഞത്?
1: ഏകദേശം യു കെ ജി ഒന്നാം ക്ലാസ് ആ സമയത്താണ് ഈ മാഗസീനിലൊക്കെ വന്ന കാർട്ടൂൺ ക്യാരക്ടേഴ്സ് അതിനെ വെച്ച് സ്കെച്ച് ചെയ്ത് തുടങ്ങിയതാണ്. പിന്നെ അതിനെ നോക്കി വരയ്ക്കാൻ തുടങ്ങി. കൂടുതലും 2D ആയിട്ടാണ് വരയ്ക്കുന്നത്. ചിലപ്പോൾ മാത്രം 3D പോകും. അതും പെൻസിൽ സ്കെച്ചിങ് മാത്രമേ ഉള്ളൂ. കളറിങ് എനിക്ക് അത്ര പറ്റത്തില്ല.
0: ആദ്യം വരച്ച ചിത്രം എന്താണെന്ന് ഓർമ്മയുണ്ടോ? കാരണം നമ്മൾ ആദ്യമായിട്ട് ഒരു കാര്യം ചെയ്യുമ്പോൾ ഓർത്തിരിക്കുമല്ലോ.
1: ഉണ്ട്. ഒരാൾ തപസ് ചെയ്യുമ്പോൾ ഇരിക്കുന്ന ഒരു പോസ്റ്റർ ഉണ്ടല്ലോ, അതായിരുന്നു. ഫേസ് ഇല്ല, ജസ്റ്റ് ഒരു ഔട്ട്ലൈൻ മാത്രം.
0: ഓക്കെ. മെയിൻ ആയിട്ട് എന്തൊക്കെയാണ് വരയ്ക്കാറ്?
1: ഹ്യൂമൻ ഫിഗേഴ്സ്, ഫേസസ്, അതാണ് സ്കെച്ച് ചെയ്യാറുള്ളത്. നല്ല ക്യാച്ചി ആയിട്ട് തോന്നുന്ന ആളുകളെ ഞാൻ പെട്ടെന്ന് എനിക്ക് അതിലെ ഫീച്ചേഴ്സ് കിട്ടും. അപ്പം ഞാൻ വരയ്ക്കാൻ ശ്രമിക്കാറുണ്ട്. ശ്രമിച്ചതിൽ 97% വിജയിച്ചിട്ടുണ്ട്.
0: ക്യാച്ചി എന്ന് ഉദ്ദേശിക്കുമ്പോൾ എന്താണ് മീൻ ചെയ്യുന്നത്?
1: നമുക്ക് ചില ആളുകളെ കാണുമ്പോൾ ഒരാളുടെ അതേ ഫീച്ചർ നമുക്ക് വേറൊരാളിൽ തോന്നും. അങ്ങനെ നമുക്ക് തോന്നാതെ കുറച്ച് ഡിഫറെന്റ്
0: ആണ്, യുണീക്കായിട്ടുള്ളത്,
1: യുണീക്കായിട്ടുള്ളത് അങ്ങനെ പറയാം. അങ്ങനെ തോന്നുമ്പോഴാണ് എനിക്ക് കുറച്ചുകൂടെ എളുപ്പമാണ് വരയ്ക്കാൻ. അപ്പം ഞാൻ എങ്ങനെ വരച്ചാലും ആ ആളായിട്ടേ ഇരിക്കുകയുള്ളൂ. സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റിലുള്ള ഒരു അസിസ്റ്റന്റ് പ്രൊഫസർ സജന മാം ഉണ്ട്. മാമിന് ഫോട്ടോ ഞാൻ സ്കെച്ച് ചെയ്തിട്ട്
0: കൊടുത്തിട്ടുണ്ട്.
1: അതും പെൻസിൽ ഡ്രോയിങ് ആയിട്ട് തന്നെ. പിന്നെ ഞാൻ വരച്ചു കൊടുത്തത് കോയമ്പത്തൂരിലുള്ള രണ്ട് മ്യൂസീഷ്യൻസ് ആണ്. ഒരു ട്വിൻസ് ആണ്. കംപ്ലീറ്റ്ലി മ്യൂസിക്കൽ ഫാമിലിയാണ്. പാട്ട് പാടും, കീബോർഡിസ്റ്റ് ഉണ്ട്, ഡ്രമ്മർ ഉണ്ട്, വയലിനിസ്റ്റ്, ഫ്ലൂട്ട് സ്റ്റേ എല്ലാവരും ഉണ്ട്. അവരുടെ ഫാമിലിയിൽ കൊച്ചുകുട്ടി വരെയുള്ള എല്ലാവരും ഓരോ ഇൻസ്ട്രുമെന്റിൽ അല്ലെങ്കിൽ വോക്കലിൽ കഴിവ് തെളിയിച്ചവരാണ്. അത്രയും നല്ലൊരു ഫാമിലിയായിട്ട് എനിക്ക് ഒരു ടൈപ്പ് ഉണ്ടായി.
0: അവരെങ്ങനെ മീറ്റ് ചെയ്യുന്നത്?
1: അവർ, ഞാൻ ആദ്യമായിട്ട് സ്മ്യൂൾ എന്നൊരു ആപ്പുണ്ട്. അപ്പൊ ആ ആപ്പ് വഴി ഞാനിങ്ങനെ പാടി പാടിയപ്പോൾ ക്വസ്റ്റ്യൻസ് നോക്കിയപ്പോൾ ഒരാൾ വീണ വായിക്കുന്നു, ഒരാൾ പാടുന്നു, ഇത് രണ്ടുപേരും ഒരാളാണോ, അങ്ങനെ കൺഫ്യൂഷൻ വന്ന് നോക്കിയപ്പോൾ അല്ല, രണ്ടുപേരാണ്. പിന്നെ ഞാൻ അവരെ ജസ്റ്റ് ഇങ്ങനെ പ്രൊഫൈൽ നോക്കി വന്നപ്പോൾ ട്വിൻസ് ആണെന്ന് മനസ്സിലായി. അപ്പോൾ ആ ചേച്ചിയോട് ഞാൻ ഇങ്ങനെ ചോദിച്ചു, ചേച്ചി വീണ പഠിക്കാൻ ആഗ്രഹമുണ്ട്, അപ്പോൾ വീണ വാങ്ങാൻ എന്തൊക്കെ നോക്കണം എന്ന് ചോദിച്ചപ്പോൾ ചേച്ചി ഒന്നും ആലോചിക്കാതെ എനിക്ക് സഡൻ റിപ്ലൈ തരാണ്, എൻ്റെ കയ്യിലൊരു വീണയുണ്ട്, ഞാനത് മോൾക്ക് തരാം, അത്രയും ഡെഡിക്കേറ്റഡ് ആയിട്ട് പഠിക്കാൻ റെഡി ആണെങ്കിൽ ഞാൻ എൻ്റെ വീണ നിനക്ക് തരാം എന്ന് പറഞ്ഞു. ഞാനിങ്ങനെ വണ്ടടിച്ച് നിന്നു. ഞാൻ അമ്മയോടൊന്നും പറഞ്ഞിട്ടില്ല. ഒരു ദിവസം രാത്രി 10 മണിയായപ്പോൾ ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മ ഇങ്ങനെ ഒരു സംഭവമുണ്ട്, ചേച്ചി ഇങ്ങനെ തരാമെന്ന് പറയുന്നു, എൻ്റെ നമ്പർ ചോദിച്ചിട്ടുണ്ട്. ഓൺലൈനായിട്ട് പരിചയപ്പെടുമ്പോൾ ചതിക്കുഴികൾ വരാം.
0: അതുകൊണ്ടൊരു
1: ഒരു പേര് മനസ്സിലുണ്ട്. എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു, എന്തായാലും നമ്പറൊക്കെ കൊടുക്കാം, എന്റെ നമ്പർ തന്നെ ഞാൻ കൊടുത്തു. വിളിച്ചു സംസാരിച്ചു, സൗണ്ട് കേട്ടപ്പോ എനിക്ക് ഓക്കെയാണ്. ഞാൻ അവരുടെ ഇന്റർവ്യൂസ് ഒക്കെ കണ്ടിട്ടുണ്ട്. അപ്പോ
0: സീമ
1: തന്നെയാണ് എന്ന് എനിക്ക് ഉറപ്പായി. നെക്സ്റ്റ് മന്ത് തന്നെ എനിക്ക് വീണ ബാംഗ്ലൂരിൽ നിന്ന് എത്തിച്ചു തന്നു. ഞാനത് കൊച്ചുവേളി റെയിൽവേ സ്റ്റേഷനിൽ പോയി റിസീവ് ചെയ്തു. നല്ല ഹാപ്പിയായിരുന്നു. അങ്ങനെയാണ് വീണയിലോട്ട് എത്തുന്നത്. അത് കഴിഞ്ഞ് 2 മാസം കഴിയുമ്പോൾ ഞാൻ കോയമ്പത്തൂർ പോയി അവരുടെ ഡ്രോയിങ് അവർക്ക് നേരിട്ട്
0: കൊടുത്തു.
1: അവരും പ്രതീക്ഷിച്ചിട്ടില്ല. അത് അവർക്കും സർപ്രൈസ് ആയിരുന്നു.
0: അവരുടെ പേരെന്തൊക്കെയാണ്?
1: ട്വിൻ സിസ്റ്റേഴ്സിന്റെ പേര് രഞ്ജനി ആൻഡ് ഭൈരവി. അവർക്കൊരു ചേച്ചി ഉണ്ട്.

0: ചാരുമതി. ഒരു മൂന്നുപേരും സിസ്റ്റേഴ്സാണ്.
1: ഓക്കെ.
0: മൂത്ത ചേച്ചിനത് കൊടുത്തിട്ടില്ല, അതെന്റെ കൈ ഇരിക്കുന്നേ ഉള്ളു. ബാംഗ്ലൂർ പോണമെന്നുണ്ട്, മൂത്ത ചേച്ചി ബാംഗ്ലൂർ സെറ്റിൽഡാണ്, അപ്പൊ അവിടെ പോയി കൊടുക്കണമെന്നാണ് എന്റെ ആഗ്രഹം.
1: ഇപ്പൊ പറഞ്ഞല്ലോ വീണ പഠിക്കുന്ന കാര്യം, അതിലേക്ക് എങ്ങനെയാണ് വരുന്നത്?
0: എനിക്ക് കൊഞ്ഞനാളും മുതലേ വീണയും ഫ്ലൂട്ടും വലിയ ഇഷ്ടമുള്ള ഇൻസ്ട്രുമെന്റ്സ് ആണ്. ഫ്ലൂട്ടിന് പഠിക്കാൻ വേണ്ടിട്ട് ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിലും എനിക്ക് ബ്രീത്തിങ് പ്രോബ്ലം ഉണ്ട്. ഞാൻ അതുകൊണ്ട് അത് പഠിക്കാൻ ഞാൻ മുതിർന്നിട്ടില്ല. പക്ഷെ വീണ പഠിക്കാൻ കുഞ്ഞുനാളിലെ മുതലേ ഇഷ്ടം ഉണ്ടായിരുന്നു. പക്ഷെ കുഞ്ഞുനാളിലൊന്നും നടന്നില്ല. കോളേജിൽ ഫസ്റ്റ് ഇയർ ആയിരുന്ന സമയത്താണ് അതിനൊരു അവസരം കിട്ടിയത്. ഞാൻ പറഞ്ഞു അമ്മ പറ്റില്ലെങ്കിൽ വേണ്ട, അമ്മ കുഴപ്പമില്ല എന്ന് പറഞ്ഞ്. കുറച്ച് ഫൈനാൻഷ്യൽ പ്രോബ്ലംസ് ഉണ്ടായിരുന്നു ആ ടൈമിൽ. ഇല്ല ശരിയാവില്ല, നിന്നെ ഇത് ഞാൻ പഠിപ്പിച്ചിട്ട് ഇവിടെ നിന്നോട് വേറെ എന്തും പഠിക്കാൻ പോയാൽ മതി. പിന്നെ അമ്മ വലിച്ചെടുത്ത് കൊണ്ടുപോയതാണ്. അങ്ങനെയാണ് ഞാൻ വീണ പഠിക്കാൻ സ്റ്റാർട്ട് ചെയ്തത്.
1: അത് എവിടെയാണ് പഠിക്കാൻ പോയത്?
0: അത് ഞാൻ ആദ്യം സ്റ്റാർട്ട് ചെയ്തത് എന്റെ വീടിനടുത്ത് തന്നെ ഉള്ള ഒരു സാറിന്റെ അടുത്താണ്. പിന്നീട് അത് തന്നെ ഒരു രണ്ടു മാസം കഴിഞ്ഞപ്പോൾ ഞാനിവിടെ തിരുവനന്തപുരം കണ്ണമൂരുള്ള ഭരതക്ഷേത്രം എന്ന് പറയുന്ന ഇൻസ്റ്റിറ്റ്യൂഷനിൽ പഠിക്കുന്നു. അവിടെ ഒരു 4 വർഷത്തോളം ഞാൻ പഠിച്ചു.
1: വേറെ ഏതെങ്കിലും ഇൻസ്ട്രുമെന്റ്സും പഠിക്കുന്നുണ്ടോ?
0: വയലിൻ പഠിക്കുന്നുണ്ട്.
1: ഇതിനൊക്കെ ടൈം എപ്പോഴാ കണ്ടെത്തുക?
0: എന്റെ ഡേ ടൈം ഫുള്ളും വോക്കൽ ഇൻസ്ട്രുമെന്റ് രണ്ടും പഠിക്കാനുള്ള ഷെഡ്യൂളുണ്ട്. അപ്പൊ അതിനുള്ളിൽ തന്നെ ഞാൻ പഠിക്കുന്നുണ്ട്.
1: വോക്കല് പഠിക്കുന്നത് എവിടെയാ?
0: മാജിക് പ്ലാനറ്റില് ഡിഫറെന്റ് ആർട്സ് സെന്റർ എന്ന് പറഞ്ഞിട്ടൊരു വിങ് ഉണ്ട്. അവിടെയാണ് പലതരം ഡിസബിലിറ്റീസ് ഉള്ള കുട്ടികളുടെ ഒരു സെന്ററാണ്. ആർട്ട് മാത്രമാണ് അതിൽ ഫോക്കസ് ചെയ്യുന്നത്. അപ്പൊ അവിടെ ആപ്ലിക്കേഷൻ കൊടുത്തിരുന്നു, അവിടെ ഞാൻ സെലക്ട് ആയി. അപ്പൊ അവിടെ തന്നെയാണ് ഇപ്പൊ വോക്കൽ പഠിക്കുന്നുണ്ട്. കർണാട്ടിക് വോക്കൽ
1: പഠിക്കുന്നു അല്ലെ. ഇനി എന്താണ് ചെയ്യണമെന്നാണ് ആഗ്രഹം അടുത്തതായിട്ട്?
0: എനിക്ക് ബിഎ മ്യൂസിക് എടുക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു, പേടി കാരണം അപ്ലൈ ചെയ്യാത്തതാണ്.
1: ഇപ്പൊ കോൺഫിഡൻസ് കിട്ടിയോ?
0: ഇപ്പൊ കോൺഫിഡൻസ് ഉണ്ട്. ബി പി എ വീണ ചെയ്യണമെന്ന് ആഗ്രഹിച്ചിരുന്നു. ഫൈനാൻഷ്യൽ പ്രോബ്ലം കാരണം ഫർദർ എഡ്യൂക്കേഷന് പോകാനുള്ള ബുദ്ധിമുട്ട് ഇടയ്ക്ക് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഞാൻ തന്നെ അത് വേണ്ടാന്ന് വെച്ചു. പിന്നെ ഇപ്പോൾ ഞാൻ എൻ്റെ സെൻറ്ററിൽ തന്നെ മ്യൂസിക്കിലെ ഡിപ്ലോമ കോഴ്സ് അവർ ചെയ്യിക്കുന്നുണ്ട്. അപ്പോൾ അതിനെ ബേസ് ചെയ്താണ് ഇപ്പോൾ കർണാട്ടിക് വോക്കൽ ഞാൻ പഠിച്ചു തുടങ്ങിയത്. അതിനെ ബേസ് ചെയ്ത് മ്യൂസിക്കിൽ തന്നെ എനിക്ക് മുന്നോട്ട് പോകണമെന്ന് ആഗ്രഹമുണ്ട്. ഇൻസ്ട്രുമെൻ്റലി ആണെങ്കിലും വോക്കലി ആണെങ്കിലും
1: മ്യൂസിക് തന്നെ ഒരു കരിയറായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനാണോ ഇഷ്ടം?
0: ആഗ്രഹം.
1: ബി എസ് സി സുവോളജി കഴിഞ്ഞല്ലോ, അപ്പൊ അതിന്റെ ഫർദർ സ്റ്റഡീസ് പോകാൻ താല്പര്യമുണ്ടോ അതോ മ്യൂസിക്ക് തന്നെ ഫുള്ളി ഫോക്കസ്?
0: മ്യൂസിക് മാത്രം.
1: പിന്നെ വീട്ടില് എല്ലാരും നല്ല സപ്പോർട്ടീവ് ആണോ?
0: എന്റെ ഇഷ്ടങ്ങൾ എന്താണോ അതനുസരിച്ച് പൊക്കോളാനാണ് അച്ഛനും അമ്മയും പറയുന്നത്.
1: കരിയർ വൈസ് ഇങ്ങനെ ചിന്തിക്കുമ്പോൾ പല കാര്യങ്ങളും വരുമല്ലോ, പഠിത്തം വരും, ജോലി വരും, കുറെ കാര്യങ്ങൾ. ആ ഒരു കൺഫ്യൂഷനിൽ നിന്ന് ഒരു ഡിസിഷൻ മേക്കിങ്ങിൽ എത്താൻ ഏറ്റവും കൂടുതൽ സഹായിക്കുന്നത് എന്താണ് അമൃതയെ സംബന്ധിച്ചിടത്തോളം?
0: എന്നെ സംബന്ധിച്ചിടത്തോളം എന്റെ ഫാമിലിയിൽ അകത്ത് തന്നെ ഉണ്ടായിട്ടുള്ള കുറെ സംഭവങ്ങളാണ് എനിക്ക് ഡിസിഷൻ മേക്കിങ്ങിന് ഏറ്റവും കൂടുതൽ
1: ഹെൽപ്പ്
0: ചെയ്യാനോന്ന് പറയുന്നത്.
1: ഓക്കെ.
0: ഹെൽപ്പിംഗ് എന്ന് പറയുന്നതിനെക്കാട്ടി കുറെ ലെസൺസ് ഉണ്ട്. അത് വെച്ചിട്ടാണ് ഇപ്പൊ ഡിപ്ലോമ എടുക്കണം എന്ന വാശിയുള്ളതും ആ ലെസൺസിന്റെ ബേസിസിലാണ്.
1: ഇൻഫ്ലുവൻസ് ചെയ്ത വ്യക്തികൾ ആരൊക്കെയാണ് ത്രൂ ഔട്ട് ഹെൽപ്പ് ചെയ്തത് അല്ലെങ്കിൽ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരാള്?
0: ഞാൻ 6th ക്ലാസ്സിലേക്ക് എൻട്രൻസ് ടെസ്റ്റ് എഴുതിയിട്ട് ജവഹർ നവോദയ വിദ്യാലയ എന്ന സ്കൂളിലോട്ട് സെലക്ഷൻ നേടിയിട്ടുണ്ടായിരുന്നു. അത് ബോർഡിംഗ് സ്കൂളാണ്. 6 മുതൽ 10 വരെ ഞാൻ അവിടെ
1: പഠിച്ചത്,
0: അവിടെ നിന്ന് പഠിക്കുകയാണ്. അപ്പൊ അവിടെ തന്നെ ഉള്ള ആർട്ട് ടീച്ചറായിരുന്ന സജീവ്മാർ സാർ എന്നിട്ടൊരു ടീച്ചറുണ്ട്. എനിക്ക് പാടാൻ അല്ലെങ്കിൽ ഇൻസ്ട്രുമെന്റിൽ ഒരു ടേസ്റ്റ് ഉണ്ട് എന്ന് കൂടുതൽ എനിക്ക് മനസ്സിലാക്കി തന്നത് സാറാണ്. അപ്പൊ സാർ എന്നോട് പറഞ്ഞത് സൗണ്ട് എഞ്ചിനീയറിങ്ങോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ
1: കോഴ്സസ്
0: ചെയ്യണം എന്നൊക്കെ സാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അതുപോലെ സപ്പോർട്ട് ചെയ്ത വേറെ ആരും എന്റെ ലൈഫിൽ ഇല്ല. 5 വർഷത്തെ സാറിന്റെ സപ്പോർട്ട് എന്ന് പറയുന്നത് വലിയ സപ്പോർട്ടായിരുന്നു. അതുപോലെ എനിക്ക് അന്നനാളത്തിനും ശ്വാസനാളിയിലും പോകുന്ന ഫ്ലാപ്പ് ഉണ്ടല്ലോ, ആ ഫ്ലാപ്പ് മാറുന്നതിന് ചെറിയൊരു പ്രശ്നമുണ്ട്. പിന്നെ ചായ കുടിക്കുമ്പോഴും വെള്ളം കുടിക്കുമ്പോഴും ഒക്കെ മാറി കയറാറുണ്ട്. അപ്പൊ അങ്ങനെ പ്രശ്നം വരുമ്പോൾ ശബ്ദം അടയാറുണ്ട്. ആദ്യമൊക്കെ എനിക്ക് വളരെ വെപ്രാളം തോന്നുമായിരുന്നു, പിന്നെ അത് ശീലമായപ്പോ അതിനെ കൺട്രോൾ ചെയ്യാൻ ഞാൻ തന്നെ പഠിച്ചു.
1: പല കാര്യങ്ങളും നമ്മൾ പഠിക്കും, എന്നിട്ട് ഒരു ഘട്ടത്തിൽ കരിയർ വൈസ് ഏതിൽ ഫോക്കസ് ചെയ്യണമെന്ന് കൺഫ്യൂസ്ഡ് ആയിട്ടിരിക്കും. ഒരു കൺഫ്യൂഷൻ മോഡിൽ ഇരിക്കുന്ന ആളുകളോട് എന്താണ് അമൃതയ്ക്ക് പറയാനുള്ളത്?
0: ഞാനും വളരെ വലിയൊരു കൺഫ്യൂഷൻ മോഡിൽ ഇരുന്ന ആളാണ്. പക്ഷേ എന്റെ മുന്നിൽ ഒരു വാതിൽ തുറന്നു കിട്ടിയപ്പോൾ ഞാൻ ആദ്യം ആലോചിച്ചു ഇത് വേണോ വേണ്ടയോ ഒരുപാട് തവണ ആലോചിച്ചു. ചുറ്റും നിന്ന് കുറേ പേര് പറഞ്ഞു വേണ്ട, അത് എടുക്കണ്ട, ഇതിൽ പോയ സ്കോപ്പ് ഇല്ല, നീ എന്ത് ചെയ്യും എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ നമ്മളെ മുന്നിൽ വരും. നമ്മൾ ഫോക്കസ്ഡ് ആണ്, നമുക്കതിൽ വിശ്വാസം ഉണ്ടെങ്കിൽ

0: നമ്മളെ മുന്നിൽ തുറന്നു കിട്ടുന്ന ആ വാതിലിലൂടെ നമ്മൾ കടന്നു പോകുക തന്നെ വേണം. എന്തായാലും
1: തീർച്ചയായിട്ടും
0: നല്ല റിസൾട്ടേ ഉണ്ടാവുള്ളൂ. അത്
1: തീർച്ചയായിട്ടും.
0: എനിക്ക് ഈ ഒരു 1.5 വർഷത്തിനുള്ളിൽ എൻ്റെ പുതിയ തീരുമാനത്തിന് നല്ല റിസൾട്ട് ഉണ്ടായി. അത് പൂർത്തിയാക്കണം എന്നുള്ളത് അതിയായ ആഗ്രഹമാണ്. പൂർത്തിയാക്കാൻ 100 100% ഞാൻ പ്രവർത്തിക്കാൻ തയ്യാറുമാണ്. അതുപോലെ തന്നെ എല്ലാവരും ഫോക്കസ്ഡ് ആയിരിക്കണം, അതിനുവേണ്ടി പ്രയത്നിക്കുകയും ചെയ്യണം എന്നാണ് എനിക്ക് പറയാനുള്ളത്.
1: സ്കെച്ച് ചെയ്യുന്നതിനെ പറ്റി പറഞ്ഞല്ലോ, അത് എങ്ങനെയാണ് ആക്ച്വലി ഓരോ പടങ്ങളും വരയ്ക്കുന്നത്, അതൊന്ന് ഡീറ്റെയിൽ ആയിട്ട് പറയാമോ?
0: സ്കെച്ച് ചെയ്യുന്നതിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ആദ്യം എൻ്റെ റൂമിനെ കുറിച്ച് പറയണം. എനിക്കായിട്ടൊരു റൂം സെറ്റ് ചെയ്ത് തന്നിട്ടുണ്ട്. ബെഡ്റൂമായിട്ടല്ല, എനിക്കിഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടൊരു
1: ചെയ്യാൻ
0: കുഞ്ഞു റൂമുണ്ട്. ആ റൂമിൽ ഞാൻ ചുവരിൽ ചിത്രം വരച്ചിട്ടുണ്ട്. എൻ്റെ ക്രാഫ്റ്റ് വർക്കുകൾ, കുഞ്ഞു കുഞ്ഞു പണികളൊക്കെ ഉണ്ട്. കൈ കിട്ടുന്ന സാധനങ്ങളെ കുറിച്ച് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി ആ റൂമിലുള്ള റാക്കിൽ തന്നെ വെക്കാറുണ്ട്. പക്ഷെ അതൊന്നും വേറെ ആരെയും തൊടാൻ സമ്മതിക്കാറില്ല. കാരണം എനിക്ക്
1: ഇഷ്ടമുള്ളത്
0: കൈയെത്തുമ്പോൾ എനിക്ക് ആ സാധനം അവിടെ നിന്ന് കിട്ടണം. വേറൊരാൾ വന്ന് എടുക്കുമ്പോൾ,
1: മിസ്പ്ലേസ് ചെയ്യുമ്പോൾ,
0: മിസ്പ്ലേസ് ചെയ്യുമ്പോൾ എനിക്ക് ആ സാധനം കിട്ടില്ല. പിന്നെ ഞാൻ അത് തേടിയെടുക്കുക എന്നുള്ളത് എനിക്ക് വലിയ ടാസ്ക്കാണ്. ചിലപ്പോൾ എനിക്ക് കിട്ടണമെന്നില്ല, കൺമുന്നിൽ തന്നെ ഇരുന്നാലും എനിക്കത് കാണാൻ പറ്റിയെന്ന് വരില്ല. അപ്പോൾ അതുകൊണ്ട് വേറെ ആരും കൈയടത്താറില്ല. ആ റൂമിൽ തന്നെ എനിക്കൊരു മേശയുണ്ട്. ആ മേശ അടച്ചു തുറക്കാൻ പറ്റുന്ന മേശയാണ്. ഉള്ളിൽ സ്പേസ് ഉണ്ട്, ഒരു ചരിവുണ്ട്. ആ ഒരു മേശയിൽ ഞാൻ വേറെ ഒന്നും വെക്കില്ല. ഒരു പെൻസില്, ഒരു സ്കെയില്, ഒരു ഇറൈസർ, ഒരു ഷാർപ്പനർ, ഒരു ഷീറ്റ് പേപ്പർ. ഷീറ്റ് പേപ്പറിന് അടിയിൽ നമ്മൾ എക്സ്റേ ഫിലിം ഉണ്ടല്ലോ, എക്സ്റേ ഫിലിം വെക്കും. എക്സ്റേ ഫിലിം വെക്കുന്നതിന്റെ കാരണം എന്ന് വെച്ചാൽ നമ്മൾ വരയ്ക്കുന്ന പേപ്പറിന് അടിയിൽ പ്രിന്റ് വരില്ല, അത് വരാതിരിക്കാൻ വേണ്ടിയിട്ട് എക്സ്റേ ഷീറ്റ് വെക്കും. എന്നിട്ട് ഇടത് സൈഡിലോട്ട് ചരിഞ്ഞ് കിടന്ന് ഞാൻ വരച്ചു തുടങ്ങും. എൻ്റെ കയ്യിൽ പേപ്പറിലുള്ള പടമാണെങ്കിൽ, ഫോണിലല്ലെങ്കിൽ ടി വി സ്ക്രീനിലാണെങ്കിൽ അത്രയും സൂം ചെയ്ത് എടുത്തിട്ട് അങ്ങനെ ഞാൻ കിടന്നാണ്
1: വരയ്ക്കുന്നത്.
0: അടുത്ത് കാണാൻ വേണ്ടി, എനിക്ക് ഓരോ പോയിന്റും അടുത്ത് കാണാൻ വേണ്ടിയിട്ട് ഞാൻ അത്രയും ക്ലോസ് ആയിട്ട് വരയ്ക്കും.
1: റേഡിയോ കേൾക്കാറുണ്ടോ?
0: റേഡിയോ കേൾക്കാറുണ്ട്.
1: റേഡിയോയിൽ ഏത് പരിപാടികളാണ് കൂടുതലായിട്ടും ഇഷ്ടമുള്ളത്?
0: മെലഡി സോങ്സ് കേൾക്കാൻ ഇഷ്ടമുള്ള ആളാണ്. പാടാനും എനിക്കതാണ് ഇഷ്ടം. അത് കൂടുതലും കേൾക്കുന്നത് ഏത് സമയത്താണോ ആ സമയത്താണ് റേഡിയോ ഞാൻ കൂടുതൽ ഓൺ ചെയ്യാറുള്ളത്.
1: അപ്പോ അമൃതയുടെ എല്ലാ സ്വപ്നങ്ങളും സാക്ഷാത്കരിച്ച് ഇനി ഒരിക്കലും വീണ്ടും കൂടുതൽ കൂടുതൽ നേട്ടം കൈവരിച്ച് നമ്മുടെ സ്റ്റുഡിയോയിൽ എത്താനാവട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി.
2: വിദ്യാർത്ഥിനിയായ അമൃത യേസുമായി സെവിൽ ജഹാൻ നടത്തിയ അഭിമുഖ സംഭാഷണമാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. നിർവഹണ സഹായം ശോഭ ബീറ്റി. നേർവഴി.

ആകാശവാണി പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ഒരു ചലച്ചിത്രഗാനം കേൾക്കാം. നായർ സാബ് എന്ന ചിത്രത്തിന് വേണ്ടി എം ജി ശ്രീകുമാറും സംഘവും പാടിയത്. ഗാനരചന ഷിബു ചക്രവർത്തി, സംഗീതം എസ് പി വെങ്കടേഷ്.

ആകാശവാണി ഇപ്പോൾ ആർ ജയദീഷ് പാടിയ ലളിതഗാനങ്ങൾ കേൾക്കാം. സംഗീതം ലോയിഡ് ജോൺ. മിന്നിത്തിളങ്ങുന്ന കിരണമായൻ മുന്നിൽ എന്ന് തുടങ്ങുന്നു ആദ്യഗാനം. രചന സിജിത അനിൽ.

0: ജയദീഷ് പാടിയ ലളിതഗാനങ്ങളാണ് ഇതുവരെ കേട്ടത്. സംഗീതം നൽകിയത് ലോയിഡ് ജോൺ. ആകാശവാണി. ഇനി അല്പസമയത്തിനകം പ്രാദേശിക വാർത്തകൾ കേൾക്കാം.
1: വളരാൻ തയ്യാറാണോ? ഉയരാൻ തയ്യാറാണോ? നിങ്ങളുടെ ബിസിനസ് പുതിയ ഉയരങ്ങളിലെത്തിക്കൂ. 85% വരെ LTVയോടെ മണപ്പുറം IGL ഗോൾഡ് ലോണിലൂടെ ഫണ്ടുകൾ നേടുന്നത് ഇപ്പോൾ വളരെ എളുപ്പമാണ്.
2: നിങ്ങൾക്കായി മാത്രം 5 കോടി രൂപ വരെയുള്ള ലോണുകൾ നിങ്ങളുടെ ബിസിനസിനെ മുന്നോട്ട് നയിക്കാൻ സഹായിക്കുന്നു. ആത്മവിശ്വാസത്തോടെ വളരൂ, നിങ്ങളുടെ ലക്ഷ്യത്തിൽ എത്തിച്ചേരൂ. നിങ്ങളുടെ ബിസിനസ് വളർത്താൻ മണപ്പുറം നിങ്ങളെ സഹായിക്കുന്നു.
1: മണപ്പുറം ഫൈനാൻസ് ലിമിറ്റഡ്, മേക്ക് ലൈഫ് ഈസി. ടോൾ ഫ്രീ നമ്പർ 1800-420-2233.
3: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ഹരിഷ്ണ. പ്രധാന വാർത്തകൾ. ഭീകരവാദത്തെ സഹായിക്കുന്ന എല്ലാ സംവിധാനങ്ങളും തകർക്കാൻ യോജിച്ച് പ്രവർത്തിക്കണമെന്ന് ഷാങ്ഹായ് സഹകരണ ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ആഹ്വാനം. ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങുമായി പ്രധാനമന്ത്രി സംവദിച്ചു. കായിക താരങ്ങൾക്ക് കൂടുതൽ അവസരങ്ങൾ ലഭിക്കാൻ സംസ്ഥാനത്ത് കായിക സർവകലാശാല ആരംഭിക്കേണ്ടത് അനിവാര്യമാണെന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലിക്കർ. മുല്ലപ്പെരിയാർ അണക്കെട്ടിൽ സുപ്രീംകോടതി നിർദ്ദേശിച്ച 5-അംഗ വിദഗ്ധ സമിതി സമഗ്ര സുരക്ഷാ പരിശോധന ആരംഭിച്ചു. അമീബിക്ക മസ്തിഷ്ക ജ്വരത്തെ തുടർന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന മലപ്പുറം സ്വദേശി മരിച്ചു. ദേശീയ പോഷകാഹാര വാരത്തിന് തുടക്കമായി. അങ്കണവാടി കുട്ടികൾക്കായുള്ള ആരോഗ്യ പരിശോധനാ പദ്ധതി ബാല്യസ്പന്ദനത്തിന് നാളെ സംസ്ഥാനത്ത് തുടക്കമാകും. ഫുട്ബോൾ ഇതിഹാസം ലയണൽ മെസ്സി രാജ്യാന്തര മത്സരങ്ങളിൽ നിന്ന് വിരമിച്ചു. വാർത്തകൾ വിശദമായി. ഭീകരവാദത്തിനുള്ള സാമ്പത്തിക സഹായം, റിക്രൂട്ട്മെന്റ്, സുരക്ഷിത താവളങ്ങൾ എന്നിവയുടെ മുഴുവൻ ശൃംഖലയും തകർക്കാൻ യോജിച്ച് പ്രവർത്തിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കിർഗിസ്ഥാന്റെ തലസ്ഥാനമായ ബിഷ്കെക്കിൽ നടന്ന ഷാങ്ഹായ് സഹകരണ സംഘടനയുടെ 26th ഉച്ചകോടിയെ

0: അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഭീകരവാദ വിഷയത്തിൽ ഇരട്ടത്താപ്പിന് സ്ഥാനമില്ലെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ തുടരുന്ന സംഘർഷങ്ങളിൽ ആശങ്ക പ്രകടിപ്പിച്ച അദ്ദേഹം യുദ്ധം ഒരു പ്രശ്നത്തിനും പരിഹാരമല്ലെന്നും പറഞ്ഞു. ഉച്ചകോടിക്ക് മുന്നോടിയായി ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങുമായി പ്രധാനമന്ത്രി സംവദിച്ചു. കായിക താരങ്ങൾക്ക് കൂടുതൽ അവസരങ്ങൾ ലഭിക്കുന്നതിന് സംസ്ഥാനത്ത് കായിക സർവകലാശാല ആരംഭിക്കേണ്ടത് അനിവാര്യമാണെന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ. ഇതിലൂടെ കായിക താരങ്ങളുടെ കഴിവും നൈപുണ്യവും വർദ്ധിപ്പിക്കാൻ സാധിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ദേശീയ കായിക ദിനാചരണവുമായി ബന്ധപ്പെട്ട് കേരള സർവകലാശാല സംഘടിപ്പിച്ച ഏക് ഖണ്ഡ ഖേൽ കെ മൈതാൻമേം പരിപാടി തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു ഗവർണർ.
1: കേരളം ഷുഡ് ഹാവ് വൺ സ്പോർട്സ് യൂണിവേഴ്സിറ്റി, എ സെപ്പറേറ്റ് സ്പോർട്സ് യൂണിവേഴ്സിറ്റി, സോ ദാറ്റ് ഇൻ ദിസ് പർട്ടിക്കുലർ ഫീൽഡ് വി കാൻ ഡു ലോട്ട് ഇൻ ദിസ്. എ സ്പോർട്സ് യൂണിവേഴ്സിറ്റി വിൽ ബി എ ഡയറക്റ്റ് ആൻഡ് പ്രോപ്പർ സ്റ്റെപ്പ് moving towards the development of sports in all these fields. We have talent, we have skill, let us put it together in a proper format in the form of sports university.
0: മന്ത്രിമാരായ റോജി എം ജോൺ, ഒജെ ജനീഷ്, ഒളിമ്പ്യൻ പി ആർ ശ്രീജേഷ് തുടങ്ങിയവർ പങ്കെടുത്തു. കാലിക്കറ്റ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയുടെ 66-ാമത് സ്ഥാപക ദിനാഘോഷങ്ങൾക്ക് തുടക്കമായി. മുഖ്യമന്ത്രി വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്തു. NIT കാലിക്കറ്റ് ഡയറക്ടർ പ്രസാദ് കൃഷ്ണ അധ്യക്ഷനായിരുന്നു. ഫ്ളാഗ്ഷിപ്പ് പരിപാടിയായ ഏകസ്വ 2026 രണ്ടാമത് ഇന്നോവേഷൻ മീറ്റും പേറ്റന്റ് എക്സ്പോയും മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്തു. മുല്ലപ്പെരിയാർ അണക്കെട്ടിൽ സുപ്രീംകോടതി നിർദ്ദേശിച്ച സമഗ്ര സുരക്ഷാ പരിശോധന ആരംഭിച്ചു. ദേശീയ ജലവൈദ്യുത കോർപ്പറേഷൻ മുൻ CMD ബൽരാജ് ജോഷി അധ്യക്ഷനായ 5-അംഗ വിദഗ്ധ സമിതിയാണ് പരിശോധനകൾ നടത്തുന്നത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ.
2: ഇന്നലെ വൈകിട്ട് കുമളിയിലെത്തിയ വിദഗ്ധ സമിതി അംഗങ്ങൾ ഇന്ന് രാവിലെ ബോട്ട് മാർഗം മുല്ലപ്പെരിയാറിലെത്തി. അണക്കെട്ടിന്റെ ഘടനാപരമായ സുരക്ഷിതത്വം, ഭൂകമ്പ പ്രതിരോധ ശേഷി, ചോർച്ചയുടെ അളവ്, സ്പിൽവേ ഷട്ടറുകളുടെ പ്രവർത്തനക്ഷമത തുടങ്ങിയ കാര്യങ്ങളാണ് സമിതി പ്രധാനമായും പരിശോധിച്ച് വിലയിരുത്തുന്നത്. വർഷങ്ങൾ പഴക്കമുള്ള അണക്കെട്ടിന്റെ സുരക്ഷ ഉറപ്പാക്കുന്നതിനായി സമഗ്ര പരിശോധന അടിയന്തിരമായി പൂർത്തിയാക്കണമെന്ന് കേരളം തുടർച്ചയായി ആവശ്യപ്പെട്ടിരുന്നു. പരിശോധനയ്ക്ക് ശേഷം വിദഗ്ധ സംഘം കേരളത്തിന്റെയും തമിഴ്നാടിന്റെയും പ്രതിനിധികളെ ഉൾപ്പെടുത്തി യോഗം ചേരും.
0: കണ്ണൂർ പരിയാരം മെഡിക്കൽ കോളേജ് ജീവനക്കാരുടെ പ്രതിനിധികൾ ഉന്നയിച്ച ആശങ്കകൾ പരിശോധിക്കാൻ വിദഗ്ധരടങ്ങുന്ന ഉന്നതതല സമിതിക്ക് രൂപം നൽകുമെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. സംസ്ഥാന സർക്കാർ മെഡിക്കൽ കോളേജ് ഏറ്റെടുത്തതിനോടനുബന്ധിച്ച് ജീവനക്കാരുടെ ശമ്പളം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലുണ്ടായ അപാകതകൾ പരിഹരിക്കുമെന്നും മന്ത്രി ഉറപ്പു നൽകി. മദ്യനയത്തെക്കുറിച്ചുള്ള ചർച്ചകൾ ഈ മാസത്തോടെ പൂർത്തിയാക്കാൻ സാധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായി മന്ത്രി എം ലിജു. തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ബാറുകൾ കുറയ്ക്കുക എന്നതാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്നും കൂട്ടായ ചർച്ചകളിലൂടെ തീരുമാനം കൈക്കൊള്ളുമെന്നും മന്ത്രി അറിയിച്ചു. രണ്ടാഴ്ച നീളുന്ന സ്വച്ഛതാ പഖ്വാടയ്ക്ക് ഇന്ന് രാജ്യമെമ്പാടും തുടക്കമാകും. കേന്ദ്രമന്ത്രി ജെ പി നദ്ദ ഉദ്ഘാടനം ചെയ്യും. തൊഴിലിടങ്ങളിൽ ശുചിത്വം ഉറപ്പാക്കുക, പരിസ്ഥിതി സംരക്ഷണം പ്രോത്സാഹിപ്പിക്കുക, തൊഴിൽ സംസ്കാരത്തിൽ ഗുണപരമായ മാറ്റങ്ങൾ കൊണ്ടുവരിക എന്നിവയാണ് പ്രചാരണത്തിന്റെ ലക്ഷ്യം. ഭരണപരമായ കാര്യക്ഷമതയും സുതാര്യതയും വർദ്ധിപ്പിക്കുന്നതിനും ഇ ഫയലിംഗ് സംവിധാനം കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനും ഭൌതിക ഡിജിറ്റൽ ശുചിത്വത്തിനൊപ്പം രേഖകളുടെ പരിപാലനത്തിനും ഇത്തവണ പ്രത്യേക മുൻഗണന നൽകുന്നുണ്ട്. തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിൽ നഗരസഭയുടെ നേതൃത്വത്തിൽ മെഗാ ശുചീകരണ യജ്ഞം സംഘടിപ്പിച്ചു. മേയർ വി വി രാജേഷ് ഉദ്ഘാടനം ചെയ്തു. ആശുപത്രി പരിസരത്തെ ശുചിത്വം എല്ലാവരുടെയും ഉത്തരവാദിത്തമാണെന്ന് അദ്ദേഹം ഓർമ്മിപ്പിച്ചു. നിരവധി പേർ ശുചീകരണ പ്രവർത്തനങ്ങളിൽ പങ്കാളികളായി. അമീബിക്ക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന യുവാവ് മരിച്ചു. മലപ്പുറം സ്വദേശിയായ മുഹമ്മദ് ഷഫീഖാണ് മരിച്ചത്. ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് മലപ്പുറത്ത് വീണ്ടും അമീബിക്ക് മസ്തിഷ്ക ജ്വരം മൂലം മരണം റിപ്പോർട്ട് ചെയ്തത്. ആരോഗ്യവകുപ്പ് പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: 140 കോടി ജനങ്ങളുടെ കഠിനാധ്വാനത്തിന്റെയും നിശ്ചയദാർഢ്യത്തിന്റെയും പ്രതിഫലനമാണ് ഇന്ത്യയുടെ 7.8% സാമ്പത്തിക വളർച്ചയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കോവിഡ് മഹാമാരിക്ക് ശേഷമുള്ള ആഗോള പ്രതിസന്ധികൾക്കിടയിലും രാജ്യം അതിവേഗം പുരോഗമിക്കുകയാണെന്നും സമൂഹ മാധ്യമത്തിൽ പങ്കുവച്ച വീഡിയോ സന്ദേശത്തിൽ അദ്ദേഹം പറഞ്ഞു. വിദേശയാത്രകൾ പരിമിതപ്പെടുത്താനും വിവാഹങ്ങൾ വിദേശ രാജ്യങ്ങളിൽ നടത്തുന്നത് ഒഴിവാക്കാനും സ്വർണം വാങ്ങുന്നത് കുറയ്ക്കാനും അദ്ദേഹം പൌരന്മാരോട് ആഹ്വാനം ചെയ്തു. ദേശീയ പോഷകാഹാര വാരത്തിന് തുടക്കമായി. സമീകൃത ആഹാരം, ആരോഗ്യകരമായ ഭക്ഷണശീലങ്ങൾ തുടങ്ങിയവയെക്കുറിച്ച് അവബോധം വളർത്തുന്നതിനാണ് സെപ്റ്റംബർ 1 മുതൽ 7 വരെ പോഷകാഹാര വാരം ആചരിക്കുന്നത്.

0: പോഷകാഹാര മേഖലയിൽ രാജ്യം വൻ മുന്നേറ്റം കൈവരിക്കുമ്പോഴും ഗോത്രമേഖലകളിലെ പോഷകാഹാരക്കുറവും വിളർച്ചയും വലിയൊരു പൊതുജനാരോഗ്യ സങ്കീർണതയായി തുടരുന്നു. ഈ മേഖലകളിൽ സംസ്ഥാന സർക്കാർ സ്വീകരിച്ചു വരുന്ന നടപടികളെക്കുറിച്ച് കാസർഗോഡ് പരപ്പയിലെ അസിസ്റ്റന്റ് ട്രൈബൽ ഡെവലപ്മെന്റ് ഓഫീസർ ഷിനു സുകുമാരൻ ആകാശവാണി വാർത്തകളോട്.
1: പട്ടികവർഗ വികസന വകുപ്പിന്റെ സമഗ്ര സുരക്ഷാ ആരോഗ്യ പദ്ധതി, മൊബൈൽ മെഡിക്കൽ യൂണിറ്റുകൾ, ഒപി ക്ലിനിക്കുകൾ, ആരോഗ്യവകുപ്പുമായി ചേർന്ന് നടത്തുന്ന പ്രത്യേക പരിപാടികൾ, പട്ടികവർഗ വിഭാഗങ്ങളുടെ പാരമ്പര്യ കാർഷിക രീതികളെ പ്രോത്സാഹിപ്പിക്കുന്നതിനും തനതായ ഭക്ഷ്യരീതികൾ കൊണ്ടുവരുന്നതിനും വേണ്ടിയുള്ള അട്ടപ്പാടിയിലെ നമത്ത് വെള്ളാമ എന്ന് പറഞ്ഞ പദ്ധതി, അട്ടപ്പാടി പോലെയുള്ള പ്രദേശങ്ങളിൽ ന്യൂട്രീഷൻ റീഹാബിലിറ്റേഷൻ സെന്ററുകൾ, അമ്മ വീട് പോലെയുള്ള പദ്ധതികൾ, ഇതിലൂടെ ഗർഭിണികളായ അമ്മമാരുടെയും നവജാത ശിശുക്കൾപ്പെടുന്ന കുട്ടികളുടെയും പോഷകാഹാരക്കുറവ് നേരിടുകയും വിളർച്ച അഡ്രസ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്.
0: അങ്കണവാടി കുട്ടികൾക്കായുള്ള ആരോഗ്യ പരിശോധനാ പദ്ധതി ബാല്യസ്പന്ദനത്തിന് നാളെ സംസ്ഥാനത്ത് തുടക്കമാകും. പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം മന്ത്രി ബിന്ദു കൃഷ്ണ തിരുവനന്തപുരം വട്ടിയൂർക്കാവ് കൊടുങ്ങാനൂർ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ നിർവഹിക്കും. ചടങ്ങിൽ കുട്ടികൾക്കായുള്ള വളർച്ചാ നിരീക്ഷണ പരിപാടി മേയർ വി വി രാജേഷ് ഉദ്ഘാടനം ചെയ്യും. അങ്കണവാടികളിലൂടെ സേവനം ലഭിക്കുന്ന മുഴുവൻ കുട്ടികൾക്കും ആരോഗ്യ പരിശോധന ഉറപ്പാക്കി തുടർ ചികിത്സ ലഭ്യമാക്കുകയും ചെയ്യുന്ന ത്രൈമാസ ആരോഗ്യ പദ്ധതിയാണ് ബാല്യസ്പന്ദനം. കേരളത്തിലെ സർക്കാർ സ്വാശ്രയ മെഡിക്കൽ ഡെന്റൽ കോളേജുകളിലെ 2026 MBBS BDS കോഴ്സുകളിൽ സംസ്ഥാന ക്വാട്ട സീറ്റുകളിലേക്കുള്ള ഒന്നാംഘട്ട അലോട്ട്മെന്റ് പ്രസിദ്ധീകരിച്ചു. കൂടുതൽ വിവരങ്ങൾ cee.kerala.gov.in ലഭ്യമാണ്. ഫുട്ബോൾ ഇതിഹാസം ലയണൽ മെസ്സി രാജ്യാന്തര മത്സരങ്ങളിൽ നിന്ന് വിരമിച്ചു. ഔദ്യോഗിക ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലൂടെയാണ് താരം ഈ തീരുമാനം അറിയിച്ചത്. 20 വർഷം നീണ്ട യാത്രയിൽ ലോകകപ്പ് വിജയം, 2 കോപ്പ അമേരിക്ക കിരീടങ്ങൾ എന്നിവ ഉൾപ്പെടുന്നതാണ് അദ്ദേഹത്തിന്റെ നേട്ടങ്ങൾ. അർജന്റീനയ്ക്കായി 207 മത്സരങ്ങൾ കളിച്ച റെക്കോർഡും മെസ്സി സ്വന്തമാക്കി. കളിക്കളത്തിൽ രാജ്യത്തിനായി 2 ദശാബ്ദത്തോളം നിറഞ്ഞുനിന്ന അദ്ദേഹം ജൂലൈയിൽ സ്പെയിനിനെതിരായ ലോകകപ്പ് തോൽവിയും പിതാവിന്റെ വേർപാടുമാണ് കളിക്കളം വിടാനുള്ള തീരുമാനത്തിലേക്ക് നയിച്ചതെന്ന് വ്യക്തമാക്കി. നേപ്പാളിലെ ത്രിശൂലി 3A ജലവൈദ്യുത പദ്ധതി പ്രദേശത്ത് തുരങ്കങ്ങൾക്കുള്ളിൽ കുടുങ്ങിക്കിടക്കുന്ന 600-ലധികം തൊഴിലാളികളെ പുറത്തെടുക്കാനുള്ള ശ്രമം തുടരുന്നു. ദുരന്തത്തിൽ മരിച്ചവരുടെ എണ്ണം 939 ആയി. 3925 പേരെ കാണാതായി. ജലവൈദ്യുത പദ്ധതി പ്രദേശങ്ങളിൽ നിന്ന് ഇതുവരെ 279 പേരെ രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. ഹിന്ദി സാഹിത്യകാരനും വിവർത്തകനുമായ ഡോക്ടർ ജെ രാമചന്ദ്രൻ നായർക്ക് വിടയേകി ജന്മനാട്. എറണാകുളം രവിപുരം ശ്മശാനത്തിൽ ഭൌതികദേഹം സംസ്കരിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. ഭീകരവാദത്തെ സഹായിക്കുന്ന എല്ലാ സംവിധാനങ്ങളും തകർക്കാൻ യോജിച്ച് പ്രവർത്തിക്കണമെന്ന് ഷാങ്ഹായ് സഹകരണ ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ആഹ്വാനം. ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങുമായി പ്രധാനമന്ത്രി സംവദിച്ചു. കായിക താരങ്ങൾക്ക് കൂടുതൽ അവസരങ്ങൾ ലഭിക്കാൻ സംസ്ഥാനത്ത് കായിക സർവകലാശാല ആരംഭിക്കേണ്ടത് അനിവാര്യമാണെന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ. മുല്ലപ്പെരിയാർ അണക്കെട്ടിൽ സുപ്രീംകോടതി നിർദ്ദേശിച്ച 5-അംഗ വിദഗ്ധ സമിതി സമഗ്ര സുരക്ഷാ പരിശോധന ആരംഭിച്ചു. അമീബിക്ക് മസ്തിഷ്ക ജ്വരത്തെ തുടർന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന മലപ്പുറം സ്വദേശി മരിച്ചു. ദേശീയ പോഷകാഹാര വാരത്തിന് തുടക്കമായി. അങ്കണവാടി കുട്ടികൾക്കായുള്ള ആരോഗ്യ പരിശോധനാ പദ്ധതി ബാല്യസ്പന്ദനത്തിന് നാളെ സംസ്ഥാനത്ത് തുടക്കമാകും. ഫുട്ബോൾ ഇതിഹാസം ലയണൽ മെസ്സി രാജ്യാന്തര മത്സരങ്ങളിൽ നിന്ന് വിരമിച്ചു. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.
2: ആകാശവാണി ഇപ്പോൾ. സമീകൃത ആഹാരം ഉറപ്പാക്കാൻ വില കൂടിയ ആഹാര സാധനങ്ങൾ വാങ്ങി ഭക്ഷണക്രമത്തിൽ ഉൾപ്പെടുത്തേണ്ടതുണ്ടോ? പോഷകാഹാര വിദഗ്ധ അസീഫ അലി സംസാരിക്കുന്നു.
3: നമ്മൾ ദിവസവും ഭക്ഷണം കഴിക്കുന്നുണ്ട്. പക്ഷേ ഒരു ചെറിയ ചോദ്യം നിങ്ങളോട് ചോദിക്കട്ടെ. നമ്മൾ കഴിക്കുന്ന ഭക്ഷണം വയറ് നിറയ്ക്കുന്നുണ്ടോ എന്നതിനൊപ്പം നമ്മുടെ ശരീരത്തെ പോഷിപ്പിക്കുന്നുണ്ടോ? രാവിലെ കഴിക്കുന്ന പ്രഭാത ഭക്ഷണം മുതൽ രാത്രി ഭക്ഷണം വരെ നമ്മുടെ ഭക്ഷണ തളികയിൽ ശരീരത്തിനാവശ്യമായ പോഷകങ്ങൾ എല്ലാം വരുന്നുണ്ടോ? ഇവിടെയാണ് പോഷകാഹാര മാസം എന്ന ആശയത്തിന്റെ പ്രസക്തി. നമ്മുടെ കുട്ടികൾക്കും സ്ത്രീകൾക്കും കുടുംബങ്ങൾക്കും സമൂഹത്തിനും ശരിയായ പോഷകാഹാരത്തെക്കുറിച്ച് അറിവ് നൽകുക എന്നതാണ് ഇതിന്റെ പ്രധാന ലക്ഷ്യങ്ങളിലൊന്ന്. പോഷകാഹാരം എന്ന് പറഞ്ഞാൽ വില കൂടിയ ഭക്ഷണം കഴിക്കണമെന്നല്ല. നമുക്ക് ലഭിക്കുന്ന ഭക്ഷണത്തിൽ നിന്ന് ശരീരത്തിന് ആവശ്യമായ പോഷകങ്ങൾ ശരിയായ അളവിലും വൈവിധ്യത്തിലും ലഭ്യമാകുക എന്നതാണ് പ്രധാനപ്പെട്ടത്. ഇന്ത്യയിൽ പോഷകാഹാരവുമായി ബന്ധപ്പെട്ട് പല പ്രശ്നങ്ങളും ഇപ്പോഴും കാണുന്നുണ്ട്. ഇത് മനസ്സിലാക്കാനായി സഹായിക്കുന്ന പ്രധാനപ്പെട്ട ഒരു സർവേയാണ് നാഷണൽ ഫാമിലി ഹെൽത്ത് സർവേ അഥവാ NFHS. NFHS 5/2019-21 കാലയളവിലെ ആരോഗ്യ പോഷകാഹാര വിവരങ്ങളാണ് നൽകുന്നത്.

അഞ്ചു വയസ്സിന് താഴെയുള്ള കുട്ടികളെ നോക്കുമ്പോൾ ഇന്ത്യയിൽ ഏകദേശം 35.5% കുട്ടികൾക്ക് പ്രായത്തിനനുസരിച്ചുള്ള ഉയരക്കുറവ്, അതായത് സ്റ്റണ്ടിംഗ് ഉണ്ടായിരുന്നു. ഏകദേശം 19.3% കുട്ടികൾക്ക് ഉയരത്തിനനുസരിച്ച് ശരീരഭാരക്കുറവ്, അതായത് വേസ്റ്റിംഗ്. 32.1% കുട്ടികൾക്ക് പ്രായത്തിനനുസരിച്ച് ശരീരഭാരക്കുറവ്, അതായത് അണ്ടർവെയ്റ്റ്. ഈ മൂന്ന് വാക്കുകൾ വളരെ ലളിതമായി ഓർക്കാം. സ്റ്റണ്ടിംഗ്, പ്രായത്തിനനുസരിച്ചുള്ള ഉയരക്കുറവ്. വേസ്റ്റിംഗ്, ഉയരത്തിനനുസരിച്ചുള്ള ഭാരക്കുറവ്. അണ്ടർവെയ്റ്റ്, പ്രായത്തിനനുസരിച്ചുള്ള ഭാരക്കുറവ്. ഇതോടൊപ്പം കുട്ടികളിലെ അനീമിയ, അതായത് വിളർച്ചയും നമ്മുടെ രാജ്യത്ത് വലിയൊരു പ്രശ്നമാണ്. കേരളത്തിലും സ്ഥിതി പൂർണ്ണമായി പ്രശ്നരഹിതമല്ല. NFHS 5 പ്രകാരം കേരളത്തിലെ 5 വയസ്സിന് താഴെയുള്ള കുട്ടികളിൽ ഏകദേശം 23% സ്റ്റണ്ടിങ്ങും 16% വേസ്റ്റിംഗും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതായത് ഭക്ഷണം ലഭ്യമാക്കുന്നു എന്നതു മാത്രമല്ല നോക്കേണ്ടത്, ഭക്ഷണത്തിന്റെ ഗുണനിലവാരം, വൈവിധ്യം, സമതുലിത ശ്രദ്ധിക്കണം. പോഷകാഹാരക്കുറവിനെക്കുറിച്ച് പറയുമ്പോൾ നമ്മുടെ ഭക്ഷണത്തിലെ പ്രധാനപ്പെട്ട ഒരു പോഷകമായ പ്രോട്ടീനെയും നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. പ്രോട്ടീൻ എന്ന് കേൾക്കുമ്പോൾ പലർക്കും ജിം, ബോഡി ബിൽഡിംഗ്, പ്രോട്ടീൻ പൗഡർ എന്നിവയാണ് ആദ്യം ഓർമ്മ വരുന്നത്. പക്ഷേ പ്രോട്ടീൻ അതിനേക്കാൾ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. നമ്മുടെ ശരീരത്തിലെ ടിഷ്യൂസ് നിർമ്മിക്കാനും റിപ്പയർ ചെയ്യുവാനും പ്രോട്ടീൻ ആവശ്യമാണ്. കുട്ടികളുടെ വളർച്ചയിലും ശരീരവികസനത്തിലും ഇതിന് പ്രധാന പങ്കുണ്ട്. ശരീരത്തിലെ എൻസൈംസ്, ഹോർമോൺസ്, ആന്റിബോഡീസ് എന്നിവയുടെ നിർമ്മാണത്തിലും പ്രോട്ടീൻ ആവശ്യമാണ്. രോഗം വന്ന ശേഷം ശരീരം വീണ്ടെടുക്കുന്ന സമയത്തും പ്രോട്ടീൻ പ്രധാനമാണ്. അതുകൊണ്ട് നമ്മുടെ എല്ലാവരുടെയും ഭക്ഷണത്തിൽ ആവശ്യമായ അളവിൽ പ്രോട്ടീൻ ഉണ്ടായിരിക്കണം. എല്ലാവർക്കും ഒരേ അളവിൽ പ്രോട്ടീൻ ആവശ്യമില്ല. പ്രായം, ശരീരഭാരം, വളർച്ച, ഫിസിക്കൽ ആക്ടിവിറ്റി തുടങ്ങിയ കാര്യങ്ങൾ അനുസരിച്ച് ആവശ്യം മാറും. ICMR NIN റെക്കമെൻഡേഷൻ അടിസ്ഥാനമാക്കി ഏകദേശം 1 മുതൽ 3 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് 12.5 ഗ്രാം, 4 മുതൽ 6 വയസ്സ് വരെ 16 ഗ്രാം, 7 മുതൽ 9 വയസ്സ് വരെ 23 ഗ്രാം, 10 മുതൽ 12 വയസ്സ് വരെ ഏകദേശം 32 മുതൽ 33 ഗ്രാം വരെ, 13 മുതൽ 15 വയസ്സ് വരെ ഏകദേശം 43 തൊട്ട് 45 ഗ്രാം, 16 മുതൽ 18 വയസ്സ് വരെ ഏകദേശം 46 ഗ്രാം പ്രോട്ടീൻ പ്രതിദിനം ഉപയോഗിക്കാം. മുതിർന്നവർക്ക് എങ്ങനെ പ്രോട്ടീൻ കണക്കാക്കാം? മുതിർന്നവരുടെ കാര്യത്തിൽ ഒരു ലളിതമായ കണക്കുകൂട്ടൽ നമുക്ക് നോക്കാം. ഒരു ആരോഗ്യമുള്ള മുതിർന്ന വ്യക്തിക്ക് ICMR NIN റെക്കമെൻഡേഷൻ അനുസരിച്ച് ഏകദേശം 0.8 ഗ്രാം പ്രോട്ടീൻ ഗുണം ശരീരഭാരം കിലോഗ്രാമിൽ എന്ന രീതിയിൽ നമുക്ക് കണക്കാക്കാം. ഉദാഹരണത്തിന്, ഒരാളുടെ വെയ്റ്റ് 60 കിലോ ആണെങ്കിൽ 60 × 0.8 ഏകദേശം 50 ഗ്രാം പ്രോട്ടീൻ ഒരു ദിവസം, 70 ആണെങ്കിൽ ഏകദേശം 58 ഗ്രാം, 80 കിലോയാണെങ്കിൽ ഏകദേശം 66 ഗ്രാം പ്രോട്ടീൻ എടുക്കാം. റെഗുലർ സ്ട്രെങ്ത് ട്രെയിനിംഗ് ചെയ്യുന്നവരിൽ കായിക താരങ്ങളിലും പ്രോട്ടീൻ ആവശ്യം കൂടുതലാണ്. കായിക പോഷകാഹാരം അനുസരിച്ച് ഏകദേശം 1.2 മുതൽ 1.6 വരെ കൂടുതലായ അളവുകളിൽ ഒരു ദിവസം പ്രോട്ടീൻ ഉപയോഗിക്കാറുണ്ട്. പ്രോട്ടീന്റെ അളവ് മാത്രമല്ല, പ്രോട്ടീന്റെ ഗുണനിലവാരവും പ്രധാനമാണ്. ഇവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. എത്ര പ്രോട്ടീൻ എന്ന ചോദ്യം മാത്രമല്ല, ഏത് പ്രോട്ടീൻ എന്നതും പ്രധാനമാണ്. പ്രോട്ടീൻ നമ്മുടെ ശരീരത്തിൽ അമിനോ ആസിഡ്സ് കൊണ്ട് നിർമ്മിച്ചിരിക്കുന്നു. അതിൽ ചില അമിനോ ആസിഡ്സ് നമ്മുടെ ശരീരത്തിന് ഭക്ഷണത്തിൽ നിന്ന് ലഭിക്കണം. ഇവയാണ് എസൻഷ്യൽ അമിനോ ആസിഡ്സ്. എല്ലാ പ്ലാന്റ് പ്രോട്ടീനുകളിലും അമിനോ ആസിഡ്സ് ഉണ്ടെങ്കിലും അവയുടെ അളവ് ഒരുപോലെയല്ല. ഉദാഹരണത്തിന്, ധാന്യങ്ങളായ അരി, ഗോതമ്പ് എന്നിവയിലെ പ്രോട്ടീനിൽ ലൈസീൻ കുറവാണ്. പയറുവർഗ്ഗങ്ങളായ പരിപ്പ്, ഇറച്ചി, ചെറുപയർ, കിഡ്നി ബീൻസ് എന്നിവയിൽ ലൈസീൻ കൂടുതലാണ്. അതുകൊണ്ട് ധാന്യങ്ങളും പയറുവർഗ്ഗങ്ങളും ഒരുമിച്ച് കഴിക്കുമ്പോൾ അവയുടെ അമിനോ ആസിഡ്സ് പാറ്റേൺ പരസ്പരം കോംപ്ലിമെന്റ് ചെയ്യുന്നു. അതുകൊണ്ടാണ് നമ്മുടെ പരമ്പരാഗത ഇന്ത്യൻ ഭക്ഷണ രീതികൾ വളരെ നല്ലതെന്ന് പറയുന്നത്. ഉദാഹരണത്തിന്, ചോറ് പരിപ്പ്, ചപ്പാത്തി പരിപ്പ്, ദോശ സാമ്പാർ, ഇഡ്ലി സാമ്പാർ. ഇവിടെ ധാന്യങ്ങൾ മാത്രം കഴിക്കുന്നതിനേക്കാൾ പയറുവർഗ്ഗങ്ങൾ ചേർക്കുന്നത് പ്രോട്ടീൻ ഗുണനിലവാരം മെച്ചപ്പെടുത്താൻ സഹായിക്കുന്നു. ധാന്യം, പയറുവർഗ്ഗം, പാൽ നല്ലൊരു ഭക്ഷണ സംയോജനമാണ്. പാൽ അല്ലെങ്കിൽ തൈര് കൂടി ചേർക്കുമ്പോൾ ഭക്ഷണത്തിന്റെ പോഷകമൂല്യം കൂടുതൽ മെച്ചപ്പെടുത്താൻ കഴിയും. ഉദാഹരണത്തിന്, ചപ്പാത്തി പരിപ്പ് തൈര്, ചോറ് പരിപ്പ് പച്ചക്കറികൾ തൈര്, ദോശ സാമ്പാർ തൈര്. പാലും പാൽ ഉൽപ്പന്നങ്ങളും പ്രോട്ടീനോടൊപ്പം കാൽഷ്യം പോലുള്ള മറ്റ് പ്രധാന പോഷകങ്ങളും നൽകുന്നു. നമ്മുടെ സാധാരണ ഭക്ഷണത്തിലെ ഇത്തരം ഭക്ഷണ സംയോജനങ്ങൾ ഉപയോഗപ്പെടുത്തുന്നതാണ് കൂടുതൽ പ്രായോഗികവും എളുപ്പവുമായ മാർഗം. വെജിറ്റേറിയൻ ആണെങ്കിൽ പ്രോട്ടീൻ എങ്ങനെ നേടാം എന്ന് നോക്കാം. വെജിറ്റേറിയൻ ഭക്ഷണം കഴിക്കുന്നവർക്ക് പ്രോട്ടീൻ കുറവായിരിക്കണം എന്നില്ല. നമ്മുടെ വീട്ടിലെ തന്നെ പല ഓപ്ഷൻസ് ഉണ്ട്. പരിപ്പ്, കടല, ചെറുപയർ, വൻപയർ, സോയ, പാൽ, തൈര്, നിലക്കടല, നട്സ്, വിത്തുകൾ എന്നിവ ഉപയോഗിക്കാം. പക്ഷേ ഒരു കാര്യം ശ്രദ്ധിക്കണം, നട്സും വിത്തുകളും നല്ല ഭക്ഷണങ്ങളാണെങ്കിലും അവയിൽ കൊഴുപ്പും കാലറിയും കൂടുതലായതിനാൽ അവയെ പരിധിയില്ലാതെ കഴിക്കാവുന്നതായി കണക്കാക്കേണ്ടതില്ല. അവ ചെറിയ അളവിൽ

0: ഭക്ഷണത്തിന്റെ ഭാഗമാക്കാം. നോൺ വെജിറ്റേറിയൻ ഭക്ഷണം കഴിക്കുന്നവർക്ക് മുട്ട, മീന്, ഇറച്ചി തുടങ്ങിയവ നല്ല പ്രോട്ടീൻ സോഴ്സുകളാണ്. പക്ഷേ ഇവ കഴിക്കുന്നത് കൊണ്ട് പച്ചക്കറികൾ, പഴവർഗ്ഗങ്ങൾ, ധാന്യങ്ങൾ, പയറുവർഗ്ഗങ്ങൾ ഒഴിവാക്കേണ്ടതില്ല. ഒരു സമീകൃത ഭക്ഷണത്തിൽ പല ഫുഡ് ഗ്രൂപ്പ്സിനും സ്ഥാനം വേണം. എല്ലാ ദിവസവും മീൻ അല്ലെങ്കിൽ മാംസ്യം വാങ്ങാൻ എല്ലാവർക്കും കഴിയണമെന്നില്ല. പനീർ, ഗ്രീക്ക് യോഗർട്ട്, പ്രോട്ടീൻ സപ്ലിമെന്റ്സ് എന്നിവയെല്ലാം എല്ലാവർക്കും ആവശ്യമായതല്ല. നമ്മുടെ നാട്ടിൽ ലഭിക്കുന്ന താങ്ങാനാവുന്ന ഭക്ഷണങ്ങൾ, അതായത് പരിപ്പ്, കടല, ചെറുപയർ, വൻപയർ, സോയ, മുട്ട, തൈര്, നിലക്കടല, ലഭ്യത അനുസരിച്ച് മീൻ അല്ലെങ്കിൽ ഇറച്ചി, ഒരു ദിവസം മുട്ട, മറ്റൊരു ദിവസം പരിപ്പ്, മറ്റൊരു ദിവസം കടല, അങ്ങനെ പ്രോട്ടീൻ സോഴ്സുകൾ മാറ്റി മാറ്റി ഉപയോഗിക്കാം. ആരോഗ്യകരമായ ഭക്ഷണക്രമം എന്നത് വില കൂടിയ ഭക്ഷണക്രമം ആയിരിക്കണമെന്നില്ല. ജിമ്മ് പോകുന്നവർക്കും സ്പോർട്സ് ചെയ്യുന്നവരും പ്രോട്ടീനെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കാറുണ്ട്. പക്ഷേ ആദ്യം നോക്കേണ്ടത് എന്റെ സാധാരണ ഭക്ഷണത്തിൽ നിന്ന് എനിക്ക് വേണ്ട പ്രോട്ടീൻ കിട്ടുന്നുണ്ടോ. ആകെ പ്രോട്ടീൻ ആവശ്യം ഭക്ഷണത്തിലൂടെ നിറവേറ്റാൻ കഴിയുന്നുണ്ടെങ്കിൽ പ്രോട്ടീൻ സപ്ലിമെന്റ് നിർബന്ധമല്ല. ഉയർന്ന തീവ്രതയുള്ള വ്യായാമ പരിശീലനം ചെയ്യുന്നവർക്ക് ആവശ്യം കൂടുതലായേക്കാം. അത്തരം സാഹചര്യത്തിൽ ശരീരഭാരം, വ്യായാമത്തിന്റെ തോത്, ലക്ഷ്യം എന്നിവ കണക്കാക്കി ഒരു വ്യക്തിക്ക് അനുയോജ്യമായ ഭക്ഷണക്രമം തയ്യാറാക്കുന്നതാണ് നല്ലത്. എല്ലാവർക്കും ഒരേ രീതിയിലുള്ള കൂടുതൽ പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണക്രമം ആവശ്യമില്ല. കരൾ രോഗം പോലുള്ള ആരോഗ്യ പ്രശ്നങ്ങളുള്ളവർക്ക് സ്വയം പ്രോട്ടീൻ കൂട്ടുന്നതിന് മുമ്പ് ഡോക്ടറുടെയോ ഡയറ്റീഷ്യന്റെയോ നിർദ്ദേശം തേടണം. മറ്റു ചില രോഗാവസ്ഥകളിൽ കൂടുതൽ പ്രോട്ടീൻ ആവശ്യമായേക്കാം. അതുകൊണ്ട് പ്രോട്ടീൻ എല്ലാവരും കൂടുതൽ കഴിക്കണം എന്നതല്ല ശരിയായ നിർദ്ദേശം. നമുക്ക് ആവശ്യമുള്ള പ്രോട്ടീൻ ശരിയായ അളവിൽ കഴിക്കണം എന്നതാണ് ശരിയായ സന്ദേശം. പ്രോട്ടീൻ മാത്രം നോക്കിയാൽ സമീകൃത ഭക്ഷണമാകുമോ? ഇല്ല. ഒരു നല്ല സമീകൃത ഭക്ഷണ ക്രമത്തിൽ പ്രോട്ടീൻ പ്രധാനമാണ്. പക്ഷേ കാർബോഹൈഡ്രേറ്റ് വേണം, പച്ചക്കറികൾ വേണം, പഴങ്ങൾ വേണം, ആരോഗ്യകരമായ കൊഴുപ്പുകൾ വേണം, നാരുകൾ വേണം, വിറ്റാമിനുകളും ധാതുക്കളും വെള്ളവും വേണം. അതുകൊണ്ട് ഒരു പോഷക ഘടകം മാത്രം നോക്കി ഭക്ഷണക്രമം തയ്യാറാക്കരുത്. വൈവിധ്യവും സമതുലിതയും ആണ് പ്രധാനപ്പെട്ടത്. ഒരു സാധാരണ കുടുംബത്തിന് ഇത് എങ്ങനെ ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. നമ്മുടെ വീട്ടിലെ സാധാരണ ഭക്ഷണം തന്നെ എടുത്താൽ മതി. പ്രഭാത ഭക്ഷണം: ഇഡ്ഡലി, സാമ്പാർ, മുട്ട അല്ലെങ്കിൽ ദോശ, കടലക്കറി. ഉച്ചഭക്ഷണം: ചോറ്, പരിപ്പ്, മീന് അല്ലെങ്കിൽ ചോറ്, പച്ചക്കറികൾ, പരിപ്പ്, തൈര്. വൈകുന്നേരം ലഘുഭക്ഷണം: വറുത്ത കടല, നിലക്കടല, പാൽ അല്ലെങ്കിൽ തൈര് പോലുള്ളവ തിരഞ്ഞെടുക്കാം. അത്താഴം: ചപ്പാത്തി, പരിപ്പ്, പച്ചക്കറികൾ അല്ലെങ്കിൽ ചപ്പാത്തി, മുട്ടക്കറി, പച്ചക്കറികൾ. ഇതൊന്നും വളരെ സങ്കീർണമായ ഭക്ഷണക്രമമല്ല, നമ്മുടെ സാധാരണ ഭക്ഷണത്തിൽ ചെറിയ മാറ്റങ്ങൾ മാത്രം. അവസാനമായി നമ്മുടെ പ്ലേറ്റിനെ കുറിച്ചൊരു ചെറിയ ചോദ്യം ചോദിക്കാം. ഇത് എന്റെ വയറ് നിറയ്ക്കുന്നുണ്ടോ എന്നതിനു പുറമെ ഇത് എന്റെ ശരീരത്തെ പോഷിപ്പിക്കുന്നുണ്ടോ എന്ന് ചോദിക്കാം. ഒരു ചിന്തയിൽ നിന്നാണ് നല്ല ഭക്ഷണശീലം തുടങ്ങുന്നത്. നല്ല ഭക്ഷണം, ശരിയായ പോഷണം, ആരോഗ്യമുള്ള കുടുംബം, ആരോഗ്യമുള്ള സമൂഹം. ഇതായിരിക്കട്ടെ ഈ പോഷകാഹാര മാസത്തിൽ നമ്മുടെ സന്ദേശം.
1: സമീകൃത ആഹാരം ഉറപ്പാക്കാൻ വില കൂടിയ ആഹാര സാധനങ്ങൾ വാങ്ങി ഭക്ഷണക്രമത്തിൽ ഉൾപ്പെടുത്തേണ്ടതുണ്ടോ? പോഷകാഹാര വിദഗ്ധ അസീഫ അലി സംസാരിക്കുകയായിരുന്നു ഇതുവരെ.
2: അല്പസമയത്തിനകം വാർത്തകൾ കേൾക്കാം.
3: ആകാശവാണി, നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് തുളസീദാസ് പരമേശ്വരൻ. പ്രധാന വാർത്തകൾ. ഭീകരത മനുഷ്യരാശിക്ക് ഒന്നടങ്കം വെല്ലുവിളിയാണെന്നും ഒരു രാജ്യവും ഈ ഭീഷണിയിൽ നിന്ന് മോചിതമല്ലെന്നും ഷാങ്ഹായ് ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നടപ്പ് സാമ്പത്തിക വർഷത്തിന്റെ ആദ്യപാദത്തിൽ 7.8% GDP വളർച്ച കൈവരിച്ച് ഇന്ത്യ. ആഗോള പ്രതിസന്ധികൾക്കിടയിലും ഇന്ത്യ അതിവേഗം മുന്നേറുകയാണെന്ന് പ്രധാനമന്ത്രി. കംപ്രസ്ഡ് ബയോഗ്യാസിന്റെ ഉൽപ്പാദനവും ഉപയോഗവും പ്രോത്സാഹിപ്പിക്കുന്നതിനായി കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ച ഗോബർദ്ധൻ പദ്ധതി ഇന്നു മുതൽ പ്രാബല്യത്തിൽ. കായിക മേഖലയിൽ വലിയ പാരമ്പര്യമുള്ള കേരളത്തിന് സ്വന്തമായി കായിക സർവകലാശാല അനിവാര്യമാണെന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ. സിന്ധു നദീജല കരാറുമായി ബന്ധപ്പെട്ട അന്താരാഷ്ട്ര ആർബിട്രേഷൻ കോടതിയുടെ വിധി തള്ളി ഇന്ത്യ. രാജ്യാന്തര മത്സരങ്ങളിൽ നിന്ന് വിരമിച്ച് അർജന്റീനിയൻ ഫുട്ബോൾ ഇതിഹാസം ലയണൽ മെസ്സി. വാർത്തകൾ വിശദമായി. ഭീകരത രാജ്യങ്ങൾക്ക് ഭീഷണി ഉയർത്തുന്നതിന് പുറമെ മനുഷ്യരാശിക്ക് ഒന്നടങ്കം വെല്ലുവിളിയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഒരു രാജ്യവും സമൂഹവും വ്യക്തിയും ഈ ഭീഷണിയിൽ നിന്ന് മോചിതരല്ലെന്നും അദ്ദേഹം പറഞ്ഞു. കിർഗിസ്ഥാൻ തലസ്ഥാനമായ ബിഷ്കെക്കിൽ നടക്കുന്ന 26th ഷാങ്ഹായ് സഹകരണ സംഘടന ഉച്ചകോടിയെ അഭിസംബോധന ചെയ്യുകയായിരുന്നു പ്രധാനമന്ത്രി. സുരക്ഷ, സമാധാനം, സുസ്ഥിരത എന്നിവയാണ് രാജ്യങ്ങളുടെ വികസനത്തിന് ആധാരം.

0: ഭീകരതയും വിഘടനവാദവും വികസനപാതയിൽ വെല്ലുവിളി സൃഷ്ടിക്കുന്നതായും അദ്ദേഹം വ്യക്തമാക്കി. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിലനിൽക്കുന്ന സംഘർഷങ്ങളിൽ ആശങ്ക പ്രകടിപ്പിച്ച ശ്രീ മോദി തർക്കങ്ങൾ നയതന്ത്ര മാർഗ്ഗങ്ങളിലൂടെ പരിഹരിക്കണമെന്ന നിലപാട് ഉച്ചകോടിയിൽ ആവർത്തിച്ചു. ഷാങ്ഹായ് സഹകരണ സംഘടനയുടെ 25-ാം വാർഷികത്തോടനുബന്ധിച്ച് നടക്കുന്ന ഉച്ചകോടിയിൽ സുരക്ഷ, കണക്ടിവിറ്റി, പുതിയ അവസരങ്ങൾ എന്നിവ അടിസ്ഥാനമാക്കിയുള്ള ഇന്ത്യയുടെ മുൻഗണനകൾ പ്രധാനമന്ത്രി വ്യക്തമാക്കും. 2026-27 സാമ്പത്തിക വർഷത്തിലെ ആദ്യപാദത്തിൽ ഇന്ത്യയുടെ മൊത്ത ആഭ്യന്തര ഉൽപ്പാദനം 7.8% വളർച്ച കൈവരിച്ചതായി കേന്ദ്ര സർക്കാർ. കഴിഞ്ഞ സാമ്പത്തിക വർഷം ഇതേ കാലയളവിൽ 6.9% വളർച്ചയായിരുന്നു രേഖപ്പെടുത്തിയത്. 140 കോടി ജനങ്ങളുടെ കഠിനാധ്വാനത്തിന്റെയും ദൃഢനിശ്ചയത്തിന്റെയും പ്രതിഫലനമാണിതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വ്യക്തമാക്കി. കോവിഡ് മഹാമാരിക്ക് ശേഷമുണ്ടായ ആഗോള പ്രതിസന്ധികൾക്കിടയിലും ഇന്ത്യ അതിവേഗം മുന്നേറുകയാണെന്ന് സമൂഹ മാധ്യമത്തിൽ പങ്കുവച്ച വീഡിയോ സന്ദേശത്തിൽ അദ്ദേഹം പറഞ്ഞു. സ്വദേശി ഉൽപ്പന്നങ്ങൾ ശീലമാക്കാനും വിദേശയാത്രകൾ പരിമിതപ്പെടുത്താനും സ്വർണം വാങ്ങുന്നത് കുറയ്ക്കാനും അദ്ദേഹം പൗരന്മാരോട് അഭ്യർത്ഥിച്ചു.
1: देशवासियों को बहुत बहुत बधाई. 7.8% ग्रोथ, देश खुशियों से भर गया. देशवासियों को मैं बधाई देता हूं उनके संकल्प शक्ति के लिए, उनके पुरुषार्थ के लिए. एक सामूहिक शक्ति का एक प्रतिबिंब है. दुनिया युद्ध में डूबी हुई, चारों तरफ युद्ध की खबरें आ रही, विश्व संकटों से घिरा हुआ, सप्लाई चेन पूरी तरह डिस्टर्ब है. 2020 में कोविड काल से लेकर अब तक कहीं पर भी स्थिरता नजर नहीं आ रही, उसके बावजूद भी भारत तेज गति से प्रगति कर रहा.
0: വികസിത രാഷ്ട്രം കെട്ടിപ്പടുക്കുന്നതിൽ ബാങ്കിംഗ് മേഖലയുടെ പങ്കിനെക്കുറിച്ചുള്ള സമഗ്രമായ പുനരവലോകനവും കസ്റ്റംസ് പരിഷ്കരണങ്ങളും ഉൾപ്പെടെ പുതിയ സാമ്പത്തിക നയങ്ങൾക്ക് ഇന്ത്യ തുടക്കം കുറിക്കുകയാണെന്ന് കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ. ഇന്ത്യൻ തുറമുഖങ്ങൾ വഴിയുള്ള ഇറക്കുമതി, ചരക്കു നീക്കം എന്നിവ ലളിതമാക്കാൻ ശ്രമം തുടരുകയാണെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു. രാജ്യത്തെ സാമ്പത്തിക വളർച്ചയ്ക്ക് തടസ്സമുണ്ടാക്കാതെ തന്നെ ആഗോള സമ്പദ്വ്യവസ്ഥയിലെ മാറ്റങ്ങളോട് പൊരുത്തപ്പെടാൻ ഇന്ത്യയ്ക്ക് കഴിയുമെന്നും ശ്രീമതി നിർമ്മലാ സീതാരാമൻ പ്രത്യാശ പങ്കുവച്ചു. അമേരിക്കയിലെ ആഷ്വില്ലിൽ നടക്കുന്ന G20 ധനമന്ത്രിമാരുടെയും സെൻട്രൽ ബാങ്ക് ഗവർണർമാരുടെയും യോഗത്തിൽ കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ ഇന്ന് പങ്കെടുക്കും. അമേരിക്കയുടെ G20 അധ്യക്ഷതയിൽ നടക്കുന്ന ഈ യോഗം ആഗോള സാമ്പത്തിക വളർച്ച, സാമ്പത്തിക സ്ഥിരത, വർദ്ധിച്ചുവരുന്ന കടബാധ്യത, വ്യാപാരം, നിക്ഷേപം, അന്താരാഷ്ട്ര സാമ്പത്തിക വ്യവസ്ഥയിലെ പരിഷ്കാരങ്ങൾ എന്നിവയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കും. കംപ്രസ്ഡ് ബയോഗ്യാസിന്റെ ഉൽപ്പാദനവും ഉപയോഗവും പ്രോത്സാഹിപ്പിക്കുന്നതിനായി കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ച ഗോവർദ്ധൻ പദ്ധതി ഇന്നു മുതൽ പ്രാബല്യത്തിൽ. 23,731 കോടി രൂപയാണ് പദ്ധതിക്കായി വകയിരുത്തിയിരിക്കുന്നത്. കംപ്രസ്ഡ് ബയോഗ്യാസിന്റെ ആഭ്യന്തര ഉൽപ്പാദനം 10 മടങ്ങ് വർദ്ധിപ്പിക്കുക, കൂടുതൽ സ്വകാര്യ നിക്ഷേപം ഈ മേഖലയിൽ കൊണ്ടുവരിക എന്നിവ ഗോവർദ്ധൻ പദ്ധതിയിലൂടെ ലക്ഷ്യമിടുന്നു. സിന്ധു നദീജല കരാറുമായി ബന്ധപ്പെട്ട് ലോകബാങ്ക് രൂപീകരിച്ച അന്താരാഷ്ട്ര ആർബിട്രേഷൻ കോടതിയുടെ വിധി തള്ളി ഇന്ത്യ. ട്രിബ്യൂണലിന്റെ തീരുമാനങ്ങൾക്ക് നിയമപരമായ സാധുതയില്ലെന്ന് ഇന്ത്യ വ്യക്തമാക്കി. ആർബിട്രേഷൻ പാനലിന്റെ നടപടികളിൽ പങ്കെടുത്തിട്ടില്ലെന്നും വിധിന്യായം പാലിക്കാൻ രാജ്യം ബാധ്യസ്ഥമല്ലെന്നും വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. സിന്ധു നദീജല കരാർ നിലവിൽ താൽക്കാലികമായി നിർത്തിവച്ചിരിക്കുകയാണെന്നും ഇന്ത്യ വ്യക്തമാക്കി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: കായിക മേഖലയിൽ വലിയൊരു പാരമ്പര്യവും പൈതൃകവുമുള്ള സംസ്ഥാനമാണ് കേരളമെന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ. കേരളത്തിന് സ്വന്തമായി ഒരു സ്പോർട്സ് യൂണിവേഴ്സിറ്റി അനിവാര്യമാണെന്നും അദ്ദേഹം പറഞ്ഞു. ദേശീയ കായിക ദിനാചരണവുമായി ബന്ധപ്പെട്ട് കേരള സർവകലാശാല സംഘടിപ്പിച്ച പരിപാടി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം.
3: Kerala has a big legacy of sports. Kerala should maintain it. Kerala should have one sports university. We have skill. Let us put it together in a proper format in the form of sports university. What we require, today's slogan is 1 hour on the field. That will give us a dedication, a consistency and discipline.
0: മന്ത്രിമാരായ റോജി എം ജോൺ, ഒ ജെ ജനീഷ്, ഒളിമ്പ്യൻ PR ശ്രീജേഷ് എന്നിവർ ചടങ്ങിൽ മുഖ്യാതിഥികളായി. കേരളത്തിന്റെ അഭിമാനമായ കായിക താരങ്ങളെ പരിപാടിയിൽ ആദരിച്ചു. മുല്ലപ്പെരിയാർ അണക്കെട്ടിൽ സുപ്രീംകോടതി നിർദ്ദേശിച്ച സമഗ്ര സുരക്ഷാ പരിശോധന ആരംഭിച്ചു. കോടതി ഉത്തരവനുസരിച്ച് രൂപീകരിച്ച 5-അംഗ വിദഗ്ധ സമിതിയാണ് പരിശോധനകൾ നടത്തുന്നത്. ദേശീയ പോഷകാഹാര വാരത്തിന് രാജ്യത്ത് തുടക്കമായി. സമീകൃത ആഹാരത്തിന്റെയും ആരോഗ്യകരമായ ഭക്ഷണശീലങ്ങളുടെയും പ്രാധാന്യത്തെക്കുറിച്ച് പൊതുജനങ്ങളിൽ അവബോധം വളർത്തുന്നതിനാണ് സെപ്റ്റംബർ 1 മുതൽ 7 വരെ ദേശീയ പോഷകാഹാര വാരം ആചരിക്കുന്നത്. ഒഡീഷയിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. സുന്ദർഗഡ്, കേന്ദുച്ചർ ജില്ലകളിൽ ഇന്ന് ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ചു. വടക്കൻ

0: ിലെ തുടർച്ചയായുണ്ടായ പ്രളയക്കെടുതികൾക്ക് പിന്നാലെയാണ് വീണ്ടും കനത്ത മഴയ്ക്കുള്ള സാധ്യത പ്രവചിച്ചിരിക്കുന്നത്. ഛത്തീസ്ഗഡിലും അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് മുന്നറിയിപ്പ്. നേപ്പാൾ പ്രളയത്തെ തുടർന്ന് തൃശൂലി ജലവൈദ്യുത പദ്ധതിയുടെ തുരങ്കങ്ങൾക്കുള്ളിൽ കുടുങ്ങിക്കിടക്കുന്ന 600-ലധികം തൊഴിലാളികളെ പുറത്തെടുക്കാൻ ശ്രമം തുടരുന്നു. പ്രളയ ദുരന്തത്തിൽ ഇതുവരെ 939 പേർ മരിക്കുകയും 592 വിദേശ പൌരന്മാർ ഉൾപ്പെടെ 3925 പേരെ കാണാതാവുകയും ചെയ്തിട്ടുണ്ട്. 11,000-ലധികം പേരെയാണ് സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റിയത്. രക്ഷാപ്രവർത്തനത്തിനും മൃതദേഹങ്ങൾ തിരിച്ചറിയുന്നതിനുമായി ഇന്ത്യ വിദഗ്ധ സംഘങ്ങളെ നേപ്പാളിലേക്ക് അയച്ചിട്ടുണ്ട്. ഫുട്ബോൾ ഇതിഹാസം ലയണൽ മെസ്സി രാജ്യാന്തര മത്സരങ്ങളിൽ നിന്ന് വിരമിച്ചു. 2 പതിറ്റാണ്ടിലേറെ നീണ്ട ഐതിഹാസിക പ്രകടനങ്ങൾക്കൊടുവിലാണ് അർജന്റീനയുടെ ദേശീയ ടീമിൽ നിന്നും മെസ്സി പടിയിറങ്ങുന്നത്. 2022 അർജന്റീനയ്ക്ക് ലോകകപ്പ് കിരീടം സമ്മാനിച്ച മെസ്സി 2 കോപ്പ അമേരിക്ക കിരീടങ്ങളിലേക്കും ടീമിനെ നയിച്ചിരുന്നു. യുഎസ് ഓപ്പൺ ടെന്നീസ് വനിതാ സിംഗിൾസിൽ ഇഗ സ്വിയാടെക്, നവോമി ഒസാക എന്നീ മുൻനിര താരങ്ങൾ 2ാം റൌണ്ടിൽ പ്രവേശിച്ചു. പുരുഷ സിംഗിൾസിൽ കാർലോസ് അൽക്കരസ്, ഡാനിയൽ മെഡ്വദേവ് എന്നിവരും 2ാം റൌണ്ടിൽ കടന്നിട്ടുണ്ട്. അതേസമയം 25ാം ഗ്രാൻഡ്സ്ലാം കിരീടം ലക്ഷ്യമിട്ട് കളിക്കളത്തിൽ ഇറങ്ങിയ മുൻ 1ാം നമ്പർ താരം നൊവാക് ജോക്കോവിച്ചിനെ ആദ്യ റൌണ്ടിൽ അർജന്റീനയുടെ മരിയാനോ നവോണി അട്ടിമറിച്ചു. മണിപ്പൂരിലെ സെൻസസ് നടപടികൾ മാറ്റിവെയ്ക്കാൻ സർക്കാർ തീരുമാനിച്ചു. സംസ്ഥാനത്തെ നിലവിലെ സാഹചര്യം വിലയിരുത്തുന്നതിന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ അധ്യക്ഷതയിൽ ന്യൂഡൽഹിയിൽ ചേർന്ന ഉന്നതതല അവലോകന യോഗത്തിന് ശേഷമാണ് തീരുമാനം. ഇനിയൊരു ഉത്തരവ് ഉണ്ടാകുന്നതുവരെ സെൻസസ് നടപടികൾ നിർത്തിവെയ്ക്കണമെന്ന് മണിപ്പൂർ ഹൈക്കോടതിയും നിർദ്ദേശം നൽകിയിരുന്നു. ജമ്മുകാശ്മീരിലെ മഞ്ഞുമൂടിയ പ്രദേശങ്ങളിലെ ജനസംഖ്യാ കണക്കെടുപ്പിന് ഇന്ന് തുടക്കമായി. ബാരാമുള്ള, കത്വ, പൂഞ്ച് ഉൾപ്പെടെ 16 ജില്ലകളിലെ വീടുകളിൽ എന്യൂമറേറ്റർമാർ നേരിട്ടെത്തി വിവരങ്ങൾ ശേഖരിക്കും. ജനസംഖ്യാ കണക്കെടുപ്പ് ഈ മാസം 30 വരെ തുടരും. മഞ്ഞുമൂടിയ പ്രദേശങ്ങളുടെ പട്ടികയിൽ വരുന്ന 1115 ഗ്രാമങ്ങളിലും 3 നഗരസഭകളിലുമാണ് കണക്കെടുപ്പ്. മദ്യനയത്തെക്കുറിച്ചുള്ള ചർച്ചകൾ ഈ മാസത്തോടെ പൂർത്തിയാക്കാൻ സാധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായി മന്ത്രി എം ലിജു തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ബാറുകൾ കുറയ്ക്കുക എന്നതാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്നും കൂട്ടായ ചർച്ചകളിലൂടെ തീരുമാനം കൈക്കൊള്ളുമെന്നും മന്ത്രി അറിയിച്ചു. ബലൂചിസ്ഥാനിൽ പാക് സൈന്യം നടത്തുന്ന വ്യാപകമായ മനുഷ്യാവകാശ ലംഘനങ്ങൾക്കെതിരെ നെതർലൻഡ്സിൽ ബലൂച്ച് നാഷണൽ മൂവ്മെന്റ് പ്രതിഷേധം സംഘടിപ്പിച്ചു. നിരവധി പേർ പ്രതിഷേധ പ്രകടനത്തിൽ പങ്കെടുത്തു. ഛത്തീസ്ഗഡ് പബ്ലിക് സർവീസ് കമ്മീഷൻ നിയമന അഴിമതി കേസുമായി ബന്ധപ്പെട്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് സംസ്ഥാനത്തുടനീളം 7 കേന്ദ്രങ്ങളിൽ പരിശോധന നടത്തുന്നു. മുൻ ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രി ഭൂപേഷ് ബാഗേലിന്റെ പേഴ്സണൽ അസിസ്റ്റന്റായിരുന്ന കെ ചന്ദ്രകറിന്റെ വസതി ഉൾപ്പെടെയുള്ള ഇടങ്ങളിലാണ് റെയ്ഡ്. പ്രധാന വാർത്തകൾ വീണ്ടും. ഭീകരത മനുഷ്യരാശിക്ക് ഒന്നടങ്കം വെല്ലുവിളിയാണെന്നും ഒരു രാജ്യവും ഈ ഭീഷണിയിൽ നിന്ന് മോചിതമല്ലെന്നും ഷാങ്ഹായ് ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നടപ്പ് സാമ്പത്തിക വർഷത്തിന്റെ ആദ്യപാദത്തിൽ 7.8% GDP വളർച്ച കൈവരിച്ച് ഇന്ത്യ. ആഗോള പ്രതിസന്ധികൾക്കിടയിലും ഇന്ത്യ അതിവേഗം മുന്നേറുകയാണെന്ന് പ്രധാനമന്ത്രി. കംപ്രസ്ഡ് ബയോഗ്യാസിന്റെ ഉൽപാദനവും ഉപയോഗവും പ്രോത്സാഹിപ്പിക്കുന്നതിനായി കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ച ഗോവർദ്ധൻ പദ്ധതി ഇന്നു മുതൽ പ്രാബല്യത്തിൽ. കായിക മേഖലയിൽ വലിയ പാരമ്പര്യമുള്ള കേരളത്തിന് സ്വന്തമായി കായിക സർവകലാശാല അനിവാര്യമാണെന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ. സിന്ധു നദീജല കരാറുമായി ബന്ധപ്പെട്ട അന്താരാഷ്ട്ര ആർബിട്രേഷൻ കോടതിയുടെ വിധി തള്ളി ഇന്ത്യ. രാജ്യാന്തര മത്സരങ്ങളിൽ നിന്ന് വിരമിച്ച് അർജന്റീനിയൻ ഫുട്ബോൾ ഇതിഹാസം ലയണൽ മെസ്സി. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.
1: ആകാശവാണി സമയം 1:00. ഇപ്പോൾ മഞ്ഞളിപ്പൂനിലാവ്.

1950 മുതൽ 1980 വരെയുള്ള സിനിമാ ഗാനങ്ങൾ. കാലം കടന്നുപോയിട്ടും മങ്ങാതെ മനസ്സിൽ തങ്ങി നിൽക്കുന്ന അനശ്വര ഈണങ്ങളുടെയും മധുരഗാനങ്ങളുടെയും ഓർമ്മയാത്ര. മഞ്ഞണിപ്പൂനിലാവ്. ഏവർക്കും മഞ്ഞണിപ്പൂനിലാവിലേക്ക് സ്വാഗതം. ആദ്യ ഗാനം ശാസ്ത്രം ജയിച്ചു മനുഷ്യൻ തോറ്റു എന്ന ചിത്രത്തിനുവേണ്ടി കെ പി ബ്രഹ്മാനന്ദൻ പാടിയത്. ഗാനരചന ശ്രീകുമാരൻ തമ്പി, സംഗീതം ദക്ഷിണാമൂർത്തി.

0: കോഴിക്കോടിലെ സമ്മാനങ്ങളിലൊന്നും എനിക്ക് വലിയ വിശ്വാസമൊന്നും. പക്ഷേ പിട്ടാപ്പള്ളിയിൽ നിന്നാണ് പർച്ചേസ് ചെയ്യുന്നെങ്കിൽ കാര്യമാണ്.
1: കാരണം ഈ ഓണക്കാലത്ത് തന്നെ 375 ഇഞ്ച് നാനോ LED TV ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീനുകൾ, ജർമ്മൻ കാർ തുടങ്ങി നിരവധി സമ്മാനങ്ങളാണ് പിട്ടാപ്പള്ളിയിലെ കസ്റ്റമേഴ്സിന് കിട്ടിയത്. ഭാഗ്യവും സമ്മാനങ്ങളും ഒന്നുമല്ല, പിട്ടാപ്പള്ളിയിലെ പർച്ചേസ് തന്നെ ഒരു ഐശ്വര്യമാണ്.
2: മഞ്ഞിനി പൂനിലാവിൽ ഇനി തിരുനയനാർ കുറിച്ചിയുടെ വരികൾക്ക് MS ബാബുരാജ് സംഗീതം നൽകി. കമുകര പുരുഷോത്തമനും യേശുദാസും ചേർന്ന് പാടിയ ഗാനം കേൾക്കാം. ചിത്രം കറുത്ത കൈ.

കണ്ണിട്ട് ഒളിച്ചു കളിക്കണ ഓമന കുയിലാളെ. ആ ഒട്ടക്കണ്ണിട്ട് ഒളിച്ചു

പ്രിയ ശ്രോതാക്കളെ അറിയിപ്പ് ശ്രദ്ധിക്കൂ, ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടിയിൽ നാളെ രാവിലെ 11:00 മുതൽ 12 മണിവരെ പോഷകാഹാരവും ആരോഗ്യ സംരക്ഷണവും ഈ വിഷയവുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് പോഷകാഹാര വിദഗ്ധ ഉമാ കല്യാണി മറുപടി നൽകുന്നു. വിളിക്കേണ്ട നമ്പറുകൾ 9495964321 അല്ലെങ്കിൽ 9495563321. ഒരു നമ്പർ കൂടി 9496593321. ഓർക്കുക, പോഷകാഹാരവും ആരോഗ്യ സംരക്ഷണവും ഈ വിഷയവുമായി ബന്ധപ്പെട്ട ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടി നാളെ രാവിലെ 11:00 മുതൽ 12 മണിവരെ. അറിയിപ്പ് കഴിഞ്ഞു. മഞ്ഞണിപ്പൂനിലാവ് തുടരുന്നു. യൂസഫലി കച്ചേരിയുടെ വരികൾക്ക് ജി ദേവരാജൻ ഈണം പകർന്ന് പി മാധുരി പാടിയ ഗാനം ചിത്രം ഇതാ ഇവിടെ വരെ.

0: ഈ ഓണക്കാലത്ത് സുരക്ഷിതമായ ഭക്ഷണം നൽകാം.
1: എല്ലാ ഭക്ഷണ വ്യാപാരികൾക്കും FSSAI ലൈസൻസോ രജിസ്ട്രേഷനോ നിർബന്ധമാണ്.
0: പാചകത്തിനും കുടിവെള്ളത്തിനും NABL അംഗീകൃത ലാബ് പരിശോധനയുള്ള ശുദ്ധജലം മാത്രം ഉപയോഗിക്കുക.
1: ജീവനക്കാർക്ക് മെഡിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റും വ്യക്തി ശുചിത്വവും ഉറപ്പാക്കാം. സുരക്ഷിതമാകട്ടെ നമ്മുടെ ഓണം.
2: ഈ ട്രേഡ് കേരളം, ഭക്ഷ്യസുരക്ഷാ വകുപ്പ്, കേരള സർക്കാർ പൊതുജന താൽപര്യാർത്ഥം പുറപ്പെടുവിക്കുന്നത്. ടോൾ ഫ്രീ നമ്പർ 1800 425 1125.
3: ആയിഷ എന്ന ചിത്രത്തിനുവേണ്ടി PB ശ്രീനിവാസ് പാടിയത്. ഗാനരചന വയലാർ രാമവർമ്മ, സംഗീതം RK ശേഖർ.

മുറപ്പെണ്ണ എന്ന ചിത്രത്തിനു വേണ്ടി എസ് ജാനകിയും ശാന്ത പി നായരും പാടിയ ഗാനം കേൾക്കാം. ഗാനരചന പി ഭാസ്കരൻ, സംഗീതം ബി എ ചിദംബരനാഥ്.

0: ഓണസദ്യ വിതരണം കൂടുതൽ സുരക്ഷിതമാക്കാം. പ്ലാസ്റ്റിക് കോട്ടിംഗുള്ള ഇലകളും പ്രിന്റഡ് പേപ്പറുകളും ഒഴിവാക്കുക. ഫുഡ് ഗ്രേഡ് കണ്ടെയ്നറുകളും കഴുക വൃത്തിയാക്കിയ വാഴയിലയും ഉപയോഗിക്കുക. കാറ്ററിംഗ് ഭക്ഷണങ്ങൾ അടച്ചുറപ്പുള്ള വാഹനങ്ങളിൽ സുരക്ഷിതമായി എത്തിക്കുക. തയ്യാറാക്കിയ ചൂടുള്ള ഭക്ഷണം 2 മണിക്കൂറിനുള്ളിൽ വിതരണം ചെയ്യുകയോ 65 ഡിഗ്രി സെൽഷ്യസ് താപനില നിലനിർത്തുകയോ ചെയ്യുക.
1: ഈറ്റ് റൈറ്റ് കേരളം, ഭക്ഷ്യസുരക്ഷാ വകുപ്പ്, കേരള സർക്കാർ പൊതുജന താൽപര്യാർത്ഥം പുറപ്പെടുവിക്കുന്നത്. ടോൾ ഫ്രീ നമ്പർ 1800 425 1125.

0: സ്വാമിജിക്ക് കാര്യമായി ഒന്നും സംഭവിക്കാതിരുന്നത് ഭാഗ്യം. എന്തെങ്കിലും പറ്റിയിരുന്നെങ്കിൽ എന്ത് ചെയ്യും, ആരെ അറിയിക്കും? ആ മനുഷ്യനെ കുറിച്ച് ഒന്നും അറിയില്ലല്ലോ. എവിടുത്തുകാരനാണ്? ബന്ധുക്കൾ ആരെങ്കിലും ഉണ്ടോ? ഒന്നും അറിയില്ല. എന്തിന്? അദ്ദേഹത്തിന്റെ പേര് പോലും പറഞ്ഞിട്ടില്ല.
1: ഇത് മാഷിന്റെ മനസ്സിൽ ഒരു പുതിയ ചിന്തയ്ക്ക് തിരികൊളുത്തി. ആരാണീ സ്വാമിജി? എന്നും ഒരു കടങ്കഥ, ഒരു മിഥ്യയായിരുന്നു അദ്ദേഹം. എന്തെങ്കിലും അറിയണമെങ്കിൽ ഇതാണ് പറ്റിയ അവസരം. ആദ്യ തവണ കണ്ടപ്പോൾ സ്വാമിജിയുടേത് കണ്ടു മറന്ന മുഖമാണെന്ന് തോന്നിയത് മാഷ് ഓർത്തു. അദ്ദേഹം നേരെ സ്വാമിജി ഉപയോഗിച്ചിരുന്ന മുറിയിലേക്ക് നടന്നു. വാതിൽക്കൽ ഒരു നിമിഷം മാഷ് മടിച്ചു നിന്നു. തെറ്റാണോ ചെയ്യുന്നത്? മറ്റൊരാളുടെ സ്വകാര്യതയിലേക്ക് അതിക്രമിച്ചു കയറുക. ആ മാതൃകാ അധ്യാപകന്റെ ഹൃദയം ഒന്ന് പിടിച്ചു.

0: ഇല്ല, ഇത് തന്നെ അവസരം, ഇത് ചെയ്തേ പറ്റൂ. അദ്ദേഹം അകത്തു കയറി. ആദ്യം കണ്ണുടക്കിയത് മുറിയുടെ മൂലയിൽ ചാരി വെച്ചിരുന്ന സൂട്ട് കേസിലായിരുന്നു. മാഷ് അതെടുത്ത് തുറന്നു. ഏറ്റവും മുകളിൽ അലക്കി മടക്കി വെച്ചിരുന്ന കുറച്ച് വസ്ത്രങ്ങൾ. അതെടുത്തു മാറ്റിയപ്പോൾ കണ്ടത് നീല കവറുള്ള ഒരു ഡയറിയായിരുന്നു. തുറക്കാമോ? തുറന്നു. ആദ്യത്തെ പേജുകൾക്കിടയിൽ മടക്കി വെച്ചിരിക്കുന്ന പത്രക്കടലാസിന്റെ ഒരു താൾ. അത് നിവർത്തി നോക്കിയപ്പോൾ മാഷ് കണ്ടത് ഒരു വാർത്താശകലം.
1: ഈ വർഷത്തെ SSLC പരീക്ഷയിൽ 1, 3, 4 റാങ്കുകൾ പെൺകുട്ടികൾക്ക്, 2, 5 റാങ്കുകൾ ആൺകുട്ടികൾ നേടി. വിജയശതമാനത്തിലും പെൺകുട്ടികൾ തന്നെ മുന്നിൽ. ഇത്തവണ 1 റാങ്ക് നേടിയിരിക്കുന്നത് വടക്കൻ കേരളത്തിലെ കൃഷ്ണകര എന്ന ഗ്രാമത്തിൽ നിന്നും പരീക്ഷ എഴുതിയ പൂജാ മേനോനാണ്. കൃഷ്ണകര ഗവൺമെന്റ് ഹൈസ്കൂളിലെ ഈ വിദ്യാർത്ഥിനി അതേ വിദ്യാലയത്തിൽ നിന്നും ഹെഡ് മാസ്റ്ററായി വിരമിച്ച ശ്രീ നരേന്ദ്രൻ നമ്പ്യാരുടെ പൗത്രിയാണ്. മികച്ച അധ്യാപകനുള്ള സംസ്ഥാന സർക്കാരിൻ്റെ അവാർഡിന് ശ്രീ നമ്പ്യാർ അർഹനായിട്ടുണ്ട്. ഇദ്ദേഹത്തിൻ്റെ ശിക്ഷണവും കൂടിയാണ് കുമാരി പൂജയെ ഈ നേട്ടത്തിന് അർഹയാക്കിയത് എന്നാണ് പൊതു അഭിപ്രായം.
0: പൂജയുടെ മാതാപിതാക്കൾ കുട്ടിക്ക് 1 വയസ്സുള്ളപ്പോൾ ഒരപകടത്തിൽ മരണപ്പെട്ടു. പൂജയുടെ പിതാവ് ദേവൻ മേനോനും ഒരു അധ്യാപകനായിരുന്നു. മാതാവ് കരുണ ശ്രീ നമ്പ്യാരുടെ ഏക മകളും. ഇവരുടെ മരണോപരാന്തം ശ്രീ നമ്പ്യാരുടെ സംരക്ഷണയിലാണ് പൂജ വളർന്നത്. തൻ്റെ മാതാപിതാക്കളുടെ വിയോഗം എന്ന ദുരന്തത്തെ അതിജീവിച്ച് ഇങ്ങനെ ഒരു മിന്നുന്ന നേട്ടം കൊയ്തിരിക്കുന്ന പൂജയുടെ മനഃശക്തി എന്തുകൊണ്ടും ശ്ലാഘനീയം തന്നെ. 2 റാങ്ക് നേടിയിരിക്കുന്ന റജി എബ്രഹാം.
1: മോളുകളുടെ റിസൾട്ട് അറിഞ്ഞതിന്റെ അടുത്ത ദിവസം വന്ന ഈ പത്രവാർത്ത സ്വാമിജിക്ക് എവിടെ നിന്ന് കിട്ടി? അദ്ദേഹം എന്തിനത് ഡയറിയിൽ സൂക്ഷിച്ചു വച്ചിരിക്കുന്നു? ഈ ഡയറിയിൽ എന്റെയും പൂജയുടെയും ജീവിതചരിത്രം മുഴുവനുണ്ടല്ലോ. ഇതെന്തിന്?
0: പെട്ടെന്ന് നമ്പ്യാരുടെ മസ്തിഷ്കത്തിൽ ഒരു കൊള്ളിയാൻ മിന്നി. അതിൻ്റെ നൈമിഷിക പ്രഭയിൽ മാഷനെല്ലാം വ്യക്തമായി കാണാനായി.
1: ഈശ്വരാ, കഴിഞ്ഞ 14 വർഷങ്ങളായി ഭയന്നിരുന്നത് യാഥാർത്ഥ്യമാകുകയാണോ? ഇത്രയും നാളായി ഉറങ്ങിക്കിടക്കുകയായിരുന്ന ആ ജ്വാലാമുഖി ഉണർന്ന് പൊട്ടിത്തെറിക്കുന്നുവോ? എന്റെ ലാവഗ്നി ഞങ്ങളുടെ ജീവിതത്തെ വീണ്ടും ദഹിപ്പിക്കാൻ എത്തുന്നുവോ? എവിടെയോ കണ്ടു മറന്നുവോ എന്ന് സംശയിച്ച മുഖം. ഭഗവാനെ, ആയിരിക്കരുതേ!
0: വിറയ്ക്കുന്ന കരങ്ങളോടെ മാഷ് ഡയറിയുടെ താളുകൾ മറിച്ചു. അതിൻ്റെ 4-ാമത്തെ പുറത്തിൽ വ്യക്തമായ ഉരുണ്ട കൈപ്പടയിൽ കുറിക്കപ്പെട്ടിരിക്കുന്ന അക്ഷരങ്ങൾ തീക്കട്ടകൾ പോലെ അയാളുടെ കണ്ണുകളെ പൊള്ളിച്ചു. തൻ്റെ മസ്തിഷ്കം പൊട്ടിത്തെറിക്കുന്നതായി അയാൾക്ക് തോന്നി. തളർന്ന കാലുകൾ മടങ്ങി. നമ്പ്യാർ കട്ടിലേക്ക് മറിഞ്ഞു. ജീവസ് ചോർന്ന കൈകളിൽ നിന്ന് ഡയറി താഴെ വീണു. പുറത്ത് വേനൽക്കാറ്റ് ആഞ്ഞു വീശുകയായിരുന്നു. അതിൻ്റെ അലകൾ മുറിക്കുള്ളിലേക്ക് കടന്നെത്തി. അതിൽപ്പെട്ട് താഴെ കിടന്ന ഡയറിയുടെ താളുകൾ പാറി മറിഞ്ഞു. ആ 4-ാം പേജ് വീണ്ടും ദൃശ്യമായി. നമ്പ്യാർ മാഷ് വീണ്ടും കണ്ടു ആ അക്ഷരങ്ങൾ, ആ പേര്.
1: ദേവൻ മേനോൻ.

0: ഈശ്വര,
1: ഏറെ നേരം കഴിഞ്ഞ് ഒരു മദ്യപാനിയെ പോലെ ഉറക്കാത്ത ചുവടുകളുമായി മാഷ ആ മുറിയിൽ നിന്നിറങ്ങി നടന്നു. വല്ലാത്തൊരു വിഭ്രാന്തിയിലായിരുന്നു മനസ്സ്. അതുകൊണ്ട് തന്നെ ഒരല്പമകലെ ഒരു മരത്തിൻ്റെ മറവിൽ നിന്ന് തന്നെ സസൂക്ഷ്മം വീക്ഷിക്കുകയായിരുന്ന പ്രകാശനെ മാഷ കണ്ടില്ല. അദ്ദേഹത്തിൻ്റെ ബോധമണ്ഡലത്തെ മൂടിയിരുന്ന ഇരുട്ട് അപ്പോഴും ഒഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. മാഷ് കടന്നുപോയ ശേഷം പ്രകാശൻ മെല്ലെ സ്വാമിജിയുടെ മുറിയിലേക്ക് കയറി കതക് അകത്തു നിന്നടച്ചു.

0: ലഹരി ലഹരി അതിന്റെ മാന്ത്രിക കരങ്ങൾ ഒരു വീണയുടെ തന്ത്രികളെന്നോണം എന്റെ സിരകളെ മീട്ടുന്നു. ഒരായിരം സ്വർഗീയ രാഗങ്ങൾ ബോധമണ്ഡലത്തിൽ മുഴങ്ങുന്നു. എത്ര മധുരം ഈ സംഗീതം! ഈ സംഗീതമില്ലാതെ, സ്വയം മറന്നിതിൽ മുഴുകാതെ ഒരു ദിവസം പോലും കഴിയാൻ പറ്റുന്നില്ല. വീണ്ടും ഓ ആശുപത്രിയിൽ കിടക്കേണ്ടി വന്ന രണ്ട് ദിവസങ്ങൾ മരകത്തിയിൽ എരിയുകയായിരുന്നു. കരയിലേക്ക് എറിയപ്പെട്ട മത്സ്യത്തെ പോലെ പിടയുകയായിരുന്നു.
1: ലഹരി വിഷകന്യകയാണവൾ. അതറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഒന്നര പതിറ്റാണ്ടിന് ശേഷം ഇവളെ വീണ്ടും പ്രാപിച്ചത്. പൂജയെന്ന പെൺകുട്ടിയെക്കുറിച്ചുള്ള വാർത്ത പത്രത്തിൽ കണ്ടപ്പോൾ, അവൾ അന്ന് മരിച്ചില്ല, ജീവിച്ചിരിക്കുന്നുവെന്നറിഞ്ഞപ്പോൾ, അവളിൽ അവളുടെ അമ്മയുടെ തന്നെ ഛായ കണ്ടപ്പോൾ, ചിന്നിച്ചിതറിയ മനസ്സിനെ ശാന്തമാക്കാൻ മറ്റൊരു മാർഗവുമില്ലായിരുന്നു.
2: മിന്നാമിന്നികൾ വെളിച്ചം കാട്ടിയ വഴി തുടർനാടകം ആറാം ഭാഗം സമാപിക്കുന്നു. രചന അരുൺ നായർ. സംവിധാനം റൂബി ബാബു. കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകിയവർ: സൂത്രധാരൻ ശോഭി തിലകൻ, നരേന്ദ്രൻ മാഷ്, പി കെ രവി, ദേവൻ മേനോൻ, അഡ്വക്കേറ്റ് എ ഇസ്മായിൽ സേഠ്, പൂജ, മിന്ന രഞ്ജിത്ത്. സംവിധാന സഹായം: വി എൻ ദീപ, ബിജു കല്ലുവാതിക്കൽ, എൻ സുനിത. ഈ തുടർനാടകത്തിന്റെ ഏഴാം ഭാഗം നാളെ ഉച്ചയ്ക്ക് 2:15 കേൾക്കാം.
3: ആകാശവാണി. ഇപ്പോൾ ഒരു ചലച്ചിത്രഗാനം കേൾക്കാം. വാഴുന്നൂർ എന്ന ചിത്രത്തിനു വേണ്ടി MG ശ്രീകുമാറും ചിത്രയും പാടിയത്. ഗാനരചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം ഔസേപ്പച്ചൻ.

ഒരു മുറൈ വന്ത് പാർത്തായ എന്ന ചിത്രത്തിനു വേണ്ടി നജീം അർഷാദും സംഗീത ശ്രീകാന്തും പാടിയത്. ഗാനരചന അഭിലാഷ് ശ്രീധരൻ, സംഗീതം വിനു തോമസ്.

റഫീഖ് അഹമ്മദിന്റെ വരികൾക്ക് അരുൺ മുരളീധരന്റെ സംഗീതം. പാടിയത് ഹരിശങ്കർ. ചിത്രം കക്ഷി അമ്മിണിപ്പിള്ള OP 160/18.

പ്രിയ ശ്രോതാക്കളെ, അറിയിപ്പ് ശ്രദ്ധിക്കൂ. ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടിയിൽ നാളെ രാവിലെ 11:00 മുതൽ 12:00 വരെ പോഷകാഹാരവും ആരോഗ്യ സംരക്ഷണവും ഈ വിഷയവുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് പോഷകാഹാര വിദഗ്ധ ഉമാ കല്യാണി മറുപടി നൽകുന്നു. വിളിക്കേണ്ട നമ്പറുകൾ 9495964321 അല്ലെങ്കിൽ 9495565321. ഒരു നമ്പർ കൂടി 9495565321. ഓർക്കുക, പോഷകാഹാരവും ആരോഗ്യ സംരക്ഷണവും ഈ വിഷയവുമായി ബന്ധപ്പെട്ട ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടി നാളെ രാവിലെ 11:00 മുതൽ 12:00 വരെ. അറിയിപ്പ് സമാപിച്ചു. ഗാനോപഹാരം തുടരുന്നു. ചതുരംഗം എന്ന ചിത്രത്തിനുവേണ്ടി MG ശ്രീകുമാറും സൗമ്യയും പാടിയ ഗാനം. ഗാനരചന രാജീവ് ആലുങ്കൽ. സംഗീതം MG ശ്രീകുമാർ.

ഗാനോപഹാരത്തിൽ ഇനി വെള്ളി വെളിച്ചത്തിൽ എന്ന ചിത്രത്തിനുവേണ്ടി ചിത്രപാടിയ ഗാനം. ഗാനരചന കൈതപ്രം ദാമോദരൻ നമ്പൂതിരി, സംഗീതം ദീപാങ്കുരൻ.

ആകാശവാണിയിലൂടെ പ്രിയ ശ്രോതാക്കൾ ഗാനോപഹരമാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. അടുത്ത ഗാനം കൊച്ചൗവ്വ പൗലോ അയ്യപ്പ കൊയിലോ എന്ന ചിത്രത്തിനു വേണ്ടി വിജയ് യേശുദാസും ശ്വേതയും പാടിയത്. ഗാനരചന വയലാർ ശരത്ചന്ദ്ര വർമ്മ, സംഗീതം ഷാൻ റഹ്മാൻ.

ആകാശവാണി ഇപ്പോൾ ചലച്ചിത്രഗാനങ്ങൾ കേൾക്കാം. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് ബേണി ഇഗ്നേഷ്യസിന്റെ സംഗീതം. പാടിയത് സുജാത. ചിത്രം ചന്ദ്രലേഖ.

തത്സമയം ഒരു പെൺകുട്ടി എന്ന ചിത്രത്തിന് വേണ്ടി മധു ബാലകൃഷ്ണനും ജിൻഷാനാനും പാടിയത്. ഗാനരചന മുരുകൻ കാട്ടക്കട, സംഗീതം ശരത്.

സ്പൈസ് സ്പോൺസർഡ് പരിപാടി ചൊവ്വ മുതൽ ശനി വരെ വൈകുന്നേരം 5:30 ഞായർ ഉച്ചയ്ക്ക് 2:30. ആകാശവാണി ഇപ്പോൾ മഴവില്ല്, വിവിധ ഭാഷാ ചലച്ചിത്രഗാന പരിപാടി. മഴവില്ലിൽ ആദ്യം ചൽത്തെ ചൽത്തെ എന്ന ഹിന്ദി ചിത്രത്തിനു വേണ്ടി അഭിജിത്തും അൽക്ക യാഗ്നികും പാടിയ ഗാനം കേൾക്കാം.

0: ഈ ഓണക്കാലത്ത് സുരക്ഷിതമായ ഭക്ഷണം നൽകാം.
1: എല്ലാ ഭക്ഷണ വ്യാപാരികൾക്കും FSSA ലൈസൻസോ രജിസ്ട്രേഷനോ നിർബന്ധമാണ്.
0: പാചകത്തിനും കുടിവെള്ളത്തിനും NABL അംഗീകൃത ലാബ് പരിശോധനയുള്ള ശുദ്ധജലം മാത്രം ഉപയോഗിക്കുക.
1: ജീവനക്കാർക്ക് മെഡിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റും വ്യക്തി ശുചിത്വവും ഉറപ്പാക്കാം. സുരക്ഷിതമാകട്ടെ നമ്മുടെ ഓണം.
2: ഈറ്റ് റൈറ്റ് കേരളം, ഭക്ഷ്യസുരക്ഷാ വകുപ്പ്, കേരള സർക്കാർ പൊതുജന താൽപര്യാർത്ഥം പുറപ്പെടുവിക്കുന്നത്. ടോൾ ഫ്രീ നമ്പർ 1800 425 1125.
3: ആകാശവാണി
4: തൊടിത്താളം. തൊടിത്താളത്തിൽ ഇന്ന് തായമ്പക അവതരിപ്പിക്കുന്നത് ചെറിയഴീക്കൽ ശൈലേശ്വരനും സംഘവും.

0: país. ആകാശവാണി സമയം 5 മണി കഴിഞ്ഞ് 40 മിനിറ്റ്.
1: ഗാന്ധി സ്മൃതി, ഗാന്ധിജിയുടെ ജീവിതത്തിലെ അനർഘ നിമിഷങ്ങളിലൂടെ.
2: വിവേകാനന്ദ സ്വാമിയുടെ രാജയോഗം, പതഞ്ജലിയുടെ യോഗസൂത്രങ്ങൾ, ഭഗവത്ഗീത എന്നീ ഗ്രന്ഥങ്ങളാണ് ഗാന്ധിയെ ആകർഷിച്ചത്. മതഗ്രന്ഥങ്ങൾ പഠിക്കുന്നതിനായി അതിൽ താൽപ്പര്യമുള്ളവരുടെ ഒരു സംഘം ഗാന്ധി ഏർപ്പെടുത്തി. ഗീതയുടെ മൂലഗ്രന്ഥവും ഇംഗ്ലീഷ് പരിഭാഷയും ചില സുഹൃത്തുക്കളൊന്നിച്ച് ദിവസേന വായിക്കുക പതിവായി തീർന്നു. നിത്യവും ഒന്നോ രണ്ടോ ശ്ലോകങ്ങൾ മനഃപാഠമാക്കുവാനും ശ്രമിക്കും. അന്നന്ന് പഠിക്കേണ്ട ശ്ലോകം ഒരു കടലാസിലെഴുതി ചുമരിന്മേൽ പതിക്കും. ഇന്നിന്ന കാര്യങ്ങൾ ഇന്നിന്ന സമയത്ത് ചെയ്തു തീർക്കണമെന്ന നിഷ്കർഷ ഗാന്ധിക്കുണ്ടായിരുന്നു. ഗീതാപാരായണം തന്റെ ജീവിതത്തിൽ വലിയ സ്വാധീനശക്തി ചെലുത്തുന്നുണ്ടെന്ന് ഗാന്ധിക്ക് തോന്നിത്തുടങ്ങി. എന്താണ് ചെയ്യേണ്ടത് എന്നറിയാതെ കുഴങ്ങുന്ന സന്ദർഭങ്ങളിൽ മാർഗദർശനത്തിനായി ഗാന്ധി ഗീതയെ ആശ്രയിക്കുകയായിരുന്നു പതിവ്. അപരിഗ്രഹം, സമഭാവം തുടങ്ങിയ പദങ്ങൾ ഗാന്ധിയെ പ്രത്യേകം ആകർഷിച്ചു. മഹത്തായ ആദർശങ്ങളാണ് അവ ഉൾക്കൊള്ളുന്നത്. എങ്കിലും നിത്യജീവിതത്തിൽ അവയെ പ്രായോഗികമാക്കുന്നതെങ്ങനെ? അപരിഗ്രഹം തന്റേതായി യാതൊന്നുമില്ലാത്ത ഭാവം ആദർശമായി സ്വീകരിക്കുന്ന ഒരാൾ സ്വന്തം ചെലവും കുടുംബചെലവും കഴിക്കുന്നതെങ്ങനെ? ഈ വക ആലോചനകൾ ഗാന്ധിയെ ശല്യപ്പെടുത്തിയിരുന്ന അവസരത്തിലാണ് അപരിഗ്രഹം എന്ന പദത്തിന്റെ ആന്തരാർത്ഥം ഒരു പുതിയ വെളിച്ചത്തിൽ കാണുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞത്. നിയമപുസ്തകത്തിൽ ഉപയോഗിച്ച് കണ്ട ട്രസ്റ്റി എന്ന പദം ഗാന്ധിയുടെ ഓർമ്മയിൽ വന്നു. ആരാണ് ട്രസ്റ്റി? തന്റെ അധികാരത്തിലും നിയന്ത്രണത്തിലും ഇരിക്കുന്ന സ്വത്ത് തന്റെ ആവശ്യത്തിന് ഉപയോഗിക്കാതെ മറ്റുള്ളവരുടെ ആവശ്യത്തിനും ഗുണത്തിനു വേണ്ടി വിനിയോഗിക്കുന്നവനാണ് ട്രസ്റ്റി. താൻ ആ സമ്പത്തിന്റെ രക്ഷാകർത്താവ് മാത്രമാണ്. അതുപോലെ തന്റെ സമ്പാദ്യത്തെ സംബന്ധിച്ചും ഒരു രക്ഷാകർത്താവിന്റെ നിലപാട് സ്വീകരിച്ച് ആ സ്വത്ത് മറ്റുള്ളവരുടെ ആവശ്യത്തിനായി മാത്രം വിനിയോഗിക്കണമെന്ന് അദ്ദേഹത്തിന് ബോധ്യമായി. സ്വത്തിനെ സംബന്ധിച്ചിടത്തോളം തന്റെ വീക്ഷണഗതിയിലുണ്ടായ ഈ മാറ്റം ഗാന്ധി സഹോദരനെ അറിയിച്ചു. അതുവരെ താൻ സമ്പാദിച്ചിട്ടുള്ള സ്വത്ത് ജ്യേഷ്ഠന് നൽകിയിരിക്കുന്നുവെന്നും മേലിൽ താൻ സമ്പാദിക്കാൻ പോകുന്നത് സമുദായത്തിനുള്ളതായിരിക്കുമെന്നും ഗാന്ധി അദ്ദേഹത്തെ അറിയിച്ചു. തന്റെ സ്വത്ത് തന്റെ കുടുംബത്തിലുള്ളവരെ പോലെ തന്നെ മറ്റുള്ളവർക്കും അനുഭവിക്കാൻ കഴിയണം. ഭാര്യയും മക്കളും അടുത്ത ബന്ധുക്കളും മാത്രമല്ല, തന്റെ സഹായം അർഹിക്കുന്ന ഏവരും ആ കുടുംബത്തിലെ അംഗങ്ങളാണ്. ഈ ചിന്താഗതി ലക്ഷ്മിദാസിൽ ഉളവാക്കിയ പ്രതികരണം ഗാന്ധിയെ വേദനപ്പെടുത്തി. താൻ ഇത്രയെല്ലാം പണം ചെലവാക്കി പഠിപ്പിച്ച സഹോദരൻ ഇപ്പോൾ തന്നെയും കുടുംബത്തെയും അവഗണിക്കുകയല്ലേ എന്ന് ലക്ഷ്മിദാസ് കുണ്ഠിതപ്പെട്ടു. ജ്യേഷ്ഠനെ കാര്യങ്ങൾ വിശദമായി പറഞ്ഞു ബോധ്യപ്പെടുത്താൻ ഒന്നിലധികം പ്രാവശ്യം ഗാന്ധി ശ്രമിച്ചുവെങ്കിലും ഫലമുണ്ടായില്ല. ഗാന്ധിയുടെ ചിന്താഗതി ശരിയായി ലക്ഷ്മിദാസ് മനസ്സിലാക്കിയത് പിന്നീടാണ്. സഹോദരനെ കാണുവാനായി തെക്കേ ആഫ്രിക്കയിലേക്ക് പോകണമെന്ന് നിശ്ചയിച്ചിരുന്നുവെങ്കിലും അത് സാധിക്കുന്നതിനു മുമ്പ് അദ്ദേഹം കാലഗതി അടഞ്ഞു. തന്റെ ആദർശങ്ങളും ഉദ്ദേശങ്ങളും ശരിയായി മനസ്സിലാക്കുന്നതിന് ജ്യേഷ്ഠന് മരിക്കുന്നതിനു മുമ്പ് കഴിഞ്ഞുവല്ലോ എന്ന ആശ്വാസം ഗാന്ധിക്കുണ്ടായി.
3: ഗാന്ധി സ്മൃതി, ആഖ്യാനം N.J. ജോഷിലാൽ.
4: QR കോഡിലെ സമ്മാനങ്ങളിലൊന്നും എനിക്ക് വലിയ വിശ്വാസമൊന്നും, പക്ഷേ പിട്ടാപ്പള്ളിയിൽ നിന്നാണ് പർച്ചേസ് ചെയ്യുന്നെങ്കിൽ കാര്യമാണ്.
5: കാരണം ഈ ഓണക്കാലത്ത് തന്നെ 375 ഇഞ്ച് നാനോ LED TV, ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീനുകൾ, ജർമ്മൻ കാർ തുടങ്ങി നിരവധി സമ്മാനങ്ങളാണ് പിട്ടാപ്പള്ളിയിലെ കസ്റ്റമേഴ്സിന് കിട്ടിയത്. ഭാഗ്യവും സമ്മാനങ്ങളും ഒന്നുമല്ല, പിട്ടാപ്പള്ളിയിലെ പർച്ചേസ് തന്നെ ഒരു ഐശ്വര്യമാണ്.
4: പിട്ടാപ്പള്ളി ഏജൻസീസ്.
6: ഓണസദ്യ വിതരണം കൂടുതൽ സുരക്ഷിതമാക്കാം. പ്ലാസ്റ്റിക് കോട്ടിംഗുള്ള ഇലകളും പ്രിന്റഡ് പേപ്പറുകളും ഒഴിവാക്കുക. ഫുഡ് ഗ്രേഡ് കണ്ടെയ്നറുകളും കഴുക വൃത്തിയാക്കിയ വാഴയിലയും ഉപയോഗിക്കുക. കാറ്ററിംഗ് ഭക്ഷണങ്ങൾ അടച്ചുറപ്പുള്ള വാഹനങ്ങളിൽ സുരക്ഷിതമായി എത്തിക്കുക. തയ്യാറാക്കിയ ചൂടുള്ള ഭക്ഷണം 2 മണിക്കൂറിനുള്ളിൽ വിതരണം ചെയ്യുകയോ 65 ഡിഗ്രി സെൽഷ്യസ് താപനില നിലനിർത്തുകയോ ചെയ്യുക.
7: ഈറ്റ് റൈറ്റ് കേരളം, ഭക്ഷ്യസുരക്ഷാ വകുപ്പ്, കേരള സർക്കാർ പൊതുജന താൽപര്യാർത്ഥം പുറപ്പെടുവിക്കുന്നത്. ടോൾ ഫ്രീ നമ്പർ 1800 4251125.

0: ആകാശവാണി സമയം 5:45.
1: ശ്രീമതി ബഷീറ ബീവിയും സംഘവും അവതരിപ്പിക്കുന്ന ഭക്തിഗാനങ്ങൾ കേൾക്കാം. യാ ഇലാഹി നിന്നെ സർവം അർപ്പിക്കുന്നു എന്ന് തുടങ്ങുന്നു ആദ്യ ഗാനം.

0: കിസാൻ വാണി.
1: ചൊവ്വ, വ്യാഴം, ശനി ദിവസങ്ങളിൽ വൈകുന്നേരം 6:50
0: കിസാൻ വാണി. മറക്കാതെ കേൾക്കുക കിസാൻ വാണി.
2: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർ പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
3: പ്രകാശധാര, ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40 മറക്കാതെ കേൾക്കുക പ്രകാശധാര.

ആകാശവാണി. ഇപ്പോൾ ഈ നിലയത്തിൽ നിന്ന് ഇന്നും നാളെയുമായി പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ. ഇന്ന് വൈകിട്ട് 6 മണിക്ക് പദ്ധതികൾ ജനനന്മയ്ക്ക്, ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ. 6:10 കാസർഗോഡ് ജില്ലാ വൃത്താന്തം. 6:30 പ്രാദേശിക വാർത്തകൾ. 6:40 സന്ധ്യാഗീതം. 6:50 കിസാൻ വാണി. സംയോജിത കൃഷി, സുസ്ഥിരമായ ഒരു കൃഷിരീതി, ഡോക്ടർ ജേക്കബ് ജോണുമായി അഭിമുഖം. 7:20 കാർഷിക ഗ്രാമക്ഷേമ വാർത്തകൾ, കമ്പോള വില നിലവാരം. 7:25 വാർത്തകൾ. 7:35 യുവവാണി. യുവത്വം വളരുമ്പോഴും വളർത്തുമ്പോഴും ഡോക്ടർ ടിസി മറിയം തോമസുമായി സന്ദീപ് സുരേഷ് നടത്തിയ അഭിമുഖം. 8:00 സർഗകേരളത്തിൽ വായനയുടെ ഔന്നത്യം, പ്രൊഫസർ എസ് ഗുപ്തൻ നായർ നടത്തിയ പ്രഭാഷണം. ഒ എൻ വി കുറുപ്പ് അവതരിപ്പിച്ച കവിത മുളങ്കാടുകൾ. നീല പത്മനാഭൻ അവതരിപ്പിച്ച കഥ ഞൊണ്ടിപ്രാവ്. 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക്, ആയുഷ്മാൻ ഭാരത് യോജന. 8:35 വാർത്താ ബുള്ളറ്റിൻ. 8:40 ചലച്ചിത്രഗാനം. 9:15 വിദ്യാഭ്യാസ രംഗം. മഹാത്മാ അയ്യങ്കാളി, ഒരു മഹാത്മാവിന്റെ ജീവിതയാത്ര, രചന ജസ്ലോ ഇമ്മാനുവൽ ജോയ്. 9:30 കഥാപ്രസംഗം, അയിലം ഉണ്ണികൃഷ്ണൻ അവതരിപ്പിച്ചത് കഥ ശ്രീ മഹാദേവൻ. 10:00 കഥകളി പദങ്ങൾ കേൾക്കാം. കലാമണ്ഡലം യശ്വന്തും സംഘവും അവതരിപ്പിക്കുന്നു കഥ നളചരിതം. 1:00 10:30 ചലച്ചിത്രഗാനങ്ങൾ. 11:00 സ്പോട്ട്ലൈറ്റ് പരിപാടി. 11:15 മുതൽ FM ഗോൾഡ് പ്രക്ഷേപണം ഡൽഹിയിലെ. നാളെ രാവിലെ 5:55 സുഭാഷിതം MV സതീശൻ അവതരിപ്പിക്കുന്നു. 6:00 ഉഷമലരി. ഇടശ്ശേരി ഗോവിന്ദൻ നായർ എഴുതിയ രാജസദസ്സിലെ നർത്തകി എന്ന കവിത ആലാപനം NJ ജോഷിലാൽ. 6:15 ഉദയഗീതം ജി ശ്രീറാം ആലപിച്ച ശ്രീ മൂകാംബിക അഷ്ടോത്തര ശതനാമാവലി. 6:30 പ്രഭാതഭേരി. 6:45 പ്രാദേശിക വാർത്തകൾ. 7:00 പുലർവെട്ടം. ഇതിൽ കാർഷിക മേഖലാ വാർത്തകൾ, റീഗൽ ജുവലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്, ആയുരാരോഗ്യം, തൊഴിൽ ദർശനം, നല്ല മലയാളം, കാലം സാക്ഷി, മനോയാനം, ഗ്രാമകേരളം, നമുക്ക് ചുറ്റും, ഒപ്പം ചലച്ചിത്രഗാനങ്ങളും. 7:25 വാർത്തകൾ. 8:30 നോവൽ സഞ്ചാരം. ഉറൂബ് എഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും 128 ഭാഗം. 8:35 സ്മൃതി മധുരം. 8:45 യോഗ സൌഖ്യം. 9:00 അക്ഷരചെപ്പ്. 10:00 റേഡിയോ ഹെൽത്ത് സ്പോൺസേർഡ് പരിപാടി. 10:15 രാഗാമൃതം. എസ് ശ്രീജേഷ് മാൻഡുലിനിൽ വായിക്കുന്ന കൃതികൾ. SR മഹാദേവ ശർമ്മ വയലിൻ. നാഞ്ചിൽ AR അരുൾ മൃദംഗം. തുടർന്ന് ശെമ്മാങ്കുടി R ശ്രീനിവാസ് അയ്യർ പാടിയ കൃതികൾ. 11:00 ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടിയിൽ പോഷകാഹാരവും ആരോഗ്യ സംരക്ഷണവും. ഈ വിഷയവുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് ഉമാ കല്യാണി മറുപടി നൽകുന്നു. 12:00 ചലച്ചിത്രഗാനങ്ങൾ. 12:20 ലളിതഗാനങ്ങൾ. 12:30 പ്രാദേശിക വാർത്തകൾ. 12:40 പ്രകാശധാര. തൈറോയിഡ് രോഗങ്ങളും ഹോമിയോപ്പതിയും ഡോക്ടർ ത്വാഹിറ സംസാരിക്കുന്നു. 1:00 ചലച്ചിത്രഗാനങ്ങൾ. 2:15 തുടർ നാടകം മിന്നാമിന്നികൾ വെളിച്ചം കാട്ടിയ വഴി 7 ഭാഗം, രചന അരുൺ നായർ, സംവിധാനം റൂബി ബാബു. 2:30 ഉമംഗ് CIET സ്പോൺസേർഡ് പരിപാടി. 3:00 ഗാനോപഹാരം. 4:00 ചലച്ചിത്രഗാനങ്ങൾ. 4:30 മഴവില്ല് വിവിധ ഭാഷാ ചലച്ചിത്രഗാന പരിപാടി. 5:00 ഹിന്ദി പാഠം. 5:15 പാട്ടുകളം. ചെട്ടിക്കുളങ്ങര GS ജയകുമാറും സംഘവും അവതരിപ്പിക്കുന്ന പുള്ളുവൻ പാട്ട്. 5:30 സ്പോൺസേർഡ് പരിപാടി സ്പൈസ്. 5:40 ചലച്ചിത്രഗാനം. 5:45 ഭക്തിഗാനങ്ങൾ, ഗിൽബർട്ട് ജോണും സംഘവും പാടിയത്. 6:00 പദ്ധതികൾ ജനനന്മയ്ക്ക്, കയർ ഉദ്യമി യോജന. 6:10 കണ്ണൂർ ജില്ലാ വൃത്താന്തം. 6:30 പ്രാദേശിക വാർത്തകൾ. 6:40 വാർത്താവീക്ഷണം. 6:50 വയലും വീടും, തെങ്ങ് കൃഷിയുടെ പ്രാധാന്യവും സാധ്യതകളും വെല്ലുവിളികളും, ഡോക്ടർ റെജി ജേക്കബ് തോമസ് സംസാരിക്കുന്നു. 7:20 കാർഷിക ഗ്രാമക്ഷേമ വാർത്തകൾ, കമ്പോള വില നിലവാരം. 7:25 വാർത്തകൾ. 7:35 തൊഴിലാളി മണ്ഡലം. 7:50 ചലച്ചിത്രഗാനങ്ങൾ. 8:00 ഫീച്ചർ. 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക്, നാഷണൽ സോഷ്യൽ അസിസ്റ്റൻസ് പ്രോഗ്രാം. 8:35 വാർത്താ ബുള്ളറ്റിൻ. 9:15 വിദ്യാഭ്യാസ രംഗം. ആവർത്തന പട്ടികയിലെ നാൾവഴികൾ, ഷൈലബായ് സംസാരിക്കുന്നു. 9:30 സംഗീത കച്ചേരി. എസ് മഹാദേവൻ അവതരിപ്പിക്കുന്ന സംഗീത കച്ചേരി. സുനിത ഡി വയലിൻ. തലവൂർ NS ബാബു മൃദംഗം. അച്യുതൻ MV ഗഞ്ചിറ. 10:30 ചലച്ചിത്രഗാനങ്ങൾ. 11:00 സുഭാഷിതം. MV സതീശൻ അവതരിപ്പിച്ചത് പുനഃപ്രക്ഷേപണം. 11:10 മുതൽ FM ഗോൾഡ് പ്രക്ഷേപണം ഡൽഹി റിലെ. അറിയിപ്പുകളിൽ ഇനി കാലാവസ്ഥാ അറിയിപ്പ് ശ്രദ്ധിക്കാം. തിരുവനന്തപുരത്തും പരിസര പ്രദേശങ്ങളിലും ആകാശം ഭാഗികമായി മേഘാവൃതമായിരിക്കും. 1-2 തവണ മിതമായ തോതിൽ മഴയോ ഇടിയോടുകൂടിയുള്ള മഴയോ ഉണ്ടാകാൻ സാധ്യത. തിരുവനന്തപുരം നഗരത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 33°C. കുറഞ്ഞ താപനില 24.6°C. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 31.4°C. കുറഞ്ഞ താപനില 25°C. അറിയിപ്പുകൾ സമാപിക്കുന്നു.

0: ആകാശവാണി സമയം 6 മണി. പദ്ധതികൾ ജനനന്മയ്ക്ക്.
1: ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ പ്രത്യേക പരിപാടി.
2: പെൺകുട്ടികളുടെ സംരക്ഷണത്തിനും ശാക്തീകരണത്തിനും വേണ്ടി കൃത്യതയോടെയുള്ള പരിശ്രമങ്ങളും നയരൂപീകരണവും സമൂഹതലത്തിൽ ബോധവൽക്കരണവും നൽകാൻ ഉദ്ദേശിച്ച് കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്ന ഒരു പദ്ധതിയാണ് ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ. പെൺകുട്ടികളുടെ സംരക്ഷണവും വിദ്യാഭ്യാസ ശാക്തീകരണവുമാണ് പദ്ധതിയുടെ പരമപ്രധാനമായ ലക്ഷ്യം.
3: ये तो चाहते हैं कि बहू तो हमें पढ़ी लिखी मिले, लेकिन बेटी को पढ़ाना है तो 50 बार सोचने के लिए मजबूर हो जाते हैं.
2: पद्धति के തുടക്കം കുറിച്ചുകൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്ര മോദി.
3: यह अन्याय कब तक चलेगा? ये हमारी सोच में ये दोगलापन कब तक चलेगा? अगर बहू पढ़ी लिखी चाहती है तो बेटी को भी पढ़ाना ये हमारी जिम्मेवारी बनती. अगर हम बेटी को नहीं पढ़ाएंगे तो बहू भी पढ़ी लिखी मिले ये अपेक्षा करना अपने आप के साथ अन्याय है.
2: ആൺകുഞ്ഞുങ്ങളെ അപേക്ഷിച്ച് കുറഞ്ഞു വരുന്ന പെൺകുഞ്ഞുങ്ങളുടെ ജനന നിരക്കും സ്ത്രീ ശാക്തീകരണവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളും നേരിടാനുള്ള നടപടിയാണ് കേന്ദ്ര സർക്കാർ ഈ പദ്ധതിയിലൂടെ നടപ്പിലാക്കുന്നത്. ലിംഗനിർണയം, ഭ്രൂണഹത്യ തുടങ്ങിയ വിഷയങ്ങളിൽ സാമൂഹിക അവബോധം കൊണ്ടുവരിക എന്ന ലക്ഷ്യവും പദ്ധതിക്കുണ്ട്. ദേശീയ തലത്തിലുള്ള ബോധവൽക്കരണത്തിലൂടെ പെൺകുഞ്ഞുങ്ങളുടെ ലിംഗാനുപാതം കുറവുള്ള തെരഞ്ഞെടുക്കപ്പെട്ട ജില്ലകളിൽ പഠനം നടത്തി ജനങ്ങളെ ബോധവാന്മാരാക്കുകയും ചെയ്യുന്നു. പെൺകുഞ്ഞുങ്ങളുടെ നേർക്കുള്ള സമൂഹത്തിന്റെ മനോഭാവത്തിൽ മാറ്റം സൃഷ്ടിക്കുക എന്നതും പദ്ധതിയുടെ ലക്ഷ്യമാണ്. വനിതാ ശിശുവികസന മന്ത്രാലയവും ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയവും മാനവ വിഭവശേഷി മന്ത്രാലയവും ഒന്നിച്ചാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. സംസ്ഥാന ദ്രുതകർമ്മസേന, ആരോഗ്യം, കുടുംബക്ഷേമം, വിദ്യാഭ്യാസം, പഞ്ചായത്തീരാജ്, ഗ്രാമവികസനം എന്നീ വകുപ്പുകളുടെ സഹകരണത്തോടെ മറ്റ് സംസ്ഥാന ഏജൻസികളുമായി ബന്ധപ്പെട്ടാണ് സംസ്ഥാനങ്ങളിൽ പദ്ധതി നടപ്പിലാക്കുന്നത്. സംസ്ഥാനങ്ങളിൽ ചീഫ് സെക്രട്ടറിക്കാണ് ചുമതല. കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ അഡ്മിനിസ്ട്രേറ്റർ. മറ്റു സ്ഥലങ്ങളിൽ അവരവരുടേതായ ഭരണ സംവിധാനവും വനിതാ ശാക്തീകരണ വിഭാഗവുമാണ് ചുമതലക്കാർ. പെൺകുട്ടികൾ ജനിക്കുന്നുണ്ടെന്നും പോഷണങ്ങൾ ലഭിക്കുന്നുണ്ടെന്നും വിദ്യാഭ്യാസം ശരിയായ രീതിയിൽ നടക്കുന്നുണ്ടെന്നും പെൺകുട്ടികൾക്ക് യാതൊരു വിധത്തിലുള്ള വിവേചനവും നൽകുന്നില്ല എന്നും പദ്ധതി ഉറപ്പുവരുത്തുന്നു. കുട്ടികളിലെ ലിംഗവ്യത്യാസാനുപാതം കുറയുന്നതിന്റെ ദൂഷ്യഫലങ്ങളെക്കുറിച്ച് സാമൂഹിക മാധ്യമങ്ങളിൽ ബോധവൽക്കരണ വീഡിയോകളും സർക്കാർ പ്രദർശിപ്പിക്കുന്നുണ്ട്. പെൺകുട്ടികൾക്കും തുല്യനീതി അവകാശപ്പെട്ടതാണ് എന്ന മുദ്രാവാക്യം പദ്ധതി ഉയർത്തിപ്പിടിക്കുന്നു.
1: ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ പ്രത്യേക പരിപാടി സമാപിക്കുന്നു.
0: പദ്ധതികൾ ജനനന്മയ്ക്ക് സമാപിക്കുന്നു.

0: ഗ്രീനിഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്
1: എന്നും രാവിലെ 7:13
0: പ്രായോജകർ ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
1: ഗ്രീനിഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി, തിരുവനന്തപുരം.
2: ഉമംഗ് CIT സ്പോൺസർഡ് പരിപാടി തിങ്കൾ മുതൽ വെള്ളി വരെ ഉച്ചയ്ക്ക് 2:30.

0: Communication and governance. And that is the end of this news bulletin.
1: ആകാശവാണി കോഴിക്കോട് ജില്ലാ വൃത്താന്തം കാസർഗോഡ് ജില്ല.
2: എല്ലാ മനുഷ്യരുടെയും സന്തോഷങ്ങളും സങ്കടങ്ങളും ഏറ്റെടുക്കുകയും എല്ലാവർക്കും തുല്യനീതി നടപ്പാക്കുകയും ചെയ്ത മാവേലിയുടെ ഓർമ്മയുടെ ആഘോഷമാണ് ഓണമെന്ന് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി കെ എം ഷാജി കാസർഗോട്ട് പറഞ്ഞു. ദൈവത്തെപ്പോലും അസൂയപ്പെടുത്തുന്ന വിധം നന്മ കൊണ്ട് മനുഷ്യൻ വളർന്നതിൻ്റെ ഓർമ്മയാണ് ഓണമെന്നും മന്ത്രി പറഞ്ഞു. കാസർഗോഡ് പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് ടൂറിസം വകുപ്പും ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിലും ജില്ലാ ഭരണകൂടവും കാസർഗോഡ് മുനിസിപ്പാലിറ്റിയും ചേർന്ന് സംഘടിപ്പിച്ച പൊന്നോണം 2026 സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. കേരളത്തിൽ വിവിധ ആഘോഷങ്ങൾ ആർഭാടമായി ആഘോഷിക്കാറുണ്ടെങ്കിലും എല്ലാവരും ഒരുമിച്ചാണ് ഓണം ആഘോഷിക്കുന്നത്. എല്ലാവരും സാഹോദര്യത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും കൂട്ടായ്മയിലാണ് ഓണം ആഘോഷിക്കുന്നതെന്നും മന്ത്രി പറഞ്ഞു. ചടങ്ങിൽ കല്ലട്ര മാഹിൻ MLA അധ്യക്ഷത വഹിച്ചു. ദക്ഷിണ റെയിൽവേയിലെ പാലക്കാട് ഡിവിഷന് കീഴിലുള്ള മംഗളൂരു ഉള്ളാൾ മേഖലയെ സൗത്ത് വെസ്റ്റേൺ റെയിൽവേയുടെ മൈസൂരു ഡിവിഷനിലേക്ക് മാറ്റാനുള്ള റെയിൽവേ ബോർഡിന്റെ ഉത്തരവ് അടിയന്തരമായി പിൻവലിക്കണമെന്ന് കാസർഗോഡ് ജില്ലാ വികസന സമിതി ഐക്യകണ്ഠേന ആവശ്യപ്പെട്ടു. ഈ മേഖലയെ പാലക്കാട് ഡിവിഷനിൽ തന്നെ നിലനിർത്തണമെന്ന് കലക്ട്രേറ്റ് കോൺഫറൻസുകളിൽ ചേർന്ന കാസർഗോഡ് ജില്ലാ വികസന സമിതി യോഗത്തിൽ മഞ്ജുശ്രം MLA AKM അഷറഫ് അവതരിപ്പിച്ച പ്രമേയം കേന്ദ്ര റെയിൽവേ മന്ത്രാലയത്തോടും റെയിൽവേ ബോർഡിനോടും ആവശ്യപ്പെട്ടു. MLA മാരായ കല്ലട്ര മാഹിൻ, കെ നീലകണ്ഠൻ, ഗോവിന്ദൻ പള്ളിക്കാപ്പിൽ, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സാബു എബ്രഹാം എന്നിവർ പ്രമേയത്തെ പിന്തുണച്ചു. 2026 ഒക്ടോബർ 1 മുതൽ നടപ്പിലാക്കാൻ നിശ്ചയിച്ചിരിക്കുന്ന ഈ വിഭജനം ഉത്തര മലബാറിലെ പ്രത്യേകിച്ച് കാസർഗോഡ് ജില്ലയിലെ റെയിൽവേ വികസനത്തെയും യാത്രാ സൗകര്യങ്ങളെയും ഗുരുതരമായി ബാധിക്കും. നിലവിൽ ഒരൊറ്റ സോണിന് കീഴിലുള്ള യാത്രാ ഇടനാഴി 2 വ്യത്യസ്ത സോണുകളായി വിഭജിക്കപ്പെടുന്നത് കാസർഗോട്ടേക്കും മലബാറിലേക്കുമുള്ള പുതിയ ട്രെയിൻ സർവീസുകൾ, സ്റ്റോപ്പുകൾ, അടിസ്ഥാന സൗകര്യ വികസനങ്ങൾ എന്നിവയുടെ അനുമതിയെ പ്രതികൂലമായി ബാധിക്കുമെന്ന് MLA ചൂണ്ടിക്കാട്ടി. പാലക്കാട് ഡിവിഷന്റെ പ്രധാന വരുമാന സ്രോതസ്സായ പനമ്പൂർ പോർട്ട് അടക്കമുള്ള മംഗളൂരു മേഖല നഷ്ടപ്പെടുന്നതോടെ പ്രതിവർഷം 600 കോടിയിലധികം രൂപയുടെ വരുമാന നഷ്ടം പാലക്കാട് ഡിവിഷന് ഉണ്ടാവുകയും ഡിവിഷന്റെ സാമ്പത്തിക ഭദ്രതയും നിലനിൽപ്പും അപകടത്തിലാവുകയും ചെയ്യുമെന്നും ജില്ലാ വികസന സമിതി യോഗത്തിൽ MLA മാർ പറഞ്ഞു. 2017 നടത്തിയ എൻഡോസൾഫാൻ ദുരിതബാധിതർക്കുള്ള മെഡിക്കൽ ക്യാമ്പിൽ പങ്കെടുത്ത് പട്ടികയിൽ ഉൾപ്പെട്ട 350 പേർക്ക് നഷ്ടപരിഹാര തുകയായ 500,000 രൂപ വീതം ധനസഹായം ലഭിച്ചു. ഇതുവരെ 17,50,00,000 രൂപ വിതരണം ചെയ്തതായി കാസർഗോഡ് ജില്ലാ കലക്ടർ അർജുൻ പാണ്ഡ്യൻ പറഞ്ഞു. ആകെ 977 പേരാണ് പട്ടികയിൽ ഉൾപ്പെട്ടത്. ഇതിനു പുറമെ 201 അപേക്ഷകളിൽ ധനസഹായം അനുവദിക്കുന്നതിനായുള്ള നടപടികൾ പുരോഗമിക്കുകയാണ്. 2017 ക്യാമ്പിൽ പങ്കെടുത്ത് ദുരിതബാധിതരുടെ പട്ടികയിൽ ഉൾപ്പെട്ട ഇനിയും ധനസഹായത്തിന് അപേക്ഷിക്കാൻ ബാക്കിയുള്ളത് 432 പേരാണ്. ബാക്കിയുള്ളവർക്ക് ധനസഹായം അനുവദിക്കുന്നതിനായുള്ള നടപടികൾ പുരോഗമിക്കുകയാണ്. ജില്ലാ കലക്ടറുടെ അധ്യക്ഷതയിൽ കൃത്യമായ ഇടവേളകളിൽ അവലോകന യോഗങ്ങൾ ചേരുകയും നടപടിക്രമങ്ങൾ വേഗത്തിലാക്കുകയും ചെയ്തതോടെയാണ് ചുരുങ്ങിയ കാലയളവിനുള്ളിൽ 350 അപേക്ഷകർക്ക് എൻഡോസൾഫാൻ സ്പെഷ്യൽ വഴി ധനസഹായം വിതരണം ചെയ്യാൻ സാധിച്ചത്. എൻഡോസൾഫാൻ ദുരിതബാധിതരുടെ ലിസ്റ്റിൽ കൂടുതൽ പേര് ഉൾപ്പെടുത്താൻ 2022 അപേക്ഷ ക്ഷണിക്കുകയും വിവിധ ഘട്ടങ്ങളായി ക്യാമ്പുകൾ സംഘടിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ടൂറിസം വകുപ്പും ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിലും കാസർഗോഡ് മുനിസിപ്പാലിറ്റിയും ജില്ലാ ഭരണകൂടവും കാസർഗോഡ് സംഘടിപ്പിച്ച ജില്ലാതല ഓണാഘോഷം കാസർഗോഡ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ അങ്കണത്തിൽ രാജ്മോഹൻ ഉണ്ണിത്താൻ MP ഉദ്ഘാടനം ചെയ്തു. എല്ലാവരും ജാതി മത ഭാഷാഭേദങ്ങൾക്ക് അതീതമായി മലയാളി ആഘോഷിക്കുന്ന സാംസ്കാരിക ഉത്സവമാണ് ഓണമെന്നും അതുകൊണ്ടാണ് ഓണം ദേശീയ ഉത്സവമാകുന്നതെന്നും രാജ്മോഹൻ ഉണ്ണിത്താൻ MP പറഞ്ഞു. സംസ്ഥാന സർക്കാർ തിരുവനന്തപുരത്ത് 10 ദിവസവും ജില്ലാതലത്തിൽ 7 ദിവസവും വിപുലമായ പരിപാടികളാണ് സംഘടിപ്പിച്ചിരുന്നത്. ഐശ്വര്യത്തിന്റെയും സമൃദ്ധിയുടെയും പൊന്നോണത്തെ എല്ലാവരും ഒത്തൊരുമയോടെ വരവേൽക്കണമെന്നും MP പറഞ്ഞു. എല്ലാവരും ആകർഷിക്കുന്ന തരത്തിലുള്ള പരിപാടികളാണ് DTPC ഓണം വാരാഘോഷത്തിന്റെ ഭാഗമായി ഇത്തവണ ഒരുക്കിയത്. ഭാഷാ വൈവിധ്യങ്ങളുടെയും സാംസ്കാരിക സമൃദ്ധിയുടെയും നാടായ കാസർഗോട്ട് ജനത ഓണത്തെ ഹൃദയത്തിൽ സ്വീകരിച്ചിട്ടുണ്ടെന്ന് ജില്ലാ കലക്ടർ അർജുൻ പാണ്ഡ്യൻ പറഞ്ഞു. ഒപ്പം ആഘോഷിക്കുന്നതാണ് ഓണത്തിന്റെ മഹിമയെന്ന് ജില്ലാ പോലീസ് മേധാവി P നിതിൻ രാജ് പറഞ്ഞു. ചടങ്ങിൽ വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളും ജനപ്രതിനിധികളും പങ്കെടുത്തു.
1: കാസർഗോഡ് ജില്ലാ വൃത്താന്തം സമാപിക്കുന്നു. തയ്യാറാക്കി അവതരിപ്പിച്ചത് ആകാശവാണി കാസർഗോഡ് പ്രതിനിധി ജഗന്നിവാസൻ വെള്ളിക്കോത്ത്.

ആകാശവാണി. ഇപ്പോൾ ഒരു ചലച്ചിത്ര ഗാനം കേൾക്കാം. ചിലമ്പ് എന്ന ചിത്രത്തിൽ ചിത്ര പാടിയ ഗാനം, രചന ഭരതൻ, സംഗീതം ഔസേപ്പച്ചൻ.

0: സംസ്കൃതത്തിൽ വാർത്തകൾ കേൾക്കാം. ഡൽഹിയിലെ
1: ആകാശവാണി സംപ്രതി വാർത്താഹ ശ്രൂയന്താം. പ്രവാചകഃ ജതിന ശർമ്മ. ആദൌ മുഖ്യ വാർത്താഹ. പ്രധാനമന്ത്രിണാ മോദിനാ ഷഡ്വിംശതിതമം SCO ശിഖര സമ്മേളനം സംബോധിതം. ആതങ്കവാദ വിഷയെ ദ്വിമുഖി മാപദണ്ഡം സമാപയിതും ച വിഹിതം ആഹ്വാനം. ഉത്തര റെയിൽവേ മണ്ഡലസ്യ മുരാദാബാദ് വിഭാഗെ അവശിഷ്ടേ ദ്വാദശാധിക സപ്തശത കിലോമീറ്റർ മിതേ റെയിൽമാർഗേ കവചേതി ചതുർദശാംശ ശൂന്യം പ്രണാല്യൈ ഭാരതീയ റെയിൽവേ വിഭാഗേന സപ്തത്യധികൈകശത കോടി രൂപ്യകാണി അനുമോദിതാനി. നേപാളദേശെ വ്യാപക വിനാശാനന്തരം ജലാപ്ലാവേന മൃതാനാം സംഖ്യാ സപ്താശീത്യധിക നവശതം സംപ്രാപ്താ. ആകാശവാണ്യാഹ FM ഗോൾഡ് വാഹിനി അദ്യ സ്വകീയാം രൌപ്യജയന്തിം ആചരതി. അപ്പിച്ച ഭാരതീയ ഋതു വിഭാഗേന ഛത്തീസ്ഗഢ് രാജ്യായ രക്തവർണപരാ സഞ്ചേതന നിസ്സാരിത. ശ്വഹ്യാവത് ഝാർഖണ്ഡ് ഒഡീഷ പൂർവോത്തര ഭാരതസ്യ ഭാഗേഷു പ്രബല വൃഷ്ടേശ്ച വർത്തതെ സംഭാവന. അഥ വാർത്താഹ വിശദീകൃത്യ. പ്രധാനമന്ത്രിണാ നരേന്ദ്രമോദിനാ അദ്യ കിർഗിസ് ഗണരാജ്യസ്യ രാജധാന്യാം ബിഷ്കേക് നഗരെ ആയോജിതസ്യ ഷംഘായി സഹകാര സംഘടനസ്യ രാഷ്ട്രാധ്യക്ഷാണാം പരിഷദഃ ഷഡ്വിംശതിതമെ ഉപവേശനെ ഭാഗം നിർവ്യൂഢം. ശിഖരസമ്മേളനം സംബോധയൻ പ്രധാനമന്ത്രി സർവേഭ്യഃ സദസ്യദേശേഭ്യഃ ആഹ്വാനം അകരോത് യത് തേ ആതങ്കവാദസ്യ വിത്തപോഷണം നിയുക്തിപ്രക്രിയാം ചരമപന്ഥി പ്രചാരം സുരക്ഷിത ആശ്രയസ്ഥാനാനി സമ്പൂർണതയാ വിനാശയേയുഃ. സഹ അവദത് യത് ആതങ്കവാദസ്യ ദ്വിമുഖി മാനകാനാം കൃതെ കിമപി സ്ഥാനം നാസ്തി. വിശ്വസ്യ വിഭിന്നേഷു ഭാഗേഷു വിദ്യമാനാനാം സംഘർഷാണാം വിഷയെ ശ്രീമോദി ചിന്താമപി പ്രകടിതവാൻ. വിശ്വസ്യ വിവിധ ഭാഗേഷു പ്രചലത്സു സംഘർഷേഷു ചിന്താം പ്രകടയൻ ശ്രീമോദി ന്യവേദയത് യത് യുദ്ധാനി സംഘർഷാശ്ച കസ്യാപി സമസ്യായാഹ സമാധാനം നൈവ വർത്തതെ. സർവേ വിവാദാഹ സംഭാഷണമാധ്യമേന കൂട്ടനീത്യാ ച സമാധേയാഹ. പ്രധാനമന്ത്രി അവദത് യത് ഭാരതം ആപണം യോജയിതും വ്യാപാരം സൗകര്യയുതം കർത്തും വികാസസ്യ നൂതനാൻ മാർഗാൻ ഉദ്ഘാടയിതും ച സർവാൻ പ്രയത്നാൻ സമർത്ഥയതി. പരഞ്ച ഏതാദൃശാഹ പ്രയത്നാഹ സർവേഷാം ദേശാനാം സാർവാത്മ്യസ്യ പ്രാദേശിക അഖണ്ഡതായാശ്ച പൂർണതയാ സമ്മാനം കുർവന്തി ഇതി സഹ അവധാനം ദത്തവാൻ. ശ്രീമോദി അവദത് യത് ഭാരതം ഗതവർഷേ ഷംഘായി സഹകാര സംഘടന സഭ്യതാ സംവാദ മഞ്ചസ്യ പ്രസ്താവം അകരോത്. അസ്മിൻ വർഷേ തസ്യ പ്രഥമം സത്രം ഭാരതെ ഭവിഷ്യതി അതഃ സഹ ഹർഷം പ്രകടിതവാൻ. പ്രധാനമന്ത്രി ശ്രീമോദി കിർഗിസ്ഥാൻ ദേശസ്യ ദ്വിദിവസീയ യാത്രാം പരിസമാപ്യ അദ്യ പരാഹ്ണേ ബിഷ്കേക് നഗരാത് നവദില്ലിം പ്രതി പ്രസ്ഥിതവാൻ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അവദത് യത് ഭാരതസ്യ സപ്തദശാംശ അഷ്ട പ്രതിശതം ആർത്ഥിക വൃദ്ധിഃ ദേശസ്യ ചത്വാരിംശദധിക ശതകോടി നാഗരികാണാം കഠോര പരിശ്രമസ്യ സാമൂഹിക സങ്കല്പസ്യ ച സ്പഷ്ടം പ്രതിബിംബമസ്തി. അദ്യ സാമാജിക സഞ്ചാരപടലെ ഏകം ചലച്ചിത്രം പ്രസാരയൻ ശ്രീമോദി പ്രതിപാദിതവാൻ യത് COVID-19 ഇതി ജാഗതിക സംക്രമണാത് ആരഭ്യ നിരന്തരം പ്രചലത്സു യുദ്ധാദിഷു വൈശ്വിക അസ്ഥിരതായാം ച ഭാരതം ദ്രുതഗത്യാ പ്രഗതിപഥേ അഗ്രേസരം വർത്തതേ.
2: ദേശവാസിയോ കോ ബഹുത് ബഹുത് ബധായി. 7.8% ഗ്രോത്ത്. ദേശ് ഖുശിയോ സേ ഭർ ഗയാ. ദേശവാസിയോ കോ മൈ ബധായി ദേതാ ഹൂം ഉൻകേ സങ്കൽപ ശക്തി കേ ലിയേ ഉൻകേ പുരുഷാർത്ഥ് കേ ലിയേ ഏക് സാമൂഹിക ശക്തി കാ ഏക് പ്രതിബിംബ ഹൈ. ദുനിയാ യുദ്ധ മേ ഡുബി ഹുയി ഹൈ. ചാരോ തരഫ് യുദ്ധ കി ഖബറേ ആ റഹി ഹൈ. വിശ്വ സങ്കടോ സേ ഗിരാ ഹുവാ ഹൈ. സപ്ലൈ ചെയിൻ പൂരി തരഹ ഡിസ്റ്റർബ് ഹൈ. 2020 മേ കോവിഡ് കാല സേ ലേകർ അബ് തക് കഹീ പർ ഭീ സ്ഥിരതാ നജർ നഹീ ആ റഹി ഹൈ. ഉസ്കേ ബാവജൂദ് ഭീ ഭാരത് തേജ് ഗതി സേ പ്രഗതി കർ റഹാ ഹൈ.
1: ഭാരതീയ റെയിൽവേ വിഭാഗേന ഉത്തര റെയിൽവേ മണ്ഡലസ്യ മുരാദാബാദ് വിഭാഗസ്യ അവശിഷ്ടേ ദ്വാദശാധിക സപ്തശത കിലോമീറ്റർ മിതേ റെയിൽമാർഗേ കവച ഇതി ചതുർദശാംശ ശൂന്യം പ്രണാലിം സംസ്ഥാപയിതും സപ്തത്യധികൈകശതകോടി രൂപ്യകാണാം ധനരാശിഃ അനുമോദിതാ. റെയിൽമന്ത്രാലയേന വിജ്ഞാപിതം യത് സ്വീകൃതമിദം കാര്യം സ്വദേശീ സ്വചാലിത റെയിൽ സംരക്ഷണതന്ത്രസ്യ സംസ്ഥാപനേന വിഭാഗേ റെയിൽ സുരക്ഷാ സംരചന സുദൃഢാ വിധീയതേ. മന്ത്രാലയേന

0: 56% खाते तो सिर्फ महिलाओं के हैं। पीएम जनधन योजना के 12 साल ज्यादा बचत ज्यादा काम।
1: വളരാൻ തയ്യാറാണോ? ഉയരാൻ തയ്യാറാണോ? നിങ്ങളുടെ ബിസിനസ് പുതിയ ഉയരങ്ങളിൽ എത്തിക്കൂ. 85% വരെ LTVയോടെ മണപ്പുറം IGL ഗോൾഡ് ലോണിലൂടെ ഫണ്ടുകൾ നേടുന്നത് ഇപ്പോൾ വളരെ എളുപ്പമാണ്.
2: നിങ്ങൾക്കായി മാത്രം 5 കോടി രൂപ വരെയുള്ള ലോണുകൾ നിങ്ങളുടെ ബിസിനസിനെ മുന്നോട്ട് നയിക്കാൻ സഹായിക്കുന്നു. ആത്മവിശ്വാസത്തോടെ വളരൂ, നിങ്ങളുടെ ലക്ഷ്യത്തിൽ എത്തിച്ചേരൂ. നിങ്ങളുടെ ബിസിനസ് വളർത്താൻ മണപ്പുറം നിങ്ങളെ സഹായിക്കുന്നു.
1: മണപ്പുറം ഫൈനാൻസ് ലിമിറ്റഡ്, മേക്ക് ലൈഫ് ഈസി. ടോൾ ഫ്രീ നമ്പർ 1800-420-2233.
3: മൈ ബാങ്ക് ഈസ് ഓൾവേസ് വിത്ത് മീ. By the time I wake up, it's already taking care of my deposits. When the customers keep me busy, it takes care of the cash counter. Even in the middle of the night, it wakes me up to say, "Madam, we have received the payment from Lakshmi Fruit Store." With a Jan Dhan bank account, I have insurance, pension, DBT, all banking services right at my fingertips.
4: In 12 years, 59 crore Jan Dhan accounts have been opened. Of which 56% are held by women. 12 years of PM Jan Dhan Yojana. More savings, more opportunities.

0: than this. Give your family a secure life with Rural Post Life Insurance. RPLI Life Insurance Policies. Contact your nearest post office today or log on to indiapost.gov.in.
1: ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് കൃഷ്ണ പ്രകൃതി. പ്രധാന വാർത്തകൾ. ഭീകരവാദത്തെ ഇല്ലായ്മ ചെയ്യാൻ ഒന്നിച്ചു നിൽക്കണമെന്ന് ഷാങ്ഹായ് സഹകരണ ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ചരിത്രപരമായ ബിഷ്കക് പ്രഖ്യാപനത്തിൽ ഷാങ്ഹായ് രാജ്യങ്ങൾ ഒപ്പുവച്ചു. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് നടന്ന വിദ്യാർത്ഥി പ്രതിഷേധങ്ങളിൽ രാജ്യവ്യാപകമായി രജിസ്റ്റർ ചെയ്ത FIR റദ്ദാക്കി സുപ്രീംകോടതി. സംസ്ഥാനത്തെ 38 തദ്ദേശ സ്വയംഭരണ വാർഡുകളിൽ ഈ മാസം 28 ഉപതിരഞ്ഞെടുപ്പ്, വോട്ടെണ്ണൽ 29. മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ ആദ്യഘട്ട സുരക്ഷാ പരിശോധന പൂർത്തിയായി. റിപ്പോർട്ട് 15 ദിവസത്തിനകം സമർപ്പിക്കുമെന്ന് സമിതി അധ്യക്ഷൻ ബൽരാജ് ജോഷി. അംഗനവാടി കുട്ടികളുടെ സമഗ്ര ആരോഗ്യ സംരക്ഷണം ഉറപ്പാക്കുന്ന ബാല്യസ്പന്ദനം പദ്ധതിക്ക് സംസ്ഥാനത്ത് നാളെ തുടക്കം. കേരള ക്രിക്കറ്റ് ലീഗിൽ കൊല്ലം സെയിലേഴ്സിനെതിരെ തൃശൂർ ടൈറ്റൻസിന് 4 ജയം. വാർത്തകൾ വിശദമായി. യുദ്ധം പ്രശ്നങ്ങൾക്ക് പരിഹാരമല്ലെന്നും തർക്കങ്ങൾ ചർച്ചയിലൂടെ പരിഹരിക്കണമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കിർഗിസ്ഥാൻ തലസ്ഥാനമായ ബിഷ്കെക്കിൽ നടന്ന 26th ഷാങ്ഹായ് സഹകരണ ഉച്ചകോടിയെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഭീകരവാദത്തെ ഇല്ലായ്മ ചെയ്യാൻ എല്ലാ അംഗരാജ്യങ്ങളും ഒന്നിച്ചു നിൽക്കണമെന്നും ഭീകരതയ്ക്ക് അനുകൂലമായ ആവാസ വ്യവസ്ഥ പൂർണ്ണമായും ഇല്ലാതാക്കണമെന്നും അദ്ദേഹം ആഹ്വാനം ചെയ്തു. ഷാങ്ഹായ് സഹകരണ സംഘടനയുടെ 25th വാർഷികത്തോടനുബന്ധിച്ച് ചരിത്രപരമായ ബിഷ്കെക് പ്രഖ്യാപനത്തിലും അംഗരാജ്യങ്ങൾ ഒപ്പുവച്ചു. 2 കിർഗിസ്ഥാൻ സന്ദർശനം വിജയകരമായി പൂർത്തിയാക്കി പ്രധാനമന്ത്രി ന്യൂഡൽഹിയിലേക്ക് മടങ്ങി. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് ജൂലൈ 20 മുതൽ 25 വരെ നടന്ന വിദ്യാർത്ഥി പ്രതിഷേധങ്ങളിൽ രാജ്യവ്യാപകമായി രജിസ്റ്റർ ചെയ്ത FIR സുപ്രീംകോടതി റദ്ദാക്കി. ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് അധ്യക്ഷനായ ബെഞ്ചിന്റേതാണ് നടപടി. ഇതുമായി ബന്ധപ്പെട്ട് പുതിയ FIR രജിസ്റ്റർ ചെയ്യരുതെന്നും നിർദ്ദേശമുണ്ട്. എന്നാൽ ഗുരുതര ക്രിമിനൽ പശ്ചാത്തലമുള്ള 2873 പേർക്കെതിരെ ഡൽഹി പോലീസ് എടുത്ത ഒരു കേസ് തുടരാൻ കോടതി അനുമതി നൽകി. കോടതി ഉത്തരവിനെ തുടർന്ന് ഈ മാസം 5 നടത്താനിരുന്ന പ്രതിഷേധ മാർച്ച് പിൻവലിച്ചതായി കോക്രോച്ച് ജനതാ പാർട്ടി അറിയിച്ചു. CJP തീരുമാനത്തെ കേന്ദ്ര സർക്കാർ സ്വാഗതം ചെയ്തു. സംസ്ഥാനത്തെ 38 തദ്ദേശ സ്വയംഭരണ വാർഡുകളിലേക്ക് ഈ മാസം 28 ഉപതെരഞ്ഞെടുപ്പ് നടക്കുമെന്ന് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷണർ N. ശേഷാദ്രിനാഥ്. രാവിലെ 7 മുതൽ വൈകിട്ട് 6 വരെയാണ് വോട്ടെടുപ്പ്. വോട്ടെണ്ണൽ 29 നടക്കും. മാതൃകാ പെരുമാറ്റച്ചട്ടം ഇന്ന് മുതൽ പ്രാബല്യത്തിൽ വന്നു. തിരഞ്ഞെടുപ്പ് വിജ്ഞാപനം മറ്റന്നാൾ പുറപ്പെടുവിക്കും. നാമനിർദ്ദേശ പത്രിക മറ്റന്നാൾ മുതൽ ഈ മാസം 10 സമർപ്പിക്കാം. സൂക്ഷ്മ പരിശോധന 11 നടക്കും. പത്രിക പിൻവലിക്കാൻ ഈ മാസം 14 വരെയാണ് അവസരം. ഉന്നത വിദ്യാഭ്യാസ മേഖലയെ ആഗോള തൊഴിൽ വിപണിക്ക് അനുസരിച്ച് പുനഃസംഘടിപ്പിക്കുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. NIT കാലിക്കറ്റ് 66th സ്ഥാപക ദിനാഘോഷത്തിൽ സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. സാമൂഹിക സാമ്പത്തിക വികസനത്തിനുള്ള പ്രധാന ഉപകരണമായി ഉന്നത വിദ്യാഭ്യാസത്തെ മാറ്റുകയാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. മദ്യനയവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഈ മാസത്തോടെ പൂർത്തിയാക്കാൻ സാധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായി മന്ത്രി M. ലിജു. ബാറുകൾ കുറയ്ക്കുക എന്നതാണ് സർക്കാർ ലക്ഷ്യമെന്നും കൂട്ടായ ചർച്ചകളിലൂടെ തീരുമാനം കൈക്കൊള്ളുമെന്നും മന്ത്രി തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തുന്ന ഉദ്യോഗസ്ഥരോട് വിട്ടുവീഴ്ചയില്ലാ നയമാണ് സർക്കാരിനുള്ളത്. അഴിമതി നടത്തുന്നവർക്കെതിരെ കർശന നടപടി

0: ഉണ്ടാകുമെന്നും മന്ത്രി പറഞ്ഞു.
1: വ്യവസായം എന്ന നിലയിൽ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന കള്ളുഷാപ്പ് വ്യവസായത്തിനും ബാർ ഹോട്ടലുകൾക്കും ഒന്നും തന്നെ പ്രവർത്തനങ്ങൾക്ക് വിഘാതം ഉണ്ടാക്കുക എന്ന ലക്ഷ്യം ഗവൺമെന്റ് ഇല്ല. മദ്യവർജനമാണ് ആത്യന്തികമായി സർക്കാർ ലക്ഷ്യം വെക്കുന്നതെങ്കിലും നിലവിലുള്ള സാഹചര്യങ്ങൾ കണക്കിലെടുത്ത് റെസ്പോൺസിബിൾ ഡ്രിങ്കിങ് കേരളത്തിൽ ഉണ്ടാവുക എന്നുള്ളതാണ് ഗവൺമെന്റ് ആഗ്രഹിക്കുന്നത്. എന്നാൽ നിയമവിരുദ്ധ പ്രവർത്തനങ്ങളെ നമുക്ക് അനുവദിക്കാനും പറ്റില്ല. നിയമവിരുദ്ധ പ്രവർത്തനങ്ങളിൽ കൂട്ടു നിൽക്കാമെന്ന് കഴിയുന്ന ഉദ്യോഗസ്ഥന്മാർ അവരെത്ര ഉന്നതരാണെങ്കിലും അവർക്കെതിരെ ശക്തമായ നടപടി ഉണ്ടാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. പഴുതടച്ചുള്ള നടപടികൾ ഉണ്ടാകുമെന്നുള്ളതാണ് കൃത്യമായ സമീപനം.
0: മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ ആദ്യഘട്ട സുരക്ഷാ പരിശോധന പൂർത്തിയായി. പരിശോധനാ റിപ്പോർട്ട് 15 ദിവസത്തിനകം ദേശീയ ഡാം സുരക്ഷാ അതോറിറ്റിക്ക് സമർപ്പിക്കുമെന്ന് സമിതി അധ്യക്ഷൻ ബൽരാജ് ജോഷി അറിയിച്ചു. അണക്കെട്ടിന്റെ സമഗ്ര സുരക്ഷയും ഭൂകമ്പ പ്രതിരോധ ശേഷിയും വിലയിരുത്തുന്നതിനായി സുപ്രീംകോടതി നിർദ്ദേശപ്രകാരമാണ് കേന്ദ്രസംഘം 3 ദിവസത്തെ പരിശോധന നടത്തുന്നത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AERNews_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AERNews_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: അങ്കണവാടി കുട്ടികളുടെ സമഗ്ര ആരോഗ്യ സംരക്ഷണം ഉറപ്പാക്കുന്ന ബാല്യസ്പന്ദനം പദ്ധതിക്ക് സംസ്ഥാനത്ത് നാളെ തുടക്കമാകും. തിരുവനന്തപുരം കൊടുങ്ങാനൂർ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ മന്ത്രി ബിന്ദു കൃഷ്ണ ഉദ്ഘാടനം നിർവഹിക്കും. വിശദാംശങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിയക്കോട്.
3: വനിതാ ശിശുവികസന വകുപ്പും ആരോഗ്യ കുടുംബക്ഷേമ വകുപ്പും സംയുക്തമായി നടപ്പിലാക്കുന്ന ബാല്യസ്പന്ദനം പദ്ധതി സംസ്ഥാന സർക്കാരിന്റെ 100-ദിന കർമ്മ പരിപാടിയിൽ ഉൾപ്പെടുത്തിയാണ് ആവിഷ്കരിച്ചിരിക്കുന്നത്. അങ്കണവാടി കുട്ടികളിൽ ത്രൈമാസ ആരോഗ്യ പരിശോധന ഉറപ്പാക്കുന്നതാണ് പദ്ധതി. കേരളത്തിലെ 33,120 അങ്കണവാടികളിലെയും കുട്ടികൾക്ക് കൃത്യമായ ഇടവേളകളിൽ ആരോഗ്യ പരിശോധന ലഭ്യമാക്കും. കുട്ടികളുടെ ശാരീരിക വളർച്ച, പോഷകാഹാര നിലവാരം, കാഴ്ച, കേൾവി എന്നിവ പരിശോധിക്കുകയും വളർച്ചാ വ്യതിയാനങ്ങൾ നേരത്തെ കണ്ടെത്തി വിദഗ്ധ ചികിത്സയും തുടർ പരിചരണവും ഉറപ്പാക്കുകയും ചെയ്യും.
0: നാളികേര വികസന ബോർഡിന്റെ നേതൃത്വത്തിൽ ലോക നാളികേര ദിനത്തിന്റെ ദേശീയതല ആഘോഷം നാളെ തിരുവനന്തപുരത്ത് നടക്കും. മുഖ്യമന്ത്രി വി ഡി സതീശൻ ഉദ്ഘാടനം നിർവഹിക്കും. കേന്ദ്ര കൃഷി സഹമന്ത്രി രാംനാഥ് ഠാക്കൂർ ചടങ്ങിൽ വിശിഷ്ടാതിഥിയാകും. ദേശീയ നാളികേര പുരസ്കാരങ്ങൾ കേന്ദ്രമന്ത്രി വിതരണം ചെയ്യും. 1,000-ലധികം നാളികേര കർഷകർ പരിപാടിയിൽ പങ്കെടുക്കും. വന അതിർത്തികളിലെ ജനവാസ മേഖലകളിൽ അനുഭവപ്പെടുന്ന മനുഷ്യ വന്യജീവി സംഘർഷങ്ങൾക്ക് ശാശ്വത പരിഹാരം കണ്ടെത്താൻ കർമ്മ പദ്ധതി തയ്യാറാക്കുന്നതിന് വനം വന്യജീവി വകുപ്പിന്റെ നേതൃത്വത്തിൽ തിരുവനന്തപുരത്ത് നാളെ യോഗം ചേരും. മന്ത്രിമാരും വന അതിർത്തി മണ്ഡലങ്ങളിലെ MLA MPമാരും പങ്കെടുക്കുന്ന യോഗം നിയമസഭാ ബാങ്ക്വറ്റ് ഹാളിൽ മുഖ്യമന്ത്രി വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്യും. നവീകരിച്ച വ്യോമസേനാ മ്യൂസിയത്തിന്റെ ഉദ്ഘാടനം ദക്ഷിണ വ്യോമസേനാ മേധാവി എയർ മാർഷൽ ജസ്വീർ സിംഗ് മാൻ നാളെ തിരുവനന്തപുരം ആക്കുളം ടൂറിസ്റ്റ് വില്ലേജിൽ ഉദ്ഘാടനം ചെയ്യും. വ്യോമസേന യുദ്ധ വിമാനങ്ങളുടെയും ഹെലികോപ്റ്ററുകളുടെയും മാതൃകകളും മിസൈൽ ഗൺ തുടങ്ങിയവയും മ്യൂസിയത്തിൽ ഒരുക്കിയിട്ടുണ്ട്. നേപ്പാൾ മിന്നൽ പ്രളയത്തിൽ മരണം 987. മഴയും നദികളിലെ ജലനിരപ്പ് ഉയരുന്നതും പുതിയ പ്രളയ മുന്നറിയിപ്പും രക്ഷാപ്രവർത്തനം ദുഷ്കരമാക്കിയിട്ടുണ്ട്. 4,000 പേരെയാണ് ഇനി കണ്ടെത്താനുള്ളത്. ദുരന്തമുഖത്ത് നിന്ന് ഇതുവരെ 12,000 ആളുകളെ രക്ഷപ്പെടുത്തി സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് എത്തിച്ചു. കേരള ക്രിക്കറ്റ് ലീഗിൽ കൊല്ലം സെയിലേഴ്സിനെതിരെ തൃശൂർ ടൈറ്റൻസിന് 4 ജയം. സെയിലേഴ്സ് ഉയർത്തിയ 160 റൺസ് വിജയലക്ഷ്യം തൃശൂർ ടൈറ്റൻസ് 19.2 ഓവറിൽ മറികടന്നു. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേരിയ നഷ്ടം. സെൻസെക്സ് 13 താഴ്ന്ന് 76,944, നിഫ്റ്റി 25 നഷ്ടത്തിൽ 24,056 വ്യാപാരം അവസാനിപ്പിച്ചു. സ്വർണ്ണവില കുറഞ്ഞു. പവന് 1,360 രൂപ കുറഞ്ഞ് 113,720 രൂപയും ഗ്രാമിന് 14,215 രൂപയുമാണ് ഇന്നത്തെ വില. പ്രധാന വാർത്തകൾ വീണ്ടും. ഭീകരവാദത്തെ ഇല്ലായ്മ ചെയ്യാൻ ഒന്നിച്ചു നിൽക്കണമെന്ന് ഷാങ്ഹായ് സഹകരണ ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ചരിത്രപരമായ ബിഷ്കെക് പ്രഖ്യാപനത്തിൽ ഷാങ്ഹായ് രാജ്യങ്ങൾ ഒപ്പുവച്ചു. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് നടന്ന വിദ്യാർത്ഥി പ്രതിഷേധങ്ങളിൽ രാജ്യവ്യാപകമായി രജിസ്റ്റർ ചെയ്ത FIR റദ്ദാക്കി സുപ്രീംകോടതി. സംസ്ഥാനത്തെ 38 തദ്ദേശ സ്വയംഭരണ വാർഡുകളിൽ ഈ മാസം 28 ഉപതെരഞ്ഞെടുപ്പ്. വോട്ടെണ്ണൽ 29. മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ ആദ്യഘട്ട സുരക്ഷാ പരിശോധന പൂർത്തിയായി. റിപ്പോർട്ട് 15 ദിവസത്തിനകം സമർപ്പിക്കുമെന്ന് സമിതി അധ്യക്ഷൻ ബൽരാജ് ജോഷി. അങ്കണവാടി കുട്ടികളുടെ സമഗ്ര ആരോഗ്യ സംരക്ഷണം ഉറപ്പാക്കുന്ന ബാല്യസ്പന്ദനം പദ്ധതിക്ക് സംസ്ഥാനത്ത് നാളെ തുടക്കം. കേരള ക്രിക്കറ്റ് ലീഗിൽ കൊല്ലം സെയിലേഴ്സിനെതിരെ തൃശൂർ ടൈറ്റൻസിന് 4 ജയം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
4: My bank is always with me. By the time I wake up, it's already taking care of my deposits. When the customers keep me busy, it takes care of the cash counter. Even in the middle of the night, it wakes me up to say, "Madam, we have received the payment from Lakshmi Fruit Store." With a Jandhan bank account, I have insurance, pension, DBT, all banking services right at my fingertips.
5: In 12 years, 59 crore Jandhan accounts have been opened, of which 56% are held by women. 12 years of PM Jandhan Yojana. More savings, more opportunities.
6: ആകാശവാണി ഇപ്പോൾ സന്ധ്യാഗീതം കേൾക്കാം. അവിടുത്തെ പോലെ ഇവിടെയും എന്ന ചിത്രത്തിൽ എസ് ജാനകി പാടിയ ഗാനമാണ് ആദ്യം. ഗാനരചന പി ഭാസ്കരൻ, സംഗീതം എം കെ അർജുനൻ.

0: ചിലർ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത് ഒരു വെളിച്ചമായിട്ടായിരിക്കും. നമ്മൾ പ്രതിസന്ധികളിൽ അകപ്പെടുമ്പോൾ ശരിയായ വഴി കാണിച്ചു തരാൻ ഇവർക്ക് സാധിക്കുന്നു. നല്ല വാക്കുകളിലൂടെയോ കൃത്യമായ ഉപദേശങ്ങളിലൂടെയോ അല്ലെങ്കിൽ പ്രതിഫലം ആഗ്രഹിക്കാത്ത സഹായങ്ങളിലൂടെയോ ഇവർ നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് നയിക്കും. മറ്റൊരു കൂട്ടർ നമ്മളൊരു നല്ല കാര്യം ചെയ്യാൻ തുടങ്ങുമ്പോൾ അതിനെ തടസ്സപ്പെടുത്താനോ നമ്മളിൽ അനാവശ്യ ഭയങ്ങൾ നിറയ്ക്കാനോ ശ്രമിക്കും. ജീവിതത്തിൽ പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ താങ്ങായി നിൽക്കുന്നവരെയും വളർച്ചയെ തടസ്സപ്പെടുത്താൻ ശ്രമിക്കുന്നവരെയും തിരിച്ചറിയാനുള്ള വിവേകം നമുക്കുണ്ടാകണം. മറ്റുള്ളവരുടെ ജീവിതത്തിന് ഇരുട്ടാകാതെ ഒരു ചെറിയ വെളിച്ചമെങ്കിലും നൽകാൻ നമുക്ക് കഴിയണം. ഈ വാക്കുകളോടെ നമുക്ക് ഇന്നത്തെ പരിപാടിയിലേക്ക് പോയാലോ? സംയോജിത കൃഷിയെ ആസ്പദമാക്കിയുള്ള ഒരഭിമുഖം, ഗാനം, കമ്പോള വില നിലവാരം, വിളപരിപാലന നിർദ്ദേശങ്ങൾ എന്നിവയാണ് ഇന്നത്തെ പരിപാടിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പരിപാടിയിലേക്ക് പോകുന്നതിന് മുൻപ് ഇന്നത്തെ ചോദ്യം ശ്രദ്ധിക്കാം. ചോദ്യം ഇതാണ്: സോയിൽ സോളറൈസേഷൻ അഥവാ സൂര്യതാപീകരണം എന്നാൽ എന്താണ്? ഈ ചോദ്യത്തിന്റെ ഉത്തരം പരിപാടിയുടെ അവസാനം കേൾക്കാം.
1: ആരോഗ്യമുള്ള മണ്ണാണ് ആരോഗ്യകരമായ വിളവെടുപ്പിന്റെ അടിത്തറ.
2: വളപ്രയോഗം നടത്തുന്നതിന് മുമ്പ് നിങ്ങളുടെ മണ്ണ് പരിശോധിച്ച് സോയിൽ ഹെൽത്ത് കാർഡ് നേടുക. ഇതിലൂടെ നിങ്ങളുടെ മണ്ണിന് ആവശ്യമായ പോഷകങ്ങൾ കൃത്യമായി അറിയാം. ശരിയായ അളവിൽ ശരിയായ വളങ്ങൾ ഉപയോഗിക്കാൻ ഇത് നിങ്ങളെ സഹായിക്കുന്നു.
1: സോയിൽ ഹെൽത്ത് കാർഡ് കൃഷി ചെലവ് കുറയ്ക്കുന്നു, വിളവും ഗുണനിലവാരവും മെച്ചപ്പെടുത്തുന്നു, പരിസ്ഥിതിയെ സംരക്ഷിക്കുന്നു.
2: ഇന്ന് തന്നെ നിങ്ങളുടെ അടുത്തുള്ള കൃഷി ഓഫീസ് അല്ലെങ്കിൽ മണ്ണ് പരിശോധനാ ലബോറട്ടറി സന്ദർശിച്ച് നിങ്ങളുടെ സോയിൽ ഹെൽത്ത് കാർഡ് നേടുക.
1: ആരോഗ്യമുള്ള മണ്ണ്, സമർത്ഥനായ കർഷകൻ.
0: സംയോജിത കൃഷി അഥവാ ഇന്റഗ്രേറ്റഡ് ഫാമിംഗ് സിസ്റ്റം എന്നത് കൃഷിയോടൊപ്പം മൃഗസംരക്ഷണം, കോഴിവളർത്തൽ, മത്സ്യകൃഷി, തേനീച്ച വളർത്തൽ തുടങ്ങിയ വിവിധ കാർഷിക സംരംഭങ്ങളെ പരസ്പരം ബന്ധിപ്പിച്ചു നടത്തുന്ന കൃഷി രീതിയാണ്. ഏകവിള കൃഷിയിൽ നിന്നുള്ള പോരായ്മകൾ നികത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് സംയോജിത കൃഷി പ്രോത്സാഹിപ്പിച്ചു തുടങ്ങിയത്. ഗ്രാമീണ സമൂഹങ്ങളിൽ പണ്ടുകാലം മുതൽ തന്നെ കൃഷിയോടൊപ്പം പശു, ആട്, കോഴി തുടങ്ങിയവയെ വളർത്തിയിരുന്നു. കന്നുകാലികളുടെ ചാണകം വളമായും വിളകളുടെ അവശിഷ്ടങ്ങൾ കന്നുകാലികളുടെ തീറ്റയായും ഉപയോഗിച്ചിരുന്നു. കേരളം പോലുള്ള ചെറിയ കൃഷിയിടങ്ങളുള്ള സംസ്ഥാനങ്ങളിൽ തെങ്ങ്, പച്ചക്കറി, വാഴ, പശു, കോഴി, മത്സ്യം തുടങ്ങിയവ സംയോജിപ്പിച്ച മാതൃകകൾ ഏറെ പ്രചാരവും പ്രാധാന്യവും നേടി. വരുമാന വർധനവ്, തൊഴിൽ ലഭ്യത, മാലിന്യങ്ങളുടെ പുനരുപയോഗം, ഉൽപ്പാദന ചെലവ് കുറയ്ക്കൽ, മണ്ണിന്റെ ഫലഭൂയിഷ്ഠത വർദ്ധിപ്പിക്കൽ തുടങ്ങി ധാരാളം പ്രയോജനങ്ങളുണ്ട് സംയോജിത കൃഷിക്ക്. സംയോജിത കൃഷിയുടെ പ്രയോജനങ്ങളെക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ കേൾക്കാം. പറഞ്ഞുതരുന്നത് കരമന സംയോജിത കൃഷി സമ്പ്രദായ ഗവേഷണ കേന്ദ്രം മേധാവിയും പ്രൊഫസറുമായ ഡോക്ടർ ജേക്കബ് ജോൺ ആണ്. ഡോക്ടർ ജേക്കബ് ജോണുമായി സംസാരിക്കുന്നത് ഷിബു ജോർജ്.
3: സർ, പരിപാടിയിലേക്ക് സ്വാഗതം.
4: താങ്ക് യു.
3: സർ, നമ്മുടെ ചർച്ചാ വിഷയം തന്നെ അധിക വരുമാനത്തിനു വേണ്ടി ഇന്റഗ്രേറ്റഡ് ഫാമിംഗ് സിസ്റ്റം അല്ലെങ്കിൽ സംയോജിത കൃഷി. സംയോജിത കൃഷി എന്ന് പറയുന്നത് എന്തുവാണ്, അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ?
4: പണ്ട് കാലങ്ങളിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരു ഏകവിള അല്ലെങ്കിൽ ഒരു ഒറ്റ സംരംഭത്തിനെയാണ് ഈ കേന്ദ്രീകരിച്ചുള്ള ഒരു സമീപനമായിരുന്നു കൃഷിയിൽ. അപ്പോൾ ഒന്നെങ്കിൽ നെൽകൃഷി മാത്രം, തെങ്ങ് കൃഷി മാത്രം, കമുക് കൃഷി മാത്രം, കാപ്പി മാത്രം. എന്നാൽ ദേശീയ തലത്തിലും അതുപോലെ തന്നെ നമ്മുടെ സംസ്ഥാന തലത്തിലും ഇന്നൊരു വലിയ പ്രാധാന്യം കൊടുക്കുന്നതാണ് സംയോജിത കൃഷി. അത് പ്രധാനമായിട്ടെന്ന് പറഞ്ഞാൽ കർഷകരുടെ വരുമാനം വർദ്ധിപ്പിക്കാനായിട്ടുള്ള ഒരു വലിയൊരു മാർഗമായിട്ട് കാണുന്നു. അതുപോലെ തന്നെ വളരെ സുസ്ഥിരമായിട്ടുള്ള ഒരു രീതിയായിട്ടും കാണുന്നു. സംയോജിത കൃഷി എന്ന് പറയുമ്പോൾ നമ്മൾ വിളകൾ മാത്രമല്ല, അതിനോടനുബന്ധിച്ച് തന്നെ വൃക്ഷങ്ങൾ, മറ്റനുബന്ധ പ്രവർത്തനങ്ങൾ, പശു, ആട്, കോഴി, മത്സ്യം, ഇവയെല്ലാം ആണെങ്കിൽ ഒരു യൂണിറ്റിൽ തന്നെ കൊടുത്തിരിക്കുന്ന ഒരു ഭൂമിയിൽ തന്നെ, കർഷകൻ്റെ ആ ഭൂമിയിൽ തന്നെ ഇതെല്ലാം അനുവർത്തിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ റിസ്ക് ബെയറിംഗ് കപ്പാസിറ്റി നമ്മൾ കൂട്ടുകയാണ്, വരുമാനം വർദ്ധിപ്പിക്കുകയാണ്. അവിടെ തന്നെയുള്ള സ്രോതസ്സുകളാണെങ്കിൽ അല്പം കൂടെ ഭംഗിയായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ അതിനെ പരിവർത്തനം ചെയ്യുവാൻ. മാത്രമല്ല, നമ്മുടെ എല്ലാ തരത്തിലും നോക്കുമ്പോൾ ചില ലക്ഷ്യങ്ങൾ, ഒന്ന് ജൈവ കൃഷിയാണെങ്കിൽ പ്രോത്സാഹിപ്പിക്കുക. ഇപ്പോൾ നമ്മുടെ സംയോജിത കൃഷിയിൽ നമ്മൾ ഒരു വിളയിൽ നിന്ന് കിട്ടുന്ന ബയോ വേസ്റ്റ് അതല്ലെങ്കിൽ അതിൻ്റെ അവശിഷ്ടങ്ങൾ മറ്റ് വിളകൾക്കാണെങ്കിൽ വളമായിട്ടാണെങ്കിൽ ഉപയോഗിക്കാൻ പറ്റുന്നു. ഇപ്പോൾ ഏറ്റവും സിമ്പിളായിട്ടുള്ള രീതി എന്ന് പറഞ്ഞാൽ നമ്മൾ നെൽകൃഷി മാത്രമുള്ളപ്പോൾ അതിൽ

0: നെല്ലും കിട്ടുന്നു, വൈക്കോലും കിട്ടുന്നു. അതിനോടൊപ്പം പശു വരുമ്പോഴത്തേക്കും നമ്മൾ സംയോജനം എന്ന് പറയുന്നത് പശുവിൽ നിന്ന് കിട്ടുന്ന ചാണകം വളമായിട്ടാണെങ്കിലും നെല്ലിന് കൊടുക്കുന്നു, നെല്ലിൽ നിന്ന് കിട്ടുന്ന വൈക്കോല് പശുവിന് തീറ്റയായിട്ട്. അപ്പോൾ ഇതിന് ഈ ഘടകങ്ങളെ തമ്മിൽ ബന്ധിപ്പിച്ച് അല്പം കൂടെ ചെലവ് ചുരുക്കി അവിടെ തന്നെ പുനഃചംക്രമണവും നമ്മളാണെങ്കിൽ പ്രോത്സാഹിപ്പിക്കുന്നു. ആ ഉൽപാദന സ്ഥലത്ത് തന്നെ ഉണ്ടാവുന്ന മാലിന്യങ്ങളെ സംസ്കരണം ചെയ്യാൻ സാധിക്കുന്നു. അതോടൊപ്പം കൂടുതൽ വിളകളും മറ്റ് സംരംഭങ്ങളും വരുമ്പോഴത്തേക്കും പോഷക സെക്യൂരിറ്റി, ന്യൂട്രീഷണൽ സെക്യൂരിറ്റി എന്ന് പറയുന്നത് കൊടുക്കുന്നു. സാമ്പത്തികമായിട്ടുള്ള ഒരു ഭദ്രത നമ്മളവിടെ കൊടുക്കുന്നു, വരുമാനം വർദ്ധിപ്പിക്കുന്നു. ഇതാണ് സംയോജിത കൃഷിയുടെ അടിസ്ഥാനപരമായിട്ടുള്ള ഒരു തത്വം.
1: ഇപ്പം നമ്മൾ നോക്കുമ്പോൾ നമ്മൾ ഒരേ കൃഷി ചെയ്യുമ്പോൾ ഒരേ വിള എടുക്കുമ്പോൾ അത് കുറച്ച് കൂടുതലായിട്ട് കർഷകന് കിട്ടും. അപ്പോൾ അത് വിൽക്കുമ്പം എക്കണോമിക് റിട്ടേൺ അല്ലെങ്കിൽ മൂല്യം അധികം കിട്ടാനുള്ള സാധ്യതയുണ്ട്. പക്ഷെ നമ്മൾ സംയോജിത ചെയ്യുമ്പോൾ എല്ലാം കുറച്ച് കുറച്ചല്ലേ ആവത്തുള്ളത്.
0: അതിലെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഉദാഹരണം നമ്മൾക്ക് പല വിളകളുടെ കേസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരു ഏക വിളയെ കേന്ദ്രീകരിച്ച് ചെയ്യുമ്പോൾ ഈ കർഷകൻ ഒരുപാട് പ്രതിസന്ധികൾ നേരിടേണ്ടി വരുന്നു. ഉദാഹരണത്തിന് കുരുമുളക് മാത്രം ചെയ്യുമ്പോൾ പണ്ട് വയനാടുണ്ടായ അതിൻ്റെ താങ്ങുമരത്തിനാണെങ്കിൽ ഒരു കീടം വന്നാണെങ്കിൽ ബാധിച്ച് താങ്ങുമര എല്ലാം നശിച്ചു, അതോടൊപ്പം കുരുമുളകും നശിച്ചു. അദ്ദേഹത്തിന് അതിജീവിക്കാൻ ആ സമയത്ത് മറ്റൊരു മാർഗവുമില്ലായിരുന്നു. അദ്ദേഹത്തിന് വേറൊരു സ്രോതസ് പണത്തിൻ്റെ ഇല്ലായിരുന്നു. അതേപോലെ തെങ്ങിൽ, തെങ്ങിൽ നമ്മുടെ ഒന്ന് വിലയിടിവ് വരുമ്പോൾ അതോടൊപ്പം തന്നെ തെങ്ങിൽ മണ്ടരി വന്നപ്പോൾ വളരെയധികം നാശനഷ്ടമുണ്ടായി. അദ്ദേഹത്തിന് അതിജീവിക്കാൻ എന്നാൽ തെങ്ങിൻ്റെ ഇടയ്ക്ക് സ്ഥലമുണ്ട്, മറ്റ് വിളകളുണ്ടായിരുന്നെങ്കിൽ അത് ഇദ്ദേഹത്തിന് ഈ സാഹചര്യം തരണം ചെയ്യാനായിട്ടാണെങ്കിൽ സഹായിച്ചേനെ. അതോടൊപ്പം തന്നെ കുടുംബത്തിന് ഒരുപാട് ഉൽപ്പന്നങ്ങളാണെങ്കിൽ കിട്ടുകയാണ്. അവിടുത്തെ തന്നെ ജൈവ അവശിഷ്ടങ്ങൾ പുനഃചംക്രമിക്കുമ്പോൾ നമ്മൾ എക്സ്റ്റേണൽ സോഴ്സസ് അല്ലെ പുറമേ നിന്നാണെങ്കിൽ ജൈവവളമോ അങ്ങനെ ഒന്നും വാങ്ങിച്ച് ഇതിനിടേണ്ടി വരുന്നില്ല. അവിടെ തന്നെ പുനഃചംക്രമണം ചെയ്യാൻ പറ്റും.
1: പിന്നെ നമ്മുടെ സ്ഥലത്തിന്റെ സംയോജിതമായ യൂസ് നമുക്കത് ചെയ്യാൻ പറ്റുന്നുണ്ടല്ലേ.
0: അതെ, ഇന്ത്യയിലെല്ലാം നോക്കുമ്പോഴത്തേക്കും ഒരു ശരാശരി ഒരാളുടെ കൈവശമുള്ള ഭൂമിയുടെ അളവെന്ന് പറഞ്ഞാൽ 0.8 to 1 hectare വരെ വരുന്നു. നമ്മുടെ കേരളത്തിൽ പ്രത്യേകിച്ചും എടുത്തു കഴിഞ്ഞാൽ ഫ്രാഗ്മെന്റഡ് അല്ലെങ്കിൽ തുണ്ട് തുണ്ട് ഭൂമികളാണ്. കൂടുതലും നാമമാത്ര കർഷകരാണ്. ചെറുകിട നാമമാത്ര കർഷകർ തന്നെ നോക്കുമ്പോൾ ഏകദേശം 98% വരുന്നു. അതിൽ 97% നാമമാത്രം അല്ലെ മാർജിനൽ ഫാർമേഴ്സ് എന്ന് പറയും. അവരുടെ കൈവശമുള്ള ഭൂമി എന്ന് പറഞ്ഞാൽ 1 hectare താഴെയാണ്. കേരളം എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ശരാശരി കുറച്ച് വർഷം മുമ്പ് വരെ 50 cents ആയിരുന്നു ഒരാളുടെ കയ്യിൽ കേരളം മൊത്തത്തിലെടുക്കുമ്പോഴുള്ള കൈവശമുള്ള ഭൂമി. ഇന്നെന്നാൽ അത് 33 cents ആയിട്ടാണെങ്കിൽ കുറഞ്ഞു, ഇപ്പോഴും കുറഞ്ഞുകൊണ്ടേ ഇരിക്കുക. അപ്പോൾ ഈ ചെറിയൊരു ഭൂമിയിൽ ഒരു ഏകവിള മാത്രം ചെയ്യുന്നതിനെക്കാട്ടിയും പല വിളകൾ നമ്മുടെ ഇവിടെ ഏറ്റവും കൂടുതൽ കലാകാലങ്ങളായിട്ട് കാണുന്നത് പുരയിടത്ത് കൃഷി അല്ലെങ്കിൽ വീട്ടുവളപ്പിലുള്ള കൃഷി പല വിളകളാണെങ്കിൽ അവിടെ ഉൾപ്പെടുത്തുന്നുണ്ട്. കോഴിയുണ്ട്, ആടുണ്ട്, പശുവുണ്ട്, തേനീച്ച വളർത്തലുണ്ട്, അതോടൊപ്പം തന്നെ മണ്ണിര കമ്പോസ്റ്റ്, ബയോഗ്യാസ് ഇവയെല്ലാം സംയോജിപ്പിച്ചുകൊണ്ടുള്ള ഒരു കൃഷി രീതിയാണ് നമ്മുടെ ഇവിടത്തേക്ക്. ഈ ചെറിയ കൈവശഭൂമി വളരെ കുറവുള്ളിടത്താണ് ഏറ്റവും അനുയോജ്യമായിട്ടുള്ളത്. ഫാമിംഗ് സിസ്റ്റം റിസർച്ച് സ്റ്റേഷൻ സദാനന്ദപുരം വർഷങ്ങളായിട്ടാണെങ്കിൽ പുരയുടെ കൃഷിയെ ആസ്പദമാക്കിയുള്ള ഒരു ഗവേഷണമായിരുന്നു നടത്തിയിരുന്നത്. അതുകൂടാതെ കരമന സ്ഥിതി ചെയ്തിരിക്കുന്ന സംയോജിത കൃഷി സമ്പ്രദായ ഗവേഷണ കേന്ദ്രം ഒരു അഖിലേന്ത്യ പദ്ധതി തന്നെയുണ്ട്. ഓൾ ഇന്ത്യ കോർഡിനേറ്റഡ് റിസർച്ച് പ്രോജക്റ്റ് ഓൺ ഇൻ്റഗ്രേറ്റഡ് ഫാമിംഗ് ICR പദ്ധതിയാണ്. എല്ലാ സംസ്ഥാനങ്ങളിലും നടത്തുന്നു. അത് കേരള കാർഷിക സർവകലാശാല കരമന സ്ഥിതീകരിക്കുന്ന ഈ സംയോജിത കൃഷി സമ്പ്രദായ ഗവേഷണ കേന്ദ്രത്തിൽ കഴിഞ്ഞ 2010 ഇത് ലോഞ്ച് ചെയ്തത്. കേരളത്തിലാണ് ലോഞ്ച് ചെയ്തത്. കഴിഞ്ഞ ഒരു 5 years മുമ്പ് ഇന്ത്യയിലെ ഏറ്റവും മികച്ച സെൻ്ററായിട്ട് കേരള കാർഷിക സർവകലാശാലയുടെ കരമനയുള്ള സെൻ്ററിനെയാണ് തിരഞ്ഞെടുത്തത്. ഈ മാതൃകകൾ നമുക്ക് സംസ്ഥാന ആസൂത്രണ ബോർഡ്, കൃഷി വകുപ്പ്, സംസ്ഥാന ഗവൺമെൻറ്റൊക്കെ മുൻപാകെ ആണെങ്കിൽ കർഷകരുടെ പാടത്ത് ഗവേഷണ സ്ഥാപനത്തിൽ വെച്ചല്ല ചെയ്തിരിക്കുന്നത്, കർഷകരുടെ പാഠങ്ങളിൽ കേരളം ഒട്ടാകെ ചെയ്ത മാതൃകകളും സക്സസ് സ്റ്റോറീസും വിജയഗാഥകളാണെങ്കിൽ നമുക്ക് അവതരിപ്പിക്കാൻ പറ്റി.
1: ഫാം മോഡൽസ് ഡെവലപ്പ് ചെയ്യുന്ന കാര്യം സർ പറഞ്ഞില്ല, ഒന്ന് വിശദീകരിക്കുക. അത് എങ്ങനത്തെ മോഡൽസ് ഒക്കെയാണ് നിങ്ങൾ അവിടെ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്?
0: നമ്മൾ വികസിപ്പിച്ച് തുടങ്ങിയ സമയത്ത് 2010 നമ്മുടെ കേരളത്തിലെ ആവറേജ് ഹോൾഡിംഗ് സൈസ് അതായത് ഒരാളുടെ കൈവശമുള്ള ഭൂമി അതിൻ്റെ ശരാശരി അളവ് 50 cents ആയിരുന്നു. അപ്പോൾ നമ്മൾ തുടക്കത്തിൽ 50 cents മാതൃകകളാണ് വികസിപ്പിച്ചെടുത്തത്. അത് തെങ്ങധിഷ്ഠിത മാതൃക, പിന്നെ നെല്ലധിഷ്ഠിത മാതൃക, വാഴ അധിഷ്ഠിതമായിട്ടുള്ള ഒരു മാതൃകയുണ്ട്, പിന്നെ പുരയുടെ കൃഷി വീട്ടുവളപ്പിലുള്ള കൃഷി അതിൻ്റെ ഒരു മാതൃകയാണെങ്കിലുണ്ട്. കാലകാലങ്ങൾ കഴിയുമ്പോൾ ഞാൻ പറഞ്ഞു കൈവശഭൂമിയുടെ അളവ് കുറയുന്നു, പട്ടണവൽക്കരണം കൂടുന്നു, അർബനൈസേഷൻ കൂടുന്നു. അപ്പോൾ പട്ടണത്തിലൊക്കെ വന്നു കഴിഞ്ഞാൽ വെറും 5 cents, 3 cents ഒക്കെ ഉള്ളൂ. അതിനനുയോജ്യമായ മാതൃകകളും നമ്മളാണെങ്കിൽ ഇവിടെ കരമന തന്നെ വികസിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഉദാഹരണത്തിന് നമ്മൾ വികസിപ്പിച്ചെടുത്ത ഒരു മട്ടുപ്പാവ് തോട്ടം, ഒരു ചെറിയ ബിൽഡിങ്ങിൻ്റെ ടെറസ്, 3 cents സ്ഥലമേ ഉള്ളൂ. സംയോജിത മട്ടുപ്പാവ് തോട്ടമാണ്. കോഴിയുണ്ട്, അസോളയുണ്ട്, പിന്നെ വേസ്റ്റ് മാനേജ്മെൻറ്റിനുള്ള മണ്ണിര കമ്പോസ്റ്റ് യൂണിറ്റ് ഉണ്ട്. ഇവയെല്ലാം ആ ടെറസിൽ തന്നെ നമ്മൾ സ്ഥാപിച്ചെടുത്തത്. അപ്പോൾ 350 kilos ആണ് നമ്മൾ ടാർഗറ്റ് പച്ചക്കറിയുടെ വെച്ചിരുന്നത്. കാരണം ഒരു 4-അംഗ കുടുംബത്തിന് ഇന്ത്യൻ കൗൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ച് ശുപാർശ ചെയ്തിരിക്കുന്നത് 350 kilos പച്ചക്കറിയാണ് ഒരു വർഷം. അപ്പോൾ അത് നമുക്ക് ഈ ടെറസിൽ നിന്ന് തന്നെ ഉൽപ്പാദിപ്പിക്കാൻ പറ്റുന്നുണ്ട്. അതുകൂടാതെ വീടിൻ്റെ മുറ്റത്ത് തന്നെ അക്വാ

0: ണിക്സ് ഹൈഡ്രോപോണിക്സ് റീസർക്കുലേറ്ററി അക്വാകൾച്ചർ, അതായത് മത്സ്യം കൂടെ ഉൽപ്പാദിപ്പിക്കാൻ പറ്റുന്ന രീതിയിലും, പിന്നെ മുട്ടക്കോഴിയെ വളർത്തുന്നത്, ഇതെല്ലാം ആ കുറഞ്ഞ സ്ഥലത്ത് അതിന്റെ മാതൃകകൾ നമ്മൾ വികസിപ്പിച്ചെടുത്തിട്ടുണ്ട്.
1: പിന്നെ വേറെ സാർ പറഞ്ഞില്ലായിരുന്ന തെങ്ങധിഷ്ഠിത, പിന്നെ അതേമാതിരി പാഡി കൾട്ടിവേഷൻ ബേസ്ഡ്, ഇതിലൊക്കെ ഏതൊക്കെ ഘടകം ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്?
0: ഉദാഹരണത്തിന് നെല്ലധിഷ്ഠിത, പ്രത്യേകിച്ചും താഴ്ന്നു കിടക്കുന്ന ലോലാൻഡ് എന്ന് പറയുന്നത് കടൽ നിരപ്പ് മുതൽ 7.5 മീറ്റർ വരെ ഉയരമുള്ള സ്ഥലങ്ങളെയാണ് ലോലാൻഡ് എന്ന് പറയുന്നത്. നമ്മുടെ കുട്ടനാടുണ്ട്, പിന്നെ മൺറോത്തുരുത്ത്, ഇങ്ങനെ ഒരുപാട് സ്ഥലങ്ങളിൽ നെൽപ്പാടത്തിനോട് ചേർന്നുള്ള സ്ഥലങ്ങളുണ്ട്. അവിടെ നമ്മൾ വികസിപ്പിച്ച മാതൃകയിൽ 50 സെന്റിൽ ആദ്യത്തെ വിള നെല്ലാണ് എടുക്കുന്നത്. ഉമ ഇനമായിരുന്നു നമ്മൾ എടുത്തിരുന്നത്. രണ്ടാമത്തെ വിള, അതായത് മുണ്ടകൻ, അവിടെയും നെല്ലാണ് എടുത്തിരുന്നത്. മൂന്നാമത്തെ വിള വരുമ്പോൾ, വേനൽക്കാലം വരുമ്പോൾ, ഈ 50 സെന്റിനെയാണെങ്കിൽ വീതിച്ചിട്ട് അതിൻ്റെ അകത്ത് വെണ്ട, ചോളം, അതോടൊപ്പം തന്നെ ഡേഞ്ചർ എന്ന് പറയുന്ന ഒരു പച്ചില വളം, അത് പുനഃചക്രമണം ചെയ്യാനായിട്ട് ഇവയാണെങ്കിൽ എടുത്തിട്ടുണ്ട്. ഇതോടൊപ്പം തന്നെ ഒരു ചെറിയ കുളമുണ്ട്, അതിൻ്റെ അകത്ത് കട്ല, റോഹു, ആസാം വാള, ഗിഫ്റ്റ്, ഇതേപോലത്തെ പല പല മത്സ്യങ്ങൾ ഓരോ വർഷവും നമ്മൾ വളർത്തുന്നു. ഈ കുളത്തിൻ്റെ മുകളിൽ തന്നെ സ്ഥിതി ചെയ്തിരിക്കുന്നതാണ് ഒരു താറാവിൻ്റെ കൂട്. ചാരാ ചെമ്പല്ലി എന്ന് പറഞ്ഞാൽ നമ്മുടെ തനതായിട്ടുള്ള കുട്ടനാടൻ താറാവാണ്. മുട്ട തരുന്നു, 150 മുട്ട വരെ ഒരു താറാവിൽ നിന്ന് നമുക്ക് കിട്ടും. അത് കഴിഞ്ഞാൽ അതിനെ ഇറച്ചിക്ക് വേണ്ടിയാണെങ്കിൽ നമുക്ക് വിൽക്കാം. ഈ മാതൃകകളിലെല്ലാം
1: മേളിലാവുമ്പോൾ അവശിഷ്ടങ്ങളെല്ലാം
0: കഷ്ടം വീണിട്ടാണെങ്കിൽ ഈ മത്സ്യത്തിന് വളരാനുള്ള പച്ചപ്പ്, അതിനെയാണെങ്കിൽ അതിൻ്റെ വളർച്ചയാണെങ്കിൽ പ്രോത്സാഹിപ്പിക്കുന്നത്. ഇത് കൂടാതെ ഈ കുളത്തിൻ്റെ മുകളിൽ തന്നെ നമ്മളിങ്ങനെ നെറ്റ് കെട്ടിയിട്ടാണെങ്കിൽ ഒരു ട്രെല്ലിസ് പോലെ ആക്കിയിട്ട് അതിൽ പച്ചക്കറിയാണെങ്കിൽ, നെയ് കുമ്പളങ്ങ, മറ്റു പച്ചക്കറികളൊക്കെ ആണെങ്കിൽ പടർത്തി വിടുന്നുണ്ട്.
1: തണൽ കിട്ടും.
0: നല്ല രീതിയിലുള്ള ഒരു ആദായകരമായിട്ടുള്ളൊരു മാതൃകയാണ്. നമ്മുടെ എല്ലാ മാതൃകകളിലും ഒരു മൊത്തം വരുമാനം 2 ലക്ഷത്തിൽ കൂടുതൽ ഈ 50 സെന്റിൽ നിന്ന് കിട്ടുന്നുണ്ട്. അതേസമയം ഏകവിളയായിട്ട് മാത്രം ഇതേ സ്ഥലത്ത് എടുത്തിരുന്നെങ്കിൽ 1 ലക്ഷത്തിന് താഴെ, ചിലതൊക്കെ 50,000 രൂപയുടെ ഈ 50 സെന്റിൽ നിന്ന് ആണ് മൊത്ത വരുമാനമാണെങ്കിൽ കിട്ടുന്നത്. അങ്ങനൊരു സാഹചര്യത്തിലാണ് 2 മുതൽ 3 ലക്ഷം രൂപ വരെ വരുമാനം നമുക്ക് ഈ പറയുന്ന 50 സെന്റിൽ നിന്ന് തന്നെ ഈ പല പല സംരംഭങ്ങൾ സംയോജിപ്പിക്കുമ്പോൾ ലഭിക്കാൻ സാധിക്കുന്നത്.
1: അതേമാതിരി തെങ്ങിന്റെ സാർ എക്സാമ്പിൾ പറഞ്ഞു.
0: തെങ്ങിന്റെ നമ്മൾ എടുത്തിരിക്കുന്നതെന്ന് പറഞ്ഞാൽ അതും താഴ്ന്ന പ്രദേശങ്ങളിൽ തെങ്ങ് പണകളിലാണ് എടുത്തിരിക്കുന്നത്, ബണ്ടുകളിൽ. ഇതിന്റെ ഇടയ്ക്ക് ചാലുകളുണ്ട്. അപ്പോൾ തെങ്ങിന്റെ ഇടയ്ക്ക് നമ്മൾ ഇടവിളകളായിട്ട് ഇഞ്ചി, മഞ്ഞൾ, പശുവിന് ആവശ്യമായിട്ടുള്ള തീറ്റപ്പുല്ല്, ഇവയെല്ലാം വളർത്തിയിട്ടുണ്ട്. ഈ ട്രെഞ്ചിന്റെ അകത്ത് മത്സ്യം, ഗിഫ്റ്റ് എന്ന് പറയുന്നത് ജനറ്റിക്കലി ഇംപ്രൂവ്ഡ് ഫാം തിലാപ്പിയ എന്ന് പറഞ്ഞ മത്സ്യമാണെങ്കിൽ ഈ ട്രെഞ്ചുകളിൽ നമ്മൾ വളർത്തുന്നുണ്ട്. ഇതുകൂടാതെ 2 പശുക്കളും ആണെങ്കിൽ ഉണ്ട്. ഇതും വളരെ ആദായകരമായിട്ടുള്ള ഒരു മാതൃകയാണ്. പിന്നെ വാഴ, വാഴ പറഞ്ഞ വാഴയും ഇതുപോലെ പണകളെടുത്തിട്ട് വാഴയാണെങ്കിൽ നടുന്നു. വാഴയുടെ ഇടയ്ക്ക് ആദ്യ കാലഘട്ടങ്ങളിൽ പലതരം കിഴങ്ങ് വർഗ്ഗങ്ങൾ, പിന്നെ കുറ്റിപ്പയർ, ചുറ്റിനും അതിരുകളിലെല്ലാം ആണെങ്കിൽ തീറ്റപ്പുല്ല് പശുവിന് ആവശ്യമായിട്ടുള്ളത് കൊടുക്കുന്നു. പിന്നെ ഈ ചാലുകളിൽ വീണ്ടും കരിമീന്, ആസാം വള പോലത്തെ മത്സ്യങ്ങളാണെങ്കിൽ നമ്മൾ വളർത്തുന്നു. പശുവിൽ നിന്ന് കിട്ടുന്ന ചാണകം ഇതിനെല്ലാം വളമായിട്ടാണെങ്കിൽ കൊടുക്കുന്നു. മത്സ്യത്തിനെ പിടിച്ചു കഴിഞ്ഞ് ഈ ചാലുകളിലുള്ള ചെളി, അത് ഫലപുഷ്ടമുള്ള ചെളിയാണ്, അതെടുത്ത് വളമായിട്ടാണെങ്കിൽ മറ്റ് വിളകൾക്കെല്ലാം ആണെങ്കിൽ പുനഃചക്രണം ചെയ്യുന്നു. പിന്നെ വാഴ കുലയെടുത്തതിന് ശേഷം ഇതിൻ്റെ വാഴത്തട മുഴുവൻ, ഇതിൻ്റെ അകത്ത് ഒരു മണ്ണിര കമ്പോസ്റ്റിൻ്റെ യൂണിറ്റ് ഉണ്ട്, ഇതിനെ മണ്ണിര കമ്പോസ്റ്റ് ആക്കി ഈ കമ്പോസ്റ്റ് മുഴുവനും തിരിച്ച് വീണ്ടും ഈ വിളകൾക്കെല്ലാം വളമായിട്ട് കൊടുക്കുന്നു. അപ്പോൾ ഒരുപാട് തരത്തിലുള്ള ബന്ധങ്ങളാണ് ഇത് തമ്മിൽ ഉള്ളത്. ഇതും വളരെ ആദായകരമായിട്ടുള്ള ഒരു,
1: നമ്മുടെ ഫാമിൽ ഒരു സാധനവും വേസ്റ്റ് ആയിട്ട് പോകുന്നില്ല.
0: ഇല്ല, ഒന്നും വേസ്റ്റ് ആയിട്ട്, എല്ലാം പരസ്പരം ബന്ധിപ്പിച്ചുള്ള രീതിയിലാണ് നമ്മൾ പോകുന്നത്.
1: അപ്പൊ ഇതില് സാർ പറഞ്ഞ മാതിരി താറാവും വളർത്തുന്നുണ്ട്, കോഴിയുണ്ട്, ആടുമുണ്ട്, പശുക്കളും ഉണ്ട്. അപ്പൊ ഇതൊക്കെ നമ്മുടെ നാടൻ ഇനങ്ങളാണോ യൂസ് ചെയ്യുന്നത്, അതോ നമുക്ക് ഏത് വേണമെങ്കിലും ചെയ്യാം, കർഷകന്റെ ഇഷ്ടം മാതിരിയാണോ അത്?
0: കർഷകർ ചിലപ്പം ചിലയിടത്താണെങ്കിൽ പ്രകൃതി കൃഷി മാത്രം താല്പര്യപ്പെടുന്നവരുണ്ട്. അങ്ങനെയുള്ളപ്പോൾ ദേശീയ നമ്മുടെ തന്നെ ഇവിടെ ഉണ്ട്, വെച്ചൂർ പശുവുണ്ട്, കാസർഗോഡൻ കുള്ളനുണ്ട്. നമ്മൾ കാസർഗോഡൻ കുള്ളൻ നമ്മളിവിടെ വളർത്തുന്നുണ്ടെങ്കിൽ നമ്മുടെ മാതൃകയിലെല്ലാം ക്രോസ് ബ്രെഡ്, ക്രോസ് ആയിട്ടുള്ള ജേഴ്സി അല്ലെങ്കിൽ ഹോൾസ്റ്റീൻ ഫ്രിഷൻ, അതിൻ്റെയൊക്കെ ക്രോസ് ആണ്. താറാവ് നമ്മുടെ തനതായിട്ടുള്ള ചാരാ ചെമ്പല്ലി മുട്ടയിടുന്ന താറാവാണ് എടുത്തത്. അതല്ലാതെ വേറെ ബ്രോയിലർ താറാവുണ്ട്, വിഗോവ, അത് നമ്മൾ പരീക്ഷിക്കുന്നുണ്ട്. പക്ഷേ മെയിനായിട്ട് ചാരാ ചെമ്പല്ലി. ഇതാവുമ്പോൾ പകൽ സമയത്ത് നമുക്ക് അതിനെ വിടാം. നെൽവയലിലൊക്കെ ആണെങ്കിൽ ചിനപ്പുകളൊക്കെ വന്നതിന് ശേഷം വിട്ടു കഴിഞ്ഞാൽ ഇത് ആ കളകളെയെല്ലാം ചവിട്ടിത്താക്കും. അതോടൊപ്പം എന്തെങ്കിലും കീടങ്ങളുടെ മുട്ടയോ പുഴുക്കളോ ഒക്കെ ഉണ്ടെങ്കിൽ അതിനെയാണെങ്കിൽ ഭക്ഷിക്കും. പിന്നെ അതിൻ്റെ വിസർജനം വിളകൾക്കൊരു വളമായിട്ട് വേണമെങ്കിൽ മാറുന്നുണ്ട്. അപ്പോൾ അതേപോലത്തെ നാടൻ താറാവ് ആണ് നമ്മൾ ഏറ്റവും നമ്മുടെ കാലാവസ്ഥയ്ക്ക് അനുയോജ്യമായിട്ടുള്ളത്. പിന്നെ കോഴിയുടെ പറഞ്ഞു കഴിഞ്ഞാലും നമ്മൾ ഗ്രാമലക്ഷ്മി, ഗ്രാമശ്രീ, വീട്ട് വളപ്പിൽ തന്നെ ചുറ്റിന് നടന്ന് പണ്ടത്തെ പോലെ മണ്ണിരയും മറ്റ് നമ്മുടെ വീട്ടിൽ കൊടുക്കുന്ന വേസ്റ്റിനെയൊക്കെ ഭക്ഷിച്ച് ജീവിക്കാൻ പറ്റുന്ന മുട്ടയിടുന്ന കോഴികളാണ്. അത് കഴിഞ്ഞാൽ അതിനെ ഇറച്ചിക്ക് വേണ്ടി വിൽക്കുകയും ചെയ്യാം.
1: ഇപ്പം സർ, കാലാവസ്ഥാ വ്യതിയാനം ഏറ്റവും വലിയൊരു ചലഞ്ച് അല്ലെങ്കിൽ വെല്ലുവിളിയാണ്. അപ്പം നമ്മുടെ ഈ സംയോജിത കൃഷി അല്ലെങ്കിൽ ഇന്റഗ്രേറ്റഡ് ഫാമിംഗ് സിസ്റ്റം, അതിനെ ചേർക്കാനുള്ള രീതികളും ഡെവലപ്പ് ചെയ്ത് കാണുമല്ലോ അല്ലേ?
0: ഉണ്ട്. കാരണം ഈ പറയുന്ന പല സംരംഭങ്ങൾ വരുമ്പോഴത്തേക്കും പല രീതിയിലുള്ള എല്ലാം ഒരേ കാലാവസ്ഥയിൽ ഒരു അതാ പറഞ്ഞ ഒരു പ്രതിസന്ധി വന്നു കഴിഞ്ഞാൽ എല്ലാം കൂടെ ഒരുമിച്ച് നശിക്കത്തില്ല. അപ്പോൾ ഈ നമ്മുടെ നാച്ചുറൽ കലാമിറ്റി വന്നതിന് ശേഷം, പ്രകൃതിക്ഷോഭം വന്നതിന് ശേഷം പല സ്ഥലങ്ങളിലും നമ്മൾ കണ്ടത് ഇതിനെ അതിജീവിക്കാൻ പറ്റുമെന്ന് പറഞ്ഞാൽ ഒന്നിൽ കൂടുതൽ വിളകളുള്ളതും, കാരണം പല തരത്തിലുള്ള റിക്വയർമെന്റ്സ് ഉള്ള ക്രോപ്സ് ഉണ്ട്. അത് സംയോജിപ്പിച്ച ആളുകളാണ് അല്പം കൂടെ ആണെങ്കിൽ റെസീലിയന്റ് ആയിട്ടാണെങ്കിൽ വന്നത്. പക്ഷെ എന്നാലും നമ്മൾ അതിൻ്റെ കൂടുതൽ വെറൈറ്റീസ് സ്യൂട്ടഡ് ഫോർ ഈച്ച് ഓരോ കാലാവസ്ഥയ്ക്ക് അനുയോജ്യമായിട്ടുള്ളത്, ഓരോ കാർഷിക പാരിസ്ഥിതിക മേഖലയ്ക്ക് അനുയോജ്യമായിട്ടുള്ളത് അതിന്റെ ഗവേഷണമാണെങ്കിൽ അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുകയാണ്.
1: കർഷകരുടെ ഇടയിൽ ഇതിന്റെ ഒരു അക്സെപ്റ്റൻസ് ഏത് ലെവലിലാണ് സാർ കണ്ടത്?
0: നടപ്പിലാക്കുന്ന ഉദ്യോഗസ്ഥർക്കും അതുപോലെ തന്നെയാണ് കർഷകരുടെ ഇടയിലും ഒരുപാട് നമ്മൾ ഫാർമേഴ്സ് ഫീൽഡിൽ ബന്ധപ്പെട്ടപ്പോൾ അവർ പറയുന്നത് നേരത്തെ ഉണ്ടായിരുന്ന പദ്ധതികളിൽ നിന്നും, കാരണം നേരത്തെ ഉണ്ടായിരുന്ന സപ്പോസ് നമ്മളൊരു സ്പ്രെയർ കൊടുക്കുവാണ്, ഒരു പമ്പ് സെറ്റ് കൊടുക്കും, അത് കേടായി കഴിഞ്ഞാൽ പിന്നെ അവിടെ വെച്ച് അങ്ങ് തീർന്നു. ഇതങ്ങനല്ല, ഇത് അദ്ദേഹത്തിന് അദ്ദേഹം പ്രത്യേകിച്ചും കൃഷിയിൽ താല്പര്യമുള്ള, ഇപ്പോൾ കൃഷിക്കൂട്ടങ്ങളൊക്കെ ഉണ്ട്, കൃഷിയിൽ താല്പര്യമുള്ള ആളുകൾ അതിൽ ഇടപെടുമ്പോൾ അവരതിൻ്റെ ഒരു ജീവിത മാർഗമായിട്ടാണെങ്കിൽ അവർ അതിനെ നിലനിർത്തുന്നു. കാരണം ഇതിലിപ്പോൾ ടെറസ് തന്നെ ഒരു മാതൃകാത്തോട്ടം, അവിടെ ഹോൾ ഡേ സ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല, അവിടെ എന്ന് പറഞ്ഞാൽ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്താൽ മതി. അതേസമയം അവിടുന്ന് പച്ചക്കറി കിട്ടുന്ന മാത്രമല്ല, വിഷവിമുക്തമായിട്ടുള്ള പച്ചക്കറി ആണെങ്കിൽ അവർക്കും അവരുടെ കുടുംബാംഗങ്ങൾക്കും ഭാവി തലമുറയ്ക്കും ആണെങ്കിൽ കൊടുക്കാനായിട്ട് പറ്റും. അതുകൊണ്ട് അവർക്ക് ഭയങ്കര സ്വീകാര്യമാണിത്.
1: ഇപ്പം ടെറസ് ഫാമിംഗ് അല്ലെങ്കിൽ മട്ടുപാവ് കൃഷി എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ ഒരാൾ നമ്മൾ കുറച്ച് പോളിബാഗ്സ് ഒക്കെ വെച്ച് അതിൻ്റെ അകത്ത് മണ്ണൊക്കെ നിറച്ച് എന്തെങ്കിലും ഒക്കെ അങ്ങ് നടും. പക്ഷേ സാറ് സൂചിപ്പിച്ച മാതിരി നമ്മളതൊരു സംയോജിത കൃഷിയായിട്ട് ടെറസിൽ ചെയ്യുവാണെങ്കിൽ അതൊരു വെൽ പ്ലാൻഡ് ആയിരിക്കും അല്ലേ? അപ്പം അതിനൊരു സ്പെഷ്യൽ ട്രെയിനിങ് ഒക്കെ എടുത്താൽ അതിൻ്റെ ഗുണം നമുക്ക് കിട്ടും.
0: അതെ, തീർച്ചയായിട്ടും നമ്മൾ അതിൻ്റെ ട്രെയിനിങ്സ് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഓൾറെഡി അതിൻ്റെ റീഡിങ് ലിറ്ററേച്ചർ ആണെങ്കിൽ നമ്മൾ ഇവോൾവ് ചെയ്തിട്ടുണ്ട്. ഇപ്പം നമ്മൾ ഇവിടെ തന്നെ അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി കരമനയിൽ ഒരു 8 ലെമ്പകൃഷിയുടെ മാതൃകകൾ, അതായത് നമ്മൾ സാധാരണ ചെയ്യുന്നത് ടെറസിൽ ഒരു 10 അല്ലെങ്കിൽ 10 ഗ്രോ ബാഗ് നിരത്തി വയ്ക്കുവാണ്. എന്നാൽ ആ ചുരുങ്ങിയ സ്ഥലത്ത് തന്നെ ലെമ്പകൃഷിയുടെ വെർട്ടിക്കൽ ഫാമിങ്ങിൻ്റെ സ്ട്രക്ചേഴ്സ് വരുമ്പം ചുരുങ്ങിയ സ്ഥലത്ത് തന്നെ നമുക്ക് ഇതേ ഉൽപ്പാദനം കിട്ടും. അത് നമുക്ക് ടെറസിലായാലും വീട്ടുമുറ്റത്തും മണ്ണ്, കാരണം ഇപ്പം അർബൻ ഏരിയയിൽ പോയി കഴിഞ്ഞാൽ ഒന്നെങ്കിൽ ഇൻ്റർലോക്കിംഗ് ബ്രിക്സ് അതല്ലെങ്കിൽ കോൺക്രീറ്റ് ചെയ്ത തറകളാണ്, മണ്ണില്ല, വെള്ളം താഴാനുമില്ല, അതുപോലെ നടാനുമുള്ള സ്ഥലമില്ല. എന്നാൽ ആളുകൾക്ക് കൃഷിയിൽ വലിയ താല്പര്യമുണ്ട്. അപ്പോൾ അവർക്ക് അവലംബിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ലോ കോസ്റ്റ് ആയിട്ടുള്ള ലെമ്പകൃഷി, അതായത് ഒരു 15,000 rupees ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ അത് ഡിപ്പാർട്ട്മെൻറ്റ് സ്കീംസായിട്ടും പലയിടത്തും നടപ്പിലാക്കിയിട്ടുണ്ട്. ഫ്രണ്ട് ലൈൻ ഡെമോൺസ്ട്രേഷൻസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. മട്ടുപ്പാവ് കൃഷി നമ്മൾ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ആദ്യം വെറും 150 to 200 kilos വരെ ആയിരുന്നു പച്ചക്കറി നമുക്ക് കിട്ടിയിരുന്നത്. അതിനെ നമുക്ക് 350 ആക്കാൻ പറ്റിയ ഈ ലെമ്പകൃഷിയും ഒക്കെ കൊണ്ടുവന്ന ഒരു പ്ലാൻഡ് രീതിയിലുള്ള ഒരു കലണ്ടർ വെച്ചിട്ടുള്ള ഒരു ഓപ്പറേഷൻസും കാര്യമല്ല. അതിനുള്ള പരിശീലനങ്ങൾ അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയുടെ പല കേന്ദ്രങ്ങളിൽ കൊടുക്കുന്നുണ്ട്. വളരെ സ്പെഷ്യലൈസ് ചെയ്ത് ഇവിടെ കരമനയുള്ള സംയോജിത കൃഷി സമ്പ്രദായ ഗവേഷണ കേന്ദ്രത്തിൽ ഉണ്ട്. അവർക്കത് നേരിട്ട് കാണാനും പറ്റും, കാരണം ആ ട്രെയിനിങ് ഹാളിന്റെ മുകളിലുള്ള ടെറസിൽ ഇതെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്.
1: പിന്നെ ഈ പരിശീലനത്തിന്റെ കാര്യം സാർ പറഞ്ഞില്ല, അപ്പോൾ ഈ കരമന സെന്ററിൽ പരിശീലനം കണ്ടിന്യൂസ് ആയിട്ട് നടന്നുകൊണ്ടിരിക്കുകയോ അതോ സ്പെസിഫിക് ടൈംസ്?
0: നമ്മളിപ്പോൾ പുതിയൊരു ഇതനുസരിച്ചാണെങ്കിൽ പെയ്ഡ് ട്രെയിനിങ്സ്, ഫോർ എക്സാമ്പിൾ ഒരു 1 നമ്മളൊരു ട്രെയിനിങ് വെക്കുവാണ്, നമ്മൾ അതിൻ്റെ അകത്ത് പേപ്പറിൽ ഇപ്പം ന്യൂസ് കൊടുക്കും. അപ്പോൾ രജിസ്റ്റർ ചെയ്യുന്ന, ഇപ്പം ഇന്ന് വരുന്ന രജിസ്റ്റർ ചെയ്യുന്ന 50 ഒരു ട്രെയിനിങ്, ചിലപ്പോൾ അത് 1 ആയിരിക്കാം, ചിലപ്പോൾ 2 ട്രെയിനിങ് ആയിരിക്കാം. അതിൻ്റെ പല മൊഡ്യൂൾസ് ഉണ്ട്. നമ്മളതനുസരിച്ച് ഇപ്പം വിഷവിമുക്തമായിട്ടുള്ള പച്ചക്കറി ഉൽപ്പാദിപ്പിക്കുന്നതിൻ്റെ, അല്ലെങ്കിൽ ജൈവ രീതിയിലുള്ള കീടരോഗ നിയന്ത്രണം പച്ചക്കറികളിൽ, പിന്നെ വേസ്റ്റ് മാനേജ്മെൻറ്റ് വീടുകളിൽ, അതായത് ഹൗസ് ഹോൾഡ് വേസ്റ്റും അവിടുത്തെ മറ്റ് കരമാലിന്യങ്ങളും, അതോടൊപ്പം തന്നെ ജൈവ അവശിഷ്ടങ്ങൾ പല ചെടിയിൽ നിന്ന് ഇടുന്നത്, ഇവയൊക്കെ എങ്ങനെയാണെങ്കിൽ വളമായിട്ട് മാറ്റാം, അതിൻ്റെയാണ് ഈ സെപ്പറേറ്റ് ട്രെയിനിങ് പ്രോഗ്രാം ഉണ്ട്. അവരുടെ താല്പര്യം മനസ്സിലാക്കി ഇപ്പം മത്സ്യകൃഷി എങ്ങനെ വീട്ടിൽ സംയോജിപ്പിക്കാം, അതിന് വലിയ കുളമോ അതല്ലെങ്കിൽ വലിയ ടാങ്കോ ആവശ്യമില്ല, ചെറിയ ചെറിയ സ്ട്രക്ചേഴ്സിൻ്റെ അകത്ത് തന്നെ എങ്ങനെ ചെയ്യാം എന്നുള്ളത് അതിൻ്റെ പരിശീലനം കൊടുക്കുന്നുണ്ട്. ഈ പരിശീലനത്തിൻ്റെ ഒരു പ്രത്യേകത ഇതിൻ്റെ എല്ലാ മാതൃകകളും അവിടെ ഉണ്ട്, നേരിട്ട് അവർക്ക്
1: കാണാം. അതെ, സംയോജിത കൃഷിയെപ്പറ്റി സാർ നല്ല വിശദമായിട്ട് നമ്മുടെ ശ്രോതാക്കൾക്ക് പറഞ്ഞുകൊടുത്ത് സാർ ഇന്ന് പരിപാടിയിലേക്ക് വന്ന് ഇത്രയും സമയം നമ്മോടൊപ്പം ചെലവഴിച്ച് വളരെ നന്ദി.
0: താങ്ക് യു.
2: സംയോജിത കൃഷിയുടെ പ്രയോജനങ്ങളെക്കുറിച്ചുള്ള അഭിമുഖം കേട്ടല്ലോ. കരമനയിലുള്ള സംയോജിത കൃഷി സമ്പ്രദായ ഗവേഷണ കേന്ദ്രം മേധാവിയും പ്രൊഫസറുമായ ഡോക്ടർ ജേക്കബ് ജോണുമായി ഷിബു ജോർജ് സംസാരിക്കുകയായിരുന്നു ഇതുവരെ.
3: ഈ വർഷം കൃഷി നന്നായിരിക്കുമെന്ന് കരുതിയതായിരുന്നു, പക്ഷേ കാലാവസ്ഥാ വ്യതിയാനം എല്ലാം തകർത്തു.
4: പ്രകൃതിക്ഷോഭങ്ങൾ നമ്മുടെ നിയന്ത്രണത്തിലല്ലല്ലോ, എന്നാൽ അതുമൂലമുള്ള വിളനഷ്ടത്തിൽ നിന്ന് തീർച്ചയായും നമുക്ക് സംരക്ഷണം നേടാം.
3: എങ്ങനെ?
4: പ്രധാനമന്ത്രി ഫസൽ ബീമാ യോജനയിൽ ചേരൂ. കുറഞ്ഞ പ്രീമിയത്തിൽ വിള ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കും. വെള്ളപ്പൊക്കം, വരൾച്ച, ചുഴലിക്കാറ്റ് തുടങ്ങിയ വിവിധ പ്രതികൂല സാഹചര്യങ്ങളിലുണ്ടാകുന്ന വിളനഷ്ടത്തിന് സാമ്പത്തിക പരിരക്ഷ ഉറപ്പാക്കുന്ന പദ്ധതിയാണിത്.
5: കൂടുതൽ വിവരങ്ങൾക്ക് അടുത്തുള്ള കൃഷിഭവൻ, ബാങ്ക് അല്ലെങ്കിൽ കോമൺ സർവീസ് സെന്ററുമായി ബന്ധപ്പെടൂ. പ്രധാനമന്ത്രി ഫസൽ ബീമാ യോജന, കർഷകന്റെ കരുതൽ, കൃഷിയുടെ സുരക്ഷ.

0: ഇനി കമ്പോള വില നിലവാരം.
1: ഡയറക്ടറേറ്റ് ഓഫ് എക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സിന്റെ മാർക്കറ്റ് ഇന്റലിജൻസ് വിഭാഗം പ്രസിദ്ധീകരിച്ച വിപണി വില നിലവാര പ്രകാരം വെളിച്ചെണ്ണയ്ക്ക് ക്വിന്റലിന് 25,500 രൂപ മുതൽ 28,800 രൂപ വരെയും കൊപ്രയ്ക്ക് 16,400 മുതൽ 21,900 രൂപ വരെയും വില രേഖപ്പെടുത്തി. നാളികേരത്തിന് തൊണ്ടോടുകൂടിയത് 1,000 എണ്ണത്തിന് 22,000 മുതൽ 27,000 രൂപ വരെയാണ് വില. കുരുമുളക് അൺഗാർബിൾഡ് ക്വിന്റലിന് 65,000 മുതൽ 72,000 രൂപ വരെയും ഏലത്തിന് കിലോഗ്രാമിന് 2,900 മുതൽ 4,100 രൂപ വരെയും വിലയുണ്ട്. കശുവണ്ടി പരിപ്പിന് ക്വിന്റലിന് 81,400 രൂപ വരെയും അടയ്ക്കയ്ക്ക് 1,000 എണ്ണത്തിന് 4,800 മുതൽ 5,000 രൂപ വരെയും വില രേഖപ്പെടുത്തി. റബ്ബർ ലോട്ട് ക്വിന്റലിന് 23,000 മുതൽ 26,500 രൂപ വരെയും പൈനാപ്പിളിന് 6,300 മുതൽ 7,000 രൂപ വരെയും മഞ്ഞളിന് 17,000 മുതൽ 23,000 രൂപ വരെയും വിലയുണ്ട്. ഉണക്കക്കപ്പയ്ക്ക് 6,200 മുതൽ 8,000 രൂപ വരെയും വില രേഖപ്പെടുത്തിയിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങൾക്ക് ഡയറക്ടറേറ്റ് ഓഫ് ഇക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സിന്റെ മാർക്കറ്റ് ഇന്റലിജൻസ് ബുള്ളറ്റിൻ പരിശോധിക്കാവുന്നതാണ്.
0: നിങ്ങൾ കേട്ടത് കമ്പോള വില നിലവാരം. കേരള കാർഷിക സർവകലാശാല കർഷകർക്കായി ചില കാർഷിക നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. നമുക്കിനി അത് ശ്രദ്ധിക്കാം.
2: തെങ്ങിനെ ബാധിക്കുന്ന പ്രധാന കുമിൾ രോഗങ്ങളാണ് ചെന്നീരൊലിപ്പ്, കൂമ്പുചീയൽ എന്നിവ.

0: നീരൊലിപ്പ് ബാധിച്ച തേങ്ങിന് 5 കിലോഗ്രാം വീതം വേപ്പിൻ പിണ്ണാക്ക് ചേർക്കണം. കറ ഒലിക്കുന്ന ഭാഗത്തെ തൊലി ചെത്തിമാറ്റി കത്തിച്ച ശേഷം ഉരുക്കിയ ടാറോ ബോർഡോ കുഴമ്പോ തേക്കുക. കാറ്റുവീഴ്ച ബാധിച്ച തെങ്ങിൻ തോട്ടങ്ങളിൽ ഓലചീയൽ രോഗവും സാധാരണയായി കാണാറുണ്ട്. നടുനാമ്പിന്റെ അഴുകിത്തുടങ്ങിയ ഭാഗം ചെത്തിമാറ്റി തീയിട്ട് നശിപ്പിക്കുക. പിന്നീട് ബോർഡോ കുഴമ്പ് പുരട്ടി വെള്ളമിറങ്ങാത്ത വിധം മൺചട്ടി കൊണ്ട് മൂടിവെക്കുക. കൂടാതെ 1% വീര്യമുള്ള ബോർഡോ മിശ്രിതം പശ ചേർത്ത് തെങ്ങോലകളിൽ തളിച്ചുകൊടുക്കുകയും വേണം. വർഷത്തിൽ 10 തേങ്ങയിലും കുറവ് ലഭിക്കുന്ന തെങ്ങുകളും സാരമായ രോഗബാധയുള്ളതുമായ തെങ്ങുകളും രോഗബാധിതമായ തൈത്തെങ്ങുകളും വെട്ടിമാറ്റി നശിപ്പിച്ചതിനു ശേഷം രോഗപ്രതിരോധ ശേഷിയും അത്യുൽപാദന ശേഷിയുമുള്ള ഇനങ്ങളുടെ തൈകൾ നടണം. മഴക്കാലമായതിനാൽ വാഴയിൽ പിണ്ടിപ്പുഴുവിന്റെ ആക്രമണം നിയന്ത്രിക്കാൻ 2.5 മില്ലിലിറ്റർ ക്ലോർപൈറിഫോസ് അല്ലെങ്കിൽ 2 മില്ലിലിറ്റർ ക്യുനാൽഫോസ് 1 ലിറ്റർ വെള്ളത്തിന് എന്ന തോതിൽ ഇലക്കവിളുകളിലും ദ്വാരങ്ങളിലും നല്ലവിധം ഇറങ്ങിച്ചെല്ലത്തക്ക വിധം പശ ചേർത്ത് തളിച്ചു കൊടുക്കാവുന്നതാണ്. നട്ട് 4 മാസം പ്രായമായ പാളയൻകോടൻ വാഴയ്ക്ക് യൂറിയ, മസൂറിഫോസ്, മ്യൂറിയറ്റ് ഓഫ് പൊട്ടാഷ് എന്നീ രാസവളങ്ങൾ യഥാക്രമം 110, 500, 335 ഗ്രാം വീതവും നിയന്ത്രണമല്ലാത്ത മറ്റിനങ്ങൾക്ക് 220, 500, 335 ഗ്രാം വീതവും നൽകുക. ഇലപ്പുള്ളി രോഗത്തിന്റെ ലക്ഷണം കണ്ടാലുടൻ രോഗം കൂടുതലുള്ള ഇലകൾ മുറിച്ചുമാറ്റി നശിപ്പിക്കുന്നത് രോഗം പടരാതിരിക്കുവാൻ സഹായിക്കും. പിന്നീട് സ്യൂഡോമോണാസ് 20 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി ഇലകളുടെ 2 ഭാഗത്തും വീഴത്തക്കവണ്ണം തളിക്കണം. രോഗം രൂക്ഷമാണെങ്കിൽ രോഗബാധയേറ്റ ഇലകൾ വെട്ടിമാറ്റിയ ശേഷം 1% വീര്യമുള്ള ബോർഡോ മിശ്രിതം അല്ലെങ്കിൽ ടെബുകൊണസോൾ എന്ന കുമിൾനാശിനി 1 മില്ലിലിറ്റർ 1 ലിറ്റർ വെള്ളത്തിൽ കലക്കിയത് എന്നിവയിലൊന്ന് ഇലയുടെ 2 വശത്തും വീഴത്തക്കവണ്ണം തളിച്ചു കൊടുക്കുക.
1: വിളവൊക്കെ നന്നായിട്ടുണ്ട്, പക്ഷേ ഇടയ്ക്കിടെ പണത്തിന് ഞെരുക്കം വരികയാണ്.
2: കർഷകർക്ക് കൈത്താങ്ങായി കേന്ദ്ര സർക്കാരിന്റെ പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി PM കിസാൻ പദ്ധതിയുണ്ടല്ലോ. അർഹരായ കർഷകർക്ക് പ്രതിവർഷം 6,000 രൂപ 3 ഗഡുക്കളായി നേരിട്ട് ബാങ്ക് അക്കൗണ്ടിലേക്ക് ലഭിക്കുന്നു. ആവശ്യങ്ങൾ നിറവേറ്റാൻ ഈ സഹായം പ്രയോജനപ്പെടും.
3: കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനും അടുത്തുള്ള കൃഷിഭവൻ, കോമൺ സർവീസ് സെന്റർ അല്ലെങ്കിൽ കൃഷിവകുപ്പ് ഓഫീസുമായി ബന്ധപ്പെടുക. PM കിസാൻ, കർഷകന്റെ വളർച്ചയ്ക്ക് കേന്ദ്ര സർക്കാരിന്റെ കരുതൽ.
4: ഇനി പരിപാടിയുടെ തുടക്കത്തിൽ ചോദിച്ച ചോദ്യത്തിന്റെ ഉത്തരം എന്താണെന്ന് നോക്കാം. ചോദ്യം ഇതായിരുന്നു, സോയിൽ സോളറൈസേഷൻ അഥവാ സൂര്യതാപീകരണം എന്നാൽ എന്താണ്? ഉത്തരം, മണ്ണിൽ കലർന്നിട്ടുള്ള കളവിത്തുകളുടെയും കീടരോഗാണുക്കളുടെയും നശീകരണത്തിനുള്ള ഒരു മാർഗമാണ് സോയിൽ സോളറൈസേഷൻ അഥവാ സൂര്യതാപീകരണം. ഇതിനായി മണ്ണ് നനച്ചതിനു ശേഷം സുതാര്യമായ പോളിത്തീൻ ഷീറ്റ് ഉപയോഗിച്ച് മണ്ണ് മൂടിയിട്ടിരുന്നാൽ ചൂട് കൂടുമ്പോൾ കളവിത്തുകളും കീടരോഗാണുക്കളും നശിക്കുന്നു. ഹ്രസ്വകാല കളകളെ നിയന്ത്രിക്കാൻ ഫലപ്രദമായ ഒരു മാർഗമാണിത്.
5: നിർവഹണം ഷിബു ജോർജ്, നിർവഹണ സഹായം M. നിസാമുദ്ദീൻ.

ആകാശവാണി ഇപ്പോൾ കാർഷിക ഗ്രാമക്ഷേമ വാർത്തകൾ കേൾക്കാം. നാളികേര വികസന ബോർഡിന്റെ ആഭിമുഖ്യത്തിൽ നാളെ ലോക നാളികേര ദിനാചരണവും മികച്ച നാളികേര കർഷകർക്കുള്ള ദേശീയ അവാർഡുകളുടെ വിതരണവും തിരുവനന്തപുരത്ത് വഴുതക്കാട് മൌണ്ട് കാർമൽ കൺവെൻഷൻ സെന്ററിൽ വെച്ച് നടത്തുന്നു. കൃഷിവകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് ടി സിദ്ദിഖ് അധ്യക്ഷത വഹിക്കുന്ന ഈ ചടങ്ങിന്റെ ഉദ്ഘാടനം കേരള മുഖ്യമന്ത്രി ശ്രീ വി ഡി സതീശൻ രാവിലെ 9:30 നിർവഹിക്കുന്നു. മുഖ്യാതിഥിയായി പങ്കെടുക്കുന്ന കേന്ദ്ര കൃഷി കർഷക ക്ഷേമ സഹമന്ത്രി ശ്രീ രാംനാഥ് ടാക്കൂർ ദേശീയ അവാർഡുകളുടെ പ്രഖ്യാപനവും വിതരണവും നിർവഹിക്കും. ഗതാഗത വകുപ്പ് മന്ത്രി സി

0: പി ജോണും റവന്യൂ വകുപ്പ് മന്ത്രി എ പി അനിൽകുമാറും പങ്കെടുക്കുന്നു. സംസ്ഥാനത്ത് 2026 ജൂലൈ 29 മുതൽ ആഗസ്റ്റ് 10 വരെ ഉണ്ടായ പ്രകൃതിക്ഷോഭങ്ങളിൽ കൃഷിനാശം സംഭവിച്ച കർഷകർക്ക് ആശ്വാസമായി പ്രകൃതിക്ഷോഭ ദുരിതാശ്വാസ ധനസഹായത്തിനും വിള ഇൻഷുറൻസ് നഷ്ടപരിഹാരത്തിനും അപേക്ഷ സമർപ്പിക്കാനുള്ള സമയപരിധി സെപ്റ്റംബർ 5 വരെ നീട്ടിയതായി കൃഷി വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് ടി സിദ്ദിഖ് അറിയിച്ചു. ഇതുവരെ അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കാത്ത അർഹരായ എല്ലാ കർഷകർക്കും സെപ്റ്റംബർ 5-നകം AIMS പോർട്ടൽ വഴിയോ സമീപത്തെ കൃഷിഭവനുമായി ബന്ധപ്പെട്ടോ അപേക്ഷ സമർപ്പിക്കാം. എം എസ് സ്വാമിനാഥൻ ഗവേഷണ നിലയവും JSW ഫൌണ്ടേഷനും ചേർന്ന് ഏർപ്പെടുത്തിയ മഹിളാ കൃഷിശക്തി പുരസ്കാരങ്ങൾക്ക് നാമനിർദ്ദേശം ക്ഷണിച്ചു. 18 വയസ്സിന് മുകളിലുള്ള വനിതകൾക്കും വനിതകൾ നയിക്കുന്ന സ്ഥാപനങ്ങൾക്കും നാമനിർദ്ദേശം സമർപ്പിക്കാം. ജേതാക്കൾക്ക് 7 ലക്ഷം രൂപ വരെ സമ്മാനം ലഭിക്കും. വിത്തുകളും ജൈവ വൈവിധ്യവും തദ്ദേശീയ അറിവുകളും കാലാവസ്ഥാ പ്രതിരോധ ശേഷിയും പരിസ്ഥിതി സംരക്ഷണവും പോഷകാഹാര സുരക്ഷയും ഗ്രാമീണ ഉപജീവനവും എന്നീ 3 വിഭാഗങ്ങളിലായാണ് പുരസ്കാരങ്ങൾ. കൂടുതൽ വിവരങ്ങൾക്ക് 044-22-54-12-29 എന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. റബ്ബർ ബോർഡിന്റെ കീഴിൽ പുതുപ്പള്ളിയിലുള്ള നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ റബ്ബർ ട്രെയിനിംഗ് NIRC റബ്ബറിന്റെ ശാസ്ത്രീയമായ വിളവെടുപ്പിലുള്ള പരിശീലനം 2026 സെപ്റ്റംബർ 7 മുതൽ 11 വരെയുള്ള തീയതികളിൽ നടത്തപ്പെടുന്നു. വിളവെടുപ്പ്, വിവിധ ഇനം ടാപ്പിംഗ് കത്തികളുടെ ഉപയോഗം, നൂതന ടാപ്പിംഗ് രീതികൾ, യന്ത്രവത്കൃത ടാപ്പിംഗ്, നിയന്ത്രിത കമഴ്ത്തിവെട്ട്, ഇടവേള കൂടിയ ടാപ്പിംഗ്, ഉത്തേജക ഔഷധ പ്രയോഗം എന്നിവ പരിശീലനത്തിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. കേരളത്തിനകത്തും പുറത്തുമുള്ള റബ്ബർ കർഷകർക്കും തോട്ടം മേഖലയിൽ നിന്നുള്ളവർക്കും അപേക്ഷിക്കാം. പരിശീലനം സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾക്ക് 9207-48-53-92 എന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുകയോ റബ്ബർ ബോർഡ് വെബ്സൈറ്റായ www.rubberboard.gov.in സന്ദർശിക്കുകയോ ചെയ്യുക. കാർഷിക ഗ്രാമക്ഷേമ വാർത്തകൾ സമാപിക്കുന്നു. ഇനി കമ്പോള വില നിലവാര ബുള്ളറ്റിൻ പരിശോധിക്കാം. വെളിച്ചെണ്ണ ക്വിന്റലിന് കൊല്ലം 25,600 രൂപ, ആലപ്പുഴ 25,700, ചെങ്ങന്നൂർ 27,500, കോട്ടയം 28,900, പാല 28,300, കൊച്ചി റെഡി 25,700, ആലുവ 27,500, വടക്കൻ പറവൂർ 26,900. കൊപ്ര ക്വിന്റലിന് കൊല്ലം 16,800, ആലപ്പുഴ തെളിവ് 21,900, ആലപ്പുഴ പുകരാശി 21,850, എറണാകുളം 17,100, വടക്കൻ പറവൂർ 16,400. തേങ്ങാപ്പിണ്ണാക്ക് ക്വിന്റലിന് ആലപ്പുഴ 3,700, എറണാകുളം 3,900, വടക്കൻ പറവൂർ 3,800. നാളികേരം തൊണ്ടോടുകൂടിയത് 1,000, നെയ്യാറ്റിൻകര 27,000, കായംകുളം 23,000, പുളിങ്കുന്ന് 26,000. നാളികേരം തൊണ്ടില്ലാത്തത് 1,000, നെയ്യാറ്റിൻകര 25,000, എറണാകുളം 32,000, വടക്കൻ പറവൂർ ക്വിന്റലിന് 5,000, തൊടുപുഴ 1,000 31,000. ഏലം കിലോഗ്രാമിന് കൊച്ചി 4,100, തൊടുപുഴ 3,400, കട്ടപ്പന 2,900. കുരുമുളക് അൺഗാർബിൾഡ് ക്വിന്റലിന് നെടുമങ്ങാട് 65,000, പുത്തൂർ 69,000, പാല 68,000, കൊച്ചി ഗാർബിൾഡ് 72,000, കൊച്ചി അൺഗാർബിൾഡ് 70,000, തൊടുപുഴ 69,000, കട്ടപ്പന 70,200. കയർ ക്വിന്റലിന് ആലപ്പുഴ 5 തെങ്ങ് 9,600, ആലപ്പുഴ 6 ആട്ടുപുഴ 7,400, കൊച്ചി പറവൂർ 5,300. കമ്പോള വില നിലവാര ബുള്ളറ്റിനാണ് ഇതുവരെ കേട്ടത്. അല്പസമയത്തിനുള്ളിൽ മലയാളത്തിൽ വാർത്തകൾ കേൾക്കാം.
1: ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സുധിൻ സൈനുദ്ദീൻ. പ്രധാന വാർത്തകൾ. യുദ്ധങ്ങൾ പ്രശ്നങ്ങൾക്ക് പരിഹാരമല്ലെന്നും തർക്കങ്ങൾ നയതന്ത്ര ചർച്ചകളിലൂടെ തീർപ്പാക്കണമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് നടന്ന വിദ്യാർത്ഥി പ്രതിഷേധങ്ങളിൽ രാജ്യവ്യാപകമായി

0: രജിസ്റ്റർ ചെയ്ത FIR കൾ സുപ്രീം കോടതി റദ്ദാക്കി. സാങ്കേതിക വിദ്യകളുടെ മാറ്റങ്ങൾക്കനുസൃതമായി പാഠപുസ്തകങ്ങളും പാഠ്യപദ്ധതിയും പരിഷ്കരിക്കണമെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി പ്രഹ്ലാദ് ജോഷി. വികസന പദ്ധതികളുടെ ആനുകൂല്യങ്ങളിൽ നിന്ന് ഏതെങ്കിലും ജാതിയോ സമൂഹമോ ഒഴിവാക്കപ്പെടുന്നില്ലെന്ന് ഉറപ്പാക്കിയിട്ടുണ്ടെന്ന് കേന്ദ്ര സാമൂഹിക നീതി മന്ത്രി വീരേന്ദ്രകുമാർ. യുക്രൈനിൽ റഷ്യ നടത്തിയ ഡ്രോൺ മിസൈൽ ആക്രമണങ്ങളിൽ ഒരു ഇന്ത്യൻ പൌരൻ ഉൾപ്പെടെ 12 പേർ കൊല്ലപ്പെട്ടു. മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ ആദ്യഘട്ട സുരക്ഷാ പരിശോധന പൂർത്തിയായി. റിപ്പോർട്ട് 15 ദിവസത്തിനകം ദേശീയ ഡാം സുരക്ഷാ അതോറിറ്റിക്ക് സമർപ്പിക്കുമെന്ന് സമിതി അധ്യക്ഷൻ. വാർത്തകൾ വിശദമായി. യുദ്ധങ്ങൾ പ്രശ്നങ്ങൾക്ക് പരിഹാരമല്ലെന്നും തർക്കങ്ങൾ നയതന്ത്ര ചർച്ചകളിലൂടെ തീർപ്പാക്കണമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കിർഗിസ്ഥാൻ തലസ്ഥാനമായ ബിഷ്കെക്കിൽ 26th ഷാങ്ഹായ് സഹകരണ സംഘടനാ ഉച്ചകോടിയെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഭീകരവാദത്തെ ഇല്ലായ്മ ചെയ്യാൻ എല്ലാ അംഗരാജ്യങ്ങളും ഒന്നിച്ചു നിൽക്കണമെന്നും പ്രധാനമന്ത്രി ആഹ്വാനം ചെയ്തു. SEO സാംസ്കാരിക സംവാദ ഫോറത്തിന്റെ ആദ്യ സമ്മേളനം ഈ വർഷം ഇന്ത്യയിൽ വെച്ച് നടക്കുമെന്നും ശ്രീ മോദി അറിയിച്ചു. സംഘടനയുടെ 25th വാർഷികത്തോടനുബന്ധിച്ച് ചരിത്രപരമായ ബിഷ്കെക് പ്രഖ്യാപനത്തിൽ അംഗരാജ്യങ്ങൾ ഒപ്പുവച്ചു. ആധുനിക സുരക്ഷാ ഭീഷണികളെ ചെറുക്കുന്നതിനും സുരക്ഷാ ചട്ടക്കൂടുകൾ ശക്തിപ്പെടുത്തുന്നതിനുമുള്ള കരാറുകളിലും ധാരണയായി. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് ജൂലൈ 20 മുതൽ 25 വരെ നടന്ന വിദ്യാർത്ഥി പ്രതിഷേധങ്ങളിൽ രാജ്യവ്യാപകമായി രജിസ്റ്റർ ചെയ്ത FIR കൾ സുപ്രീംകോടതി റദ്ദാക്കി. ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് അധ്യക്ഷനായ ബെഞ്ചിന്റേതാണ് നടപടി. എന്നാൽ ഗുരുതര ക്രിമിനൽ പശ്ചാത്തലമുള്ള 2873 പേർക്കെതിരെയുള്ള ഡൽഹി പോലീസിന്റെ ഒരു കേസ് തുടരാൻ അനുമതിയുണ്ട്. നീറ്റ് പരീക്ഷ റദ്ദാക്കിയതിനെ തുടർന്ന് ആത്മഹത്യ ചെയ്ത വിദ്യാർത്ഥികളുടെ കുടുംബങ്ങൾക്ക് നഷ്ടപരിഹാരം നൽകാനുള്ള നയം 3 മാസത്തിനകം രൂപീകരിക്കുമെന്ന് കേന്ദ്ര സർക്കാർ കോടതിയെ അറിയിച്ചു. കോടതി ഉത്തരവിനെ തുടർന്ന് സെപ്റ്റംബർ 5 നടത്താനിരുന്ന പ്രതിഷേധ മാർച്ച് പിൻവലിച്ചതായി കോക്രോച്ച് ജനതാ പാർട്ടി അറിയിച്ചു. പ്രതിഷേധം പിൻവലിക്കാനുള്ള CJP തീരുമാനത്തെ കേന്ദ്ര സർക്കാർ സ്വാഗതം ചെയ്തു. പ്രതിഷേധിച്ച വിദ്യാർത്ഥികൾക്കെതിരെ രജിസ്റ്റർ ചെയ്ത കേസുകൾ പിൻവലിക്കുമെന്നും ഭാവിയിൽ അവർക്കെതിരെ കടുത്ത നടപടികളുണ്ടാകില്ലെന്നും കേന്ദ്രമന്ത്രി JP നദ്ദ ഉറപ്പു നൽകി. യുവജനങ്ങളുടെ പുരോഗതിക്കാണ് സർക്കാർ മുൻഗണന നൽകുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. അതിവേഗം മാറിക്കൊണ്ടിരിക്കുന്ന സാങ്കേതിക വിദ്യയ്ക്കനുസൃതമായി പാഠപുസ്തകങ്ങളും പാഠ്യപദ്ധതിയും പരിഷ്കരിക്കണമെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി പ്രഹ്ലാദ് ജോഷി. ന്യൂഡൽഹിയിൽ NCERTയുടെ 66th സ്ഥാപക ദിനാഘോഷത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നിർമ്മിത ബുദ്ധി സമൂഹത്തിന്റെ അവിഭാജ്യ ഘടകമായി മാറിക്കൊണ്ടിരിക്കുകയാണെന്നും AI ഉത്തരവാദിത്വത്തോടെ ഉപയോഗിക്കണമെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു.
1: We have seen how rapidly AI has become the part of our everyday lives. With passing years, its use is reaching deeper into the society and younger age group more depending on that. So our textbook and the curricula must therefore evolve with these changes and help our young learners to understand, use and engage with the AI confidently and also responsibly.
0: രാജ്യത്തെ മത്സ്യത്തൊഴിലാളികൾക്ക് പ്രത്യേക സാമ്പത്തിക മേഖലയിലും ആഴക്കടലിലും മത്സ്യബന്ധനം നടത്താൻ കേന്ദ്ര സർക്കാർ അവസരമൊരുക്കിയതായി കേന്ദ്ര മത്സ്യബന്ധന ക്ഷീരവികസന മന്ത്രി രാജീവ് രഞ്ജൻ സിംഗ്. സഹകരണ സംഘങ്ങൾക്ക് ആഴക്കടൽ മത്സ്യബന്ധനത്തിന് അനുമതി പത്രത്തിനുള്ള ഫീസ് 25,000 രൂപയിൽ നിന്ന് 5,000 രൂപയായി കുറച്ചതായും മന്ത്രി പറഞ്ഞു. പുതുച്ചേരിയിൽ പ്രധാനമന്ത്രി മത്സ്യസമ്പദ യോജനയ്ക്ക് കീഴിൽ 36.49 കോടി രൂപയുടെ പദ്ധതികൾ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു കേന്ദ്രമന്ത്രി. സർക്കാരിന്റെ വികസന പദ്ധതികളുടെ ആനുകൂല്യങ്ങളിൽ നിന്ന് ഏതെങ്കിലും ജാതിയോ സമൂഹമോ ഒഴിവാക്കപ്പെടുന്നില്ലെന്ന് ഉറപ്പാക്കിയിട്ടുണ്ടെന്ന് കേന്ദ്ര സാമൂഹിക നീതി മന്ത്രി വീരേന്ദ്രകുമാർ. ന്യൂഡൽഹിയിൽ നടന്ന സമാവേശ് ഉത്സവ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. നാടോടി അർദ്ധനാടോടി ഗോത്രവിഭാഗങ്ങളുടെ ശാക്തീകരണത്തിനും അവരുടെ സ്വാതന്ത്ര്യ സമര സംഭാവനകളെ ആദരിക്കുന്നതിനുമായാണ് സമാവേശ് ഉത്സവ് പോലുള്ള പരിപാടികൾ സംഘടിപ്പിക്കുന്നത്. ഈ വിഭാഗങ്ങളുടെ പരമ്പരാഗത കരകൌശല ഉൽപ്പന്നങ്ങൾക്ക് വിപണി ഉറപ്പാക്കാനും മേള വേദിയൊരുക്കുന്നു. പാരിസ്ഥിതിക വെല്ലുവിളികളെ നേരിടാൻ സംയോജിതവും സഹകരണാധിഷ്ഠിതവുമായ പരിഹാരങ്ങൾ ആവശ്യമാണെന്ന് കേന്ദ്ര പരിസ്ഥിതി മന്ത്രി ഭൂപേന്ദ്ര യാദവ്. കൂടുതൽ പ്രതിരോധ ശേഷിക്കായി ഒരുമിക്കാം എന്ന പ്രമേയത്തിൽ ന്യൂഡൽഹിയിൽ സംഘടിപ്പിച്ച 4th ഇന്തോ ജർമ്മൻ പരിസ്ഥിതി ഫോറത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. ജർമ്മനിയുടെ പരിസ്ഥിതി മന്ത്രി കാസ്റ്റൻ ഷ്നൈഡർ പരിപാടിയിൽ പങ്കെടുത്തു. തണ്ണീർത്തടങ്ങളുടെ സംരക്ഷണവും വിവേകപൂർണമായ ഉപയോഗവും സംബന്ധിച്ച സംയുക്ത പ്രഖ്യാപനത്തിൽ ഇന്ത്യയും ജർമ്മനിയും ഒപ്പുവച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @AllIndiaRadioNews തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: യുക്രൈനിൽ റഷ്യ നടത്തിയ ഡ്രോൺ മിസൈൽ ആക്രമണങ്ങളിൽ 12 പേർ കൊല്ലപ്പെട്ടു. മരിച്ചവരിൽ ഒരു ഇന്ത്യൻ പൌരനും ഉൾപ്പെടുന്നുവെന്ന് യുക്രൈൻ പ്രസിഡന്റ് വ്ളോഡിമിർ

0: കൂടുതൽ പരിശോധന ആവശ്യമുണ്ടോ എന്നത് നാളെ നടക്കുന്ന യോഗത്തിൽ തീരുമാനിക്കും. സംഘം കേരള തമിഴ്നാട് ഉദ്യോഗസ്ഥരുമായി ചർച്ച നടത്തും. പുതിയ അണക്കെട്ട് വേണമെന്ന ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുന്ന കേരളം സമ്പൂർണ്ണ സുരക്ഷാ ഓഡിറ്റ് നടത്തണമെന്ന ആവശ്യവും സമിതിക്ക് മുന്നിൽ ഉന്നയിക്കും.
1: രാഷ്ട്രപതി ദ്രൗപദി മുർമു ഇന്ന് ഒഡീഷയിലെ ഗഞ്ചം ഗജപതി ജില്ലകളിൽ നിന്നുള്ള കലാകാരന്മാരുമായി രാഷ്ട്രപതി ഭവനിൽ കൂടിക്കാഴ്ച നടത്തി. സമൂഹത്തിന്റെ പുരോഗതിയിൽ വിദ്യാഭ്യാസത്തിന് സുപ്രധാന പങ്കാണുള്ളതെന്നും വിദ്യാഭ്യാസം നേടാൻ യുവതലമുറയെ പ്രോത്സാഹിപ്പിക്കണമെന്നും രാഷ്ട്രപതി കലാകാരന്മാരോട് അഭ്യർത്ഥിച്ചു. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ നാളെ ഛത്തീസ്ഗഡിലെ റായ്പൂർ സന്ദർശിക്കും. പര്യടനത്തിന്റെ ഭാഗമായി റായ്പൂർ എയിംസിൽ സംഘടിപ്പിക്കുന്ന മൂന്നാമത് ബിരുദദാന ചടങ്ങിൽ അദ്ദേഹം മുഖ്യാതിഥിയാകും. നേപ്പാളിലെ മിന്നൽ പ്രളയത്തിൽ മരണം 987. 8 ജില്ലകളിൽ നിന്ന് സുരക്ഷാസേന കൂടുതൽ മൃതദേഹങ്ങൾ കണ്ടെടുത്തു. മഴയും പുഴകളിലെ ജലനിരപ്പ് ഉയർന്നതും പുതിയ പ്രളയ മുന്നറിയിപ്പും രക്ഷാപ്രവർത്തനം ദുഷ്കരമാക്കുകയാണ്. 583 വിദേശികളും സുരക്ഷാ ഉദ്യോഗസ്ഥരുമടക്കം 4000 പേരെ കാണാതായിട്ടുണ്ട്. അതേസമയം ദുരന്തമുഖത്ത് നിന്ന് ഇതുവരെ 12,000 ആളുകൾ രക്ഷപ്പെടുത്തിയതായി ദേശീയ ദുരന്ത ലഘൂകരണ അതോറിറ്റി അറിയിച്ചു. രാജ്യത്ത് പഞ്ചസാര വ്യാപാരികൾക്കുള്ള സംഭരണ പരിധി കേന്ദ്ര സർക്കാർ 4,000 ക്വിന്റലിൽ നിന്ന് 2,000 ക്വിന്റലായി കുറച്ചു. ഈ മാസം 15 മുതൽ നവംബർ 30 വരെയാണ് നിയന്ത്രണം. പൂഴ്ത്തിവയ്പ്പ് തടയുന്നതിനും പഞ്ചസാര ലഭ്യതയും വിലസ്ഥിരതയും ഉറപ്പാക്കുന്നതിനുമാണ് സ്റ്റോക്ക് പരിധി ഏർപ്പെടുത്തിയിരിക്കുന്നത്. സ്റ്റോക്ക് ലഭിച്ച തീയതി മുതൽ 30 ദിവസത്തിൽ കൂടുതൽ വ്യാപാരിക്ക് പഞ്ചസാര കൈവശം വയ്ക്കാൻ പാടില്ലെന്നും വ്യവസ്ഥയുണ്ട്. രാജ്യത്ത് ഉള്ളിയുടെ ലഭ്യത ഉറപ്പുവരുത്തിയിട്ടുണ്ടെന്നും വിലക്കയറ്റം നിയന്ത്രിക്കുന്നതിനായി ബഫർ സ്റ്റോക്കിൽ നിന്നുള്ള ഉള്ളി ഘട്ടംഘട്ടമായി വിപണിയിലെത്തിച്ചു തുടങ്ങിയതായും കേന്ദ്ര സർക്കാർ. ലഭ്യത ഉറപ്പാക്കുന്നതിനായി 19 നഗരങ്ങളിലെ ചില്ലറ വിപണികളിൽ ഇടപെടൽ നടത്തിയതായി ഉപഭോക്തൃകാര്യ മന്ത്രാലയം വ്യക്തമാക്കി. ഇതിന്റെ ഭാഗമായി 840 മെട്രിക് ടൺ ഉള്ളിയുമായി രണ്ടാമത്തെ ട്രെയിൻ ഇന്നലെ ചെന്നൈയിലെത്തി. ഷെൻഷനിൽ നടക്കുന്ന ചൈന മാസ്റ്റേഴ്സ് സൂപ്പർ 750 ബാഡ്മിന്റൺ ടൂർണമെന്റിൽ ഇന്ത്യൻ താരങ്ങളായ ലക്ഷ്യ സെൻ, കിഡംബി ശ്രീകാന്ത്, തൻവി ശർമ്മ, ദേവിക സിഹാഗ് എന്നിവർ നാളെ കളത്തിലിറങ്ങും. പുരുഷ ഡബിൾസിൽ ടോപ് സീഡ് താരങ്ങളായ സാത്വിക് സൈരാജ്, രംഗിറെഡ്ഡി, ചിരാഗ് ഷെട്ടി സഖ്യവും നാളെ മത്സരിക്കും. അതേസമയം ഇന്ത്യയുടെ ഉന്നതി ഹൂഡ ടൂർണമെന്റിൽ നിന്ന് പുറത്തായി. രാജ്യത്തെ ചരക്ക് സേവന നികുതി സമാഹരണത്തിൽ ഓഗസ്റ്റ് മാസത്തിൽ വൻ വർധനവെന്ന് കേന്ദ്ര ധനമന്ത്രാലയം. ആകെ 1,99,853 കോടി രൂപയാണ് കഴിഞ്ഞ മാസം മാത്രം ജി എസ് ടി ആയി ലഭിച്ചത്. 2025 ഓഗസ്റ്റിലെ നികുതി സമാഹരണത്തേക്കാൾ 14.8% വളർച്ചയാണ് ഇത്തവണ രേഖപ്പെടുത്തിയത്. അതേസമയം ഇറക്കുമതിയിലൂടെയുള്ള നികുതി സമാഹരണം 29% ഉയർന്ന് 62,604 കോടി രൂപയിലെത്തി. പ്രളയം ദുരന്തം വിതച്ച നേപ്പാളിൽ മാനുഷിക സഹായമെത്തിക്കാനും രക്ഷാപ്രവർത്തനം നടത്താനും സശസ്ത്ര സീമാ ബെൽ അംഗങ്ങൾ വഹിക്കുന്ന പങ്ക് വളരെ വലുതെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. പ്രതിസന്ധി ഘട്ടങ്ങളിലെ എസ് എസ് പിയുടെ പ്രവർത്തനം സേവനം, സുരക്ഷ, സാഹോദര്യം എന്ന ആപ്തവാക്യത്തിലൂന്നിയുള്ളതാണെന്ന് എസ് എസ് പിയുടെ ബഹുമതിദാന ചടങ്ങിനോടനുബന്ധിച്ച് നൽകിയ സന്ദേശത്തിൽ അദ്ദേഹം പറഞ്ഞു. പ്രധാന വാർത്തകൾ വീണ്ടും. യുദ്ധങ്ങൾ പ്രശ്നങ്ങൾക്ക് പരിഹാരമല്ലെന്നും തർക്കങ്ങൾ നയതന്ത്ര ചർച്ചകളിലൂടെ തീർപ്പാക്കണമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് നടന്ന വിദ്യാർത്ഥി പ്രതിഷേധങ്ങളിൽ രാജ്യവ്യാപകമായി രജിസ്റ്റർ ചെയ്ത FIR സുപ്രീംകോടതി റദ്ദാക്കി. സാങ്കേതിക വിദ്യകളുടെ മാറ്റങ്ങൾക്കനുസൃതമായി പാഠപുസ്തകങ്ങളും പാഠ്യപദ്ധതിയും പരിഷ്കരിക്കണമെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി പ്രഹ്ലാദ് ജോഷി. വികസന പദ്ധതികളുടെ ആനുകൂല്യങ്ങളിൽ നിന്ന് ഏതെങ്കിലും ജാതിയോ സമൂഹമോ ഒഴിവാക്കപ്പെടുന്നില്ലെന്ന് ഉറപ്പാക്കിയിട്ടുണ്ടെന്ന് കേന്ദ്ര സാമൂഹിക നീതി മന്ത്രി വീരേന്ദ്രകുമാർ. യുക്രൈനിൽ റഷ്യ നടത്തിയ ഡ്രോൺ മിസൈൽ ആക്രമണങ്ങളിൽ ഒരു ഇന്ത്യൻ പൌരൻ ഉൾപ്പെടെ 12 പേർ കൊല്ലപ്പെട്ടു. മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ ആദ്യഘട്ട സുരക്ഷാ പരിശോധന പൂർത്തിയായി. റിപ്പോർട്ട് 15 ദിവസത്തിനകം ദേശീയ ഡാം സുരക്ഷാ അതോറിറ്റിക്ക് സമർപ്പിക്കുമെന്ന് സമിതി അധ്യക്ഷൻ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 8:35.

നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, യുവവാണിയുടെ ഇന്നത്തെ അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. യുവത്വം വളരുമ്പോഴും വളർത്തുമ്പോഴും. യുവത്വം നേരിടുന്ന സമ്മർദ്ദങ്ങൾ, വെല്ലുവിളികൾ, അവയൊക്കെ അതിജീവിച്ച് എങ്ങനെ അവർക്ക് വളർന്നു വരാനും അവരെ വളർത്തിയെടുക്കാനും സാധിക്കും, ഇതാണ് ഇന്ന് യുവവാണിയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഈ വിഷയത്തിൽ കേരള സർവകലാശാലയുടെ സൈക്കോളജി വിഭാഗത്തിൽ അസിസ്റ്റന്റ് പ്രൊഫസറും സൈക്കോളജിസ്റ്റുമായ ഡോക്ടർ ടിസി മറിയം തോമസുമായി നടത്തുന്ന അഭിമുഖം ഇപ്പോൾ കേൾക്കാം.

0: ഇന്നത്തെ സമൂഹം വളരെയധികം മാനസിക സംഘർഷങ്ങളിലൂടെയാണ് കടന്നു പോകുന്നതെന്ന് പലരും പറയാറുണ്ട്, പ്രത്യേകിച്ചും യുവതലമുറ. എന്തുകൊണ്ടാണ് ഇന്നത്തെ യുവാക്കൾക്ക് മുൻ തലമുറയേക്കാൾ കൂടുതൽ മാനസിക സംഘർഷങ്ങൾ ഉണ്ടാകുന്നത് എന്ന് തന്നെ നമ്മൾ ചർച്ച ചെയ്യേണ്ട വിഷയമാണ്. ഇതടക്കമുള്ള കാര്യങ്ങൾ നമുക്കിന്ന് യുവാണിയിലൂടെ ചർച്ച ചെയ്യാം. ഇന്ന് യുവാണിയുടെ അതിഥിയായി എന്നോടൊപ്പം ഉള്ളത് കേരള സർവകലാശാലയിലെ ഡിപ്പാർട്ട്മെൻ്റ് ഓഫ് സൈക്കോളജിയിൽ അധ്യാപികയും സൈക്കോളജിസ്റ്റുമായ ഡോക്ടർ ടിസി മറിയം തോമസ് ആണ്. സ്വാഗതം.
1: നമസ്കാരം.
0: യുവാക്കളെക്കുറിച്ച് നമ്മൾ പറയുമ്പോഴത്തേക്ക് അവരൊരുപാട് മാനസിക സമ്മർദ്ദങ്ങൾ നേരിടുന്നു എന്ന് ഇപ്പോൾ പറഞ്ഞു. കോമ്പറ്റീഷന്റെ നടുവിലാണ് ഇന്നത്തെ യുവാക്കൾ. പക്ഷേ പണ്ടത്തെ ഒരു ആളുകളെക്കാളേറെ വളരെ കുട്ടിക്കാലം തൊട്ട് അതിൻ്റെ സ്ട്രെസ് അനുഭവിച്ചിട്ടാണ് അവർ വളർന്നു വരുന്നത്. ഒരു അധ്യാപിക എന്ന നിലയിൽ നിരന്തരം കുട്ടികളുടെ ഇടയിൽ ജീവിക്കുന്ന ഒരാളാണ്. അധ്യാപിക എന്ന നിലയിലും ഒരു സൈക്കോളജിസ്റ്റ് എന്ന നിലയിലും ഇന്നത്തെ ചെറുപ്പക്കാർ എങ്ങനെ നോക്കിക്കാണുന്നു?
1: പഠിപ്പിക്കുന്ന വിഷയത്തെക്കാൾ ഉപരിയായിട്ട് അനുഭവത്തിൽ നോക്കുകയാണെങ്കിൽ ഒരുപാട് മാതൃകകളിലാണ് ഇന്നത്തെ യുവാക്കൾ ജീവിക്കുന്നത്. പല തരത്തിലുള്ള മാതൃകകളുണ്ട്. ഈ മാതൃകകൾ പലപ്പോഴും അവരെ സ്വന്തം ഐഡന്റിറ്റി തിരിച്ചറിയാതെ ഈ മാതൃകകളിലേക്ക് എത്തിപ്പെടാനായിട്ടുള്ള ഒരു ഓട്ടത്തിന്റെ ഭാഗമാക്കുകയാണ്. നമ്മൾ സോഷ്യൽ മീഡിയയിൽ നോക്കുകയാണെങ്കിൽ തന്നെ പല തരത്തിലുള്ള സാധ്യതകൾ കുട്ടികൾക്കുണ്ട്. അക്കാദമികമായ തരത്തിലാണെങ്കിലും അല്ലെങ്കിൽ അവരുടെ കഴിവുകൾ സംബന്ധിച്ചിട്ടുള്ള സംഗീതം കലാപരമായിട്ടുള്ള പലതരത്തിലുള്ള കഴിവുകളിലേക്ക് അവരെ എത്തിപ്പെടുന്ന രീതിയിലുള്ള ഒരുപാട് സാധ്യതകളുണ്ട്. ഇങ്ങനെയുള്ള സാധ്യതകൾ തുറന്നിരിക്കുന്ന ഒരു സാഹചര്യം ഇതിനു മുമ്പുള്ള തലമുറയ്ക്ക് ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ സാധ്യതകളിലേക്ക് എല്ലാം വെട്ടിപ്പിടിക്കാനോ അല്ലെങ്കിൽ അവരുടെ മുമ്പിലുള്ള ഈ പല മാതൃകകളിലേക്ക് എത്തിപ്പെടാനായിട്ടുള്ള ഈ പറയുന്ന സമ്മർദ്ദം എന്നുള്ളത് അവരുടെ ഭാഗത്തൊന്നും അവരുടെ കൂട്ടുകാരുടെ അവർ ഉൾപ്പെടുന്ന നമ്മൾ ഈ പറയുന്ന പിയർ ഗ്രൂപ്പ് എന്ന് പറയുന്ന ആ ഒരു സംഘത്തിന്റെ ഭാഗത്തുനിന്നും അവരുടെ മാതാപിതാക്കളുടെ ഭാഗത്തുനിന്നും അധ്യാപകരുടെ ഭാഗത്തുനിന്നും ഒക്കെ ഉണ്ടാവുന്നുണ്ട്. ഈ കാര്യങ്ങളെ എങ്ങനെ നമുക്ക് മനസ്സിലാക്കി മുമ്പോട്ട് കൊണ്ടുപോകാമെന്നുള്ള ഒരു പിന്തുണ അവർക്ക് കിട്ടുന്നുമില്ല. ഇതുകൊണ്ട് തന്നെ ഇതെങ്ങനെ ഇതിനെ കൈകാര്യം ചെയ്യുമെന്നുള്ള ഒരു അവസ്ഥ പലർക്കും ഉണ്ടാവുന്നുണ്ട്. 15 മുതൽ 24 വയസ്സ് വരെയുള്ള ഒരു ഗ്രൂപ്പിനെയാണ് നമ്മൾ സാധാരണ യുവാക്കൾ അല്ലെങ്കിൽ യുവതലമുറ എന്ന് പറയുന്നത്. ഈ സമയം ഇവർ ഈ ഒരു ഹൈസ്കൂൾ വിദ്യാഭ്യാസം കഴിഞ്ഞ് പ്ലസ് ടുവിലോട്ട് എത്തി പിന്നീടൊരു ഡിഗ്രി ഭാഗമൊക്കെ കഴിഞ്ഞ് പോസ്റ്റ് ഗ്രാജുവേഷനോ ആ ഒരു ഭാഗത്തേക്ക് പോകുന്നൊരു ആ ഒരു ഏജിലേക്ക് വരുന്നൊരു സമയത്താണ് ആ ഒരു കാര്യങ്ങൾ സംഭവിക്കുന്ന സമയത്താണ് നമ്മൾ ഈ പ്രായമെന്ന് പറയുന്നത്. അപ്പൊ അന്നേരം നമ്മൾ ഇവരുടെ ഒരു തലച്ചോറിന്റെ വികാസം നോക്കിയാൽ തന്നെ ഈ പറയുന്ന പ്രീ ഫ്രോണ്ടൽ കോർട്ടെക്സ് ഈ ഫ്രോണ്ടൽ ലോബ് എന്ന് പറയുന്ന നമ്മുടെ നെറ്റിയുടെ ഭാഗം ഈ ഭാഗത്തുള്ള ഒരു വികാസം ആയി വരുന്നതേ ഉള്ളൂ. ബ്രെയിൻ വികസിച്ചു വരുന്നൊരു സമയമാണ്. 24 വയസ്സിന് ശേഷമാണ് ഈ ഒരു വികാസം പൂർണ്ണമാകുന്നത്. നമ്മൾ റാഷണൽ ബ്രെയിൻ എന്ന് പറയുന്നത് യുക്തിയുടെ ഒരു വികാസം സംഭവിക്കുന്നതിന്റെ അവസാന ഘട്ടത്തിലാണ് നമ്മൾ ഈ പറയുന്ന യൂത്ത് എന്ന് പറയുന്ന ഒരു സമയം. അതുകൊണ്ട് തന്നെ പലതരത്തിലുള്ള വികാരങ്ങൾ ആണ് യുക്തിയേക്കാൾ കൂടുതൽ അവരുടെ തലച്ചോറിനെ ഭരിക്കുന്നത്. ഈ സമയത്ത് യുക്തിപരമായിട്ടുള്ള പല കാര്യങ്ങളും അവർക്ക് സ്വയം ചെയ്യാനായിട്ടുള്ള ഒരു കഴിവില്ലായ്മയുണ്ട്. എന്നാലും അവരതിനെ മുമ്പോട്ട് കൊണ്ടുപോകുന്നുണ്ട്. പക്ഷെ ഈ സമയത്ത് നമ്മുടെ ചുറ്റുമുള്ള ബുദ്ധി വികാസം അതായത് 25 വയസ്സിന് മുകളിലുള്ളവരോ അല്ലെങ്കിൽ ഈ പറയുന്ന അധ്യാപകരോ മാതാപിതാക്കളായിട്ടുള്ള അല്ലെങ്കിൽ സമൂഹം എന്ന് പറയുന്ന ഒരു സംഘം തന്നെ ഇവരോട് ഇമോഷണലായിട്ട് പെരുമാറിയത് കൊണ്ട് യാതൊരു പ്രയോജനവുമില്ല. അവർക്കില്ലാത്തൊരു യുക്തി കൊണ്ട് തന്നെ പിന്തുണച്ചാൽ മാത്രമേ നമുക്ക് ഈ ഒരു കാര്യത്തെ ഇവർക്ക് ബോധവൽക്കരിക്കാനെങ്കിലും കഴിയുള്ളൂ.
0: തീർച്ചയായിട്ടും. അതായത് ഒരുപക്ഷെ ഒരു മാറ്റത്തിന്റെ ഒരു സ്റ്റേജിലാണല്ലോ, ട്രാൻസ്ഫോർമേഷൻ സ്റ്റേജിലാണ് ഈ ഒരു ഏജ് എന്ന് പറയുന്നത്. അവരും സമൂഹത്തെ കുറിച്ച് പഠിക്കുകയും ഈ പറഞ്ഞ പോലെയുള്ള അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള സ്വാധീനം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഉണ്ട്. മറുവശത്ത് ഒരുപക്ഷെ അവർ അനുഭവിക്കുന്ന സമ്മർദ്ദങ്ങൾ ഒരുപക്ഷെ അവർ ഈ അഡിക്ഷൻസ് പലതരത്തിലുള്ള അഡിക്ഷൻസ് അത് മൊബൈൽ ഫോൺ സോഷ്യൽ മീഡിയയും തുടങ്ങി സബ്സ്റ്റൻസ് വരെയുള്ള പല കാര്യങ്ങളിലുള്ള അഡിക്ഷൻസിലേക്ക് പോകുന്ന ഒരു പ്രായം കൂടിയാണ്. അപ്പൊ ഇത്തരം മാനസിക സമ്മർദ്ദങ്ങൾ ഇതിനൊരു കാരണമാകുന്നുണ്ടോ? ഈ സബ്സ്റ്റൻസ് അഡിക്ഷൻ അടക്കമുള്ള കാര്യങ്ങളിലൊക്കെ അവർ പോകുന്നതിൽ അത് കാരണമാകുന്നുണ്ടോ?
1: തലച്ചോറിന്റെ വികാസത്തെ പറ്റി പറഞ്ഞു. ഈ സമയത്ത് മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവർ കൂട്ടുകാർക്ക് ഒരുപാട് പ്രാധാന്യം കൊടുക്കുന്ന ഒരു സമയമാണത്. കൂട്ടുകാരെന്ന് പറയുന്നത് അവരുടെ ഒരു ബെഞ്ച് മാർക്ക് അല്ലെങ്കിൽ ഒരു സ്റ്റാൻഡേർഡ് ആണ്. അപ്പോൾ മാതാപിതാക്കൾ എന്ത് പറഞ്ഞാലോ അല്ലെങ്കിൽ അധ്യാപകർ പറഞ്ഞാലോ അല്ലെങ്കിൽ നമ്മൾ പറയും ഓട്ടോബയോഗ്രഫി വായിക്കൂ അല്ലെങ്കിൽ അത് ചെയ്യൂ ഇത് ചെയ്തു എന്ന് പറഞ്ഞാൽ തന്നെയും കൂട്ടുകാരെന്ത് ചെയ്യുന്നു അതാണ് അവരുടെ ഒരു സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത്. അപ്പൊ ഈ കൂട്ടുകാരുടെ സ്റ്റാൻഡേർഡ് എങ്ങനെയാണ് ഉണ്ടായി വരുന്നത്? ഈ ഒരു കൂട്ടുകാരെന്ന് പറയുന്ന ഒരു സംഘം എന്ന് പറയുന്നതും പലതരത്തിലുള്ള ആളുകളാണല്ലോ അവരൊക്കെ തന്നെ. അപ്പോൾ ഇതിന് സംഭവിക്കുന്നത് ഒരുപാട് സ്റ്റിമുലേഷൻസ് നമ്മുടെ സൊസൈറ്റിയിൽ ഓൾറെഡി അവൈലബിൾ ആണ്, പല തരത്തിലേക്കുള്ള സ്റ്റിമുലേഷൻസ്. ഈ സ്റ്റിമുലേഷൻസിനെ വകതിരിവോടെ യുക്തിയോടെ തിരഞ്ഞെടുക്കാനുള്ള ഒരു ഇടപെടിയിൽ പലപ്പോഴും ഇവർക്ക് കിട്ടുന്നില്ല. ഹൈലി സ്റ്റിമുലേറ്റഡ് ആയിട്ടുള്ള ഹൈലി എനർജറ്റിക് ആയിട്ടുള്ള ഈ ഗ്രൂപ്പിനെ എന്ത് ചെയ്യണം എന്നുള്ളത് അവർക്കും അറിയില്ല. അവരിലേക്ക് എത്തിപ്പെടാനായിട്ട് ചുറ്റി നിൽക്കുന്ന മുതിർന്നവരെന്ന് പറയുന്ന ആളുകൾക്കും കഴിയുന്നില്ല. മുതിർന്നവരിൽ നിന്ന് ഇവർക്ക് പലപ്പോഴും കിട്ടുന്നത് ഉപദേശമായിരിക്കും, അതവർക്ക് താല്പര്യമില്ല, അല്ലെങ്കിൽ പലതരത്തിലുള്ള വിലക്കുകളായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ കുറ്റപ്പെടുത്തലുകളാവാം, അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്നത് മുഴുവൻ തെറ്റാണ്, അല്ലെങ്കിൽ ഫിസിക്കലായിട്ടുള്ള പണിഷ്മെന്റ്.

0: കടന്ന് ഉപദ്രവിക്കുന്നതിനൊക്കെ കൂടുതൽ അതിൽ അടച്ചിടുന്നു, അല്ലെങ്കിൽ നിങ്ങളത് ചെയ്യാൻ പാടില്ല. ഉദാഹരണത്തിന് വീഡിയോ ഗെയിംസിന്റെ ഒരു അഡിക്ഷൻ പറഞ്ഞ പോലെ തന്നെ, സബ്സ്റ്റൻസ് അബ്യൂസിനോട് പോലെ തന്നെ മൊബൈൽ അഡിക്ഷൻ വളരെ കൂടുതലായിട്ടുള്ള ഒരു സമയമാണ്. അപ്പോൾ അഡിക്ഷൻ എന്ന് പറയുന്നത് തന്നെ ഒരു തരത്തിലുള്ള ശീലമാണ്. അപ്പം ഈ ശീലം എന്ന് പറയുന്നത് മനുഷ്യൻ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു കാര്യമാണ്. അപ്പം ഈ ശീലത്തെ നമുക്ക് മാറ്റാൻ വേണ്ടിയാണല്ലോ നമ്മളീ പറഞ്ഞ ന്യൂ ഇയർ റെസൊല്യൂഷൻസ്. അപ്പം എന്റെ കൂടെയുള്ള ക്ലാസ്സിലെ കുട്ടികളെടുത്ത് ചോദിച്ചാൽ തന്നെ ന്യൂ ഇയർ റെസൊല്യൂഷൻസ് എടുക്കാത്തതായിട്ടുള്ള ആരും എന്റെ ക്ലാസ്സിലില്ല. അപ്പോൾ ഈ ജനുവരി തൊട്ട് എത്ര നാൾ വരെ ഇത് നടക്കുന്നു എന്നുള്ളതാണ് എന്റെ ഒരു കാര്യം. പക്ഷെ ഫെബ്രുവരിയിൽ അവർ വീണ്ടും അടുത്ത റെസൊല്യൂഷൻ എടുക്കുന്നുണ്ടാവും. പക്ഷെ ഞാൻ പോകുന്നത് ശരിയല്ലെന്നും അല്ലെങ്കിൽ എനിക്ക് ഈ ഒരു ചില പ്രശ്നങ്ങൾ ഉണ്ടെന്നുള്ളത് പല കുട്ടികൾക്കും അറിയാവുന്ന കാര്യമാണ്. പക്ഷെ അവർക്കൊരു ഹെൽപ്പ് ആവശ്യമുണ്ട്. ആ ഹെൽപ്പിൽ എത്തേണ്ട ഒരു അവസ്ഥയിലേക്ക്, അവർക്ക് അക്സെപ്റ്റഡ് ആവുന്ന ലെവലിലേക്ക് ഈ പറയുന്ന മുതിർന്നവർക്ക് എങ്ങനെ എത്താൻ പറ്റും എന്നുള്ളതാണ് എൻ്റെ ഒരു ചലഞ്ച് എന്ന് പറയുന്നത്. കാരണം അവരിപ്പോഴും അവർ മുതിർന്നവരാണോ അതെ, എന്നാൽ അവർ കുട്ടികളാണോ അതെ എന്ന് പറയുന്ന ഒരവസ്ഥയിലാണ് അവർ നിൽക്കുന്നത്. അവർക്ക് വോട്ടവകാശമുണ്ട്, പല കാര്യങ്ങൾക്കുമുള്ള ഒരു സിറ്റിസൺഷിപ്പിന്റെ ഒരു കാര്യങ്ങളുണ്ട്. പക്ഷെ അതേസമയം ശീലങ്ങളെ തീരുമാനിക്കാനും അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പുകളെ ശരിയായ രീതിയിൽ എടുക്കാനുള്ള ഒരു മാർഗനിർദ്ദേശം അവർക്ക് ആവശ്യമുണ്ട്. അത് ലഭിക്കാത്തടത്തോളം കാലം ഇവരീ പറയുന്ന പിയർ പ്രഷർ അല്ലെങ്കിൽ ഈ പറയുന്ന കൂട്ടുകാരും അതുപോലെയുള്ള പല മോഡലുകൾ, അതായത് വളരെ രസകരമായി പോകുന്ന ഇൻസ്റ്റാ റീലുകൾ അല്ലെങ്കിൽ കൂടുതൽ ലൈക്ക് കിട്ടുന്ന ഷെയർ കിട്ടുന്ന കാര്യങ്ങളിലേക്ക് ഇവരത് ഫോക്കസ് ചെയ്യും, അവരുടെ എനർജി അതിലേക്ക് പോവുകയും ചെയ്യും. അതിനെ നമ്മൾ കുറ്റപ്പെടുത്തലിൻ്റെ അപ്പുറം ഒരുപാട് ക്രിയാത്മകമായ കാര്യങ്ങൾ അതിൽ നടക്കുന്നുണ്ട്. അറിയാം, നമുക്ക് യൂത്തിന്റെ പലതരത്തിലുള്ള ഇടപെടലുകൾ നമ്മുടെ സമൂഹത്തിന്റെ ഒരുപാട് കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗപ്പെടുന്നുണ്ട്. ഇപ്പം പലതരത്തിലുള്ള ബിസിനസ് സംരംഭങ്ങൾ വരുന്നുണ്ട്. എന്റെ യൂണിവേഴ്സിറ്റി തന്നെ പല സ്റ്റാർട്ടപ്പുകൾ നടക്കുന്നത് MSc കഴിഞ്ഞിട്ടുള്ള കുട്ടികൾ, അപ്പോൾ പാസ് ഔട്ട് ആയി പോകുന്ന കുട്ടികളാണ്. ഇപ്പൊ തന്നെ നോളജ് എക്കോണമിയുടെ ഭാഗമായിട്ടുള്ള പലതരത്തിലുള്ള യങ് ഇന്നോവേറ്റേഴ്സ് ആയിട്ടുള്ള പല പ്രോഗ്രാംസ് നടക്കുന്നുണ്ട്. പല ഫെലോഷിപ്പുകൾ കുട്ടികൾക്ക് കിട്ടുന്നുണ്ട്. ഇവർക്ക് ഉള്ള ഈ എനർജി അല്ലെങ്കിൽ ഈ പറയുന്ന ഇവരുടെ കൂട്ടുകാരുടെ ഒരു പിന്തുണ എന്ന് പറയുന്നത് ഏത് തരത്തിൽ ഇവർക്ക് സഹായകമാകുന്നു എന്നുള്ളത് ചെക്ക് ചെയ്യപ്പെടേണ്ട ഒരു കാര്യം കൂടെയാണ്. അതിന് ഇവരെ ചുറ്റും നിൽക്കുന്ന ആളുകൾ വളരെയധികം ഇടപെടണം. അതിപ്പോ അവരങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് കരുതി അവരിലേക്ക് റീച്ച് ഔട്ട് ചെയ്യാതെ മാറി നിൽക്കുന്നത് കൊണ്ട് സബ്സ്റ്റൻസ് അബ്യൂസ് ആണ്, മൊബൈൽ അഡിക്ഷൻ ആണ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ മാറി നിൽക്കുക എന്ന് പറയുന്നത് അതൊരു ശീലത്തിന്റെ ഭാഗം മാത്രമാണ്. ആ ശീലത്തെ മറികടക്കാനായിട്ട് അവരെ സഹായിക്കുക എന്നുള്ളത് യുവതലമുറയിൽ അല്ലാത്ത ഉള്ള ആളുകൾ എടുക്കേണ്ട ഒരു ഇനീഷ്യേറ്റീവ് ആണ്. ഞാൻ അവരോടും കൂടെയാണത് പറയാനാഗ്രഹം. അവർ ആ ഒരു ഘട്ടത്തിൽ പോവാണ്. ആ ഘട്ടത്തിൽ അവർക്ക് സഹായം വേണ്ടത് അവരൊരുപക്ഷെ ചോദിച്ചോളണം എന്നില്ല. പക്ഷെ അവരിലേക്ക് എത്തിപ്പെടാനായിട്ട് ശ്രമിക്കേണ്ട ഒരു ഉത്തരവാദിത്വം കൂടെ യുവതലമുറയിൽ അല്ലാത്ത ആളുകൾക്ക് ഉണ്ടാവേണ്ടതുണ്ട്.
1: നമ്മൾ ഈ പറഞ്ഞു വന്നതുപോലെ ഈ വിവേകം എന്ന് പറഞ്ഞതാണ്, നമ്മൾ ഒറ്റ വാക്കിൽ പറഞ്ഞാൽ വിവേകം. ഒരു പക്ഷേ എന്ത് ചെയ്യണം, എങ്ങനെ പോകണം എന്നുള്ള കൃത്യമായ തീരുമാനം എടുക്കാനുള്ള കഴിവില്ലായിരുന്നു. അതേപോലെ തന്നെ മറുവശത്ത് നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ലഹരിയുടെ ഉപയോഗം അല്ലെങ്കിൽ ക്രൈം റേറ്റുകൾക്കകത്ത് ചെറുപ്പക്കാരുടെ ഒരു കൂടുതലായ ഇൻവോൾവ്മെന്റ്, അതൊക്കെ ഇങ്ങനെ വർദ്ധിക്കുന്നതായി ശ്രദ്ധയപ്പെട്ടിട്ടുണ്ടോ? അതോ വർദ്ധിക്കുന്നതെങ്കിൽ നമ്മൾ നീ പറഞ്ഞ വിവേകത്തിന്റെ അഭാവം അവിടെ ഒരു കാരണമായി തീരുന്നുണ്ടോ?
0: തെരഞ്ഞെടുപ്പുകളാണ് നമ്മൾ ഏറ്റവും കൂടുതൽ വിവേകം ആവശ്യം വരുന്ന ഒരു കാര്യമായിട്ട് തോന്നുന്നത്. നമ്മൾ എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിൽ എല്ലാ തരത്തിലുള്ള തെരഞ്ഞെടുപ്പുകളെ എടുക്കുന്നത്? ഇതിൻ്റെ അകത്ത് പേരന്റിങ് ഒരു വളരെ പ്രധാനമായിട്ടൊരു കാര്യമായിട്ട് തോന്നുന്നു. ഇപ്പൊ ചെറുപ്പം മുതലേ തന്നെ കുട്ടികൾക്ക് എന്താണ് ആവശ്യം എന്നുള്ളതിനെ തെരഞ്ഞെടുക്കാനല്ല പൊതുവെ ഒരു പേരന്റിങ് ചെയ്യുന്നത്, അവർക്ക് നമ്മൾ പ്രൊവൈഡ് ചെയ്യാണ്. സ്കൂൾ ഉൾപ്പെടെ അവർ പഠിക്കുന്ന മീഡിയം ഉൾപ്പെടെ കഴിക്കുന്ന ഭക്ഷണം, അവർക്ക് എന്ത് വസ്ത്രം വേണം, അങ്ങനെ അവരുടെ താല്പര്യങ്ങൾ, എല്ലാ കാര്യങ്ങളും നമ്മൾ പ്രൊവൈഡ് ചെയ്യാണ്. അപ്പൊ ഒരിക്കലും കുട്ടികൾക്ക് തെരഞ്ഞെടുക്കാനൊരു അവസരം ഉണ്ടാവുന്നില്ല. ചെറുപ്പം മുതലേ തന്നെ ഇത് ഇങ്ങനെ വന്നു കഴിയുമ്പോഴേക്കും, ഒരു ഘട്ടം കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും ഈ സമയത്തുള്ള മറ്റൊരു പ്രശ്നമാണ് നമ്മൾ ഐഡന്റിറ്റി ക്രൈസിസ് എന്ന് പറയുന്ന ഒരു സംഭവം. നമ്മൾ ഈ 15 വയസ്സിന് തൊട്ട് മുന്നേ, ഒരു 12-13 വയസ്സ് മുതലേ തന്നെ കുട്ടികൾ ഫേസ് ചെയ്യുന്ന ഒരു കാര്യമാണ് ഞാൻ ആരാണ്, ഞാൻ എന്താണ് എന്ന് പറയുന്ന ഒരു സ്വയം ചോദ്യം ഉണ്ടാകുന്നു. ആ സമയത്ത് കുട്ടികൾ ഈ ചോദ്യം ചോദിച്ചു തുടങ്ങിയും മാതാപിതാക്കൾ ഇത്രയും നാളും അവരെ കൊണ്ട് ചെയ്യിപ്പിച്ചിരുന്ന പല കാര്യങ്ങളും ഫോഴ്സ്ഫുള്ളി ആണെന്ന് അവർ തിരിച്ചറിയുന്നു. പിന്നീട് അവര് സ്വയം തെരഞ്ഞെടുക്കാൻ ശ്രമിക്കുമ്പോൾ മാതാപിതാക്കളുടെ പിന്തുണ ഉണ്ടാവുന്നില്ല. കാരണം ഇവർ തമ്മിലുള്ള ഒരു കോൺഫ്ലിക്റ്റ് എപ്പോഴേ ഉടലെടുത്ത് കഴിഞ്ഞു. കാരണം കുട്ടികൾക്ക് വേണ്ട കാര്യമല്ല മാതാപിതാക്കൾ പറയുന്നത്, മാതാപിതാക്കൾക്ക് വേണ്ടതല്ല
1: കുട്ടികളുടെ രീതിയിൽ.
0: അതെ, കുറ്റപ്പെടുത്തുകയും ചെയ്യും. അപ്പോ ഇത് വന്നു കഴിയുമ്പോഴേക്കും ഇവർക്ക് ഇവരെ പ്രൂവ് ചെയ്യണം. അപ്പോൾ മാതാപിതാക്കളുടെ ഭാഗത്ത് കൂട്ടുകാരെത്തുന്നു, അപ്പം ആ ഒരു മോഡലിനെ ഇവർ പിന്തുടരുന്നു. അപ്പൊ ഇതില് ഈ പറയുന്ന പ്രോസസ്സിൽ വിവേകം എന്ന് പറയുന്ന സംഭവം ഉണ്ടാവുന്നില്ല കുട്ടികൾക്ക്. കാരണം കുട്ടികൾ എപ്പോഴും സീക്ക് ചെയ്യുന്നത് അല്ലെങ്കിൽ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത് അവരവരെ തന്നെ പ്രൂവ് ചെയ്യാനാണ്. പക്ഷെ അവരവരെ തന്നെ പ്രൂവ് ചെയ്തുകൊണ്ട് റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഡിസിഷൻസ് എടുക്കാനും നമ്മൾ ചെറുപ്പം തൊട്ടേ കുട്ടികളെ പ്രാപ്തരാക്കുകയാണെങ്കിൽ ഒരു പക്ഷേ അത് യൂത്ത് ആവുന്ന സമയത്ത് ഉണ്ടാവുന്ന തെരഞ്ഞെടുപ്പുകൾ അവർക്ക് കുറച്ചുകൂടെ വിവേകത്തോടെ ചെയ്യാൻ പറ്റും. പലപ്പോഴും ഇത് അവരവരെ തന്നെ പ്രൂവ് ചെയ്യാനായിട്ടുള്ള ഒരു ധൃതിയിൽ കൂട്ടുകാരുടെ സ്റ്റാൻഡേർഡിൽ എത്താൻ വേണ്ടി ചെയ്യുന്ന ഒരു തിടുക്കത്തിലാണ് പലതരത്തിലുള്ള അഡിക്ഷൻസ് സംഭവിക്കുന്നത്. അപ്പോൾ നമ്മൾ അഡിക്ഷൻ ചെയ്ത് വന്നു കഴിയുമ്പോഴേക്കും നമ്മൾ കാണുന്നത് ക്ലാസ്സിൽ ആബ്സെന്റ് ആവുന്നതായിരിക്കാം, അല്ലെങ്കിൽ പഠിത്തത്തിൽ മോശമാവുന്നതായിരിക്കാം, പലതരത്തിലുള്ള പ്രശ്നങ്ങളിൽ പെടുന്നതായിരിക്കാം. പക്ഷെ ഇതിന്റെ പുറകിലേക്ക് നോക്കിയാൽ

0: കഴിഞ്ഞാല് നമുക്കെപ്പോഴും അത് കുടുംബത്തിലോട്ട് എത്തുന്ന ഒരു റൂട്ടാണ് നമുക്ക് കാണാൻ കഴിയുക.
1: നമ്മളുടെ ഒരു പ്രധാനപ്പെട്ട പോയിന്റ് നമ്മൾ ചർച്ച ചെയ്യേണ്ടത് അത് തന്നെയാണെന്ന് തോന്നുന്നു. പ്രത്യേകിച്ച് യങ് അഡൾട്സ്, ഇവിടെ ഒരു പേരന്റിങ് ശരിക്കും കുട്ടികളാണ് പ്രശ്നം എന്നുള്ള അപ്പുറത്തേക്ക് എങ്ങനെയാണ് ഇവരെ കൃത്യമായി പേരന്റ് ചെയ്ത് നല്ല രീതിയിൽ കൊണ്ടുവരാൻ പറ്റുന്നതെന്നുള്ളത് നമ്മളൊരു പക്ഷേ പ്രത്യേകിച്ചും കേരളത്തിൽ ഒരുപാട് മുമ്പോട്ട് പോകേണ്ടതുണ്ടെന്ന് തോന്നുന്നു. എന്താണ് താങ്കളുടെ അഭിപ്രായം, എങ്ങനെ അതിനെ പരിഹരിക്കാൻ പറ്റും?
0: പേരന്റിങ് ഒരു വലിയ ഘടകമാണ്. അത് രണ്ടു തരത്തിലുള്ള പേരന്റിങ്, അതായത് ഇപ്പോൾ നമ്മളിപ്പോൾ സംസാരിക്കുന്ന യൂത്തിന്റെ വീട്ടിലുള്ള പേരൻസ് ഉണ്ട്. ആ പേരൻസ് എന്ന് പറയുന്നത് പലപ്പോഴും 40കളിലോ 50കളിലോ ഒക്കെ നിൽക്കുന്ന മാതാപിതാക്കളാണ്. അത് ഒരു സംഘം എന്ന് നമുക്ക് പറയാം. മറ്റൊന്നാണ് നമുക്ക് ചെറിയ കുട്ടികളുള്ള യങ് ആയിട്ടുള്ള പേരൻസ് ഉണ്ട്. ഞാൻ ആദ്യത്തെ ഗ്രൂപ്പിലോട്ട് വരാം. ആദ്യത്തെ ഗ്രൂപ്പിൽ ഈ പറഞ്ഞതുപോലെ പലപ്പോഴും സംഭവിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ പേരൻസ് കുട്ടികളുടെ കൂടെ മാനസികമായി വളരുന്നില്ല എന്നുള്ളതാണ്. അതായത് കുട്ടികൾ വളരുന്നുണ്ട്, പക്ഷെ മാതാപിതാക്കൾക്ക് എപ്പോഴും അയ്യോ നീ ചെറുതായിരുന്നാ മതിയായിരുന്നു, നീ വളരണ്ടായിരുന്നു, അല്ലെങ്കിൽ നീ ഇപ്പോഴും കൈക്കുഞ്ഞായിരുന്നാ മതിയായിരുന്നു. ഈ പറയുന്നത് 20 വയസ്സുള്ള മകളുടെ അടുത്താണ്. അവർക്കപ്പോഴും എനിക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന, അല്ലെങ്കിൽ എന്റെ ഇഷ്ടത്തിന് നിൽക്കാൻ പറ്റുന്ന, എനിക്കെപ്പോഴും ഇഷ്ടമുള്ള കാര്യങ്ങൾ മാത്രം തരികയും കാണിക്കുകയും ചെയ്യുന്ന ഒരു മകളെയായിരിക്കും അവർ പ്രതീക്ഷിക്കുന്നത്. പക്ഷെ 21 വർഷം മുമ്പോട്ട് പോയി, പക്ഷേ ഈ അമ്മയോ അച്ഛനോ ഇപ്പോഴും കുട്ടി ജനിച്ച കാലത്ത് അതെ നിൽക്കുകയാണ്. അപ്പൊ ഇതൊരു പ്രധാന കൺസേൺ ആണ്. അപ്പൊ എങ്ങനെയാണ് നമുക്ക് മാതാപിതാക്കളെയും കൂടെ കുട്ടികളുടെ ഒപ്പം വളർത്തിക്കൊണ്ടുവരാൻ പറ്റുക എന്നുള്ളത്. അപ്പൊ അതിൽ പ്രധാനമായിട്ടും സ്വയമായി കുറെ കാര്യങ്ങൾ എഡ്യൂക്കേറ്റഡ് ആവേണ്ടതുണ്ട്. അപ്പൊ കുട്ടികൾ വളരുന്ന കാലവും മാതാപിതാക്കൾ വളർന്ന കാലവും തമ്മിൽ വളരെയധികം വ്യത്യാസമുണ്ട്. മാതാപിതാക്കൾ കിട്ടിയിരുന്ന പേരന്റിംഗ് എന്ന് പറയുന്നത് അവരുടെ പേരൻസ് വളർന്ന കാലം മറ്റൊരു കാലമാണ്. അപ്പോൾ നമ്മൾ ഈ ഫ്യൂച്ചറിലേക്ക് കുട്ടികളെ തയ്യാറെടുക്കുന്ന സമയത്ത് മാതാപിതാക്കൾ വളരെയധികം അപ്ഡേറ്റഡ് ആവണം. കുട്ടികൾ വായിക്കുന്ന കാര്യങ്ങൾ ഇവർ വായിക്കണം, കുട്ടികൾ കാണുന്ന കാര്യങ്ങൾ കാണണം, കുട്ടികളോട് കൂട്ടുകാരുമായിട്ട് ഇവർ ഇടപെടണം, കുട്ടികളുടെ കൂട്ടുകാരുടെ മാതാപിതാക്കളുമായിട്ട് ഇടപെടണം. ഒരുപക്ഷെ ആ മാതാപിതാക്കളും ഇവരുടെ അത്രയും തന്നെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ടാവാം. അധ്യാപകരുമായിട്ടുള്ള ഒരു ബന്ധം ഉണ്ടാവണം. പിന്നെ കുട്ടികളുടെ ലോകം അറിയുക എന്നുള്ളതാണ്. അപ്പൊ ഈ ലോകത്തെ നമ്മൾ ഒരുപാട് ബയസ്ഡ് ആയിട്ട് അല്ലെങ്കിൽ മുൻവിധിയോടെ സമീപിച്ചാൽ നമുക്ക് അങ്ങോട്ട് എത്തിപ്പെടാൻ പറ്റില്ല. നമ്മുടെ ലോകമല്ല അത്. അപ്പൊ നമ്മൾ പറയുന്ന പാട്ടുകളോ അല്ലെങ്കിൽ ക്യാരക്ടേഴ്സോ സിനിമകളോ അല്ലെങ്കിൽ താല്പര്യങ്ങളോ ശീലങ്ങളോ അല്ല അത്. അതിനെ നമ്മൾ പഠിച്ചെടുക്കുക എന്നുള്ളതേ ഉള്ളൂ. അതിനോടൊപ്പം അപ്ഡേറ്റഡ് ആവുക, അപ്ഗ്രേഡഡ് ആവുക എന്നുള്ളതാണ്. അപ്പൊ അതിന് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്താല് കുട്ടികളുമായിട്ടുള്ള സെയിം പേജിൽ, അതൊരു സെയിം ലെവലിൽ നമുക്ക് നിൽക്കാൻ പറ്റും. അതൊരുപാട് കുട്ടികളുമായിട്ടുള്ള ഒരു കണക്ഷൻ ഉണ്ടാവാനായിട്ട് സാധിക്കും. രണ്ടാമത്തെ ഗ്രൂപ്പിലോട്ട് വരികയാണെങ്കിൽ ചെറിയ കുട്ടികളുള്ള യങ് പേരൻസ് എന്ന് പറയുന്ന, യങ് പേരൻസ് പറയുമ്പോൾ ഒരുപക്ഷെ 20സിലൊക്കെ ഉള്ള പേരൻസിനെ സംബന്ധിച്ചിട്ട് അവരവരായിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതായത് ബി യുവർ സെൽഫ്. അപ്പൊ നിങ്ങൾ ഒരു അച്ഛനോ അമ്മയോ ആയി എന്നുള്ളത് കൊണ്ട് നിങ്ങൾക്കൊരു വളരെ ഉത്തരവാദിത്വമുണ്ട്. ഒരു ചെറിയ കുഞ്ഞിനെ വളർത്തി വലുതാക്കുക എന്ന് പറയുന്നത്, എല്ലാ തരത്തിലും ആ കുഞ്ഞിനെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളത് വലിയ കാര്യമാണ്. പക്ഷേ അതിനൊക്കെ അപ്പുറം നിങ്ങളെപ്പറ്റി എന്താണ് നിങ്ങൾ ചെയ്യുന്നത്? നിങ്ങളുടെ ശാരീരിക ആരോഗ്യം നിങ്ങൾ എങ്ങനെയാണ് നോക്കുന്നത്? നിങ്ങളുടെ മാനസിക ആരോഗ്യം എങ്ങനെയാണ് നോക്കുന്നത്? നിങ്ങളുടെ താല്പര്യങ്ങൾ എന്തൊക്കെയാണ്? നിങ്ങളുടെ ജോലികൾ എന്തൊക്കെയാണ്? ഇതിനെ നമ്മൾ വളരെയധികം പ്രാധാന്യത്തോടെ തന്നെ കാണേണ്ടതാണ്. എങ്കിൽ മാത്രമേ നമുക്ക് കുട്ടികളുടെ അടുത്തും വളരെ ഫ്രഷായിട്ട് വളരെ സന്തോഷത്തോടെ ഇടപെടാൻ പറ്റുള്ളൂ. സന്തോഷം എന്നുള്ളൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം മാതാപിതാക്കൾക്ക് എന്തൊക്കെ മാനസികമായും ശാരീരികമായ അവസ്ഥകളാണോ ഉള്ളത്, അത് കുട്ടികൾക്ക് വളരെ വേഗം മനസ്സിലാവാൻ പറ്റും. നമ്മൾ സംസാരിക്കുന്നതിനേക്കാൾ കൂടുതൽ നമ്മൾ പെരുമാറുന്നതാണ് കുട്ടികൾക്ക് വേഗം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. അപ്പം ഈ രണ്ട് ഗ്രൂപ്പിലും പെടുന്ന പേരൻസ് അടുത്ത് കോമൺ ആയിട്ട് പറയാനുള്ളത് നമുക്ക് എങ്ങനെയാണ് നമ്മുടെ കുട്ടികളുമായിട്ടൊരു കണക്ഷൻ ഉണ്ടാക്കാൻ പറ്റുക എന്നുള്ളത്. അപ്പം കുട്ടികൾ അവ ഞാൻ പറഞ്ഞാൽ കേൾക്കൂല, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ നിഷേധിയാണ്, തൻ്റെടിയാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ കുട്ടികളുമായുള്ള ഒരു ബന്ധമില്ലായ്മയാണ് കാണിക്കുന്നത്. അപ്പം നമുക്ക് ഈ കണക്ഷൻ ഡെവലപ്പ് ആവണം എന്നുണ്ടെങ്കിൽ അവരുടെ ലോകത്തേക്ക് ചെല്ലുക, അവരെ നമ്മുടെ ലോകത്തേക്ക് കൊണ്ടുവരാനാണ് നമ്മൾ എപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അവരുടെ ലോകത്തേക്ക് ചെല്ലുന്നിടത്തോളം കാലം നമുക്ക് കൂടുതൽ കുട്ടികളുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും. പലപ്പോഴും ഓ അമ്മയ്ക്ക് ഇതൊക്കെ അറിയാല്ലേ, അല്ലെങ്കിൽ അച്ഛനോ അച്ഛൻ ഇത്രയൊക്കെ മനസ്സിലായല്ലേ, അച്ഛൻ ഇദ്ദേഹത്തെ അറിയാല്ലേ, ഓ ഈ പാട്ടൊക്കെയാണോ നിങ്ങൾ റിംഗ് ടോൺ ആക്കി വെച്ചേക്കുന്നത്. അപ്പം നമ്മളെ അവരുടെ നമ്മുടെ ഗ്രൂപ്പിൽ ചേർക്കാം എന്നൊരു കോൺഫിഡൻസ് വരുമ്പോഴേക്കും അവർ നമ്മളോട് കുറച്ചുകൂടി ഓപ്പൺഅപ്പ് ആവും. അപ്പം ഈ പറയുന്ന അയ്യോ ഞാനൊരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രശ്നമാണ്, ഇപ്പോൾ സ്കൂളുകളിൽ അവർ ബുക്കിൽ എഴുതുന്ന ചെറിയ ചെറിയ കളികൾ അല്ലെങ്കിൽ ചെറിയ ചെറിയ അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള കമന്റ് ഇതെല്ലാം വെട്ടിക്കളഞ്ഞിട്ടോ കീറിക്കളഞ്ഞിട്ടാണ് കുട്ടികൾ വീട്ടിൽ വരിക. കാരണം വീട്ടിൽ കാണിച്ചാൽ പ്രശ്നമാണ്, ബാഗ് ചെക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ പ്രശ്നമാണ്. അപ്പം ഇതൊരു വലിയ കണക്ഷൻ ഇല്ലായ്മയാണ് കാണിക്കുന്നത്. അപ്പൊ ഇത് കാണിച്ചാലും എന്റെ അച്ഛനും അമ്മയും ഇത് മനസ്സിലാക്കും, അല്ലെങ്കിൽ എന്റെ വീട്ടിലുള്ള ആരാണെങ്കിലും ഇത് മനസ്സിലാക്കുന്ന ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ ഇതിൽ ഓപ്പണപ്പ് തുറന്ന ഒരു ഇടപെടിയിൽ ഏത് പ്രായത്തിലുള്ള മാതാപിതാക്കളും ആയിട്ട് വരികയാണെങ്കിൽ മാത്രമേ നമുക്ക് ഈ ഒരു പ്രശ്നത്തെ പരിഹരിക്കാനോ അല്ലെങ്കിൽ നേരിടാനെങ്കിലും പറ്റുള്ളൂ. അതിപ്പം അച്ഛനും അമ്മയോ അല്ലെങ്കിൽ വീട്ടിലുള്ള മറ്റു ആരെങ്കിലും, എല്ലാവരും കൂടെ വേണമെന്ന് ഞാൻ പറയുന്നില്ല, എല്ലാവരും ഉണ്ടെങ്കിൽ വളരെ നല്ലത്, അല്ല ഏതെങ്കിലും ഒരു റിസോഴ്സ് എങ്കിലും, അതായത്

0: എനിക്കിങ്ങനെ ഒരു സംഭവത്തിൽ കൂടെ ഞാൻ കടന്നു പോകുന്നു എന്നുള്ളത്, പിന്തുണയ്ക്ക് അവരുടെ വീട്ടിൽ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ പലപ്പോഴും ഈ പറയുന്ന സബ്സ്റ്റൻസ് അബ്യൂസ് ആണെങ്കിലും അഡിക്ഷൻ റിലേറ്റഡ് ഇഷ്യൂസ് ആണെങ്കിലും റിലേഷൻഷിപ്പ് ഇഷ്യൂസ് ഒക്കെ ആണെങ്കിൽ തന്നെ എത്രയും വേഗം നമുക്ക് അറിയാൻ പറ്റും. അപ്പം ഈ ഒരു കണക്ഷൻ നമുക്ക് എങ്ങനെ ഡെവലപ്പ് ചെയ്യാമെന്നുള്ളത് ഓരോ മാതാപിതാക്കളും മനസ്സിലാക്കി അതിനുവേണ്ടി ശ്രമിക്കുകയും ചെയ്യേണ്ടതാണ്.
1: മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ, എനിക്കൊരു പ്രശ്നമുണ്ടെങ്കിൽ എനിക്ക് ആദ്യം ഓടി ചെല്ലാനും തുറന്നു പറയാനും പറ്റുന്ന സാഹചര്യം എൻ്റെ ഒരു മാതാപിതാക്കളുടെ അടുത്ത് എനിക്ക് അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട് എന്നുള്ളത്, ആ ഒരു ബോധ്യം ഉണ്ടെങ്കിൽ പലപ്പോഴും ഈ സൂയിസൈഡൽ ടെൻഡൻസീസ് അടക്കമുള്ള പ്രശ്നങ്ങൾ ഒരു പരിധിവരെ പരിഹരിക്കപ്പെടും.
0: മാനസിക ആരോഗ്യം എന്ന് പറയുന്നത് പൊതുവേ അതിനെപ്പറ്റി സംസാരിക്കാറില്ല, അതൊരു പ്രധാനമായിട്ട് കരുതുന്നേയില്ല. പക്ഷേ എല്ലാവരും മാനസിക സമ്മർദ്ദങ്ങളിൽ കൂടെ തന്നെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിനെ നമ്മൾ അവഗണിക്കുക, അല്ലെങ്കിൽ അതൊക്കെ ശരിയായിക്കോളും, ഞങ്ങളുടെ കാലത്ത് ഒന്നും ഉണ്ടായിട്ടില്ല, ഞങ്ങളൊക്കെ എങ്ങനെയാ ജീവിച്ചത്, അതൊക്കെ വളരെ കാലഹരണപ്പെട്ട അല്ലെങ്കിൽ പഴഞ്ചൻ വാദങ്ങൾ തന്നെയാണ്. അന്ന് നമ്മുടെ സാഹചര്യം വ്യത്യസ്തമായിരുന്നു, നമ്മള് ഗ്രാമാന്തരീക്ഷത്തിലായിരുന്നു വളർന്നുകൊണ്ടിരുന്നത്, അല്ലെങ്കിൽ മറ്റ് പലതരത്തിലുള്ള ഒരു കമ്മ്യൂണിറ്റി കണക്ഷൻ ഉണ്ടായിരുന്നു. ഇപ്പൊ ഇവിടെ എവിടെയാണ് കമ്മ്യൂണിറ്റി ഉള്ളത്? നമുക്ക് കൂടി വരാനോ നമുക്ക് ഇരിക്കാനോ അല്ലെങ്കിൽ ഒരു കുടുംബമായിട്ട് ഇന്ററാക്ട് ചെയ്യാനുള്ള സാഹചര്യങ്ങളില്ല. അപ്പോൾ വ്യക്തിപരമായി നമ്മൾ ഇതിനെ നേരിട്ടേ പറ്റുള്ളൂ. അപ്പോൾ പലപ്പോഴും ഈ പറഞ്ഞ ആത്മഹത്യകൾ പോലെയുള്ള മാനസിക സംഘർഷങ്ങൾ, വിഷാദം തുടങ്ങിയിട്ടുള്ള പല കാര്യങ്ങളും നമ്മൾ വളരെ വൈകിയാണ് അറിയുന്നത്. ഈ കുട്ടി ഇതിൽ കൂടെ കടന്നു പോകുന്നു എന്നുള്ളത് വലിയൊരു പ്രശ്നം വന്നു കഴിയുമ്പോഴായിരിക്കും നമ്മളത് അറിയുക. അപ്പം എന്തുകൊണ്ട് നമ്മളിത് അറിയുന്നില്ല എന്നുള്ളത് ഒരു വലിയ ചോദ്യമാണ്. ഇതെന്ന് പറയുന്നത് വലിയൊരു വീഴ്ചയാണ് മാതാപിതാക്കളുടെ ഭാഗത്തു
1: നിന്ന്,
0: പ്രശ്നമാണ്. അപ്പം ഇതിനെ നമുക്ക് എങ്ങനെ പരിഹരിക്കാൻ പറ്റും എന്നുള്ളത് സ്കൂൾ തലത്തില്, പഞ്ചായത്ത് തലത്തില്, അല്ലെങ്കിൽ പാഠ്യപദ്ധതി ഡെവലപ്പ് ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ ലൈഫ് സ്കിൽസ് പോലെയുള്ള കോഴ്സുകൾ നടത്തുക, അല്ലെങ്കിൽ മെന്ററിംഗ് പോലെയുള്ള ചില ആക്ടിവിറ്റീസ് ചെയ്യുക, പേരൻസും ടീച്ചേഴ്സുമായിട്ടുള്ള ഒരു കണക്ഷൻ, ഓഫൺ ആയിട്ടുള്ള മീറ്റിങ്ങുകൾ, ഇതൊക്കെ വളരെ പ്രധാനമായിട്ട് കരുതേണ്ട ഒരു കാര്യമാണ്. പക്ഷെ പലപ്പോഴും നമ്മൾ ഇതിന് പ്രാധാന്യം കൊടുക്കാതെ അക്കാഡമിക് പെർഫോമൻസിനാണ് കൊടുക്കുക. പക്ഷെ ഈ ഒരു മത്സര കാര്യങ്ങളിലേക്ക് വന്നു കഴിയുമ്പോഴേക്കും ഇതിൻ്റെ ഇടയിൽ നിൽക്കുന്ന കുട്ടി ഞെരുങ്ങിപ്പോവുകയും അതിൻ്റെ ഒരു മാനസികമായിട്ടുള്ള ഒരു പിന്തുണ ഈ പ്രോസസ്സിൽ മറന്നുപോവുകയും ചെയ്യുക.
1: ഈ കുട്ടികൾ എന്ന് പറയുന്നത് ശരിക്കും നാളത്തെ തലമുറയാണ് നമ്മളെപ്പോഴും പറയും. പക്ഷേ ഈ നാളത്തെ തലമുറയെ വാർത്തെടുക്കുക എന്ന് പറയുന്നത് ആ കുട്ടികളുടെ മാതാപിതാക്കളുടെ മാത്രം ഉത്തരവാദിത്തമല്ല, ശരിക്കും ആ സൊസൈറ്റിയിലെ ഓരോ അംഗങ്ങൾക്കും ഈ കുട്ടികളുടെ സുരക്ഷയും നാളത്തേക്കുള്ള അവരുടെ വളർച്ചയും മാനസികാരോഗ്യം ഒക്കെ കാത്തു സൂക്ഷിക്കാനുള്ള ഉത്തരവാദിത്തം ഉണ്ട് എന്നല്ലേ?
0: തീർച്ചയായിട്ടും. ഇപ്പോൾ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് യുവതലമുറയുടെ ബന്ധങ്ങളെ പറ്റിയാണ്. അപ്പോൾ അതിൽ പ്രധാനപ്പെട്ടതായിട്ടൊരു കാര്യമാണ് ജെൻഡറിൻ്റെ ഒരു കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ പ്രണയങ്ങൾ, പ്രണയിക്കാനുള്ള ഒരു പ്രായം കൂടെയാണ് ഈ ഒരു യൗവനം എന്ന് പറയുന്നത്. ആ സമയത്ത് അവരത് ചെയ്യേണ്ട ഒരു കാര്യമാണ്. പലപ്പോഴും എങ്ങനെയാണ് നന്നായി പ്രണയിക്കേണ്ടത് എന്നുള്ളതിനെ പറ്റി ഉള്ള ഒരു ട്രെയിനിങ്ങോ ഒരു പരിശീലനമോ, അല്ലെങ്കിൽ എന്താണ് ശരിയായ പ്രണയം, എങ്ങനെയാണ് രണ്ട് വ്യക്തികൾ തമ്മിൽ ഇടപെടേണ്ടത് എന്നുള്ളതാണ്. അതിനെപ്പറ്റി നദികരെ മുതിർന്നവർക്കറിയില്ല, അല്ലെങ്കിൽ എങ്ങനെയാണ് ഹൗ ടു ലവ് ഈച്ച് അതർ, എങ്ങനെയാണ് ഒരാളെ ബഹുമാനിക്കേണ്ടത്, എങ്ങനെയാണ് ഒരാളെ കെയർ ചെയ്യേണ്ടത് എന്നുള്ളത് അടിസ്ഥാനപരമായിട്ട് സ്വയം അറിയുക എന്നുള്ളതിൽ നിന്നാണ് തുടങ്ങുന്നത്. അപ്പോൾ സ്വയം എങ്ങനെ അറിയാൻ കഴിയും എന്നുള്ളതും ഒരു പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ നമ്മളിപ്പോൾ പറയുന്നതിൻ്റെ അകത്ത് എപ്പോഴും നമ്മൾ സ്ത്രീ പുരുഷ അല്ലെങ്കിൽ പ്രാൺ പെൺ എന്നുള്ള രീതിയിലാണ് നമ്മൾ കരുതുക. പക്ഷേ ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ അവഗണിക്കപ്പെടുന്ന ഒരു ഗ്രൂപ്പാണ് LGBTQI യൂത്ത് എന്ന് പറയുന്നത്. ഇപ്പം LGBTQI യൂത്തിന് ഒരുപാട് ദൃശ്യത ഇപ്പം കിട്ടുന്നുണ്ട്. ഇപ്പോൾ ഞങ്ങളുടെ യൂണിവേഴ്സിറ്റികളിൽ, കോളേജുകളിൽ, ഈവൻ സ്കൂളുകളിൽ പോലും കമ്മിങ് ഔട്ട് നടത്തുന്ന അല്ലെങ്കിൽ ജെൻഡർ പ്രശ്നങ്ങളുള്ള കുട്ടികളുണ്ട്. കമ്മിങ് ഔട്ട് നടത്തുന്ന ആ ഒരു അവസ്ഥയിലേക്ക് എത്തുന്നതിന് മുമ്പ് തന്നെ ഹെട്രോസെക്ഷൽ താല്പര്യങ്ങളല്ലാത്ത, ഹോമോസെക്ഷൽ താല്പര്യങ്ങളുള്ള, അല്ലെങ്കിൽ ട്രാൻസ്ജെൻഡർ പോലെയുള്ള വികാരങ്ങളുള്ള ധാരാളം കുട്ടികളുണ്ടാവും. പക്ഷെ ഇതിനെ പലപ്പോഴും ഫാമിലി ലെവലിൽ, സ്കൂൾ ലെവലിൽ അവഗണിക്കുന്നു, അടിച്ചമർത്തുന്നു, ഒരുപാട് ഡിസ്ക്രിമിനേഷൻ, ഹരാസ്മെന്റുകൾ കുട്ടികൾ അനുഭവിക്കുന്നുണ്ട്. സ്ത്രീകൾക്കെതിരായിട്ടുള്ള പ്രശ്നങ്ങൾ, ആ കാര്യങ്ങളൊക്കെ തന്നെ ഇപ്പോഴും കറക്റ്റ് ആയിട്ടില്ല. പലപ്പോഴും സ്ത്രീകളോട് എങ്ങനെ പെരുമാറണം, അല്ലെങ്കിൽ പുരുഷന്മാരോട് എങ്ങനെ പെരുമാറണം, എങ്ങനെയാണ് ബഹുമാനത്തോടെ സംസാരിക്കുക, എങ്ങനെയാണ് നമ്മൾ അസേർട്ടീവ് ആവുക, ഇപ്പം ഒരാളോടൊരു പ്രണയം അഭ്യർത്ഥിച്ചു കഴിയുമ്പോഴേക്കും എനിക്ക് നിങ്ങളോട് താല്പര്യമില്ല എന്നുള്ളത് എങ്ങനെയാണ് നമുക്ക് പറയാൻ കഴിയുക, ഇത്തരം കാര്യങ്ങൾക്ക് എൻ്റെ ഒരു അഭിപ്രായത്തിൽ കുട്ടികൾക്ക് പരിശീലനം വേണം എന്നുള്ളതാണ്. അതെങ്ങനെയാണ് ശരിയായ രീതിയിൽ ഒരു ഇന്റിമേറ്റ് റിലേഷൻസിൽ ഇടപെടേണ്ടത് എന്നുള്ളത് അറിയാത്തത് കൊണ്ട് തന്നെ പലപ്പോഴും ഈ പറയുന്ന ബഹുമാനമില്ലായ്മ, അല്ലെങ്കിൽ വയലൻസ്, ഈ കാര്യങ്ങളിലോട്ട് എത്തിപ്പെടുകയാണ്. അതിപ്പോൾ സ്ത്രീ പുരുഷ എന്നുള്ളതിൻ്റെ ഒക്കെ അപ്പുറം ക്യുർ എന്ന് പറയുമ്പോഴൊക്കെ തന്നെ നമ്മൾ എല്ലാ ജെൻഡറിനും ഇത് ബാധകമാണ്. ഇതെങ്ങനെ ചെയ്യണം എന്നുള്ളതിൻ്റെ ഒരു ജെൻഡർ സെൻസിറ്റിവിറ്റി, സെൻസിറ്റീവ് പ്രോഗ്രാംസ് കൊടുക്കുക, അല്ലെങ്കിൽ ഒരു ജെൻഡർ അവയർനെസ് കൊടുക്കുക, എസ്പെഷ്യലി ജെൻഡർ ബേസ്ഡ് വയലൻസ്. കുട്ടികൾ പലപ്പോഴും പുറത്ത് പറയുന്നുണ്ടെങ്കിൽ ഒരാൾ ഇമോഷണൽ വെർബൽ അബ്യൂസ് കുട്ടികൾ അനുഭവിക്കുന്നുണ്ട്. ഈ കാര്യത്തിൽ ഡൊമസ്റ്റിക് വയലൻസ് അനുഭവിച്ചു വരുന്നവരുണ്ട്, ചൈൽഡ് സെക്ഷൽ അബ്യൂസ് സംഭവിച്ചിട്ട് വരുന്നവരുണ്ട്. അപ്പോൾ ഇതിനെയൊന്നും നമ്മൾ അഡ്രസ്സ് ചെയ്യുന്നില്ല. എങ്ങനെ നമുക്ക് പാഠ്യപദ്ധതിയിൽ നമുക്കിത് ഉൾപ്പെടുത്താൻ പറ്റും? സർക്കാർ പലതരത്തിലുള്ള പരിപാടികൾ, ഇപ്പം പ്രത്യേകിച്ച് ക്യുവർ സ്റ്റുഡൻസിന് വേണ്ടി കൊണ്ടുവരുന്നുണ്ട്, പല കാര്യങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്യപ്പെടുന്നുണ്ട്, വളരെ നല്ല കാര്യങ്ങളാണ്. അപ്പോൾ ഇതിനോടൊപ്പം തന്നെ ഇവർക്കൊരു കൂടുതൽ ദൃശ്യത കൊണ്ടുവരിക, എല്ലാവരും ഒരേപോലെയാണ്, എല്ലാ ജെൻഡറും പ്രധാനപ്പെട്ടതാണ്, എല്ലാ ജെൻഡർ നീതിയും എല്ലാവർക്കും ലഭിക്കേണ്ടതാണ് എന്ന തരത്തിലുള്ള ഒരു പ്രിവെന്റീവ് അല്ലെങ്കിൽ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു മനോഭാവം കൂടെ യൂത്തിനെ ബേസ് ചെയ്തിട്ട് സമൂഹത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുന്നുണ്ട്. അതിൽ മീഡിയ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇതുപോലെയുള്ള ചർച്ചകൾ ഇനിയും ഉണ്ടാവുക, ആളുകൾ ഇതിനെപ്പറ്റി കേൾക്കുക, അഭിപ്രായം പറയുക, അങ്ങനെ പതുക്കെ നമുക്ക് ഇതിൻ്റെ ഒരു ബയസ് ഇല്ലാതാക്കാനും കുറെ കൂടെ ബെറ്റർ ആയിട്ടുള്ള റിഫൈൻഡ് ആയിട്ടുള്ള ഒരു സമൂഹത്തിലേക്ക് നമുക്ക് പോകാനും കഴിയും എന്നുള്ളൊരു വിശ്വാസമാണ് എനിക്കുള്ളത്.
1: നമുക്ക് യങ് അഡൽസിലേക്ക് ഒന്ന് തിരിച്ചു വരാം. തുടക്കത്തിൽ പറഞ്ഞു ഏറ്റവും അധികം എനർജി ഉള്ള ഒരു പ്രായമാണിത്. ആ എനർജി പക്ഷേ യൂട്ടിലൈസ് ചെയ്യാൻ ഒരുപാട് മാർഗങ്ങൾ വാസ്തവത്തിൽ നമ്മുടെ മുമ്പിൽ ഉണ്ടാവാം. അതായത് വായനയാവാം, അല്ലെങ്കിൽ ക്രിയേറ്റീവായ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാം, കളക്റ്റീവായ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാം. ഇപ്പൊ പ്രളയത്തിന്റെ ഒക്കെ സമയത്ത് നമ്മളത് കണ്ടതാണ്, ഇങ്ങനെയാണ് അവർക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുക എന്നുള്ളത്. പക്ഷെ ഇത്തരത്തിലുള്ള വഴികളിലേക്ക് അവരെ തിരിച്ചു വിടാൻ, ഈ വഴികളൊക്കെ അവരുടെ മുമ്പിലേക്ക് തുറക്കാൻ വേണ്ടി എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് സജസ്റ്റ് ചെയ്യാനുള്ളത്.
0: ഇവരുമായിട്ട് ഏറ്റവും കൂടുതൽ അടുത്തിടപഴകുന്നത് മാതാപിതാക്കളും അധ്യാപകരുമാണ്. അവര് മുതിർന്ന തലമുറയിൽപ്പെട്ട ആളുകളാണ്. അപ്പോൾ സ്കൂൾ തലത്തിൽ, കോളേജ് തലത്തിൽ നമുക്ക് നവീകരിക്കപ്പെട്ട ഒരു പാഠ്യപദ്ധതി വളരെ പ്രധാനമാണ്. കാരണം പലപ്പോഴും പാഠ്യപദ്ധതിയുടെ ഭാഗമാകുന്നില്ലെന്നുണ്ടെങ്കിൽ നമ്മളീ പറയുന്ന ഒരു കാര്യവും ചിട്ടയോടെ കടന്നു പോവില്ല. കൃത്യമായ ഒരു പാഠ്യപദ്ധതി, കാരണം ഈ പാഠ്യപദ്ധതി കരുതേണ്ടത് കുട്ടികളുടെ മുഴുവനെയുള്ള ഒരു ആകെ മൊത്തമുള്ളൊരു വികാസം എന്നുള്ളതിനെ നമ്മൾ അഡ്രസ്സ് ചെയ്താൽ മാത്രമേ നമുക്ക് പാഠ്യപദ്ധതിയിലേക്ക് കാര്യങ്ങളൊക്കെ കൊണ്ടുവരാൻ പറ്റുള്ളൂ. അപ്പോൾ പലതരത്തിലുള്ള കഴിവുകൾ, പലതരത്തിലുള്ള ക്രിയാത്മകമായിട്ടുള്ള അവസരങ്ങൾക്ക് കുട്ടികൾക്ക് തുറന്നു കൊടുക്കുക, അതിനെ ഇവാലുവേറ്റ് കൂടെ ചെയ്യപ്പെടുക. ക്ലബ് ആക്ടിവിറ്റീസ്, മറ്റ് പലതരത്തിലുള്ള ഡേയ്സ് ഒബ്സർവ് ചെയ്യുക, പ്രധാനപ്പെട്ട ദിവസങ്ങൾ ഒബ്സർവ് ചെയ്യുക, അല്ലെങ്കിൽ ഫീൽഡ് വർക്കുകൾ, നിങ്ങളുടെ യൂണിവേഴ്സിറ്റിയിലുള്ള പല വില്ലേജ് അഡോപ്ഷൻ, കമ്മ്യൂണിറ്റി അഡോപ്ഷൻ, കമ്മ്യൂണിറ്റി വർക്ക്, എക്സ്റ്റൻഷൻ വർക്ക്സ് ഇനിയുള്ള കാര്യങ്ങളൊക്കെ തന്നെ പാഠ്യപദ്ധതിയിൽ വരികയും അതിനെ ഇവാലുവേറ്റ് ചെയ്യപ്പെടുകയും ചെയ്യുന്നതിലൂടെ കുട്ടികളുടെ പ്യുവർ ആയിട്ടുള്ള അക്കാഡമിക് ആയിട്ടുള്ള കഴിവുകളെക്കാൾ കൂടുതലുള്ള ഒരു വികാസം അവർക്ക് അപ്പുറത്ത് വരുന്നുണ്ടാവും. മറ്റൊരു കാര്യം മാതാപിതാക്കളെ സംബന്ധിച്ച് അവിടെ വീടിന്റെ അന്തരീക്ഷം വളരെ പ്രധാനപ്പെട്ടതാണ്. വീട്ടിൽ ഈ കുട്ടികൾ എന്ത് ചെയ്യുന്നു എന്നുള്ളത്, അത് ആ ഒരു മോണിറ്ററിങ്, കാരണം കുട്ടികൾ വളർന്നു കഴിഞ്ഞു, അവർ മൊബൈൽ ഫോണായിട്ടിരിക്കുന്നു, അല്ലെങ്കിൽ അവർ അവരുടെ കാര്യങ്ങൾ അവരുടെ കൂട്ടുകാരെന്ന് പറഞ്ഞ് നോക്കുന്നു എന്നല്ലാതെ അവിടെ എന്താണ് അവർ ചെയ്യുന്നത് എന്നുള്ളത് നമ്മൾ മോണിറ്റർ ചെയ്യപ്പെടുന്നില്ല പലപ്പോഴും. അവിടെയും നമുക്കൊരു ചിട്ട കൊണ്ടുവരുന്നത് പലപ്പോഴും നല്ലതായിരിക്കാം. കാരണം എൻ്റെ ഒരു അഭിപ്രായത്തിൽ എല്ലാ കുട്ടികളും ഏതെങ്കിലും തരത്തിലുള്ളൊരു കല പഠിക്കുക എന്നുള്ളതാണ്. നമുക്ക് പറ്റുന്നുണ്ടെങ്കിൽ അത് ഓഫ്ലൈനായിട്ട് പഠിക്കണം എന്നില്ല, യൂട്യൂബിൽ പലതരത്തിലുള്ള ഫ്രീ ട്യൂട്ടോറിയൽസ് അവൈലബിൾ ആണ്. പിന്നെ ഇങ്ങനെ ചെയ്യുന്ന ആളുകളുടെ ഒരു കമ്മ്യൂണിറ്റി അവർ താമസിക്കുന്ന ഇടങ്ങളിൽ എവിടെയെങ്കിലും ഒക്കെ ഉണ്ടാവും. അപ്പം അതിൻ്റെയും കൂടെ ഭാഗമാക്കാനായിട്ട് മാതാപിതാക്കളുടെ ഭാഗത്തു നിന്ന് ആ ഒരു താല്പര്യം കൂടെ ഉണ്ടാവേണ്ടത് കാര്യമാണ്.
1: യുവാക്കൾ എന്ന് പറയുന്നത് നമ്മുടെ സമൂഹത്തിന്റെ ഏറ്റവും വലിയ സ്വത്താണ്. അവരെ എങ്ങനെയാണ് കൃത്യമായി നയിക്കേണ്ടത് എന്നുള്ളതിനെ കുറിച്ച് ഒരു ഉൾക്കാഴ്ചയാണ് ഇപ്പോൾ ചർച്ച ചെയ്തുകൊണ്ട് ഇന്നലെ നമുക്ക് കിട്ടുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇത് ശ്രദ്ധിക്കുന്ന ശ്രോതാക്കൾ ഇത് ഉൾക്കൊള്ളട്ടെ, അതിനനുസരിച്ചുള്ള മാറ്റങ്ങൾ ഉണ്ടാവട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഇത്രയും നേരം നമുക്കായി ചെലവഴിക്കുകയും വളരെയധികം കാര്യങ്ങൾ പറഞ്ഞു തരികയും ചെയ്തതിന് ഡോക്ടർ ടിസിയോട് എല്ലാവിധ നന്ദിയും ആശംസകളും അറിയിക്കുന്നു.
0: നന്ദി.
2: യുവത്വം വളരുമ്പോഴും വളർത്തുമ്പോഴും ഡോക്ടർ ടിസി മറിയം തോമസുമായി സന്ദീപ് സുരേഷ് നടത്തിയ അഭിമുഖമാണ് നമ്മൾ കേട്ടുകൊണ്ടിരുന്നത്. യുവവാണി സമാപിക്കുന്നു. എല്ലാ ശ്രോതാക്കൾക്കും നമസ്കാരം.

0: ആകാശവാണി, സമയം 8 മണി. സർഗ കേരളം.
1: ഇന്ന് സർഗ കേരളത്തിൽ വായനയുടെ ഔന്നത്യം, പ്രൊഫസർ എസ് ഗുപ്തൻ നായർ നടത്തിയ പ്രഭാഷണം, ഒ എൻ വി കുറുപ്പ് അവതരിപ്പിച്ച കവിത മുളംകാടുകൾ, നില പത്മനാഭൻ അവതരിപ്പിച്ച കഥ ഞൊണ്ടിപ്രാവ് എന്നിവയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ആദ്യം വായനയുടെ ഔന്നത്യം, പ്രൊഫസർ എസ് ഗുപ്തൻ നായർ നടത്തിയ പ്രഭാഷണം കേൾക്കാം.
2: വായനയെപ്പറ്റി എന്തെങ്കിലും പറയുന്നതിന് മുമ്പ് രണ്ട് ചോദ്യങ്ങൾക്ക് ഉത്തരം പറയേണ്ടിയിരിക്കുന്നു. എന്തിനാണ് വായിക്കുന്നത്? അഥവാ വായിക്കുന്നെങ്കിൽ എന്തുമാതിരി പുസ്തകങ്ങളാണ് വായിക്കേണ്ടത്? വായിക്കുന്നത് എന്തിന് എന്ന് ചെറിയ കുട്ടികൾ നമ്മോട് ചോദിക്കാനിടയില്ല. എന്തെന്നാൽ അവർ ക്ലാസ്സിലും വീട്ടിലുമൊക്കെ ദിവസവും വായിക്കുന്നുണ്ട്, പക്ഷേ പാഠപുസ്തകങ്ങളാണെന്ന് മാത്രം. അതിനപ്പുറം വല്ലതും വായിക്കണം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ പ്രതിഷേധിച്ചെന്ന് വരും. മുതിർന്നവർ മിക്കവാറും പറയുന്നത് ഒട്ടും സമയമില്ല എന്നാണ്. പത്രം വായിക്കാൻ തന്നെ സമയം തികയുന്നില്ല, പിന്നെയല്ലേ പുസ്തകം വായിക്കുക. ശരിയാണ്, സമ്മതിച്ചു. ഈ ലോകം വളരെ തിരക്ക് പിടിച്ചതാണ്, എല്ലാവരും തിരക്കിലാണ്. തിരക്കൊഴിഞ്ഞിട്ട് വായിക്കാൻ ആർക്കും പറ്റുന്നില്ല. അപ്പോൾ തിരക്കിനിടയിലും വായിക്കാൻ കഴിയണം എന്നാണ് നമുക്ക് പറയേണ്ടി വരുന്നത്. തിരക്കിനിടയിൽ ആരും ഭക്ഷണം കഴിക്കാതിരിക്കുന്നില്ലല്ലോ. ഭക്ഷണം പോലെ തന്നെ ആവശ്യമാണ് അഭ്യസ്ത വിദ്യന് വായനയും. ചിന്തിക്കാനുള്ള ഭക്ഷണം എന്നാണല്ലോ പറയുക. അപ്പോൾ സമയം ഇല്ലെങ്കിലും വായിക്കണം. കെ എം മുൻഷി, ജസ്റ്റിസ് ചഗ്ല, ജസ്റ്റിസ് ഹിദായത്തുള്ള മുതലായ പ്രശസ്ത നിയമജ്ഞരുടെ രചനകൾ വായിച്ചിട്ടുള്ളവർക്കറിയാം അവർ നിയമപുസ്തകങ്ങൾ മാത്രം കൊണ്ട് കാലക്ഷേപം ചെയ്തവരല്ല എന്ന്. അതിവിപുലമായിരുന്നു അവരുടെ ഗ്രന്ഥപരിചയം. പ്രശസ്തനായ ഒരു ഡോക്ടറെ എനിക്കറിയാം. ഒരിക്കൽ ഞാൻ അദ്ദേഹത്തെ കാണാൻ ചെന്നപ്പോൾ ഇടത്തുവശത്ത് വിലാസിനിയുടെ അവകാശികൾ എന്ന തടിച്ച പുസ്തകം തുറന്നു വച്ചിരിക്കുന്നു. നല്ല തിരക്കുള്ള ഡോക്ടറാണ്. ആ തിരക്കിനിടയിലും അദ്ദേഹം ആ 4 വോളിയമുള്ള നോവൽ വായിച്ചു തീർത്തു. അപ്പോൾ വായിക്കാൻ സാധിക്കും. 3 തരം വായനയുണ്ട്. വിജ്ഞാനത്തിന് വേണ്ടി മാത്രം ഉള്ള വായന, വിനോദത്തിന് വേണ്ടിയുള്ള വായന, ഡിറ്റക്റ്റീവ് നോവൽ മറ്റും വായിക്കുന്നവരങ്ങനെയാണ്. അവർ സാഹിത്യ ഭംഗി ആസ്വദിക്കുന്നില്ല, വായിക്കുന്നത് വെറും രസത്തിന് വേണ്ടിയാണ്. 3. മാനസിക ഉത്കർഷത്തിന് വേണ്ടിയുള്ള വായന. ഇതാണ് വായനയുടെ ഔന്നത്യം എന്ന് നാം അർത്ഥമാക്കുന്നത്. അപ്പോൾ ഈ 3 തരം വായനയെ ഉപയോഗം, ഉല്ലാസം, ഉത്കർഷം എന്നിങ്ങനെ ഒരു ഉകാരത്രയമായി നമുക്ക് ക്രോഡീകരിക്കാം. 3 വായനയാകണം സംസ്കാര സമ്പന്നനായ ഒരുവൻ്റെ ലക്ഷ്യം. നിത്യവും ധ്യാനനിരതനായി ബൈബിൾ വായിക്കുന്ന മതഭക്തൻ തീർച്ചയായും അനുമോദിക്കാൻ വിശേഷിച്ചൊന്നുമില്ല അതിൽ. പക്ഷേ ഇംഗ്ലീഷ് ബൈബിൾ, അതായത് കിങ് ജെയിംസ് ബൈബിൾ സാഹിത്യമായും വായിക്കാം, ആർക്കും വായിക്കാം. അങ്ങനെ വായിച്ചവർക്ക് ആ ഗ്രന്ഥത്തിലെ പ്രയോഗങ്ങളും ശൈലികളും സ്വന്തം രചനകളിൽ സ്വാഭാവികമായി കടന്നു വരും. ഗാന്ധിജിയുടെ ഇംഗ്ലീഷ് ഗദ്യത്തിന് ബൈബിളിൻ്റെ ശക്തമായ സ്വാധീനമുണ്ട്. അധ്യാപകൻ ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന വായനയ്ക്കപ്പുറവും വായിക്കും. വക്കീൽ കേസ് ജയിക്കാൻ നിർവഹിക്കുന്ന വായനയ്ക്കപ്പുറവും വായിക്കും. ക്രിസ്തുഭക്തൻ്റെ ധ്യാനനിരതമായ വായനയ്ക്കപ്പുറവും വായനയുടെ തലങ്ങളുണ്ട്. അവയാണ് യഥാർത്ഥത്തിൽ വായനയുടെ ഉന്നത തലങ്ങൾ. ഒട്ടൊക്കെ ജന്മവാസന കൊണ്ട് വേണം ഈ ഔത്സുക്യം ഉണ്ടാവാൻ. അച്ഛനോ അമ്മയോ ധാരാളം വായിക്കുന്ന ശീലക്കാരാണെങ്കിൽ മക്കൾക്കും ശീലമുണ്ടാവും. വീട്ടിനകത്ത് ധാരാളം പുസ്തകങ്ങളുണ്ടെങ്കിൽ ആരും താനേ വായിച്ചു പോകും. ബാല്യത്തിൽ മിക്കവരുടെയും വായന വിവേചനമില്ലാത്ത ഒരു തരം വായനയായിരിക്കും. കയ്യിൽ കിട്ടിയത് വായിക്കുക, കണ്ണിൽപ്പെട്ടത് വായിക്കുക. അല്പം കൂടി പ്രായം ചെല്ലുമ്പോഴാണ് തിരഞ്ഞെടുത്ത പുസ്തകങ്ങൾ വായിക്കണം എന്ന് തോന്നുക. അതാണ് ശരിയായ വായന. വായനയ്ക്കൊരു പദ്ധതി വേണം, ഒരു പ്ലാൻ. പലർക്കും അതില്ല. ഏറെ സംസാരിക്കപ്പെടുന്ന പുസ്തകം വായിക്കാൻ മിക്കവർക്കും കൗതുകമാണ്. അരുന്ധതി റോയിയുടെ ഗോഡ് ഓഫ് സ്മോൾ തിങ്സിന് അത്തരമൊരു അനുഭവമുണ്ടായി. എല്ലാവരും അതിനെപ്പറ്റി പറയുന്നു, അതുകൊണ്ട് നമുക്കും വായിക്കണം. കുറേ വർഷം മുമ്പ് പസ്തർനാക്കിൻ്റെ ഡോക്ടർ ഷിവാഗോ ഇങ്ങനെ പാരായണം ചെയ്യപ്പെട്ടു. അതിനു മുമ്പ് ഗോർക്കിയുടെ അമ്മ. ഇവയൊക്കെ വായിക്കുന്നത് നല്ലത് തന്നെ, പക്ഷേ ഇവ നല്ല വായനക്കാരൻ്റെ പ്ലാനിൽ ചിലപ്പോൾ പെട്ടെന്ന് വരികയില്ല. അത്രയേറെ ക്ലാസിക്കുകൾ, ചിരന്തന കൃതികൾ നമുക്ക് വായിച്ചു തീർക്കാനുണ്ട്. ഇംഗ്ലീഷ്, മലയാളം, സംസ്കൃതം, ഹിന്ദി ഈ നാല് ഭാഷകൾ ഏറെക്കുറെ കൈകാര്യം ചെയ്യുന്നവർ മലയാളികളിൽ ധാരാളമുണ്ടല്ലോ. സംസ്കൃതം പഠിക്കാത്തവനും ആ ഭാഷയിലെ മഹനീയ കൃതികളുടെ പരിഭാഷകൾ ലഭ്യമാണ്. ശാകുന്തളവും രഘുവംശവും കുമാരസംഭവവും ഉത്തരരാമചരിതവും ഭാസനാടകങ്ങളും വാൽമീകി രാമായണവും വ്യാസഭാരതവും ഒക്കെ മലയാളത്തിൽ ലഭിക്കും. ഇവയെല്ലാം വായിക്കാത്തൊരു മലയാളിയെ സംസ്കാരസമ്പന്നനെന്ന് പറയാൻ പറ്റുമോ? പിന്നെ നമ്മുടെ തുഞ്ചനും കുഞ്ചനും ചെറുശ്ശേരിയും അവരെ വായിക്കണ്ടേ? ചിന്താവിഷ്ടയായ സീതയോ ബന്ധനസ്ഥനായ നിരുദ്ധനോ ഇന്ദുലേഖയോ മാർത്താണ്ഡവർമ്മയോ ഒരു തവണ മാത്രം വായിച്ചാൽ പോരാ, അത് വെറും വഴിപാടാണ്. പല പ്രാവശ്യം വായിക്കാൻ യോഗ്യമാണ് ആ കൃതികൾ. ടോൾസ്റ്റോയിയുടെയും ദസ്തയേവ്സ്കിയുടെയും വിക്ടർ ഹ്യൂഗോവിൻ്റെയും നോവലുകളുടെ കഥയോ അതും വ്യത്യസ്തമല്ല. മനസ്സിന് പ്രകാശം എന്ന പോലെ ഉത്കർഷവും ലഭിക്കണം. സ്വജീവിതം തന്നെ മാറ്റിമറിച്ച മഹാഗ്രന്ഥങ്ങളെപ്പറ്റി മഹാന്മാർ പലരും എഴുതിയിട്ടുണ്ട്. ബുക്സ് ദാറ്റ് ഹാവ് ഇൻഫ്ലുവൻസ്ഡ് മീ എന്ന ഒരു പരമ്പര തന്നെ ഉണ്ട് പുസ്തക രൂപത്തിൽ. മഹാത്മാഗാന്ധിയെ ആഴത്തിൽ സ്പർശിച്ച മൂന്ന് മഹാഗ്രന്ഥങ്ങളെപ്പറ്റി അദ്ദേഹം പറയുന്നുണ്ട്.

0: ഒന്ന് ടോൾസ്റ്റോയിയുടെ ദ കിങ്ഡം ഓഫ് ഗോഡ് ഈസ് വിത്തിൻ യു, ദൈവരാജ്യം നിന്റെ ഉള്ളിൽ തന്നെയാണ്. രണ്ട് തോറോയുടെ വാൽഡൻ. മൂന്ന് റസ്കിൻ്റെ അൺ ടു ദിസ് ലാസ്റ്റ്. ബുദ്ധനിൽ നിന്നല്ല, ടോൾസ്റ്റോയിൽ നിന്നാണ് ഗാന്ധിജി അഹിംസയുടെ സിദ്ധാന്തം ഉൾക്കൊണ്ടതെന്ന് പറഞ്ഞാൽ എത്ര പേർ അത് പെട്ടെന്ന് വിശ്വസിക്കും? നമുക്ക് പരിചയമില്ലാത്ത കാര്യമല്ല അഹിംസയുടെ തത്വം. പക്ഷേ അത് ടോൾസ്റ്റോയ് വായിച്ചപ്പോഴാണ് ഗാന്ധിജിക്ക് പെട്ടെന്ന് മനസ്സിൽ തട്ടിയത്. അതുപോലെ സർവോദയം അഥവാ അന്ത്യോദയം, ഈ തത്വം ഗാന്ധി ഗ്രഹിച്ചത് റസ്കിനിൽ നിന്നാണ്. അൺ ടു ദിസ് ലാസ്റ്റ്. ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് ടോൾസ്റ്റോയ്ക്ക് ഗാന്ധിജി നേരിട്ടെഴുതി. അവർ തമ്മിൽ കാണാത്തൊരു ഗുരുശിഷ്യ ബന്ധമായിരുന്നു. ടോൾസ്റ്റോയിയെ ഗുരുവായി ഗാന്ധിജി അംഗീകരിച്ചു. അങ്ങനെ വളരെ ദൂരെ യാസ്നായ പോലിയാനായിലിരിക്കുന്ന ടോൾസ്റ്റോയ്ക്ക് തെക്കേ ആഫ്രിക്കയിൽ നിന്ന് മഹാത്മാഗാന്ധി എഴുത്തെഴുതുന്നു, മറുപടിയും അയക്കുന്നു. അടിമഭാഗത്തിൻ്റെ ഭാരം മുഴുവൻ തലയിലേറ്റി നടന്ന മഹാത്മാഗാന്ധിക്ക് പുസ്തകം വായിക്കാൻ എങ്ങനെ നേരം ലഭിച്ചു എന്ന് ചിലപ്പോൾ നാം അത്ഭുതപ്പെടും. ജയിലിൽ കിടന്നപ്പോഴൊക്കെ അദ്ദേഹം പുസ്തകം വായിച്ചു, ധാരാളം വായിച്ചു തീർത്തു. മാർക്സിൻ്റെ ക്യാപിറ്റൽ വായിച്ച ശേഷമാണ് മാർക്സിസത്തോട് അദ്ദേഹം വിയോജിച്ചത്. എന്ന് മാത്രമല്ല, ക്യാപിറ്റൽ വായിച്ചിട്ട് അദ്ദേഹം ആരും പറയാത്തൊരു അഭിപ്രായവും പറഞ്ഞു. ഞാനാണെങ്കിൽ ഇതിനേക്കാൾ ചുരുക്കത്തിൽ, ഇതിനേക്കാൾ ലളിതമായിട്ട് ഈ കാര്യം പ്രതിപാദിക്കുമായിരുന്നുവെന്ന്. ഇംഗ്ലീഷ് ഗ്രന്ഥകാരന്മാരിൽ ഷേക്സ്പിയർ, ഷെല്ലി, ബ്രൗണിംഗ്, വേർഡ്സ്വർത്ത്, എമേഴ്സൺ, കാർലൈൽ, ഇവരുടെ കൃതികളെല്ലാം മഹാത്മജി പാരായണം ചെയ്തു. മഹാഗ്രന്ഥങ്ങളെ വീണ്ടും വീണ്ടും വായിക്കുന്നവരാണ് യഥാർത്ഥത്തിൽ നല്ല വായനക്കാർ. ഒരു ഉത്കൃഷ്ടാത്മാവിൻ്റെ ജീവരക്തം എന്നാണല്ലോ മാസ്റ്റർ പീസുകളെ പറ്റി മിൽട്ടൺ പറഞ്ഞത്. ചാൾസ് ലാം പറഞ്ഞതും വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. മഹാഗ്രന്ഥങ്ങൾ എനിക്ക് വേണ്ടി ചിന്തിക്കുന്നു, നമുക്ക് ചിന്തിക്കണ്ട, അവർ നമുക്ക് വേണ്ടി ചിന്തിക്കും. ശരി, ഇനിമേൽ ഞാനും നല്ലൊരു വായനക്കാരനാകാൻ നിശ്ചയിച്ചു എന്ന് എൻ്റെ ശ്രോതാക്കളിൽ ആരെങ്കിലും ഇപ്പോൾ തീരുമാനിക്കുന്നെങ്കിൽ അവർക്ക് വേണ്ടി മൂന്ന് വ്യവസ്ഥകൾ കൂടി ഞാൻ മുന്നോട്ട് വയ്ക്കട്ടെ. എൻ്റെ വ്യവസ്ഥയല്ല, എമേഴ്സിൻ്റെ വ്യവസ്ഥയാണ്. ഒന്ന്, ഒരു കൊല്ലമെങ്കിലും പഴകാത്ത പുസ്തകം വായിക്കരുത്. രണ്ട്, പേരുകേട്ട ഗ്രന്ഥങ്ങളെ വായിക്കാവൂ. മൂന്ന്, നിങ്ങൾ ഇഷ്ടപ്പെടുന്നത് മാത്രമേ വായിക്കാവൂ. പക്ഷേ ഇതിൽ മൂന്നാമത്തേത് ഗ്രന്ഥനിരൂപണം എഴുതുന്ന ആ എഴുത്തുകാർക്ക്, പ്രൊഫഷണൽ എഴുത്തുകാർക്ക് പറ്റില്ല. എല്ലാം ചിലപ്പോൾ ലംഘിക്കേണ്ടി വരും, എങ്കിലും പൊതുവെ അംഗീകരിക്കാവുന്ന നിയമങ്ങളാണിവ. സാധാരണ വായനക്കാർക്കും ചിലപ്പോൾ ഇതൊക്കെ വേണ്ടി വരും. ഇന്ദുലേഖയുടെ 18-ാം അധ്യായം വായിക്കാതെ വിട്ടുകളയാൻ പറ്റുമോ? ഒരു കാലഘട്ടത്തിൻ്റെ ചിന്താധാരകളാണ് ചതുമേനോൻ അതിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. മഹത്തായൊരു ഗ്രന്ഥം വായിച്ചു മടക്കി വയ്ക്കുമ്പോൾ നമുക്കെന്തോ മാറ്റം വന്നു, നാം മറ്റൊരാളായി തീർന്നു എന്ന് ചിലപ്പോൾ തോന്നും. മനുഷ്യരിലുള്ള നമ്മുടെ വിശ്വാസം വർദ്ധിക്കും, നമ്മിൽ തന്നെയുള്ള വിശ്വാസം വർദ്ധിക്കും. ഇതൊക്കെയാണ് വായനയുടെ ഉന്നത തലങ്ങൾ.
1: വായനയുടെ ഔന്നത്യം പ്രൊഫസർ എസ് ഗുപ്തൻ നായർ നടത്തിയ പ്രഭാഷണമാണ് കേട്ടത്. സർഗകേരളത്തിൽ അടുത്തതായി ONV കുറിപ്പ് അവതരിപ്പിച്ച കവിതയാണ് മുളം കാടുകൾ.
2: ഒടുവിൽ നിന്നോടക്കുഴലും വലിച്ചെറിഞ്ഞൊരു നാൾ നീയെങ്ങുപോയി കൃഷ്ണ, കാലിക്കുടമണികൾ പാടുമീ ഗോകുലഗ്രാമം വിടിഞ്ഞു നീ പോയി, വൃന്ദകൾ തളിർത്തു സുഖഗന്ധം പരത്തുമീ അങ്കണം വിട്ടു നീ പോയി, നീലക്കളമ്പിന്നിലച്ചാർത്തുമായി രാസകേളിയാടും കാറ്റുപോലും പിൻവിളി വിളിപ്പതും കേൾക്കാതെ യമുനയുടെ നെഞ്ചിലെ തേങ്ങലറിയാതെ നിശബ്ദമായിരം നേത്രങ്ങൾ അരുതേ എന്നർത്ഥിപ്പതും അറിയാതെ ഒടുവിൽ നിന്നോളക്കുഴലും വലിച്ചെറിഞ്ഞൊരു നാൾ നീ എങ്ങുപോയി കൃഷ്ണ, നീലക്കളം പിന്നിലച്ചാർത്തുമായി രാസകേളിയാടും കാറ്റുപോലും പിൻവിളി വിളിപ്പതും കേൾക്കാതെ യമുനയുള്ള നെഞ്ചിലെ തേങ്ങലറിയാതെ നിശബ്ദമായിരം നേത്രങ്ങൾ അരുതേയെന്നർത്ഥിപ്പതും അറിയാതെ ഒടുവിൽ നിന്നോടക്കുഴലും വലിച്ചെറിഞ്ഞൊരു നാൾ നീ എങ്ങുപോയി കൃഷ്ണ, കാലമേൽപ്പിച്ച ചെങ്കോലിനോ മഹിമ നിൻകോലക്കുഴലിനെക്കാളും കിലുകിലയിൽ

0: ചാർത്തു തുള്ളു മരയാലിൻ്റെ കുളിർനിഴൽ പട്ടിനെക്കാളും. പറയൂ നിന അഭികാമ്യമാ ദ്വാരകാപുരിയിലെ സിംഹാസനത്തിൽ ചാമരഛത്രങ്ങളരുളുന്ന ശീതളഛായയോ? പറയൂ നീ കൃഷ്ണ. കിലുകിലയിലച്ചാർത്തു തുള്ളു മരയാലിൻ്റെ കുളിർനിഴൽപ്പട്ടിനെക്കാളും. പറയൂ നിനക്കഭികാമ്യമാ ദ്വാരകാപുരിയിലെ സിംഹാസനത്തിൽ ചാമരഛത്രങ്ങളരുളുന്ന ശീതളഛായയോ? പറയൂ നീ കൃഷ്ണ. നിറുകയിൽ മയിൽപ്പീലി മുടിചൂടി നിൽക്കുന്ന നിറവാർന്നൊരഴകേ നീ ചൊല്ലൂ. എന്നിട്ടും എന്നിട്ടും എന്തിന പൊന്മുളം തണ്ടുപേക്ഷിച്ചു നീ പോയി? പൊന്നുകൊണ്ടല്ല നിന്നോടക്കുഴൽ, വെറും മണ്ണിൽ കുരുത്ത മുളയല്ലേ? എന്നുമതു പാടിയതുമീ മണ്ണിലെ സ്നേഹബന്ധങ്ങൾ തൻ കഥകളല്ലേ? പൊന്നുകൊണ്ടല്ല നിന്നോടക്കുഴൽ, വെറും മണ്ണിൽ കുരുത്ത മുളയല്ലേ? എന്നുമതു പാടിയതുമീ മണ്ണിലെ സ്നേഹബന്ധങ്ങൾ തൻ കഥകളല്ലേ? ഇടയന സ്നേഹിച്ച പെണ്ണിൻ്റെ രാഗാർദ്ര ഹൃദയത്തുടിപ്പുകൾ അല്ലേ? പാൽക്കുടവുമേറ്റിവരും ആയർവധുവിൻ്റെ ദുഃഖാർത്ഥമം പായാരമല്ലേ? അന്യസന്തതിയെയും അൻപാർന്നു പോറ്റുന്നൊരമ്മതൻ വാത്സല്യമല്ലേ? തളരാതെ തൈർകടയും അക്കൈകൾ തോറ്റുന്ന നവനീത നൈവേദ്യമല്ലേ? താൻ പെറ്റ കുഞ്ഞിനായെങ്ങോ തപിക്കും ഒരു തായതൻ പരിതാപമല്ലേ? കുസൃതിക്കിടാങ്ങളാം കൂട്ടുകാർതൻ സ്നേഹമസൃണമാം കൊഞ്ചലുകളല്ലേ? ആ മുളം തണ്ടു പകർന്നു തന്നു ഞങ്ങൾ ആ കഥകൾ ഇന്നു ഓർക്കുന്നു. പൊന്നുകൊണ്ടല്ല നിന്നോടക്കുഴൽ, വെറും മണ്ണിൽ കുരുത്ത മുളയല്ലേ? എന്നുമതു പാടിയതുമീ മണ്ണിലെ സ്നേഹബന്ധങ്ങൾ തൻ കഥകളല്ലേ? ഇടയന സ്നേഹിച്ച പെണ്ണിൻ്റെ രാഗാർദ്ര ഹൃദയത്തുടിപ്പുകളല്ലേ? പാൽക്കുടവുമേറ്റിവരുമായർവധുവിൻ്റെ ദുഃഖാർത്ഥമാം പായാരമല്ലേ? അന്യസന്തതിയെയും അൻപാർന്നു പോറ്റുന്നൊരമ്മതൻ വാത്സല്യമല്ലേ? തളരാതെ തൈർകടയും അക്കൈകൾ തോറ്റുന്ന നവനീത നൈവേദ്യമല്ലേ? താൻ പെറ്റ കുഞ്ഞിനായി എങ്ങോ തപിക്കും ഒരു തായതൻ പരിതാപമല്ലേ? കുസൃതിക്കിടാങ്ങളാം കൂട്ടുകാർതൻ സ്നേഹമസൃണമാം കൊഞ്ചലുകളല്ലേ? ആ മുളം തണ്ട് പകർന്നു തന്നു ഞങ്ങൾ ആ കഥകൾ ഇന്നും ഓർക്കുന്നു. കൃഷ്ണതുളസിപ്പൂമണം പോലെ ഞങ്ങളുടെ ഹൃത്തിനതു തീർത്ഥമായി തീർന്നു. കൃഷ്ണതുളസിപ്പൂമണം പോലെ ഞങ്ങളുടെ ഹൃത്തിനതു തീർത്ഥമായി തീർന്നു. എന്നുമതു കോരിപ്പകർന്ന കോലക്കുഴൽ എന്തിനു വലിച്ചെറിഞ്ഞു നീ? എന്നുമതു കോരിപ്പകർന്ന കോലക്കുഴൽ എന്തിനു വലിച്ചെറിഞ്ഞു നീ? ഇടയർതൻ കുടിവിട്ടു നീ പോയ തരശൻ്റെ മുടിവച്ചു വാഴുവാനെന്നു. കേവലരാമിവർക്കൊരു നോക്കു കാണാനുമാവാത്തൊരുയരത്തിലവിടെ മണ്ണിൽ കുരുത്ത പുൽത്തണ്ടുകൾ പാടുന്ന മണ്ണിൻ്റെ ദുഃഖങ്ങളില്ല. പുഴയിൽ കുളിക്കുന്ന കുളിരില്ല, പനിനീര് കുടയുന്ന കുളിർമണം മാത്രം. കുയിലിൻ്റെ പാട്ടില്ല, മൂവന്തിയായെന്നു കുടമണികൾ പാടുന്നതില്ല. ഉറിയിലെ കലമുടച്ചൊരുമയൊടു നറുവെണ്ണ കവരുന്നൊരുണ്ണി കേളില്ല. മുറിവേൽക്കും ആത്മാവിനാശ്വാസമായി നിന്റെ കുറുകുഴൽ മൂളുന്നതില്ല. മണ്ണിൽ കുരുത്ത പുൽത്തണ്ടുകൾ പാടുന്ന മണ്ണിൻ്റെ ദുഃഖങ്ങളില്ല. പുഴയിൽ കുളിക്കുന്ന കുളിരില്ല, പനിനീരു കുടയുന്ന കുളിർമണം മാത്രം. കുയിലിൻ്റെ പാട്ടില്ല, മൂവന്തിയായെന്നു കുടമണികൾ പാടുന്നതില്ല. ഉറിയിലെ കലമുളച്ചൊരുമയുടു നറുവെണ്ണ കവരുന്നൊരുണ്ണി കേളില്ല. മുറിവേൽക്കും ആത്മാവിനാശ്വാസമായി നിന്റെ കുറുകുഴൽ മൂളുന്നതില്ല. ഞാനെന്ന ഗർവമുടലാർന്നവർ സപത്നിമാരാണിടം വലവുമായി കാവൽ. ഉത്സാഹമാർന്നവർ വിപഞ്ചികൾ മീട്ടുവതും മത്സരിക്കാൻ വേണ്ടി മാത്രം. മായുന്നു പൂർവജന്മസ്മൃതി നിലാവ് നിൻമാനസം വിസ്മൃതി ശ്യാമം. മായുന്നു പൂർവജന്മസ്മൃതി നിലാവ് നിന്മാനസം വിസ്മൃതി ശ്യാമം. അരശനായി നീവാണപുരി കടലെടുത്തുപോയി, അതു ജലസമാധിയിലടിഞ്ഞു. വിണ്ണിനെ ചുംബിച്ചു നിർവൃതിക്കൊണ്ടൊരാ വെൺമേളതൻ ഗോപുരങ്ങൾ, സ്തൂപങ്ങൾ, വെൺതാഴികക്കുടങ്ങൾ, ചാരുരൂപങ്ങൾ, ശില്പങ്ങളെല്ലാം മൃത്യു ഒരു നാൾ വന്നു കൊത്തി ഉളച്ചൊരു പക്ഷിതൻ മുട്ടകൾ പോലെ. പൊട്ടും പൊടിയുമായി സാഗരത്തിനടിത്തട്ടിൽ ശയിക്കുന്നു മൂകം. അതിനിടയിലെവിടെയോ നിന്റെ ചെങ്കോലുമായി ആ കടലിനഗാധതയിലുണ്ടം. അതിനിടയിലെവിടെയോ നിന്റെ ചെങ്കോലും ആ കടലിനഗാധതയിലുണ്ടം. അപരജന്മത്തിനപാരതീരത്തു നിന്നളയുന്നുവോ കൃഷ്ണ വീണ്ടും. അപരജന്മത്തിനപാരതീരത്തു നിന്ന് അളയുന്നുവോ കൃഷ്ണ വീണ്ടും. ഇവിടെ നിൻ ഓടക്കുഴൽ നീ വലിച്ചെറിഞ്ഞിടമാകെയൊരു മുളം കാടായി. ഇവിടെ നിൻ ഓടക്കുഴൽ നീ വലിച്ചെറിഞ്ഞിടമാകെയൊരു മുളം കാടായി. തുമ്പികൾ തുളച്ച പൊന്മുളകൾ തൻ മുറിവുകളിൽ അൻപാർന്നു മൂളുന്നതാരോ. തുമ്പികൾ തുളച്ച പൊന്മുളകൾ തൻ മുറിവുകളിൽ അൻപാർന്നു മൂളുന്നതാരോ. കാറ്റോ അരൂപിയായെന്തോ തിരഞ്ഞു വിരഹർത്തനായെത്തുന്ന നീയോ. കാറ്റോ അരൂപിയായെന്തോ തിരഞ്ഞു വിരഹർത്തനായെത്തുന്ന നീയോ. വെറുമൊരു മുളങ്കമ്പൊരായിരം മുളകളായി പെരുകി വരുമാ വനസ്ഥലിയിൽ. ഓടിവന്നെത്തുന്നൊരുണ്ണികൾ ഒക്കെയും ഓരോ മുളം തണ്ടെടുക്കെ. കൃഷ്ണ നീയോ ഇലച്ചാർത്തിൽ മറഞ്ഞൊരു പക്ഷിയെപ്പോലെ പാടുന്നു. കൃഷ്ണ നീയോ ഇലച്ചാർത്തിൽ മറഞ്ഞൊരു പക്ഷിയെപ്പോലെ പാടുന്നു. ഏരകപ്പുല്ലിനാൽ തമ്മീലടിച്ച അധികാരത്തിനായി നശിക്കായിക. ഏരകപ്പുല്ലിനാൽ തമ്മിൽ അടിച്ച അധികാരത്തിനായി നശിക്കായിക. പോകുവിൻ ഈ മുളം തണ്ടുമായി പാടുവിൻ ലോകാനുരാഗത്തിൻ രാഗം. ലോകാനുരാഗത്തിൻ രാഗം പാടുവിൻ ലോകാനുരാഗത്തിൻ രാഗം.
1: മുളം കാടുകൾ ഒ എൻ വി കുറുപ്പ് അവതരിപ്പിച്ച കവിതയാണ് കേട്ടത്. സർഗകേരളത്തിൽ അവസാനമായി നില പത്മനാഭൻ അവതരിപ്പിച്ച കഥയാണ് ഞൊണ്ടിപ്രാവ്.
2: വെളിഗേറ്റിനെ തള്ളി തുറന്നിട്ട് മുറ്റത്തിൽ പ്രവേശിച്ചപ്പോൾ പ്രതീക്ഷിക്കാതെ സുന്ദരത്തെ അവിടെ തന്നെ കണ്ടു. വരും മുരുകേശ, നിന്നെ പ്രതീക്ഷിച്ച് നിൽക്കുകയായിരുന്നു. അതിനിടയ്ക്ക് ഇങ്ങനെയൊരു ദുരന്തം. ഇപ്പോഴാണ് ശ്രദ്ധിച്ചത്. അവൻ്റെ കാലിൻ്റെ അടുത്ത് താഴെ മുറ്റത്തിൽ വീണു കിടക്കുന്ന ഒരു പ്രാവ്. ആ നനഞ്ഞ സിമെൻ്റ് തറയിൽ ചിറകടിച്ച് ഇഴഞ്ഞ് മുന്നിലേക്ക് പോകാൻ പറ്റാതെ അത് വിഷമിച്ചു കൊണ്ടിരിക്കുന്ന പരിതാപ കാഴ്ച. എന്തു പറ്റി പറയാം. ആദ്യം ഈ അകത്തു പോയി ഇരിക്കൂ. മഴത്തുള്ളികൾ വീഴുന്നുണ്ട്. കഷ്ടം. ഇതിന് പറക്കാൻ പറ്റുന്നില്ല. കണ്ണു വേറെ ചുമന്നിരിക്കുന്നു. ഇതിനെ നനയാതിരിക്കാൻ കാർഷെഡിൽ മാറ്റിയിട്ട് ഞാൻ വന്നേക്കാം. എത്രയോ കൊല്ലങ്ങൾക്ക് ശേഷം ഇയാളെ കാണാൻ വന്നതാണ്. വന്ന ശകുനം ശരിയില്ലേ എന്ന് മനസ്സിനകത്ത് ഒരു ഉറുത്തൽ. സാറി മുരുകേശ, എത്ര കാലത്തിന് ശേഷം നമ്മൾ കാണുന്നു. അകത്ത് കയറി വന്നു തൻ്റെ കയ്യിൽ പിടിച്ചു. സാരമില്ല, നീ എങ്ങനെ ഇരിക്കുന്നു? മുമ്പേ കണ്ടതിനേക്കാൾ തീരെ മെലിഞ്ഞുപോയല്ലോ. പ്രാവേതാ, എവിടെ നിന്ന് വന്നു?
3: ഒന്നും പറയണ്ട. ഇപ്പോൾ കുറേ ദിവസമായി ഇവിടെ വീട്ടിൻ്റെ മുകളിൽ പ്രാവ് കൂടി വച്ചിരിക്കുകയാണ്. രാത്രിയൊക്കെ വീട്ടിയുടെ ഒച്ച.
2: നീ വരുന്നുണ്ടെന്ന് ഫോണിൽ വിളിച്ച് പറഞ്ഞില്ലേ? സമയമായല്ലോ. നീ വരുന്നുണ്ടോ എന്ന് നോക്കാനാണ് മുറ്റത്തിറങ്ങി ഗേറ്റിനടുത്ത് ഞാൻ വന്നത്. അപ്പോഴാണ് ഇത് താഴെ വീണ് കിടക്കുന്നത് കണ്ടത്. ഇത്ര നേരമായി ആരെയൊക്കെയോ ഫോണിൽ വിളിച്ചു നോക്കി. ആരും അനങ്ങിയില്ല. ചില ദിവസങ്ങൾക്ക് മുമ്പേ സുന്ദരം തെരുവിൽ വരുമ്പോൾ ഓടയിൽ ഒരു തെരുവുനായ വീണ് കിടന്നിരുന്നു അത്രേ. അപ്പോൾ യാദൃച്ഛികമായി സ്കൂട്ടറിൽ ആ വഴി വന്ന ഒരു പെൺകുട്ടി. അവൾക്ക് ഇവിടെയുള്ള ബ്ലൂ ക്രോസ് സ്ഥാപനവുമായി സമ്പർക്കമുണ്ടത്രേ. ആ പട്ടിയെ എടുത്ത് മരുന്ന് കുത്തിവെച്ച് കുളിപ്പിച്ച് രക്ഷപ്പെടുത്തി. അവളുടെ ഫോൺ നമ്പർ അന്ന് വാങ്ങിച്ചു വെച്ചിരുന്നത് ഇന്ന് ഉപകാരപ്പെട്ടു. പക്ഷേ ഇപ്പോൾ പല പ്രാവശ്യം വിളിച്ചിട്ടും കിട്ടിയില്ല അത്രേ. ശരി, അതൊക്കെ ഇരിക്കട്ടെ. നീ ഇപ്പോൾ എവിടെയാണ്? അമേരിക്കയിൽ തന്നെയാണോ? അതോ അതൊക്കെ കളഞ്ഞിട്ട് വയസ്സുകാലത്തിൽ നാട്ടിലേക്ക് തന്നെ പോന്നോ? സുന്ദരം വളരെ സൗഹാർദ്ദത്തോടെ ചോദിച്ചു. ഇല്ലില്ല, ഇപ്പോൾ ഇവിടെ ആരുമില്ല. പിള്ളേരൊക്കെ അവിടെ തന്നെ സെറ്റിലായി കഴിഞ്ഞു.
3: നിന്റെ സാഹിത്യ പ്രവർത്തനമൊക്കെ ഇപ്പോൾ എങ്ങനെയുള്ളത്? ഇത്ര കാലത്തിന് ശേഷം ഇപ്പോഴാണ് ജനം നിന്നെ ശ്രദ്ധിച്ചതെന്ന് തോന്നുന്നു. ഏതോ അവാർഡ് കിട്ടിയെന്നും പത്രത്തിൽ വായിച്ചു. ഒരു തമാശ കേട്ടതുപോലെ ചിരിച്ചിട്ട് അവിടെ മൂലയിൽ കിടന്ന പാഴ്സലിനെ അവൻ ഒന്ന് തിരിഞ്ഞു നോക്കി. സ്കൂളിൽ പഠിക്കുമ്പോഴേ ഇവൻ്റെ അടുക്കൽ ഉണ്ടായിരുന്ന എഴുതാനുള്ള വാസന തനിക്കറിയാം. ഒരു മിനിറ്റ്, ഇപ്പോൾ വന്നേക്കാം എന്ന് പറഞ്ഞിട്ട് അവൻ അകത്തുപോയി. തൻ്റെ കൂടെ തന്നെ ഇവനും ഇവിടെ കേന്ദ്ര സർക്കാരിൻ്റെ ഉടമസ്ഥതയിൽ നടക്കുന്ന ഒരു ഗവേഷണശാലയിൽ ജോലിയിൽ പ്രവേശിച്ചു. ഒരു തട്ടത്തിൽ വാഴയ്ക്കാവറ്റലും ചെറിയ കദളി പഴവും കൊണ്ടുവന്നു വെച്ചു. കുടിക്കാൻ വെള്ളവും. കഴിക്കൂ, ആ പ്രാവിനെ ഒന്ന് പോയി കണ്ടിട്ട് വരാം. മുടന്തുകാലം കൊണ്ട് ചാടിച്ചാടി പിന്നെയും മഴയിൽ നനയാൻ പോകുന്നു. അവൻ പടിയിറങ്ങി കാർഷെഡിലേക്ക് നടന്നു ചെന്നു. വീടിനോട് ചേർന്ന് വലതുവശം കാർ പൊറിച്ച്. കാറില്ല. ഒരറ്റത്ത് മുമ്പേ അവൻ ഉദ്യോഗത്തിലിരുന്ന കാലത്ത് ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഇളം നീല നിറ സ്കൂട്ടർ. ഈർപ്പമില്ലാത്ത ഇടത്തിൽ അവൻ കൊണ്ടു ചെന്നാക്കിയിരുന്ന പ്രാവ് വീണ്ടും ചാടിച്ചാടി വെളിച്ചത്തെ നോക്കിയാണോ എന്തോ വെള്ളം തെറിക്കുന്ന സ്ഥലത്ത് തന്നെ പോയി കിടക്കുന്നു. സുന്ദരം വീണ്ടും അതിനെ പഴയ സ്ഥലത്ത് കൊണ്ട് ചെന്നാക്കി. ഇന്ന് രാത്രി എന്നെ ഇത് ഉറങ്ങാൻ സമ്മതിക്കുമെന്ന് തോന്നുന്നില്ല. നീ വെറുതെ വേവലാതിപ്പെടാതെ, മഴവെള്ളത്തിൽ അതിൻ്റെ ചിറക് നനഞ്ഞിരിക്കും. അതാണ് പറക്കാൻ പറ്റാത്തത്. രാവിലെ നീ വന്ന് നോക്കുമ്പോൾ അതിൻ്റെ പാട്ടിന് പറന്നു പോയിരിക്കും. മൂലയിൽ കിടന്ന പാഴ്സൽ തൻ്റെ കണ്ണിൽ വീണ്ടും മുടക്കി. നിന്റെ പുസ്തകങ്ങൾ ധാരാളം വന്നിട്ടുണ്ടെന്ന് അറിഞ്ഞു. ഇത് ഏതെങ്കിലും പുതിയ പുസ്തകമാണോ? പാഴ്സൽ വലുതായിരിക്കുന്നല്ലോ. എന്തിനാ ഇത്രയധികം കാപ്പികൾ നിനക്ക് അയച്ചിരിക്കുന്നത്? വിൽക്കാനോ അല്ല കോംപ്ലിമെൻ്ററി കാപ്പി കൊടുക്കാനാണോ? ഇപ്പോൾ അവൻ ഉറക്കെ ചിരിച്ചു. നീ തന്നെ കണ്ട് മനസ്സിലാക്കിക്കോ, ഇത് ഏത് പുസ്തകം എവിടെ നിന്ന് വന്നിരിക്കുന്നു എന്നൊക്കെ എനിക്കറിയാം. അതുകൊണ്ടാണ് പൊട്ടിച്ച് നോക്കാൻ തിടുക്കം കൂട്ടാത്തത്. കഴിഞ്ഞ ചില ആഴ്ചകളായി ഇത് അയച്ചിരിക്കുന്ന പബ്ലിഷർ, കൊണ്ടുവന്ന ലോറി സർവീസിൻ്റെ ആൾക്കാർ എന്നിവരുടെ കൂടെയെല്ലാം വഴക്കിടേണ്ടി വന്നത് അല്പം മുമ്പേ ഇത് വന്നെത്തിയ ശേഷമാണ് ശമനമായത്. പാഴ്സലിനെ പൊട്ടിച്ച് അകത്തിരിക്കുന്ന പുസ്തകങ്ങളെ വെളിയിൽ എടുക്കാനുള്ള ഉദ്യമത്തിൽ താനും സഹായിച്ചു. അതിനകത്ത് അടുക്കടുക്കായി പുസ്തകങ്ങൾ. അതിൽ നിന്ന് ഒന്ന് ഊരിയെടുത്ത് തൻ്റെ കയ്യിൽ തന്നു. കനമായ പുറംചട്ട, അന്തിനേര ആകാശത്തിൻ്റെ പശ്ചാത്തലത്തിൽ, മുത്തും ചിപ്പിയും എന്ന പുസ്തകത്തിൻ്റെ പേര്. പുറങ്ങളെ മറിച്ചുകൊണ്ട് ചോദ്യചിഹ്നമായി അയാളെ നോക്കി. നിർവികാരനായി പക്ഷേ അല്പം തളർന്ന സ്വരത്തിൽ ആ പുസ്തകം അച്ചടിച്ച് ഏകദേശം 6 കൊല്ലത്തിന് ശേഷം അനാഥയായി അവൻ്റെ അടുത്ത് തന്നെ മടങ്ങി വന്നിരിക്കുന്ന ചരിത്രത്തെ അവൻ വിവരിച്ചു. കയ്യെഴുത്ത് പ്രതി പ്രസിദ്ധീകരിക്കാമെന്നേറ്റ് വാങ്ങിച്ചു വെച്ചിരുന്ന മാന്യൻ ചില മാസങ്ങൾ ശേഷം അറിയിച്ചു, DTP ചെയ്തു കഴിഞ്ഞു. പേപ്പർ, കവർ, ആഫ്സെറ്റ് അച്ചടി, ബൈൻഡിങ് എന്നിങ്ങനെ വലിയ ചിലവുണ്ട്. തൽക്കാലം പൈസയ്ക്ക് അല്പം ബുദ്ധിമുട്ടുണ്ട്. താങ്കൾ അയച്ചുതരാമെങ്കിൽ നമ്മൾ രണ്ടുപേരും ഷെയർ ഹോൾഡറായി പുസ്തകത്തെ ഉടനെ തന്നെ പ്രസിദ്ധീകരിച്ചേക്കാം. പിന്നെ പതിവായിട്ടുള്ള താങ്കളുടെ റായിട്ടിൻ്റെ കൂടെ കുറേശ്ശെ കുറേശ്ശെയായി താങ്കളുടെ ഓഹരി തുകയെയും മടക്കി തന്നേക്കാം. സാധാരണയായി ഇങ്ങനെയുള്ള മധുരമോഹന വാഗ്ദാനങ്ങളിൽ വീണുപോകാത്ത ഇവൻ വയസ്സേറിക്കൊണ്ടിരിക്കുന്നു, കണ്ണടയ്ക്ക് മുമ്പ് പുസ്തകത്തെ ഒന്ന് കണ്ടിട്ട് പോകാമല്ലോ എന്ന വിചാരത്തിൽ പ്രസാധകൻ ആവശ്യപ്പെട്ട തുക അല്പം കൂടുതലാണ് എന്ന് തോന്നിയെങ്കിലും എങ്ങനെയോ സ്വരൂപിച്ച് അയച്ചു കൊടുത്തു അത്രേ. ചില ആഴ്ചകളിൽ ഈ പുസ്തകത്തിൻ്റെ 10 പ്രതികൾ കിട്ടിയെന്നല്ലാതെ ഈ 6 കൊല്ലക്കാലമായി ഒരു പൈസ പോലും വന്നിട്ടില്ല. കത്തുകൾക്ക് വിറ്റില്ല, വിറ്റ സ്ഥലങ്ങളിൽ കാശ് കിട്ടിയില്ല. ചില കൊല്ലങ്ങളായി സർക്കാർ ഗ്രാൻഡ് കിട്ടാത്തതുകൊണ്ട് ഗ്രന്ഥശാലകൾ പുസ്തകങ്ങൾ വാങ്ങുന്നില്ല എന്നിങ്ങനെയുള്ള മറുപടികൾ. പിന്നെ ഇവൻ കത്തെഴുതുന്നത് നിർത്തി. കഴിഞ്ഞ കൊല്ലം പ്രസാധകൻ മരിച്ചുപോയതുകൊണ്ട് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ പുത്രൻ ചുമതലയേറ്റ് കാര്യങ്ങൾ നിർവഹിക്കുന്നതായി അറിഞ്ഞുവത്രേ. സുന്ദരം തുടർന്ന് പറഞ്ഞു, 2 മാസം മുമ്പ് ഇപ്പോഴാണ് ആ പുത്രൻ്റെ അടുക്കൽ നിന്ന് കത്ത് വന്നു. നിങ്ങളുടെ പുസ്തകത്തിൻ്റെ 100 പ്രതികൾ വിൽപ്പനയാകാതെ കിടക്കുന്നു. ഇങ്ങനെ നീണ്ടകാലമായി വിറ്റുതീരാതെ സ്ഥലം നിറഞ്ഞുകിടക്കുന്ന പുസ്തകങ്ങളെയെല്ലാം പേപ്പർ ഫാക്ടറിക്ക് പൾപ്പിന് വേണ്ടി ലേലത്തിൽ കൊടുക്കാമെന്ന് വിചാരിക്കുന്നു. ആവശ്യമുണ്ടെങ്കിൽ പുസ്തകം എഴുതിയ ആൾക്ക് പകുതി വിലയിൽ തരാം. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഉടനെ തന്നെ പണത്തെ ഡ്രാഫ്റ്റായി അയച്ചു തരിക എന്ന് അയാൾ എഴുതിയിരുന്ന കത്ത് കണ്ട് കരയണോ ചിരിക്കണോ എന്നറിയാതെ ഞാൻ കുഴങ്ങി. ഇപ്പോൾ മഴ നിന്നിരുന്നു. ശരി സുന്ദരം, ഞാൻ വരാം. അടുത്ത മഴയ്ക്ക് മുമ്പ് ഹോട്ടലിൽ പോയിട്ട് എയർപോർട്ട് എത്തിപ്പെടണം. എഴുന്നേറ്റു. ചായ കുടിച്ചില്ല, സാരമില്ല. ചിപ്സും പഴവും കഴിച്ചില്ലേ? അടുത്ത പ്രാവശ്യം വരാം. മുറ്റത്തേക്ക് ഇറങ്ങിയ തൻ്റെ കൂടെ അവന് വന്നു. വീണ്ടും ഈർപ്പമുള്ള തറയിൽ വന്നു കിടന്ന പ്രാവിനെ നനവില്ലാത്ത സ്ഥലത്ത് ഭദ്രമായി മാറ്റുന്നതിൽ വ്യാപൃതനായ അവനോട് വിട ചോദിച്ചിട്ട് തെരുവിലിറങ്ങി നടന്നു.
1: ഞൊണ്ടിപ്രാവ്, നീല പത്മനാഭൻ അവതരിപ്പിച്ച കഥയാണ് കേട്ടത്.
4: ഇന്നത്തെ സർഗ കേരളം സമാപിക്കുന്നു.

ആകാശവാണി പ്രിയ ശ്രോതാക്കളെ, അറിയിപ്പ് ശ്രദ്ധിക്കൂ. ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടിയിൽ നാളെ രാവിലെ 11:00 മുതൽ 12:00 വരെ പോഷകാഹാരവും ആരോഗ്യ സംരക്ഷണവും ഈ വിഷയവുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് പോഷകാഹാര വിദഗ്ധ ഉമാ കല്യാണി മറുപടി നൽകുന്നു. വിളിക്കേണ്ട നമ്പറുകൾ താഴെ പറയുന്നു. 9495 946 3 1 9 4 9 6 5 5 6 3 2 1 9 4 9 6 5 9 2 1. ഓർക്കുക, പോഷകാഹാരവും ആരോഗ്യ സംരക്ഷണവും ഈ വിഷയവുമായി ബന്ധപ്പെട്ട ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടി നാളെ രാവിലെ 11:00 മുതൽ 12:00 വരെ.

ഈ നിലയത്തിൽ നിന്ന് പ്രക്ഷേപണം ചെയ്യുന്ന മറ്റു ചില പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ ശ്രദ്ധിക്കൂ. നാളെ രാവിലെ 5:55 സുഭാഷിതം എം വി സതീശൻ അവതരിപ്പിക്കുന്നു. രാവിലെ 6 മണിക്ക് ഉഷമലരിയിൽ ഇടശ്ശേരി ഗോവിന്ദൻ എഴുതിയ രാജസദസ്സിലെ നർത്തകി എന്ന കവിത ആലാപനം എൻ ജെ ജോഷിലാൽ. 6:15 ഉദയഗീതം ജി ശ്രീറാം ആലപിച്ച ശ്രീ മൂകാംബിക അഷ്ടോത്തര ശതനാമാവലി. രാവിലെ 8:30 നോവൽ സഞ്ചാരം, ഉറുവെഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും 128 ഭാഗം. രാവിലെ 10:15 രാഗാമൃതത്തിൽ എസ് ശ്രീജേഷ് മാൻഡുലിനിൽ വായിക്കുന്ന കൃതികൾ കേൾക്കാം. എസ് ആർ മഹാദേവ ശർമ്മ വയലിൻ, നാഞ്ചിൽ എ ആർ അരുൾ മൃദംഗം, തുടർന്ന് ശെമ്മാങ്കുടി ആർ ശ്രീനിവാസ അയ്യർ പാടിയ കൃതികൾ. ഉച്ചയ്ക്ക് 12:20 ലളിതഗാനങ്ങൾ, 12:40 പ്രകാശധാര, തൈറോയിഡ് രോഗങ്ങളും ഹോമിയോപ്പതിയും ഡോക്ടർ ത്വാഹിറ സംസാരിക്കുന്നു. 2:15 തുടർ നാടകം മിന്നാമിന്നികൾ വെളിച്ചം കാട്ടിയ വഴി 7 ഭാഗം, രചന അരുൺ നായർ, സംവിധാനം റൂബി ബാബു. വൈകിട്ട് 5:15 പാട്ടുകളം ചെട്ടിക്കുളങ്ങര ജി എസ് ജയകുമാറും സംഘവും അവതരിപ്പിക്കുന്ന പുള്ളുവൻ പാട്ട്. 5:45 ഭക്തിഗാനങ്ങൾ ഗിൽബർട്ട് ജോണും സംഘവും പാടിയത്. വൈകിട്ട് 6:50 വയലും വീടും പരിപാടിയിൽ തെങ്ങ് കൃഷിയുടെ പ്രാധാന്യവും സാധ്യതകളും വെല്ലുവിളികളും ഡോക്ടർ റെജി ജേക്കബ് തോമസ് സംസാരിക്കുന്നു. രാത്രി 9:30 സംഗീത കച്ചേരി, എസ് മഹാദേവൻ അവതരിപ്പിക്കുന്ന സംഗീത കച്ചേരി, സുനിത ഡി വയലിൻ, തലവൂർ എൻ എസ് ബാബു മൃദംഗം, അച്യുതൻ എം വി ഗഞ്ചിറ. 10:30 ചലച്ചിത്രഗാനങ്ങൾ. ഈ നിലയത്തിൽ നിന്ന് നാളെ പ്രക്ഷേപണം ചെയ്യുന്ന ചില പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകളാണ് ഇതുവരെ കേട്ടത്.

0: ആകാശവാണി. സമയം 8 മണി കഴിഞ്ഞ് 30 മിനിറ്റ്. പദ്ധതികൾ ജനനന്മയ്ക്ക്. ഇന്ന് ഈ പരിപാടിയിൽ ആയുഷ്മാൻ ഭാരത് പദ്ധതിയെക്കുറിച്ച് കേൾക്കാം.
1: ഏവർക്കും ആരോഗ്യ പരിരക്ഷ എന്ന കാഴ്ചപ്പാടിൽ 2018 കേന്ദ്ര സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് ആയുഷ്മാൻ ഭാരത്. ആരോഗ്യ സേവനങ്ങൾ എല്ലാവർക്കും നൽകുകയെന്ന ലക്ഷ്യവും സുസ്ഥിര വികസന ലക്ഷ്യങ്ങൾ കൈവരിക്കാനും ഈ പദ്ധതി വിഭാവനം ചെയ്യുന്നു. ആയുഷ്മാൻ ഭാരത് പദ്ധതിക്ക് 2 ഘടകങ്ങളാണുള്ളത്. ആദ്യത്തേത് ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്ററുകൾ. 2018 പദ്ധതി ആരംഭിച്ചതു മുതൽ ഏകദേശം 150,000 ആരോഗ്യക്ഷേമ കേന്ദ്രങ്ങൾ സർക്കാർ ആരംഭിച്ചു. ഇതിനകം നിലവിലുണ്ടായിരുന്ന ഉപകേന്ദ്രങ്ങളുടെയും പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളുടെയും നവീകരണമുൾപ്പെടെയുള്ള നടപടിക്രമങ്ങൾ നടന്നു. രാജ്യത്തിന്റെ എല്ലാ കോണുകളിലും പ്രാഥമിക ആരോഗ്യ സംരക്ഷണം നൽകാനാണ് ഇവ ലക്ഷ്യമിടുന്നത്. ഒപ്പം മാതൃശിശു സംരക്ഷണത്തിൽ ശ്രദ്ധയും ഈ പദ്ധതി കേന്ദ്രീകരിക്കുന്നു. ആയുഷ്മാൻ ഭാരത് പദ്ധതിയുടെ രണ്ടാമത്തെ ഘടകമാണ് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ

0: ിക്കുന്നതായിരിക്കും. സർക്കാർ, സ്വകാര്യ ആശുപത്രി എന്ന വ്യത്യാസം കൂടാതെ രാജ്യത്തെ തെരഞ്ഞെടുക്കപ്പെട്ട എല്ലാ സ്ഥാപനങ്ങളിൽ നിന്നും പണം ഈടാക്കാതെ തന്നെ ചികിത്സ ലഭിക്കുന്നതായിരിക്കും. ഇതിൽ മരുന്ന്, മറ്റാവശ്യ വസ്തുക്കൾ, പരിശോധനകൾ, ഡോക്ടർ ഫീസ്, മുറി വാടക, ഓപ്പറേഷൻ തിയേറ്റർ ചാർജുകൾ, ICU ചാർജ്, ഭക്ഷണം, ഇംപ്ലാന്റ് ചാർജ് എന്നിവയൊക്കെ ഉൾപ്പെടുന്നതായിരിക്കും. ചികിത്സയുമായി ബന്ധപ്പെട്ടുണ്ടാകാൻ സാധ്യതയുള്ള മറ്റ് അനുബന്ധ പ്രത്യാഘാതങ്ങൾക്കും ഈ സഹായം ലഭ്യമാകുന്നതായിരിക്കും. ഇത്തരത്തിൽ വിവിധ ചെലവുകൾക്കായി ഒരു കുടുംബത്തിലെ മുഴുവൻ വ്യക്തികൾക്കോ അല്ലെങ്കിൽ ഒരു വ്യക്തിക്കു മാത്രമായോ ഈ പദ്ധതിയിലൂടെ സഹായം ലഭിക്കുന്നതായിരിക്കും. മാത്രമല്ല, ഈ പദ്ധതിക്ക് കുടുംബാംഗങ്ങളുടെ പ്രായപരിധിയോ എണ്ണമോ ഒരു അർഹതാ മാനദണ്ഡമായിരിക്കില്ല. പദ്ധതിയിൽ അംഗമാകുന്ന ഏതൊരു വ്യക്തിക്കും മുൻഗണനാ മാനദണ്ഡങ്ങളില്ലാതെ ചികിത്സാ സഹായം ലഭിക്കുന്നതായിരിക്കും. ഇനി ഈ പദ്ധതിയുടെ ചില സവിശേഷതകളെക്കുറിച്ച് അറിയാം. അർഹരായ എല്ലാ പോളിസി ഹോൾഡർമാർക്കും ഈ പദ്ധതിയിൽ ഏതെങ്കിലും ഒരു സേവനം പ്രയോജനപ്പെടുത്താൻ ഉപയോഗിക്കാവുന്ന ഒരു കാർഡ് ലഭിക്കുന്നതായിരിക്കും. പണരഹിതവും തടസ്സരഹിതവുമായ ക്ലെയിമുകൾ ഈ പദ്ധതിയിലൂടെ അനുവദിക്കുന്നു. ഏകദേശം 50 കോടി ആളുകൾക്ക് സേവനം നൽകുകയും അവർക്ക് ദ്വിതീയ തൃതീയ ആശുപത്രി പരിചരണത്തിലേക്ക് പ്രവേശനം നൽകുകയും ചെയ്യുന്ന ഒരു പദ്ധതിയാണിത്. 60-40 എന്ന അനുപാതത്തിലാണ് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഈ ഇൻഷുറൻസിന്റെ പ്രീമിയം അടയ്ക്കുന്നത്. ഈ പദ്ധതിയിൽ ഉൾപ്പെടുന്ന ഗുണഭോക്താക്കളെ 2011 സാമൂഹിക സാമ്പത്തിക ജാതി സെൻസസിൽ നിന്നാണ് തെരഞ്ഞെടുക്കുന്നത്. പദ്ധതിയുടെ ഗുണഭോക്താക്കളാണോ എന്നറിയാൻ PMJAY.gov.in എന്ന പോർട്ടൽ സന്ദർശിക്കാം. ഇനി ആയുഷ്മാൻ ഭാരത് യോജനയുടെ ഗുണഭോക്താവാൻ ആവശ്യ രേഖകൾ സമർപ്പിച്ച് ഓൺലൈനായി തന്നെ ഈ ഒരു പോർട്ടലിലൂടെ അപേക്ഷിക്കാവുന്നതാണ്.
1: ആയുഷ്മാൻ ഭാരത് പദ്ധതിയെക്കുറിച്ചാണ് നിങ്ങൾ ഇതുവരെ കേട്ടത്.

0: പദ്ധതികൾ ജനനന്മയ്ക്ക്.
1: സ്പൈസ് സ്പോൺസേർഡ് പരിപാടി ചൊവ്വ മുതൽ ശനി വരെ വൈകുന്നേരം 5:30, ഞായർ ഉച്ചയ്ക്ക് 2:30.
2: പ്രകാശധാര, ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40. മറക്കാതെ കേൾക്കുക പ്രകാശധാര.
0: ഇനി പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കേൾക്കാം.
3: ആകാശവാണി, നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് കാർത്തിക വിശ്വംഭരൻ. യുദ്ധങ്ങൾ പ്രശ്നങ്ങൾക്ക് പരിഹാരമല്ലെന്നും തർക്കങ്ങൾ നയതന്ത്ര ചർച്ചകളിലൂടെ തീർപ്പാക്കണമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കിർഗിസ്ഥാൻ തലസ്ഥാനമായ ബിഷ്കെക്കിൽ 26th ഷാങ്ഹായ് സഹകരണ സംഘടന ഉച്ചകോടിയെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഭീകരവാദത്തെ ഇല്ലായ്മ ചെയ്യാൻ എല്ലാ അംഗരാജ്യങ്ങളും ഒന്നിച്ചു നിൽക്കണമെന്നും പ്രധാനമന്ത്രി ആഹ്വാനം ചെയ്തു. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് July 20 to 25 നടന്ന വിദ്യാർത്ഥി പ്രതിഷേധങ്ങളിൽ രാജ്യവ്യാപകമായി രജിസ്റ്റർ ചെയ്ത FIR സുപ്രീംകോടതി റദ്ദാക്കി. ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് അധ്യക്ഷനായ ബെഞ്ചിന്റേതാണ് നടപടി. കോടതി ഉത്തരവിനെ തുടർന്ന് September 5 നടത്താനിരുന്ന പ്രതിഷേധ മാർച്ച് പിൻവലിച്ചതായി കോക്രോച്ച് ജനതാ പാർട്ടി അറിയിച്ചു. നേപ്പാളിലെ മിന്നൽ പ്രളയത്തിൽ മരണം 1000 കടന്നു. 583 വിദേശികളും സുരക്ഷാ ഉദ്യോഗസ്ഥരുമടക്കം 4000 പേരെ കാണാതായിട്ടുണ്ട്. അതേസമയം ദുരന്തമുഖത്തു നിന്ന് ഇതുവരെ 12,000 ആളുകളെ രക്ഷപ്പെടുത്തിയതായി ദേശീയ ദുരന്ത ലഘൂകരണ അതോറിറ്റി അറിയിച്ചു. ഉന്നത വിദ്യാഭ്യാസ മേഖലയെ ആഗോള തൊഴിൽ വിപണിക്ക് അനുസരിച്ച് പുനഃസംഘടിപ്പിക്കുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. NIT കാലിക്കറ്റിന്റെ 66th സ്ഥാപക ദിനാഘോഷത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സാമൂഹിക സാമ്പത്തിക വികസനത്തിനുള്ള പ്രധാന ഉപകരണമായി ഉന്നത വിദ്യാഭ്യാസത്തെ മാറ്റുകയാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ ആദ്യഘട്ട സുരക്ഷാ പരിശോധന പൂർത്തിയായി. പരിശോധനാ റിപ്പോർട്ട് 15 ദേശീയ ഡാം സുരക്ഷാ അതോറിറ്റിക്ക് സമർപ്പിക്കുമെന്ന് സമിതി അധ്യക്ഷൻ ബൽരാജ് ജോഷി അറിയിച്ചു. അണക്കെട്ടിന്റെ സുരക്ഷ വിലയിരുത്തുന്നതിനായി സുപ്രീംകോടതി നിർദ്ദേശപ്രകാരമാണ് കേന്ദ്രസംഘം പരിശോധന നടത്തുന്നത്. സംസ്ഥാനത്തെ 38 തദ്ദേശ സ്വയംഭരണ വാർഡുകൾ

0: ിലേക്ക് ഈ മാസം 28-ന് വോട്ടെടുപ്പ് നടക്കും. വോട്ടെണ്ണൽ 29-ന്. മാതൃകാ പെരുമാറ്റച്ചട്ടം ഇന്നു മുതൽ പ്രാബല്യത്തിൽ വന്നു. തിരഞ്ഞെടുപ്പ് വിജ്ഞാപനം മറ്റന്നാൾ പുറപ്പെടുവിക്കും. മദ്യനയവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഈ മാസത്തോടെ പൂർത്തിയാക്കാൻ സാധിക്കുമെന്ന് മന്ത്രി എം ലിജു. ബാറുകൾ കുറയ്ക്കുക എന്നതാണ് സർക്കാർ ലക്ഷ്യമെന്നും കൂട്ടായ ചർച്ചകളിലൂടെ തീരുമാനം കൈക്കൊള്ളുമെന്നും മന്ത്രി തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. അങ്കണവാടി കുട്ടികളുടെ സമഗ്ര ആരോഗ്യ സംരക്ഷണം ഉറപ്പാക്കുന്ന ബാല്യസ്പന്ദനം പദ്ധതിക്ക് സംസ്ഥാനത്ത് നാളെ തുടക്കമാകും. തിരുവനന്തപുരം കൊടുങ്ങാനൂർ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ മന്ത്രി ബിന്ദു കൃഷ്ണ ഉദ്ഘാടനം നിർവഹിക്കും. നാളികേര വികസന ബോർഡിന്റെ നേതൃത്വത്തിൽ ലോക നാളികേര ദിനത്തിന്റെ ദേശീയതല ആഘോഷം നാളെ തിരുവനന്തപുരത്ത് നടക്കും. മുഖ്യമന്ത്രി വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്യും. കേന്ദ്ര കൃഷി സഹമന്ത്രി രാംനാഥ് ഠാക്കൂർ ചടങ്ങിൽ വിശിഷ്ടാതിഥിയാകും. വിദ്യാർത്ഥിരാജ ചട്ടമ്പിസ്വാമികളുടെ 173-ാമത് ജയന്തി ആഘോഷം നാളെ കൊല്ലം പന്മന ആശ്രമത്തിൽ നടക്കും. ജയന്തി സമ്മേളനം എൻ കെ പ്രേമചന്ദ്രൻ എം പി ഉദ്ഘാടനം ചെയ്യും. വനാതിർത്തികളിലെ ജനവാസ മേഖലകളിൽ മനുഷ്യ വന്യജീവി സംഘർഷങ്ങൾക്ക് ശാശ്വത പരിഹാരം കണ്ടെത്താൻ കർമ്മ പദ്ധതി തയ്യാറാക്കുന്നതിന് വനം വന്യജീവി വകുപ്പിന്റെ നേതൃത്വത്തിൽ തിരുവനന്തപുരത്ത് നാളെ യോഗം ചേരും. മന്ത്രിമാരും വനാതിർത്തി മണ്ഡലങ്ങളിലെ എംഎൽഎമാരും എംപിമാരും പങ്കെടുക്കുന്ന യോഗം മുഖ്യമന്ത്രി വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്യും. ജനവാസ മേഖലകളെയും കൃഷിസ്ഥലങ്ങളെയും തോട്ടങ്ങളെയും പരിസ്ഥിതി ദുർബല മേഖലാ പരിധിയിൽ നിന്ന് പൂർണ്ണമായും ഒഴിവാക്കുന്നതിന് സർക്കാർ പ്രതിജ്ഞാബദ്ധമെന്ന് മന്ത്രി സണ്ണി ജോസഫ്. ജൂലൈയിൽ പുറപ്പെടുവിച്ച 7-ാമത് കരട് വിജ്ഞാപനത്തിൽ മതിയായ ഭേദഗതികൾ വരുത്തി ഈ ആവശ്യം സമയബന്ധിതമായി പരിസ്ഥിതി മന്ത്രാലയത്തിന് സമർപ്പിക്കുമെന്നും മന്ത്രി പറഞ്ഞു. നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്ന സ്ഥലങ്ങളിൽ പൊതുജനങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കേണ്ടത് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുടെയും കരാറുകാരുടെയും ഉത്തരവാദിത്തമാണെന്ന് പൊതുമരാമത്ത് മന്ത്രി പി കെ ബഷീർ. കുഴികളെടുക്കുമ്പോൾ സുരക്ഷാ സംവിധാനങ്ങൾ നിർബന്ധമായും ഒരുക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. കേരള ക്രിക്കറ്റ് ലീഗിൽ കൊല്ലം സെയിലേഴ്സിനെതിരെ തൃശൂർ ടൈറ്റൻസിന് 4 വിക്കറ്റ് ജയം. സെയിലേഴ്സ് ഉയർത്തിയ 160 റൺസ് വിജയലക്ഷ്യം തൃശൂർ 19.2 ഓവറിൽ മറികടന്നു. രാജ്യത്ത് പഞ്ചസാര വ്യാപാരികൾക്കുള്ള സംഭരണ പരിധി കേന്ദ്ര സർക്കാർ 4,000 ക്വിന്റലിൽ നിന്ന് 2,000 ക്വിന്റലായി കുറച്ചു. പൂഴ്ത്തിവയ്പ് തടയുന്നതിനും പഞ്ചസാര ലഭ്യതയും വില സ്ഥിരതയും ഉറപ്പാക്കുന്നതിനുമാണ് സ്റ്റോക്ക് പരിധി ഏർപ്പെടുത്തിയിരിക്കുന്നത്. രാജ്യത്ത് ഉള്ളിയുടെ ലഭ്യത ഉറപ്പുവരുത്തിയിട്ടുണ്ടെന്നും വിലക്കയറ്റം നിയന്ത്രിക്കുന്നതിനായി ബഫർ സ്റ്റോക്കിൽ നിന്നുള്ള ഉള്ളി ഘട്ടംഘട്ടമായി വിപണിയിലെത്തിച്ചു തുടങ്ങിയെന്നും കേന്ദ്ര സർക്കാർ. ലഭ്യത ഉറപ്പാക്കുന്നതിനായി 19 നഗരങ്ങളിലെ ചില്ലറ വിപണികളിൽ ഇടപെടൽ നടത്തിയതായി ഉപഭോക്തൃകാര്യ മന്ത്രാലയം വ്യക്തമാക്കി. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.
1: ആകാശവാണി. ഇപ്പോൾ ഒരു ചലച്ചിത്ര ഗാനം കേൾക്കാം. മഴ എന്ന ചിത്രത്തിനുവേണ്ടി ചിത്രപാടിയ ഗാനം. ഗാനരചന കെ ജയകുമാർ, സംഗീതം രവീന്ദ്രൻ.

0: വിദ്യാഭ്യാസ രംഗം.
1: മഹാത്മാ അയ്യങ്കാളി, ഒരു മഹാത്മാവിന്റെ ജീവിതയാത്ര. ചിത്രീകരണം
2: തിരുവനന്തപുരത്ത് നിന്നും 13 കിലോമീറ്റർ മാറി വെങ്ങാനൂർ എന്ന പ്രകൃതിയാൽ അനുഗ്രഹിക്കപ്പെട്ട ഒരു പ്രദേശം. ആ ഗ്രാമത്തിൽ പെരുങ്കാറ്റുവിളയിലെ പ്ലാവറ തറവാട്ടിൽ അയ്യനും തന്റെ സഹധർമ്മിണിയായ മാലയും വസിച്ചുപോന്നു. 1863 ഓഗസ്റ്റ് മാസം 28 മലയാള വർഷം 1039 ചിങ്ങം 14 ആ ദമ്പതികൾക്ക് ഒരു മകൻ പിറന്നു. തങ്ങളുടെ ആദ്യ ജാതന് അവർ കാളി എന്ന് പേരിട്ടു. അയ്യന്റെ മകനായ കാളിയെ ആ നാട്ടിലെ മേലാളന്മാർ അയ്യങ്കാളി എന്ന് വിളിച്ചു. അയ്യങ്കാളിയുടെ കുടുംബം പുലേ വിഭാഗത്തിൽപ്പെട്ടവരായിരുന്നു. ജന്മി അടയാളൻ വ്യവസ്ഥ നിലനിന്നിരുന്ന ആ കാലഘട്ടത്തിൽ പുലേ വിഭാഗക്കാർ ജന്മിയുടെ കീഴിൽ അടയാളനായി കാർഷിക വൃത്തിയിലും മറ്റുമേർപ്പെട്ടുകൊണ്ടാണ് ഉപജീവനം നടത്തിപ്പോന്നത്. തന്റെ വിഭാഗത്തിലുള്ളവരിൽ നിന്നും വ്യത്യസ്തമായി സാമ്പത്തികമായി മെച്ചപ്പെട്ട കുടുംബത്തിലാണ് അയ്യങ്കാളി പിറന്നത്. വിദ്യാഭ്യാസം എന്നത് അടയാള വിഭാഗത്തിന് നിഷേധ്യമായിരുന്ന ഒരു കാലഘട്ടമായിരുന്നു അത്. അതിനാൽ തന്നെ അയ്യങ്കാളിക്കും തന്റെ 7 സഹോദരങ്ങൾക്കും പഠിക്കാനുള്ള അവസരം ഉണ്ടായിരുന്നില്ല. ഈ കാരണം മൂലം അയ്യൻ തന്റെ മക്കളെ തനിക്കൊപ്പം കൃഷിപ്പണിയിൽ കൂട്ടി. ചെറുപ്പത്തിൽ കാളി വളരെ ഉത്സാഹിയും കായികശേഷിയിൽ മികവുള്ളവനുമായിരുന്നു. അതേ ചുറുചുറുക്കും സ്ഥിരോത്സാഹവുമാണ് അയ്യങ്കാളിയുടെ ഭാവി പ്രവർത്തനങ്ങളിലും നമുക്ക് കാണാൻ സാധിക്കുന്നത്. സാമ്പത്തികമായി മെച്ചപ്പെട്ട നിലയിലായിരുന്നുവെങ്കിലും തന്റെ വിഭാഗത്തിലെ മറ്റു മനുഷ്യരെ പോലെ അയ്യങ്കാളിക്കും ജന്മി വിഭാഗത്തിൽ നിന്നും വിവേചനങ്ങൾ നേരിട്ടുപോന്നു. തന്റെ ചുറ്റുപാടുമുള്ള മനുഷ്യർ മർദ്ദനമേൽക്കുന്നതും അവരുടെയും തന്റെയും തന്നെ സഞ്ചരിക്കാനുള്ള സ്വാതന്ത്ര്യം വരെ നിഷേധിക്കപ്പെടുന്നതും ബാലനായ അയ്യങ്കാളിയെ ഏറെ ചൊടിപ്പിച്ചു. എന്നാൽ ഇതെല്ലാം സസൂക്ഷ്മം വീക്ഷിച്ചു പോന്ന അദ്ദേഹത്തിന് വെറുതെയിരിക്കാൻ സാധിച്ചില്ല. തന്റെ ജനതയ്ക്ക് നേരെ അനീതികൾ നടക്കുമ്പോൾ ഒരു മൂകസാക്ഷിയാകാൻ അദ്ദേഹം തയ്യാറായിരുന്നില്ല. അയ്യങ്കാളി മേലാളന്മാർക്കെതിരെ ശബ്ദമുയർത്തി. അസമത്വത്തിന്റെ തിക്താനുഭവങ്ങളിലേക്ക് തങ്ങളെ തള്ളിവിട്ടവരെ അയ്യങ്കാളി കണക്കിന് പരിഹസിച്ചു. ചില സമയങ്ങളിൽ ആ സമരമുറകൾ കായികപരമായ രീതികളിലേക്കും നീങ്ങി. തങ്ങളുടെ മേൽക്കോയ്മയ്ക്കെതിരെ ശബ്ദിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്ത അയ്യങ്കാളിയെ അവർ നിഷേധിയെന്ന് മുദ്രകുത്തി. എന്നാൽ തന്റെ കൂടെയുള്ള ജനത അയ്യങ്കാളിയെ നാടിന്റെ നേതാവ് എന്നർത്ഥം വരുന്ന ഊർപ്പിള്ള എന്നും മൂത്തപിള്ള എന്നും വിളിച്ച് ആദരിച്ചു. കാലം ഏറെ മുന്നോട്ടു നീങ്ങി. വർഷം 1893. കീഴാള വിഭാഗത്തിലുള്ളവർ പൊതുനിരത്തുകളിൽ സഞ്ചരിക്കരുത് എന്നതായിരുന്നു മേലാള ജന്മി വിഭാഗത്തിന്റെ ആജ്ഞ. എന്നാൽ അയ്യങ്കാളി അത് ലംഘിക്കാൻ തന്നെ തീരുമാനിച്ചു. ആദ്യം അദ്ദേഹം ഒരു വില്ലുവണ്ടി വാങ്ങി. അതായിരുന്നു ആ സമരമുറയുടെ ആദ്യത്തെ നിയമലംഘനം. ശേഷം അയ്യങ്കാളി ഒരു വെള്ള അരക്കയ്യൻ ബനിയനും ധരിച്ച് ഒരു മേൽമുണ്ടും തലയിൽ വട്ടം കെട്ടി അദ്ദേഹം തന്റെ വില്ലുവണ്ടിയിലേറി പൊതുനിരത്തിലൂടെ കുതിച്ചുപാഞ്ഞു. വില്ലുവണ്ടി വലിച്ചിരുന്ന വെള്ളക്കാളകളുടെ കഴുത്തിൽ അദ്ദേഹം ഉച്ചത്തിൽ ശബ്ദിക്കുന്ന ഓട്ടുമണികൾ കെട്ടിയിരുന്നു. അയ്യങ്കാളി തന്റെ വാഹനവുമായി പൊതുവീഥിയിലൂടെ സഞ്ചരിച്ചപ്പോൾ ആ മണികളുടെ മുഴക്കം മേലാളന്മാരെ അസ്വസ്ഥരാക്കി. തങ്ങൾ വലിച്ചുകെട്ടിയ അസമത്വത്തിന്റെ ചങ്ങലകൾ പൊട്ടിച്ചെറിഞ്ഞുകൊണ്ട് കുതിച്ചുപാഞ്ഞ അയ്യങ്കാളിയുടെ നേർക്ക് മേലാളന്മാർ അമർഷത്തോടെ ഓടിയടുത്തു. അദ്ദേഹത്തോട് അവർ മേൽമുണ്ട് തലയിൽ നിന്നൂരാൻ ആക്രോശിച്ചു. തങ്ങളുടെ മുൻപിൽ ഒരു അടയാളൻ തലപ്പാവ് വെച്ച് നിൽക്കുന്നത് അവർക്ക് സഹിച്ചില്ല. അയ്യങ്കാളിയുടെ വില്ലുവണ്ടി സമരം കേരള നവോത്ഥാന ചരിത്രത്തിലെ ഒരു സവിശേഷ മുഹൂർത്തമായി മാറി. അന്നുവരെ മേലാളനെ കണ്ടാൽ കീഴാള വിഭാഗക്കാർ തലകുനിച്ചു മാറി നിന്നിരുന്നു. എങ്കിൽ ഇന്നിതാ ഒരുവൻ തല ഉയർത്തിക്കൊണ്ട് തങ്ങളുടെ അവകാശങ്ങൾക്കു വേണ്ടി സംസാരിക്കാനും പ്രകടമായ ഒരു സമരമുറ സ്വീകരിച്ചുകൊണ്ട് കീഴാള വിഭാഗം നേരിടുന്ന അനീതികളെ ചൂണ്ടിക്കാണിക്കാനും ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. വില്ലുവണ്ടി സമരവും തുടർന്നുണ്ടായ സംഭവ വികാസങ്ങളും മൂലം അയ്യങ്കാളിയെ ജനം കൂടുതൽ ശ്രദ്ധിക്കാൻ ഇടയാക്കി. മറ്റൊരർത്ഥത്തിൽ അയ്യങ്കാളി എന്ന നവോത്ഥാന നായകന്റെ സമരരീതിയിലേക്കുള്ള ചൂണ്ടുപലക കൂടിയായിരുന്നു 1893 ഈ സമരം. വാക്കുകളായിരുന്നില്ല, പ്രവൃത്തിയായിരുന്നു അദ്ദേഹത്തിന്റെ സമരമുറ. വില്ലുവണ്ടി സമരത്തിന്റെ അലയൊലികൾ നാടെങ്ങും സഞ്ചാര സ്വാതന്ത്ര്യത്തിനു വേണ്ടിയുള്ള ലഹളകൾക്ക് ഇന്ധനമായി. തന്റെ ചെറുപ്പകാലത്ത് കീഴാള വിഭാഗത്തിന് സ്കൂൾ പ്രവേശനത്തിന് അനുമതി ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അയ്യങ്കാളിക്കും തന്റെ മുൻ തലമുറയിൽപ്പെട്ടവർക്കും വിദ്യാഭ്യാസം നേടാൻ സാധിച്ചിരുന്നില്ല. ഈ ദുർവിധി ഇനിയും തുടരാൻ പാടില്ല എന്നൊരു ശപഥം അയ്യങ്കാളി എടുത്തിരുന്നു. 1904 എന്ന വർഷം അദ്ദേഹം തന്റെ അനന്തര തലമുറയ്ക്ക് സ്കൂൾ പ്രവേശനം എന്ന സ്വപ്ന സാക്ഷാത്കാരത്തിന് തുടക്കം കുറിച്ചു. ഇതിന്റെ ഭാഗമായിട്ടാണ് അയ്യങ്കാളിയുടെയും തന്റെ കൂട്ടാളികളുടെയും നേതൃത്വത്തിൽ അയിത്തവർഗ്ഗക്കാർക്ക് കേരളത്തിൽ ഒരു കുടിപ്പള്ളിക്കൂടം സ്ഥാപിക്കപ്പെട്ടത്. വെങ്ങാനൂരിൽ രൂപം കൊണ്ട ആ സ്ഥാപനത്തിന് പക്ഷേ അധികം ആയുസ്സുണ്ടായില്ല. കീഴാള വിഭാഗം വിദ്യാഭ്യാസം നേടുന്നതിൽ അസഹിഷ്ണുത പൂണ്ട ജന്മികൾ തങ്ങളുടെ ഭരണസിരാ കേന്ദ്രങ്ങളിലെ ബന്ധങ്ങൾ ഉപയോഗിച്ച് അത് തകർക്കുകയായിരുന്നു. പിന്നീട് പലപ്പോഴും തുടർന്നുള്ള സ്കൂൾ പ്രവേശന പ്രവർത്തനങ്ങളിൽ അവർക്ക് കായികപരമായ മാർഗങ്ങൾ സ്വീകരിക്കേണ്ടി വന്നെങ്കിലും തന്റെ പ്രയത്നങ്ങളിൽ നിന്നും അയ്യങ്കാളി പിന്തിരിഞ്ഞില്ല. അങ്ങനെയിരിക്കെയാണ് ആ കാലങ്ങളിൽ സദാനന്ദ സ്വാമി എന്നൊരു സമത്വവാദിയായ സന്യാസി രംഗപ്രവേശം ചെയ്യുന്നത്. അദ്ദേഹത്തിന്റെ വരവോടുകൂടിയാണ് അയ്യങ്കാളിയുടെ പ്രവർത്തനരംഗം കൂടുതൽ വിപുലമായത്. സദാനന്ദ സ്വാമിയുടെ വാക്കുകളിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് 1907 രൂപീകൃതമായ സാധുജന പരിപാലന സംഘത്തിന് അയ്യങ്കാളി നേതൃത്വം വഹിച്ചു. സാമൂഹികമായി അസമത്വങ്ങൾക്ക് ഇരയായ എല്ലാ ജാതി വിഭാഗക്കാർക്കും നീതി ഉറപ്പാക്കുകയും അവർക്ക് അന്തസ്സോടെ ജീവിക്കാനുള്ള സാഹചര്യം ഒരുക്കുകയുമായിരുന്നു ആ സംഘടനയുടെ ലക്ഷ്യം. അടയാള ജനതയുടെ തൊഴിൽ സാഹചര്യം മെച്ചപ്പെടുത്തുന്നതിനായി അയ്യങ്കാളിയുടെ നേതൃത്വത്തിൽ ഒരു പുതിയ നിശ്ചയം പാസാക്കി. ആഴ്ചയിൽ 7 ദിവസവും ജന്മിക്കു വേണ്ടി പണിയെടുത്ത അടയാളർ ഇനിമേലാൽ 6 ദിവസം മാത്രമേ പണി ചെയ്യാവൂ എന്നും ഞായറാഴ്ച വിശ്രമ ദിവസമായിരിക്കണം എന്നുമായിരുന്നു അത്.

0: തൈക്കാട് അയ്യാസ്വാമിയുടെ മൂന്നാമത്തെ ശിഷ്യനായിരുന്നു അയ്യങ്കാളി. അവർ വിശേഷ ദിവസങ്ങളിൽ മേട്ടുക്കട ആശ്രമത്തിൽ തയ്യാറാക്കുന്ന പന്തിഭോജനത്തിൽ ഒരുമിച്ച് പങ്കെടുത്തു. അവിടെ വെച്ച് തന്റെ പ്രിയ ശിഷ്യന്റെ ഭാവി പ്രവർത്തനങ്ങൾക്ക് വേണ്ട നിർദ്ദേശങ്ങൾ തൈക്കാട് അയ്യാസ്വാമി നൽകി. സദാനന്ദ സ്വാമി അയ്യങ്കാളിയുടെ പ്രവർത്തനങ്ങൾക്ക് ശക്തി പകർന്നപ്പോൾ തൈക്കാട് അയ്യാവുടെ ഉപദേശങ്ങൾ അദ്ദേഹത്തിന്റെ സമര പോരാട്ടങ്ങൾക്കും ആശയങ്ങൾക്കും ജീവശ്വാസം നൽകി. അയിത്തജാതിക്കാർക്കു കൂടി സർക്കാർ പള്ളിക്കൂടങ്ങളിൽ പ്രവേശനം അനുവദിക്കുന്നതിനുവേണ്ടി അയ്യങ്കാളി ഭരണസിരാകേന്ദ്രങ്ങളിലേക്ക് നിരന്തരമായി നിവേദനങ്ങൾ അയച്ചുപോന്നിരുന്നു. 1910 അദ്ദേഹത്തിന്റെ കത്തുകളുടെ ഫലമായി സർക്കാർ അയ്യങ്കാളിയുടെ ആവശ്യങ്ങൾക്ക് അനുകൂലമായ ഉത്തരവ് പുറപ്പെടുവിച്ചു. എന്നാൽ മേലാളന്മാരുടെ സമ്മർദ്ദമൂലം ആ ഉത്തരവ് ചുവപ്പ് നാടയിൽ കുരുങ്ങിക്കിടന്നു. പക്ഷേ അയ്യങ്കാളി വിട്ടുകൊടുക്കാൻ തയ്യാറായിരുന്നില്ല. സ്കൂൾ വർഷാരംഭത്തിൽ അദ്ദേഹം പൂജാരി അയ്യൻ എന്ന വ്യക്തിയുടെ മകളായ പഞ്ചമിയെയും കൂട്ടി ബാലരാമപുരം ഊരുട്ടമ്പലം സർക്കാർ സ്കൂളിലേക്ക് ചെന്നു. എന്നാൽ മേലാളന്മാരുടെ ചട്ടമ്പികൾ അവരെ തടഞ്ഞു. അവരെ വകവയ്ക്കാതെ അയ്യങ്കാളി പഞ്ചമിയെയും കൂട്ടി സ്കൂളിൽ പ്രവേശിച്ചു. അദ്ദേഹം അവളെ മറ്റു കുട്ടികളുടെ കൂടെ ഇരുത്തി. തങ്ങളുടെ കുട്ടികളുടെ കൂടെ അടിയാള കുട്ടി ഇരുന്നു പഠിക്കുന്നത് മേലാളന്മാരെ ചൊടിപ്പിച്ചു. അടിയാള വിഭാഗം വിദ്യാഭ്യാസത്തിലൂടെ മോചനം പ്രാപിക്കുന്നത് അവർക്ക് സഹിക്കാവുന്നതിനും അപ്പുറമായിരുന്നു. അവർ അയ്യങ്കാളിയെ തെരുവിൽ നേരിട്ടു. സംഭവങ്ങൾ ഒരു ലഹളയിലേക്ക് നീങ്ങുകയും കീഴാള മേലാള വിഭാഗങ്ങൾ ഏറ്റുമുട്ടുകയും ചെയ്തു. ഒടുവിൽ മേലാളന്മാർ പഞ്ചമിയിരുന്ന ബെഞ്ച് കത്തിക്കുകയും തുടർന്ന് ഊരുട്ടമ്പലം സ്കൂളിനെ തന്നെ അഗ്നിക്ക് ഇരയാക്കുകയും ചെയ്തു. എല്ലാം കത്തിച്ചാമ്പലായി, ഇനി ഒരു ഉയർത്തെഴുന്നേൽപ്പില്ല എന്ന് മേലാള വിഭാഗം കരുതി. എന്നാൽ ആ അഗ്നി സാമൂഹിക നീതിക്കായുള്ള പോരാട്ടത്തിന്റെ ദീപശിഖയായി മാറി. അയിത്താചാരങ്ങൾ നിലനിന്നിരുന്ന ആ കാലത്ത് കീഴാള വിഭാഗക്കാരെ ഭരണരംഗത്ത് അടുപ്പിച്ചിരുന്നില്ല. എന്നാൽ വർഷങ്ങളായുള്ള അപേക്ഷകൾക്കും നിവേദനങ്ങൾക്കും നിയമനിർമ്മാണ സഭയിലെ സംവാദങ്ങൾക്കും ഒടുവിൽ ശ്രീമൂലം പ്രജാസഭയിൽ പുലയ വിഭാഗത്തിൽ നിന്നുമുള്ള ഒരു പ്രതിനിധിയെ നോമിനേറ്റ് ചെയ്യാൻ ഉത്തരവിറങ്ങി. അങ്ങനെ കൊല്ലവർഷം 1887 ശ്രീമൂലം പ്രജാസഭയിൽ അയ്യങ്കാളി ഒരു പ്രതിനിധിയായി നാമനിർദ്ദേശം ചെയ്യപ്പെട്ടു. മേലാളന്മാർ ബഹുഭൂരിപക്ഷം ഉണ്ടായിരുന്ന ആ സഭയിൽ അവരോടൊപ്പം തുല്യസ്ഥാനം വഹിച്ചുകൊണ്ട് അയ്യങ്കാളിയും നിയമനിർമ്മാണത്തിൽ പങ്കാളിയായി. ചരിത്രപരമായ ആ ഉത്തരവാദിത്വം അയ്യങ്കാളി കാര്യക്ഷമമായി തന്നെ നിർവഹിച്ചു. അധികാര കേന്ദ്രങ്ങളുടെ സുഖലോലുപതകളിൽ അദ്ദേഹം അഭിരമിച്ചില്ല. തനിക്ക് പ്രജാസഭയിൽ സംസാരിക്കാൻ ലഭിച്ച അവസരങ്ങളെല്ലാം തന്നെ അദ്ദേഹം കീഴാള ജനതയുടെ ജീവിത സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനുവേണ്ടി ഉപയോഗിച്ചു. സർക്കാർ സ്കൂളുകളിൽ അടിയാള വിഭാഗക്കാരുടെ പ്രവേശനം എന്ന വിഷയം സാധുജന പരിപാലന സംഘവും അയ്യങ്കാളിയും നിരന്തരം ഉന്നയിച്ചുപോന്നു. സർക്കാർ ഉത്തരവുണ്ടായിട്ടും ജന്മി വിഭാഗക്കാർ അതിനെ എതിർത്തു. സ്കൂൾ അധികൃതർ മേലാള വിഭാഗത്തിൽ നിന്നുള്ളവരായിരുന്നതുകൊണ്ട് തന്നെ അവർ അയ്യങ്കാളിയുടെ വാക്കുകൾക്ക് ചെവി കൊടുത്തില്ല. തങ്ങളുടെ പാടങ്ങളിലും പുരയിടങ്ങളിലും പണിയെടുക്കേണ്ടവർ പള്ളിക്കൂടത്തിൽ പോയാൽ പിന്നെ പ്രസ്തുത പണികളെടുക്കാൻ അടിമകളായി ആരു വരും എന്നതായിരുന്നു ജന്മിമാരുടെ വാദം. എന്നാൽ തന്റെ ജനതയെ അയ്യങ്കാളി അടിമ വംശമാക്കാൻ അനുവദിച്ചില്ല. വിദ്യാഭ്യാസം കൊണ്ട് അവരെ സ്വാതന്ത്ര്യത്തിലേക്ക് നയിക്കാൻ അദ്ദേഹം തീരുമാനമെടുത്തു.
1: എന്റെ കുഞ്ഞുങ്ങളെ പഠിക്കാൻ സമ്മതിച്ചില്ലെങ്കിൽ ഈ കാണായ പാഠങ്ങളിലെല്ലാം മുട്ടിപ്പുല്ലു കുരിപ്പിക്കും.
0: നെഞ്ചത്തടിച്ചുകൊണ്ടുള്ള അയ്യങ്കാളിയുടെ ഈ ആഹ്വാനം ജനമേറ്റെടുത്തപ്പോൾ അവിടെ പിറവികൊണ്ടത് കേരള ചരിത്രത്തിലെ ആദ്യത്തെ തൊഴിലാളി സമരമാണ്. തങ്ങളുടെ കുട്ടികളുടെ സ്കൂൾ പ്രവേശനത്തിനൊപ്പം അവർ അവരുടെ തൊഴിൽ സാമൂഹിക ആവശ്യങ്ങൾക്കു വേണ്ടിയും സമരം ചെയ്തു. കൂലി കൂട്ടിത്തരണമെന്നും നിസ്സാര കുറ്റങ്ങൾക്കു പോലും തങ്ങളെ കെട്ടിയിട്ട് മർദ്ദിക്കുന്ന സമ്പ്രദായം അവസാനിപ്പിക്കണമെന്നും അവർ ആവശ്യപ്പെട്ടു. സാധുജന പരിപാലന സംഘത്തിന് കീഴിൽ അയ്യങ്കാളിയുടെ നേതൃത്വത്തിൽ അവർ ഒന്നായി അണിനിരന്നു. നോട്ടീസോ മൈക്കോ ജീപ്പോ ഒന്നുമില്ലാത്ത ആ കാലത്ത് നാട്ടിലെ പാടശേഖരങ്ങളിൽ നിന്നും കർഷക തൊഴിലാളികൾ ഒന്നടങ്കം ആ സമരത്തിൽ പങ്കുചേർന്നു. ആദ്യഘട്ടങ്ങളിൽ ജന്മിമാർ അവരെ പരിഹസിച്ചു. പട്ടിണിയാകുമ്പോൾ അടിയാളർ താനെ പണിക്കു വരുമെന്നും അവർ പറഞ്ഞു നടന്നു. കാലമേറെ മുന്നോട്ട് നീങ്ങി. തൊഴിലാളികൾ ഇല്ലാത്തതുമൂലം പാടങ്ങൾ തരിശായി കിടന്നു. ഗത്യന്തരമില്ലാതെ ജന്മിമാർ തന്നെ ഞാറു നടാൻ പാടത്തേക്കിറങ്ങി. പക്ഷേ ജോലി ചെയ്ത് ശീലമില്ലാത്തതുകൊണ്ട് അതൊന്നും ഫലവത്തായില്ല. ഇതോടെ ജന്മിമാർക്ക് വഴങ്ങുകയല്ലാതെ മറ്റു മാർഗമില്ലാതായി. ഒടുവിൽ കൂലി കൂട്ടുക എന്ന ആവശ്യം മേലാള വിഭാഗം അംഗീകരിച്ചു. സ്കൂൾ പ്രവേശനം, സഞ്ചാര സ്വാതന്ത്ര്യം എന്നീ വിഷയങ്ങളിൽ വിട്ടു

വിട്ടുവീഴ്ച ചെയ്യാമെന്ന് ഉറപ്പു നൽകി. 1913 ജൂൺ മാസത്തിൽ ആരംഭിച്ച ആ സമരം ഏകദേശം ഒരു വർഷത്തിന് ശേഷം 1914 മെയ് മാസത്തിൽ ഒത്തുതീർപ്പായി. പ്രസ്തുത സമരത്തിന് ശേഷം അടിയാളരുടെ ജീവിതത്തിന് വലിയ രീതിയിൽ മാറ്റം സംഭവിച്ചു. കഴിഞ്ഞ കാലങ്ങളിലേതിലെ പോലെ വലിയ രീതിയിലുള്ള വിവേചനങ്ങൾ അവർക്ക് നേരിടേണ്ടി വന്നില്ല. കീഴാള വിഭാഗത്തിന്റെ വിമോചനത്തിന് വലിയ പങ്കുവഹിക്കാൻ ഈ സമരത്തിന് സാധിച്ചു. തന്റെ 40-ാം വയസ്സു മുതൽ അദ്ദേഹം രോഗബാധിതനായിരുന്നു. എന്നിരുന്നാലും അയ്യങ്കാളി അതൊന്നും തന്റെ അധ്വാനത്തെ ബാധിക്കാൻ അനുവദിച്ചിരുന്നില്ല. 1941 മെയ് മാസമായപ്പോഴേക്കും അദ്ദേഹത്തിന്റെ രോഗം മൂർച്ഛിച്ചു. അതേ വർഷം ജൂൺ 18-ാം തീയതി തന്റെ 77-ാമത്തെ വയസ്സിൽ കേരളത്തിന്റെ സാമൂഹിക നീതിക്കായി പോരാടിയ ആ വീരപുരുഷൻ മരണമടഞ്ഞു. ജനം അദ്ദേഹത്തെ മഹാത്മാ അയ്യങ്കാളി എന്ന ബഹുമാന പുരസ്സരം അഭിസംബോധന ചെയ്തു. മഹാകവി ചങ്ങമ്പുഴയുടെ പ്രസിദ്ധമായ ഒരു കവിതയാണ് വാഴക്കുല. മലയപ്പുലയൻ എന്ന പാവപ്പെട്ട കർഷകൻ തന്റെ കുടിലിന്റെ മുറ്റത്ത് ഒരു വാഴ നട്ടു. സ്വന്തം കുഞ്ഞിനെപ്പോലെ അവൻ ആ വാഴയെ പരിപാലിച്ചു. ഒടുവിൽ തന്റെ കുടുംബത്തിന്റെ പട്ടിണി മാറ്റാൻ താൻ നട്ട വാഴ കുലച്ചു. എന്നാൽ തന്റെ അധ്വാനത്തിന്റെ ഫലം ജന്മിത്തമ്പ്രാൻ വെട്ടിക്കൊണ്ടുപോകുമ്പോൾ നിർവികാരനായി നോക്കി നിൽക്കുന്ന മലയപ്പുലയന്റെ വാക്കുകളോടെയാണ് ആ കവിത അവസാനിക്കുന്നത്.

0: മഹാകവി ആ കാലഘട്ടത്തിലെ അനീതികൾ അക്കമിട്ട് പറഞ്ഞുകൊണ്ട് അതിനെതിരെ പ്രതികരിക്കാൻ ആരെങ്കിലുമുണ്ടോ എന്ന് ആരായുന്നു. ആ ചോദ്യത്തിനുള്ള മറുപടിയാണ് അയ്യങ്കാളിയുടെ ജീവിതവും പ്രവർത്തനവും. ജന്മത്തമ്പ്രാന്മാർ അയിത്തത്തിന്റെ അടിമച്ചങ്ങലകളാൽ ബന്ധിതരാക്കിയ തന്റെ ജനതയെ വിദ്യാഭ്യാസത്തിന്റെ വെളിച്ചം നൽകിക്കൊണ്ട് സ്വാതന്ത്ര്യത്തിലേക്ക് കൈപിടിച്ചു നടത്തിയ ആ മഹാത്മാവിന്റെ സ്മരണകൾ നമ്മിൽ എന്നും നിലനിൽക്കട്ടെ.
1: മഹാത്മാ അയ്യങ്കാളി, ഒരു മഹാത്മാവിന്റെ ജീവിതയാത്ര. ചിത്രീകരണം സമാപിച്ചു. ആഖ്യാനം ബിന്ദു, ശബ്ദസാന്നിധ്യം നവീൻ, കവിതാലാപനം സൂര്യ, രചന നിർവഹണ സഹായം ജസ്ലോ ഇമ്മാനുവൽ ജോയ്, സംവിധാനം നീതി എലിസബത്ത് ജോസഫ്.
2: വിദ്യാഭ്യാസ രംഗം സമാപിച്ചു.
3: ആകാശവാണി, സമയം 9:30.
4: കഥാപ്രസംഗം അവതരിപ്പിക്കുന്നത് ഐലം ഉണ്ണികൃഷ്ണനും സംഘവും. കഥ ശ്രീ മഹാദേവൻ.
5: മാർക്കണ്ഡേയ, യമദേവന്റെ വിളിയിൽ മാർക്കണ്ഡേയൻ ഞെട്ടിവിറച്ചു. ഭൂമിയിൽ ജീവിക്കാനുള്ള നിന്റെ സമയം അവസാനിച്ചിരിക്കുന്നു. വരൂ, ഈ നിമിഷം എനിക്കൊപ്പം വരൂ. തൊഴുകയോടെ മാർക്കണ്ഡേയൻ പറഞ്ഞു, ഞാൻ വരാം, ഈ പൂജയൊന്ന് കഴിഞ്ഞോട്ടെ. സാധ്യമല്ല. മാർക്കണ്ഡേയൻ മണ്ണുകൊണ്ട് സ്വയം നിർമ്മിച്ച ശിവലിംഗത്തിൽ പുഷ്പങ്ങൾ അർപ്പിച്ചു. പഞ്ചാക്ഷരി മന്ത്രം ഉരുവിട്ടുകൊണ്ടിരുന്നു. ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ. മാർക്കണ്ഡേയ, നിനക്ക് 16 വയസ്സ് പൂർത്തിയായിരിക്കുന്നു. നിന്റെ ജീവിതം അവസാനിച്ചിരിക്കുന്നു. വേഗം വരൂ. യമദേവൻ കാലപാശം ചുറ്റി മാർക്കണ്ഡേയൻ നേരെ എറിയാൻ തുടങ്ങുന്നു. ഭയന്നുപോയ 16-കാരൻ മനമുരുകി വിളിക്കുന്നു,

ശിവലിംഗവും കയറിന്റെ കുരുക്കിനുള്ളിലായി. യമദേവൻ പൊട്ടി പൊട്ടി ചിരിച്ചു. കയറിന്റെ തുമ്പ് വലിച്ച് കുരുക്ക് മുറുക്കി. മാർക്കണ്ഡേയൻ വിളിച്ചപേക്ഷിച്ചു, ഭഗവാനെ, പരമേശ്വര, രക്ഷിക്കണേ. കാലൻ കയറാഞ്ഞു വലിച്ചു. മാർക്കണ്ഡേയൻ ശിവലിംഗവും കയർ കുരുക്കിനുള്ളിൽ മുറുകി. മാർക്കണ്ഡേയന്റെ ശ്വാസം നിലയ്ക്കുന്നു. നാക്ക് പുറത്തേക്ക് തള്ളി. ആ കണ്ണുകൾ തുറിച്ചു വിടർന്നു. അതാ ഉഗ്ര ശബ്ദത്തോടെ ശിവലിംഗം പൊട്ടിപ്പിളർന്നു. സാക്ഷാൽ പരമശിവൻ ശിവലിംഗത്തിൽ നിന്നും പ്രത്യക്ഷനായി. ഭയന്നുപോയ കാലൻ ഭഗവാന് നേരെ കൈകൂപ്പി നിന്നു. മാർക്കണ്ഡേയനെ ചേർത്ത് പിടിച്ച് ഭഗവാൻ പറഞ്ഞു, യമധർമ്മ, ഇവൻ എന്റെ ഭക്തനാണ്. അതറിഞ്ഞിട്ടും നീ ഇവനെ കാലുപുരിയിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിച്ചു. ഭഗവാനെ, 16 വയസ്സുവരെ മാത്രമേ മാർക്കണ്ഡേയൻ ആയുസ്സുള്ളൂ. അത് കഴിഞ്ഞിരിക്കുന്നു. ആയുസ് എന്ന് കൊടുക്കുന്നതും അങ്ങ് തന്നെയല്ലേ? ആയുസ്സുറ്റവരെ കാലുപുരിയിലേക്ക് അയക്കാൻ എന്നെ നിയോഗിച്ചതും അങ്ങ് തന്നെയല്ലേ? യമധർമ്മ, എനിക്ക് പ്രധാനം എന്റെ ഭക്തരാണ്. ആശ്രയമില്ലാതെ ഹൃദയം നൊന്ത് വിളിക്കുന്നവരെ കൈവിടാൻ എനിക്കാവില്ല. നീ ചെയ്തത് തെറ്റ്. ശിവലിംഗത്തിൽ കെട്ടിപ്പിടിച്ച് ജീവന് വേണ്ടി യാചിച്ച ഇവനെ ശിവലിംഗം ഉൾപ്പെടെ കാലപാശത്താൽ നീ ബന്ധിച്ചു. നമ്മുടെ ജീവാംശമാണ് ശിവലിംഗമെന്ന് നിനക്കറിവുള്ളതല്ലേ? അതറിയാമായിരുന്നിട്ടും എന്നെ അടക്കം നീ കാലപുരിയിലേക്ക് ക്ഷണിച്ചു. നിന്റെ അഹങ്കാരത്തെ ഞാൻ ശമിപ്പിക്കും. നിന്റെ ധാർഷ്ട്യം ഞാൻ ഇന്നുകൊണ്ട് അവസാനിപ്പിക്കും. മരണത്തിന്റെ ദേവന് മരണമില്ലെന്നുള്ള നിന്റെ ഈ അഹങ്കാരം. അത്യന്തം കോപാകുലനായ മഹാദേവൻ തന്റെ തൃക്കണ്ണു തുറന്നു. ഹരിദേ, ഭഗവാനെ, ഹരിദേ, എന്നെ കൊല്ലരുതേ. യമധർമ്മ, ഇത് തന്നെയല്ലേ ഇത്രയും നേരവും മാർക്കണ്ഡേയൻ നിന്നോട് അപേക്ഷിച്ചത്? തൃക്കണ്ണിൽ നിന്നും പ്രവഹിച്ച അഗ്നിയിൽ ഇതാ യമധർമ്മൻ ബന്ധു വെണ്ണീറായി. ഇതെല്ലാം കണ്ട് ഭയന്നുപോയ മാർക്കണ്ഡേയനോട് ഭഗവാൻ പുഞ്ചിരിയോട് പറഞ്ഞു, മാർക്കണ്ഡേയ, നീ മരണത്തെ ജയിച്ചവനാണ്, ചിരഞ്ജീവിയാണ്. എന്നും നിനക്ക് 16 വയസ്സാണ്. ഇത്രയും പറഞ്ഞ് ഭഗവാൻ ശ്രീ പരമേശ്വരൻ അപ്രത്യക്ഷനായി. പുത്രനില്ലാത്ത ദുഃഖത്താൽ നൊന്ത് വിളിച്ച മൃഗണ്ടു എന്ന വൃദ്ധനും അന്ധനുമായ മുനിക്ക് ഒരു മകനെ കൊടുത്തതും അവന് 16 വയസ്സിന്റെ ആയുസ് നിശ്ചയിച്ചതും മഹാദേവനാണ്. ലോകം കണ്ടിട്ടില്ലാത്ത, അച്ഛനമ്മമാരോടൊപ്പം ജീവിച്ച് കൊതി തീർന്നിട്ടില്ലാത്ത ആ 16 വയസ്സുകാരന്റെ അതിരറ്റ ശിവഭക്തിയും ജീവിതത്തോടുള്ള ആസക്തിയും കണ്ട് മനസ്സലിഞ്ഞ ഭഗവാൻ മരണത്തിന്റെ ദേവനെ പോലും കൊന്നുകളഞ്ഞിട്ടാണ് തന്റെ ഭക്തനായ 16-കാരനെ മാർക്കണ്ഡേയനെ ജീവിക്കാൻ അനുവദിച്ചത്. ആ കാരുണ്യവാനായ ജീവന്റെ ആധാരമായ പാർവതീപതിയായ പ്രേമസ്വരൂപനായ ശ്രീ പരമശിവന്റെ ജീവിതകഥയാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. അതെ, സാഭിമാനം ഞങ്ങൾ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നു ശ്രീ മഹാദേവൻ. വർഷങ്ങൾ കൊഴിഞ്ഞു വീണു. മനുഷ്യൻ ജനിച്ചാൽ ഒരിക്കൽ മരിക്കും. അത് പ്രകൃതി നിയമമാണ്. ഇതൊന്നുമില്ലാതിരുന്ന ഒരു കാലമുണ്ടായിരുന്നു യുഗങ്ങൾക്ക് മുമ്പ്, ഇതിഹാസങ്ങൾക്ക് മുമ്പ്. അന്ന് സൂര്യനില്ല, ചന്ദ്രനില്ല, ഭൂമിയില്ല, ആകാശമില്ല, നക്ഷത്രങ്ങളില്ല, വായുവില്ല, കാറ്റില്ല, മരങ്ങളില്ല, ഒന്നുമില്ല. എങ്ങും നിശബ്ദത, നിശ്ചലമായ ശൂന്യത മാത്രം. കോടാനുകോടി വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ഭൂമി ഉണ്ടായി. ഭൂമിയിൽ പതിച്ച ആദ്യത്തെ ശബ്ദം, പ്രപഞ്ചത്തിലെ ആദ്യത്തെ ശബ്ദം, ഓം ഓം ഓം. സൃഷ്ടിയുടെ കർത്താവായ ബ്രഹ്മാവും സ്ഥിതിയുടെ സർവസ്വമായ മഹാവിഷ്ണുവും സംഹാരത്തിന്റെ അധിപനായ മഹാദേവനും കൂടി ചേരുമ്പോഴാണ് പ്രപഞ്ചത്തിൽ ജീവൻ നിലനിൽക്കുന്നത്. ബ്രഹ്മാവും മഹാവിഷ്ണുവും ശ്രീ മഹാദേവനും തമ്മിലുള്ള ഒരു വേളയിൽ ബ്രഹ്മാവ് ഒരു വലിയ കള്ളം പറഞ്ഞു. ബ്രഹ്മാവ് പറഞ്ഞത് പച്ചക്കള്ളമാണെന്ന് മഹാദേവന് മനസ്സിലായി. കോപം കൊണ്ട് ഉറഞ്ഞു തുള്ളിയ മഹാദേവൻ പറഞ്ഞു, ബ്രഹ്മാവേ, നിങ്ങൾ പറഞ്ഞത് പച്ചക്കള്ളമാണ്. അതുകൊണ്ട് ബ്രഹ്മാവിന് ഞാൻ ശിക്ഷ വിധിക്കുന്നു. ബ്രഹ്മാവിന് 4 തലകളാണുള്ളത്. ഇനി അത് വേണ്ട. ബ്രഹ്മാവിന്റെ ഒരു തല ഞാൻ മുറിച്ചു മാറ്റുന്നു. അന്ന് മുതൽ ബ്രഹ്മാവിന് 3 തലകൾ മാത്രമായി. മാത്രമല്ല, ലോകത്തിൽ സൃഷ്ടി നടത്തേണ്ട നിങ്ങൾ കള്ളം പറഞ്ഞതുകൊണ്ട് നിങ്ങളുടെ പേരിൽ ലോകത്ത് ഒരു ക്ഷേത്രം പോലും ഉണ്ടാകില്ല. നിങ്ങളെ ആരും ആരാധിക്കുകയുമില്ല. ഇന്ന് വരെ ബ്രഹ്മാവിന് ഒരു ക്ഷേത്രം പോലും ഭൂമിയിലില്ല. ബ്രഹ്മാവിനെ ആരും

ആരാധിക്കുന്നുമില്ല. ആ കൊടുശിക്ഷ കൊടുത്തവനാണ് ശ്രീ മഹാദേവൻ. ബ്രഹ്മാവേ, ലോകത്ത് സൃഷ്ടി നടത്തേണ്ടത് നിങ്ങളാണ്, സ്ഥിതി നടത്തേണ്ടത് മഹാവിഷ്ണുവാണ്. അതായത് പരിപാലിച്ചു കൊണ്ടുപോകേണ്ടവൻ. സംഹാരമാണ് എന്റെ ധർമ്മം. നമ്മൾ മൂന്നുപേരും ആദി പരാശക്തിയും കൂടി ഈ കർമ്മം ഭംഗിയായി നിറവേറ്റണം. ബ്രഹ്മാവും വിഷ്ണുവും ഒരുമിച്ച് മഹാദേവനോട് അപേക്ഷിച്ചു. ശ്രീ പരമേശ്വര, യമധർമ്മനെ അങ്ങ് വധിച്ചതുകൊണ്ട് ഭൂമിയിൽ മരണം നടക്കുന്നില്ല, ജനനം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് യമധർമ്മന് പുനർജന്മം കൊടുക്കണം. ഒരു പുഞ്ചിരിയോടെ ശ്രീ മഹാദേവൻ വീണ്ടും യമധർമ്മന് ജന്മം കൊടുത്തു. എന്നിട്ട് തന്റെ വിശ്വരൂപം മഹാവിഷ്ണുവിനും ബ്രഹ്മാവിനും കാണിച്ചു കൊടുത്തു. കൈലാസത്തിലെ വൃക്ഷലതാദികളാൽ സുന്ദരമായ ഒരു കുന്നൻ പ്രദേശം. അവിടെ മറ്റൊരു സൂര്യനെ പോലെ തേജസ്വിയായ പരമശിവൻ അനന്തതയിലേക്ക് മിഴിയെറിഞ്ഞ് ധ്യാന നിരവനായിരിക്കും. കബോധനായിരിക്കുന്ന ശ്രീ പരമശിവന്റെ മുഖത്തേക്ക് കണ്ണഞ്ചുന്ന പ്രകാശം ഇടയ്ക്കിടെ വന്നു വീഴുന്നു. ശിവൻ മെല്ലെ കണ്ണു തുറന്നു. അതീവ സുന്ദരിയായ ഒരു രാജകുമാരിയും തോഴിമാരും ചിരിച്ചുല്ലസിച്ച് താഴ്വരയിലൂടെ നടന്നു നീങ്ങുന്നു. തന്റെ അരികത്ത് നിൽക്കുന്ന നാരദ മഹർഷിയോട് മഹാദേവൻ ചോദിച്ചു, ഏതാ ആ രാജകുമാരി? മഹാദേവ, ബ്രഹ്മാവിന്റെ മകനായ ദക്ഷ മഹാരാജാവിന്റെ മൂത്ത മകളാണ് ആ പെൺകുട്ടി സതീദേവി. അങ്ങയുടെ ഭക്തയാണ്. എപ്പോഴും ശിവമന്ത്രങ്ങൾ ചൊല്ലി നടക്കുന്ന ഒരു പെണ്ണാണവൾ. ആ സമയത്ത് രാജകുമാരിയും തോഴിമാരും മഹാദേവന്റെയും നാരദരുടെയും മുമ്പിലൂടെ വീണ്ടും നടന്നുപോയി. ഈ നിമിഷം ഇരുവരുടെയും മിഴികൾ തമ്മിൽ കൂട്ടിമുട്ടി. മഹാദേവൻ ധ്യാനത്തിൽ മുഴുകുമ്പോഴെല്ലാം പരമശിവന്റെ മുന്നിൽ ആ പെണ്ണിന്റെ സതീദേവിയുടെ ചിത്രം തെളിയുന്നു. മഹാദേവന് ഏകാഗ്രത നഷ്ടപ്പെടുന്നു. ആ സൗന്ദര്യധാമം പരമശിവന്റെ മനസ്സിൽ കയറിപ്പറ്റിയിരിക്കുന്നു.

എന്തായാലും ശ്രീ മഹാദേവൻ ദക്ഷന്റെ പുത്രിയായ സതിയെ ഭാര്യയായി സ്വീകരിച്ചു. സതിയും പരമശിവനും കൈലാസത്തിലേക്ക് മടങ്ങി. കൈലാസവും കൊട്ടാരവും വധുവരന്മാരെ സ്വീകരിക്കാൻ പതിവിലും സുന്ദരമായി നിന്നു. നാളുകൾ കടന്നുപോയി. സതീ മഹേശ്വര സംയോഗത്താൽ പ്രപഞ്ചമാകെ സൃഷ്ടിപരമായ മാറ്റങ്ങൾക്ക് വിധേയമായി കൊണ്ടിരുന്നു. അങ്ങനെയിരിക്കെ ഒരു ദിവസം ദേവലോകത്ത് ഒരു മംഗളകർമ്മം നടക്കുന്നു. മഹാദേവനും ബ്രഹ്മാവും മഹാവിഷ്ണുവും ഇന്ദ്രനും മറ്റ് ദേവന്മാരും അടക്കം ധാരാളം പേർ എത്തിച്ചേർന്നിട്ടുണ്ട് ആ മംഗളകർമ്മത്തിൽ പങ്കെടുക്കാൻ. പ്രൗഢമായ സദസ്സിലേക്ക് അല്പം വൈകിയാണ് ദക്ഷ മഹാരാജാവ് കടന്നു വന്നത്. എല്ലാ ദേവന്മാരും ബ്രഹ്മാവും വിഷ്ണുവും അടക്കം എഴുന്നേറ്റ് നിന്ന് ദക്ഷനെ സ്വീകരിച്ചു. കാരണം ദക്ഷൻ മഹാരാജാവാണ്. മഹാദേവൻ മാത്രം എഴുന്നേറ്റില്ല. എന്ന് മാത്രമല്ല, കണ്ടതായി പോലും നടിച്ചില്ല. എന്നാൽ മഹാദേവൻ ദക്ഷനെ ധിക്കരിച്ചതോ അവഗണിച്ചതോ അല്ല. മധുവിധ കാലമാണ്. വിവാഹത്തിന് ശേഷം തന്റെ സതിയെ പിരിഞ്ഞിരിക്കുന്ന ഇതാദ്യമായാണ്. സതിയുമൊത്തുള്ള മനോഹരമായ നിമിഷങ്ങളിൽ മുഴുകിയിരിക്കുകയായിരുന്നു മഹാദേവൻ. ദക്ഷൻ വിചാരിച്ചത് മറ്റൊന്നാണ്. മരുമകനായ ശംഭു മറ്റുള്ളവരുടെ മുൻപിൽ വെച്ച് തന്നെ അപമാനിച്ചു എന്ന് തോന്നൽ ദക്ഷനിൽ ബലപ്പെട്ടു. ഇവന്റെ അഹങ്കാരത്തിന് തക്കതായ മറുപടി കൊടുക്കണം. ദക്ഷൻ മനസ്സിൽ കരുതി. അതിനൊരവസരത്തിനായി ദക്ഷൻ കാത്തിരുന്നു. ദിവസങ്ങൾ കടന്നുപോയി. ഗന്ധമാതനത്തിലെ കൊട്ടാരത്തിൽ സതീദേവിയും തോഴിമാരും വിനോദങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നു. പ്രധാന തോഴിയായ വിജയ ഓടി വന്ന് പറഞ്ഞു, "ദേവി, ദേവിയുടെ പിതാവ് ദക്ഷ മഹാരാജൻ ഒരു യാഗം നടത്തുന്നുണ്ടത്രേ. ഒരു വലിയ യാഗം. ആ പോകുന്ന ദേവന്മാർ യാഗത്തിൽ പങ്കെടുക്കാൻ പോവുകയാണ്." "യാഗമോ? എന്റെ പിതാവോ?" സതിക്ക് വിശ്വാസം വരുന്നില്ല. "അല്ല, ദേവി അറിഞ്ഞില്ലേ?" വിജയയുടെ ചോദ്യത്തിന് മറുപടി ഒന്നും പറയാതെ സതി ശിവന്റെ അടുത്തേക്ക് നടന്നു. "എന്തു പറ്റി പ്രിയേ? മുഖമല്ല

അത് വാടിയിരിക്കുന്നല്ലോ. അങ്ങറിഞ്ഞില്ലേ? അങ്ങേ ക്ഷണിച്ചില്ലേ? എന്ത്, എന്താണെന്ന് പറയൂ. എന്റെ പിതാവ് ഒരു യാഗം നടത്തുന്നുണ്ടത്രേ. എല്ലാവരെയും ക്ഷണിച്ചിട്ടും എന്താ നമ്മളെ മാത്രം ക്ഷണിക്കാത്തത്? യാഗമോ? നാം അറിയേണ്ടതായിരുന്നല്ലോ. നാം ഇല്ലാതെ യാഗം പൂർണ്ണമാകില്ലല്ലോ. സതി, പിതാവല്ലേ, ക്ഷണിച്ചില്ലെങ്കിലും നമുക്ക് അവിടെ പോകാമല്ലോ. ദേവി, ക്ഷണിക്കാതെ നാം അവിടെ ചെന്നാൽ അപമാനിതരായി തിരിച്ചു പോരേണ്ടി വരും. പിന്നെ ജീവിച്ചിരിക്കുന്നതിൽ എന്തർത്ഥം? മരണമല്ലേ അഭികാമ്യം? ഇല്ല ദേവ, ഒരു മകളെന്നുള്ള നിലയിൽ ക്ഷണിച്ചില്ലെങ്കിലും അവിടെ പോകാനുള്ള സ്വാതന്ത്ര്യം എനിക്കുണ്ട്. അങ്ങ് വരുന്നില്ലെങ്കിൽ വേണ്ട, എന്നെ പോകാൻ അനുവദിക്കണം. എന്റെ ഭർത്താവിനെ യാഗത്തിന് ക്ഷണിക്കാത്തത് എന്തുകൊണ്ടാണെന്ന് എനിക്കറിയണം. സതി കൈലാസത്തിൽ നിന്ന് യാത്ര തിരിച്ചു. ദക്ഷന്റെ കൊട്ടാരത്തിലെത്തി. അതിഥികളുടെ മുഖങ്ങളിൽ പരിഹാസം നിറഞ്ഞു നിൽക്കുന്നു. സതി നടന്ന് യാഗഭൂമിയിൽ പിതാവിന്റെ അടുത്തെത്തി. കാൽത്തൊട്ട് വന്നിച്ചു, സദസ്സിന് വണങ്ങി. പിതാവേ, ത്രിലോകവാസികളായ സകലരെയും ക്ഷണിച്ചിട്ടും എന്റെ ഭർത്താവായ ശ്രീ പരമേശ്വരനെ മാത്രം ക്ഷണിക്കാതിരുന്നത് എന്താണ്? ജഗതീശ്വരനില്ലാതെ ഈ യാഗം പൂർണ്ണമാകുന്നത് എങ്ങനെയാണ് പിതാവേ? അങ്ങയുടെ പുത്രിയായതിൽ എനിക്ക് ലജ്ജ തോന്നുന്നു. നിർത്ത്! ക്രോധവാനായ ദക്ഷൻ ചാടിയെഴുന്നേറ്റു, പുത്രിയുടെ നേർക്ക് ചീറിയെടുത്തു. സദസ് നിശ്ചലമായി. എന്റെ മകളാണെന്നത് മാത്രമാണ് നിന്റെ യോഗ്യത. അവനെ ആ കപാലിയെ വിവാഹം കഴിച്ചതോടെ അതും തീർന്നു. ലോകനാഥനാണത്രേ, എനിക്കവനോട് വെറുപ്പാണ്. എന്റെ പിതാവിന്റെ തല അറുത്ത് മാറ്റിയവനാണവൻ. എനിക്കവനോടുള്ള വൈരാഗ്യം ഒരിക്കലും തീരില്ല. ലോകനാഥനാണത്രേ, വിരൂപൻ, ചണ്ഡാലൻ, ചുടലമാടൻ. ഒരു വലിയ സദസ്സിന് മുൻപിൽ താൻ അപമാനിക്കപ്പെട്ടിരിക്കുന്നു. സദസ്സിൽ എല്ലാ പേരും ഉണ്ട്. ബ്രഹ്മാവും മഹാവിഷ്ണുവിനും ദേവേന്ദ്രനും ഗന്ധർവന്മാരും എല്ലാ ദേവന്മാരും ഉണ്ട്. ഈ അപമാനം പേറി എന്തിനു ഞാൻ ജീവിക്കണം?

സതി എന്തൊക്കെയോ മനസ്സിൽ ചിന്തിച്ചുറപ്പിച്ചു. പിതാമഹനായ ബ്രഹ്മാവിന്റെ അടുത്തേക്ക് ചെന്നു. പിതാമഹ, ഈ ലോകത്തിൽ ഒരു മകളും സ്വന്തം പിതാവിന് കൊടുക്കാത്ത ശിക്ഷ ഞാനിതാ എന്റെ പിതാവായ ദക്ഷന് കൊടുക്കുന്നു. എന്റെ പതിയായ മഹാദേവനെ അപമാനിച്ചതിന് ഞാൻ കൊടുക്കുന്ന ശിക്ഷ. സതി യാഗശാലയിലെ കത്തിയെറിയുന്ന ചിതയിലേക്ക് എടുത്തു ചാടി. ആ പൂമേനി ആ തീക്കുണ്ടത്തിൽ കത്തി അമരുന്നു, സദസിളകി മറിയുന്നു. ആ സമയം നാരദ മഹർഷി കൈലാസത്തിലെത്തി പരമശിവനോട് എല്ലാം പറഞ്ഞു. എല്ലാം കേട്ട മാത്രയിൽ ഞെട്ടിത്തരിച്ചുപോയി ഒരു

0: പൊട്ടിക്കരഞ്ഞോട്ട് കൈവിടൂ, ഞാനൊന്ന് പൊട്ടിക്കരഞ്ഞോട്ട്.
1: മഹാദേവന്റെ ദുഃഖം ക്രമേണ കോപത്തിന് വഴിമാറി. കണ്ണുകൾ കോപം കൊണ്ട് ജ്വലിച്ചു. തൃശൂലത്തിൽ കുരുക്കിട്ട് ഉടുക്കിൽ നിന്നും ദ്രുതതാളമുയർന്നു. ഉറച്ചതും കരുത്തുറ്റതുമായ ചുവടുകളാൽ പരമശിവ

അടിച്ചു. ആ ജട രണ്ടായി പിളർന്നു. ഒരു പകുതിയിൽ നിന്നും ആയിരം ആനയുടെ ശക്തിയും ആയിരം കൈകളുമുള്ള വീരഭദ്രൻ പ്രത്യക്ഷപ്പെട്ടു. മറുപകുതിയിൽ നിന്നും മഹാകാളിയും. മഹാദേവന്റെ വാക്കുകൾക്കായി അവർ കാത്തു നിൽക്കുന്നു. എന്റെ സൈന്യത്തോടൊപ്പം ദക്ഷന്റെ കൊട്ടാരത്തിലെത്തുക, എല്ലാം നശിപ്പിക്കുക, ദക്ഷനെ അടക്കം എല്ലാവരെയും കൊന്നൊടുക്കുക. വീരഭദ്രനും മഹാകാളിയും സൈന്യ

അവരോടൊപ്പം ദക്ഷന്റെ കൊട്ടാരത്തിലെത്തി. സ്ത്രീകളടക്കം ഒട്ടുമുക്കാൽ ദേവന്മാരെയും കൊന്നൊടുക്കി. അവസാനം വീരഭദ്രൻ ദക്ഷനെ വലിച്ചിഴച്ച് യാഗഭൂമിയിൽ കൊണ്ടുവന്നു. ഉടലിൽ നിന്നും ആ തല പിടിതെടുത്ത് യാഗശാലയിൽ സതിയുടെ ശരീരം കത്തിക്കരിയുന്ന ആ ചിതയിലേക്ക് വലിച്ചെറിഞ്ഞു. എല്ലാം കഴിഞ്ഞ് മഹാദേവന്റെ മുന്നിലെത്തി വീരഭദ്രനും മഹാകാളിയും. യാത്ര ചോദിച്ച് രണ്ടുപേരും മടങ്ങിപ്പോയി. ബ്രഹ്മാവും മഹാവിഷ്ണുവും ഇന്ദ്രനും അടക്കമുള്ള എല്ലാ ദേവന്മാരും കൈലാസത്തിലെത്തി. മഹാദേവനെ കണ്ട് സംഭവിച്ചുപോയ തെറ്റുകൾക്ക് മാപ്പപേക്ഷിച്ചു. പ്രിയപത്നിയുടെ വേർപാടിന്റെ വേദന ഉള്ളിൽ ഒതുക്കി രുദ്രൻ നിശബ്ദനായി നിന്നു. ബ്രഹ്മാവ് പറഞ്ഞു, ഭഗവാനെ, ദക്ഷൻ അറിവില്ലായ്മ കൊണ്ട് ചെയ്ത അബദ്ധമാണ് യാഗം. എല്ലാം അവന്റെ അഹങ്കാരമായിരുന്നു. അത് വലിയ ദുരന്തത്തിലാണ് കലാശിച്ചത്. ദേവന്മാരും മുനിമാരും അടക്കം ധാരാളം പേർ വീരഭദ്രനെയും കൂട്ടരുടെയും ആക്രമണത്താൽ ജീവൻ നഷ്ടപ്പെട്ടു. ദക്ഷനെയും വീരഭദ്രൻ കൊന്നൊടുക്കി. യാഗം പൂർത്തീകരിച്ച് നഷ്ടമായ ജീവനുകൾ വീണ്ടെടുക്കാൻ അങ്ങ് അനുവദിക്കണം. പരമശിവൻ എല്ലാം കേട്ടുകൊണ്ട് അനന്തതയിലേക്ക് നിശ്ചലനായി നോക്കി നിൽക്കുന്നു. പറയൂ മഹാദേവ, ഞങ്ങൾ എന്താ ചെയ്യേണ്ടത്? പറയൂ. ദക്ഷനടക്കം എല്ലാ പേർക്കും ഞാൻ ജീവൻ തിരിച്ചു കൊടുക്കുന്നു. പറ്റുള്ളൂ, പറ്റുള്ളൂ. നഷ്ടം എനിക്ക് മാത്രം, എനിക്ക് മാത്രം. പരമശിവന്റെ കണ്ണിൽ നിന്നും ഭാരമുറിയാതെ കണ്ണുനീർ തുള്ളികൾ ഇറ്റിറ്റു വീണു. സതിയുടെ വേർപാട് നിരാശനായ ശിവൻ ഒന്നിനും ശ്രദ്ധയില്ലാതെ കഴിയും. ശിരസിൽ ജട വളർന്നിരിക്കുന്നു. കഴുത്തിലും കൈകളിൽ നിന്ന് നാഗങ്ങൾ ആഭരണങ്ങൾ പോലെ കിടക്കുന്നു. ചുടലപ്പറമ്പുകളിൽ നിന്ന് ചുടലഭസ്മം ശരീരമാകെ വാരി അണിഞ്ഞ് ജ്വലിക്കുന്ന കണ്ണുകളോടെ തൃശൂലവുമായി എപ്പോഴും അങ്ങനെ സഞ്ചരിക്കും. ഒരു ഭ്രാന്തനെ പോലെ. ഈ സമയത്ത് ദേവലോകത്ത് ഒരു വലിയ ചർച്ച നടക്കുന്നു. അല്ല, സതി മരിച്ചു എന്ന് വെച്ച് എപ്പോഴും ഇങ്ങനെ ഉത്തരവാദിത്വത്തിൽ നിന്ന് മാറി മഹാദേവന് പത്നിയുടെ ഓർമ്മകളിൽ മാത്രം മുഴുകി ജീവിക്കാനാകുമോ? ചോദ്യം മറ്റാരുടേതുമല്ല, ദേവഗുരുവായ ബൃഹസ്പതിയുടേതാണ്. അതുകൊണ്ട് സതി പുനർജനിക്കണം. ബ്രഹ്മാവും വിഷ്ണുവും തലകുലയ്ക്ക് സമ്മതിച്ചു. ഇനി അതിനുള്ള കാര്യങ്ങളെ കുറിച്ച് നമുക്ക് ആലോചിക്കാം. വർഷങ്ങൾ കടന്നുപോയി. ഹിമവാന്റെയും മേനയുടെയും മകളായി സതി പുനർജനിച്ചു. പർവ്വത നന്ദിനിയായതിനാൽ പാർവതി എന്ന് പേരിട്ടു. ഒരു ദിവസം നാരദ മഹർഷി ഹിമവാന്റെ കൊട്ടാരത്തിലെത്തി. പാർവതിയെ കാണുകയായിരുന്നു ഉദ്ദേശം. അവൾ വളർന്നിരിക്കുന്നു, കൗമാരത്തിലെത്തിയിരിക്കുന്നു. അതീവ സുന്ദരിയായ പെൺകുട്ടി. ഹിമവാൻ മകളെ നാരദ മഹർഷിക്ക് പരിചയപ്പെടുത്തി. നാരദൻ വിശേഷങ്ങൾ ചോദിച്ചു. സൗന്ദര്യത്തിന്റെ മൂർത്തിമത്ഭാവമായ പാർവതിയിൽ നിന്ന് നാരദൻ ബലമായി തന്റെ നോട്ടത്തെ പറിച്ചെടുത്തു. കാരണം സതിയുടെ അതേ രൂപം, അതേ ചലനം, അതേ ഭാവം. സതിയെപ്പോലെ ശിവഭക്ത. എല്ലാം എല്ലാം സതി തന്നെ.

വിക്രമവാന്റെ അതിഥി സൽക്കാരങ്ങൾ സ്വീകരിച്ചുകൊണ്ട് നാരദൻ പറഞ്ഞു, അങ്ങയുടെ പുത്രിക്ക് ഭർത്താവാകാൻ പോകുന്നത് ഒരു മഹായോഗിയായിരിക്കും. ശ്രീ മഹാദേവനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. അദ്ദേഹം അറിയാതെ ഈ അണ്ടകടാഹങ്ങളിൽ ഒന്നും സംഭവിക്കുന്നില്ല. പ്രപഞ്ചനാഥനായ ശ്രീ പരമേശ്വരന്റെ മകൾക്ക് ഭർത്താവായി കിട്ടുന്നതിനപ്പുറം എന്ത് സന്തോഷമാണ് ഹിമവാനെ ലഭിക്കാനുള്ളത്! ഇത് കേൾക്കാനിടയായ പാർവതിയുടെ ഉള്ളിൽ മഹാദേവനോടുള്ള പ്രേമത്തിന്റെ ആദ്യ തളിരുകൾ മൊട്ടിട്ടു. അത് വളർന്നു. പാർവതി മഹാദേവനെ സ്വപ്നം കണ്ടു, ഭർത്താവായി സ്വീകരിച്ചു. പരമേശ്വരനും പാർവതിയും തമ്മിലുള്ള മംഗല്യം ഉറപ്പിച്ചു. സദസ് ഇളകി മറിയുന്നു. ശിവപാർവതിമാർ അഗ്നി സാക്ഷിയായി പരസ്പരം വരണമാല്യം ചാർത്തി. ഹിമവാൻ പാർവതിയുടെ കൈപിടിച്ച് പരമശിവനെ ഏൽപ്പിച്ചുകൊണ്ട് പറഞ്ഞു, കാരുണ്യത്തിന്റെ കടാവിളക്കായ അങ്ങ് ഞങ്ങളുടെ പുത്രി ഗൗരിയെ ധർമ്മപത്നിയായി സ്വീകരിച്ചാലും. ദേവന്മാരും അസുരന്മാരും ചേർന്ന് അമൃതനായി മന്ദരപർവ്വതം കടകോലായും വാസുകി എന്ന സർപ്പം കയറാക്കിയും പാൽക്കടൽ കടയുന്നു. ഏറെ ദിവസങ്ങൾ കഴിഞ്ഞു. പെട്ടെന്നൊരു ദിവസം വാസുകിയിൽ നിന്ന് കാളക്കൂട വിഷം പുറത്തു വന്നു. ആ ഉഗ്രവിഷം പുറത്തു വീണാൽ ഭൂമി തന്നെ ഇല്ലാതാകും. എന്ത് ചെയ്യും? പരമശിവൻ ഈ കാളക്കൂട വിഷത്തെ തന്റെ കയ്യിൽ ഏറ്റുവാങ്ങി. ഭൂമിയിൽ വീണാൽ എല്ലാം നശിക്കും. പാടില്ല, ഭൂമിയിൽ വീഴാൻ പാടില്ല, ഭൂമി നശിക്കാൻ പാടില്ല. ശിവൻ പെട്ടെന്ന് ആ വിഷം തന്റെ വായ്ക്കുള്ളിലാക്കി. എല്ലാവരും അത്ഭുതത്തോടെ നോക്കി നിന്നു. ഇവിടെ പരമശിവൻ സ്വയം അത് പാനം ചെയ്തില്ലെങ്കിൽ ഭൂമി തന്നെ ഇല്ലാതാകും. എല്ലാവരെയും പോലെ നോക്കി നിൽക്കാൻ പാർവതിക്കാവില്ലല്ലോ. പാർവതി ഓടി വന്ന് പരമശിവന്റെ കഴുത്തിൽ അമർത്തിപ്പിടിച്ചു. പരമശിവനെ രക്ഷിക്കാൻ വിഷ്ണു പരമശിവന്റെ വായ് പൊത്തിപ്പിടിച്ചു ഭൂമിയെ രക്ഷിക്കാൻ. ആ രാത്രി പാർവതി ഉറങ്ങിയിട്ടില്ല. കൊടും വിഷം കണ്ടത്തിലിരുന്നു. ഒരു തുള്ളി പോലും പാർവതി മഹാദേവന്റെ ഉള്ളിലേക്ക് പോകാൻ അനുവദിച്ചില്ല. കാളകൂട വിഷം അവിടെ ഉറച്ചുപോയി. അതുകൊണ്ടാണ് പരമശിവനെ നീലകണ്ഠൻ എന്ന് വിളിക്കുന്നത്. ശിവന്റെ പ്രാണന് വേണ്ടി ഉറക്കമെഴിഞ്ഞ് ആഹാരം പോലും വെടിഞ്ഞ് മനമുരുകി പ്രാർത്ഥിച്ച രാത്രിയാണ് ശിവരാത്രി. മറ്റുള്ള ദേവന്മാരെല്ലാം സ്വയരക്ഷ നോക്കിയപ്പോൾ പരമശിവൻ സ്വയം ഇല്ലാതെ പോയാലും ലോകം നിലനിൽക്കണമെന്ന ചിന്തയായിരുന്നു. ഇവിടെയാണ് ശിവന് തുല്യം ശിവൻ മാത്രമെന്ന് നാം പറയുന്നത്. എന്തായാലും പരമശിവന് ലോകത്തോടും പാർവതിക്ക് പരമശിവനോടുമുള്ള സ്നേഹം, അതിന്റെ ആഴം, അത് വെളിപ്പെട്ട രാത്രിയാണ് ശിവരാത്രി. ഭഗവാൻ വിഷ്ണു ഒരിക്കൽ മായാമോഹിനിയായി യഥാർത്ഥ സ്ത്രീയായി മാറി. അത് മഹിഷാസുരൻ എന്നൊരു അസുരന്റെ വധത്തിന് കാരണമാകാനാണ്. ദേവലോകത്ത് വലിയ ശല്യക്കാരനായി മാറിയ മഹിഷാസുരൻ മഹാദേവന് വിഷ്ണുവിൽ പിറക്കുന്ന പുത്രന് മാത്രമേ തന്നെ കൊല്ലാനാവൂ എന്ന് വരം നേടുന്നു. മഹിഷാസുരവധം നടത്താനായി മോഹിനി വേഷത്തിൽ വന്ന വിഷ്ണുവിൽ മഹാദേവന് ഒരു കുഞ്ഞ് ജനിക്കുന്നു, അയ്യപ്പൻ. ശബരിമല ശ്രീ ധർമ്മശാസ്താവ് എന്ന് പ്രസിദ്ധിയാർജിച്ച ശ്രീ ശങ്കരപുത്രൻ, മഹിഷാസുരവധം നടത്തിയ മഹാദേവന്റെ പുത്രനായ അയ്യപ്പൻ.

ശിവപാർവതിമാർക്ക് രണ്ട് പുത്രന്മാർ കൂടിയുണ്ട്, ശ്രീ മുരുകനും ഗണപതിയും. താരകാസുരൻ എന്ന അസുരനെ വക വരുത്തുകയാണ് മുരുകന്റെ ജന്മോദ്ദേശം. മുരുകനും താരകാസുരനും തമ്മിലുള്ള യുദ്ധത്തിൽ മുരുകൻ താരകാസുരനെ വധിച്ചു. ഈ ജന്മകർമ്മം നിർവഹിച്ച മുരുകനെ ദേവന്മാർ എടുത്തുയർത്തി ആനന്ദ നൃത്തമാടി.

0: മുരുകനും ഗണപതിയും വിവാഹിതരായി. മുരുകൻ ദേവയാനിയെയും വള്ളിയെയും വിവാഹം കഴിച്ചു. ഗണപതി സിദ്ധിയെയും ബുദ്ധിയെയും ഭാര്യമാരായി സ്വീകരിച്ചു. എല്ലാവരും മഹാദേവന്റെ കൊട്ടാരത്തിലാണ് താമസം. ഒരു ദിവസം മുരുകനും ഗണപതിയും പത്നിമാരോടും മക്കളോടുമൊപ്പം മഹാദേവന്റെ അടുത്തെത്തി. പിതാവേ, ഞങ്ങൾ പ്രത്യേകം കൊട്ടാരങ്ങളിലേക്ക് മാറുന്നു. പിതാവ് ഞങ്ങൾ അനുഗ്രഹിക്കണം. മഹാദേവൻ രണ്ടു മക്കളെയും അനുഗ്രഹിച്ചു. രണ്ടുപേരും യാത്രയായി. മക്കൾ രണ്ടുപേരും പോയി അല്ലേ? മഹാദേവനോട് പാർവതിയുടെ ചോദ്യമാണ്. അതെ, അങ്ങെന്താ അവരെ തടയാതിരുന്നത്? പാർവതി, അവർക്ക് കുടുംബമായി. ഏതൊരു പെണ്ണും ഭർത്താക്കന്മാരോടൊപ്പം പ്രത്യേകം താമസിക്കാനാണ് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ അവർക്ക് അതിനുള്ള അവകാശം കൊടുത്തത്. മഹാദേവ, എല്ലാവരും ഉണ്ടായിരുന്നപ്പോൾ ഈ ഗൃഹം സ്വർഗമായിരുന്നു. ഈ കൊട്ടാരത്തിൽ എന്തൊരു ആനന്ദമായിരുന്നു. നമ്മൾ വീണ്ടും തനിച്ചായി അല്ലേ? മഹാദേവൻ പാർവതിയെ മാറോട് ചേർത്ത് പിടിച്ചു. പാർവതിയും കൂട്ടി ഇതാ കൈലാസത്തിലേക്ക് യാത്രയായി. രണ്ടുപേരും ഏതോ പർവ്വത ശൃംഗത്തിൽ ധ്യാനത്തിലാണ്. രണ്ടുപേരും ഇപ്പോഴും എവിടെയാണെന്ന് ആർക്കും അറിയില്ല. യുഗങ്ങൾ പലത് കഴിഞ്ഞു. കഴിഞ്ഞ 5 വർഷങ്ങൾക്ക് മുമ്പ് അമേരിക്കയിലെ നാസ എന്ന ശാസ്ത്രജ്ഞന്മാരുടെ സംഘടന കൈലാസത്തിലെത്തി മഹാദേവനെ കുറിച്ച് പഠിക്കുവാൻ. അവർക്കൊന്നും കാണാൻ കഴിഞ്ഞില്ല, പക്ഷെ കേൾക്കാൻ കഴിഞ്ഞു. ഓം ഓം ഓം. ആ പഞ്ചാക്ഷരി മന്ത്രം മഹാദേവൻ ഇപ്പോഴും നമ്മളോടൊപ്പമുണ്ട് എന്ന വിശ്വാസത്തോടെ ഞാൻ ഈ കഥ ഇവിടെ പൂർണ്ണമാക്കുന്നു.
1: ശ്രീ മഹാദേവൻ ആയിലം ഉണ്ണികൃഷ്ണനും സംഘവും അവതരിപ്പിച്ച കഥാപ്രസംഗമാണ് ഇതുവരെ കേട്ടത്. പങ്കെടുത്തവർ കല്ലട ശശി, വെമ്പായം ടൈറ്റസ്, കുഞ്ചിറ ജയൻ, അടൂർ ആനന്ദൻ.

ആകാശവാണി കഥകളിപ്പദങ്ങൾ കലാമണ്ഡലം യശ്വന്തും സംഘവും അവതരിപ്പിക്കുന്നു. കൂടെ പാടുന്നത് കലാനിലയം വിഷ്ണു. മദ്ദളം കലാമണ്ഡലം ഗണേശ്. ഉണ്ണായി വാര്യർ രചിച്ച നളചരിതമാട്ടക്കഥയിലെ ഒന്നാം ദിവസത്തെ ചില ഭാഗങ്ങൾ. കുണ്ഠനത്തിലെ ഉദ്യാനത്തിൽ ദമയന്തിയും തോഴിമാരും കാഴ്ചകൾ കണ്ടു രസിക്കുന്നു. ഇതിനിടയിൽ ദമയന്തി കാമപരവശയാകുന്നു. ഉദ്യാനവാസം ദുഷ്കരമാകുന്നു. വണ്ടുകളുടെ മുളലും അരയണങ്ങളുടെ ശബ്ദവുമെല്ലാം ദമയന്തിക്ക് ബുദ്ധിമുട്ടുളവാക്കുന്നു. പിതാവിന്റെ അടുക്കലേക്ക് തിരിച്ചു പോകാമെന്ന് തോഴിമാരെ അറിയിക്കുന്നു. പുന്നാഗവരാളി, നാഥനാമക്രിയ, ഷഹാന, ദ്വിജാവന്തി എന്നീ രാഗങ്ങളാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്.

ദമയന്തിക്ക് ഉദ്യാനത്തിലെ കാഴ്ചകൾ കാമപാരവശ്യത്താൽ ദുഷ്കരമായി തോന്നുന്നതിനാൽ സഖിമാരോട് ജനകപാർശ്വയെ തിരിച്ചു പോകാം എന്ന് പറയുന്നിടത്ത് ഉണ്ണായി വാര്യർ രചിച്ച നളചരിതമാട്ടക്കഥയിലെ ഒന്നാം ദിവസത്തിലെ ഈ ഭാഗങ്ങൾ ഇവിടെ പൂർണ്ണമാകുന്നു. പാടിയത് കലാമണ്ഡലം യശ്വന്ത്, കലാനിലയം വിഷ്ണു, മദ്ദളം കലാമണ്ഡലം ഗണേശ്.

പ്രിയ ശ്രോതാക്കളെ, ഈ അറിയിപ്പ് ശ്രദ്ധിക്കൂ. ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടിയിൽ നാളെ രാവിലെ 11:00 മുതൽ 12 മണിവരെ പോഷകാഹാരവും ആരോഗ്യ സംരക്ഷണവും ഈ വിഷയവുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് പോഷകാഹാര വിദഗ്ധ ഉമാ കല്യാണി മറുപടി നൽകുന്നു. വിളിക്കേണ്ട നമ്പറുകൾ 9495964321, 9495563 1, 9496593 1. ഓർക്കുക, പോഷകാഹാരവും ആരോഗ്യ സംരക്ഷണവും ഈ വിഷയവുമായി ബന്ധപ്പെട്ട ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടി നാളെ രാവിലെ 11:00 മുതൽ 12 വരെ. അറിയിപ്പ് കഴിഞ്ഞു.

ആകാശവാണി. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യമായി കലണ്ടർ എന്ന ചിത്രത്തിൽ യേശുദാസും സിസിലിയും പാടിയ ഗാനം. ഈ ഗാനത്തിന്റെ രചന അനിൽ പനച്ചൂരാൻ, സംഗീതം അഫ്സൽ യൂസുഫ്.

നക്ഷത്രതാരാട്ട് എന്ന ചിത്രത്തിലെ ഗാനം കേൾക്കാം. ഗാനരചന ഗിരീഷ് പുതഞ്ചേരി, സംഗീതം മോഹൻ സിതാര, പാടിയത് യേശുദാസും സുജാതയും.

0: ചലച്ചിത്ര ഗാനങ്ങൾ സമാപിച്ചു. ആകാശവാണി, നമസ്കാരം. പോഷകാഹാര വാരത്തെക്കുറിച്ച് ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം തയ്യാറാക്കിയ സ്പോട്ട്ലൈറ്റ് പരിപാടിയിലേക്ക് സ്വാഗതം. നല്ല ആരോഗ്യം ഒരു വ്യക്തിയുടെ അവകാശം മാത്രമല്ല, ഒരു രാഷ്ട്രത്തിന്റെ ഉൽപാദനക്ഷമതയുടെയും പുരോഗതിയുടെയും അടിസ്ഥാന ശില കൂടിയാണ്. ശക്തമായ പ്രതിരോധ ശേഷിയും ശാരീരിക മാനസിക ഊർജ്ജവുമുള്ള ഒരു സമൂഹത്തെ വാർത്തെടുക്കുന്നതിൽ പോഷകാഹാരത്തിനുള്ള പങ്ക് നിർണായകമാണ്. ശരിയായ ഭക്ഷണരീതികളെക്കുറിച്ചുള്ള അറിവില്ലായ്മയും അസന്തുലിതമായ ആഹാരക്രമവും മൂലമുണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ തടയുക, ജനങ്ങളിൽ അവബോധം സൃഷ്ടിക്കുക എന്നീ ലക്ഷ്യങ്ങളോടെയാണ് ഇന്ത്യയിൽ എല്ലാ വർഷവും സെപ്റ്റംബർ 1 മുതൽ 7 വരെ ദേശീയ പോഷകാഹാര വാരമായി ആചരിക്കുന്നത്. 1982 ആരംഭിച്ച ഈ ബോധവൽക്കരണ വാരാചരണത്തിനു പുറമെ പോഷകാഹാര സന്ദേശം ഒരു ജനകീയ മുന്നേറ്റമാക്കാൻ സെപ്റ്റംബർ മാസം മുഴുവൻ ദേശീയ പോഷകാഹാര മാസമായും കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ആചരിച്ചു വരുന്നു. സമൂഹത്തിലെ എല്ലാ വിഭാഗം ജനങ്ങളിലേക്കും പോഷകാഹാര സന്ദേശം എത്തിക്കുന്നതിൽ ഈ പ്രവർത്തനങ്ങൾ വലിയ പങ്കാണ് വഹിക്കുന്നത്. പോഷകാഹാരക്കുറവിനെതിരെയുള്ള പോരാട്ടം സർക്കാരിന്റെ മാത്രം ഉത്തരവാദിത്തമല്ല, മറിച്ച് ഓരോ പൌരനും പങ്കാളിയാകുന്ന ഒരു ജനകീയ മുന്നേറ്റമായി മാറണമെന്ന് സെപ്റ്റംബർ മാസം ദേശീയ പോഷകാഹാര മാസമായി ആചരിക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആഹ്വാനം ചെയ്തിരുന്നു. കുട്ടികളുടെ വളർച്ചയ്ക്കും ഉജ്ജ്വലമായ ഭാവിക്കും ശരിയായ പോഷകാഹാരം അത്യന്താപേക്ഷിതമാണെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. പ്രധാനമന്ത്രിയുടെ ആഹ്വാനം ഉൾക്കൊണ്ട് രാജ്യത്തുടനീളം വലിയ ബോധവൽക്കരണ പരിപാടികളാണ് അങ്കണവാടികളും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും വഴി നടന്നുവരുന്നത്.
1: പൂരേ ദേശ് മേ സിതംബർ മഹീനേ കോ പോഷൺ മാഹ ന്യൂട്രീഷൻ മന്ത് കേ രൂപ് മേ മനായ ജായേഗാ. നേഷൻ ഓർ ന്യൂട്രീഷൻ കാ ബഹുത് ഗഹരാ സംബന്ധ് ഹോതാ ഹൈ. ഹമാരേ യഹാ ഏക് കഹാവത് ഹൈ, യഥാ അന്നം തഥാ മന്നം, യാനി ജൈസാ അന്ന ഹോതാ ഹൈ വൈസാ ഹി ഹമാരാ മാനസിക ഓർ ബൗദ്ധിക വികാസ് ഭി ഹോതാ ഹൈ. എക്സ്പർട്സ് കഹതേ ഹൈ കി ശിശു കോ ഗർഭ മേ ഓർ ബച്പൻ മേ ജിതനാ അച്ഛാ പോഷൺ മിൽതാ ഹൈ ഉതനാ അച്ഛാ ഉസ്കാ മാനസിക വികാസ് ഹോതാ ഹൈ ഓർ വോ സ്വസ്ഥ രഹതാ ഹൈ. ബച്ചോ കേ പോഷൺ കേ ലിയെ ഭി ഉതനാ ഹി ജരൂരി ഹൈ കി മാ കോ ഭി പൂരാ പോഷൺ മിലേ. ന്യൂട്രീഷൻ കേ ഇസ് ആന്ദോളൻ മേ പീപ്പൽ പാർട്ടിസിപ്പേഷൻ ഭി ബഹുത് ജരൂരി ഹൈ, ജനഭാഗീദാരി ഹി ഇസ്കോ സഫൽ കർത്തി ഹൈ. പിച്ചലെ കുഛ വർഷോ മേ ഇസ് ദിശാ മേ ദേശ് മേ കാഫി പ്രയാസ് കിയേ ഗയേ ഹൈ. ഖാസ്കർ ഹമാരേ ഗാവോ മേ ഇസെ ജനഭാഗീദാരി സെ ജൻ ആന്ദോളൻ ബനായ ജാ രഹാ ഹൈ.
0: ശരീരത്തിന് ആവശ്യമായ പ്രധാന ഘടകങ്ങൾ കൃത്യമായ അളവിൽ അനുദിന ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നതിലൂടെയാണ് ഒരു നല്ല ആഹാര സംസ്കാരം രൂപപ്പെടുന്നത്. ധാന്യങ്ങൾ

0: പ്രോട്ടീൻ അടങ്ങിയ ചെറുപയർ, കടല, മുട്ട, മീൻ, അതുപോലെ തന്നെ പഴവർഗ്ഗങ്ങളും പച്ചക്കറികളും ദിവസേനയുള്ള ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് ശരീരത്തിന് ആവശ്യമായ ഊർജ്ജവും രോഗപ്രതിരോധശേഷിയും നൽകും. കൂടാതെ ആവശ്യത്തിന് വെള്ളം കുടിക്കുന്നതും ഭക്ഷണത്തിൽ നാരുകൾ ഉൾപ്പെടുത്തുന്നതും ദഹനാരോഗ്യത്തിന് ഏറെ നല്ലതാണ്. പരമ്പരാഗത കേരളീയ ഭക്ഷണരീതി പരിശോധിച്ചാൽ അത് സ്വാഭാവികമായി തന്നെ പോഷകസമൃദ്ധമായിരുന്നു എന്ന് കാണാം. തവിടുള്ള മട്ടയരി ചോറ്, പ്രാദേശികമായി ലഭിക്കുന്ന ചീര, തകര, മുരിങ്ങയില തുടങ്ങിയ ഇലക്കറികൾ, വീട്ടുമുറ്റത്തെ പച്ചക്കറികൾ, ചെറുപയർ, കടല തുടങ്ങിയ ധാന്യങ്ങൾ, കടൽ മത്സ്യങ്ങൾ, വെളിച്ചെണ്ണ എന്നിവ ചേർന്നതായിരുന്നു നമ്മുടെ പഴയകാല ആഹാരക്രമം. എന്നാൽ ആധുനികവൽക്കരണത്തിന്റെയും തിരക്കു പിടിച്ച ജീവിതശൈലിയുടെയും ഫലമായി നമ്മുടെ ഭക്ഷണശീലങ്ങളിൽ വലിയ മാറ്റങ്ങൾ സംഭവിച്ചു. പരമ്പരാഗത ഭക്ഷണങ്ങളിൽ നിന്ന് പ്രോസസ് ചെയ്ത ജങ്ക് ഫുഡുകളിലേക്കും മധുരവും കൊഴുപ്പും അമിതമായി അടങ്ങിയ ഭക്ഷണങ്ങളിലേക്കും നമ്മൾ മാറിയത് ജനങ്ങളുടെ പൊതു ആരോഗ്യത്തെ കാര്യമായി ബാധിച്ചിട്ടുണ്ട്. ഇന്ന് ഇന്ത്യയും പ്രത്യേകിച്ച് കേരളവും നേരിടുന്ന വലിയൊരു സങ്കീർണതയാണ് പോഷകാഹാരക്കുറവും അമിതവണ്ണവും ഒരുപോലെ വർദ്ധിച്ചുവരുന്ന സാഹചര്യം. ഒരു വശത്ത് സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന മേഖലകളിൽ ആവശ്യത്തിന് പോഷകങ്ങൾ അടങ്ങിയ ഭക്ഷണം ലഭിക്കാത്ത അവസ്ഥ കണ്ടുവരുമ്പോൾ, മറുവശത്ത് അല്പം സാമ്പത്തിക ശേഷിയുള്ളവർക്കിടയിലും നഗരങ്ങളിലും ആഹാരരീതിയിലെ അസന്തുലിതാവസ്ഥ കാരണമുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ വർദ്ധിക്കുന്നു. വ്യായാമരഹിതമായ ജീവിതശൈലിയും അതിവേഗത്തിൽ ലഭ്യമാകുന്ന ഫാസ്റ്റ് ഫുഡുകളുടെ അമിത ഉപയോഗവും സമൂഹത്തിൽ വലിയ പ്രതിസന്ധി സൃഷ്ടിക്കുന്നുണ്ട്. ഫാസ്റ്റ് ഫുഡ് സംസ്കാരം മാറി ആരോഗ്യകരമായ ഭക്ഷണശീലം വളർത്തിയെടുക്കാൻ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് ക്ലിനിക്കൽ ന്യൂട്രീഷനിസ്റ്റ് പ്രീതി ആർ നായർ ആകാശവാണിയോട്.
1: ഇന്ന് നമ്മുടെ കുട്ടികളിലും യുവാക്കളിലും അതിവേഗം വളർന്നു വരുന്ന ഒരു ഭക്ഷണശീലമാണ് ഫാസ്റ്റ് ഫുഡ് സംസ്കാരം. ബർഗർ, പിസ്സ, ഫ്രൈഡ് ചിക്കൻ, ബേക്കറി വിഭവങ്ങൾ, പാക്കറ്റ് ഭക്ഷണങ്ങൾ എന്നിവ കുട്ടികളുടെ ദൈനംദിന ഭക്ഷണത്തിന്റെ ഭാഗമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇത്തരം ഭക്ഷണങ്ങളിൽ അമിതമായ കലോറി, ഉപ്പ്, പഞ്ചസാര, അനാരോഗ്യകരമായ കൊഴുപ്പ് എന്നിവ കൂടുതലായിരിക്കും. എന്നാൽ ശരീരത്തിന്റെ വളർച്ചയ്ക്കാവശ്യമായ വിറ്റമിനുകൾ, മിനറലുകൾ, നല്ല നിലവാരത്തിലുള്ള പ്രോട്ടീൻസ്, ഫൈബർ എന്നിവ താരതമ്യേന കുറവായിരിക്കും. ഇതിന്റെ ഫലമായി കുട്ടികളിലും ചെറുപ്പക്കാരിലും അമിതവണ്ണം, ഉയർന്ന കൊളസ്ട്രോൾ, ഫാറ്റി ലിവർ, ദഹന പ്രശ്നങ്ങൾ, പോഷകാഹാരക്കുറവ് എന്നിവ വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. ഏറ്റവും പ്രധാനമായി കുട്ടിക്കാലത്ത് രൂപപ്പെടുന്ന ഭക്ഷണശീലം പലപ്പോഴും ജീവിതകാലം മുഴുവൻ തുടരുകയും ചെയ്യും. എന്നാൽ കുട്ടികളെ ഫാസ്റ്റ് ഫുഡിൽ നിന്ന് മാറ്റാൻ പൂർണ്ണമായി നിരോധനം മാത്രം ഉള്ളൊരു പരിഹാരമല്ല. ശരിയായ ബോധവൽക്കരണവും വീട്ടിലെ ഭക്ഷണ അന്തരീക്ഷത്തിന്റെ മാറ്റവുമാണ് പ്രധാനമായും വേണ്ടത്. ചിപ്സ്, സോഫ്റ്റ് ഡ്രിങ്ക്സ്, ചോക്ലേറ്റ് എന്നിവ സ്ഥിരമായി വീട്ടിൽ സൂക്ഷിക്കുന്നത് ഒഴിവാക്കുക. എണ്ണയിൽ വറുത്ത ഭക്ഷണങ്ങൾക്ക് പകരം ഗ്രിൽ ചെയ്തതോ ബേക്ക് ചെയ്തതോ വെള്ളത്തിൽ വേവിച്ചതോ ആയ ഭക്ഷണങ്ങൾ തിരഞ്ഞെടുക്കുക. പഴങ്ങളും പച്ചക്കറികളും ദിവസേനയുള്ള ആഹാരത്തിന്റെ ഭാഗമാക്കണം. ഫാസ്റ്റ് ഫുഡുകൾ പൂർണ്ണമായി നിരോധിക്കണമെന്നില്ല, എന്നാൽ അത് ദൈനംദിന ഭക്ഷണമല്ല, വല്ലപ്പോഴുമുള്ള ഒരു ഭക്ഷണം മാത്രമായിരിക്കണം. അളവിലും ശ്രദ്ധ വേണം. ഫാസ്റ്റ് ഫുഡുകൾ വിശപ്പ് വേഗത്തിൽ മാറ്റിയേക്കാം, എന്നാൽ നല്ലൊരു ഭക്ഷണശീലം ജീവിതകാലം മുഴുവൻ ആരോഗ്യം സംരക്ഷിക്കും. കുട്ടികളിലും ഗർഭിണികളിലും പോഷകാഹാരക്കുറവ് നികത്താൻ പോഷകസമൃദ്ധവും സമീകൃതവുമായ ഭക്ഷണം ദിവസേന ഉൾപ്പെടുത്തണം. കുട്ടികൾക്ക് വളർച്ചയ്ക്കനുസരിച്ചുള്ള ഭക്ഷണം വേണം. കുട്ടിയുടെ പ്രായവും വളർച്ചയും അനുസരിച്ച് ഭക്ഷണത്തിന്റെ അളവും ഗുണമേന്മയും ഉറപ്പാക്കണം. ശരീരഭാരം, ഉയരം എന്നിവ ഇടയ്ക്കിടെ പരിശോധിക്കുന്നത് കുട്ടികളിലെ പോഷകാഹാരക്കുറവ് നേരത്തെ കണ്ടെത്താൻ സഹായിക്കും. മുട്ട, മത്സ്യം, പാൽ, തൈര്, പയറുവർഗ്ഗങ്ങൾ തുടങ്ങിയവ കുട്ടികളുടെയും ഗർഭിണികളുടെയും ഭക്ഷണത്തിൽ ദിവസവും ഉൾപ്പെടുത്താൻ ശ്രമിക്കുക. ഗർഭിണികളിൽ അനീമിയ ഒഴിവാക്കാൻ ഇരുമ്പടങ്ങിയ ഭക്ഷണങ്ങളും ഡോക്ടർ നിർദ്ദേശിക്കുന്ന അയൺ, ഫോളിക് ആസിഡ് സപ്ലിമെന്റ്സും കൃത്യമായി കഴിക്കണം. പോഷകാഹാരക്കുറവ് പരിഹരിക്കാൻ ഭക്ഷണത്തിന്റെ അളവ് കൂട്ടുക മാത്രം പോരാ, ഭക്ഷണത്തിന്റെ പോഷകമേന്മയും വൈവിധ്യവും ഉറപ്പാക്കണം.
0: രാജ്യത്തെ കുട്ടികളിലും ഗർഭിണികളിലും മുലയൂട്ടുന്ന അമ്മമാരിലും കാണപ്പെടുന്ന പോഷകാഹാരക്കുറവ് പൂർണമായി നിർമാർജനം ചെയ്യുക എന്ന ലക്ഷ്യത്തോടെ കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്ന മുൻനിര പദ്ധതിയാണ് മിഷൻ സക്ഷം അംഗനവാടി ആൻഡ് പോഷൻ 2.0. അംഗനവാടികൾ വഴി നൽകുന്ന പോഷകാഹാര

0: ത്തിനു പുറമെ സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ സേവനങ്ങൾ നിരീക്ഷിക്കുന്നതിനായി പോഷൺ ട്രാക്കർ ആപ്പും പ്രവർത്തിക്കുന്നുണ്ട്. സ്കൂൾ കുട്ടികളിലെ പോഷകാഹാര നിലവാരം ഉയർത്താൻ PM പോഷൺ പദ്ധതിയിലൂടെ ഉച്ചഭക്ഷണം ഉറപ്പാക്കുന്നു. കൂടാതെ പൊതുവിതരണ സമ്പ്രദായം വഴി ഫോർട്ടിഫൈഡ് അരി വിതരണം ചെയ്യുന്ന പദ്ധതിയും കേന്ദ്ര സർക്കാർ നടപ്പിലാക്കി വരുന്നു. കേന്ദ്ര പദ്ധതികൾ കാര്യക്ഷമമായി നടപ്പിലാക്കുന്നതിനൊപ്പം കേരളത്തിന്റെ തനതായ സാഹചര്യങ്ങൾക്കനുസരിച്ച് സംസ്ഥാന സർക്കാരും നിരവധി നടപടികൾ സ്വീകരിക്കുന്നുണ്ട്. സ്കൂൾ കുട്ടികളിൽ പ്രോട്ടീൻ, കാൽഷ്യം എന്നിവയുടെ ലഭ്യത ഉറപ്പാക്കാൻ സംസ്ഥാന സർക്കാർ സ്വന്തം ഫണ്ട് ഉപയോഗിച്ച് ആഴ്ചയിൽ 2 ദിവസം പാലും മുട്ടയും ഉച്ചഭക്ഷണത്തിൽ നൽകുന്നു. ഗർഭിണികളിലും പെൺകുട്ടികളിലും കണ്ടുവരുന്ന വിളർച്ച തടയാൻ ആരോഗ്യവകുപ്പിന്റെ വിവ അനീമിയ ഫ്രീ കേരള പ്രചാരണം നടപ്പിലാക്കി വരുന്നു. കൂടാതെ വീടുകളിൽ വിഷരഹിത പച്ചക്കറികൾ ഉൽപ്പാദിപ്പിക്കാൻ പോഷകത്തോട്ടം പദ്ധതികളും കുടുംബശ്രീ മുഖേന വിപുലമായ ഭക്ഷണ ലഭ്യതയും ഉറപ്പാക്കുന്നുണ്ട്. രാജ്യം പോഷകാഹാര മേഖലയിൽ വൻ മുന്നേറ്റം കൈവരിക്കുമ്പോഴും ഗോത്രമേഖലകളിൽ കണ്ടുവരുന്ന പോഷകാഹാര കുറവും വിളർച്ചയും ഇന്നും വലിയൊരു പൊതുജനാരോഗ്യ സങ്കീർണതയായി തുടരുന്നുണ്ട്. ഭൂമിശാസ്ത്രപരമായ ഒറ്റപ്പെടൽ, പരമ്പരാഗത ഭക്ഷണരീതികളിൽ വന്ന മാറ്റങ്ങൾ, ശുചിത്വമുള്ള കുടിവെള്ളത്തിന്റെ കുറവ് എന്നിവയാണ് ഊരുകളിൽ പോഷകാഹാര ലഭ്യത കുറയാൻ കാരണം. ഈ പ്രതിസന്ധി നേരിടാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ സംയുക്തമായി ശക്തമായ ഇടപെടലുകൾ നടത്തിവരുന്നുണ്ട്. കേന്ദ്ര സർക്കാരിന്റെ PM ജനമാൻ പോഷൺ 2.0 പദ്ധതികൾക്കൊപ്പം സംസ്ഥാന സർക്കാരിന്റെ ജനനി ജന്മരക്ഷ, കുടുംബശ്രീ കമ്മ്യൂണിറ്റി കിച്ചണുകൾ, പട്ടികവർഗ വികസന വകുപ്പിന്റെ പ്രത്യേക പോഷകാഹാര കിറ്റുകൾ എന്നിവ വഴി ഊരുകളിലെ അമ്മമാർക്കും കുട്ടികൾക്കും നേരിട്ട് പോഷകാഹാരം ഉറപ്പാക്കുന്നു. പട്ടികവർഗ മേഖലകളിൽ കുട്ടികളുടെയും ഗർഭിണികളുടെയും പോഷകാഹാര കുറവും വിളർച്ചയും പരിഹരിക്കാൻ സ്വീകരിച്ചുവരുന്ന നടപടികളെക്കുറിച്ച് കാസർഗോഡ് പരപ്പയിലെ അസിസ്റ്റന്റ് ട്രൈബൽ ഡെവലപ്മെന്റ് ഓഫീസർ ഷിനു സുകുമാരൻ ആകാശവാണിയോട്.
1: കേരളം രാജ്യത്തിന് തന്നെ മാതൃകയായി മികച്ച ആരോഗ്യ വിദ്യാഭ്യാസ സാമൂഹ്യ സൂചികകൾ കൈവരിച്ച ഒരു സംസ്ഥാനമാണ്. പ്രത്യേകിച്ച് ഗർഭിണികളുടെയും മുലയൂട്ടുന്ന അമ്മമാരുടെയും നവജാത ശിശുക്കളുടെയും ആരോഗ്യ പോഷണ രംഗത്ത്. എന്നാൽ സംസ്ഥാനത്ത് പട്ടികവർഗ മേഖലകളിൽ ഈ പൊതു മുന്നേറ്റത്തിന് ആനുപാതികമായ പുരോഗതി ഇനിയും ആർജിച്ചെടുക്കേണ്ടതുണ്ട്. അതിനായുള്ള സജീവ പ്രവർത്തനങ്ങളിലാണ് സർക്കാർ സംവിധാനങ്ങൾ, പ്രത്യേകിച്ച് പട്ടികവർഗ വികസന വകുപ്പും സംസ്ഥാന ആരോഗ്യവകുപ്പും ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ പ്രവർത്തിക്കുന്നത്. ഗർഭിണികളുടെയും മുലയൂട്ടുന്ന അമ്മമാരുടെയും കുട്ടികളുടെയും ആരോഗ്യവും പോഷകാഹാര ലഭ്യതയും പ്രത്യേകം ശ്രദ്ധിക്കാൻ വകുപ്പുകൾക്ക് പ്രത്യേകിച്ചുള്ള പരിപാടികളും ഏകോപനത്തോടുകൂടിയുള്ള പരിപാടികളും നിലവിലുണ്ട്. അതിലൊന്നാണ് പട്ടികവർഗ വികസന വകുപ്പിന്റെ ആഭിമുഖ്യത്തിലുള്ള ജനനി ജന്മരക്ഷ എന്ന പദ്ധതി. അതായത് ഗർഭകാലത്തിന്റെ 3-ാം മാസം മുതൽ കുഞ്ഞിന് 1 വയസ്സാകുന്നതുവരെയുള്ള 18 മാസക്കാലം കുഞ്ഞിനും അമ്മയ്ക്കും പോഷകാഹാര ലഭ്യത ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി പ്രതിമാസം 2,000 രൂപ വീതം അമ്മമാരുടെ അക്കൗണ്ടുകളിലേക്ക് നിക്ഷേപിക്കുന്ന ഈ പദ്ധതി പട്ടികവർഗ വികസന വകുപ്പിന്റെ പ്രത്യേക പദ്ധതിയാണ്. വിളർച്ചയും പോഷകാഹാര കുറവും നേരിടുന്ന കുട്ടികളും അമ്മമാരും ഉൾപ്പെടുന്ന കുടുംബങ്ങൾക്ക് പ്രത്യേക പരിഗണന നൽകി ഭക്ഷ്യധാന്യങ്ങളും ഭക്ഷ്യക്കിറ്റുകളും നൽകുന്ന ഫുഡ് സപ്പോർട്ട് പദ്ധതിയും നിലവിലുണ്ട്. ഇതിനു പുറമെ പട്ടികവർഗ വികസന വകുപ്പിന്റെ സമഗ്ര സുരക്ഷാ ആരോഗ്യ പദ്ധതി, മൊബൈൽ മെഡിക്കൽ യൂണിറ്റുകൾ, OP ക്ലിനിക്കുകൾ, അതോടൊപ്പം ആരോഗ്യവകുപ്പുമായി ചേർന്ന് നടത്തുന്ന പ്രത്യേക പരിപാടികൾ, ഇതിലൂടെ പോഷകാഹാര കുറവിന്റെ സ്ക്രീനിങ്ങുകൾ, ന്യൂട്രീഷൻ കൌൺസിലിങ്ങുകൾ, ശുചിത്വ അവബോധങ്ങൾ തുടങ്ങിയ അനുബന്ധ പ്രവർത്തനങ്ങൾ വകുപ്പ് ഏകോപിപ്പിക്കുകയും ഏറ്റെടുത്ത് നടപ്പിലാക്കുകയും ചെയ്യുന്നുണ്ട്. പട്ടികവർഗ സമൂഹങ്ങൾ കൂടുതലായി അധിവസിക്കുകയും അതേസമയം പ്രത്യേക പരിഗണന ആവശ്യപ്പെടുകയും ചെയ്യുന്ന അട്ടപ്പാടി പോലെയുള്ള പ്രദേശങ്ങളിൽ ആരോഗ്യവകുപ്പിന്റെ തന്നെ ന്യൂട്രീഷൻ റീഹാബിലിറ്റേഷൻ സെന്ററുകൾ, അതോടൊപ്പം അമ്മ വീട് പോലെയുള്ള പദ്ധതികൾ, ഇതിലൂടെ ഗർഭിണികളായ അമ്മമാരുടെയും നവജാത ശിശുക്കൾ ഉൾപ്പെടുന്ന കുട്ടികളുടെയും പോഷകാഹാര കുറവ് എന്ന പ്രശ്നത്തെ നേരിടുകയും വിളർച്ച എന്ന വിഷയത്തെ അഡ്രസ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ പട്ടികവർഗ വികസന വകുപ്പ് നടപ്പിലാക്കുന്ന അട്ടപ്പാടിയിലെ നമത്ത് വെള്ളാമ എന്ന് പറഞ്ഞ പദ്ധതി പട്ടികവർഗ വിഭാഗങ്ങളുടെ പാരമ്പര്യ കാർഷിക രീതികളെ പ്രോത്സാഹിപ്പിക്കുന്നതിനും അവരുടെ ആഹാര രീതികളിൽ മുൻപുണ്ടായിരുന്ന വ്യത്യസ്തമായ തനതായ ഭക്ഷ്യരീതികൾ കൊണ്ടുവരുന്നതിനും വേണ്ടിയുള്ള ശ്രമങ്ങളാണ് നടപ്പിലാക്കുന്നത്.
0: പൊതുജനാരോഗ്യ മേഖലയിലെ ഈ വെല്ലുവിളികളെ ഫലപ്രദമായി ചെറുക്കുന്നതിന് വ്യക്തിഗത തലത്തിലും കുടുംബതലത്തിലും ചില നിർണായക മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ട്. വീടുകളിൽ ചെറിയ രീതിയിലെങ്കിലും അടുക്കളത്തോട്ടങ്ങൾ നിർമ്മിച്ച് വിഷരഹിതമായ പച്ചക്കറികളും ഇലക്കറികളും ഉൽപ്പാദിപ്പിക്കുക എന്നതാണ് പ്രധാനപ്പെട്ട ഒരു മാർഗം. അതത് സീസണുകളിൽ പ്രാദേശികമായി ലഭ്യമാകുന്ന പഴങ്ങളും പച്ചക്കറികളും ഭക്ഷണത്തിൽ ധാരാളമായി ഉൾപ്പെടുത്തണം. റെഡി ടു ഈറ്റ് ഭക്ഷണങ്ങൾ, പാക്കറ്റ് ആഹാരങ്ങൾ, കൃത്രിമ മധുരമടങ്ങിയ പാനീയങ്ങൾ എന്നിവ പൂർണ്ണമായും ഒഴിവാക്കണം. ദിവസവും ആവശ്യത്തിന് ശുദ്ധജലം കുടിക്കുന്നതും ഭക്ഷണത്തിന് മുൻപും ശേഷവും കൃത്യമായ ശുചിത്വം പാലിക്കുന്നതും ഗുണം ചെയ്യും.

സുന്ദർ സുന്ദർ ആൻഡ് ഹർഷിത് റാണ. ദ സീരീസ് വിൽ ബി പ്ലേഡ് അറ്റ് ദി അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയം ഇൻ ന്യൂ ഡൽഹി ഓൺ ദ 13th, 15th, and 17th of this month. And that is the end of this news bulletin.

हुई थी वर्ष 1967 में। और अब ये कौन आ गया, आइए सुनते हैं कौन आ गया।